0: ഒക്കെ ആയിട്ട് ഇതിൻ്റെ സ്വിച്ചുകളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നനവ് വന്നു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നേരത്തെ പറഞ്ഞ 30 മില്ലിയാംസിൻ്റെ ലീക്കേജ് ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പോൾ ട്രിപ്പായിക്കൊള്ളുന്നില്ല, ഷോക്ക് അടിക്കുന്ന, അല്ലെങ്കിൽ 5 മില്ലിയാംപിയർ 10, 15, 20 മില്ലിയാംപിയറൊക്കെ ആയാലും ട്രിപ്പാവില്ലല്ലോ. അപ്പോൾ അവിടെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തന്നെ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിന്നെ നനഞ്ഞ കൈകൊണ്ട് നനഞ്ഞതുകൊണ്ട് ഒരിക്കലും സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്, അതിൻ്റെ ആവശ്യമില്ല. നമുക്കിപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും സംഗതിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് ഇറങ്ങി തലൊന്ന് നനഞ്ഞു, നമ്മളെന്താ ചെയ്യുക, അത് വേഗം തോർത്താൻ ശ്രമിക്കുമല്ലോ എന്തെങ്കിലും തുണി. അതേപോലെ കൈ, ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഇതിനിടക്ക് കൈയൊന്ന് ശരിക്കും ഒന്ന് തോർത്തിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുള്ളൂ. ഒരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഇതിലൊരു അനുഭവങ്ങൾ ചോദിച്ചിരുന്നല്ലോ, നമ്മുടെ ഒരാൾ വന്നിട്ട് ഓഫീസിൽ വന്ന് ഓഫീസിലുള്ളവരോട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, അവിടെ അയയിൽ തോരടുന്ന സമയത്ത്, അലക്കിയതിന് ശേഷം അവിടെ ഇടുന്ന സമയത്ത് ഷോക്കടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഷോക്കടിക്കുന്നിടത്ത് ശ്രദ്ധിക്കണം, നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നു. അത് നമ്മളത് മാറി നിൽക്കുക, ഉടനെ മാറി നിന്ന് ആ വൈദ്യുതി വരുന്നതിനെ, നമ്മളൊരു മോട്ടോർ സൈക്കിൾ ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു, നമ്മളതിനെ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാ സംഗതി അങ്ങോട്ട് വരുന്ന വൈദ്യുതി ഓഫ് ചെയ്യുക. അവിടെ വൈദ്യുതി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചെയ്യാൻ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ്, നമ്മുടെ ഓഫീസിലല്ല വേറൊരു ഇതിലുണ്ടായതാണ്, അപ്പോൾ അവിടെ നിങ്ങൾ നിൽക്കേണ്ടതായിരുന്നല്ലോ, നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചങ്ങോട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഓടി എത്തുമ്പോഴേക്ക് ഈ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അലക്കി തോരട്ട് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ, ആ അയലേക്ക് സപ്ലൈ വന്നത് യഥാർത്ഥത്തിൽ KCB പ്രശ്നമല്ല, അത് അവിടെ ബ്രേക്കറില്ല, അവിടുന്ന് വീട്ടിൽ നിന്ന് ഷോക്ക് വന്നിട്ടുണ്ട്, ലീക്കേജ് അങ്ങോട്ട് വന്നതാണ്. പക്ഷെ അത് അവിടെ നിന്നത് ശ്രദ്ധിക്കേണ്ടതിന് പകരം, ഞാൻ പറഞ്ഞത് ഇതേപോലെ പുറത്തുണ്ടോ മീറ്ററിന് മുമ്പുള്ള KCB ഭാഗത്ത്, എന്തായാലും അതിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മളവിടെ സപ്ലൈ ഉണ്ട് എന്ന് നമുക്കൊരു തോന്നൽ വന്നാൽ, ബോധ്യം എന്നുള്ളതെന്നില്ല, തോന്നൽ വന്നാൽ ഉണ്ട് എന്ന് തന്നെ ധരിക്കുക, എന്നിട്ടത് ഇല്ല എന്ന് ഉറപ്പാക്കുന്നത് വരെ അത് തൊടാതിരിക്കുക. അപ്പോൾ സ്ത്രീകളുടെ കാര്യമാണ് ചോദിച്ചത്, പക്ഷേ എന്നാ കൂട്ടത്തിൽ അവർക്ക് അശ്രദ്ധ വരുന്ന സംഭവമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
1: അതേപോലെ നമ്മൾ ഈ വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ പൊതുവേ എല്ലാവരും ചീപ്പ് എന്നുള്ള ഒരു ആംഗിളിലാണ് പോകാറ്. ISI മാർക്കുള്ള അങ്ങനെയുള്ള സംഗതികളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സംഗതി വയറാണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: പലപ്പോഴും ഈ വില കുറഞ്ഞത്, അതേപോലെ ഒരേ അനുകരണങ്ങൾ ഇതൊക്കെ ഉണ്ടല്ലോ, ഏത് വിഷയത്തിലും ഉണ്ടല്ലോ. അതിൽ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കുറേയൊക്കെ അവബോധം വന്നിട്ടുണ്ട്, എന്നാലും ആ അവബോധം വരാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ചോദ്യം ശരിക്കും പ്രസക്തമാണ്. കാരണം അതൊരിക്കൽ വാങ്ങിച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വിഷയം ഉണ്ട് അതിൽ. ഒന്ന്, കറണ്ട് ബില്ല് കൂടും, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ വയറുൾപ്പെടെയുള്ളത് ക്വാളിറ്റി ഉള്ളതല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും കറണ്ട് ബില്ല് കൂടും. അപ്പോൾ നമ്മൾ എന്താണോ അതിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചിന്തിച്ച് ചീപ്പായിട്ട് ചെയ്തത്, അതിനേക്കാൾ കോസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. രണ്ടാമത്തേത് നമ്മുടെ ചർച്ച സുരക്ഷയുള്ള, അപ്പോൾ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ വയറാണെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ്റെ കപ്പാസിറ്റിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ലീക്കേജിലേക്ക് സാധ്യത വളരെ കൂട്ടുകയാണ്. രണ്ടാമത്തെ എക്യുപ്മെൻറ്റുകൾ, എക്യുപ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്വാളിറ്റി കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ ലീക്കേജിന് സാധ്യത ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് നമ്മളാണല്ലോ, അപ്പോൾ അവിടെ ആ ലീക്കേജ് നമ്മളിലേക്ക് ഷോക്കായിട്ട് വരുന്നു, തീപിടുത്തായിട്ട് വരും. നമ്മളത് ആ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്, പിന്നെ വൈദ്യുതിക്കൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പരിണാമം എന്ന് പറയുന്നത് വൈദ്യുതി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എന്ത് സംഗതിയാണെങ്കിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ ആ ഹീറ്റ് ഇതിനെ തീപിടുത്തത്തിലേക്ക് നയിക്കും. അവിടെ നമ്മൾ സാധാരണ പണ്ടൊക്കെ, ഞാൻ ചെറുതൊക്കെ സമയത്ത് തക്കാളി പെട്ടിക്കും ISI ഉള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ ISI കളിയാക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അത് അപ്പോൾ ചോദ്യത്തിൽ വന്നുകൊണ്ട് പറയാം, നമ്മൾ ക്വാളിറ്റി ചെക്ക് തന്നെയാണത്, അത് ആ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് കൊണ്ട് ISI ഉള്ള കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ സാധാരണ പറയാറുണ്ട് CEA റെഗുലേഷൻ അനുസരിച്ചാണ് സേഫ്റ്റിയുടെ മാനദണ്ഡങ്ങൾ വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പഠിക്കാൻ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നന്നായിട്ട് ഇത് ശ്രദ്ധിച്ച്. അപ്പോൾ നമ്മൾ ചില വയർമാന്മാരൊക്കെ പറയും, സാറേ.

0: ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത് പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നവരാണ് കൂടുതലും, പക്ഷെ ചില ആളുകൾ അത് കേൾക്കില്ല. അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് ചാൻസ് ഉണ്ടാകുന്ന സമയത്ത് സാറ് പറയണം കേട്ടോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വർക്കിന് അത് പലപ്പോഴും അവിടെ എത്ര പൈസ ആയിട്ടില്ലല്ലോ, അവൻ ചെയ്തപ്പോൾ എത്ര പൈസ ആയിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. കാരണം അവിടെ ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞ സാധനം കൊണ്ടുവന്ന് വെക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു അവബോധം കൊടുക്കും. ചിലരാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യും, എർത്തിങ് ആണെങ്കിലും ഈ എക്യുപ്മെൻ്റ് ആണെങ്കിലും അതുപോലെ വയറ് അതുപോലെ സാധനങ്ങൾ ഒന്നുമില്ല. സിമ്പിളി ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്, അതിലൊരു കോംപ്രമൈസും ചെയ്താൽ നമ്മുടെ ജീവനിലാണ് കോംപ്രമൈസ് ചെയ്യുന്നത്. കാരണം അത് നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ ആണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു കോംപ്രമൈസും പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ശരിയായിട്ട്.
1: പഴയ കാലം ഇങ്ങനെ ഓർമ്മ വെക്കുമ്പോഴേ ഈ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വായിച്ചിരുന്നൊരു കാലമൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തുള്ള വീടുകളിലൊക്കെ, കുറച്ച് സമ്പന്ന ആയിട്ടുള്ള വീടുകളിലൊക്കെ കറണ്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹങ്ങൾ പറയുമല്ലോ. അപ്പോൾ വാപ്പ പറഞ്ഞൊരു ഒരു സംഗതിയുണ്ട്, പിന്നെ കറണ്ടൊക്കെ ഷോക്ക് അടിക്കും, മരിക്കും, അപകടമാവും എന്നൊക്കെ. സംഗതി സാമ്പത്തികമായ പ്രശ്നങ്ങളാണ്, നമുക്ക് അന്നത് മനസ്സിലായിരുന്നില്ല, പിന്നീട് അത് മുതിർന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഈ ഉപകരണങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സ്റ്റാറുകൾ, 3-സ്റ്റാർ, 5-സ്റ്റാർ ചില ഉപകരണങ്ങളിലൊക്കെ കാണാറുണ്ട്, അതൊന്ന് ചുരുക്കി പറയാമോ?
0: നമ്മൾ അത് ഈ ക്വാളിറ്റി, നമ്മൾ ഓരോ എക്യുപ്മെൻറ്റുകൾക്ക് ക്വാളിറ്റി കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റിക്കറിനെ ഒട്ടിച്ചിട്ടുണ്ടാവും, ആളുകൾക്കത് കാണുമ്പോൾ തന്നെ ഒരു ഒരു സമാധാനം കൂടിയാണ്. അതിൽ നമ്മൾ വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ട്, അതായത് അതിൻ്റെ കൺസംഷൻ, അപ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി കൂടും. അപ്പോൾ കൺസംഷനിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നുമില്ല, പഴയ കാലത്തുണ്ടായിരുന്ന ഫാനുകൾ, ഇപ്പം BLDC എല്ലാം ഞാൻ ഉദ്ദേശിച്ചു, പഴയകാലത്തുണ്ടായിരുന്ന ഫാനുകൾ, പണ്ട് റാലി ഫാൻ, ഇപ്പം അതില്ലില്ല, അതൊക്കെ വർഷങ്ങളായിട്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്
1: വീട്ടിൽ, 25 കൊല്ലമൊക്കെ ഉപയോഗിച്ചിരുന്ന,
0: ഇപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, 30 വർഷത്തിന് വീതമായിട്ടുണ്ടാകും റാലി ഫാൻ. അപ്പോൾ അത് ക്വാളിറ്റിയാണ്. അപ്പോൾ അതേപോലെ ചില കമ്പനികളുടെ വയറുകൾ ഇതൊക്കെ, അപ്പോൾ ആ വയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പിന്നെ അന്ന് വീട്ടിൽ ഇതേപോലെ വാപ്പ പോയിട്ട് നല്ല ക്വാളിറ്റിയിൽ മാത്രം വേണമെന്നുണ്ട്, റേറ്റ് നല്ല വ്യത്യാസം അന്നും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 3-സ്റ്റാർ 5-സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അപ്പോൾ ക്വാളിറ്റി ചെക്ക് തന്നെയാണത്. അപ്പോൾ അത് ആ സ്റ്റാർ കൂടിയത് തന്നെ ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ കറണ്ട് ബില്ലിൽ അത് വ്യത്യാസം വരുത്തും, അതേപോലെ ക്വാളിറ്റിയിലും അത് വ്യത്യാസം വരുത്തി തന്നെ ചെയ്യും.
1: നമ്മൾ മഴക്കാലത്തെക്കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. മഴക്കാലമൊക്കെ വരുമ്പോൾ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് അറിയിപ്പ് കാണാറുണ്ട്, വീടിന് മുകളിലേക്ക് അല്ലെങ്കിൽ അതേപോലെ ഇലക്ട്രിക് ലൈനിൻ്റെ മുന്നിലേക്കൊക്കെ ചാരി നിൽക്കുന്ന അല്ലെങ്കിൽ വളഞ്ഞു നിൽക്കുന്ന കമ്പുകളൊക്കെ മുറിച്ച് മാറ്റണം എന്നൊക്കെ. നമുക്ക് ഇലക്ട്രിസിറ്റി ലൈനിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ കൊമ്പോ മരമോ മുറിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാക്കും. എന്താണ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ മരം മുറിക്കേണ്ട ആൾ ചെയ്യേണ്ടത്?
0: ലൈന് സ്വാഭാവികമായും നമ്മുടെ പ്രദേശങ്ങളിൽ പോകുന്നത് നമ്മൾക്ക് അറിയാം, 11 KV ലൈന് മുകളിലൂടെ പോകുന്നുണ്ട്, താഴെ LT ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ LT 3-ഫേസ് 4-വയർ അല്ലെങ്കിൽ 5-വയർ പോകുന്നുണ്ട്, സിംഗിൾ ഫേസ് അതായത് 2 കമ്പി 2-വയർ പോകുന്നുണ്ട്. ചിലപ്പോൾ 2-വയർ മാത്രം പോകുന്ന സ്ഥലങ്ങളുണ്ട്, വീടിൻ്റെ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുന്നത്. ഏതായാലും ഞാൻ പൊതുവായിട്ട് കാണുന്നത്, പിന്നെ നമുക്കറിയാം 33 KV പോകുന്നത് മാത്രമുള്ളതുണ്ട്, അതേപോലെ 110 KV പോകുന്നുണ്ട്, 220 KV പോകുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ 110 KV ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായും മരങ്ങളുടെ മുകളിലായിരിക്കും ലൈൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സൈഡിലായിരിക്കും റബ്ബർ മരങ്ങളൊക്കെ ഉള്ള ആ കേസുകളത് അതിൻ്റെ റൈറ്റ് ഓഫ് വേയിൽ കട്ടിങ്ങും സംഗതിയൊക്കെ വരും. ജനറലി ഇപ്പോൾ ഒരു ബിസ് റേഡിയോ പോലുള്ള സംവിധാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പൊതുവായിട്ടുള്ള ജനങ്ങളാണ്. അപ്പോൾ ആ ശ്രോതാക്കൾക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ ആ 11 KV ലൈൻ, അതിന് താഴെയുള്ള LT ലൈന്, അല്ലെങ്കിൽ സാധാരണ വരുന്ന 2-വയർ ലൈൻ, ഇതിലൊക്കെ മരങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും അറിയില്ല ഇതെന്ത് ചെയ്യണം. ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ മരം വെട്ടുകാർ, നേരത്തെ നമ്മൾ വാർമ്മന്മാരെ കുറിച്ച് പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്ന മരം വെട്ടുകാരുണ്ട്, അവരത് വന്ന് നോക്കിയിട്ട് ഇത് പിന്നെ ഫ്യൂസ് ഊരിയാൽ മതിയെങ്കിൽ അത് ഊരിയാൽ മതി, ഞങ്ങൾ തൂക്കി ഇറക്കിക്കൊള്ളാം എന്ന് പറയും. പിന്നെ എല്ലാത്തിലും വൈദഗ്ധ്യം വ്യത്യാസമുണ്ടല്ലോ, ഒരു അങ്ങനെയുള്ളൊരു ജോലിയാണുള്ളത്. ചിലർ പറയും അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വെട്ടി ഇതിന് വിലക്കിടും,
1: ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ട്,
0: ഇവിടെ ചെയ്തിട്ടുണ്ട്, എന്നിട്ടിപ്പോൾ എന്തുണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊരു അനുഭവം, പിന്നെ ഒരിക്കൽ 11 KV ഫീൽഡ് ട്രിപ്പായി കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് വിവരം കിട്ടിയപ്പോൾ ഒരു അപകട സാധ്യത ഉണ്ട്, ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ഒരാൾ അപ്പുറത്തുള്ള മരത്തിൻ്റെ ആ കൗളിയിൽ ഇങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇതേപോലെ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ അവിടെ ചെയ്തിന് ഇവിടെ ചെയ്യുന്നിട്ട് ലെവൻ കേവ് ലൈനിൻ്റെ മേലെ 11,000 വോൾട്ടാണ്, നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ആ സംഭവം കൊമ്പ് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ഈ ലൈനിലേക്ക് വന്നു. കൊമ്പ് ഇവിടുന്ന് ഭാഗ്യത്തിന് ചിലപ്പോൾ ഉണ്ടല്ലോ ഈ തൊലി അതിൽ നിന്ന് മരത്തിൻ്റെ തൊലി വിട്ട് പോരാത്ത അവസ്ഥ വരുമല്ലോ, തൂങ്ങി നിൽക്കുമല്ലോ, അത് വിട്ട് പോകുന്നത് കൊണ്ട് ഇയാൾ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഈ സംഭവം കരിഞ്ഞു പോകാൻ മരം അടക്കം നമുക്കറിയാമല്ലോ, മിന്നലൊക്കെ വരുന്ന സമയത്ത് മരം കത്തി പൊട്ടി പൊള്ളുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതേപോലെ 11,000 വോൾട്ട് വന്ന് സംഭവിക്കും. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ ഇദ്ദേഹം ഐസ്തങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതേപോലെ ഞങ്ങളത്ര കണ്ടതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതിൽ ലൈനിലേക്ക് വന്നാണ്. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, ഇത് യഥാർത്ഥത്തിൽ മരം മുറിക്കേണ്ടത് അത്യാവശ്യമാണ്. മരം മുറിച്ചിട്ടില്ല എങ്കിൽ അത് അപകടമാണ്, കേസാണ്, ഒരുപാട് നിയമങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നമുക്കത് ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഇതൊക്കെ ഗൂഗിൾ ചെയ്താലും നമുക്ക് മനസ്സിലാകുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ കുറേ നിയമവശങ്ങളും അതിൻ്റെ ഭാഗത്തുണ്ട്. എന്തായാലും അത് KCB ഓഫീസിൽ ചെന്ന് പ്രത്യേകിച്ച് നമുക്ക് ആ പോസ്റ്റ് നമ്പറിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ പിന്നെ മരത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓഫീസിൽ ചെന്ന് അതുമായി ബന്ധപ്പെട്ട സബ് എഞ്ചിനീയേഴ്സിനൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൈറ്റിൽ വരാത്തന്നെ ഒരു പക്ഷേ പറയാൻ സാധിക്കും ഇന്ന, കാരണം നമ്മൾ സൈറ്റിൽ എപ്പോഴും ഉണ്ടാകുന്നവരാണ്, ഫീൽഡ് സ്റ്റാഫ് നിന്ന്, ഇല്ലെങ്കിൽ സൈറ്റിൽ വരും എന്നൊരു സംസാരിച്ച് തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഒരു സമയം ഫിക്സ് ചെയ്ത് വെട്ടുകാരും വന്ന് നോക്കിയിട്ടാണിത് ചെയ്യേണ്ടത്. അതല്ലാത്ത കേസിലാണെങ്കിൽ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് വെട്ടുകാർ നോക്കിയതിന് ശേഷം ഒരു ഡേറ്റ് പരസ്പരം ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ചിലപ്പോൾ ലൈൻ അഴിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു അപേക്ഷ ഒക്കെ കൊടുത്ത് ലൈൻ അഴിക്കുന്നതിനുള്ളൊരു ചാർജ് അടച്ച് ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ വേറെ പ്രശ്നം കൂടി അവിടെ വരുന്നുണ്ട്, ഈ പോസ്റ്റിലേക്ക് കമ്പിയിലേക്ക് മരം വെട്ടി വീണു അല്ലെങ്കിൽ വെട്ടി ഇട്ടു, അപ്പോൾ ഈ പോസ്റ്റ് വെട്ടും, പിന്നെ അതിൻ്റെ പൈസ ഒക്കെ അടക്കേണ്ടി വരും, ആകെ കൂടുതൽ കോംപ്ലിക്കേഷനാണ്. പിന്നെ മാനസികമായി ഓഫീസിലുള്ളവരോടൊക്കെ ആ ഒരു വിയോജിപ്പ് വരും, പരസ്പര ധാരണയോടുകൂടി പോകേണ്ട സംഭവത്തിൽ എന്ത് വരും, ആകെ പ്രയാസപ്പെട്ട് എന്തായി പോകും, എടുക്കുന്ന അവസ്ഥ വരും, എന്നിട്ട് ആകെ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം അങ്ങ് പോയി പോകും.
1: അതേപോലെ തന്നെ നമ്മൾ പുതിയ ഒരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഒരുങ്ങുകയാണെങ്കിലും ഇതേ പ്രശ്നങ്ങളുണ്ട്, ലൈനുമായി ബന്ധപ്പെട്ടിട്ട സംഗതികൾ, അതിൻ്റെ ഹൈറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ വീടിൻ്റെ ഉയരം കൂടിയാൽ കമ്പിയിലേക്കുള്ള ദൂരം കുറയുന്ന സംഗതികൾ, അപകട സാധ്യതകൾ, അതിന് നേരത്തെ മുൻകൂട്ടി ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാനും സംഗതികളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ?
0: അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. അതായത് നമ്മളിപ്പോൾ കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ചാൽ, ലൈനിൻ്റെ താഴെയുള്ള സ്ഥലം കുറച്ച് വില കുറവിന് കിട്ടാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിലൊക്കെ പെട്ടുപോകുന്നത് കുറച്ചൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അപ്പോൾ ശരിക്കും ലൈനുമായിട്ട് ബിൽഡിങ്ങിൻ്റെ ക്ലിയറൻസ്, ഒരു ഒറിസോണ്ടൽ ക്ലിയറൻസും വെർട്ടിക്കൽ ക്ലിയറൻസും പറയുന്നുണ്ട്. അപ്പോൾ ഈ അതിൻ്റെ അത് തന്നെ ലൈനിൻ്റെ വോൾട്ടതക്കനുസരിച്ച്, വോൾട്ടേജ് കപ്പാസിറ്റിക്ക് അനുസരിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞ LT ലൈന് HT, അതായത് 240 വോൾട്ട് സിംഗിൾ ഫേസ് ലൈന്, 415 വോൾട്ട് 3-phase ലൈന്, അതേപോലെ 11 KV ലൈന് 11,000 വോൾട്ട്, ഇങ്ങനെ തുടങ്ങി ഓരോ വോൾട്ടേജിനനുസരിച്ച് ഹൊറിസോണ്ടൽ ക്ലിയറൻസും വെർട്ടിക്കൽ ക്ലിയറൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ CA റെഗുലേഷനാണ് ഇതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ലൈനിന് താഴെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നതിന് ക്ലിയറൻസ് പാലിച്ചാൽ മതിയായിരുന്നു ആദ്യം. ഇപ്പോൾ റൂളിൽ ഒരുപാട് അപകടങ്ങൾ വന്നപ്പോൾ റൂളിൽ മാറ്റം വന്നിട്ടുണ്ട്, താഴെ ഇപ്പോൾ ബിൽഡിങ്ങുകൾ പാടില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ, ലൈനോട് ചേർന്നോ ലൈനിന് താഴെയോ ഉദ്ദേശം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ പെർമിഷനും സാധനഗതികളും KCB ഓഫീസിൽ നിന്നല്ല, പക്ഷേ KCB ഓഫീസിൽ നിന്നാണ് അത് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടാക്കിയിട്ട് ഇൻസ്പെക്ടറേറ്റിൽ കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് അവർ കൊടുത്ത് അവിടുന്ന് ആണിതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാലും നമ്മൾ തൊട്ടടുത്തുള്ള ഓഫീസിൽ ബന്ധപ്പെട്ട് ഇത് നോക്കിയതിന് ശേഷമേ ബാക്കി മറ്റേ എന്താ വെച്ചാൽ, നമ്മൾ തറ കെട്ടും, ബിൽഡിങ്ങിൻ്റെ പകുതിയോളമാകും, എന്നിട്ട് പിന്നെ ആകെ സങ്കടമായി പ്രയാസപ്പെട്ട് അതിൻ്റെ ഒരു മാനസികമായി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രയാസങ്ങളിലേക്ക് പോകും. ഇപ്പോൾ റൂളിൽ ആ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് കാലാകാലങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സംഗതിയിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു ആദ്യം ഒരു ധാരണ, ആദ്യം ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് അതിൽ പറയാനുള്ളത്.
1: വൈദ്യുതി സുരക്ഷാ വാര ആചരണവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ആദ്യം വീടിന് പുറത്തായിരുന്നു, പിന്നെ വീടിനകത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, ഇപ്പോൾ വീണ്ടും പുറത്താണ്. ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്, നമുക്ക് തുടരാം.
2: നിങ്ങൾ കേട്ടത് ജനക്ഷേമം, വീട്ടിൽ വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ. ഈ വിഷയമാണ് ഇന്ന് ജനക്ഷേമത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് അഷ്റഫ് കെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KSEB പുത്തനത്താണി, കൂടെ ഇബിനു അലി എടത്തനാട്ടുകര. ജനക്ഷേമം സമാപിക്കുന്നു.
3: ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെയും അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലം ഉണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അതിന് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിന് അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അതിന് അദ്ദേഹം ഞാൻ ദരിദ്രനാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിത് അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതന് മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുകയും ആണ്. അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
5: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
6: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور
8: سيد الاستغفار
7: اللهم انت ربي لا اله الا انت
5: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

0: السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രിയമുള്ളവരെ, ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുക, നാം എത്ര ഉയർന്നാലും മടങ്ങേണ്ടത് ഈ മണ്ണിലേക്കാണെന്ന ബോധം നമ്മെ വഴി നടത്തട്ടെ.
1: ഹലാലായ സമ്പാദ്യമാവട്ടെ ഓരോ ദിനത്തിലെ വരവും വരുമാനവും. കുറവാണെങ്കിലും നന്മയുള്ളത് ധാരാളമായ തിന്മയേക്കാൾ ഉത്തമമാണ്.
0: പീസ് റേഡിയോ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് മുഖം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും
1: ഞാൻ ജസീൽ കുടിയത്തൂർ,
0: കൂടെ വി ടി അബ്ദുൽ സലാം.
1: ഇന്ന് 2026 ജൂലൈ 15 ബുധൻ.
0: ഹിജർ വർഷം 1448 സഫർ 1.
1: കൊല്ലവർഷം 1201 മിഥുനം 31.

0: മാഷാല്ലാ. അപ്പോൾ ഒരു പ്രഭാതം കൂടി പ്രതീക്ഷയോടുകൂടി നമ്മിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ ഈ പ്രഭാതം നമുക്ക് പ്രചോദനമാവട്ടെ. മോർണിംഗ് ലൈവ് ഷോയിൽ കൂടുതൽ നന്മകൾ കേൾക്കാനും പ്രാവർത്തികമാക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രിയമുള്ളവരെ നമുക്ക് തുടങ്ങാം. ഇന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാം
1: അല്ലേ.
0: നമ്മുടെ കയ്യിലുള്ള ഫോണ് നമ്മളൊരാഴ്ചത്തേക്ക് ഓഫാക്കി വീട്ടിലിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളൊരു വിവരം ആർക്കും കൊടുക്കാതെ പെട്ടെന്ന് ഓഫാക്കി വീട്ടിലിരിക്കുന്നു ഒരാഴ്ച എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മെ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ആരായിരിക്കും? ഈ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവനവൻ്റെ മനസ്സിൽ ആരായിരിക്കുമെന്നുള്ള ഉത്തരം കിട്ടട്ടെ. അപ്പോൾ അവരിലേക്ക് ഒരു പക്ഷേ അവരായിരിക്കാം നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരും നമ്മളെ ആവശ്യമുള്ളവരും. ശരി,
1: ഓക്കെ. നമ്മൾ ഒരുപാട് ആളുകൾ നേരത്തെ തന്നെ നമ്മുടെ സലാം പറഞ്ഞു വന്ന ആളുകളുണ്ട്. ഞാൻ സാധാരണ ഒരു പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് ഒരുപാട് തരാനുള്ളതുകൊണ്ട് സമയം കൊടുക്കലുണ്ട്. അപ്പം ഇന്ന് ഞാൻ പിന്നെ
0: എത്ര കൊടുത്തു?
1: 4:30 കൊടുത്തു നോക്കി. 4:46 സലാം അയച്ച ആളുണ്ട്. മാഷാല്ലാ, അത്രയും നേരത്തെ എണീറ്റ് ഇതിന്റെ.
0: അത് പറഞ്ഞപ്പോ എനിക്ക് തോന്നിയതേ, നമ്മളിപ്പൊ പൊതുവെ 5 മണി കഴിഞ്ഞുള്ള ഇതാണ് നമ്മൾ അധികം സ്വീകരിക്കാറുള്ളത് അല്ലേ. പക്ഷെ എന്നിട്ടും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നേരത്തെ വന്ന സമയത്ത് സാന്നിധ്യം അറിയിച്ച് സലാം പറഞ്ഞു ആളുകൾ
1: ഒക്കെ ഒരുപാട് ആളുകളുണ്ട് മാഷാല്ല. ലൈല പടിയൂർ, ഹുസൈൻ വി എം എടുത്തേര, സഫിയ കെ തിരുവങ്ങാടി, സഫിയ എടപ്പാൾ,
0: ഷഹന റഷീദ് മേലാറ്റൂർ,
1: റിഹാന ബാനുത്തോട്ടശ്ശേരിയറ, ജമീല നമ്മിനി,
0: സാജിദ കാലിക്കറ്റ്, സാബിറായം പാലക്കാട്, സബീന തത്തമംഗലം,
1: അബൂബക്കർ സുലൈമാൻ, ജുവൈന എൻ പറവൂർ, സജീന എം കെ കാഞ്ഞിരമറ്റം,
0: സുബൈദ കുഞ്ഞിമംഗലം, സനിയ കെ കാഞ്ഞിർ ആ പറഞ്ഞുലേ,
1: നഫീസ വി കാര, നസീമ ചക്കുംകടവ്,
0: നസീമ വളാഞ്ചേരി,
1: നസീമ എച്ച് കൊടുവായൂർ. 3 നസീമ. മാഷാല്ലാ,
0: നസീമമാരുടെ ഒരു സാന്നിധ്യം കൂടുതലുണ്ടാവും
1: സമ്മേളനം ഉണ്ടാവും സംശയം. ഓക്കെ, ഫസീല മുണ്ടക്കൽ, നഫീസ,
0: ചിലപ്പോൾ പേരുള്ളവരുടെ സമ്മേളനം ഉണ്ടാവല്ലേ.
1: അതെ അതെ അതെ അതെ,
0: കുറച്ച് മുമ്പൊക്കെ
1: അഷ്റഫ് എന്ന് പറഞ്ഞ പേരുടെ സമ്മേളനം.
0: അതുപോലെ ഓമന പേരുള്ള ആൾക്കാരെ പേര് വെച്ചിട്ട് സംഗമങ്ങൾ ഉണ്ടാവാറുണ്ട്. റുഖിയ പി ചെമ്പക്കുത്ത് ലേവായിച്ചോ,
1: ലസബീല പാലക്കാട്, റുഷ്ദ കാളികാവ്, ഉമ്മുകുൽസു ചിറമംഗലം,
0: ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ,
1: സൈനബ കടമ്പാഴിപ്പുറം, നാജിയ കടമ്പാഴിപ്പുറം,
0: റാബിയ മീത്തൽ മാങ്ങാട്,
1: ബുഷ്ര കെ മുറയൂർ, റുക്സാന എം, താഹിറ ടി കെ കാസർഗോഡ്,
0: സമീജ പാറാൽ, സലിമ ഒതുക്കുങ്ങൽ, റസിയ ചങ്ങാനി.
1: മാഷാല്ലാ, അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി ഒരുപാട് ആളുകളുടെ അയക്കാനുണ്ട്. എല്ലാവർക്കും നമ്മൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പതിയെ വരാം. പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം അനുസരിച്ച് ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ പോവേണ്ടത്
1: ഇൻഷാല്ലാ മധുരം ഖുർആനിലേക്കാണ്.
0: അത് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം.
1: സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ഇൻഷാല്ലാ. ആ വചനം അല്ലേ മധുരതരമായിട്ടുള്ള ആ പാരായണം കേൾക്കാം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മഷാല്ല, ഖിറാത്ത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അതാരുടെ ഖിറാത്ത് ആണെന്നുള്ളത്. മിഷാരി അൽ ഫാസി എന്ന വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഖുർആൻ ഖാരിയുടെ പാരായണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സൂറത്തുൽ അംബിയായിലെ 47-ാമത്തെ വചനം, അതിലെ ഭാഗം നമുക്ക് വരുന്നത് ഒരാളോടും അനീതി കാണിക്കില്ല എന്ന ഒരു വിഷയം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ കൃത്യമായി വിചാരണ നാളിൽ ഓരോരുത്തർക്കും അവർ ചെയ്തു കൂട്ടിയതിൻ്റെ കർമ്മഫലം കൃത്യമായി നൽകും. അതെത്ര ചെറുതാണെങ്കിലും എന്നുള്ളതാണ് ഈ ഒരു വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖിയാമത്ത് നാളിൽ നാം നീതിപൂർണമായ ത്രാസുകൾ ഏർപ്പെടുത്തുന്നതാകുന്നു. മവാസീൻ, മീസാൻ മവാസീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മവാസീൻ അൽ ഖിസ്ത്, നീതിപൂർവകമായിട്ടുള്ള ത്രാസുകൾ.
1: അതെ, അത് പറഞ്ഞപ്പോൾ മുമ്പ് ഇങ്ങനെ ഒരു സംസാരം എവിടുന്ന് കേട്ടതോ ഒന്ന് വായിച്ചതോ എനിക്ക് ഓർമ്മ, അറ്റാച്ച് അതിനോട് ചേർത്ത് പറയാൻ പറ്റിയതോ. അതെ, നമ്മളിവിടെ നമുക്ക് അളക്കാനൊക്കെ ഒരു തുലാസയുള്ളൂ, പക്ഷെ അള്ളാഹുവിൻ്റെ മവാസീൻ എന്നാണ് പ്രയോഗിച്ചത്, മീസാനല്ല, മവാസീൻ ഉണ്ട്. മവാസീൻ പറയുമ്പം ഓരോന്നിനെ അള്ളാഹു ഓരോ തുലാസ് കൊണ്ട് അളക്കുന്നു. അപ്പോൾ അത്രക്കും നീതിയായിരിക്കും, ഒരംശം പോലും അനീതി ഉണ്ടാവാത്ത രൂപത്തിൽ കൃത്യമായിട്ടുള്ള അളവാണ്. എന്നെ അളക്കുന്ന തുലാസായിരിക്കില്ല നിങ്ങളെ. കാരണം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവും കഴിവുകേടും എൻ്റെ സാഹചര്യവും എല്ലാം പടച്ചോന്നറിയാം.
0: അതെ,
1: അത് വെച്ചിട്ടായിരിക്കും എൻ്റെ നമസ്കാരത്തിൻ്റെ ഹിസാബ്. അതുപോലെ തന്നെ ആ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ എൻ്റെ സാമ്പത്തികാവസ്ഥ ബാക്കിൽ അറിഞ്ഞിട്ടായിരിക്കും അവൻ്റെ സ്വതക്കൻ്റെത് ഹിസാബ് നോക്കുന്നത്.
0: യെസ്, തലം മാറും.
1: ആ തലം മാറും.
0: എന്നിട്ട് അള്ളാഹു പറയുന്നു, വഇൻ കാന മിസ്ഖാൽ ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണി തൂക്കമായിരുന്നാൽ പോലും. കടുകുമണി തൂക്കം എന്നുള്ളത് നമ്മുടെ പിന്നെ ഒരു പ്രയോഗമാണ്. കടുകുമണി അത്രയും ചെറിയ സംഗതിയാണ്. അപ്പം അത്രയും ചെറിയ, വളരെ നിസ്സാരമായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും അത്തൈനാബിഹ എന്നുള്ള പറയാണ്, അതവിടെ കൊണ്ടുവരുമെന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഖഫ ബിന ഹാസിബിൻ, അത് നാം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ശേഷം വിചാരണ ചെയ്യുന്നവരായി അള്ളാഹു പറയണം നാം തന്നെ മതി എന്നുള്ള ഒരു ഭാഗം. അതാണ് നമ്മൾ മധുര ഖുർആനിൽ നമ്മൾ കേട്ടിട്ടുള്ളത്.
1: അതാണ് പിന്നെ പരലോകമെന്ന പരിപാടി നിശ്ചയിച്ച അള്ളാഹുവിനാണ് സ്തുതി എന്ന് ഉമർ മൗലവി പറയാറുണ്ടെന്ന് പറഞ്ഞു.
0: അതെ,
1: അപ്പോൾ പരലോകമെന്ന പരിപാടി എന്നുള്ളത് ആ നീതിയുടെ ഒരു ലോകമാണ്. എന്നാ നീതി അനീതിയാണല്ലേ, നമുക്ക് എത്ര നീതി നടപ്പിലാക്കിയാലും അത് പൂർണ്ണമാവുന്നില്ല.
0: ആ പരലോകത്തേക്കുള്ള പണിയെടുക്കലാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല, വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പീസ് റേഡിയോയുടെ ശ്രോതാക്കളായി വിവരം പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖാരിനെ പറ്റി നമ്മൾ അത്യാവശ്യം പിന്നെ അറിയണതാണ്. മിഷാരി റാഷിദ് അൽ ഫാസി അത്രയും ലോക ശ്രദ്ധ നേടിയ ഒരു ഖാരിയാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദ മാധുര്യം, ശബ്ദത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള, അതാണ് പ്രത്യേകം പറയാനുള്ളത്. വേറെ സ്റ്റുഡിയോയിലുള്ള വേറെ എന്തെങ്കിലും എന്താ പറയുക, ചെപ്പടി വിദ്യകളിലൂടെ അല്ല, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള വലിയ ഒരു ഒരു കഴിവ്. ആ ഖിറാത്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടും അത്രയും ക്ലാരിറ്റിയിൽ മാഷാല്ല അള്ളാഹു കൊടുത്ത ആ ഒരു അനുഗ്രഹം. ശബ്ദമെന്ന് പറയുന്ന അനുഗ്രഹം അത്രമേൽ സുന്ദരമാണ്, മാഷാല്ല. മറക്കല്ല,
1: എൻ്റെ ഇടയ്ക്ക് ഒരു ഒരു ദുഃഖവാർത്തയുമായിട്ട് സീനത്ത് പാലക്കാട് വന്നത്, എൻ്റെ കുടുംബത്തിൽപ്പെട്ടൊരു മോൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ഇന്നാണ് ഖബറടക്കം. 18 വയസ്സാണ്. അവന് വേണ്ടി എല്ലാവരും അവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആ മോൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. പിന്നെ നമ്മുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, പക്ഷെ ആ ചോദ്യത്തെ പറഞ്ഞ അതേ അർത്ഥത്തിൽ പലരും അതിനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ചോദ്യം ഇതാണ്, നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുന്നു. അപ്പം നമ്മൾ വീട്ടിലാകുമ്പോൾ ആരുണ്ടാവും? ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണെങ്കിൽ ഭർത്താവ്, ഉമ്മ ഉപ്പ ഒക്കെ ഉണ്ടാവും. നമ്മൾ നമ്മളെ വീട്ടിലിരുന്നിട്ടാണ് ഫോൺ ഓഫാക്കിയിരിക്കുന്നത്. ഈ സമയത്ത് ആരാണ് നമ്മെ അന്വേഷിക്കുക? ഏതായാലും ഇപ്പോൾ പലരും പറഞ്ഞതെന്ന് വെച്ചാൽ ഭാര്യ അന്വേഷിക്കും, ഭർത്താവ് അന്വേഷിക്കും, ഉപ്പ അന്വേഷിക്കും, ഉമ്മ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞു.
0: അതെ,
1: അത് ഓക്കെ, അത് നമ്മൾ അത്രമേൽ ഉള്ള ആളുകളാണല്ലോ.
0: അതിന് പുറത്ത്
1: നമ്മൾ വീട്ടിലായിരിക്കുക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ആരായിരിക്കും നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ആരെ കിട്ടും എന്നുള്ളതാണ് ചോദിച്ചിരുന്നത്. ശരി, പിന്നെ അർത്ഥവത്താണ് ഓരോ വാക്കുകളും ആയത്തുകളും കേൾക്കുമ്പോൾ വളരെ സമാധാനമാണെന്ന് ജമീല വൈപ്പി കാളിക്കാവ്.
0: ഹുസൈൻ വി എം എടുത്തോണ്ടൊരു പ്രാർത്ഥന വസിയത്ത് നടത്തിയിട്ടുണ്ട്. സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. സുഹൃത്തിന് പനി മസ്തിഷ്കത്തെ ബാധിച്ച് നല്ല പ്രയാസത്തിൽ ഐ സി യുവിലാണെന്നാണ് പറഞ്ഞത്. ഉപ്പുക്കുളം യൂത്ത് സെക്രട്ടറിയാണ്. സുഖം പെട്ടെന്ന് ശിഫ നൽകി ആയി കിട്ടാൻ പ്രാർത്ഥിക്കണം എന്നാണ് ആവശ്യമുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ശിഫ എന്നെ പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ആമീൻ. നാസിഹ മാട്ടൂൽ പറഞ്ഞത് ഒരു വീക്കൊന്നും സ്വിച്ച് ഓഫ് ആക്കൊന്നും വേണ്ട, ഒരു ദിവസം ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് കണ്ടില്ലെങ്കിൽ അന്വേഷണം തുടങ്ങും.
0: മാഷാല്ലാ, അത്രയും സജീവമായിരിക്കും,
1: സജീവമാണ് എന്നുള്ളതായിരിക്കും.
0: ഇങ്ങനെ ഒരു ചെറിയ കാര്യം പറഞ്ഞതേ, നമ്മൾ നേരത്തെ പേരുകളുടെ സംഗമം, പേരുള്ള ആളുകളുടെ സംഗമം പറഞ്ഞല്ലോ, അങ്ങനെ പേരുള്ളവരുടെ സംഗമം ആദ്യമായി കേൾക്കുകയാണല്ലോ എന്നാണ് സലീമ ഒതുക്കുങ്ങൾ പറഞ്ഞത്. ശരിക്കും പോലെ ഉണ്ടായോ? അതിന് പ്രശ്നണ്ടേ? നിങ്ങളങ്ങനെ അങ്ങനെ സംശയിക്കാനുള്ള കാരണം സലാം സാർ കഥ പറയുന്നത് കൊണ്ട് കഥയായിരിക്കും എന്നാണ് തെറ്റിദ്ധരിച്ചത്.
1: ഒറിജിനൽ അങ്ങനെ വേറൊരു,
0: ഞാൻ വാർത്ത വരെ വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട് ഞാൻ വായിച്ച വാർത്ത അഷ്റഫ്മാരുടെ സംഗമം ഓർമ്മയിലുള്ളത്.
1: ഓക്കെ, മകന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ, കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ എന്നാണ് മറ്റൊരു പ്രാർത്ഥന സഫിയ കത്തിരങ്ങാടി. ഐ മീൻ, കുറച്ചു നേരം കണ്ടില്ലെങ്കിൽ അയൽവാസി അന്വേഷിക്കും. ഖദീജ തൊട്ടുപുഴ. ഓക്കെ, സുഹൃത്ത് ഷുഹൈബ് കാരാടൻ.
0: സുഹൃത്ത്
1: സുഹൃത്ത് അന്വേഷിക്കുമെന്നുള്ളതാണ്. ജാസ്മിൻ സലീം തൊടുപുഞ്ഞ സലാം പറഞ്ഞു കൂടുണ്ട്. ഷാനവാസ് പുല്ലമ്പി. പുല്ലമ്പി തലശ്ശേരിയാണ് അല്ലേ, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ തലശ്ശേരി എന്നിട്ട് സംശയം വരണ്ട. ചെറിയൊരു യാത്രയിലാണ്, എല്ലാം നന്നാവാൻ ദുആ ചെയ്യണം. എല്ലാവർക്കും അല്ലാഹു നല്ലത് വരുത്തട്ടെ. ആമീൻ. യാത്ര സഫലമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി
0: ലുബ്ന പി കൊണ്ടോട്ടി അയച്ചതേ, ഫോൺ മാറ്റിവെച്ചാൽ പ്രത്യേകമായി ആരും വിളിക്കാനില്ല. വീട്ടിലുള്ളവർ അവരുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചു കിട്ടിയില്ലെങ്കിൽ മറ്റു പലർക്കും വിളിക്കും, അത്രേ ഉള്ളൂ. ഒരു ചോദ്യം വേറെ ആംഗിളിൽ എടുത്ത്, ഫോൺ മാറ്റിവെച്ചല്ലോ പിന്നെ വിളിക്കാനില്ലല്ലോ, വേറെ ആൾക്കാരെ വിളിക്കും.
1: ആരായിരിക്കും കൂടുതൽ അന്വേഷിക്കാൻ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റണം.
0: അതെ,
1: എന്നെ ഏറ്റവും കൂടുതൽ, ഞാൻ കുറച്ച് നേരം സൈലന്റ് ആയി കഴിഞ്ഞാൽ എന്നെ കൂടുതൽ അന്വേഷിക്കുക.
0: ആ ചോദ്യത്തിൽ ശരിക്കും ഒരു ക്ലാരിഫിക്കേഷൻ നേരത്തെ നമ്മൾ വരുത്തിയാണ്, ചില ആൾക്കാർക്ക് ഇനിയും മനസ്സിലാകത്തുണ്ടോ. വീട്ടിലുള്ള ആളുകള്
1: അതിപ്പോ സ്വാഭാവികമായിട്ടുണ്ടാവും. പുറമേ ആരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുക? നമ്മൾ വിചാരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ, നമ്മൾ കൂടുതൽ ബന്ധങ്ങളോട് പോകുന്ന, അവരിൽ നിന്ന് ആരായിരിക്കും നമ്മൾ അന്വേഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർ എന്താ ഒന്ന് സ്വയം തിരിച്ചറിയാൻ, നമ്മളെ മറ്റുള്ളവര് അന്വേഷിക്കുന്നു, നമ്മളെ ആവശ്യമുണ്ട്, നമ്മളോട് സ്നേഹമുണ്ട് എന്ന് നമുക്ക് സ്വയം ഒന്ന് ബോധ്യപ്പെടാൻ ആ ഒരു സങ്കല്പത്തിൽ നിന്ന്. ആ സങ്കല്പ ചോദ്യം അതുകൊണ്ട് അങ്ങനെ വന്ന്.
0: എടുക്ക് സൽമ ബി മംഗള ചോദ്യം ചോദിച്ചു. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ള. അറബി ഭാഷാ പഠനം സെക്കൻഡ് മൊഡ്യൂൾ തുടങ്ങിയോ എന്നാണ് ചോദിച്ചത്. സെക്കൻഡ് മൊഡ്യൂൾ ജൂലൈ 25 തുടങ്ങുന്നത് ഇൻഷാല്ലാ.
1: ജമീല വി കെ പൂനൂര് പറഞ്ഞത് സംഗമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, ഈ പേര് സംഗമങ്ങൾ. ഈ അടുത്ത നാസർ സംഗമം ഉണ്ടായിരുന്നു. ഫീമെയിൽ സംഗമങ്ങൾ, സ്ത്രീകളുടെ സംഗമങ്ങൾ
0: കേട്ടിട്ടില്ല.
1: പിന്നെ മറിയം ഷാഫി പട്ടേൽ പറഞ്ഞിട്ടുള്ളത് എന്റെ അയൽവാസിയാണ് എന്നെ അന്വേഷിക്കുക എന്നുള്ളത്. ശരി,
0: ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രോതാക്കളിലേക്ക് വരാം. ഒരു ഒരു പീസ് ടൈമിൽ വന്ന ഒരു ചെറിയൊരു ഫീഡ്ബാക്ക്, നേരത്തെ തന്നെ റേഡിയോയെ കുറിച്ച് നിങ്ങൾ ശ്രോതാക്കൾ നൽകുന്ന കമൻറ്റുകളാണ് നമ്മൾ പീസ് ടൈമിൽ വായിക്കാറുള്ളത്. ഇന്നത്തെ പീസ് ടൈമിൽ വന്നിട്ടുള്ളത്, വീട്ടിൽ ടി വി ഓണാക്കുന്നതിന് മുമ്പ് പീസ് റേഡിയോ ഓണാക്കുന്ന ശീലം വന്നത് ജീവിതത്തിലെ നല്ല മാറ്റങ്ങളിലൊന്നാണ്. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും ജീവിതത്തെ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ കാണാനും പീസ് റേഡിയോ സഹായിച്ചിട്ടുണ്ട്. മാഷാല്ല, രണ്ട് പോയിന്റുകൾ. അതിൽ ടി വി ഓണാക്കുന്ന മുമ്പ് റേഡിയോ ഓണാക്കുക എന്ന ഒരു വലിയൊരു മുമ്പ് ശീലം അല്ലേ, ടി വിയുടെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടാകും. അപ്പം ടി വിക്ക് മുമ്പേ റേഡിയോ ഓണാക്കി കൃത്യമായി ഈ കേൾവി നന്മയുടെ കേൾവിയാണ് അതിൽ തുടങ്ങാൻ
1: തോന്നിയതേ. നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ പറയാറുണ്ട്, കുട്ടികൾ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്യാം, പക്ഷെ കണക്ട് ചെയ്യാൻ കൂടി പറ്റണം, അപ്പോൾ ഈ കറക്ഷൻ ക്ലിയർ ആവും. ഇവിടെ അവർ ടി വി എന്ന ഒന്നിനെ കറക്റ്റ് ചെയ്യാണ്. പക്ഷെ അവിടെ ഒരു കണക്ട് ചെയ്യാൻ മറ്റൊന്നില്ല എന്ന് ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ പോകും. പീസ് റേഡിയോ എന്നതിലേക്ക് കണക്ട് ചെയ്തതുകൊണ്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി.
0: അതെ അതെ, കറക്ഷൻ നടന്നു, കറക്റ്റായി,
1: കറക്റ്റായി.
0: ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ ഒരുപാട് ആളുകൾ ലൈവായി തന്നെ പ്രതികരിക്കുന്നുണ്ട്, മാഷാല്ലാ. മോർണിംഗ് ലൈവിൽ ഒരുപാട് ആളുകൾ വീണ്ടും എടുക്ക് സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും
1: നമുക്ക് അവരിലേക്കൊക്കെ പോവാം. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പീസ് റേഡിയോയിലെ പ്രഭാത പ്രക്ഷേപണത്തിലെ മർമ്മം കേൾക്കാൻ നമുക്ക് അതിനുള്ള അവസരമാണ് പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നും നമ്മുടെ കൂടെ പുല്ലുവട്ടത്തിൽ ചേരുന്നത് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീമാണ്.
1: മനസ്സിന്റെ പിശുക്ക് അല്ലേ?
0: അതെ,
1: ഈ വിഷയത്തിലാണ് ഇന്നത്തെ പുലരിവട്ടം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ താമസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അയാൾക്ക് വേണ്ടി എത്രമാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? പുറത്തുനിന്നുള്ള ഒരാളാണെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയിട്ടുള്ള സ്വഹാബത്ത്, ഹിജറ പോയ സ്വഹാബത്ത്, അവർ ദരിദ്രരിൽ അങ്ങേയറ്റം ദരിദ്രരായിട്ടുള്ള അൻസാരികളുടെ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. ദാരിദ്ര്യത്തിലേക്കാണ് അവർ ചെല്ലുന്നത്. എന്നിട്ടെന്ത് ചെയ്യാണ്? അവർക്ക് സ്വന്തം ആവശ്യമുള്ള കാര്യങ്ങൾ, വലൗക്കാനബിയും ഹസാസ, അവരത് മറ്റുള്ളവർക്ക് നൽകുന്നതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചത്? അതൊരു വളരെ അധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതായത്, ഒരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വിശാലമാകേണ്ടതുണ്ടല്ലോ. നമ്മുടെ മനസ്സ് വിശാലമാകണം. ഒരു നന്മ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സ് വിശാലമാകണം. ഒരു തിന്മ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റണം. ഇപ്പം മനസ്സ് താല്പര്യപ്പെടുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും മനസ്സിനെ പോകാൻ അനുവദിക്കാതെ തടുത്തു നിർത്തുന്നതിൻ്റെ ഒരു കഴിവുണ്ടല്ലോ. അതാണ് വമൻ യൂക്ക ഷുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെങ്കിലും തൻ്റെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് അതിനെ സൂക്ഷിക്കാൻ ഒരാൾക്ക് പറ്റിയാൽ, ആ പിശുക്കുന്ന ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ അവനാകുന്നു വിജയിയെന്നാണ്. ഇത് ആ മുഹാജിറുകളെക്കുറിച്ചും അൻസാറുകളെക്കുറിച്ചും പറഞ്ഞ കാര്യമാണ്. ആ അൻസാറുകൾ അവർക്ക് ചെയ്തു കൊടുത്ത ആ മഹത്തായ സേവനങ്ങൾക്ക് അവരുടെ മനസ്സ് എത്രമാത്രം വിശാലമായിട്ടുണ്ടായിരിക്കും. തങ്ങളുടെ സഹോദരങ്ങളെ ആ പട്ടിണിയും പരിവട്ടത്തിനും പരിമിതികൾക്കുമിടയിൽ സ്വീകരിക്കാൻ വേണ്ടി അവരെത്ര ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കും. അതാണ് ഇത് യഥാർത്ഥത്തിൽ ഈ ഇതിനെക്കുറിച്ച് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് നമ്മുടെ വിവാഹ ബന്ധങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ആരുമായി പെരുമാറുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പിശുക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. ഇത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നം ഉണ്ടാവുകയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയലോ, മണിക്കൂറുകളോളം പറയും. അപ്പോൾ നമ്മളവിടെ ചിന്തിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, അവൾക്ക് കുറേ കുഴപ്പങ്ങളുണ്ട്, അവനും കുറേ കുഴപ്പങ്ങളുണ്ട്, ഇനിയിപ്പോൾ എന്താ പരിഹാരം? എന്താ പരിഹാരം? അവരെന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, അവർക്ക് മക്കളുണ്ട്, മുന്നോട്ട് പോവാണ്. അതാണ് വമൻ യൂക്ക ഷുഹ നഫ്സി, മനസ്സിൻ്റെ പിശുക്കുണ്ടല്ലോ. അതായത് നമുക്ക് ചില ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ മറ്റൊരാളെ കൂടെ ജീവിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അതാണ് നമ്മുടെ മനസ്സിൻ്റെ പിശുക്ക്. എന്താണ്? എനിക്കത് വേണം, എനിക്കത് നേടണം, അതിന് ഞാൻ വിട്ടുവീഴ്ച ചെയ്യൂല, അതെനിക്ക് അങ്ങനെ, എനിക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാശി പിടിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ അയവ് കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് വിശാലമാകാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സിന് ഔദാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മുടെ മനസ്സ് ഇതിലൊക്കെ കടുംപിടുത്തം പിടിക്കുമ്പോൾ, പിശുക്ക് കാണിക്കുമ്പോൾ, നമുക്ക് മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ നമ്മൾ പരാജയപ്പെടും. ഒന്ന് വിശാലമായി ചിന്തിച്ച് നോക്കും, നിങ്ങളും ഭാര്യ തമ്മിൽ പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അവൾ ഇന്നിന്ന കാര്യങ്ങളിലൊക്കെ അവൾക്ക് ചില കുഴപ്പങ്ങളുണ്ട്, അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെന്താ പ്രശ്നം? ഭർത്താവിന് ചില വിഷയങ്ങളുണ്ട്, അത് ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളില്ലല്ലോ. അപ്പോൾ മനസ്സിൻ്റെ പിശുക്കാണ് യഥാർത്ഥത്തിൽ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം. ഒരു ചെറിയ നന്മ ചെയ്യണമെങ്കിലും, ഒരു തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും, നമുക്ക് മറ്റുള്ളവരോട് പെരുമാറണമെങ്കിലും, നമ്മൾ ദേഷ്യപ്പെടാതിരിക്കണമെങ്കിലും, എന്തിനും നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? മനസ്സിനൊരു പിശുക്കുണ്ട്, മനസ്സിന് ചില താല്പര്യങ്ങളുണ്ട്. ആ പിടുത്തം മനസ്സ് വിടാതിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഇത്തരം നന്മകളിലേക്ക് പ്രവേശിക്കാനോ നന്മകളിലൂടെ മുന്നോട്ട് പോകാനോ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് മനസ്സ് വിശാലമാകുക, പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക. അങ്ങനെ നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ തീർച്ചയായും നല്ലൊരു പെരുമാറ്റ രീതിയെയും നല്ലൊരു സ്വഭാവത്തെയും നമുക്ക് രൂപീകരിച്ചെടുക്കാൻ പറ്റും. നമുക്ക് ജീവിതത്തിൽ അത്യധികമായ വിജയം നേടിയെടുക്കാൻ പറ്റും. അത്തരം വിജയങ്ങൾ നേടാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.

0: മാഷാല്ലാ മാഷാല്ലാ. ജീവിതത്തിലേക്ക് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി ചേർത്ത് വെക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ സന്ദേശമാണ് പുലരിവട്ടത്തിലൂടെ ഹാരിസ് മൊലയുടെ വാക്കുകളിലൂടെ നമ്മൾ ശ്രവിക്കാറുള്ളത്. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്.
1: ശരിക്കും ജീവിതത്തിലെ ഇത്രയും ജീവിതത്തിൽ അത്രയും ഫിറ്റായ നമുക്കെപ്പോഴും ചേർത്ത് വെക്കാവുന്ന വിഷയമാണ് വരാറുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകമായി പറയാറുള്ളത് നമ്മുടെ ഇതോരോന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റാണല്ലോ എന്ന് തന്നെ നമുക്ക് എല്ലാ ദിവസത്തെ പുലരിവട്ടം കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അത് കുടുംബജീവിതമാവട്ടെ, സുഹൃത്തുക്കളുടെ കൂടെയുള്ള ജീവിതമാവട്ടെ, ഒരുമിച്ചുള്ള ഓരോ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് ചേർത്ത് വെക്കാവുന്ന വിഷയങ്ങളാണ് കേൾക്കുന്നത്. അപ്പം അതിൽ സപ്പോർട്ട് പീസ് റേഡിയോ എന്ന് നമ്മൾ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഡൊണേറ്റ് ബട്ടൺ വഴി നിങ്ങൾക്ക് നമ്മുടെ പീസ് റേഡിയോ സംവിധാനത്തെ നിങ്ങൾക്ക് സഹായിക്കാനാകും. നിർബന്ധമായും ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് അതിൻ്റെ ഭാഗമാവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഡൊണേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത വിൻഡോയിൽ അവിടെ ഓൾറെഡി സെലക്ട് ചെയ്യാവുന്ന 500, 1000, 2500, 5000, 10000 എന്നൊക്കെ ഒരു ബട്ടൺസ് കാണാം. അവിടെ നിങ്ങൾ ഓപ്ഷൻ കാണാം. ഇനി അതൊന്നുമല്ല അത്ര കൊടുക്കാനില്ലെങ്കിൽ വേറെ തുകയാണ് കൊടുക്കാനുള്ളതെങ്കിൽ അതർ എമൗണ്ട് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം. പ്രൊസീഡ് ടു പേ അടിച്ചാൽ നിങ്ങൾക്ക് സാധാരണ പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ യു പി ഐ ആപ്പുകളോ നെറ്റ് ബാങ്കിങ് ഓപ്ഷനുകളിലോ നിന്ന് പേയ്മെൻറ്റ് പൂർത്തിയാക്കാവുന്നതാണ്. പക്ഷേ അല്ല, അപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവ് ഷോ തുടരുകയാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രധാന സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. മോർണിംഗ് ലൈവ് കിസ്
0: മെയിൻ സ്റ്റോപ്പ്.
1: ആ മെയിൻ സ്റ്റോപ്പ് കുറേ ആളുകൾ.
0: പക്ഷേ അതിൻ്റെ മെയിൻ സ്റ്റോപ്പിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് കുറച്ചൊന്ന് പിന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ പുതുക്കി പോകേണ്ടതുണ്ട് തോന്നുന്നുണ്ട്.
1: യെസ്.
0: അപ്പോൾ ഈ യാത്ര ഈ സ്റ്റോപ്പിൽ കുറച്ച് സമയമൊന്നും നമുക്ക് നിർത്തിയിടാം അല്ലേ?
1: അതെ.
0: അതായത് നേരത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ആ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ മാതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അന്വേഷിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മുഗൾ സൂചിറമംഗലം. അതുപോലെ പല പല വ്യത്യസ്തമായിട്ടുള്ള ആൻസറായാലും വന്ന് എൻ്റെ അയൽവാസി നമ്മൾ നേരത്തെ വായിച്ചു നെറ്റ് തീർന്നോ എന്ന് ചോദിച്ചു വരാറുണ്ട് എന്ന് ഹുസൈൻ ക എടത്തനാട്ടുകരയിൽ
1: നിന്ന്
0: കാണാത്തതുകൊണ്ട്. പിന്നെ പ്രിയ കൂട്ടുകാർ അന്വേഷിക്കും ഇപ്പോൾ റേഡിയോയും നമ്മുടെ നമ്മളെ അന്വേഷിക്കാറുണ്ട് സെഫിയ കെ തിരുരങ്ങാടി.
1: സുഹറ നടുവണ്ണൂര് പറഞ്ഞത് 10 ഫ്രണ്ട്സുണ്ട് അവരെല്ലാവരും അന്വേഷിക്കും. പണ്ട് അറബി കോളേജിൽ ഒന്നിച്ച് പഠിച്ചവരാണ്.
0: റുഷ്ദ കളിക പറഞ്ഞു ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, വിളിക്കാൻ ആരുമില്ല, സംഘടനാ പ്രവർത്തന രംഗത്തുള്ളവർ അന്വേഷിക്കുമായിരിക്കും. ഷീബ സിദ്ദീഖ് അവര് നമ്മുടെ കൂടെ സലാം പറഞ്ഞു വന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. നമ്മൾ പേര് വായിച്ചിട്ടില്ല,
1: നമ്മൾ പേരിന്റെ കൂട്ടായ്മ പറഞ്ഞില്ല. അഷറഫ് കൂട്ടായ്മ കണ്ടിട്ടുണ്ടെന്നാണ് അൻസി എറണാകുളം പറഞ്ഞത്.
0: ആണോ? സഫുവ സലാം പറഞ്ഞ കൂടെ വന്നിട്ടുണ്ട് റസിയ മാളിയേക്കൽ അരീക്കോടിൽ നിന്നും. പിന്നെ
1: നമ്മുടെ പ്രിയ കൂട്ടുകാർ അന്വേഷിക്കും ഇപ്പോൾ റേഡിയോയും നമ്മളെ അന്വേഷിക്കുന്നുണ്ട് എന്നൊരു കമന്റാണ് സഫിയ കെതിരങ്ങാടി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്.
0: സൗജ കുളക്കാട് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഇങ്ങനെ സലാം പറയുന്നത് കൊണ്ട് ചിലപ്പം അന്വേഷിക്കുമായിരിക്കും, അന്വേഷിക്കും, എല്ലാവരും അന്വേഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: യെസ്.
0: അപ്പോൾ ഓക്കെ, നമുക്ക് അങ്ങനെ ഒരാൾ ഉണ്ട്, നമ്മൾ അന്വേഷിക്കും. അതിന് മാത്രം നമ്മൾ ഇങ്ങോട്ട് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് നമ്മൾ അന്വേഷിച്ച ആൾ വരും എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടാവും. ബന്ധം നമ്മൾ ദൃഢമാണ് എന്ന ഒരു ആശ്വാസം നമുക്കുണ്ടാവും. എത്ര പേർ അങ്ങനെ അന്വേഷിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത്ര കണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം.
1: ഉമ്മുഹമ്മ അത്തോളി പറഞ്ഞതേ ചോദ്യം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
0: ചോദ്യം
1: നമ്മൾ ഒരാഴ്ച നമ്മുടെ ഫോണ് ഓഫായി നിന്നാൽ തീരെ ഫോണിൽ കിട്ടാതായി കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ കുറിച്ച് അന്വേഷിക്കും എന്നായിരുന്നു ചോദ്യം. അത് നമ്മുടെ വീട് നമ്മുടെ വീട്ടുകാരോ അടുത്ത ബന്ധുക്കൾക്കപ്പുറം, അതായത് കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾക്കപ്പുറം വേറെ എത്ര പേര് അന്വേഷിക്കും എന്നുള്ളതാണ് ചോദ്യം.
0: ജമീല വി കെ പൂനൂർ പറഞ്ഞ എന്താണ്, രാത്രി കിടക്കുമ്പോൾ അങ്ങനെ വിചാരിക്കും ഇൻഷാല്ലാ രാവിലെ 6 മണിക്ക് മുറ്റത്തിറങ്ങണം, കുറച്ച് പണിയൊക്കെ എടുക്കാനുണ്ട്. പക്ഷേ റേഡിയോ തുറന്നാൽ 8 മണിവരെ ഫോണിൻ്റെ അടുത്ത് നിന്ന് മാറാൻ തോന്നില്ല, അത്രയും ഗുണപാഠമാണ് നമ്മുടെ പീസ് റേഡിയോ അൽഹംദുലില്ല എന്ന മനോഹരമായൊരു സന്ദേശം. അയച്ചിരിക്കുകയാണ്. പിന്നെ മുനീർ ചെമ്നാടും റസിയ ചെങ്ങാനിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഉമ്മയാണ് ആദ്യം എന്നെ അന്വേഷിക്കുക, പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തി ഉണ്ടാവും. മുനീർ സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയിൽ നിന്നും കൂടെ വന്നിട്ടുണ്ട്. ഇന്ന് ലൈവിൽ വരാൻ കുറച്ച് വൈകിപ്പോയി, ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. ചോദ്യം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ? എന്നും ജീവിതത്തിൽ പകർത്തേണ്ട ഓരോ അറിവ് പകർന്നു തരുന്ന ആരിസ് മൗലവിക്കും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കും അല്ലാഹു അതിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വന്ന ആളുകളും. അപ്പം നേരത്തെ ജമീല വി കെ മുനീറിൻ്റെ ഒരു വാക്കുകളാണ് കേട്ടത്.
1: സമീറ കെ എം താനൂര്, എന്നത്തെയും പോലെ വളരെ വിലപ്പെട്ട ഉപദേശം അല്ലാഹു ഹാരിസ് ഉദ്ദേശമാണ് തന്നത്. അല്ലാഹു ഹാരിസ് മൗലവിക്കും പി ആർ ഫാമിലിക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. അപ്പോൾ പുലിയൊരുവട്ടത്തിൻ്റെ സ്റ്റോപ്പും വിശേഷങ്ങളും കഴിഞ്ഞ് നമ്മളിനി അടുത്ത മറ്റൊരു പ്രധാന പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ ജസീൽ സാറേ? മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മളിനി പ്രവേശിക്കുന്നത്. കാരണം നിങ്ങളൊന്ന് റെഡി ആയിക്കോളൂ, ചോദ്യത്തിലേക്ക് നമുക്ക് പോകണം.
1: ഇന്നത്തെ ചോദ്യത്തില് ചെറിയൊരു ഇത് പറയാനുള്ളത്
0: എന്താണ്?
1: ആര് തെറ്റിക്കരുത്.
0: അതിനെക്കാട്ടും
1: എളുപ്പമുള്ള ചോദ്യം ചോദിക്കാനില്ല.
0: ഓക്കെ
1: ഓക്കെ,
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും റെഡിയാണല്ലോ. ക്വിസിലേക്കാണ്
1: നിങ്ങളുടെ പിസ് റേഡിയോ ടാബ്ലറ്റിന് താഴെയുള്ള ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് നിങ്ങൾ ക്വിസിൽ പങ്കെടുക്കേണ്ടത്. അവിടെ ഫീഡ്ബാക്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രാം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ പേര് ചേർക്കാനുള്ള സ്ഥലമുണ്ട്. നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ പേര് ചേർക്കുക, നെയിം എന്നുള്ളിടത്ത് പേരും സ്ഥലവും ചേർക്കുക. എന്നെങ്കിൽ മാത്രമേ ഇവിടെ റീഡിങ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
0: അപ്പോ ചോദ്യത്തിലേക്ക് പോവാം.
1: യെസ്.
0: അപ്പൊ എല്ലാവരും ഫോൺ കയ്യിലെടുത്ത് ചോദ്യത്തിന് റെഡി ആയിക്കോളൂ. ചോദ്യം
1: ഓപ്ഷൻ മാത്രമാണ് ഉത്തരമായിട്ട് അയക്കേണ്ടത്.
0: യെസ്, തീർച്ചയായും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന സ്വഹാബി ആരാണ്? ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ബി അലി റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ സി അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓപ്ഷൻ ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
1: ചോദ്യമൊരിക്കൽ കൂടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബി ആര്? ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി അലി റളിയല്ലാഹു അൻഹു, സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.
0: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന സ്വഹാബി ആരാണ്? ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി അലി റളിയല്ലാഹു അൻഹു, സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഡി ഉസ്മാൻ റളിയല്ലാഹു അൻഹു.

0: ഇന്നത്തെ ചോദ്യത്തിലേ സമയപ്പോ അവസാനിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി ആര്? എ ഉമർ റളിയല്ലാഹു, ബി അലി റളിയല്ലാഹു, സി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഡി ഉസ്മാൻ റളിയല്ലാഹു. അപ്പോൾ കയറിയെന്ന ആൾക്കാർക്ക് എഴുതാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതാണ്.
1: ഓക്കെ, ചോദ്യത്തിൻ്റെ കൂടെ വേറെ വിശേഷപ്പെട്ട എന്തോ പറയാൻ പോവാണ്. എന്നെ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചു വരുന്നത് എൻ്റെ സംഘടനാ പ്രവർത്തകരാണ്. അനസ് വി കെ. അനസ് എവിടെയാണ്? സ്ഥലം പറഞ്ഞിട്ടില്ല അനസേ.
0: ഷറഫ് തിരുവപ്പുറ. ചോദ്യം വളരെ ഈസിയാണ്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ തെറ്റിക്കരുത് എന്ന് പറഞ്ഞത്.
1: ഇവിടെ അല്പം വിശദമായ ഒരു മെസ്സേജുമായി എസ് എസ് വന്നിട്ടുണ്ട്. എസ് എസിൻ്റെ പേര് പറയാറില്ല സാധാരണ. ഉമ്മ നല്ല പാതിയും, ഉമ്മയും നല്ല പാതിയും, അല്ലാതെ വേറെ ആര്? അതല്ലാതെ എൻ്റെ ലവിങ് ബട്ടർഫ്ലൈസ്. ഞങ്ങൾ 8 പേരുള്ള ഫ്രണ്ട്സ് ഗ്രൂപ്പാണ്. അതിൽ ഞങ്ങളെല്ലാം സംസാരിക്കും. അതിനാൽ ഒരു ദിവസം അതല്ല അടുത്ത ദിവസം കണ്ടില്ലെങ്കിൽ ഗ്രൂപ്പിൽ, പിന്നെ പി എം, അതിലും റീപ്ലൈ ഇല്ലെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും കാൾ ചെയ്യും. അത് പരസ്പരം അറിയിക്കും. അതൊരു സന്തോഷം നൽകുന്ന ഗ്രൂപ്പാണ്. ഏതൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് പരിഹാരം, സമാധാനം, മാഷാല്ലാ. ഈ സ്നേഹം നിലനിർത്തട്ടെ. ഞങ്ങളുടെ ഇണകൾക്കും മക്കൾക്കും എല്ലാം ഞങ്ങളുടെ ഈ ബന്ധത്തിൽ സന്തോഷവും കൂടെ ഇച്ചിരി സ്നേഹത്തോടെയുള്ള ഒരു അസൂയയും കൂടെയുണ്ട്. ബന്ധത്തെ ഏറ്റവും ഊഷ്മളമാക്കി നിങ്ങൾക്കും നമുക്കും ഒക്കെ അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥന കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് മോർണിംഗ് ലൈവ് നമ്മൾ തുടരുന്നു. ഹൈറുനീസ അഷ്റഫ് പറഞ്ഞത് ചോദ്യം നല്ല എളുപ്പമായിരുന്നു. കൂടുതൽ എളുപ്പമാകുമ്പോൾ അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ആളുകളുണ്ട് അല്ലേ?
0: അതെ.
1: അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയുള്ള ശ്രോതാക്കളാണ്.
0: ഇന്നത്തെ ചോദ്യം ചോദിച്ചിട്ടൊരു ചോദ്യം വന്നു, റൈഹാനബാനു തുടച്ചേരി.
1: പിന്നെ പറ്റുന്ന അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, നിയമം പാലിക്കുന്നിടത്ത് അബദ്ധം പറ്റും. അതാണ് ഇപ്പോൾ ചില ആൾക്കാർക്കൊക്കെ പറ്റിയത്. പേരടക്കി ഒന്നായിട്ട് ഉത്തരം അയച്ചിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞത് ഓപ്ഷൻ മാത്രമാണ് അയക്കേണ്ടത്. പക്ഷേ ചില ആളുകൾ ആവേശം കൊണ്ട് പേരൊക്കെ അയച്ച് നേരെ ആ ഓപ്ഷനിലുള്ള പേരുണ്ടാവല്ലോ ഉത്തരം.

0: സ്ഥിരമായി കമന്റിടായിരുന്ന ഇവരെവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അത് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ?
1: അതുകൊണ്ടായിരിക്കും ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞത്. ഒരുപാട് ആളുകൾ ചോദിക്കും, ശങ്കരന നാട്ടിലുള്ള ആൾക്കാരൊക്കെ ചോദിക്കും, കൂട്ടുകാർ ചോദിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു തിരിച്ചറിവിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അന്വേഷിക്കാനും നമ്മളെ കാര്യങ്ങൾക്ക് ജിജ്ഞാസ ഉണ്ടാകുവാനും നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുക എന്നത് തന്നെയാണ്. ഇന്നത്തെ ക്യുസും മിസ്സായിപ്പോയി, ഇടക്ക് കട്ടായതുകൊണ്ട് ഭയങ്കര സങ്കടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോ. ജമീല വിപി കളിക്കാവ്
0: ഇത്ര എളുപ്പമുള്ള ജോയിൻ ചോദിച്ചിട്ടേ,
1: അതുകൊണ്ടായിരിക്കും.
0: ഓക്കെ, അവരെ പറ്റി ശ്രോതാക്കൾ അന്വേഷിച്ചിട്ടുണ്ട് തന്നെയാണ് ചില ശ്രോതാക്കൾ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളത്.
1: നമുക്ക് ആ അന്വേഷണവും അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഇതൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ജസീൽ സാറേ, നമ്മൾ ഈ പ്രാർത്ഥന പഠിപ്പിച്ച് തന്ന ഖുർആനിൽ വന്ന പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്നോ, എല്ലാം ബഹുവചനത്തിലാണ് അല്ലേ? അധികം അങ്ങനെയല്ലേ ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ? റബ്ബന ഒറ്റക്കൊറ്റക്കുള്ള ഇതല്ല, അധികം ബഹുവചനത്തിലാണ്. അപ്പോൾ അവനവനല്ല, മറ്റുള്ളവരെ കൂടി ചേർത്ത് വെക്കുന്ന ഒരാശയം തന്നെ ഇസ്ലാമിൻ്റെ ആ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രോഗ്രാമിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇനി ഇപ്പോൾ ക്യുസ് കഴിഞ്ഞല്ലോ, മോർണിംഗ് ലൈവ് ക്യുസിന് ശേഷം നമുക്ക് വൺ മിനിറ്റ് ടോക്ക്.
0: വൺ മിനിറ്റ് റിഷാദ് അൽ ഹിക്കമി, ആരാധനകൾ അതര വ്യായാമങ്ങളാവരുത് എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ആരാധനകൾ മനസ്സും ശരീരവും അറിഞ്ഞു ചെയ്യേണ്ടതാണ്. കേവലം നിത്യജീവിതത്തിലെ ചര്യകളായിക്കൊണ്ട് ആരാധനകൾ മാറാൻ പാടില്ല. മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ഓരോ പ്രവർത്തനങ്ങളും ചെയ്യേണ്ടത്. അശ്രദ്ധന്റെ ഇബാദത്തുകൾ അത് കേവലം ദിനചര്യകളായിരിക്കും. ഇബാദാത്തു അഹ്ലിൽ ഗഫ്ലത്തി ആദാത്തുൻ, അത് അവന്റെ മനസ്സിന് സാന്നിധ്യമില്ലാത്ത പ്രവർത്തനങ്ങളായിരിക്കും. എന്നാൽ മനസ്സാന്നിധ്യമുള്ളവന്റെ കേവലം ദിനചര്യകൾ പോലും ആരാധനകളുടെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ്. ആദാത്തു അഹ്ലിൽ യഖ്ലത്തി ഇബാദാത്തുൻ, ശ്രദ്ധിച്ചു ചെയ്യുന്നവന്റെ ദിനചര്യകൾ, അവന്റെ ഉറക്കവും അവന്റെ വസ്ത്രധാരണവും അവന്റെ എല്ലാ ദിനചര്യകളും അത് ശ്രദ്ധയുണ്ട് എങ്കിൽ അത് ഇബാദത്താക്കി തീർക്കാൻ സാധിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ. വളരെ ഹ്രസ്വമായ ഒരു മിനിറ്റിലാണ് നമ്മുടെ വൺ മിനിറ്റ് ടോക്കിൽ ഇത്ര കാര്യങ്ങൾ പറയാൻ പറ്റുമോ എന്നുള്ളത് ശരിക്ക് ഓരോ വൺ മിനിറ്റ് കഴിയുമ്പോഴും ശ്രോതാക്കൾ നമുക്ക് പറയാറുണ്ട്. മാഷാല്ലാ, വൺ മിനിറ്റ് ടോക്ക് തുടരുകയാണ്. ഒരുപാട് നാളുകളായി ദിവസേന ദിനേന എന്നോണം നമ്മുടെ കൂടെ വൺ മിനിറ്റ് ഉണ്ട്. 1155 എപ്പിസോഡാണ് നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത്. 1921 ദിവസങ്ങളായി, 2000 ദിവസത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മളിതിന് ഓരോ ഷെയറിങ്ങിൽ നമ്മൾ ഉണ്ടാവണം എന്നാണ് ഇതിൻ്റെ കൂടെ ചേർത്തി പറയാനുള്ളത്. കുടുംബത്തിലും നേരത്തെ പറഞ്ഞ നമ്മൾ കുടുംബങ്ങൾ, അതേപോലെ തന്നെ ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റാറ്റസുകളിൽ അവർക്കൊക്കെ ഈ ഒരു സന്ദേശങ്ങൾ കിട്ടുന്ന രൂപത്തിൽ അയച്ചു കൊടുക്കണം. ഫോർവേഡിങ്ങിൽ നമ്മൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നേർവഴി ഉണ്ട് നമ്മുടെ റേഡിയോയിൽ 5:24. ശേഷം വീണ്ടും വീണ്ടും നമുക്ക് റിവൈൻഡിൽ കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ഷെയറിങ്ങിൻ്റെ വിഷയത്തിൽ നമ്മൾ പ്രതിഫലം എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ശരിക്കും അറിയില്ല. ആ ഒരു പ്രബോധന രംഗം അതിനെ ഏറ്റവും സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വലിയൊരു സൗകര്യമുള്ള കാലത്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, നമ്മളെല്ലാം കൊടുക്കാറുണ്ട്, സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ തുടരുക. അള്ളാഹു അനുഗ്രഹിക്കു മാറാവട്ടെ.
1: അപ്പോൾ നമ്മൾ വൺ മിനിറ്റ് ടോക്ക് കഴിഞ്ഞ് പിന്നെ പൊതുവെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണം. പക്ഷേ അതിൻ്റെ മുന്നേ മെസ്സേജുകൾ കുറച്ചുകൂടി ഉണ്ട് തോന്നുന്നല്ലേ സിസറേ?
0: യെസ്.
1: കൂടുതലായി അന്വേഷിക്കുന്ന അയൽവാസികളും ആദർശ സുഹൃത്തുക്കളും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ക്യുസിനെ കുറിച്ചുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വൺ മിനിറ്റ് ടോക്ക് വലിയൊരു അറിവാണ് കിട്ടുന്നത്, മറ്റുള്ളവരിലേക്കും എത്തിക്കാറുണ്ട്. മുസ്ലിങ്ങൾ വരെ സ്റ്റാറ്റസ് നോക്കാറുണ്ട്, എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട്. മാഷാല്ലാ, അതൊക്കെ ഒരു പ്രചോദനമാണ്
0: അല്ലേ?
1: അങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് നന്മകളെ മറ്റുള്ളവർ പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക, ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്.

0: ബീപ് സൗണ്ടിന് മുമ്പായി ഓപ്ഷൻ അയച്ചു പോയി, എന്താണ് ഉണ്ടാവുക ചോദിച്ചിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല, ഉത്തരമെടുത്തും, സിസ്റ്റം പരിഗണിക്കാതിരിക്കൊന്നുമില്ല. ഇൻഷാല്ലാ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരയക്കാം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ആ സമയം മുതൽ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞത് മുതലുള്ള സമയത്ത് മുതൽ ഉത്തരങ്ങൾ റീഡ് ചെയ്യും ഇൻഷാല്ലാ. ഉമ്മു ഹംന അത്തോളി പറഞ്ഞത് കുറച്ചു ദിവസങ്ങളായിട്ടേ ഉള്ളൂ പി സി റേഡിയോമായിട്ട് ഇത്ര അടുപ്പം, മോർണിംഗ് ലൈവ് വിട്ട് പിരിയാത്ത കൂട്ടുകാരിയായി. ഇതിൻ്റെ അണിയറയിൽ ഇരുവർക്കും ഉള്ളവർക്ക് ഇരു ലോകത്തും റബ്ബുൽ ആലമീൻ പ്രതിഫലം നൽകട്ടെ.
1: അമീൻ അമീൻ. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പിന്നെ അത്രമേൽ ഈ ഒരു സന്ദേശത്തെ പീസ് റേഡിയോയിലെ ആ നന്മയുടെ ശബ്ദത്തോടുള്ള ആ ഒരു ഇഷ്ടം നമ്മളെ നന്മയോട് നിലനിർത്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാം.
0: ഷാജിദ വീട്ടി വല്ലപ്പോഴും പറഞ്ഞത് നജ്മോൻ മെട്രോപൊളിറ്റൻ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചോദ്യത്തിന് മറുപടി സാദിഖ് മധൂർ അയച്ചത് ഒരു ദിവസം ഫോൺ കേടായി, മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർമാർ അന്വേഷിച്ച് വീട് വരെ എത്തിയെന്നാണ്. ഒരു ദിവസം കേടായതിന്റെ.
1: അപ്പൊ ഇന്ന് നമുക്ക് എന്താ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരം നല്ല ആത്മാർത്ഥമായ ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ആദർശ ബന്ധങ്ങൾ നിലനിർത്തുമ്പോണ്ടാവുന്നൊരു ഗുണം.
0: യെസ്, ആദർശ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ ഒരുപാട് ആൻസറുകൾ നമുക്ക് വന്നിട്ടുണ്ട്. നേരത്തെ കുടുംബത്തിലെ അടുത്ത ബന്ധുക്കൾക്ക് കൂടെ സുഹൃത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആദർശ സുഹൃത്തുക്കൾ എന്ന് ജംഷീർ മുട്ടിൽ നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത് എനിക്ക് എന്നെ മക്കൾ, സഹോദരന്മാർ, പരിചയക്കാർ എല്ലാവരും എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കുന്നതാണ് പറയുന്നത്. മാഷാല്ലാ.
1: ശരി, നമുക്ക് ചെറിയൊരു കഥ പറയാം.
0: യെസ്.
1: ഒരു മരച്ചില്ലയിൽ മൂന്ന് പക്ഷികൾ ഇരിക്കുകയാണ്. അതിൽ രണ്ട് പക്ഷികൾ പറന്നു പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. എന്നിട്ട് നമുക്ക് ഒന്നിച്ച് പറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറന്നു പോവുകയും ചെയ്തു. സോറി, ഒന്നുകൂടി മാറ്റാം. അതായത് മരച്ചില്ലയിൽ രണ്ട് പക്ഷികൾ, മൂന്ന് പക്ഷികളുണ്ട്. രണ്ട് പക്ഷികൾ പരസ്പരം നമുക്ക് പറന്നു പോകാമെന്ന് പറഞ്ഞ് അതിന് അങ്ങനെ തീരുമാനിക്കുകയും അങ്ങനെ പരസ്പരം പറയുകയും ചെയ്തു. എങ്കിൽ ആ ചില്ലയിൽ ബാക്കി എത്ര പക്ഷികൾ ഉണ്ടാകും എന്നതായിരുന്നു ചോദ്യം.
0: ചോദ്യമാണ്.
1: അധ്യാപകൻ്റെ ആ ചോദ്യം വന്നപ്പോഴേക്ക് കുട്ടികളൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞു, ബാക്കി ഒന്നാണ്. അപ്പോൾ ഈ ലളിതമായൊരു ചോദ്യത്തിന് സ്വാഭാവികമായിട്ട് ഒന്ന് എന്നുള്ള എന്നൊരു ഉത്തരം സാധാരണഗതിയിൽ പറയാം. പക്ഷെ ആ കൂട്ടത്തിൽ മറ്റൊരു കുട്ടി, അവൻ മാത്രം വിരുദ്ധമായിട്ടുള്ളൊരു ആൻസർ പറഞ്ഞു, അവൻ മൂന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും അവനെ കളിയാക്കി, ഏ എങ്ങനെ മൂന്നാവുക, ബാക്കി അവിടെ ഒന്നല്ല ഉണ്ടാവുക. അപ്പോൾ അവനോട് ചോദിച്ചു, അധ്യാപകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ മൂന്ന് എന്ന് പറയാൻ കാരണം? അപ്പോൾ അവൻ പറഞ്ഞത്, ആ പക്ഷികൾ പറന്നു പോവാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടേ ഉള്ളൂ, അങ്ങനെ പറയുകയും ചെയ്തു.
0: പോയിട്ടില്ല.
1: തീരുമാനങ്ങളൊന്നും പ്രവർത്തനങ്ങൾ വേറൊന്നുമാണ്. അതുകൊണ്ട് അവിടെ ആ മൂന്ന് പക്ഷികളുണ്ട് എന്നാണ് അധ്യാപകൻ പറഞ്ഞ ആ കഥയിലുള്ളത്. അപ്പോൾ ആ കഥയിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. ചില തീരുമാനം ഒന്നാണ്, തീരുമാനം നടപ്പിലാക്കുന്നത് വേറൊന്നാണ്. തീരുമാനങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ തീരുമാനിച്ചതുകൊണ്ട് നടപ്പിലാകുമായിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിലെത്തണമായിരുന്നു. പക്ഷേ നടപ്പിലാക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് എന്നത് ഈ ഒരു കുഞ്ഞു കഥയിലൂടെ ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ഇമാം ഷാഫി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അഴുക്കുണ്ടാകുന്നത്.
0: യെസ്.
1: അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ തീരുമാനിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് കാര്യമില്ല, അത് നമ്മൾ മൂവ് ചെയ്തെങ്കിൽ മാത്രമേ, പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ.
0: യെസ്, മാഷാല്ല. ചെറിയൊരു സമയം അല്ലേ, അതുള്ളൂ ആ കഥയിലുള്ളത്. അതിൽ അതുമായി അനുബന്ധിച്ച് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ മനസ്സും ശരീരവും ഒന്നിച്ച് എല്ലാം ചെയ്യുന്നതാണ് ഖൈർ എന്നുള്ള സംഗതി വന്നു. അത് മൺമീൻ ടോക്കിലേക്ക് കണക്റ്റഡ് ആയിരിക്കും, നമ്മുടെ ഈ വിഷയമായിട്ടും അത് കണക്ഷൻ ഉണ്ട്. അതെ,
1: ഒരു നേരം പള്ളിയിൽ കണ്ടില്ലെങ്കിൽ തന്നെ അന്വേഷിക്കാറുണ്ട് ഹുസൈൻ വി എം എടത്തനാട്ടുകര.
0: മാഷാല്ലാ.
1: പീസ് റേഡിയോ വല്ലാത്തൊരു അനുഗ്രഹം തന്നെയാണ്. ഇതെന്നും ഇങ്ങനെ നിലനിർത്തട്ടെ എന്ന് സുഹൈല മംഗലശ്ശേരി മഞ്ചേരിയിൽ നിന്നും.
0: ശരിക്ക് നമ്മൾ റേഡിയോയെ ഒരുപാട് ആളുകൾ പി ആർ ഫാമിലി എന്നുള്ളത് നമ്മൾ മോർണിംഗ് ലൈവ് ഷോ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ആളുകൾ പരസ്പരം ആളെ പലരും പല പ്രോഗ്രാമൊന്നും കാണുന്നു എന്ന് പറയുന്നത്, ഇനിയും കാണാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൾ പറഞ്ഞത് പി ആർ ഫാമിലി അന്വേഷിക്കുമായിരിക്കും ഞാനൊരാഴ്ച കാണാതായാലെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കതൊരു ഒരു ഫാമിലി പോലെ അതിങ്ങനെ ഒരു രൂപാന്തരപ്പെട്ട് വന്ന് മാഷാല്ലാ ഒരുപാട് വലിയൊരു സർക്കിളായി മാറിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഗ്രഹിക്കട്ടെ. യെസ് നാദരയുടെ മുക്കിൽ പറഞ്ഞത് കൂടുതലായി അന്വേഷിക്കുന്നത് അയൽവാസികളും ആദർശ സുഹൃത്തുക്കളുമാണ് എന്നാണ് പറഞ്ഞത്.
1: നമുക്ക് ഷെഡ്യൂളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇനി നമ്മൾ കേൾക്കാനുള്ളത്
0: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ സൂറത്ത് ഫുസ്സിലത്തിലെ 37-38 വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
3: ومن آياته الليل والنهار والشمس والقمر

0: മാഷല്ല, ഖുർആൻ സ്റ്റഡീസ് വീഡിയോ 2439 ദിവസങ്ങളായി നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് നമ്മൾ കേട്ടത് 2416-ാമത്തെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ശ്രോതാക്കൾ, മാഷല്ല, ഒരുപാട് ആളുകൾ നേരത്തെ ചിന്തിക്കാനുള്ള കഥ എന്നാണ് ഇപ്പം മെഹനാസ് ഗഫൂർ പാൽത്തിങ്ങൾ പറഞ്ഞത്. കഥ കേൾക്കാൻ ഇഷ്ടമാണ്, നല്ല ചിന്തയുള്ള കഥയാണെന്നാണ് ഫെബിൻ വാഴക്കാട്. ഞാൻ ആ കഥ കേട്ടപ്പോഴേ 3 ആളുകളുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യപ്പോൾ, ഇപ്പോൾ 2 പേര് പോകാൻ തീരുമാനിച്ചാലും പിന്നീട് ആ 3-ാമത്തെ ആളും കൂടി എന്ത് ചെയ്യാണ്, അതിലേക്ക് വരികയാണ്. ജമായത്തിൽ വർക്കത്തുണ്ട് എന്ന സംഗതി കഴിഞ്ഞു, അഥവാ പാറി പോവാണെങ്കിലും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ ആളും പോകും എന്നുള്ള നിലക്കാണ് ആലോചിച്ചിട്ടുണ്ടായിരുന്നത്.
1: ബന്ധങ്ങൾക്ക് പർവ്വതത്തേക്കാൾ ശക്തിയുണ്ടല്ലോ, ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വരുമായിരിക്കും. നമ്മള് അന്വേഷിച്ച് ആരെങ്കിലുമൊക്കെ അന്വേഷിച്ചു വരും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ആരെങ്കിലുമൊക്കെ അന്വേഷിച്ച് വരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കാൻ, നമ്മൾ ബന്ധം അങ്ങോട്ട് ദൃഢമാക്കുമ്പോഴാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. നമുക്കൊരു വാല്യൂ, നമ്മുടെ വാല്യൂ നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ്.
0: ഈ ചോദ്യത്തിൽ ഞാൻ പിന്നെ മുമ്പ് വായിച്ചൊരു പുസ്തകം, നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും, ഒരു പുസ്തകമുണ്ട്, ഹു വിൽ ക്രൈ വെൻ യു ഡൈ. അതിൽ കാര്യമായും പറയുന്ന സംഗതി ഇപ്പോൾ സലാം സാർ പറഞ്ഞ പോയിന്റാണ്, നിങ്ങളുടെ ജീവിതത്തിനൊരു മൂല്യം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒരുപാട് സംഗതികൾ അവർ അദ്ദേഹം അതിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പുസ്തകമാണ്. 1998-99 അത് എഴുതിയത്. പക്ഷെ ഇന്നും നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് അദ്ദേഹം അതിൽ പറയുന്നത്, ഒരുപാട് കാര്യങ്ങൾ.
1: നമ്മൾ അത് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് പറയുമ്പോഴാണല്ലോ ഓരോ കണക്ഷൻ കിട്ടുക. ഈ ലൈഫിൽ മൂല്യം, നമ്മുടെ മൂല്യം നമ്മൾ തിരിച്ചറിയുകയും ആ മൂല്യം മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാവുകയും അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഉണ്ടാവരുത്. ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയുടെ മൂല്യം ആർക്ക് തിരിച്ചറിയാൻ പറ്റില്ല, അവിശ്വാസിക്ക് തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടാവില്ല. തോന്നിയാസം ചെയ്ത് നടക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ ആർക്കും മൂല്യമല്ല, ഒരു വിശ്വാസിക്ക് നല്ല മനുഷ്യന് മൂല്യമല്ല, ഓനെ പുച്ഛായിട്ടാണ് കാണുക. അപ്പം അത്രം സാറി, ഇപ്പോൾ ഉദാഹരണം പറയാം, ആ വില തിരിച്ചറിയാൻ പറ്റുന്നിടത്ത് നമ്മളുണ്ടാവണം. അതിന് നമ്മളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റിക്കണം. അപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം വന്നത്, ഒരു വീട്ടിലൊരു താവഴിയായി കിട്ടിയിട്ടുള്ളൊരു വാച്ച് ഉണ്ടായിരുന്നു. വാച്ച്, അപ്പോൾ ഈ വാച്ച് പുരാതനമായി കിട്ടിയ വാച്ച്. അപ്പോൾ ഈ വാച്ച് പിതാവ് മകനോട് പറഞ്ഞതാ, ഈ വാച്ച് നിനക്കുള്ളതാണ്. അപ്പോൾ അവൻ നോക്കിയിട്ട് പറഞ്ഞു, ആർക്കാ പിന്നെ ഉപ്പ ഈ വാച്ചിൻ്റെ ആവശ്യം, ഇതൊരു പൊട്ട വാച്ചാണ്, ഇത് നടക്കണമില്ല. അപ്പം എന്നാ വാ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ കൊണ്ടുപോയി കൊടുത്തു നോക്കാം, ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അപ്പോൾ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു നന്നാക്കം കൊടുത്തു നോക്കുമ്പോൾ അവർ പറഞ്ഞു, ഇതൊന്നും നന്നാക്കാൻ കഴിയില്ല, എന്തിനാണ് ഈ വാച്ച് വലിച്ചെറിഞ്ഞാളാണ്. അപ്പോൾ കഴിഞ്ഞ് അവിടുന്ന് പോയി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവരൊക്കെ ഇത് നിരസിച്ചു, ഇതുകൊണ്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ നേരെ പോയത് മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയത്തിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, എത്ര കൊടുത്ത എത്ര കിട്ടി, ഞങ്ങൾ ഇത് തരും,
0: എത്ര തരും,
1: എത്ര തരും. അപ്പോൾ പറഞ്ഞു, ഇത് ഇത്ര തരാം, എത്ര എത്രയും വേണമെങ്കിൽ തരാം, എത്ര ഇവിടെ ആവശ്യമുണ്ട് വാച്ച്, ഇത് അത്രയും മൂല്യമുള്ളതാണ്. അപ്പോൾ അവിടെ അതിൻ്റെ സ്ഥാനം അവർക്ക് അതിൻ്റെ വില മനസ്സിലായി. വില മനസ്സിലായപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഇല്ല തരൂല, വാച്ചും കൊണ്ട് തിരിച്ചു. അപ്പം മകന് മനസ്സിലായി ഇതിൻ്റെ വാല്യൂ. വാല്യൂ, നമ്മുടെ വാല്യൂ എന്താന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മൾ ആ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ എല്ലായിടത്തും എവിടെ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലയോ അവിടെ നമ്മൾ പോയിട്ട് നിൽക്കരുത്.
0: അതെ,
1: നമ്മളവിടുന്ന് പോരേണ്ടി വരും. നമ്മൾ വാല്യൂ തിരിച്ചറിയുന്ന ആളുകൾക്ക് മുമ്പിൽ നമുക്ക് ആ ഒരു നമ്മുടെ സാന്നിധ്യം നമുക്ക് കൊടുക്കാൻ പറ്റുക. അത് വാല്യൂ നമ്മളെ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചറിയിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്.
0: ഇപ്പോൾ കഴിഞ്ഞ ലണ്ടനിലെ വിഷയം ഉണ്ടല്ലോ, ലണ്ടനിൽ നടന്ന ആ ഒരു പിന്നെ ഡിബേറ്റ് തന്നെ, ആ ഡിബേറ്റിൽ അദ്നാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തിലേക്കാണ് ക്ഷണിക്കുന്നത്, ഞങ്ങൾക്ക് ഇത്രയും മൂല്യമുള്ള സംഗതിയുണ്ട്, വാല്യൂ ഉള്ള സംഗതിയുണ്ട്. അത് ആ ഒരു പോയിന്റ് ഭയങ്കര പോയിന്റ് ആയിരുന്നു. നിങ്ങളെ ക്ഷണിക്കുന്നത് ഇത്രയും ഇസ്ലാമിനെതിരെ ഇത്രയും പിന്നെ ആരോപണങ്ങൾ പറഞ്ഞിട്ട് വസ്തുതക്ക് നിരക്കാത്ത വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കുന്നത് എന്തിലേക്കാണ്? അവിടെ ഒന്നുമില്ല. അവർക്കൊരു സംഹിതയോ എന്തെങ്കിലും ഒരു ഒരു ഒരു എന്താ പറയുക, ഒരു ആദർശമോ ഒന്നും പറയാനില്ല. ആകെ ഉള്ളത് വിമർശനം, ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ള സംഗതി. അവർക്ക് ഒരു ഒരു മൂല്യമുള്ള എന്താണ് നിങ്ങളിലുള്ളത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മറുപടിയൊന്നുമില്ല. ഒരു മറു ഞങ്ങൾക്കതുണ്ട്. അത്രയും സ്പഷ്ടമായി പറയുന്നത് ഇസ്ലാം എന്നത് അത്രയും ഒരു ജീവിതത്തിൽ എടുത്തു വെക്കാൻ പറ്റിയ അത്രയും നല്ലൊരു ഒരു മൊഡ്യൂളാണ് അത് നമ്മൾക്കുണ്ടെന്ന് പറയണ്ട ആ ഒരു സംഭാഷണത്തിൽ. അപ്പോൾ ആ മൂല്യം എന്നുള്ളത് നമ്മളിതിങ്ങനെ കണ്ടു കഴിയുമ്പോൾ പല ഭാഗത്തേക്കും നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാഷാല്ല ശ്രോതാക്കള് ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ശുഹൈബ് കാരണം പറഞ്ഞത് പിന്നെ ഒരുപാട് സമയം ഫോൺ സ്വിച്ച് ഓഫ് ആക്കണമെന്നില്ല, സജീവമായി ഉപയോഗിക്കുന്ന ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് പോലെയുള്ളതിൽ നിന്ന് വിട്ടു നിന്നാൽ അറിയാം. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുന്നുണ്ട്. കാരണം ഒരിക്കൽ അങ്ങനെ ഒന്നര മാസം ഞാനങ്ങനെ ഒന്നിലും ഇടപെടാതെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ആരുടെയും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാതെ വാട്സപ്പിലോ ഇൻസ്റ്റയിലോ ഒന്നും റിപ്ലൈ കൊടുത്തില്ല. അങ്ങനെ വെള്ളിയാഴ്ച പള്ളി കണ്ടപ്പോഴാണ് സുഹൃത്തുക്കൾ ചോദിച്ചത് നിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് മറുപടി ഒന്നും ഇല്ലല്ലോ.
1: ഓക്കെ, ശരിയാണ് പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞു ജമീല വി പി കാളിക്കാവ്. സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളാവുക നാം, അങ്ങനെയെങ്കിൽ നമ്മെ തേടി വരും സൗഹൃദങ്ങൾ. ജീവിതയാത്രയിൽ മറ്റുള്ളവരെ സഹായിച്ചില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് ഇതിനോടനുബന്ധിച്ച് അൻവർ എൻ ടി മുട്ടിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്.
0: യെസ്, മൂന്ന് പോയിന്റ്.
1: നമ്മൾ നമ്മുടെ വേരിന്, ഒരു കവിതയിൽ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ വേരിനെ ശ്രദ്ധിക്കണം, പൂവിനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം വേരിന് ആരോഗ്യമുണ്ടെങ്കിൽ എങ്ങനെ പൂക്കാതിരിക്കാം? പൂക്കും. എന്നാൽ നേരെ മറിച്ച് വേര് നശിച്ചാൽ എന്താ സംഭവിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഇപ്പോൾ പൂത്തു നിന്നാലും അത് എപ്പോഴാണ്, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ പൂവൊക്കെ നശിച്ചു പോവും വേരില്ലെങ്കിൽ. അപ്പോൾ വേര് നമ്മുടെ മൂല്യമാണ്. നമ്മളീ പറഞ്ഞു വന്ന ദീൻ, അതാണ് ദീനാണ് നമ്മുടെ വേര്.
0: യെസ്. അപ്പോൾ മാഷാല്ല നമ്മൾ പുതിയൊരു ഭാഗത്തേക്ക്, പ്രോഗ്രാമിൻ്റെ ഭാഗത്തേക്ക് നമുക്കിപ്പോൾ പോകാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ ജനക്ഷേമം എന്ന പ്രോഗ്രാമിനെ കുറിച്ച് അറിയാത്ത ആളുകൾ കുറവായിരിക്കുമെങ്കിലും നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിൽ ദിനം പ്രതി നമ്മൾ കേൾക്കുന്നു. ഒരുപാട് അതിൽ ആങ്കേഴ്സായിട്ടും അവതാരകരായിട്ടും ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇന്നത്തെ ഭാഗത്ത് നമ്മുടെ പ്രോഗ്രാം സ്ലോട്ടിൽ വരുന്നത് ജനക്ഷേമം എന്ന പ്രോഗ്രാമാണ്. വ്യാഴാഴ്ച രാത്രി 9:30 അതേപോലെ തന്നെ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:05 പിന്നെ നമുക്ക് റിവൈൻഡ് ഓപ്ഷനും കേൾക്കാവുന്ന ജനക്ഷേമ പ്രോഗ്രാമാണ്. ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മുടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കാലാവസ്ഥ മഴക്കാലമാണ് നമ്മുടെ നാട്ടിൽ. മഴക്കാല വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ എന്ന വിഷയത്തിൽ പീസ് റേഡിയോയുടെ പ്രതിനിധിയായിട്ട് ഇബിനു അലി എഴുത്താട്ടുകാരെയും അഷ്റഫ് കെ എഞ്ചിനീയർ കെ എസ് സി ബി പുത്തനത്താണ്ടിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായിട്ടുള്ള അഷ്റഫ് കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അവരുമായി നടത്തുന്ന സംഭാഷണമാണ് ഇന്നത്തെ ജനക്ഷേമത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ല ഒരല്പം അല്ലേ പുതിയൊരു പ്രോഗ്രാം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: വൈദ്യുതി ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാകുമോ? മൊത്തം നിശ്ചലമാവും, മൊത്തം ഇരുട്ടിലാവും, അടുക്കളയിൽ പോലും ബന്ധുണ്ടാവും, ഫാക്ടറികൾ ചലിക്കില്ല, ചൂടുകൂടും, വല്ലാത്തൊരവസ്ഥയാവും അത്. വൈദ്യുതിയെക്കുറിച്ച്, അതിൻ്റെ സുരക്ഷയെക്കുറിച്ച്, അതിൻ്റെ നാനാ അർത്ഥങ്ങളെക്കുറിച്ച് ഒരു ചർച്ച ഏറ്റവും പ്രസക്തമാണ്. അത് പറയാൻ ഏറ്റവും അനുയോജ്യരായത് തീർച്ചയായും കെ എസ് ഇ ബിയിലെ ബന്ധപ്പെട്ട അധികാരികൾ തന്നെയാണ്. അത്തരമൊരു അതിഥിയെയാണ് നമ്മളിന്ന് കരുതി വച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കെ എസ് ഇ ബിയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറായ അഷ്റഫ് കെ ആണ് അദ്ദേഹം. മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ സ്വദേശിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ പീസ് റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സർ, പീസ് റേഡിയോയിലേക്ക് താങ്കൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മഴക്കാലമാണ് വൈദ്യുതിയുടെ ഒരു അപകടകരമായ കാലം എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണ് അങ്ങനെ പല പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഒരു കമ്പി പൊട്ടി വീണ് കണ്ടാൽ ചെയ്യേണ്ടത്?
3: എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ ദേശീയ സുരക്ഷാ വാരാചരണമാണ് 2026 ജൂൺ 26 മുതൽ ജൂലൈ 2 വരെ ഉള്ളത്. അപ്പോൾ എല്ലാ വർഷവും ഈ വർഷം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രോഗ്രാമുകൾ, വ്യത്യസ്ത തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു അവബോധത്തിക്കുക. സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പലതരത്തിലുള്ള സുരക്ഷകൾ, നമ്മൾ റോഡിൻ്റെ സുരക്ഷ പറയാറുണ്ട്, അതുപോലെ ആരോഗ്യ രക്ഷ പറയാറുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ളൊരു പൊതുജനങ്ങൾക്കിടയിലുള്ളൊരു റേഡിയോ, ഒരു ഓൺലൈൻ റേഡിയോ, അതിൽ ഒരുപാട് മലയാളികളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ഒരു ചാൻസായിട്ട് വളരെ സന്തോഷമുണ്ട്. അതിൽ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് തന്നതിന്. അപ്പോൾ അതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എനർജി, അതിലേറ്റവും പ്രധാനമുള്ളൊരു സാധനം തന്നെയാണ് വൈദ്യുതി എന്നുള്ളത്. അപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാത്ത ഒരു സംവിധാനം ഇന്ന് ഒരു പക്ഷേ നമുക്കൊരു ഫോറിൻ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള ഏത് സാധനം നോക്കിയാലും, നൂൽപുട്ടിന് വേണ്ടിയുള്ള സാധനം പോലും ഇപ്പോൾ മെഷീൻ പോലും മോട്ടറൈസ്ഡായിട്ടാണ്, ചാർജ് ചെയ്യുന്ന മോട്ടറൈസ്ഡായിട്ട് നമുക്ക് കിട്ടും. തേങ്ങ ചരിക്കുന്നത് അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് സാധനവും നമുക്കങ്ങനെ അവൈലബിളാണ്. അതിലൊക്കെ നമുക്ക് ഒരു സുരക്ഷ ആവശ്യമുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചത് പുറത്ത് മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ടായിരിക്കാം. സ്വാഭാവികമായിട്ടും ഈ ഒരു വാരാചരണത്തിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് സാഹചര്യവശാൽ വന്നിട്ടുള്ളത് ഈ മഴക്കാലത്താണ്, മൺസൂൺ സമയത്താണ്. കമ്പി പൊട്ടുക എന്നുള്ളത് നമുക്കറിയാം, ഇന്നത്തെ കേരളത്തിലെ അവസ്ഥ വെച്ച് പുറത്തുള്ള ലൈനുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ 11 kV ലൈനുകളും അതുപോലെ LT ലൈനുകൾ എന്ന് പറഞ്ഞാൽ മേലക്കൂടി പോകുന്ന 3 ലൈന്, താഴെ പോകുന്ന 4 അല്ലെങ്കിൽ 5 ലൈന്. അപ്പോൾ 4 ലൈൻ എന്ന് പറഞ്ഞാൽ 3 ഫേസ് ഒരു ന്യൂട്രലും പിന്നെ 5-ാമത്തെ ലൈന് സ്ട്രീറ്റ് മെയിൻ ലൈന്. ഇതിലേതും പൊട്ടാം, 11 kV പൊട്ടാം, ഫേസ് പൊട്ടാം, ന്യൂട്രൽ പൊട്ടാം. അപ്പോൾ താഴേക്ക് വീണ് കഴിഞ്ഞാൽ അവിടെ അത് സാധാരണ നമുക്ക് പത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, പൊട്ടി വീണ ലൈനിൽ തൊട്ട് അല്ലെങ്കിൽ ലൈനിൽ നിന്ന് ഷോക്ക് അടിച്ച് ഈ കുട്ടി മരിച്ചു, അല്ലെങ്കിൽ വീട്ടമ്മ മരിച്ചു, അല്ലെങ്കിൽ പത്രക്കാരൻ മരിച്ചു, പാൽക്കാരൻ മരിച്ചു, ഇങ്ങനെ ഒരു മരണം സംഭവിക്കാൻ വളരെ ചെറിയ സമയം മതി. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതിയാണ്. കമ്പി പൊട്ടി വീണത് കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനടുത്തേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രഥമവും പ്രധാനമായിട്ടുള്ള സംഭവം, അതിനടുത്തേക്ക് പോകാതിരിക്കുക. എന്നാൽ അത് കണ്ടിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ ഒരാൾ പോയാൽ ഒരാളുടെ ജീവൻ്റെ വിലയായിരിക്കും അതിനുണ്ടാവുക, കാരണം അതിൽ മറ്റൊരാൾ വന്ന് തൊടാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് തൊട്ടടുത്തുള്ള KCB ഓഫീസിൽ ഈ വിവരം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള KCB ഓഫീസിൽ അറിയിക്കാൻ നമുക്ക് ഒരു പക്ഷേ കോഴിക്കോടുള്ള ഒരാൾ കോട്ടയത്താണിത് കാണുന്നതെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട്. നമുക്ക് ഒരു എമർജൻസി നമ്പറുണ്ട്, അതിൽ വാട്സപ്പ് ചെയ്യാം. ഓർത്തെടുക്കാൻ എളുപ്പമുള്ള നമ്പറാണ് 94 96 01 01 01. അപ്പോൾ അത് നമുക്ക് അതിൽ വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം. ഇതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പ്രഥമമായും ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ ആളുകളോട് അങ്ങോട്ട് അടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്.
2: സാറ് KCBയിൽ 10-12 വർഷത്തിലത്തെ സർവീസ് ഉണ്ട്, പലതരം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. PCRDയുടെ ജനക്ഷേമ പരിപാടിയിൽ ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് സാറിനോട് പറയുന്നത്, ഇത്തരം അനുഭവങ്ങൾ, അതായത് അപകടകരമായി ബന്ധപ്പെട്ട്, അത് ചിലപ്പോൾ മാങ്ങ അറുക്കാൻ തോട്ടി തട്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾ വല്ല പട്ടം പറത്തുമ്പോഴാവാം, അതല്ലെങ്കിൽ മീൻ പിടിക്കുന്ന അവസരത്തിലാവാം, അങ്ങനെ നിരവധി സാധ്യതകളുണ്ട്. ഇങ്ങനെ അപകടങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള സംഗതികൾ എങ്ങനെയൊക്കെയാണ്? സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി വെച്ചിട്ട് പറയുകയാണെങ്കിൽ.
3: ഒരുപാട് അനുഭവങ്ങളുണ്ട്, അതായത് നമുക്കിപ്പോൾ തീർത്ത് ഓരോ എണ്ണി പറയാൻ മാത്രം കഴിയാത്ത അത്രയും എണ്ണം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ മരത്തിൻ്റെ കമ്പ് പൊട്ടി വീണ് അത് ലൈനിൽ തട്ടി ലൈൻ പൊട്ടി താഴെ വീണ് കിടക്കുന്ന സമയത്ത് ഒരാൾ അയാൾ രാത്രി ഓഫീസിൽ വിളിക്കുകയാണ്. അപ്പോൾ വിളിച്ചത് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് ആളുകൾ അവിടെ എത്തുമ്പോൾ വിളിച്ച് ഇവിടുന്ന് ആളുകൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തി. പക്ഷെ അതിന് മുമ്പ് ഇദ്ദേഹം വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ലാൻഡ് ലൈൻ അല്ലേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് വിളിക്കുന്ന സമയത്ത് കിട്ടാതിരുന്നപ്പോൾ പുള്ളി മൊബൈൽ നമ്പർ സംഘടിപ്പിച്ച് അതിലേക്ക് വിളിച്ചു. അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം അവിടെ രാത്രി വെളിച്ചമടിച്ച് അയാളുടെ വണ്ടി ഉപയോഗിച്ച് ആ കമ്പി തൂങ്ങിക്കിടക്കുന്നിടത്തേക്ക് ആളുകൾ വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ച് അവിടെ വെയിറ്റ് ചെയ്യാറ്. അല്ലാതെ അദ്ദേഹം പോയിരുന്നെങ്കിൽ അതൊരു പക്ഷേ വലിയൊരു അപകടമായി മാറുമായിരുന്നു. കാരണം അവിടെ രാത്രിയാണ്, ആളുകൾ പിന്നെയും അതിലൂടെ വരും, അതിൽ തൊട്ടേക്കാം. തൊട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടത്തിലേക്ക് അത് നീങ്ങും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ചില വാഹനങ്ങൾ, മോട്ടോർ സൈക്കിളൊക്കെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടു, പല സമയത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ആൾ വീണു, മോട്ടോർ സൈക്കിളിൻ്റെ വീൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഓഫായിട്ടില്ല. അപ്പോൾ അത് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ സ്വിച്ച് ഒന്ന് ഓഫാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ മോട്ടോർ സൈക്കിൾ അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ ഒരാളെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കാല് വരെ മുറിഞ്ഞേക്കാം, എന്തേ അപകടം പറ്റിയേക്കാം. പക്ഷെ വൈദ്യുതി അങ്ങനെയല്ല, നമുക്കത് കാണാൻ കഴിയില്ല. അതിൽ വൈദ്യുതി ഉണ്ടോ ഇല്ലേ, പോയിട്ടുണ്ടോ അതോ ലൈവാണോ ഒന്നും അറിയില്ല. അപ്പോൾ അത് ഈ നോക്കി നിൽക്കുന്ന ആൾക്കും അറിയില്ല, ഇനി വരുന്ന ആൾക്കും അറിയില്ല ഇങ്ങനെ സംഭവമുള്ളത്. ഏറ്റവും അപകടമുള്ള സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തൊരു സംഭവമാണ് ഈ വൈദ്യുതി കമ്പ്യൂട്ടർ. അപ്പോൾ മറ്റൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഇതേതെ ഞാൻ പിറ്റേന്ന് രാവിലെ വിളിച്ച്, നമ്മുടെ സ്റ്റാഫാണ് ചെന്നതൊക്കെ കൈകാര്യം ചെയ്ത്, ഞാൻ വിളിച്ച് വളരെ സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞാൻ. അപ്പോൾ വേറൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ 33 KV ലൈൻ, ഞാൻ എൻ്റെ ഓർമ്മ തിരുനാവായ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ 33 KV ലൈൻ കൊണ്ട് 33,000 വോൾട്ടാണ് 33 KV എന്ന് പറയുമ്പോൾ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് 215 വോൾട്ടാണ് വീടുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ 33,000 വോൾട്ടാണ്. അവിടെ ഒരു അന്ന് 18-20 വയസ്സുള്ളൊരു കുട്ടി തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ശരിക്കും ആ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ നല്ലൊരു ഷോക്ക് അടിച്ച് തെറിച്ച് വീണതുകൊണ്ടാണ്. കൈ ഇവിടെ വെച്ച് മുറിച്ച് കളയേണ്ടി വന്നു. ആളൊന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ചില കേസുകളിൽ ഇത് തെറിച്ച് വീണിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും മരണം, പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈ വോൾട്ടേജ് ഒക്കെ ആണെങ്കിൽ
2: കരിഞ്ഞു പോയ
3: ഒരുപാട് അനുഭവങ്ങൾ അതിലുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട കേസുകളുണ്ട്. ചില കേസിലൊക്കെ ഇതുപോലുള്ള മരം വീണ് കമ്പികൾ കൂട്ടി പണിഞ്ഞ് കിടക്കുന്ന സമയത്തുണ്ടായ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ അപകടത്തിൽപ്പെട്ട കേസുകൾ അതുണ്ട്.
0: ജനക്ഷേമ പരിപാടിയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അപ്പോൾ ജനങ്ങൾക്ക് ക്ഷേമമുണ്ടാകുന്ന പരിപാടി എന്നുള്ള നിലക്കാണ് അതിലെ ഓരോ ഭാഗങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ മഴക്കാലമാണ്, പ്രത്യേകിച്ചും പല നാട്ടിലും പലയിടങ്ങളിലും ഉണ്ടാകുന്ന സംഭവമാണ് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് അല്ലെങ്കിൽ കമ്പി പൊട്ടി വീഴുക, പോസ്റ്റ് മറിയുക.
1: ഇനി പ്രത്യേകിച്ച് മഴയും കാറ്റും,
0: അതെ കാറ്റുണ്ടാവും,
1: ഉണ്ടാകുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഉണ്ടാവുക. യു എ ടീമിൻ്റെ ലണ്ടൻ ഓട്ടം വീഡിയോ വളരെ നന്നായിരുന്നു. നേരത്തെ യു എ മാസ്കിംഗ്
0: അനോമലീസ്
1: അള്ളാഹു ഇസ്ലാമിൻ്റെ വിജയത്തിന് ലോകത്തിൻ്റെ ഒരുക്കി തന്ന നല്ലൊരു അവസരമാണ് അത് എന്നുള്ളതാണ് റബീന കെവിയോ ദായി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. പിന്നെ അതാണ് സാദിഖ് പാലക്കാട്. പാലക്കാട് മണ്ഡലം സ്നേഹസ്പർശം കൺവീനർ സുഹൈബ് ഖാൻ്റെ ഭാര്യയുടെ മാതാവ് അല്പം മുമ്പ് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വസീയത്തുണ്ട്.
0: അപ്പോൾ മാഷാല്ല, അപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ ചോദ്യത്തിന് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം പറഞ്ഞത് എന്നെ അന്വേഷിക്കുന്നത് നേർവഴി ഗ്രൂപ്പിലെ മെമ്പർമാരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്.
1: ലണ്ടനിൽ മണ്ടനായ ഹുസൈൻ അർഷദ് ബാബു അതായി എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എത്രമാത്രം ഒരു സമൂഹത്തിൻ്റെ മനസ്സിൽ വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനായിട്ട് നിൽക്കുന്ന ആളുകൾ, ശത്രുത ഇസ്ലാമിൻ്റെ പിന്നെ അവിശ്വാസികളായ ആളുകളെല്ലാവരും ഈ ശത്രുത പ്രകടിപ്പിക്കുന്ന ആളുകളല്ല. പക്ഷെ ഇതൊരു ഇത്ര ഒരു എന്താന്ന് പറയാം, നമുക്കത് സഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും പ്രതികരണങ്ങൾ, എത്ര പ്രതികരണങ്ങൾ അതിന്റെ ചാനലിലൊക്കെ
0: ഓരോരോ ചാനലിലും ആ വീഡിയോസ് വരുന്നുണ്ട്, ആ ഭാഗം പല പല ചാനലുകൾ, അതിലൊക്കെ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. അതിന പ്രതികരിച്ച ആള് പറയണ്ടേ, നിങ്ങളെ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ഫേമസ് ആക്കും. അങ്ങനെ വെല്ലുവിളിച്ച് പോയിട്ട് ഒരു ഒരു തെരുമ്പ് പോലും, ഒരു ഒന്നുമില്ലാതെ, ഒരു ഒരു തെളിവ് പോലും കയ്യിലില്ലാതെയാണ് പോയിട്ടുള്ളതും, ഒന്നും ക്ലെയിം ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല.
1: ഷാമില ഷംസുദ്ദീൻ വയൽക്കര പറഞ്ഞു, ഇതാ അള്ളാഹുവിന്റെ ശിക്ഷ തന്നെയാണത്, സമൂഹത്തിന് മുമ്പിൽ നാണം കെടുന്ന അവസ്ഥ.
0: ഇവിടുന്ന് തന്നെ അതിന് നിന്ദ്യത കിട്ടുക,
1: അതുകൊണ്ട് മാത്രം തീരുമില്ല, ഇനിയും അത് തുടരും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് ഇൻഷാല്ലാ.
0: ശരിക്ക് അവരുടെ പിന്നെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ശരിക്ക് ദീനിലുണ്ടായിരുന്നു എന്ന് പറയാം,
1: ഏതൊരാളും അവനവന്റെ അടുത്തുള്ളത് എന്റെ അടുത്തുള്ള ഇത്ര മൂല്യമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഒരു വസ്തുവാണെങ്കിൽ പോയി അതിന്റെ ക്വാളിറ്റി പറഞ്ഞിട്ട് അതിലേക്ക്
0: ഇൻവെസ്റ്റ്.
1: ഇത് ഒരു അങ്ങനത്തെ ഒരു ആശയമില്ലാതെ നിലവിലുള്ള ആശയത്തിന് കുറ്റം പറഞ്ഞിട്ട് അതിന്റെ ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ലല്ലോ.
0: ഇത്തരം ആളുകള് ആന്റി ഇസ്ലാം എന്നല്ല പറയാ, മത നിരാസത്തിന്റെ ആളുകളാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്ന് പറയാ. ഇവരെ മെയിൻ പണി ഇസ്ലാമിനെ വിമർശിക്കലാണ്, വേറെ ഒരു മതത്തെയോ മറ്റു വിശ്വാസ ആചാരങ്ങളെയോ ഒന്നും അവർ വിമർശിക്കാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശരിയായതാണോ അതിനെ കുത്താൻ ആളുകൾ കുറേ ആളുകളുണ്ടാവും അപ്പുറത്തുണ്ടാകും. അതിനെ വലിയൊരു ഒരു ഒരു അടി തന്നെയാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ
1: അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ നേരത്തെ ചോദിച്ചിരുന്നു, നമ്മൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേട്ടത് മദീനയിലെ ഇമാം ഖാമിദാണോ എന്നൊരു സംശയം.
0: അബ്ദുള്ള ഖറാഫി,
1: അബ്ദുള്ള ഖറാഫി
0: ഖാരിയുടെ.
1: അപ്പോൾ അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ ഇത് കേൾക്കുന്നുണ്ട് വിചാരിക്കുകയാണ്, പേര് പറഞ്ഞു സ്റ്റാറ്റസ് വീഡിയോയിലെ ഖിറാത്ത് അബ്ദുള്ള
0: ഖറാഫി. യെസ്, ഓക്കെ, നമുക്ക് പിന്നെ അടുത്തൊരു സ്റ്റോപ്പ് ഉണ്ട്. നമ്മുടെ ലൈവിലെ അടുത്ത സ്റ്റോപ്പ് തിരുമൊഴികൾ. തിരുമൊഴികൾ തിരുമൊഴികളിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ ഇനി പോകുന്നത്.
4: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: തിരുമൊഴികൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് പേര് കെ വി എൻ എന്നായിരിക്കും, കെ വി എന്നുള്ള വരുന്നുണ്ടാവും മനസ്സിൽ. കെ വി മുഹമ്മദ് അലി മൗലവിയുടെ അധിക സംസാരവും സംസാരത്തിലെ കൃത്രിമത്വവും ഒഴിവാക്കുക എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട തിരുമൊഴികളാണ് ഇൻഷാല്ലാ ഇന്ന് കേൾക്കുന്നത്. തിരുമൊഴികളിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, إن الله عز وجل يبغض البليغ من الرجال الذي يتخلل بلسانه تخلل الباقرة بلسانها. പ്രശദാക്കളെ, ഇമാം അബൂദാവൂദ് തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു നബി വചനമാണ് കേൾപ്പിച്ചത്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി ഇമാം തുർമുദിയും ഈ ഹദീസ് നൽകിയതായിട്ട് നമുക്ക് കാണാം. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബ്ദുല്ലാഹി ബിൻ അംർ ബിനുൽ ആസ് അൽ ഖുറൈശി അസ്സഹ്മി, മഹാനായ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മൂത്ത പുത്രനായ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു ഹിജറ കുംഭ 27 മക്കയിൽ ജനിക്കുന്നത്. ഹിജറ 65 അദ്ദേഹം മരണപ്പെടുന്നത്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ നന്നായി എഴുത്തറിഞ്ഞിരുന്ന, സിറിയാനി ഭാഷ നന്നായി കൈകാര്യം ചെയ്തിരുന്ന അദ്ദേഹം ഹിജറ 7 ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് നബിയുടെ അടുക്കലെത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദപ്രകാരം അദ്ദേഹം നബി വചനങ്ങളും എഴുതി വച്ചിരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്രകാരം വലിയ പാണ്ഡിത്യമുള്ള, അതോടൊപ്പം വലിയ സേനാനായകനൊക്കെയായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. മാതാവ് റൈത്ത ബിൻത് മുനബ്ബഹ് എന്നിവരാണ്. സിറിയൻ യുദ്ധങ്ങളിലും മറ്റ് പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഇർമുക് യുദ്ധത്തിൽ പിതാവ് നയിച്ചിരുന്ന യുദ്ധത്തിൽ തന്നെ അതിൽ പതാകവാഹകനായി അദ്ദേഹം ഉണ്ടായിരുന്നു. മിസറിന്റെ വിജയത്തിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനാകും. പ്രിയമുള്ളവരെ, ഇവിടെ മഹാനായ അബ്ദുല്ലാഹി ബിൻ അമ്രുൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, ഇന്ന അല്ലാഹു അസ്സ വജല്ല യുബഖിലുൽ ബലീഗ മിന റിജാൽ, നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് ബലീഗിനോട് കോപമാണ് എന്നതാണ്. അൽ ബലീഗ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അധിക പ്രസംഗി എന്ന അർത്ഥത്തിലാണ്, അതിശയോക്തി കലർത്തിയുള്ള സംസാരം, സംസാര വൈഭവ പ്രകടിപ്പിക്കൽ, അതൊക്കെയാണ് ബലീഗ. അങ്ങനെയുള്ള അധിക പ്രസംഗികളെ ഉണ്ടാക്കി സംസാര വൈഭവം കാണിക്കുന്നവരെ, അതിശയോക്തി കലർത്തി നന്നായി സംസാരിക്കുന്നവരെ അള്ളാഹുവിന് കോപമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് രൂപം കൂടി പറയുകയാണ്, അല്ലദീ യതഖല്ലലു ബിലിസാനിഹി തഖല്ലുലൽ ബാഖിറതി ബിലിസാനിഹ. അതായത് ഇയാളുടെ പ്രത്യേകത, അദ്ദേഹം യതഖല്ലലു ബിലിസാനിഹി, തൻ്റെ നാവുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കും, നാവിട്ടടിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. തഖല്ലല എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാവിട്ടടിക്കുക, വായയിൽ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലായി ചലിപ്പിക്കുക എന്ന അർത്ഥത്തിനാണ് അത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് പറയുന്നു, തഖല്ലുലൽ ബാഖിറതി ബിലിസാനിഹ, ഒരു പശു അതിൻ്റെ നാവുകൊണ്ട് വായക്കുള്ളിലിട്ട് അലക്കുന്നത് പോലെ, അയവിറക്കാൻ വേണ്ടി എപ്പോഴും നാവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്നത് പോലെ, ആവശ്യമില്ലാതെ അനാവശ്യമായി നാവിട്ടലക്കുന്ന ആളുകളോട് അള്ളാഹുവിന് കോപമാണ് എന്നതാണ്. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം, അത് തൻ്റെ ഭക്ഷണം രുചികരമാകാൻ വേണ്ടി അങ്ങോട്ടും നാവിട്ടടിച്ച് അയവിറക്കുന്നതാണല്ലോ കാണാറുള്ളത്. അതുപോലെ ചില ആളുകൾ തൻ്റെ സംസാരം നന്നാക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത രൂപത്തിൽ വാക്കുകളെടുത്തോ അല്ലെങ്കിൽ ശൈലിയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അതിശയോക്തി കലർത്തുന്ന രൂപത്തിൽ പിന്നെ സംസാരിക്കുക, ഉള്ളതിന് വിരുദ്ധമായി സംസാരിക്കുക, ഇതൊക്കെ റഹ്മാനായ റബ്ബിന് കോപമാണ് എന്നതാണ്. പ്രധാനപ്പെട്ട ഇവിടെ സൂചിപ്പിക്കുന്നത് അനാവശ്യമായ സംസാരമാണ്. ഇവിടെ തഫ്സീറുകളൊക്കെ നമുക്ക് കാണാം, ആവശ്യത്തിലപ്പുറം സംസാരിക്കുക, ഉള്ളതിൽ അഭിനയിച്ച് സംസാരിക്കുക, അതൊക്കെ ഇതുകൊണ്ട് അർത്ഥമാക്കുക. സൂക്ഷ്മതയില്ലാതെ ദീർഘമായി സംസാരിക്കൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ശർഹകളിൽ നമുക്ക് കാണാനാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ, ആവശ്യത്തിനധികം സംസാരിക്കുക, ആവശ്യമില്ലാത്തടത്ത് സംസാരിക്കുക, സംസാരിക്കുന്നത് കുറേ അഭിനയിച്ചുകൊണ്ടാവുക, അനാവശ്യമായ സൂക്ഷ്മതയില്ലാതെ അനാവശ്യമായി ദീർഘമായി സംസാരിക്കുക, ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേകതയായിട്ടാണ് ഇവിടെ നമുക്ക് ഹദീസിൻ്റെ വിശദീകരണത്തിൽ കാണുന്നത്. അപ്പോൾ അധികമായ സംസാരം, അനാവശ്യമായ സംസാരം, അതിശയോക്തി കലർത്തിയ സംസാരം, അധിക പ്രസംഗം, അഭിനയിച്ചുകൊണ്ടുള്ള സംസാരം, ഇതൊക്കെ ഇതിൽപ്പെടും എന്നതാണ് വിശദീകരണം. ഇങ്ങനെയുള്ള ആളുകളോട് അള്ളാഹുവിന് കോപമാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത്. ഉമർ റളിയല്ലാഹുഅൻഹു പറഞ്ഞതായിട്ട് വളരെ പ്രസിദ്ധമായൊരു വചനമുണ്ടല്ലോ, മൻ കസുറ കലാമുഹു കസുറ ലഗ്ഥുഹു, ആരുടെയെങ്കിലും കലാമു വർദ്ധിച്ചാൽ അവന് നിരർത്ഥകമായ കാര്യങ്ങൾ വർദ്ധിച്ചു വരും. ഒമൻ കസുറ ലഗ്ഥുഹു കസുറ ഗലഥുഹു, നിരർത്ഥകമായ സംസാരങ്ങൾ അധികമായാൽ പിഴവ് ഒരുപാട് വന്നു പോകും. ഒമൻ കസുറ ഗലഥുഹു കല്ലവറഅഹു, ഈ പിഴവ് അധികമായാൽ പിന്നീട് അവൻ്റെ ഭക്തി അത് കുറഞ്ഞു പോകും, ആത്മനിയന്ത്രണം കുറഞ്ഞു പോകും. ഒമൻ കല്ലവറഅഹു കല്ലദീനുഹു, അവൻ്റെ ഭക്തിയും ദൈവഭയവുമൊക്കെ കുറഞ്ഞു പോയാൽ അവൻ്റെ ദീനും വല്ലാതെ കുറഞ്ഞു പോകും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു വചനമാണിത്. ആശയം വളരെ വ്യക്തമാണ്. ഈ നബി വചനത്തിലേക്ക് ചേർത്തി നമുക്ക് ആ മഹാനായ നമ്മുടെ ഖലീഫയുടെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ വാക്കുകളെ ചേർത്ത് വെക്കാം. പ്രിയമുള്ളവരെ, അധിക സംസാരം അത് അപകടമാണ്, അബദ്ധങ്ങൾ കടന്നു വരാൻ ഏറെ സാധ്യതയുള്ളതാണ്. പതിവാക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണെന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. കൃത്രിമത്വവും അഭിനയമൊക്കെ നൽകി നന്നാക്കൽ അവർക്കുള്ള താക്കീത് കൂടിയാണ്. സൂക്ഷ്മതയോടെ സംസാരിക്കണം. ആക്ഷേപാർഹമായ രൂപത്തിലുള്ള കൃത്രിമത്വവും മാധുര്യവും അഭിനയവും കരുതിയിരിക്കേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത അധിക സംസാരം ഒഴിവാക്കേണ്ടതുമുണ്ട് എന്നൊക്കെ വളരെ വിലയേറിയ, വളരെ കനപ്പെട്ട സന്ദേശങ്ങളാണ് ഈ ചെറിയ വചനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അതുകൊണ്ട് സംസാരത്തിലെ കൃത്രിമത്വം, അധിക സംസാരം, ഇവയ്ക്ക് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് സംസാരമെന്ന വലിയ അനുഗ്രഹത്തെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: وعليكم السلام ورحمة الله وبركاته. ما شاء الله. അപ്പൊ സലാം സാർ, അഭിനയം വാക്കിലും ഉണ്ടോന്നുള്ളതാണ് ശരിക്കും നമുക്ക് ഇന്നത്തെ തിരുമൊഴികൾ കേട്ടാൽ മനസ്സിലാവും. അപ്പോ വർത്താനം ഒരു തസന്നു ഉണ്ടാക്കി പറഞ്ഞ സംഗതി, അതിൽ കൃത്രിമത്വം ഒഴിവാക്കുക, അതുപോലെ തന്നെ അതാണ് അഭിനയം എന്ന് പറഞ്ഞത്. പിന്നെ അധികമായി അല്ലേ അമിതമായ സംസാരവും കാര്യങ്ങളും. ശരിക്ക് പിന്നെ മനസ്സിൻ്റെ പിശുക്കായിരുന്നു പുലരിവട്ടത്തിലുണ്ടായിരുന്നത്. വാക്കുകളിലുള്ള ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ തിരുമൊഴികൾ നമ്മൾ കേട്ടിട്ടുള്ളത്. ശരിക്കും പ്രീസ് റേഡിയോ ലൈഫിനെ കൂടുതൽ കൂടുതൽ അതിനെങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരാം. അത് ചെത്തി കുറിപ്പിച്ച് റെഡിയാക്കിയിട്ട് മാഷാല്ല എവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവിടെയൊക്കെ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാഷാല്ല.
1: ഈ ഫേക്കാവുക എന്ന് പറയുന്നുണ്ട് ചില,
0: അതെ
1: മനുഷ്യനൊക്കെ പൊതു ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ ഫേക്ക്, ചില ആൾക്കാരുടെ മുമ്പിൽ ചില രൂപത്തിൽ, വേറെ ആൾക്കാരുടെ മുമ്പ് വേറെ രൂപത്തിൽ. അപ്പോൾ ഈ പിന്നെ ഈ അവസ്ഥ ശരിക്കും മനുഷ്യരുടെ ഒന്നാണ്. അതിനെ വിശ്വാസം കൊണ്ട് ആ അവസ്ഥയെ മാറ്റി ജെന്യൂനാവുക, എവിടെയും സത്യസന്ധ ഉള്ളും പുറം ഒരുപോലെ ആവുക, അവിടെയാണ് മനുഷ്യൻ വിജയിക്കണമെന്നാണ്. അപ്പോൾ അത് ഹദീസുകൾ കൊണ്ട് പറഞ്ഞ അതിനെ കൊണ്ട് ഈ സൈക്കോളജിയിലൊക്കെ ശരിക്ക് ഈ ഫേക്ക് ആവുന്ന മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്.
0: യെസ്, മാനസികമായി ശരിക്ക് ആ ഒരു സമാധാനം പൂർണ്ണമായി കിട്ടൂലല്ലോ.
1: ഇല്ല,
0: ഒരു ഒരു ഒരു കറപ്ഷൻ, എന്താ പറയാ, ഒറിജിനൽ അല്ല,
1: ഒറിജിനൽ അല്ലാതെ വരും. നമ്മൾ ജെനുവിൻ ആവേണ്ടത്, ഞാന് ചില ആൾക്കാർ ജെനുവിനാവ് ഇങ്ങനെ അവനവൻ്റെ ഉള്ളിലുള്ള മോശത്തിൽ അതേപോലെ വിളിച്ചു പറഞ്ഞിട്ട് ജെനുവിനാവല്ല, മറിച്ച് ഉള്ളു നന്നാക്കിയിട്ട് ജെനുവിനാവാം. ആരിഫിന്റെ ലണ്ടൻ, ആരിഫിൻ അള്ളാഹു ലണ്ടനിൽ എത്തിച്ചു, അൽഹംദുലില്ല. അള്ളാഹുവിന്റെ പ്രകാശം ആർക്കും കെടുത്തിക്കളയാൻ കഴിയില്ല. അതാണ് അസ്മാബി പെരിന്തൽമണ്ണ നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ കെ മഷ്റഫ് ഒത്തപ്പിരിയൻ ചോദിക്കുന്നുണ്ട്, അബ്ദുള്ള ചുങ്കത്ര, സഹൽ അരിപ്ര ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എന്താ ഇടയ്ക്ക് ഡെസ്കിൽ കാണാറില്ലല്ലോ, അവരെ കാണണമെങ്കിൽ അവർ വരണം, അവർക്ക് സമയം കിട്ടാറില്ല.
0: യെസ്, ഇന്റർനെറ്റ് കഥ കഴിച്ചത് ലണ്ടനിലെ മണ്ടനെ ജംഷീർ മുട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്ക് അത്രമേൽ ഫേമസ് ആയി ഈ ഇവിടെ നിന്നിട്ട് ഓൺലൈനിൽ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വീമ്പ് പറഞ്ഞും വിമർശിച്ചും ഒരുപാട് ചീത്ത വിളിച്ചൊക്കെ നടത്തുന്ന ആള്, അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഇപ്പോൾ അദ്ദേഹം. അദ്ദേഹം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, അയാൾ എന്തായത് ഇപ്പൊ ഫേമസ് ആയത്. ഇതായത്ത് കൊടുക്കട്ടെ,
1: നമ്മൾ അങ്ങനെ ഇതായത്ത് കൊടുക്കട്ടെ. പിന്നെ
0: അതില് സഫ്ന മുഹമ്മദ് പാണക്കാട് പറഞ്ഞു പോയി, ഫ്ലൈറ്റ് പിടിച്ചു പോയി ചോദിച്ചു വാങ്ങി, ഇത് ഇന്ത്യയിലാണെങ്കിൽ ഇത്രയും വേറെല്ലാവില്ലായിരുന്നു. അള്ളാഹു അവൻ്റെ ദീനിൻ്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തേക്കുന്ന കാര്യമാണ്. അന്ത്യനാൾ വരെ അങ്ങനെയാണ്. ശരിക്ക് ഇത്തരം ആളുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴേ എന്തപ്പോ അങ്ങനെ പ്രവർത്തിച്ചിട്ട് ഇവർക്ക് കിട്ടാനുള്ളത്. നമ്മൾക്ക് എന്താണ് അറിയാം, നമുക്ക് വിശ്വാസമുണ്ട് മരണമുണ്ട്, മരണം കഴിഞ്ഞാൽ പരലോകമുണ്ട്, അവിടെ നമ്മൾ ഇവിടെ എന്താണോ ചെയ്തത് അതിൻ്റെ പ്രതിഫലം കിട്ടും, തിരിച്ചു കിട്ടും. ഇവർക്ക് അങ്ങനെ ഒരു സാധനം പറയാനല്ല, ജീവിക്കുക, ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് മാക്സിമം എൻജോയ് ചെയ്യുക, കഴിഞ്ഞു. ഇത് നമ്മളെ അഹമ്മദ് ഇദാത്തിനോട് ഈ ചോദ്യം
1: ചോദിക്കുന്നുണ്ട്,
0: ഞാൻ നിങ്ങളിങ്ങനെ ജീവിതം ഒരുപാട് എടിങ്ങറായി, ചോദ്യം കർത്താവിൻ്റെ ഭാഷയിലാണ്, ഒരുപാട് എന്താ പറയുക, ഒരു ഒരു ഒരു റിജിഡ് ലൈഫാണ് നിങ്ങൾ നയിക്കുന്നത്, ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് നിങ്ങൾ മരിച്ചു പോയി, ഇനി പരലോകം ഇല്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ, നിങ്ങൾക്ക് ഇതിലുള്ള എൻജോയ്മെൻ്റ് ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ആ ചോദ്യത്തിന് ഡയറക്റ്റ് മറുപടി കൊടുക്കാതെ ഷെയ്ഖ് തിരിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, ഇനി ഞങ്ങൾ വിശ്വസിക്കുന്നതനുസരിച്ച് പരലോകമുണ്ടായാൽ നിങ്ങളെന്തു ചെയ്യും? തിരിച്ചു വെച്ചാൽ അയാൾ ഫുൾ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്, ഒന്നുമില്ല, പരലോകത്തിന് ശേഷം ജീവിതമല്ല എന്ന് വിചാരിക്കുന്നത്. ഉണ്ടെങ്കിൽ ബൈ ചാൻസ്, ഇനിയിപ്പോൾ നമുക്ക് ഉറപ്പാണ് ഉണ്ട് എന്നുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇല്ല എന്നാണ് വിശ്വാസം, ഞാൻ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്തായിരിക്കും അവസ്ഥ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ശരിക്കും ഈ ഇതുപോലെയുള്ള ദീന് വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ദുനിയാവിയായിട്ടുള്ള വലിയ വിഭവങ്ങൾ പലരിൽ നിന്നും സ്വീകരിച്ച്, അവരെന്നെ പറയുന്നുണ്ട് അംഗീകരിക്കേണ്ട, അങ്ങനെ സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്, പലരിൽ നിന്നും സ്വീകരിച്ചിട്ട് ഇവിടെയുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥ ജീവിതത്തെ അതിനെപ്പറ്റി ഇല്ലാന്ന് തന്നെ പറഞ്ഞാണ് ആളുകളെ. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാമിനെയാണ് എന്തിനാണ്, മറ്റു മതങ്ങളെയല്ല, ഇസ്ലാമിനെ, യഥാർത്ഥ ദീനിനെയാണ് അവര് പിന്നെ എപ്പോഴും കുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്.
1: ജംഷീർ മുട്ടിൽ പറഞ്ഞ അതുകൊണ്ട് ഇന്റർനെറ്റ് കഥ കഴിച്ചത് ലണ്ടനിലെ എന്നെ ആളെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ കുറിച്ചുള്ള മാഷാ അള്ളാ. കേട്ടു, ആൻസർ കേട്ടു എന്ന് അബ്ദുൾ റസാഖ് കുഞ്ചത്തൂർ, നിങ്ങൾ പറഞ്ഞില്ല ആരാണ്
0: വീഡിയോയിലൊക്കെ.
1: ജമീല വി കെ പൂനൂർ, അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറച്ച് ദീർഘമായൊരു മെസ്സേജ് കറണ്ടിൻ്റെതുമായി ബന്ധപ്പെട്ട്.
0: രണ്ടുപേരും അയച്ചിട്ടുണ്ട് കറണ്ടുമായി.
1: ഞങ്ങളുടെ അടുത്ത പ്രദേശത്താണ് റംബുട്ടാൻ എടുക്കാൻ പോക്കിയ തോട്ടി ലൈൻ തട്ടി ഷോക്കടിച്ച് മരിച്ചത്. ആരും കാണാതെയായി പോയി. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. കാരണം ജനക്ഷേമത്തിൻ്റെ ഒരു നമ്മൾക്കൊരു അവയർ തരലാണ്.
0: യെസ്, ജനക്ഷേമത്തിന്റെ പേരിൽ തന്നെ ഉണ്ട് അത്. ശരിക്കും ജനങ്ങൾക്കുള്ള ക്ഷേമം.
1: റസിയ ചെങ്ങാനി
0: അതാണ്
1: എന്താണ്
0: അവരയച്ചതും ഇതുപോലെയുള്ള നമ്മുടെ പിന്നെ ഷോക്കടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് അയച്ചിട്ടുള്ളത്. പെരുന്നാളിൻ്റെ ഇക്കഴിഞ്ഞ റമദാനിൽ പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവരുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് കൂൾബാർ കട ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെഷീനിൽ നിന്നും ഷോക്കടിച്ചു. അതുകൊണ്ട് കൂടെ ഇരുന്ന ആള് തല ചുറ്റി വീണാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തെ പിടിച്ചു. അപ്പോൾ അതെന്തായി ഇയാൾക്കറിയില്ല, ഷോക്കടിച്ചാന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഷോക്കടിച്ച് നിന്ന സമയത്താണ് ഓപ്പോസിറ്റുള്ള പെട്രോൾ പമ്പിൽ നിന്നും സഹോദരൻ കാണാനിടയായി. അദ്ദേഹം വേഗം ചെന്ന് പ്ലഗ് ഊരി, അതിനെ രക്ഷപ്പെട്ടു. ആ വീഴ്ചയിൽ കയ്യിലെ മസിൽ പൊടിഞ്ഞുപോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഉയർത്താൻ പറ്റുന്നില്ല, എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ജനക്ഷേമത്തിൽ വന്നൊരു വിഷയത്തെ കണക്ട് ചെയ്തിൽ വന്നൊരു അത്രമാത്രം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്.
1: നമ്മളെ തൊട്ട് നിൽക്കുന്ന ഒന്നാണല്ലോ.
0: അതെ അതെ അതെ, അതില്ലാതെ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ജീവിതമാണ് കറണ്ട് ഇല്ലാത്തത് ശരിക്കും. പ്ലസ് ഇപ്പോൾ ഇൻ്റർനെറ്റും, നിങ്ങൾ ഒരാഴ്ചത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ പോയാൽ, ഞാൻ അതിൽ അതായിരിക്കും ചോദ്യം എന്ന് വിചാരിച്ചിരുന്നത്. അത് പോയാൽ പിന്നെ എന്താകും എന്നുള്ള ചോദ്യം എന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചു. അപ്പോൾ അതുപോലെ കറണ്ട് ഇല്ലെങ്കിൽ എന്തെന്നുള്ളത് ഭയങ്കര ഒരു ചോദ്യമാണ്
1: അല്ലേ. നമ്മൾ ഏത് നിമിഷത്തിൽ ഇപ്പോൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടല്ലോ, താഴെ നിന്നും ഇടതുനിന്ന് വലതുനിന്നും താഴെ നിന്നൊക്കെ നമുക്കുള്ള കാവൽ, ആ കാവൽ ഏറ്റവും പ്രധാനം തന്നെയാണ്. അത്രയും അപകടകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ദൈനംദിന ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
0: യെസ്, ഓക്കെ.
1: വളരെ നല്ല പ്രോഗ്രാമാണ്, ജനക്ഷേമം കേൾക്കാറുണ്ട് എന്ന് സഫിയ എടപ്പാൾ, ഹലീമ കെ, മുഹമ്മദ് പാങ്ങും അവരൊക്കെ, എന്ന് അതുപോലെ അമീർ എടത്തനാട്ടുകാരുടെ മെസ്സേജ്
0: കണ്ടു. അബ്ദുൽ ഹമീദ് സിക്കായൂര് പറഞ്ഞു, കെ വി ഉസ്താദിന്റെ ഓരോ വാക്കുകളും ജീവിതത്തിൽ പകർത്താനും പുണ്യം നേടാൻ കഴിയുന്നതാണെന്ന് പറഞ്ഞു തിരുമൊഴികളെ കുറിച്ച്. യെസ്, ഷാമിലെ ഷംസുദ്ദീൻ ഒരു എന്താ കോയ കോളിംഗ് അവരുടെ എന്താ ഹാഷ്ടാഗോ എന്തൊരു സംഗതിയായിരുന്നു.
1: നേരത്തെ സുബൈദ ഇസ്മായിൽ മടിക്കേരി മംഗ്ലീഷിൽ കുറെ അയച്ചിട്ടുണ്ട്, പക്ഷെ അത് വായിക്കുന്ന നേരത്തെ ഒരു പേടിയാണ്, അതാകെ തെറ്റിപ്പോകുന്നുള്ളു മംഗ്ലീഷ് ആയതുകൊണ്ട്.
0: മലയാളം എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് വരും നോക്കി,
1: മലയാളം എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോ അത് കുറെ താമസിച്ചു.
0: വീണ്ടും എടുങ്ങറേ
1: എന്റെ അമ്മായിയമ്മ ഞാൻ കോൾ ആക്കിയിട്ടില്ലെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കും. അതിനു മേലിന്റെ അയൽവാസി ഒരുണ്ട്, അവര് അത് അത് കാകെ
0: നമ്മളെ മറുപടിയാണ്, നേരത്തെ ചോദിച്ചതിന് മറുപടി.
1: അത് കൺഫ്യൂഷൻ ആവുകയാണല്ലോ, കാരണം അവരുടെ നല്ല ഈ മടിക്കേരിയുള്ള മലയാളം നല്ല രസമാണ് കേൾക്കണം. അതിന്റെ അതേ ഒരു രസം ചിലപ്പോൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിക്കൊണ്ടുണ്ടാവില്ല.
0: യെസ്,
1: അപ്പോൾ അതൊരു സോറി. അത് വായിക്കുന്നിടത്ത് നമുക്ക് എന്തൊക്കെയോ ഒരു പ്രയാസം, അത് വായിച്ച് ഉറപ്പ് ക്ലിയർ ആയതിനു ശേഷം പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക്
0: വായിക്കാം. നോക്കട്ടെ
1: അതുപോലെ. ആ ജസീൽ സാർ ഒന്ന് ട്രൈ ചെയ്യുക എന്താന്നുള്ളത്. ഇസ്ലാം എന്നത് വെറും ഒരു തമാശയല്ല, അത് എങ്ങനെയായാലും നിലനിൽക്കും. അൽഹംദുലില്ലാ. അമീന കാരക്കുന്ന് മാളികപ്പറമ്പ്. അതുപോലെ, സർ, യു സെഡ് ദാറ്റ് ദ എക്സാക്ട് വേർഡ് മോൾഡിങ്. എസ് എസ്, എസ് എസിൻ്റെ പേര് നമുക്കൊരു പരിഭവം ഉണ്ട് കേട്ടോ. എസ് എസ് പേര് പറയാത്തത് കൊണ്ട് ഈ കെട്ടകാലത്തും ഇസ്ലാം അജയ്യമാണെന്ന് തെളിയിക്കുന്നു ലണ്ടൻ യാത്ര. ഇസ്ലാമിൻ്റെ വെളിച്ചം ആരൊക്കെ കെടുത്താൻ ശ്രമിച്ചാലും അത് പൂർവാധികം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ഇതിനനുസരിച്ച് ജീവിക്കാനും ഹൃദയത്തോടുകൂടി ഹിദായത്തോടുകൂടി മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് അൻവർ എം ടി മുട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. അമീൻ, മഷാ അല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ മോർണിംഗ് ലൈവ് ഷോ, അതിൻ്റെ ഓരോ പ്രോഗ്രാമുകളും കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു നമ്മുടെ ചിന്തകളിലൂടെ. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ചിന്തയിൽ 36,000 മുതൽ 60,000 വരെ ചിന്തകളിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ ഈ ചിന്തകളൊക്കെ നമുക്ക് ഒരു പാറ്റേണിലേക്ക് കൊണ്ട്, അതിനെങ്ങനെ മേയാൻ വിടാതെ ഒരു നിശ്ചിത തീമിലേക്ക്, കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മാറുകയും അത് നമ്മളെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പം നന്മയുടെ ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ, നല്ല കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ ചിന്തകളെ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് വരേണ്ടതിനെ, ചിന്തകളിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടതിന് സ്വീകരിച്ചും തടയേണ്ടതിന് തടഞ്ഞുമൊക്കെ നമുക്ക് മുന്നോട്ട് പോവാൻ സാധിക്കണം. അതിന് വലിയൊരു പ്രേരണയും പ്രചോദനവുമാണ് പീസ് റേഡിയോ എന്നത് നിങ്ങളുടെ വാക്കുകളിലൂടെ പലപ്പോഴും സംസാര കമൻറ്റുകളിലൂടെയൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. 500 മൊഡ്യൂൾ 16 18-ാം തീയതി അതിൻ്റെ പൊതുപരീക്ഷ ഉണ്ടായിരിക്കുമെന്നുള്ളൊരു അറിയിപ്പാണ്. പീസ് റേഡിയോ ശ്രോതാക്കൾ അത്രയധികം വൈജ്ഞാനികമായി ചേർത്ത് വെക്കുന്ന, കേൾക്കുന്ന, പഠിക്കുന്ന പ്രോഗ്രാമായ 500-മായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ 18-ാം തീയതിയാണ് അതിൻ്റെ പൊതുപരീക്ഷ, മൊഡ്യൂൾ 16. 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ April 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബക്കറ 150 മുതൽ 157 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് ലോകത്ത് പുതിയ മാനങ്ങൾ, പഠനത്തിലേക്ക് ലോകരാഷ്ട്രങ്ങളിൽ മലയാളി സമൂഹത്തിന് വേണ്ടി സമർപ്പിച്ച പ്രോഗ്രാമാണ് 500 പഠന കോഴ്സ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാക്കളിലേക്ക് ഈ പ്രോഗ്രാമുകൾ എത്തുന്നത് നമുക്കറിയാം. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് ഇന്ന് തന്നെ ഇനിയും അതിൻ്റെ പുതിയ മൊഡ്യൂളിൽ എൻറോൾ ചെയ്യാൻ ചെയ്യാത്ത ആളുകൾ അത് എൻറോൾ ചെയ്യാൻ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം.
0: നമ്മളെ വിളിച്ചന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമീർക്ക ഷെയർ, ഇന്നലെ സുബഹിക്ക് വാട്സപ്പിൽ കാണാത്തതിൻ്റെ പേരിൽ നേർവഴി സ്റ്റാറ്റസും വഴിവിളക്കും കാണാത്തതിൻ്റെ പേരിൽ എൻ്റെ ഏറ്റവും അടുത്തൊരു അദർശ സുഹൃത്ത് സുബഹിക്ക് എന്നെ ഫോണിൽ വിളിച്ചന്വേഷിച്ചിരുന്നു. ശരിക്കും ഇങ്ങനെ വിളിക്കാൻ ആളുണ്ടാവും എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. അതിൽ തുടർച്ചയായിട്ട് പറയണത്, യഥാർത്ഥത്തിൽ അവർ പറയുന്നത് സുദീർഘമായ ഒരു ഡ്രൈവിങ്ങിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വല്ലാതെ ഫോണിൽ ആക്റ്റീവാകാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ സുബഹിക്ക്. അങ്ങനെ ഒരു കുറച്ചൊരു സമയത്ത് ഈ ഡ്രൈവിങ്ങിൻ്റെ പ്രശ്നം കൊണ്ട് ക്ഷീണം മാറ്റാനുള്ളത് കുറച്ച് ആക്റ്റീവാകില്ലാന്ന് അപ്പോൾ തന്നെ വിളി വന്നതാണ്, സുബഹിക്ക് എന്നെ വിളിച്ചന്വേഷിക്കാൻ ആൾ വരുന്നു എന്നുള്ളതാണ്.
1: ലൈഫിൽ ഒരാൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുക എന്ന് പറയുന്നിടത്താണ്
0: യെസ്
1: ജീവിതത്തിൻ്റെ, നമുക്ക് സ്നേഹിക്കാൻ കഴിയണം, അപ്പോഴേ നമ്മൾ സ്നേഹിക്കപ്പെടുകയുള്ളൂ. അപ്പം നിസ്വാർത്ഥമായ സ്നേഹം, എന്തിനൊക്കെയോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും അത് കഴിഞ്ഞ് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക്, അവിടെയാണ് നിസ്വാർത്ഥത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണ്ടത്? ദീനീ ആദർശപരമായ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ഒരാളെ നീ നിന്റെ സഹോദരനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ ഇഷ്ടം അവനോട് തുറന്ന് പറയുക, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്.
0: യെസ്
1: അപ്പം അവിടെ സ്വാർത്ഥതല്ല,
0: അവിടെ ശരിക്കേ ഈ ആത്മാർത്ഥമായ സ്നേഹം അള്ളാഹുവിൻ്റെ വിഷയത്തിലുള്ള സ്നേഹം ഉണ്ടല്ലോ, അവിടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ ഈ ഒരു ചെറിയൊരു കമൻ്റ് പറയാറുണ്ട്. ഒന്ന്, നീ നന്മ ചെയ്യുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും എന്തെങ്കിലും തിന്മ നീ ചെയ്യുന്നത് കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള സംഗതി. ഈ ആദർശ ബന്ധത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സംഗതി അതാണ്. നമ്മളെ നന്മകളിൽ പരമാവധി പ്രേരിപ്പിക്കുകയും നമ്മളതിൻ്റെ കൂട്ടത്തിലിങ്ങനെ പോവുകയും പിന്നെ തിന്മ എന്തെങ്കിലും പ്രയാസങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ കാണുമ്പോൾ അതിനെ കൃത്യമായി സ്നേഹത്തിൽ തന്നെ എതിർക്കുകയും ചെയ്യുക. മറ്റേ വിഷയങ്ങൾ ഇതല്ലാത്ത ആളുകളുണ്ടല്ലോ ദുനിയാവിൻ്റെ അല്ലെങ്കിൽ തിന്മയുടെ പിന്നാലെ പോകുന്ന ആളുകൾ, നന്മ കാണുമ്പോൾ അതിനെ എതിർക്കുകയും തിന്മ കാണുമ്പോൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, നേരെ ഓപ്പോസിറ്റ് വശങ്ങളുണ്ട്. അപ്പോൾ ആദർശ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വലിയൊരു ലൈഫിൽ നമുക്ക് വലിയൊരു അസറ്റായിട്ട് നമുക്കുള്ളത്.
1: ശാദാ, ഇനി നേരത്തെ കോഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞെടുത്തു വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പതിവ് പോലെ നമ്മൾ പറയുന്ന നമ്പറുണ്ട്, 97-47-845-845. ഒരിക്കൽ കൂടി പറയാം, 97-47-845-845. ഈ നമ്പറിലേക്ക് വിളിക്കാം. അറിയാലോ, മുമ്പ് കഴിഞ്ഞു പോയ കോഴ്സുകൾ ഇനിയും നമുക്ക് പഠിക്കാൻ പറ്റും. എല്ലാ കോഴ്സും എല്ലാ കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ് എന്നത്
0: നമുക്ക് കോഴ്സിൻ്റെ കൂടെ ഫ്രീ കോഴ്സ് എന്നുള്ള സംഗതി കൂടി ആ പേരിൽ ഫ്രീ എന്നുള്ള വാക്ക് കൂടി ചേർക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ മുമ്പ് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. കോഴ്സ് എന്നൊക്കെ പറയുമ്പോഴേ ആൾക്കാർക്ക് എപ്പോഴും മൈൻഡിൽ എന്താണ് ഒരു കോഴ്സ് ചെയ്യാന്നാണ്, അതിൻ്റെ പൈസ ഉണ്ട്, പേയ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു ഒരു ധാരണ ഉണ്ട്, വിദ്യാധാരണ. അപ്പോൾ അത് ഫ്രീ ആയിട്ട് പഠിക്കാം, ആർക്കും പഠിക്കാം എന്നുള്ളതാണ്. അത്രമേൽ വ്യവസ്ഥാപിതമായി നല്ല ഓഡിയോ ക്ലാരിറ്റിയോടുകൂടി വീഡിയോ അടക്കം 500 ക്ലാസ് ഉസ്താദിൻ്റെ, ശരിക്കും എത്ര വലിയ സൗകര്യമാണ്. ഞാൻ 500 മാത്രമല്ല, പുതിയ കാലത്ത് നമുക്ക് പഠിക്കാനുള്ള പഠനത്തിൻ്റെ വിഷയത്തിൽ എത്രമാത്രം മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ മലയാളികൾ ഏതോ കുഗ്രാമത്തിലുള്ള ആളുകൾക്ക് പോലും ഷെയ്ഖിൻ്റെ ക്ലാസ്, ജബർ മദീനിൻ്റെ ക്ലാസ് ദമാമിലുള്ള, അവിടെ കാര്യമായും സമയം ചെലവഴിക്കുന്ന അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇവിടുന്ന് കേൾക്കാൻ പറ്റുക. സൗകര്യമൊന്നും ഇതായിരുന്നിട്ടുണ്ട് ഇൻ്റർനെറ്റ്, പക്ഷേ ഇത് കോഴ്സ് രൂപത്തിൽ വളരെ വ്യവസ്ഥാപിതമായി. ശരിക്കും അവിടെ ഉള്ള ആളുകൾക്ക് ഒരുപാട് ക്ലാസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. മണിക്കൂറുകൾ നീളുന്ന വർക്ക്ഷോപ്പ് പോലെയുള്ള ക്ലാസ്സുകൾ, എന്താ പറയുക, നമ്മളെ ഹിജറയുടെ വിഷയങ്ങൾ പറയുന്നുണ്ട്, മക്കയെക്കുറിച്ച് പറയണ പല പല വീഡിയോകൾ പ്ലേലിസ്റ്റുകളായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സൗകര്യം ഇപ്പോൾ നമ്മൾക്ക് വന്നിരിക്കുകയാണ്. അത്ര വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ്റെ ക്ലാസ്സുകൾ വ്യവസ്ഥാപിതമായി, അതിൽ പരീക്ഷ പോലെ അറ്റൻഡ് ചെയ്യാനും സർട്ടിഫിക്കറ്റ് അടക്കം കിട്ടാവുന്ന രൂപത്തിൽ അതിനെല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നാണ് വീണ്ടും നമുക്ക് പറയാനുള്ളത്.
1: അപ്പോൾ രാവിലെ 6 മണിക്ക് നമ്മൾ തുടങ്ങി, 7:32 ഇപ്പോൾ സമയം. അപ്പോൾ വർത്തമാനങ്ങൾക്കിടയിൽ ഇടയ്ക്ക് നമുക്കൊന്ന് ചെറിയൊരു റെസ്റ്റ് എടുത്ത് കുറച്ച് സമയത്തെ ഒരു സർഗാത്മകമായൊരു സൃഷ്ടി ആസ്വദിക്കാൻ പോകുന്നു സ്വരം.
0: ഇൻഷാ അല്ലാ.

0: നമ്മൾ ലയിച്ചു പോവും.
1: സ്വരം സൂപ്പറായി.
0: അത് ഇപ്പൊ ഇഞ്ഞൊരുപാട് വരാനുള്ളതാണ് കമന്റ്. സൂപ്പർ സ്വരം.
1: റുഷ്തക്കാളിക്ക് ഒന്ന് സ്വരത്തിന് ശേഷം ഈ മെസ്സേജുമായി വരും. മാഷാല്ലാ സ്വരം സൂപ്പർ
0: വന്നോ. യെസ് അതൊരു പതിവ് പോലെ.
1: പാട്ടിനായി കാത്തിരിക്കുന്ന ഒരാളാണ് പോലെ.
0: പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോഴേ എത്രമാത്രം അർത്ഥമാണ് ശരിക്ക്. മ്യൂസിക് ഇല്ലാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്നും ആവർത്തിക്കുന്ന പോലെ മ്യൂസിക് എന്നുള്ള സംഗതിയെ നമ്മൾ പിന്നെ ഹദീസുകളും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഹറാം എന്നുള്ള ആൽക്കലിനാണ്. അതൊഴിവാക്കിയിട്ടുള്ള ഇതിനെ ആശയപരമായി കൂടുതൽ മനസ്സിലാക്കാനും ഗ്രാഹ്യമാകാനൊക്കെയുള്ള നല്ല ഒരു വഴി അതില്ലാതെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം ഈണം ചാനല്, അതേപോലെ പിസയുടെ സ്വരം യൂട്യൂബിൽ ഈണം ചാനൽ പറഞ്ഞു, ജമീലിലും നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ പിന്നെ കുടയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പിസയുടെ നമ്മൾ മഴക്കാലമാണ്. സഫിയൊക്കെ തിരങ്ങാട് പറഞ്ഞത് റേഡിയോയുടെ അതിൻ്റെ കുട ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ വീണ്ടും ഒരാൾ ആ കുടക്ക് ആവശ്യപ്പെട്ടു. അപ്പം കുടക്ക് വീണ്ടും ഓർഡർ കൊടുത്തു എന്നാണ് വന്നത്. മാഷാല്ല. ഓക്കെ,
1: പിന്നെ മൈമുന ചീക്കിലോട് നേരത്തെ ഇപ്പം നമ്മളെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴും റെലവെന്റ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്.
0: അതെ അതെ.
1: ആദർശ സുഹൃത്തുക്കൾ എപ്പോഴും അന്വേഷിക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ട അൽഹംദുലില്ല. അത് വായിച്ച് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. കുറച്ച് തിരക്കുണ്ട്, കേൾക്കുന്നുണ്ട് അൽഹംദുലില്ല.
0: യെസ്എഫിയൊക്കെ
1: തിരങ്ങാടി.
0: നമ്മൾ സ്വരത്തിന്റെ ഒരുപാട് ഫീഡ്ബാക്ക് ഒന്ന് ഒറ്റ ഒരുമിച്ചോട് പറയാം. ബാർക്കല്ലാഹു ഫീക്കും. അടിപൊളി സോങ് എന്നാണ് ബഷീർ അബു തലശ്ശേരി പറഞ്ഞത്. സ്വരം സൂപ്പറായി അൽഹംദുലില്ല. ജമീല വി കെ പൂനൂർ, മാഷാല്ലാ ഹൃദ്യമായ വരികളും സ്വരവും, പിന്നെ സൗണ്ട് സൂപ്പർ, മനോഹരമായ വരികൾ രുഷ്ദ കളികാവ്. ശരിക്ക് സ്വരം അതിമനോഹരം. ബാർക്കല്ലാഹു ഫീക്കും. സഫിയ അടപ്പാൾ. ഇത് ഒരുപാട് ആളുകളെ ഇനി ഒരുപാട് ആളുകളെ അയച്ചിട്ടുണ്ട്, നമ്മൾ വായിക്കുന്നില്ല. ശരിക്ക് ഞാൻ ആ വരികൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഫസ്റ്റത്തെ വരി കഴിഞ്ഞ് രണ്ടാമത്തതും ഒരു ഒരു അതിന് ഈണം ഭയങ്കര ഇപ്പം നമ്മൾ കേട്ട പാടത്ത് പാട്ടിലെ ഈണം പോലും നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം പിടിച്ചിരുത്തുന്നുണ്ട്. അത്രയും നല്ല നല്ല ശബ്ദവുമാണ്. നല്ല ഇതുമായിരുന്നു മാഷാല്ല. നമ്മൾ ചോദ്യത്തിന് ഉത്തരം നമ്മൾ പറഞ്ഞിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം
1: എൻ്റെ ഇടയ്ക്ക് ഒറ്റന്ന് ഷുഹൈബ് കാരാടൻ ചോദിച്ചേ. കൊടിയത്തൂർ എന്ന് കേൾക്കുമ്പോൾ ജസീൽ കൊടിയത്തൂർ, ഷംസീർ സുലായി കൊടിയത്തൂർ ഇങ്ങനെയൊക്കെയാണ് ഓർമ്മ വരിക. 2009 വയനാട് വെച്ചെന്ന റിലീജിയസ് സ്കൂളിലാണ് ഓർമ്മ വരാറുള്ളത്.
0: ആ യെസ്
1: എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഷുഹൈബ് കാരാടൻ നമ്മൾ ഒരുമിച്ച് റിലീജിയസ് സ്കൂളിലുണ്ടായിരുന്നു 2009. യെസ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു. ചില ആളുകൾക്ക് മിസ്സായ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വിസിൽ മിസ്സായി പങ്കെടുക്കാൻ പറ്റില്ലെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി ആര് എന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇൻഷാല്ലാ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ നമ്മൾ വരും ഇൻഷാല്ലാ.
1: ഇതിനിടയ്ക്ക് നേരത്തെ മെസ്സേജ് അയച്ചിട്ട് ഇതുവരെ വായിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്ന അത്രയും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഞാൻ അയച്ചിരുന്നു എന്നൊക്കെ ആർക്കെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ അതൊന്ന് റീസെൻഡ് ചെയ്യാം.
0: യെസ് അതെ. നിങ്ങൾ
1: പോകുമ്പോഴേക്കും സമയം 8 മണി കഴിയും. താഴേക്ക് പോയി സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ
0: അങ്ങനെ പരിഭവമുള്ള ആളുകൾ ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഇന്നത്തെ മാഷാല്ലാ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ റിലവന്റ് വായിക്കണം എന്നുള്ള, വീണ്ടും അയക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. വായിക്കണം എന്നുള്ള ഫീഡ്ബാക്കുകൾ ഇൻഷാല്ലാ. അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിക്കുന്നവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശം എന്നുള്ള നമ്മുടെ നേരത്തെ ലണ്ടനിലെ വൈറൽ വീഡിയോ മൈമുന പാറപ്പുറം പറഞ്ഞത് ഇന്നലെയാണ് ആ വീഡിയോ കണ്ടെന്ന് പറഞ്ഞത്.
1: നമ്മളെ വഴിവിളക്കിൻ്റെ പോസ്റ്റർ നോക്കല്ലേ. പക്ഷെ വഴിവിളക്കിലേക്ക് നമുക്ക് വരണം. അതിൻ്റെ മുമ്പ് ഒരു ഒരു ചിന്തയുടെ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് സാറിന് അതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഒരു ഒരു വേർഡ്സ് ഉണ്ട്, അറബിയിലൊരു വേർഡുണ്ട് ജസീൽ സാറേ. തുഅറഫുൽ അഷ്യാ ഉബി അല്ലദാദിഹ.
0: യെസ്.
1: ആഴക്കടലിലേക്ക് ഒരാൾ യാത്ര പോയി മീൻ പിടിക്കുന്ന ആൾക്കാരുടെ കൂടെ. വലിയ ആവശ്യത്തിലാണ് യാത്ര പോയത്. യാത്ര പോയി അയാളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ കുറേ നടുകടലിലെത്തിയപ്പോൾ ആകെ അയാൾക്കാകെ ബേജാറായി. അയാൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഇല്ല കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് എത്തും, പക്ഷേ ക്ഷമിച്ചിക്കാനൊക്കെ കഴിയുന്നില്ല. അയാൾ പറഞ്ഞു പ്രശ്നമല്ല, നിങ്ങളവിടെ ഇരുന്നാൽ മതി, എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഭയങ്കര കരച്ചിൽ തന്നെ. അതിൻ്റെ ഇടക്ക് കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു, ഇയാളെ പിടിച്ചിട്ട് ഒരൊറ്റടൽ പുറത്തേക്കാണ് വലിച്ചിട്ട് കടലിലേക്ക് വലിച്ചാണ് ഇട്ട് വെള്ളത്തേക്കാണ് മുങ്ങി.

0: അപ്പൊ തന്നെ നല്ല നീന്തലറിയുന്ന ആളുകളുണ്ടാവുമല്ലോ, അപ്പൊ തന്നെ കൂടെ ചാടിയിട്ട് അയാളെ പിടിച്ച് രണ്ട് മൂന്ന് മുങ്ങലും പൊന്തലും കഴിഞ്ഞപ്പോൾ എടുത്തിട്ട് വീണ്ടും അങ്ങോട്ടു തന്നെ ഇട്ട്. പിന്നെ കരയിലെത്തോളായിക്ക ഒരു കരച്ചിലുമില്ല, സമാധാനമായിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ അപ്പോൾ ഈ തൊറഫുൽ അഷിയ ഉബി അൽദാദിയ എന്നുള്ള വാക്കിന് ചില കാര്യങ്ങൾ, ചില അവർക്ക് ചില വിപരീതങ്ങൾ കൊണ്ടത് എന്താന്ന് മനസ്സിലാവും. കാരണം ആവശ്യമില്ലാതെ അതിനെ ആ അവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് പോയാൽ മതി. പക്ഷേ അപ്പം അവിടെ ഓക്കെയാണ്, അതായത് ആ കടലിൻ്റെ പോലെ ബോട്ടിനകത്ത് വളരെ ഓക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റും, ബോട്ടിന് പുറത്തേക്കാണ് പ്രയാസമുള്ളത് എന്നുള്ള അയാൾ
1: മനസ്സ് മുഴുവൻ അവിടെയാണ്. മനസ്സ് പുറത്തുള്ള പ്രയാസം
0: ദിലാറ പ്രയാസമുള്ളതാണ് കടലിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഇവിടെ ആശ്വാസമെന്ന് അയാൾ ബോധ്യപ്പെടുത്തി കൊടുത്തു പുറത്ത് കിട്ടുന്നുള്ളതാണ് കഥ. അപ്പം ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അലുദാദുകൾ കൊണ്ട് ചിലപ്പം തിരിച്ചറിയേണ്ടി വരും,
1: അങ്ങോട്ട് ആലോചിക്കേണ്ടി വരും,
0: അങ്ങനെ ആലോചിക്കേണ്ടി വരും. അപ്പോൾ അപ്പം അത് ഒന്ന് ചേർത്ത് വെക്കുന്നൊരു ചിന്ത അതിലേക്ക്. ഇനി എന്തൊക്കെയാണ് ഞാൻ
1: അതിൽ ശരിക്ക് ഇത് കണക്ട് ചെയ്യാം നമ്മളെ കതറുമായി ബന്ധപ്പെട്ട്. നമ്മളെപ്പോഴും ആലോചിക്കുന്ന സംഗതി, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷെ പഠിച്ചോ എനിക്ക് തരുന്നില്ല. അപ്പോൾ കിട്ടുക കിട്ടാതിരിക്കുക, ഇത് രണ്ട് സംഗതിയാണല്ലോ ഉള്ളത്. അപ്പോൾ കിട്ടുക എന്നുള്ളത് അവിടെ ഏറ്റവും ഏത് വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം പ്രതീക്ഷിച്ചു എല്ലാ ഭൗതിക സംഗതികളും ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിലും നമ്മളവിടെ ആലോചിക്കേണ്ടത് എനിക്കിത് കിട്ടിയാൽ എനിക്കിത് ഖൈറാണോ ഷെറാണോ എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു ചിന്ത ഇതിനു കൂടെയാണ് കൂട്ടിവെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം മനസ്സമാധാനം കെടുത്തുന്നൊരു സംഗതിയാണത്. ഇത് എനിക്ക് കിട്ടിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ, കിട്ടിയില്ലല്ലോ, നിരാശ പോകേണ്ട ഒരു മനസ്സ് എത്ര കാലം നമ്മൾ കൊണ്ടെടുക്കുന്നോ അത്രയും പ്രയാസമായിരിക്കും. അപ്പോൾ അവിടെ അള്ളാഹു എനിക്ക് ഖൈറായ സമയത്ത് തരും എന്നൊരു ഒരു ഒരു വിശ്വാസവും, ഇതിപ്പോൾ എനിക്ക് കിട്ടിയാൽ അത് ഖൈറല്ല എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടെങ്കിൽ ഖദറിൻ്റെ വിഷയത്തിൽ യാതൊരു പ്രയാസവും പിന്നെ ഉണ്ടാവില്ല. അത് പിന്നെ ഇപ്പം പറഞ്ഞ ഓപ്പോസിറ്റ് സാധനം, ഇപ്പോൾ കിട്ടിയതും ഖൈറാണ്, എനിക്ക് തരാൻ അള്ളാഹു ഖൈറായതുകൊണ്ടാണ് തന്നത് എന്നുള്ളത് കിട്ടിയ വിഷയത്തിൽ അങ്ങനെ ആലോചിക്കുകയും പിന്നീട് കിട്ടാത്തതിൻ്റെ വിഷയത്തിൽ, അപ്പോൾ ഇത് കിട്ടാത്തതിൻ്റെ വിഷയത്തിൽ പരാതി പറഞ്ഞവരേ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ അപ്പുറത്തുണ്ട്, അതിനൊന്നും എടുത്തു പറയാതെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിനെ ഓർക്കാതെ ഉണ്ടാവും, ഓർമ്മയൊക്കെ ഉണ്ടാവും, പക്ഷെ ആ സമയത്ത് സ്മരിക്കാതെയാണ് കിട്ടാത്ത ഒരു വിഷയം എന്ത് ചെയ്യുക പരാതിയായിട്ട് പറയുക. അപ്പോൾ കിട്ടിയത് ഒരുപാടുണ്ടല്ലോ എന്ന ഒരു ഈ സമയത്ത് പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോഴും എന്താണ് പിന്നെ ആ സമയത്ത് പോലും അവർ അത്രയും അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടുമാണ് അത് പറയണമെന്നുള്ളതാണ്. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു സംഗതി കൂടി പറയാൻ തോന്നി. നേരത്തെ നമ്മൾ മണ്ടന്മാർ ലണ്ടനിൽ പോയ സംഭവം വിഷയം പിന്നെ പറയണത് ദൈവനിരാസം അള്ളാഹു ഇല്ല എന്ന് പറയാൻ അത് കണ്ടെത്താൻ അവരുപയോഗിക്കുന്ന ബുദ്ധി, അവർ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പിന്നെ നാവ് എല്ലും ആര് കൊടുത്താൻ ചോദിച്ചാൽ അവർക്കൊരു മറുപടി പറയണ്ടാവില്ല. അതും അതാരെയാണ് അവർ നിഷേധിക്കുന്നത്, അയാൾ കൊടുത്താണ്, നമ്മളാരുണ്ടാക്കിയതല്ലല്ലോ. അപ്പോൾ ഏറ്റവും പിന്നെ പച്ചയായ യാഥാർത്ഥ്യത്തെ ഒരു എന്താ പറയുക പ്രമാണമില്ലാതെ ഒരു ഒരു ഒരു പിൻബലവുമില്ലാതെയാണ് ഇത്തരം ആളുകൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും മൗഢ്യമായ ഉള്ളുപൊള്ളയായ ഒന്നും പറയാനല്ല, ഇസ്ലാം എന്ന് പറയുന്നത് എത്രമാത്രം സുന്ദരമാണ് എന്നും അത് എല്ലാ കാലത്തും പ്രാക്ടിക്കലാണെന്നുള്ളതും വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ സംഗതി വരുമ്പോഴും പിന്നെ അവർ ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടി, ഇപ്പം ആ ചോദ്യം ഉണ്ടല്ലോ അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ തന്നെ അതിനെതിരായിട്ട് പറയുന്നുണ്ട് അവർ ചോദിച്ച ചോദ്യം. പിന്നെ ഇന്നലെ നമ്മുടെ യൂട്യൂബില് നമ്മുടെ റേഡിയോയിൽ തന്നെ വന്നൊരു ഭാഗമുണ്ട്, നമ്മുടെ പർപ്പുരുസ്താദിൻ്റെ ഒരു ഭാഗം, എനിക്ക് ഭയങ്കര ഇതായി, മനസ്സിൽ ഫീൽ ചെയ്തു. അതിൻ്റെ വാചകം ഇങ്ങനെയാണ്, ഞങ്ങൾ അൻസാറുകളാണ് എന്ന വാക്കുകൾ അത് ഉസ്താദിനോട് പർപ്പുർ മൗലവിയോട് അവിടുന്ന് മദീനയിൽ പോയ സമയത്ത് ഒന്നുമില്ല എനിക്ക് പിന്നെ ഡ്രസ്സ് വാങ്ങണം എന്നുള്ള ആ ഒരു രൂപത്തിലുള്ളൊരു ടോണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലേക്ക് സംസാരം പോയപ്പോൾ ഷെയ്ഖിനെയും കൊണ്ടിട്ട് പർപ്പുർസ്താനെയും കൊണ്ടിട്ട് ഇയാൾ മദീനയിലുള്ള ആള് ആള് ഇതാണ് നല്ലൊരു തുണിക്കടയിൽ പോവാണ്, വലിയൊരു നല്ല പൈസ ഉള്ള പ്രീമിയം കടയിൽ പോയിട്ട് പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ അവിടെയാണ് പറഞ്ഞത് പൈസ കൊടുക്കുമ്പോൾ ഞങ്ങൾ അനുസരിക്കണം. അപ്പം മദീനയിലെത്തുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് അത് അത്രയും ആ ഫീലിംഗ് അൻസാരി ഇന്ത്യക്കാർക്ക് ഇപ്പം അത് പറയാൻ കഴിയില്ലല്ലോ. മദീനയിലുള്ള ആളുകൾ അത്രമാത്രം അത് നെഞ്ചേറ്റി എന്നുള്ള സംഗതി മാഷല്ല. അപ്പോൾ ഒരുപാട്
0: ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഒരു അതിൻ്റെ വേറൊരു വശമാണ് ജസ്റ്റിസ് സാർ പറഞ്ഞത്. നമ്മൾ അവിടെ ഉദ്ദേശം വെച്ചാൽ അല്ല അതിൻ്റെ മറ്റൊരു തലത്തിലൂടെ കാണുമ്പോഴേ, ഇപ്പോൾ റഫുൽ അഷിയ ഉബി അലുദാദിഹ എന്ന് പറഞ്ഞാൽ ഇരുട്ട് എളിച്ചം മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം? ഇരുട്ട് വേണം. ഇറക്കം അറിയണമെങ്കിൽ അതിന് കയറ്റണ്ടാവണം. അങ്ങനെ രോഗം വന്നാലാണ് ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവുക. ദാരിദ്ര്യം ഉണ്ടാകുമ്പോഴാണ് സമ്പത്തിൻ്റെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയുക. ദുഃഖം അനുഭവിക്കുന്ന ഒരാൾക്കാണ് സന്തോഷത്തിൻ്റെ മധുരം തിരിച്ചറിയാൻ പറ്റുക. അപ്പോൾ ഈ ലോകത്ത് ഒരുപാട് എല്ലാം അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അപ്പം അയാൾ അവിടെ ഇരിക്കണതിൻ്റെ സുഖമൊക്കെ മനസ്സിലായത്, കപ്പലിൽ ഇരിക്കണതിൻ്റെ സുഖം മനസ്സിലായത്
1: അതെ അതെ
0: അയക്കണം മുങ്ങി. അപ്പം ഇതിൻ്റെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റി.
1: ഇത് അത് ഇത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു അനുഗ്രഹങ്ങളെ വിഷയം പറഞ്ഞില്ലേ, അനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എത്രമാത്രം അനുഗ്രഹത്തിലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഇതിൽ ഈ അൽദാദ് പറഞ്ഞപ്പോഴേ തൗഹീദ് ക്ലിയറായി മനസ്സിലാവണമെങ്കിൽ
0: വളരെ വലിയൊരു പോയിന്റാണ്. അത് തിരിച്ചറിയാത്ത ഒരുപാട് ആൾക്കാരാണ്. അതിന് ഇപ്പം എന്താ പ്രശ്നം?
1: യെസ് അതെ അതെ ആ ചോദ്യം ചോദിക്കാം.
0: അതിന് ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അപ്പോ അത് ഉമർലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ജാഹിലിയത്ത് അറിയണമെന്നിസ്ലാമിന്റെ. അപ്പൊ എല്ലാം അങ്ങനെയാണ്. എല്ലാ ഇത് നമുക്ക് വലിയൊരു ചിന്തയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത് അതിന്റെ അൽദാദ് മനസ്സിലാവുമ്പോഴാണ്. ഇപ്പോഴുള്ള ആരോഗ്യം നമുക്ക് തിരിച്ചറിയാതെ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോഴാണ്. ഇപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ആ ചിന്തയിലൂടെ ചേർത്ത് വെക്കാം.
1: യെസ്, നമ്മൾ വിജയികളെ പ്രഖ്യാപിച്ചിട്ടില്ല. വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം അല്ലേ?
0: യെസ്.
1: അപ്പം ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയുകയാണ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിജ്റയിൽ നബി സാഹിബ് കൂടെ ഉണ്ടായിരുന്നത് ആരായിരുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആയിരുന്നു ഉത്തരം. വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 13 പേര്. ഒന്ന് ഹലീമ ഹുദ കുഞ്ചത്തൂർ, ഉമ്മർ എ എം. അപ്പോൾ ഈ പേര് കേൾക്കുന്ന ആളുകൾ, നിങ്ങൾ സ്ഥലപ്പേര് കൂടി അറിയിക്കാത്ത കുറച്ച് പേരുണ്ട്. അവർ നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ട്, ജസ്റ്റ് കമൻ്റ് ചെയ്യണമെന്ന് അറിയിക്കാണ്.
0: ഷാഹിദ ആലത്തൂർ,
1: നദീറ പുളിക്കൽ,
0: ആബിസ് എടക്കര,
1: മെഹനാജ് ഇസ്മായിൽ,
0: ഉമ്മു ഐമൻ,
1: അനസ് വി കെ,
0: ഫരീദ,
1: റസ്നി ഹാജിയർ പള്ളി,
0: സലീന കരുവാരക്കുണ്ട്,
1: സാദിഖ് മധൂർ,
0: ജലീൽ കാട്ടക്കാമ്പാൽ.
1: ഓക്കെ, വിജയികൾ ഒരിക്കൽ കൂടി
0: ഹലീമ ഹുദ കുഞ്ചത്തൂർ,
1: ഉമ്മർ എ എം,
0: ഷാഹിദ ആലത്തൂർ, നദീറ പുളിക്കൽ,
1: ആബിസ് എടക്കര,
0: മെഹനാജ് ഇസ്മായിൽ,
1: ഉമ്മു ഐമൻ,
0: അനസ് വി കെ,
1: ഫരീദ,
0: റസ്നി ഹാജിയാർ പള്ളി,
1: സലീന കരുവാരക്കുണ്ട്,
0: സാദിഖ് മധൂർ,
1: ജലീൽ കാട്ടക്കാമ്പാൽ. ഇത്രയും പേരാണ് വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. ഇതിൽ കുറച്ച് പേര് പേരിൻ്റെ കൂടെ സ്ഥലപ്പേര് കൊടുക്കാത്ത ഒരു വിഷയമുണ്ട്. ഉമ്മർ എ എം, അതേപോലെ തന്നെ മെഹനാജ് ഇസ്മായിൽ, ഉമ്മു ഐമൻ, അനസ് വി കെ, ഫരീദ. ഇത്രയും ആളുകൾ ജസ്റ്റ് പേരിൻ്റെ കൂടെ സ്ഥലവും കൂടി.
0: ആ ആളുകൾ ഇപ്പൊ കേൾക്കുന്നുണ്ടോ അല്ലേ എന്നതാണ് സംശയം. അവൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അത് നമുക്കൊരു വിജയികൾ പ്രഖ്യാപിക്കുമ്പോൾ ആ വിജയ് ഇവിടെ ഒന്ന് സമ്മാനം വാങ്ങുമ്പോൾ വാങ്ങേണ്ട ആളില്ലെങ്കിൽ പ്രതിനിധിയെങ്കിലും നമ്മൾ പറഞ്ഞേക്കാറുണ്ട്. അപ്പോൾ അവരുണ്ടോ അല്ലെന്ന് അറിയാനാണ്.
1: നമ്മൾ നേരത്തെ മദീന അൻസാരികളുടെ കഥ പറഞ്ഞു. അപ്പോൾ ജംഷീർ മാങ്കാവ് പറഞ്ഞു പറപ്പൂർ മൗലവിയുടെ മദീന അൻസാരികളുടെ കഥ ഇന്ന് രാത്രി 9:30
0: ആണോ? മാഷാല്ലാ. ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നായതുകൊണ്ടാണോ ഇടക്കിടക്ക് ഉണ്ടായിരുന്ന സ്വരത്തിന്റെ ആദ്യ വരികൾ ഇങ്ങനെ ഇടക്ക് റെക്കോർഡിംഗിൽ ഉണ്ടായിരുന്നു? അത് കേൾക്കുന്നില്ല. അതായത് നമ്മൾ ഇപ്പോൾ
1: പുതിയ മുമ്പോ
0: അതല്ല, നമ്മൾ പറയുമ്പോൾ ഇടക്ക് ഇങ്ങനെ സ്വരത്തിന്റെ വരികളൊക്കെ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ സ്വരവും അതങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ അതായിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. മിക്സിംഗ് സ്വരം സോങ് മിക്സിംഗ് അതിനെ കുറിച്ച് ആയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇനി വേറെ
1: എന്താണെന്ന് ചോദിച്ചല്ലേ? ഓക്കെ,
0: മിക്സിംഗ് വന്നല്ലോ അല്ലേ, നമ്മളിന്ന് ഇടക്ക് വന്നിട്ടുണ്ടല്ലോ.
1: പുല്ലുവെട്ടത്തിലൊക്കെ നമ്മൾ കേട്ടുമല്ലോ.
0: ഉത്തരം ശരിയായി, സിസ്റ്റം തിരഞ്ഞെടുത്തില്ല. ജംഷീർ മുട്ടിൽ ആരിഫ് ലണ്ടനിൽ പോയ പോലെ എന്നൊരു ആപ്തവാക്യം ഇനി ഉണ്ടാകാൻ പോവുകയാണ്. സമ്മഹ മുറയൂർ.
1: യെസ്, ആ മണ്ടനിൽ ലണ്ടനിൽ തന്നെ എത്തേണ്ടി വന്നു കാര്യം തിരിച്ചറിയാൻ. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ എന്നാണ്. ആമിന കാരക്കുന്ന് മാളിക പ്പ പറമ്പിലായിരിക്കും അല്ലേ.
0: പേര് വരാത്ത വിജയികൾക്കും പേര് വിളിച്ച് വിജയികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ധാരാളം ആളുകളുണ്ട്. മൈമുന ചീക്കിലൂടെ ഹെറുനീസ അഷ്റഫ് അൻവർ എൻ ടി മുട്ടിലൊക്കെ ഉണ്ട്.
1: യെസ്,
0: നേടിയതിനേക്കാൾ പതിന്മടങ്ങാണ് ഇനി നേടാനുള്ളത്. ആ നേട്ടങ്ങളൊക്കെ ഖബർ ജീവിതത്തിലേക്കും പരലോക ജീവിതത്തിലേക്കും ഗുണകരമായാൽ അവരാണ് യഥാർത്ഥ വിജയികൾ. ആ വിജയികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട്.
1: നഫീസത്തെ പറഞ്ഞ പോയിന്റെ, ആർക്കും കിട്ടേണ്ടത് കിട്ടിയാൽ തോന്നേണ്ടത്
0: തോന്നും.
1: ഓക്കെ, നിങ്ങളെ കഥന്റെ മാഷല്ല. അപ്പൊ ജമീൽ അലിക്ക് പൂനൂര് സിസ്റ്റം സ്നേഹിച്ചിട്ടില്ല.
0: പിന്നെ നമ്മള് തിരുവാലിയിൽ ഒരു കല്യാണം നടന്നിരുന്നു മുമ്പ്, സുലൈഖ തിരുവാലിയുടെ മകളുടെ കല്യാണം. അവരിപ്പോ മരുമകൻ വന്ന സൽക്കാരത്തിന്റെ തിരക്കിലാണ്. അപ്പൊ കല്യാണത്തെക്കാൾ വലിയ സൽക്കാരം വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ട് അവിടെ തിരുവാലി പോയാൽ കിട്ടും. ജസ്റ്റിസ് സാർ പോരണോ, തിരുവാലിയിൽ സൽക്കാരമുണ്ട്.
1: തിരുവാലി
0: ഉത്തരം ശരിയാണ്. ഇനി സിസ്റ്റം സ്നേഹിക്കുമോ എന്നറിയില്ല.
1: അതെ, അതാ പറഞ്ഞത്, സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അല്ലേ. ചെറിയൊരു പിന്നെ അപകട വാർത്ത ഉണ്ട്, ഞാനത് വായിക്കുമ്പോഴാണ്
0: തന്നെ
1: ഒന്നൊന്ന് സ്റ്റെക്കായത്.
0: എന്താന്ന് പറഞ്ഞു,
1: നമ്മുടെ നിഷാദ് കരുവാരക്കുണ്ട് മലപ്പുറം ഈസ്റ്റിലെ സ്റ്റുഡൻസ് വിങ്ങിലുള്ള ആളാണ്. പാണ്ടിക്കാട് കാളികാവാണ് തോന്നുന്നു, വെച്ച് ഒരു ലോറിയുമായി അവൻ്റെ സ്കൂട്ടി കൂട്ടിയിടിച്ചു. പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയിട്ടുണ്ട്. രണ്ട് കാലിൻ്റെ തുടലുകൾക്കും കയ്യിലെ മൂന്ന് വിരലുകൾക്കും സാരമായ പരിക്കുണ്ട്. പരിപൂർണ ശിഫ നൽകാൻ പ്രാർത്ഥിക്കുക. ഇന്ന് ഒരുപാട് പ്രാർത്ഥന അല്ലേ വസീത്തോട് വന്നിട്ടുണ്ട്.
0: എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അത് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള
1: ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ഉയരുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രയാസങ്ങളൊക്കെ അതവത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. യെസ്, എന്നെ അന്വേഷിക്കാൻ ആരുമില്ല എന്നൊരു പരിഭവം നസീമ അയച്ച് കൊടുവായൂർ പറഞ്ഞിട്ടുണ്ട്.
0: അന്വേഷിക്കാൻ ആള് ഉണ്ടാവും. നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക. ഇൻഷാല്ല, ചിലപ്പോൾ നമ്മളൊരു വെറുതെ തോന്നലായിരിക്കും, സാഹചര്യം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും. പിന്നെ അസ്സലാമു അലൈക്കും എരിഞ്ഞപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ചിരിച്ചിരിച്ച് കുഴങ്ങിപ്പോവും. അതെന്താണ് മനസ്സിലായില്ല, എന്തോന്ന് അറിയില്ല. എന്താ അതിൻ്റെ ഇടക്ക് പൂർണ്ണത കിട്ടാത്ത ചില മെസ്സേജുകൾ നമ്മളെ കുഴങ്ങുന്നുണ്ട്. ആ സ്വരം ഞങ്ങൾക്ക് വേണം, ഇടക്കുള്ള സ്വരം. ആ ഇടക്കുള്ള, അതാണ് ഉദ്ദേശം, മിക്സിങ്. ഇടക്ക് ഇങ്ങനെ ഓരോ മിക്സ് ആയിട്ട് പോകണം. ഇൻഷാല്ല വരും, വരാതിരിക്കില്ല. പുതിയ പേരുകളുണ്ടല്ലോ വിജയികളിൽ, പേര് വായിച്ച കൂട്ടത്തിൽ പഴയ ഞങ്ങളെ സിസ്റ്റം കാണുന്നേയില്ല എന്ന് ജമീല വി കെ പുനൂർ.
1: വിജയിച്ചു, സിസ്റ്റം പറ്റിച്ചു, മറിയ ഷാഫി പട്ടലെ പറഞ്ഞത്.
0: ഹലീമ ഹുദ എന്റെ മോളാണെന്ന് മിസ്രിയ കോഴിക്കൂരിൽ നിന്നും. അങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടായാൽ മതിയായിരുന്നു.
1: അതെ, ഇൻഷാല്ല നമ്മള് മോർണിംഗ് ലൈവ് ഷോ അതിന്റെ അവസാന ഭാഗത്തേക്ക് പോവാണ്. നമ്മള് നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യവും ഒരു ഉത്തരവും ഇൻഷാല്ല അത് കേൾക്കാം.
2: പുരുഷന്മാർ സ്വർണ കോയിൻ അവരുടെ പോക്കറ്റിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നതിൻ്റെയും അപ്രകാരം നിസ്കരിക്കുന്നതിൻ്റെയും വിധി എന്താണ്?
3: തീർച്ചയായും ആകാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൊക്കെ അതിനുശേഷവും അടുത്ത കാലം വരെ സ്വർണം, വെള്ളി എന്നിവയായിരുന്നല്ലോ നാണയങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നത്. അവർ അവരുടെ ശരീരത്തിൽ, പോക്കറ്റിൽ, പേഴ്സിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ നാണയങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നടന്നിരുന്നത്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയുമൊക്കെ. അതുകൊണ്ട് സ്വർണം വെള്ളിയും പുരുഷന്മാർക്ക് പാടില്ല എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എവിടെയും വെക്കാൻ പാടില്ല എന്നല്ല, അതൊരാഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ളത്. ആഭരണമായിട്ട് സ്വർണം പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉപയോഗിക്കാൻ പാടില്ല, വെള്ളി അതും ആഭരണമായിട്ടും ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിട്ടുണ്ട്, സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഭരണമായിട്ട് വെള്ളി ഉപയോഗിക്കാവുന്നതാണ്.
1: ഒരുപാട് ആളുകൾക്കുള്ള സംശയമായിരിക്കും, ആഭരണമായ വിഷയം മാത്രമാണ് പ്രശ്നമെന്നുള്ളതാണ് ഇവിടെ കേട്ടിട്ടുള്ളത്. അലി ജാബയുടെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മൾ ചോദ്യവും ഉത്തരവും എന്ന ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സ്ലോട്ടിൽ നമ്മൾ കേൾക്കാറുള്ളത്. അലിജാബ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അതുപോലെ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 നിങ്ങൾക്ക് നേരിട്ട് ലൈവായിട്ട് ചോദിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ശനിയാഴ്ചയും 7 മുതൽ 8:30 അലിജാബ പീസ് റേഡിയോയുടെ തുടക്കകാലം മുതലേ വലിയ ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമായി തന്നെ നമ്മുടെ കൂടെയുള്ള പ്രോഗ്രാമാണ്. നമ്മൾ അറിയാമൊരു നന്മ എന്നുള്ള സ്ലോട്ടിൽ ടീച്ചേഴ്സ് കോൺഫറൻസിനെ കുറിച്ച് സലാം സാർക്ക് എന്താണ് പറയാനുള്ളത്?
0: അല്ല, ടീച്ചേഴ്സ് കോൺഫറൻസ് നമ്മൾ പിന്നെ നമ്മൾ പ്രബോധനത്തിൻ്റെ വ്യത്യസ്തമായ വഴികളിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ വിസ്റ്റം യൂത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു സംരംഭമാണ് ടീച്ചേഴ്സ്. സമൂഹത്തിലുള്ള ധാരാളം ടീച്ചേഴ്സ് ഉണ്ട്, അവർ സമൂഹത്തെ നയിക്കുന്ന പുതിയ തലമുറയെ മോൾഡ് ചെയ്തെടുക്കുന്ന ആളുകളാണ്. അപ്പം അവരിലേക്ക് എങ്ങനെയാണ് നമ്മളെ ശരിക്കും ഈ മൂല്യം എത്തിക്കാൻ പറ്റുന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചേഴ്സ് കോൺഫറൻസ് വ്യവസ്ഥാപിതമായി ഇപ്പം നമ്മൾ
1: വർഷത്തിലൊരിക്കൽ
0: നടത്തി വരുന്നത്. ഏറ്റവും കഴിഞ്ഞതിപ്പോൾ ഉണ്ടായിരുന്നത് പട്ടാമ്പിയിലായിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം ഇനി അടുത്ത് പിന്നെ സ്ഥലം ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല. ഈ വർഷമുണ്ട്. അപ്പൊ ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ആ ടീച്ചർ മാറിക്കഴിഞ്ഞാൽ, ടീച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര കുട്ടികളിലേക്ക് ആ സന്ദേശം പകരാൻ പറ്റുന്ന ഒന്നാണ്. ടീച്ചർ കേവലം പാഠപുസ്തകത്തിൽ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ പഠിപ്പിക്കുക മാത്രമല്ലല്ലോ. അപ്പം ആ ടീച്ചറിൽ മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ, രക്ഷിതാവ് മാറുമ്പം അവർ അവരുടെ വീട്ടിലെ കുട്ടികൾ മാറും, എന്നാൽ ടീച്ചർ മാറുമ്പോൾ ഒരുപാട് കുട്ടികൾ
1: മാറ്റം.
0: അപ്പോൾ ടീച്ചേഴ്സ് കോൺഫറൻസ് എല്ലാ വർഷവും നമ്മൾ നടപ്പിൽ വരുത്തുന്ന വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അതിലേക്ക് നമ്മളത് പരിചയപ്പെടുക. നമ്മൾ അങ്ങനെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ പരിചയത്തിലുള്ള ടീച്ചേഴ്സിലേക്കൊക്കെ അതിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുക, അവരുടെ പ്രോഗ്രാമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചേർത്ത് പറയാനുള്ളത്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ മോർണിംഗ് ലൈവ് ഷോയുടെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ക്വിസിലെ വിജയികളെ വായിച്ചപ്പോഴേ ആ ഫിഫ കെ മുട്ടിൽ പറയുന്നത് സിസ്റ്റത്തിന് പുതിയ ആളുകളെയാണ് വേണ്ടത്, പഴയ ആളുകളെ സെലക്ട് ചെയ്യുന്നത് കുറവാണ് എന്നൊരു ഒരു ആളുകളെ ആശ്വസിപ്പിക്കലാണോ? ഞാൻ അതല്ല, സ്വയം വിഷമം പറഞ്ഞ് അറിയിച്ചതാണോ എന്നറിയില്ല.
0: നമുക്കറിയില്ല എന്താന്നുള്ളത്.
1: അതെ,
0: നമ്മളതുമായിട്ട് യാതൊരു ബന്ധമില്ല.
1: സിസ്റ്റം
0: ഫുൾ സിസ്റ്റത്താണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല.
1: യെസ്,
0: സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനെ പിന്നെ ഒരു ഈ പീസ് റേഡിയോ വർക്ക് ചെയ്യുന്ന ആപ്പുണ്ട്, അതിൽ PRMS സംവിധാനം ഉണ്ട്. അതിൽ തന്നെയാണ് ഈ ഇത് ഓരോരുത്തർ വരുമ്പോൾ അതിനനുസരിച്ച് ഇവാലുവേഷൻ കൊടുക്കുമ്പോൾ അതിൽ സെലക്ട് ചെയ്യുന്നത്.
1: മോർണിംഗ് ലൈവ് ക്വിസ് ഫാമിലി ക്വിസ് പോലെ ഏറ്റെടുത്ത ആളുകളാണ്. ഇപ്പോൾ പറഞ്ഞൊരു ഒരു ഫീഡ്ബാക്ക്, ഞാനും ഉമ്മയായ നഫീസത്തുൽ മിശ്രിയെയും ഉപ്പയായ അബ്ദുറസാ കുഞ്ചത്തൂർ മൂന്ന് പേരും ആൻസർ ചെയ്തു. എന്റെ പേര് മാത്രമാണ് വന്നത്, ഹലീമ ഹുദ കുഞ്ചത്തൂർ.
0: മകൾക്ക്
1: ഒരാളെ ഒരു കുടുംബത്തിൽ ഒരാൾ കിട്ടിയല്ലോ.
0: വിഷമങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സമാധാന ശാന്തി നൽകട്ടെ. സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളൊന്നും തരാതിരിക്കട്ടെ. ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെന്ന് നഫീസ ബിയെ താമരശ്ശേരി.
1: മുംതാസ് പലപ്പോഴേ പറഞ്ഞത് പഴയ ആളുകളെ മറന്നുപോയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ലൈവ് ഇരുന്നപ്പോൾ കുറച്ച് പഴയ ആൾക്കാർ വന്നിരുന്നു അല്ലേ, പുതിയ ആളുകളുണ്ടായിരുന്നു. യെസ്,
0: നേരത്തെ ചിരി വന്നു പോയി എന്ന് പറഞ്ഞത് ആ ആളെടുത്ത് കടലിലേക്ക് എറിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ സംഭവത്തിലാണ്.
1: അത് ശരി,
0: പറഞ്ഞത് ഓക്കെ. സന്തോഷം.
1: യെസ്,
0: വിഭവസമൃദ്ധമായ സദ്യ കഴിച്ച സന്തോഷത്തോടെ മോർണിംഗ് ലൈവിന്റെ ഈ രണ്ട് മണിക്കൂർ കഴിഞ്ഞു തുടങ്ങുകയാണ് അൻവർ എൻടി മൊബൈൽ.
1: ജുബൈദ ഇസ്മായിൽ മടിക്കേരി അവരുടെ ഫീഡ്ബാക്ക് വീണ്ടും അയച്ചിട്ടുണ്ട്, മറ്റേ മംഗ്ലീഷ് തന്നെയാണ്. എന്റെ അയൽവാസിയായ ഭാബി ഒരിപ്പോൾ അടുത്തില്ല, ആയാലും വിളിച്ച് അന്വേഷിക്കും. രണ്ടാളും കുറെ സമയം സംസാരിക്കും, ഭയങ്കര ബന്ധമാണ്, രക്തബന്ധത്തെക്കാളും ഏറെയാണ്. അതുപോലെ എൻ്റെ മർഹൂം ഉസ്താദ്, എൻ്റെ ഭാര്യ, എൻ്റെ മൊബൈൽ ഒരു വീക്ക് റിപ്പയറിലായിരുന്നു. മൊബൈൽ ശരിയായപ്പോൾ വിളിച്ചപ്പോൾ, പിന്നെ കോൾ കിട്ടാതായപ്പോൾ എന്ത് പറ്റിയെന്ന് കരഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു പറഞ്ഞത്.
0: ഏതായിരുന്നാലും നിങ്ങളുടെ ശ്രമത്തെ ഞാൻ മുഗ്ധകണ്ഠം പ്രശംസിക്കുകയാണ്. നിങ്ങളത് വായിച്ചു കഴിഞ്ഞല്ലേ ജസീൽ സാറേ,
1: വീണ്ടും അയച്ചത്.
0: അവരെ കുറ്റം പറയുന്നില്ല, മലയാളം ചിലപ്പം മടിക്കേരി ആയതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ കഴിയത്തോണ്ടായിരിക്കും. സന്തോഷം.
1: പ്രാർത്ഥനകൾക്ക് ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചത് മെസ്സേജ് വന്നിട്ടുണ്ട്. എല്ലാവരും
0: ലൈവ് ഷോ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അവസാന നിമിഷത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇൻഷാല്ലാ ഇതുവരെയും നമ്മൾ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് മോർണിംഗ് ലൈവ് ഷോയിൽ ആങ്കറിംഗ് ഡെസ്കിൽ ഉണ്ടായിരുന്നത് ജസീൽ കൊടിയത്തൂർ സാറിൻ്റെ കൂടെ ഞാൻ VT അബ്ദുൽ സലാം. ഇനി നമ്മൾ മോർണിംഗ് റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. വൈബ്സിൽ നസറുല്ലാ സുലാഹി, മുസ്തഫ അൻസാരി നമ്മുടെ കൂടെ ചേരും. ഇൻഷാല്ലാ അപ്പം നമുക്ക് വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവിൻ്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെയോടൊപ്പം മുസ്തഫ അൻസാരി എപ്പിക്കാട്. മുസ്തഫ മാഷെ, നമ്മളിനി നേരെ ലൈവിൻ്റെ ആ ഒരു ഹാങ് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വൈബ്സിൽ നമ്മളെപ്പോഴും തുടക്കം ഇൻസൈറ്റ് കൊണ്ടാണല്ലോ. അപ്പം ഇൻഷാല്ലാഹ് ഇന്നത്തെ ഇൻസൈറ്റിൽ ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഇതിൻ്റെ മൂന്ന് ഭാഗം കഴിഞ്ഞു. അതിൻ്റെ നാലാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. താജുദ്ദീൻ സുലാഹിയാണ് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അമ്മാ ബാദ്, നമ്മൾ പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ ഇസ്ലാം എങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകൾ കേട്ട ആളുകൾക്കറിയാം. ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഒട്ടും ഇസ്ലാമിക സമൂഹം ഭാഗമല്ലാത്ത പലതിനെയും മേലേക്ക് വെച്ച് കെട്ടി അതിനെ പർവ്വതീകരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് ഐ എസ് എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു മതത്തിൻ്റെയും പേരിൽ ഓർക്കപ്പെടുന്നില്ല. 100% ഓർക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പേരിലാണ്. അതിനാകെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് അവർക്ക് ചില വേഷവിധാനങ്ങളുണ്ട് എന്നത് മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക സമൂഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതുണ്ടായ അത്തരമൊരു സംഭവ വികാസം ആരംഭിച്ച ഇറാഖിൽ നിന്ന് അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന ആ ഒരു പുതിയ മൂവ്മെൻറ്റ്, ആ ഒരു മുന്നേ അവരുടെ ഒരു തെറ്റായ ഒരു യാത്ര, അത് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ മക്കയിലെ ഹറമിലെ പിന്നെ മിമ്പറിൽ നിന്നും മദീനയിലെ മിമ്പറിൽ നിന്നുമൊക്കെ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ അറേബ്യൻ സമൂഹത്തോട് പ്രത്യേകം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ കറുത്ത കൊടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കുറച്ച് ദുർവ്യാഖ്യാന സാധ്യതകൾ ഖുറാസാനിൻ്റെ മണ്ണിൽ നിന്ന് വരുന്ന അവസാന കാലഘട്ടത്തിലെ സൈന്യങ്ങളുടെ വേഷമൊക്കെ സ്വീകരിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കിലാബു അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കൾ എന്ന് നബി വിശേഷിപ്പിച്ച ഖവാരിജുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ പ്രഭാഷണ പരിപാടി അല്ലെങ്കിൽ സംഗമം എന്ന് വിളിക്കാവുന്ന പരിശുദ്ധ അറഫയിലെ സംഗമത്തിൽ മഹാനായ ഇന്നും ജീവിച്ചിരിക്കുന്ന ആലു ഷെയ്ഖ് ഹഫിളഹുല്ല, അദ്ദേഹം ലോകത്ത് ഓരോ മുസ്ലിമും ഇതിനെതിരിൽ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീർന്നില്ല. നോക്കൂ നിങ്ങൾ, ISIS എണ്ണമറ്റ പുസ്തകങ്ങൾ അറേബ്യൻ ലോകത്ത് വന്നിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാരുടെ ഫത്വകൾ വന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന എല്ലാ സലഫി പണ്ഡിതന്മാരുടെയും ഫത്വകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഈ ശുദ്ധ അസംബന്ധത്തെ, കളവിനെ മുസ്ലിങ്ങളുടെ മേൽ വെച്ച് കെട്ടുക എന്നുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ISIS ഹൂത്തികളെയും കൂടി പിടിച്ച് അവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേരെ, മക്കയ്ക്കു നേരെ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ആ മിസൈൽ ആക്രമണം സൗദി അറേബ്യ അതിൻ്റെ ആകാശ നിരീക്ഷണം വഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പരിശുദ്ധ ഹറമിൻ്റെ 60 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് തകർക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ മദീനയിൽ പോലും അവരാക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് ഇത്ര തന്നെ ദൂരമില്ലാത്ത ഇസ്രായേലിൽ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ഇവർ ഇങ്ങോട്ടെത്തുന്നത്. എവിടേക്ക് എത്തുന്നത്? ഇറാഖിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സിറിയയിലേക്ക് എത്തുന്നത്. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകളിലും അമേരിക്ക സൈലൻ്റായി കൊടുത്തു. ഇവർക്ക് എവിടെ നിന്ന് ആയുധങ്ങൾ കിട്ടും? പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടൊരു സംഘത്തിന് കിട്ടിയ ആയുധം എവിടെ നിന്നാണ്? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഈ ആയുധങ്ങൾ ആര് കൊടുത്തു? അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് കൃത്യമായും 2-3 കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് ഇസ്ലാമിൻ്റെ മേലെ വെച്ച് കെട്ടുകയാണ്. മാത്രമല്ല, അവർ മോചിപ്പിച്ച പത്രപ്രവർത്തകർ പലരും പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത്, ഞങ്ങളവർ ഖുറാൻ ഓതുന്നതോ നിസ്കരിക്കുന്നതോ ഒന്നും കണ്ടില്ല. മാത്രമല്ല, അവർ യുദ്ധത്തിലുടനീളം യുദ്ധ തടവുകാരോട് സ്വീകരിച്ച രീതി എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച രീതി എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തടവുകാരെ കൂട്ടി വരുന്ന സൈനികന്മാർക്ക് കൊടുത്ത നിർദ്ദേശം, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുപുള്ളികളുടെ കാര്യത്തിൽ നിർദ്ദേശിച്ച കാര്യം എന്താണ്? നിങ്ങൾ യുദ്ധത്തടവുകാരോട് മാന്യമായി പെരുമാറുക എന്നാണ്. ഇവരെ ക്രൂരമായി ദ്രോഹിച്ചവരും ആട്ടിയോടിച്ചവരുമായ മനുഷ്യരോട് മാന്യമായി പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് മുസ്ലിം സൈനികർ ഇറങ്ങി കയ്യാമം വെക്കപ്പെട്ടവരുടെ കയ്യാമങ്ങൾ അഴിച്ച് അവരെ ഒട്ടകപ്പുറത്ത് കയറ്റി അതിഥികളെപ്പോലെ കൊണ്ടുവന്നു എന്നാണ്. ആ പെരുമാറ്റത്തിൻ്റെ മുന്നിൽ കീഴടങ്ങിയിട്ടാണ് ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നാൽ ഐസിസോ അവർ ചുട്ടുകൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്ത് ഭീകരമായ രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചത്. ഇനി ആ ഐസിസ് റിക്രൂട്ട്മെൻ്റ് കേരളത്തിൽ നടക്കുന്നു, പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയാണ്. പറഞ്ഞു കേട്ടാൽ അതിൻ്റെ പേരിൽ ഒരു ഫിലിം ഇറങ്ങുന്നു, അതിൻ്റെ പേരിൽ ഫിലിം ഇറങ്ങുന്നു. 32,000 ആളുകൾ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കഥ മെനഞ്ഞത്. പിന്നീട് അത് മൂന്നായി ചുരുങ്ങി. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ വളരെ സമർത്ഥമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില വ്യക്തികൾ തന്നെ ഭയങ്കര ജനാധിപത്യത്തിൻ്റെയും സെക്യുലറിസത്തിൻ്റെയും ഒക്കെ ആളുകളായി വരുമ്പോൾ തന്നെ ഇടക്ക് ഡബിൾ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ചില വ്യക്തികൾ, അവർ തന്നെ ആ കാര്യം പറയണം, നിങ്ങളൊന്ന് കേട്ടോളൂ.
2: അതിന്റെ പെർസെന്റേജ് എത്രയാ? എനിക്ക് നമ്മുടെ മോദി ഗവൺമെന്റ് വളരെ വിശ്വാസമാണ്. മോദി ഗവൺമെന്റ് പറയുന്നത് 155 ആൾക്കാർ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ്. അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് ഇരിക്കട്ടെ, അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് എടുത്താൽ പോലും കേരളത്തിൽ 94 ലക്ഷം മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ച് മുസ്ലിങ്ങളും 3.5 കോടി ജനങ്ങളും ഉണ്ട്. അങ്ങനെ പോയവരുടെ ശതമാനം 0.0000042% ആൾക്കാരാണ് അങ്ങനെ പോയിരിക്കുന്നത്. ഇനിയും
1: രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞു, അത് 1% പോലും ഇല്ല, 1% പോലുമില്ല കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ. 1% പോലുമില്ല, 0.5%, 0.25%, അല്ലേ? അപ്പം അത്തരം ഒരു സംഗതിയെ 32,000 ആക്കി പർവ്വതീകരിച്ച് ഭീകരാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതേപോലത്തെ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധങ്ങളെ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി. പ്രവാചകൻ 63 വർഷം ജീവിച്ചു, അതിൽ 23 വർഷം പ്രബോധനം നിർവഹിച്ചു, അതിൽ 13 വർഷം പീഡനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഏറ്റ് സഹിച്ച് രക്തം പുരണ്ട ജീവിതമായിരുന്നു. ഒന്നും മറച്ചു പ്രതികരിച്ചില്ല. പിന്നീട് മദീനയിൽ 2 വർഷം കരാർ പാലനത്തിൻ്റെ കാലമായിരുന്നു. ബാക്കി 8 വർഷത്തിനിടയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അതും എന്താണ്, ഒരു പ്രതിരോധം നിലനിൽക്കായിരുന്നു ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത്. ആ ബാക്കി 8 വർഷത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തത് 28 സൈനിക നടപടികളിലാണ്, 28 യുദ്ധങ്ങളിലല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? പെട്രോളിങ്ങിന് വേണ്ടി പോകുന്ന, ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്ന സൈന്യങ്ങളൊക്കെ, സൈന്യങ്ങളെന്തെയും പെട്രോളിങ്ങിന് പോകും, അതൊക്കെ യുദ്ധമായി എണ്ണിയിട്ടുണ്ട് ചില ആളുകൾ. ശത്രുവുമായി ഏറ്റുമുട്ടലുണ്ടായത് 9 എണ്ണത്തിലാണ്, ആളപായമുണ്ടായത് 8 എണ്ണത്തിലാണ്. അതിൽ തന്നെ ആകെ മരിച്ചവരുടെ എണ്ണം എത്ര? തുലോം തുച്ഛാളുകളാണ്, 775 ആളുകളാണ് മരിച്ചത്. യുദ്ധഭൂമിയിൽ വെച്ച് ഒരു വ്യക്തിയെപ്പോലും പ്രവാചകൻ കൊന്നിട്ടില്ല, യുദ്ധഭൂമിയിൽ വെച്ച്. അപ്പോൾ അത്ര ചെറിയ ഒരു നമ്പറിനെയാണ് ലക്ഷങ്ങളിലേക്ക് പെരുപ്പിച്ച് കാണിക്കുന്നത്. മാത്രമല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വൃദ്ധരും സ്ത്രീകളും ആരാണ്? ഡോക്യുമെൻ്റഡാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കൊല ചെയ്യപ്പെട്ട വയോധികരാരാണ്, പ്രായമായ ആളുകളാരാണ്, കുട്ടികളാരാണ്. ദുറൈദ് ബിൻ സുമ്മ വൃദ്ധനാണ്, ത്വായിഫ് എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ട വ്യക്തിയാണ്. ഹുനൈൻ യുദ്ധത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ കൊല ചെയ്യപ്പെട്ടത് കണ്ടപ്പോൾ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ച് അന്നത്തെ വീര ശൂരപരാക്രമിയായ സർവ്വസൈന്യാധിപൻ ഖാലിദ് ബിൻ വലീദിനെ തൽസ്ഥാനത്ത് നിന്ന് പ്രവാചകൻ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അമിത വികാരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. മക്കത്തേക്കൺ കിടക്കുമ്പോൾ ഇന്ന് ഇറച്ചിക്കളിയുടെ ദിവസമാണെന്ന് പറഞ്ഞു. അല്ലയോ യോമുൽ മൽഹമ, പ്രവാചകൻ തിരുത്തിയില്ല, യോമുൽ മർഹമയാണ്, കാരുണ്യത്തിൻ്റെ ദിവസമാണ്. പറഞ്ഞയാൾ കയ്യിൽ നിന്ന് പതാകം കൊണ്ട് വാങ്ങിയിട്ട് മോൻ്റെ കൈ കൊടുത്തു. ഇങ്ങനെ എല്ലാറ്റിനെയും പക്വമായി നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, യുദ്ധത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഇല്ലാതെയാക്കാൻ ശ്രമിച്ച പ്രവാചകൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കുറേ പർവ്വതീകരണങ്ങളിലൂടെയാണ്. മറ്റൊന്ന്, മുസ്ലിം പേരുള്ള വ്യക്തികൾ ചെയ്യുന്ന തെറ്റ്, അത് ഇസ്ലാമിൻ്റെ പേരിൽ. മുസ്ലിം പേരുള്ള വ്യക്തികൾ ചെയ്യുന്ന നന്മ, അതിന് ഇസ്ലാമിന് യാതൊരുവിധ അംഗീകാരം കൊടുക്കില്ല. ഇവിടെ യൂസുഫ് അലി സാഹിബ് അദ്ദേഹം അമുസ്ലിങ്ങളായ, പിന്നെ എന്താ പറയുക, കൊല ചെയ്യപ്പെടുമെന്നുറപ്പുള്ള ശിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച പിഴവുകൾ കാരണം കൊല ചെയ്യപ്പെടുമെന്നുറപ്പുള്ള ആളുകൾ ബ്ലഡ് മണി കൊടുത്ത് കോടികൾ കൊടുത്ത് മോചിപ്പിക്കുമ്പോൾ അത് ഒരിക്കലും ഇസ്ലാമിന് അനുകൂലമായി ആരും പറയില്ല. അത് യൂസുഫ് അലി എന്നുള്ള വ്യക്തിയിൽ ചുരുക്കും. അതേ വ്യക്തിയുടെ സ്ഥാനത്ത് ഒരു വേറൊരു യൂസുഫ് അലി ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരാളെ ആക്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഉത്തരവാദിത്തം ഇസ്ലാമിന് കൊടുക്കും. യൂസുഫ് അലി സാഹിബ് തന്നെ ഇത് എൻ്റെ ബാധ്യതയാണെന്നും ഇതെൻ്റെ സ്വതക്കയാണെന്നും ഒക്കെ അദ്ദേഹം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾക്കാൻ കഴിയും.
3: അള്ളാഹു അലിന് വഴി കാണിച്ചു തന്നു. എനിക്ക് യാതൊരു ശക്തി യൂസുഫ് അലി എന്ന വ്യക്തിക്ക് കഴിവില്ല. അള്ളാഹുവിൻ സുബ്ഹാനഹുവ തആല എനിക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. എന്നെ അള്ളാഹുവിനോട് നന്ദി അൽഹംദുലില്ല.
4: ഞാൻ എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്ത് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. ഒരു കോടി ഉറപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന്, ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്.
1: അപ്പൊ അത്തരം കാര്യങ്ങളെ, ഇത്തരം വിഷയങ്ങളെ ഒരിക്കലും ഇസ്ലാമിന് ഫേവറായിട്ട് ഉപയോഗിക്കൂല. പ്രളയകാലത്ത് നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൊച്ചു തുണിക്കടയിലെ മൊത്തം വസ്ത്രങ്ങൾ വാരിയെടുത്തു കൊടുത്തപ്പോൾ ആ നൗഷാദിൻ്റെ ഇസ്ലാം അവിടെ വന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ട് ഇത് ചെയ്തതാണെന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്, അല്ലേ? അവിടെ ആരും അത് എടുക്കൂല, ഇസ്ലാമിന് പോസിറ്റീവായിട്ട് ആരും ഉപയോഗിക്കൂല. എന്നാൽ ഇതേപോലത്തെ ഒരു നൗഷാദ് വേറെ എന്തെങ്കിലും ചെയ്താലോ അത് ഇസ്ലാമിനെതിരെയുള്ള ഒരു വിഷയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പന്നിക്ക് വേണ്ടി വെച്ച പടക്ക ആന കഴിച്ച് ആന ചെരിഞ്ഞു. അപ്പോൾ അത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്താണ്, അത് മലപ്പുറത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ കൊന്നതാണ് എന്നുള്ള പ്രചാരണം വന്നു. ആനയെ രക്ഷപ്പെടുത്താൻ അവസാനത്തെ മിനിറ്റ് വരെയും പരിശ്രമിച്ച മനുഷ്യർ അവരെ പരിഗണിക്കുന്നേയില്ല. ഇങ്ങനെയുള്ള ദുഷിച്ച ക്യാമ്പയിനുകളിലൂടെ, ഇങ്ങനെയുള്ള വിവിധ രീതികളിലൂടെയാണ് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇവിടെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വയകൂനു റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇസ്ലാമിനെ സാക്ഷിയാക്കാനും ഇസ്ലാമിനെ ജീവിച്ച് കാണിക്കാനും വേണ്ടി വന്ന ജനസമൂഹമാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു സന്ദേശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാകുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
5: മാഷാല്ലാ, ഇൻസൈറ്റിൽ വലിയ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കേട്ടത്. നമ്മളേറെ അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗമാണ് ബഹുമാനനായ താജുദ്ദീൻ സലാഹി അവതരിപ്പിച്ചത്. ഇൻഷാല്ലാ ഈ റേഡിയോ വൈബ്സിൽ നമ്മൾ ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കേണ്ട ഒരു സമയം കൂടിയാണിത്. സ്വരത്തിലേക്ക്.
6: മതിനേശം തീരോദാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും.

തിരുമൊളി സമിയവരാൽ സുഹൃതം ഗുരുവരമുത്തിയവരാൽ ചന്തം മൊളി ചിന്തും വിധിഹിതമതിലായി മികവിശലാൽ സീറയതോതിടലായി കിസബദറിതുനു വലുവതായി മദിനേശം തിരുദാചിന്നകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണ

നബി അരികൊരിലുരവായി ചമരം കളമിതു മൊളി അതിൽ വരവായി കൊണ്ടുൾ കൊതിപിണ്ടും മതുമതി അതിലായി മദതതിലായി ഹഫ്റതു കീറിടലായി പതി മദിനയെ ഹിഫ്ളിടലായി മദിനേശം തീരുതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോദിയണച്ചിടനരുളി വികൃതരും മൊളിയാലിതു തെളിവാകെ താനം മനം വിങ്കവയടനമെ ചങ്കമെഹന്തക്കിലായി മതിനൂറിൻ ചാരമൊളിയേകി ചാരനതിൻ സാരമതോതിടലായി ബിന്ദം തോഷമതിൻ നാശമത അരികൊരിലരും.

0: മാഷാല്ല, ലൈവിൻ്റെ ആ ഒരു ഹാങ് വിട്ട് നേരെ നമ്മൾ വൈബിലേക്ക് കയറി. വൈബിൽ നമ്മൾ ഒരു ഗഹനമായൊരു വിഷയമാണ് ഇൻസൈറ്റിലൂടെ കേട്ടത്. അതിനുശേഷം നമ്മളൊരു സ്വരം കേട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ ഗാനമാണ് നമ്മൾ സ്വരത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. ഇപ്രകാരം നമുക്ക് ഈ ഒരു സമയത്ത് ശ്രോതാക്കളായിട്ടുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഇതേപോലെ പാടാൻ കഴിയുന്ന നമ്മുടെ മക്കളുണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളോ ഒക്കെ ഉണ്ടാവാം. അധ്യാപകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മിക്കവാറും അവരുടെ സ്വരം, അവരുടേതായിട്ടുള്ള ശബ്ദം പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കാനുള്ള അവസരം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബോധപൂർവ്വം നമ്മളതിന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം റേഡിയോ ഒരുക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ്. ആരോഗ്യവിചാരം പ്രോഗ്രാമിലെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമുക്കറിയാം, വ്യത്യസ്തമായ വിഷയങ്ങളെ കാലോചിതമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി നമ്മൾ വിവിധങ്ങളായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്രകാരം ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസംമുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ളത് എന്താണ്?
2: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസംമുട്ടും ആസ്മയല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാളം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളെന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ് വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാവുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
1: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
2: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ ഇന്ത്യയിൽ ശരിക്കുള്ളൊരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാ ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മയുണ്ട്. മൊത്തം ലോകത്ത് എടുത്തു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ
1: കണക്കാക്കുന്നത്. ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
2: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ജനിതക ഘടനയാണ് ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ് നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും. അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്കൊക്കെ പോകാം.
1: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
2: വളരെ നല്ല ചോദ്യമാണ്. ആസ്മ ഉള്ള ഒരാൾ പുകവലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും. അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസിഡന്റിങ്. സാധാരണ പുകവലിച്ച ഒരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല. അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്തത്. കേട് വന്നാൽ കേട് വന്ന്. ആസ്മ അങ്ങനെയല്ല. ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മളീ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻറ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
1: കൃത്യസമയത്തിൽ
2: ഉപയോഗിച്ചിട്ട്. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPDൻ്റെ ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPDൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാരണം. പിന്നെ പുകവലിച്ചു കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
1: ഈ ആസ്മ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
2: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ അവർ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു ഡോക്ടർക്ക് സത്യമായിട്ട് അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
1: അതെ. അല്ലാതെ പൊതുവെ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
2: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പം നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ഇപ്പം അടുത്തന്നെ ഒരു പത്രത്തിലെ ന്യൂസ് വന്നു, ഒരു കുട്ടി ചെമ്മീൻ കഴിച്ച് മരിച്ചു എന്ന്. വളരെ സിവിയർ റിയാക്ഷൻ ആയിരിക്കും. അത് അനാഫിലാക്സിസ് എന്ന് ആസ്മൻ്റെ ഒക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള ഒരു അലർജിയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് അത് വന്നു വെച്ചിട്ട് ലോകത്തെല്ലാവരും ചെമ്മീൻ കഴിക്കേണ്ടെന്നില്ല. ഈ പെർട്ടിക്കുലർ അലർജി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ അലർജൻ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളത് കാണുന്നത് ആ രൂപത്തിൽ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയും. പലപ്പോഴും ആളുകൾ നമ്മളെ അടുത്ത് വന്ന് പറയും ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടിയത് ഇന്നലെ ഈ ജ്യൂസ് കഴിച്ചിട്ടാന്നൊക്കെ പറയും. പക്ഷെ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും അത് അലർജി ആവണമെന്നില്ല, അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായതിന് ഒരു കാരണം കണ്ടെത്തുന്ന ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
1: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
2: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകൽ കുറുകലായിട്ടും. രണ്ട് ചുമ. ഇത് വളരെ വേരിയും കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട് അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിലുണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്. രാത്രിയിലുണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക, ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മയുടെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടത്.
1: ഈ രാത്രിയിലുള്ള കുട്ടികൾ കാണുന്ന
2: ചുമ വലിവ്.
1: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്,
2: ആസ്മ നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വരുന്നുണ്ട്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഒരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തിവെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ടെസ്റ്റ് ചെയ്യും? ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്, ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക്കായിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറായിട്ട് നൈട്രിക് ഓക്സൈഡ് വെച്ചിട്ട് അത് ഇങ്ങനെ അസസ് ചെയ്യുക. ഇങ്ങനത്തെ ടെസ്റ്റുകളും അവൈലബിൾ ആണ്. സാധാരണ പക്ഷേ ഒരു ഇൻ്റർവ്യൂ, ഒരു പേഷ്യൻ്റെ ഇൻ്റർവ്യൂ, അവരുടെ സിംറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം, പിന്നെ നമ്മൾ സ്റ്റെതോസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് വീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
1: ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കുക. സാധാരണ ഇപ്പോൾ സാർ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വില കൂടിയ ടെസ്റ്റുകളാണോ അതോ നോർമൽ? ഒരു
2: സ്പൈറോമെട്രി സാധാരണ ഇപ്പോൾ പല ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 300 മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യണ ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
1: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
2: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈം ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളിലും, എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സ് ഒരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂർ ആക്കാനല്ല ചികിത്സിക്കണം, ക്യൂർ തന്നെ ക്യൂർ ആവും. ഈ ക്യൂർ ആവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂർ ആയി കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂർ ആവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണം സംഭവിക്കാം,
1: ഡേഞ്ചറാവാനും സാധിക്കും. ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
2: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ് ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ ഒരു ശതമാനം, ഒരു 10% ആസ്മ നമ്മൾ കുറച്ചും കൂടി പറയാം, ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടിയും വലിയ മരുന്നുകളും കുറച്ചും കൂടി വേറെ ചികിത്സാ രീതികളും നമ്മൾ നോക്കേണ്ടത്.
1: എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
2: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻഡർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻഡർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കുന്ന മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കിന്. രണ്ടാമത്തത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ്, അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ്സ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ, പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ സ്പേസർ മാസ്കൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട്. ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പം അസ്താലിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 μg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
1: കഴിക്കുന്നത്.
2: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
1: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അത്
2: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥല ശ്വാസനാളത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോണില്ല, വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പോൾ 2000 ദിവസം എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
1: എഫക്റ്റ് ആവുന്നുള്ളൂ.
2: എഫക്റ്റ് അല്ല, ഡോസ് ആവുന്നുള്ളൂ. ആ ഡോസ് തന്നെ ശരീരത്തിനകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത് മാത്രം,
1: ശ്വാസനാളത്തിൽ മാത്രം.
2: അതായത് നമ്മളൊരു ഓയിൻമെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റാണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.
1: ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും.

0: ാണ് എന്ന് നമ്മൾ ആസ്മം എന്ന് മാറുന്നു, ഇന്ന് മാറിയ ഇന്ന് മരുന്ന്
1: നിർത്താം.
0: ആസ്മ എന്ന് മാറുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറുന്നത് ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് മാറും, 5 കൊല്ലം കൊണ്ട് മാറുന്നത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട്. അങ്ങനെ
1: പിന്നെ നമ്മൾ ഇൻഹാലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
0: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പം നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് സമയം ഒരു 10 സെക്കൻഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാലേ അത് ഉദ്ദേശ രൂപത്തിലെത്തും. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹേലറിൻ്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം
1: ഉപയോഗിക്കുള്ളൂ.
0: അത് കറക്റ്റ്, വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹേലർ പലപ്പോഴും ഡോക്ടർമാരെ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം ഉണ്ടാകും,
1: രീതി
0: പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
1: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ്, ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
0: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്, പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോൺ. സ്റ്റീറോയിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോകും. സ്റ്റീറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റീറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റീറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്, ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡുകൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റീറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റീറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റീറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
1: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെ എന്തെങ്കിലും പുതിയ ചികിത്സാ രീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
0: ആസ്മയുടെ പുതിയ ചികിത്സ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലുക്കാസ്റ്റ്, അതായത് മോണ്ടിലുക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ ബയോളജി ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ് ഒമാലിസുമാബ് നോക്കുമ്പോൾ IgE എന്ന് പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ഈ ഡിഫിക്കൽട്ട് ആസ്മ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഈ 10% മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്.
1: എന്തായാലും ഇന്ന് വളരെയധികം ആസ്മയെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ സുഹൈൽ സാർ നമ്മോട് സംസാരിച്ചു. സുഹൈൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
2: മാഷാല്ലാ, ആരോഗ്യ വിചാരത്തിൽ പതിവ് പോലെ നമ്മൾ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ കേട്ടു. ഇൻഷാല്ലാ ഇത് എല്ലാ ദിവസവും നമുക്ക് റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് കേൾക്കാനുള്ള അവസരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണല്ലോ പ്രാർത്ഥന. ഇനി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫീർ അൽഹിക്കമിയാണ്. നമസ്കാര ശേഷം ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ചാണ് അതിൻ്റെ 8 അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന വാചകമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥനാ വാചകത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ്

0: ിലൂടെ പഠിച്ചു കഴിഞ്ഞു. ആ ഭാഗം ഞാൻ ഒരിക്കൽ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബ്ദു ഇല്ലാ ഇയാഹു ലഹുൻ നിഅമത്തു വലഹുൽ ഫദ്ല് വലഹുൽ സനാഉൽ ഹസൻ. ഇനി അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗം ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്നതാണ് അവസാനത്തെ വാചകം. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കറിയാം ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന സാക്ഷ്യവചനമാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, അവിടെ മുഖ്ലിസീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ രണ്ടക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ഖ എന്ന അക്ഷരമാണ്, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഖ എന്ന അക്ഷരം പുറപ്പെടുന്നത്. മുഖ് മുഖ് എന്നാണ്. മുഖ്ലിസീന, അവിടെ സാദാണ്, സാദ് എന്നുള്ളത് വായ നിറച്ചുച്ചിരിക്കേണ്ട അക്ഷരമാണ്. സീൻ എന്ന അക്ഷരം നമുക്കറിയാം വായ നിറച്ചല്ല, പല്ലുകൾ കടിച്ചു പിടിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സീൻ. മുഖ്ലിസീന എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ അത് തെറ്റാകും. മുഖ്ലിസീന, മുഖ്ലിസീന എന്ന് വായ നിറച്ചുച്ചിരിക്കേണ്ട സ്വാദ് എന്ന അക്ഷരമാണ് മുഖ്ലിസീന. ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ, ഇതാണ് അതിൻ്റെ ഉച്ചാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, മതം കീഴ്വണക്കം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിഷ്കളങ്കമായി അവന് മാത്രമായി ഞാൻ നിർവഹിക്കുകയാണ്. എൻ്റെ കീഴ്വണക്കം, എൻ്റെ അനുസരണ അത് വളരെ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഞാൻ അർപ്പിക്കുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് അത് എത്ര വെറുപ്പായിരുന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പരിപൂർണമായി കീഴൊതുങ്ങുവാൻ, വണക്കം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. അതിൽ സത്യനിഷേധികൾക്ക് എത്രത്തോളം വെറുപ്പുണ്ടായാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നതാണ് ഈ മഹത്തായ പ്രാർത്ഥന വചനത്തിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. അപ്പോൾ വലിയ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഞാൻ തുടക്കം മുതൽ ഒന്ന് ഈ പ്രാർത്ഥനാ വചകം അല്ലെങ്കിൽ ഈ ദിക്ർ ഒരിക്കൽ കൂടി പറയാം. എൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് പറയാൻ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. അപ്പോൾ ഈ പ്രാർത്ഥന വാചകം നമ്മൾ പഠിക്കുക. നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതൊരു കേൾവി മാത്രമല്ല, നമുക്കൊരു പഠനം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനാ പഠനം എന്ന ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ പേരിട്ടത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാത്ത പ്രാർത്ഥനകളാണെങ്കിൽ അതിൽ നമ്മൾ എഴുതിയെടുത്ത് പഠിക്കാൻ ഉള്ള ഒരു മനസ്സ് കാണിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അഥവാ അറിയുന്നവരാണെങ്കിൽ, പ്രായം കുറേ മുമ്പേ പഠിച്ച പ്രാർത്ഥനകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ, അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പദങ്ങളിലോ മറ്റോ ഒക്കെ ഒന്നുകിൽ പിഴവോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്താനും അതോടൊപ്പം അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കാനുള്ളൊരു അവസരമാണ് പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിൽ നമുക്ക് ലഭിച്ചത്. സഫീർ അൽഹിക്കമിയാണ് നമുക്ക് പ്രാർത്ഥനാ പഠനം പ്രോഗ്രാം അവതരിപ്പിച്ചത്. ഇനി നമ്മൾ നേരെ പോകുന്നത് പൂമരത്തണലിലേക്കാണ്. പൂമരത്തണൽ നമുക്കറിയാം, കുഞ്ഞുമക്കളെ ഉദ്ദേശിച്ചുകൊണ്ട്, നമ്മുടെ വിദ്യാർത്ഥികളായ കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ അവരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക ചരിത്രങ്ങളും വിശ്വാസ അനുഷ്ഠാന കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിപ്പിക്കാൻ അവരുടേതായിട്ടുള്ളൊരു തലത്തിലേക്ക് ഇറങ്ങി വന്ന് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ ഇന്ന് നമുക്കുള്ളത് സുബൈർ സലഫിയാണ്. സ്വഹാബികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് അദ്ദേഹം കുട്ടികളുമായി പങ്കുവെക്കുന്നത്. നേരെ പൂമരത്തണലിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ സ്ഥിരം ശ്രോതാക്കളായ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന സമയത്തും മറ്റുമൊക്കെ കഥകളും ചരിത്രങ്ങളും കേൾക്കുന്നത് ഭയങ്കര താല്പര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചരിത്രങ്ങളും സംഭവ കഥകളുമൊക്കെ നമ്മുടെ ഈ പൂമരത്തണൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇൻഷാ അല്ലാ, നിങ്ങളൊക്കെ സ്ഥിരമായി ഇത് പഠിക്കാനും ഇതിൻ്റെ സമയം മനസ്സിലാക്കി ഇത് കേൾക്കുവാനും നിങ്ങൾ സന്നദ്ധരാവണം എന്നുകൂടെ ആദ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു സ്വഹാബിയുടെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മക്കയിലെ പ്രസിദ്ധമായ ഒരു ഗോത്രത്തിൽ അദ്ദേഹം ജനിച്ചു. നല്ല സമ്പന്നനായ, വലിയ ഒരു തലമുറയുണ്ടാക്കാൻ മാത്രമുള്ള സമ്പത്തുള്ള ഒരു വീട്ടിൽ, കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പലപ്പോഴും മക്കാരായ ആളുകൾ അദ്ദേഹത്തിനെ നോട്ടമിട്ടിരുന്നു. വീട്ടുകാർ, പല കുടുംബങ്ങളൊക്കെ പറയാറുണ്ട്, തൻ്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ, അവനെ കണ്ട് പഠിക്ക്, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ഒരു ആരോഗ്യം, അവൻ്റെ ആ ഒരു കഴിവ്, ഊർജ്ജസ്വലത എന്നൊക്കെ പറഞ്ഞ് മക്കാരായ മാതാക്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്കൊന്നും കടന്നു വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ആ ഘട്ടത്തിൽ ദാറുൽ അർക്കം, ഇബ്നു അബിൽ അർക്കം എന്ന നമ്മുടെ കേന്ദ്രമുണ്ടല്ലോ, ദാറുൽ അർക്കം എന്ന ഇസ്ലാമിക ചർച്ചകൾ നടന്ന ആ കേന്ദ്രത്തിൽ ഇങ്ങനെ ഇസ്ലാമികമായ ചർച്ച നടക്കുകയാണ്. അവിടേക്ക് ഒരിക്കൽ വന്ന് ദീന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കഥയിലെ നായകൻ, മഹാനായ മിസ്അബ് ബിനു ഉമൈർ ബിനു ഹാഷിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായി. ഇതാണ് ഇസ്ലാമെന്നും ഇതിൻ്റെ സന്ദേശം വളരെ സുഖകരമായി ആർക്കും പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കുവാനും ഏറ്റവും നല്ല സുസ്ഥിരമായ ഒരു സന്ദേശമാണ് ഇതിനുള്ളത് എന്നും പഠിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ടായിരുന്നല്ലോ വീട്ടിൽ, ഖന്നാസ് ബിൻ തമാലിക് എന്നായിരുന്നു അവരുടെ പേര്. അങ്ങനെ ഇവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ അംഗീകരിക്കണം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം, അവർ പറയുന്നത് സത്യമാണ്, വലിയ ആശയമാണ്, ലോകത്ത് നന്മയുണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ആശയമാണ് അവർ പറയുന്നത്, അതുകൊണ്ട് ഉമ്മ നമുക്കത് അംഗീകരിച്ചുകൂടെ എന്ന നിലക്ക് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവിനത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഉമ്മാക്കുണ്ടായിരുന്നത്. ഈ ആശയം വെച്ചുകൊണ്ട്, ഈ ദീന് വെച്ചുകൊണ്ട്, ഈ പ്രവാചകനെന്ന നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രവേശനമില്ല എന്ന രൂപത്തിൽ നിരന്തരമായി ശല്യമായി വന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്താകേണ്ടി വന്നു. അന്ന് ഉടുത്തിരുന്ന വസ്ത്രവും തൽക്കാലത്തേക്കുള്ള കുറച്ച് വിഭവങ്ങളും മാത്രമാണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു പയ്യൻ പുറത്തിറങ്ങേണ്ടി വരുന്നത്. എന്തിനു വേണ്ടിയാണ്? താൻ സ്വീകരിച്ച മതം സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ വീടിനേക്കാൾ ഉമ്മയേക്കാൾ വലുത് ലാ ഇലാഹ ഇല്ലല്ലയായി തിരിച്ചു വന്നു. അന്ന് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, യഅക്കുലു യൗമൻ വയജൂഉ അയ്യാമൻ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കും, മറ്റു കുറേ ദിവസങ്ങൾ പിന്നീട് വിശന്നുകൊണ്ട് ജീവിക്കാറുണ്ടായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിൽ ഒരു പയ്യൻ പട്ടിണി കിടക്കണമെങ്കിൽ എന്താണതിൻ്റെ കാരണം? മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് വന്നപ്പോൾ സ്വന്തം മാതാവ് സമ്മതിക്കാതിരിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മറ്റൊരു വീടോ മറ്റൊരു കേന്ദ്രമോ ഇല്ലാത്തൊരു ഘട്ടം കടന്നു വന്നു. അങ്ങനെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പല സ്ഥലങ്ങളിലേക്കായി ഹിജറ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഘട്ടങ്ങളുണ്ടായി. മക്കയിലെ നിരന്തരമായ ശല്യവും മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ ഇങ്ങനെ കയറി കയറി വരുന്ന സമയമുണ്ടായല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രതിനിധിയായിട്ട് അങ്ങോട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആദ്യമായി മദീനയിൽ ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ ചെല്ലുന്ന എന്നിട്ട് ഇസ്ലാമിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഏകദേശം ആദ്യം ഒരു 12 മുസ്ലിങ്ങളാണ് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ ആകെ മദീനത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ച് ഇങ്ങനെ നടക്കുക. പിന്നീട് പല നേതാക്കന്മാർ വരെ കടന്നു വന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ആ ഗോത്രത്തിലെ പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നേതാവായിരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിനെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് അനുയായികൾ വന്നു. അങ്ങനെ പല ഗോത്രങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹജ്ജിൻ്റെ സമയമാകുന്ന സമയത്ത് ഇവിടുന്ന് മദീനത്തുനിന്ന് ആളുകളെ ഹജ്ജിന് മുസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞയക്കും. അവരെ മദീനയിൽ വെച്ചും അതുപോലെ തന്നെ അക്കബയിലൊക്കെ വെച്ചുകൊണ്ട് രഹസ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഒന്നുകൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തു വരികയും ചെയ്യുകയാണ് പിന്നീടുണ്ടായത്. അങ്ങനെ അക്കബ ഉടമ്പടിയാകട്ടെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ മദീനക്കാരുടെ ഒരു പങ്കുണ്ട്. അവിടെയൊക്കെ ആ മക്കയിൽ നിന്ന് വന്ന ആ സാധുവായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ അധ്വാനമുണ്ട് എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബദർ യുദ്ധം അവിടെ സംഭവിച്ചത്. അതൊരു സാന്ദർഭികമായി ഉണ്ടായതാണ്. അങ്ങനെ ഒരു യുദ്ധം വേണമെന്ന് വിചാരിച്ച് രണ്ടു കൂട്ടരും കൂടി ഡേറ്റ് തീരുമാനിച്ച് രണ്ടു കൂട്ടരും കൂടെ സ്ഥലം തീരുമാനിച്ച് പ്ലാൻ ചെയ്തുണ്ടായ ഒരു യുദ്ധമല്ല, എല്ലാവർക്കും അറിയാലോ. സാന്ദർഭികമായി ഉണ്ടായൊരു യുദ്ധമാണ് അന്ന്. മുസ്ലിമീങ്ങൾക്ക് വലിയ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി. മുസ്ലിങ്ങൾ അന്ന് ജയിച്ചു. പക്ഷേ അതിൻ്റെ ദേഷ്യത്തിലും മക്കയിൽ നിന്ന് പുറത്തു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മദീനയിൽ സുഖമായി ജീവിക്കാൻ പാടില്ല. ഇവരുടെ അഭിമാനമാണെങ്കിൽ കഴിഞ്ഞ യുദ്ധത്തിലെ പരാജയം കാരണം കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഭയങ്കര വിഷമവും ദേഷ്യവും പകയും അവരുടെ മനസ്സിൽ കയറി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അവർ ഉഹുദ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലേക്ക് അടുത്തു വരുന്നത്. ഉഹുദ് യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളോടൊക്കെ രംഗത്തിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ പതാക ആരുടെ കയ്യിൽ കൊടുക്കണം എന്ന ഒരു ചിന്ത കടന്നു വന്നു. അന്ന് ഇതിനിപ്പോൾ ഏറ്റവും യോഗ്യനായ ആൾ ഇദ്ദേഹമാണ് എന്ന് തോന്നിയിട്ട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ പതാക ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവർ, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, യുദ്ധത്തിൻ്റെ പതാക ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നേതാവായി മുമ്പിൽ നിന്ന് പട നയിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധം ആരംഭിച്ചു. 50 വരുന്ന അമ്പെയ്ത്തുകാരെ ആ ജബല് റുമാത്തിൻ്റെ മുകളിലുണ്ടായിരുന്നല്ലോ. അവർ പല കാരണങ്ങളാൽ താഴെ ഇറങ്ങി. യുദ്ധത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ചില തിരിച്ചടിയും ഒരു പരാജയം ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെയുള്ള പെരുമാറ്റങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഖാലിദ് ബിൻ വലീദ് എന്ന് അന്നത്തെ ശത്രുവായിരുന്നു അദ്ദേഹം, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് റളിയല്ലാഹു അൻഹു എന്ന പദവിയിലേക്ക് എത്തിയല്ലോ. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന രംഗങ്ങൾ അവിടെ കടന്നുപോയി. അതോടൊപ്പം തന്നെ ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇബിനു ഖുമൈ ആ എന്ന് പറയുന്ന ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു പോരാളിയായിരുന്ന മനുഷ്യൻ വന്നുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനുമായിട്ട് നേരിട്ട് മുട്ടുകയും അദ്ദേഹത്തിൻ്റെ വലത് കൈ അങ്ങ് മുറിച്ചു മാറ്റുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന പതാക ഇടതുഭാഗത്തേക്ക് ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ഖുർആനിലെ ഒരു ആയത്തും എടുത്തുകൊണ്ട് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും. وَمَا مُحَمَّدٌ قَدْ خَلَتْ مِنْ قَبْلِهِ الرُّسُلُ തൻ്റെ വലത് കൈ അങ്ങ് ഛേദിച്ച് ഇടത് കൈയിലേക്ക് പതാക പിടിക്കുമ്പോഴും പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്നത് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെ പോലെ തന്നെ ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന് വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഖബാബ് ബിൻ അർറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് പതാക പിടിച്ചപ്പോൾ ഇടത് കൈയും വെട്ടിമാറ്റി. അങ്ങനെ ശരീരത്തിൽ പിടിക്കാൻ പറ്റാവുന്നതും വെക്കാൻ പറ്റാവുന്ന ഭാഗത്തൊക്കെ ചേർത്ത് പിടിച്ചുവെങ്കിലും ഇബിനു ഖുമൈ ആ നിന്ന് പോരാടി അദ്ദേഹത്തിന് മരണം ഉറപ്പുവരുത്തും വരെ നിന്ന് വെട്ടുകയാണുണ്ടായത്. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ഈ ഷഹീദ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തി. ഉഹുദ് യുദ്ധത്തിൽ നോക്കൂ നിങ്ങൾ, ഷഹീദ് എന്ന പദവിയിലേക്കെത്തി രക്തസാക്ഷിയായി ഇസ്ലാമിന് വേണ്ടി ശരീരവും രക്തവും അതുപോലെ തന്നെ സ്വന്തം ജീവനും കൊടുക്കുകയാണ്. നമ്മൾ ഇന്ന് ഇസ്ലാമിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവൻ അങ്ങ് കൊടുത്തു. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും യുദ്ധത്തിന് പോയി. പതാക പിടിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കലാണ്. എന്നിട്ടും അദ്ദേഹം അത് ഏറ്റെടുത്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ജനാസയാണ്, ഷഹീദായ ആളുടെ ജനാസയാണ് ആ കുന്നിൻ ചെരുവിൽ കാണുന്നത്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനുണ്ടായിരുന്നു. അവർ പറയാണ് അദ്ദേഹത്തിന് ഒന്നും മറവ് ചെയ്യാൻ, അവർ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ വേണം അവരെ മറവ് ചെയ്യാൻ. പക്ഷേ മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രം തികഞ്ഞിരുന്നില്ല എന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ മറവ് ചെയ്യാൻ മാത്രമുള്ള വസ്ത്രം പോലും അദ്ദേഹം ഉടുത്തിരുന്നില്ല എന്നാണ് കാണുന്നത്. അങ്ങനെ നബാത്തുൽ ഇദ്ദഹർ എന്ന് പറയുന്ന ഒരു തരം പുല്ല് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്ത് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത്. മറവ് ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകർ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന വസ്ത്രം ഇങ്ങനെ മാറ്റിയിട്ട് മുഖം കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകർ പറയുന്നുണ്ട്, എന്തോ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം സമ്പന്നനായിരുന്ന മക്കാർക്കിടയിൽ പ്രസിദ്ധനായിരുന്ന മിസ്ഹബല്ലേ താങ്കൾ ഇന്ന് ഒന്ന് മറവ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഒന്ന് മൂടിപ്പുതക്കാവുന്ന ഒരു വസ്ത്രം പോലുമില്ലാത്ത മിസ്കീനാകുമ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്നും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖുമാ അഹദുല്ലാഹു അലൈഹി. പുരുഷന്മാരുടെ ആൾക്കാരുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, അള്ളാഹ് പറഞ്ഞതെല്ലാം ആ കരാറുകളെല്ലാം പൂർത്തീകരിക്കുന്ന, സത്യമായി അംഗീകരിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു പദവിയിലേക്ക് എത്തിപ്പെടാൻ അന്ന് മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു. ആ മറവ് ചെയ്ത ഉഹുദിൻ്റെ ശുഹദാക്കന്മാരുടെ ഖബറിസ്ഥാനിൽ അദ്ദേഹത്തെയും മറവ് ചെയ്യുന്നു. ശുഹദാക്കന്മാരെന്ന നിലക്കുള്ള പദവി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഉഹുദ് യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിന് വേണ്ടി രക്തം പൊലിഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രം നമുക്കറിയാം. ഒരു വലിയ തിരിച്ചടി രണ്ടാം ഘട്ടത്തിൽ ബാധിച്ചുവെങ്കിലും മൂന്നാമത്തെ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ ഉഹുദ് യുദ്ധത്തിൽ വിജയിക്കുന്ന രംഗമുണ്ടായിട്ടുണ്ടെങ്കിലും നാല് പ്രസിദ്ധരായ സഹാബിമാർ നഷ്ടപ്പെട്ടൊരു യുദ്ധമാണ്. മിസ്ഹാബ് ബിൻ ഉമർ റളിയല്ലാഹുവിനെ പോലെ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹൻലല റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആ യുദ്ധത്തിൽ മരണപ്പെട്ട പ്രമുഖരാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വഹ്ഷിയുബിൻ ഹർബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അടിമയായി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹുവിനെ കൊല്ലുകയാണെങ്കിൽ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ വളരെ ചതിപ്രയോഗത്തിലൂടെ, യുദ്ധമൊന്നുമല്ല, ഒളിഞ്ഞിരുന്ന അറ്റാക്ക് ചെയ്തിട്ടാണ് ഹംസ റളിയല്ലാഹുവിനെ കൊന്നത്. ഹൻലല റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞ പുതുമണവാളനായിരുന്നു. ഒന്നാമത്തെ ദിവസമായിരുന്നു, ഭാര്യയുമായി ഒരു 24 മണിക്കൂർ പങ്കുവെക്കാൻ പോലും അവസരമുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും യുദ്ധത്തിന് കടന്നു വന്നു. അദ്ദേഹം ആ യുദ്ധത്തിൽ മരണപ്പെട്ടതായി കാണുന്നു. അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുകയും യുദ്ധരംഗത്തും അല്ലാതെയും പ്രവാചകൻ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ബാക്കി വരുന്ന 60-ലേറെ വരുന്ന മയ്യത്തുകൾ മറ്റൊരു കുഴിയിൽ വലിയ കടങ്ങ് പോലത്തെ കുഴി കുഴിച്ചിട്ട് അതിലാണ് ബാക്കിയുള്ള ആളുകളെയൊക്കെ മറവ് ചെയ്തത്. ഈ 4 പേരുടെ കബറുകൾ ഇപ്പുറത്ത് വേറെ തന്നെ മാറ്റി മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ശുഹദാക്കന്മാരോട് നമുക്കാർക്കും പോയി പ്രാർത്ഥിക്കാനോ അവരുടെ കബറിങ്കൽ ചെന്നുകൊണ്ട് പ്രത്യേകമായി അവരോട് പ്രാർത്ഥിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പൊരിക്കൽ ഉഹുദ് ഭൂമിയിൽ കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, ശുഹദാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും യാ ഉഹുദ ശുഹദാ വഇന്ന ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ശുഹദാക്കന്മാരെ, നിങ്ങളൊക്കെ നേരത്തെ പോയി, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനങ്ങൾക്ക് ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് പിന്നിലായിക്കൊണ്ട് ഞങ്ങളും ഇതാ കടന്നു വരികയാണ് എന്നാണ്. ഒരിക്കലും ഒരു മരണപ്പെട്ട എത്ര വലിയ മഹാനാണെങ്കിൽ പോലും അവരോട് പ്രാർത്ഥിക്കാൻ ഈ സംഭവത്തിലൊന്നും യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിൽ കിട്ടിയ പ്രതിഫലം, കിട്ടിയ സ്ഥാനം നോക്കൂ നിങ്ങൾ. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നുവെങ്കിലും ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ ക്ഷണിക്കാൻ അവസരം കിട്ടി. ഇസ്ലാം പറഞ്ഞു കൊടുക്കാനും അതിലൂടെ ആളുകൾ ഇസ്ലാമിലേക്ക് മാറ്റിയെടുക്കാനും കഴിഞ്ഞു. എത്ര പ്രതിഫലമാണ്! നീ കാരണം കൊണ്ട് ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ ചുവന്ന ഒരു ഒട്ടകം കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? മറ്റൊന്ന്, ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും നല്ല അത്തറും ഒക്കെ കിട്ടിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഊരിപ്പോന്നത് അതിനേക്കാൾ വലുതായിരുന്നു നമ്മൾ വിശ്വസിക്കുന്ന മതം, നമ്മുടെ ആശയം, നമ്മുടെ ഇസ്ലാം, നമ്മുടെ നമസ്കാരം, നമ്മുടെ പ്രാർത്ഥനകൾ. അതിന് തടസ്സം വീടാണെങ്കിൽ, സമ്പത്താണെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ അവർ സന്നദ്ധരായി എന്ന് നമ്മൾ പഠിക്കണം. മാത്രമല്ല, അദ്ദേഹം മദീനയിൽ ചെല്ലുന്ന സമയത്ത് ശത്രുക്കൾ പല ആളുകളും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ വീടുകളിലും ഗോത്രങ്ങളിലും ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പക്വമായി നല്ലപോലെ സംസാരിക്കും. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടവരുണ്ട്. എന്നിട്ട് പോലും അവർ പോലും ഇസ്ലാം സ്വീകരിക്കാൻ മാത്രം നമ്മൾ ഒരു ദഅവത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പരിഗണിച്ചൊരു വ്യക്തിയായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന്, ആരോഗ്യവും സമ്പത്തും കഴിവൊക്കെ ഉണ്ടായിട്ടത് എന്തിനുപയോഗിച്ചു എന്നുള്ളത് നോക്കി അദ്ദേഹം യുദ്ധരംഗത്ത് പ്രവാചകനെ സഹായിക്കാൻ, ഇസ്ലാമിനെ സഹായിക്കാൻ, സ്വന്തം ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും ഒരിക്കലും അദ്ദേഹം പിന്തിരിഞ്ഞോടിയിട്ടില്ല. കാരണം ഏഴ് മഹാപാപങ്ങളിൽ ഒന്നാണ് യുദ്ധരംഗത്ത് നിന്ന് ഭയന്ന് പേടിച്ചോടുക എന്നത്. അതൊരു ഭീരുവിൻ്റെ ലക്ഷണമാണ്. ഇവർക്കതില്ല, ഇവർ യോദ്ധാക്കളാണ്, ധീര ജവാന്മാരാണ്. അങ്ങനെ നിന്ന് പോരാടുകയാണ്. മരിക്കുന്ന സമയത്ത് ഒരുപാട് അല്ലേ, നമുക്കറിയാം മരണസമയത്ത് സ്വന്തം പേരിനോ കീർത്തിക്കോ അഭിമാന അതല്ലെങ്കിൽ തൻ്റെ ഒരു പുരസ്കാരത്തിനോ വേണ്ടിയൊന്നുമല്ല അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകർ പോലും പറയുകയുണ്ടായി, നല്ല അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നേടിയെടുത്ത ആളാണ് എന്ന രൂപത്തിൽ കാണാറുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള ധാരാളം ചരിത്രങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണെങ്കിൽ ഒട്ടനേകം ആളുകൾ, നൂറുകണക്കിന് സ്വഹാബിമാരുടെ ത്യാഗങ്ങൾ നിറഞ്ഞ, കണ്ണീർ പൊഴിക്കുന്ന, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത നിരവധി ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഇനിയും ഇത്തരത്തിൽ കേൾക്കുവാനും പഠിക്കുവാനും നമ്മൾ മുന്നോട്ട് വരണം. അള്ളാഹുവിൻ്റെ ദീന് ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ നമുക്കും സാധ്യമാകണം. നമ്മുടെ ആരോഗ്യവും പഠന രംഗത്തുണ്ടാവും നമ്മുടെ ശേഷിയുമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം. മടിയിൽ നിന്ന് മാറി, ആലസ്യതയിൽ നിന്ന് ഒഴിവായി, അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് മുൻപുകാലത്ത് സ്വഹാബിമാരുടെ മനസ്സുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമുക്കും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം ഇഷ്ടപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, പുമരത്തിണലിൽ നല്ലൊരു സഹാബി ചരിത്രമാണ് സുബീർ സലഫി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ കുട്ടികൾക്ക് ആകർഷണീയമായ ശൈലിയിലും രൂപത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ അവതരണം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കേട്ടിരിക്കാൻ വളരെ ആവേശകരമായ ഒരു ചരിത്രമാണ് നാം കേട്ടത്.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: ഇൻഷാല്ലാ, ഇനി നമ്മൾ പ്രതീക്ഷകളുടെ സഞ്ചി എന്ന ഒരു ലേഖനത്തിൻ്റെ മൻസൂർ മണ്ണാർക്കാട് നൽകുന്ന ശബ്ദാവിഷ്കാരമായ നുറുങ്ങുകളിലേക്കാണ് നുറുങ്ങുകൾ കേട്ടുവരാം.
1: പ്രതീക്ഷകളുടെ സഞ്ചി. സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ചിയും കടിച്ചു പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ചിയിലുണ്ട്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ചിയിൽ ഇട്ടുകൊടുത്തു. നായ സഞ്ചി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായ ഒരു ബസ്സിൽ കയറി കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു. വീട്ടിലെത്തി വാതിലിൽ രണ്ടു മൂന്നു തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നുവന്ന യജമാനൻ കയ്യിലെ വടികൊണ്ട് അതിനെ പുതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കഴുത എന്റെ ഉറക്കം കെടുത്തി. വാതിലിന്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ആളുകളുടെ പ്രതീക്ഷ അപ്രതീക്ഷിതമാണ്, അതിരറ്റതാണ്. മറ്റൊരാളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നതിന് അനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും. മറ്റുള്ളവരെക്കുറിച്ച് പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവർ പെരുമാറണം എന്ന് വാശി പിടിക്കുന്നതാണ് അപകടം. നമുക്ക് മറ്റൊരാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാകരുത്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള പ്രതീക്ഷകളെക്കാൾ നമുക്കു തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രം. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല.
2: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നുറുങ്ങുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞല്ലോ. റേഡിയോ വൈബ്സിൻ്റെ ഈയൊരു ചലനത്തിൽ നമ്മൾ ഓരോരോ തലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗഹനമായ ചില ചർച്ചകൾ, ഇസ്ലാമിക വിമർശനങ്ങൾ, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതിനുശേഷം നമ്മൾ നല്ലൊരു സ്വരം, ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. പിന്നെ അടുത്തത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ കയറി വന്നു. പിന്നീട് നമ്മൾ ഓരോരോ വിഷയങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു അസലിയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടുന്ന മതപരമായ വിഷയങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിൽ അള്ളാഹുവിൻ്റെ ഓരോ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഷമീർ മദീനിയാണ് ഇൻഷാല്ലാ നമുക്കതിന് ക്ലാസ് എടുക്കുന്നത്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ മുഅ്മിൻ എന്ന നാമമാണ്. സത്യവിശ്വാസിക്ക് ഏറെ പ്രതീക്ഷയും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരാശയമാണ് ആ നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹുവിനോടുള്ള ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നതോടൊപ്പം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ദാസന്മാരാകുവാനുള്ള കരുത്തും അത് നൽകും. പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിലാണ് ഈ ഒരു നാമം വന്നിട്ടുള്ളത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ. അള്ളാഹു സുബഹാനഹുവ തആല അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. മലിക് അൽ ഖുദ്ദൂസ്, രാജാതിരാജനായ പരമപരിശുദ്ധനായ അള്ളാഹു. അസ്സലാം, ശാന്തിയും സമാധാനവും നൽകുന്ന ന്യൂനതകളില്ലാത്ത അള്ളാഹു. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അംന് നൽകുന്നവനാണ്. മുഅ്മിൻ എന്ന് പറയുമ്പോൾ അംന് നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ. മറ്റൊരർത്ഥം അൽ മുസദ്ദിഖ്, സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ സത്യത്തെയും സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവനാണ് എന്ന അർത്ഥവും അതിൻ്റെ ഭാഗമായി വരും. അള്ളാഹു അംന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ് എന്ന അർത്ഥവും ഇതിൻ്റെ തേട്ടമായി താൽപ്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു ഖുറൈശ്, ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത്തശ്ശിത്താഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തിൽ ലദീ അത്വഅമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികളുടെ പ്രത്യേകമായ ഒരു സാഹചര്യവും അവർക്കല്ലാഹു കൊടുത്ത അനുഗ്രഹവും എടുത്തുണർത്തിക്കൊണ്ട് പറഞ്ഞ സൂറത്തു ഖുറൈശ്, അതിൻ്റെ അവസാനത്തിൽ അവർക്ക് നിർഭയത്വം നൽകിയതിനെ, ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ അവസ്ഥക്ക് ശേഷം അവർക്ക് ഭക്ഷണം നൽകിയതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയുന്ന വാചകം, വചനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നതാണ്. ആമനഹും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകി. അപ്പോൾ നിർഭയത്വം നൽകുന്നവനാണ് അല്ലാഹു. ഹദീസിലൂടെയും ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അനൽ മുഅ്മിൻ, ഞാൻ അംന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്. അന്നഹു അമ്മനന്നാസ അൻലാ യളിം, മനുഷ്യരോട് യാതൊരു അനീതിയും തരിമ്പും അക്രമവും കാണിക്കുകയില്ല അള്ളാഹു എന്നത് തീർച്ചയായും ഏതൊരു മനുഷ്യനും അത് വലിയ ഒരു നിർഭയത്വം നൽകുന്നുണ്ട്. എത്ര വലിയ പോക്കിരിയോടും തെമ്മാടിയോടും അള്ളാഹു സുബ്ഹാനഹു വതആല അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വ ഔലിയാഅഹു മിനൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഭയപ്പാടില്ലാതെ നിർഭയത്വത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം അത് ഏറെ സഹായകമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ആറാം അധ്യായം സൂറത്തുൽ അൻആമിൽ ആ ഭാഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നാട്ടിലെ ആളുകൾ എല്ലാത്തരം സൃഷ്ടികളെയും പൂജിച്ച ആരാധിച്ചിരുന്ന ആളുകൾ, സൂര്യനെയും ചന്ദ്രനെയും എന്ന് വേണ്ട, അവരുടെ കൈകൾ കൊണ്ട് അവർ നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും പൂജിച്ച് അവയുടെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞ് ആരാധനകളും വഴിപാടുകളും സമർപ്പിച്ചിരുന്ന ആ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുമായി നടത്തുന്ന സംവാദം, ആ ഒരു വർത്തമാനത്തിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. ഇന്നും നമുക്കറിയാം പല തരത്തിലുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങളുടെ ഭാണ്ഡങ്ങളേറി നടക്കുന്ന ആളുകൾ, അവർ അക്ഷരാർത്ഥത്തിൽ നിർഭയരാണ്, ആശ്രയമില്ലാത്തവരാണ്. ആരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് മനസ്സ് വേവലാതിപ്പെടുന്ന ആളുകളാണവർ. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള പടച്ചറബിനെ കൊണ്ട് മാത്രമേ നന്മ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നിശ്ചയിച്ചാൽ മാത്രമേ ഒരു പ്രയാസവും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നറിയുമ്പോൾ അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവൻ എന്ന് മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ വിശ്വാസിക്കത് വലിയ നിർഭയത്വമായിരിക്കും. തൗഹീദും തവക്കുലും വിശ്വാസിക്ക് നൽകുന്ന നിർഭയത്വം, കറുത്ത പൂച്ച മുന്നിലൂടെ വട്ടം ചാടിയാൽ, റോഡ് മുറിച്ചു കടന്നാൽ അയാൾക്കൊരു പ്രയാസവുമില്ല. യാത്ര പുറപ്പെടുമ്പോൾ ഏതെങ്കിലും പക്ഷിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ അപശബ്ദങ്ങൾ കേട്ടാൽ അതിലൂടെ ഭാഗ്യനിർഭാഗ്യങ്ങൾ നിർണയിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ. അള്ളാഹുവാണ് നന്മതിന്മകൾ നിശ്ചയിക്കുന്നവനെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാവുകയില്ല. ആ പടച്ചറബ് നൽകുന്ന നിർഭയത്വമാണ് ഏറ്റവും വലിയ നിർഭയത്വം. നമ്രൂദിൻ്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുക്ക് ഒന്നും മറച്ചു വെക്കാതെ, യാതൊരു കൂസലുമില്ലാതെ, ധൈര്യസമേതം ഉറച്ചു നിന്നുകൊണ്ട് സംവദിക്കുവാനുള്ള കരുത്ത് നൽകിയത് ആ വിശ്വാസമാണ്. എത്ര വലിയ അക്രമിയും പോക്കരിയുമായ രാജാവും പരിവാരങ്ങളുമുണ്ടായാലും അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. ആ പടച്ചറബിന് ഞൊടിയിടയിൽ അവരെ അടക്കി നിർത്താൻ കഴിയും എന്നുള്ള വിശ്വാസം, തീർച്ചയായും അത് വലിയ ഒരു നിർഭയത്വത്തിൻ്റെ തലമാണ്. അതേപോലെ പടച്ചറബിൽ നിന്നുള്ള അറിയിപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അഭയം കിട്ടാൻ, അള്ളാഹു പ്രത്യേകമായി നമുക്ക് നിർഭയത്വം നൽകാൻ, സമാധാനം നൽകുവാനുള്ള വഴികൾ. ഒന്ന്, പടച്ചറബിൻ്റെ ശരിയായ വിധത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാൻ, ഇഅ്തിഖാദ്, വിശ്വാസം കുറ്റമറ്റതായി കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിന് സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. അള്ളാഹു നിശ്ചയിക്കുന്നതാണ് എൻ്റെ രോഗം, അള്ളാഹു നിശ്ചയിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ പ്രയാസം, ലാഭ നഷ്ടങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബ് ഏറെ ദയയും കരുണയും കാരുണ്യവുമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയ ഒരു നിർഭയത്വം നൽകും. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയും നിർഭയത്വവും കിട്ടുവാനുള്ള ഒട്ടേറെ മാർഗങ്ങൾ പല സന്ദർഭങ്ങളിലായി പല ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മൻ സ്വല്ല സുബഹ, ചില രിവായത്തിൽ പ്രത്യേകം കാണാം, ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല, ജമാഅത്തായി ഒരാൾ ഒരു സുബഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഒരു പ്രഭാതത്തെ വരവേൽക്കാൻ അയാൾക്ക് സാധിച്ചാൽ, എല്ലാവരും രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഒന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വൃത്തിയായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പലപ്പോഴും മടിയായിരിക്കും, അലസതയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അഥ്ഖലുൽ മുനാഫി അലൽ മുനാഫിഖീൻ, മുനാഫിക്കുകൾക്ക്, കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരമാണ് സുബ്ഹ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഒരു വിശ്വാസി ജമാഅത്തിൽ പങ്കെടുത്ത് ആ നമസ്കാരം നിർവഹിച്ചാൽ, ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹു നൽകുന്ന പ്രൊട്ടക്ഷനിലായിരിക്കും, സംരക്ഷണത്തിലായിരിക്കും. അത് വലിയൊരു നിർഭയത്വമാണ്. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ പുറപ്പെടുന്നു, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കുകയില്ല, എല്ലാ കഴിവും ശക്തിയും നന്മ കൊണ്ടുവരുവാനും തിന്മയെ തട്ടിമാറ്റുവാനും ഗുണദോഷങ്ങൾ നിശ്ചയിക്കുവാനും ഒക്കെയുള്ള അധികാരവും കഴിവും കെൽപ്പും അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെടുന്ന ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, പിശാജ് അയാളിൽ നിന്ന് അകന്നു മാറി നിൽക്കുമെന്നാണ്. അത് ഒരു നിർഭയത്വമാണ്, അയാൾക്ക് നൽകുന്ന സംരക്ഷണമാണ്. എല്ലാവിധത്തിലുള്ള സംരക്ഷണ വലയങ്ങളും തീർക്കുന്നവർ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ, അതൊരു പരിരക്ഷയാണ്, വിശ്വാസിക്ക് നിർഭയത്വം നൽകുവാനുള്ള ചില മാർഗങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആയത്തുൽ കുർസി, അതേപോലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ, ആമനർ റസൂൽ എന്ന പേരിൽ നമ്മൾ ചുരുക്കി പറയാറുള്ള ഈ രണ്ട് ആയത്തുകളും ഒരു വിശ്വാസിക്ക് നൽകുന്ന നിർഭയത്വം, ആശ്വാസം, ഇങ്ങനെ ഒട്ടേറെ വഴികളിലൂടെ നിർഭയത്വം നൽകുന്ന പടച്ചറബ് അൽ മുഅ്മിൻ, അവൻ അമ്ന് നൽകുന്നവനാണ്. നമ്മുടെ മനസ്സ് വല്ലാതെ അലോസരപ്പെട്ട് അസ്വസ്ഥമായി നിൽക്കുമ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനോടുള്ള തേട്ടവും പടച്ചറബിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിർഭയത്വം, അതേറ്റവും വലിയ ആശ്വാസമാണ്. ഇതാണ് അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയതലമെങ്കിൽ, അൽ മുസദ്ദിഖ്, സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ, ആ അർത്ഥവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. ഹുവൽ മുഅ്മിനുൽ മുസദ്ദിഖു അസ്വാദിഖീൻ വൽ അംബിയ, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, സത്യം പറയുന്ന ആളുകളെ എല്ലാവരെയും സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവനാണ് അള്ളാഹു. ഏറ്റവും വലിയ സത്യം അള്ളാഹു സത്യപ്പെടുത്തിയിട്ടുണ്ട്. ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീഥ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ നന്നായി കാര്യം പറയുന്നവനാരുണ്ട്, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നവനാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ സത്യമായ കാര്യങ്ങളെ അംഗീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന അള്ളാഹു. മനുഷ്യൻ്റെ ജീവിതത്തിന് ശേഷം ഒരു പരലോകമുണ്ട് എന്ന വസ്തുത, പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ സംഗതികളെയും സത്യങ്ങളെയും സത്യപ്പെടുത്തി അവർക്ക് പിന്തുണയായി മുഅ്ജിസത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നൽകിയ അള്ളാഹു, അത് ഈമാനിൻ്റെ അഥവാ തസ്ദീഖ് എന്നതിൻ്റെ താൽപ്പര്യമാണ്. അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അൽ മുസദ്ദിഖ്, അത് തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ ഖാല അൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്നിങ്ങനെയുള്ള ദിക്ർ ഒരു അടിമ ഒരുവിട്ടാൽ, യഖൂലുല്ലാഹു തആല സദഖ അബ്ദി, എൻ്റെ അടിമ സത്യം പറഞ്ഞു. അള്ളാഹു ആ സത്യത്തെ സത്യപ്പെടുത്തുന്നുണ്ട്, അവൻ മുഅ്മിനാണ്, സത്യപ്പെടുത്തുന്നവനാണ്, അൽ മുസദ്ദിഖ് എന്ന അർത്ഥത്തിൽ. ഫാത്തിഹ സൂറത്തിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിലുമുണ്ട്, അള്ളാഹുവിൻ്റെ ദാസൻ ഫാത്തിഹയുടെ ഓരോ വചനവും ഒരുവിടുമ്പോൾ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അതിനോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെ രണ്ട് തലത്തിലും അള്ളാഹു നിർഭയത്വം നൽകുന്നവനാണ് അൽ മുഅ്മിൻ, അള്ളാഹു സത്യപ്പെടുത്തുന്നവനാണ്, സത്യത്തെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ, അൽ മുസദ്ദിഖ് എന്ന അർത്ഥത്തിൽ അവൻ അൽ മുഅ്മിൻ ആണ്. അതുകൊണ്ട് ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ നിരാശരാകാതെ, മനസ്സിന് സമാധാനവും ശാന്തിയും കണ്ടെത്താൻ മനുഷ്യ നിർമ്മിതമായ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളിലേക്കോ ദർഗകളിലേക്കോ ശവകുടീരങ്ങളിലേക്കോ സൃഷ്ടികളുടെ മുന്നിലേക്കോ പോകുന്നതിന് മുമ്പ്, അവയെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അവരുടെ എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിലേക്ക് തിരിയാൻ, അവനെ അവലംബിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ നിർഭയത്വം. ദുനിയാവിൽ നമുക്ക് നിർഭയത്വം നൽകും എന്ന് മാത്രമല്ല, പരലോകത്ത് നമുക്ക് നിർഭയത്വം നൽകുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ. വാസ്തവത്തിൽ നമുക്ക് എല്ലാം ഒരു നിർഭയത്വത്തിൻ്റെ കവചമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട്, അവനെ സ്നേഹിച്ച്, സത്യസന്ധമായി അവൻ്റെ ദാസന്മാരായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ അല്ലാ, നമുക്ക് ഏറ്റവും ഒരു ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന് നമുക്ക് സ്വയം ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിലൂടെ നമുക്കൊരിക്കലും ഒരുങ്ങി കേൾക്കാനുള്ള ഒരു ഒരു പ്രയത്നത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് പിസിലൂടെ സമ്മാനിക്കുന്ന ചില സമ്മാനങ്ങളാണ് യഥാർത്ഥത്തിൽ ചില പ്രോഗ്രാമുകൾ എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പെട്ടതാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ച് ഷമീർ മദീനിയാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കാണാൻ സാധിക്കും. ഇൻഷാല്ലാ, ഇനി നമ്മൾ സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ നിന്നും അയൽവാസിയോടുള്ള സമീപനത്തെക്കുറിച്ച് വി ടി അബ്ദുസ്സലാം അവതരിപ്പിക്കുന്ന കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ സിമി മുഹമ്മദ്, ഹുസ്ന മലോറം എന്നിവർ രചിച്ചിട്ടുള്ള കഥയിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോ ഇന്നത്തെ കഥയുടെ പേര് അയൽവാസിയോടുള്ള സമീപനം. അഞ്ചാം ക്ലാസ്സിലാണ് നുഹമോൾ പഠിക്കുന്നത്. പൊതുപരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം അയൽവാസികളോട് നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പാഠഭാഗത്ത് ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അയൽവാസികളോടുള്ള ബാധ്യതകളെപ്പറ്റി കുറിപ്പെഴുതാനുള്ള ചോദ്യത്തിന് അവൾ പാഠഭാഗം പഠിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു തന്ന ചില ചരിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. അത് ഇപ്രകാരമാണ്. താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഒരിക്കൽ അബ്ദുല്ലാഹിബിന് അംർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ ഒരു ആടിന് അറുത്തപ്പോൾ അദ്ദേഹം, നമ്മുടെ അയൽവാസി യഹൂദന് നിങ്ങൾ അത് നൽകിയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളമെന്നാൽ അവന് അനന്തരസ്വത്ത് നൽകുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചുപോയി. അയൽവാസിയെ ആദരിക്കണം എന്നാണ് മുത്തറസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അവർ അന്യമതസ്ഥരാണ് എങ്കിലും അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളാലാകും വിധം അവരെ ചേർത്ത് പിടിക്കണം. നമുക്കൊരു പ്രയാസം വന്നാൽ ആദ്യം ഓടിയെത്തുക നമ്മുടെ അയൽവാസികളായിരിക്കും. അയൽപ്പക്ക ബന്ധം ഊഷ്മളമാകുവാൻ നാം അങ്ങേറ്റം ശ്രദ്ധിക്കണം. നുഹമോൾ ഈ ചോദ്യത്തിനുള്ള 5 മാർക്കും നേടുവാനുള്ള പരമാവധി പോയിന്റുകൾ അവളുടെ ഉത്തരപേപ്പറിൽ വച്ചു. അതുപോലെ നമുക്കുമുണ്ടാവില്ലേ നമ്മുടെ അയൽവാസികളുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ എഴുതാൻ? ഉണ്ടാവണം. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ ആരൊക്കെയാണെന്നത് നമുക്കറിയില്ലേ? അവരെ പേരും അവരെ വിശേഷങ്ങളും, അവരിലുള്ള നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവർക്കൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റണ്ടേ? അതൊക്കെ കണ്ടറിയാൻ നമുക്ക് പറ്റണം. അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഇതൊന്നും നോക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനാണ്, മനുഷ്യത്വപരമായ സമീപനം അവർക്ക് വേണ്ടി എടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം കിട്ടിയില്ലേ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നല്ല മക്കളായിട്ട്, സമൂഹത്തിന് ഉപകാരം ലഭിക്കുന്ന മക്കളായിട്ട് നമുക്ക് വളരാൻ പറ്റണം. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി നമുക്കപ്പോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: മാഷാല്ലാ പ്രിയ ശ്രോതാക്കളെ, കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാത്ത വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന കഥയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയത്. കഥ പറയാൻ വിഷയത്തിൽ ഈയൊരു പ്രോഗ്രാമും അതുപോലെ തന്നെ പൂമരത്തണലിൽ ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുണ്ടാക്കിയ പ്രോഗ്രാമുകളാണ്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ ബോധപൂർവം കുട്ടികളെ ഇത്തരം പ്രോഗ്രാമിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെടുന്ന അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യത കൂടിയാണ്. സ്വഹാബികളുടെ ചരിത്രവും സ്വഹാബികളുടെ സഹചാരികളുടെ ചരിത്രവും താബികളുടെ ചരിത്രവുമൊക്കെ ഇത്തരം കഥകളിലൂടെ കുട്ടികൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതവർക്ക് മറക്കാതെ എന്നും അവരുടെ മനസ്സിലുണ്ടാകും. അയൽവാസികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അയൽവാസിയുടെ മര്യാദകൾ, അവരോടുള്ള സമീപനം, ഈ വിഷയത്തിലൊക്കെയാണ് ഇന്നത്തെ കഥ നമ്മളുടെ കുട്ടികൾ കേട്ട് കഴിഞ്ഞത്. വി ടി അബ്ദുസ്സലാം മാസ്റ്ററാണ് ഇന്ന് കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ജനക്ഷേമം പ്രോഗ്രാം നമുക്ക് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒട്ടുമിക്ക എപ്പിസോഡുകളിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ആളുകൾക്ക് ക്ഷേമം പകരുന്ന നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഓൺലൈനായി ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ജനക്ഷേമ പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ ജലീൽ വളാഞ്ചേരി, ഇബ്നു അലി എടത്തനാട്ടുകര എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ചർച്ച.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരുപാട് സേവനങ്ങൾ വിരൽത്തുമ്പിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കേന്ദ്രമാണ്, സർക്കാർ സംവിധാനമാണ് എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മിക്കവാറും ഉണ്ടാവും. പണ്ട് ഓഫീസുകളിലേക്ക് ബസ് കയറി അപേക്ഷ കൊടുക്കാൻ കാത്തുനിന്ന് വിവരമറിയാൻ വീണ്ടും വീണ്ടും യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ലോകം മൊത്തം മാറിയപ്പോൾ, എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ, സേവനങ്ങളും ഡിജിറ്റൽ മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ കേന്ദ്രം നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട്. നമുക്കിന്ന് ഒരു പുതിയ സേവനത്തെക്കുറിച്ച് കേൾക്കാം, പഠിക്കാം. നമ്മുടെ കൂടെയുള്ളത് അബ്ദുൽ ജലീൽ സാഹിബാണ്. അദ്ദേഹം വളാഞ്ചേരി പാണർത്തൊടി വീട്ടിലെ അംഗമാണ്. ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട് അദ്ദേഹം. ചെറിയ കേന്ദ്രം എന്ന് പറഞ്ഞുകൂടാ, 10-18 വർഷമായി അദ്ദേഹം സ്ഥാപനം നടത്തുന്നുണ്ട്. ഒരു സർക്കാർ ഓഫീസിനേക്കാൾ കൂടുതൽ, ഒരു 10-15 സ്റ്റാഫൊക്കെ ഉള്ള, 1000 സ്ക്വയർ ഫീറ്റാണെന്ന് തോന്നുന്നു. അത്രയും വളരെ വിശാലമായൊരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. സാർ, ഒരിക്കൽ കൂടി താങ്കളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ആധാർ കാർഡിനെ കുറിച്ച് സംസാരിക്കാം. ഈയിടെയായിട്ട് ഒരുപാട് പഴക്കമൊന്നുമില്ലാത്തൊരു കാർഡാണ് ആധാർ കാർഡ്. ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. എല്ലാം ആധാറുമായി ലിങ്ക്ഡാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡോക്യുമെൻ്റായിട്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അടയാളപ്പെടുത്തണമെങ്കിൽ ആവശ്യമുള്ള ഒരു രേഖയായിട്ട് ആധാർ കാർഡ് മാറിയിരിക്കുന്നു. എന്താണ് ആധാർ കാർഡ് എന്നൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ?
7: നമ്മളെ ആധാർ എന്ന് പറയുമ്പോൾ, നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ആധാർ എന്നുള്ള സംവിധാനം വരുന്ന സമയത്ത് ഒരുപാട്, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ, ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നിയമ പോരാട്ടങ്ങളും, വിമർശനത്തിനുപരി നിയമ പോരാട്ടങ്ങൾ, ആധാർ വേണം വേണ്ട എന്നുള്ള സുപ്രീം കോടതിയിൽ ഒരുപാട് നിയമ പോരാട്ടങ്ങളൊക്കെ നടന്ന് അവസാനം അതൊരു പൂർണ്ണതയിൽ എന്ന് പറയാൻ വയ്യ. എന്നാലും ഏകദേശം ഒരു 95% നമ്മുടെ ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ, അതുപോലെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള പാൻ കാർഡ് എടുക്കണമെങ്കിൽ, ഇതൊക്കെ നിർബന്ധമാക്കിയിരിക്കണം. ആധാർ കാർഡ് അതിന് നിർബന്ധമാണ് ഇല്ലെങ്കിൽ. ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്നത് ഈ 2 മാസം ആയിട്ടുള്ളൂ, ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ അറിയുന്നേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നുള്ള സേവനമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മൾ ആധാറും ആധാറിൽ മൊബൈൽ നമ്പറും ചേർത്തിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കണേ ആധാർ നിർബന്ധമല്ലോ. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമ്മളെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. നമ്മൾ വീട് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സേവനമുണ്ട്. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആധാർ നിർബന്ധമാണ്. അപ്പോൾ ആധാറിൻ്റെ അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ആധാർ ഒരു അത്യാവശ്യ സംഗതിയായി മാറിയെന്നർത്ഥം. അപ്പോൾ നമുക്ക് ഈ ആധാറിൻ്റെ എങ്ങനെയാണ് ഈ ആധാറിൻ്റെ സംവിധാനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ UIDAI എന്ന് പറയും, യുണീക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്.
6: വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്രയും പ്രാധാന്യമുള്ളതും അത്രയും വർക്ക് വരുന്ന ഒരു സംവിധാനമായി മാറി.
7: വലിയൊരു ഡാറ്റാബേസും ഒക്കെ മില്യൺ കണക്കിന് ആളുകളുടെ, അത്രയും കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റ, അവരെ സാധാരണ വോട്ടർ ID, മറ്റുള്ള രേഖകൾ എന്ന് പറഞ്ഞ ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങളില്ലേ, ഡെമോഗ്രാഫിക്, പേര്, അഡ്രസ്, അങ്ങനത്തെ ഡെമോഗ്രാഫിക് വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്നുള്ളൂ. ആധാർ എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ആണ്. നമ്മുടെ പേര് വിവരങ്ങൾ കൂടാതെ നമ്മളെ അടയാളം, വിരലുള്ള അടയാളവും, കണ്ണും, ഇത് ഇത്രയും ഡാറ്റകൾ എടുത്തു വെക്കേണ്ട ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് അതുതന്നെ UID എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളെ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയാണ് അതിൻ്റെ അത് വരുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയാണ്. ഈ അക്ഷയ പോലെ തന്നെ ബാങ്കുകളും ഉണ്ട്. ഇപ്പോൾ ചില ബാങ്കുകൾക്കും അത് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ആധാറിനെ കുറിച്ചുള്ള ഒരു ഇത്. ഒരു അപ്പോൾ ആധാറിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും ആധാർ വേണം എന്നുള്ളൊരു ഒരു സ്ഥിതിയിലാണുള്ളത്. എന്നാൽ ആധാർ നിർബന്ധമാണോ വെച്ചാൽ നിർബന്ധമല്ല. എന്നാൽ ഈ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ആധാർ വേണം തന്നെ.
6: എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആധാർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയ പോരാട്ടത്തിന് വരെ വഴി തെളിച്ചു. പിന്നെ ഈ പറഞ്ഞ പോലെ നിയമ പോരാട്ടങ്ങൾ വേറെ അന്നൊക്കെ കേട്ടിരുന്നത് ഇത് അത്ര പ്രാധാന്യമുള്ള ഒന്നല്ല, ഒരു നിർബന്ധമല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ആധാർ കാർഡ് പിടിമുറുക്കിയിട്ട് അനങ്ങണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ
7: എത്തിയിട്ടുണ്ട്.
6: എങ്ങനെയാണ് ഒരാൾക്കൊരു ആധാർ കാർഡ് കിട്ടുന്നത്?
7: ആധാർ കാർഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആധാർ കേരളത്തിലൊക്കെ ഏകദേശം ഒരു 99% ഒക്കെ ആധാർ എൻറോൾമെൻ്റ് ആയി, ആളുകൾക്ക് ആധാറായി. ഓൾ ഇന്ത്യയിലും ഏകദേശം അതിനാണ് സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ആധാർ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്നതിലും പ്രയാസമുള്ളൊരു സംഗതിയാണ്. ആദ്യമായിട്ട് എടുക്കുകയെന്ന് പറയുമ്പോൾ അതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സാവാത്ത ഒരാൾക്ക്, അല്ല 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക്. ഇപ്പോൾ നിലവിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ ആദ്യം പഴയ കാലങ്ങളിൽ പെട്ട ആധാർ എടുക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള രേഖ, പാസ്പോർട്ടോ അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു അത്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മതിയായ രേഖകൾ ഹാജരാക്കി പുതുതായിട്ടൊരു അപേക്ഷ നൽകിയാൽ അത് നേരെ ആധാർ കിട്ടില്ല, പകരം അതിന് നേരെ വില്ലേജിലേക്ക് അതിൻ്റെ എൻക്വയറി പോകും. എന്നിട്ട് വില്ലേജ് ഓഫീസർ ഈ ആൾ നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണോ അതോ വേറെ വല്ല വല്ല ബംഗാളിൽ നിന്നൊക്കെ ജോലിക്ക് വന്ന ആളാണോ എന്നൊക്കെ, ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നുള്ളതെന്ന് ഉറപ്പ് വരുത്തി, ഇവിടെ താമസമുള്ളതെന്ന് ഉറപ്പ് വരുത്തി വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എന്നിട്ടേ ആധാർ ജനറേറ്റ് ആവുള്ളൂ.
8: അതായത് 18 കൊല്ലം എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ശിക്ഷ ഉണ്ട്,
7: ശിക്ഷ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷേ ആളുകൾ കുറവാണ് കേട്ടോ, അങ്ങനെ ആധാർ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ്, ചിലപ്പോൾ കിടപ്പിലായ രോഗികളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആൾമോസ്റ്റ് ആധാർ ഉണ്ട്. പിന്നെ ഗൾഫിലായ ആളുകളൊക്കെ പണ്ട് ഈ വിവാദത്തിലൊക്കെ പെട്ടിട്ട് ആധാർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉള്ളൂ.

0: ഇപ്പം അങ്ങനെ പലതരത്തിലായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്, എല്ലാ ഗവൺമെൻറ്റുകളും ഒരു ഡോക്യുമെൻ്റ് ഫിൽട്രേഷനാണ് ഇപ്പോൾ, എല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് ഒരേ യൂണിക് ഒരു ഇതാക്കാൻ പോവുകയാണ് പേരുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഒരു കുട്ടിക്ക് ഒരു കുട്ടി വരികയാണ്, ആധാർ എടുക്കാൻ വരികയാണ്, 18 വയസ്സിന് താഴെ കുട്ടി വരികയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് വരുമ്പോൾ കുട്ടിയുടെ കൂടെ അതിൻ്റെ ഉപ്പയോ ഉമ്മയോ വേണം. അവരെ ഹെഡ് ഓഫ് ഫാമിലി എന്ന് തന്നെ പറയാം, അവരെ വെച്ചിട്ടാണ് ഈ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കുട്ടിക്ക് നമുക്ക് ആധാർ കൊടുക്കുക,
1: അവരുടെ ഒരു കെയർ ഓഫിൽ,
0: കെയർ ഓഫിലാണ് കൊടുക്കുക വേണമെങ്കിൽ പറയാം. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഈ രക്ഷിതാവിൻ്റെ പേരുണ്ടാവുമല്ലോ, അത് രക്ഷിതാവിൻ്റെ ആധാറും എക്സാക്റ്റ് ആയിരിക്കണം. ഒരു കുട്ടിയുടെ പേര്, രക്ഷിതാവിൻ്റെ പേര് ഇപ്പോൾ ഒരു ഷാഹുൽ അമീർ എന്നാണെങ്കിൽ ആധാറും അതേപോലെ ആയിരിക്കണം. അല്ല, ഇവിടെ ജനന സർട്ടിഫിക്കറ്റിൽ ഷാഹുൽ ഹമീദാണ്, അവരുടെ ആധാറിൽ ഷാഹുൽ ഹമീദ് KP എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല, എക്സാക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ പണിയൊക്കെ ആദ്യം ചെയ്യണം.
1: അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് പരിചയമുള്ള കേസുകളുണ്ട്. അങ്ങനെ
0: ആ
1: വാപ്പാൻ്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഇതേപോലെ പറഞ്ഞ ഇനീഷ്യല് ചിലതിൽ വീട്ട് പേര്
0: ചേർത്തിട്ടുണ്ടാവും,
1: അത് പരിഹരിക്കാനുള്ളത്
0: അത് അക്ഷയം ചെയ്യാൻ പറ്റും.
1: അതൊന്ന് പറയാം,
0: അത് നമുക്ക് കൂട്ടത്തിൽ പറയണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിപ്പോൾ കാര്യമായിട്ട് ആധാറിന് വരുമ്പോൾ ഒരു വർക്ക് വരുന്ന പണി ഇതാണ്, ഇത് ക്ലിയർ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ, ജനറൽ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൽ മതിയായ രേഖകൾ, ഇപ്പോൾ ഷാഹുൽ ഹമീദ് ഇപ്പോൾ ഒരു ഇനീഷ്യൽ ചേർക്കാനാണെങ്കിൽ അതിനുള്ള രേഖകൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ, അവർക്ക് എങ്ങനെയാണ് ആ പേര് വേണ്ടത് വെച്ചാൽ ഏതെങ്കിലും ഒരു പേര് അവർ തീരുമാനിക്കുക ആധികാരികമായിട്ട്. അതിന് വേണ്ട ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അവരെ ജനറൽ സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ ജനറൽ സർട്ടിഫിക്കറ്റ് തിരുത്തി കൊടുക്കും. അത് കിട്ടിയതിന് ശേഷമാണ് അത് വെച്ചിട്ട് പിന്നെ ആധാർ ചെയ്യാം. അപ്പോൾ ഇപ്പം അങ്ങനെ നിർബന്ധമാണ്. അപ്പം ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും പേരുകളൊന്നും ഈ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല, എല്ലാം പ്രോപ്പറായി ഇങ്ങനെ വരും.
1: ഈ ഒരു ഫിൽട്രേഷൻ കുറച്ച് കാലം കഴിയുന്നതോടുകൂടി
0: നീക്കാവും. അപ്പോൾ ഇപ്പോൾ നല്ല ഉണ്ട് വ്യത്യാസങ്ങൾ. എല്ലാവരുടെയും നമ്മൾ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇനീഷ്യൽ ചേർക്കില്ല, ചിലവർ ഇനീഷ്യൽ ചേർക്കും. പിന്നെ ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പാസ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ സർനെയും നിർബന്ധം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമ്പോൾ ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞാൽ ഷാഹുൽ അമീദ് നമ്മൾ വീട്ടുപേരും കൂടെ അതിൽ വേണം. പാസ്പോർട്ട് എടുക്കണേ ഇപ്പോൾ നിർബന്ധം, അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടും, പക്ഷേ ആ പാസ്പോർട്ട് വെച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, സർനെയും നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചേർക്കുമ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റിലൊക്കെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അനീഷിലൊക്കെ ചേർക്കണം, അല്ലാതെ വെറും പേര് മാത്രം അടിച്ചു വിടരുത്. ഈ കൂട്ടത്തിൽ സാന്ദ്ര ബിഹേറ്റ് സൂചിപ്പിച്ചു.
1: നന്നായി നന്നായി. നമ്മൾ ഡോക്യുമെൻസിലാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്?
0: നമ്മൾ അപേക്ഷയിൽ അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ കുട്ടിപ്പനം പറഞ്ഞല്ലോ, 18 വയസ്സ്
1: സർട്ടിഫിക്കറ്റ്
0: താഴെയുള്ളതാണ് ജനറൽ സർട്ടിഫിക്കറ്റും കുട്ടിയുടെ കൂടെ ഒരാളെ അവരുടെ ആധാർ കാർഡ് ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ ആധാർ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ആധാർ എടുക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ അവരുടെ ഡെമോഗ്രാഫിക് വിവരങ്ങൾ, അവരുടെ പേര്, അവരെ ജെൻഡർ, അതുപോലെ അവരെ അഡ്രസ്സ്, വയസ്സ്, മൊബൈൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഒരു സെക്ഷനായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ബയോമെട്രിക് കളക്ഷനാണ്. ബയോമെട്രിക് എന്ന് പറയുമ്പോൾ അവരെ 4 പേരിലും 4-5 പേരിലും അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി വേണം, അവരെ ഫേസ് വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യും, രേഖപ്പെടുത്തി കൊടുക്കും. അത് വെച്ചിട്ടാണ് ഒരു 7 ദിവസം 10 ദിവസത്തിനുള്ളിലൊക്കെയാണ് പിന്നെ അവർക്ക് ആധാർ കാർഡ് വരിക. ഈ ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ അതും യൂണീക്കാണ്, നമുക്കിങ്ങനെ ഒരാൾക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്നവരതാണ്. കാരണം പിന്നീട് നമുക്ക് അതിൻ്റെ മാറ്റാനൊന്നുമില്ല ആ നമ്പർ. നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും ആധാർ നമ്പർ മാറുന്നില്ല, അതിനകത്തുള്ള വിവരങ്ങളെ മാറുന്നുള്ളൂ. അതാണ് എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്.
1: എത്ര സമയം എടുക്കുന്നുണ്ട്? ഫീസ് ഉണ്ട് തോന്നുന്നു.
0: ആധാർ പുതുതായിട്ട് എടുക്കുമ്പോൾ ഫീസില്ല. അതായത് ഒരാളിപ്പോൾ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കുമ്പോൾ ഫീസുണ്ടാവും. ബയോമെട്രിക് എല്ലാം കൊണ്ട് രണ്ട് കാറ്റഗറിയിലാണ്. അപ്പോൾ ഒരാൾക്ക് ബയോമെട്രിക്കും ഡെമോഗ്രാഫിക്കും മാറ്റം വരുത്താനുള്ള ഒരാൾ വരികയാണെങ്കിൽ അതിനൊരു 100 രൂപയാണ് അതിൻ്റെ ഒരു ഫിക്സഡ് ഫീസാണ്, 100 രൂപ. അതല്ലാത്ത കേസിൽ 50 രൂപ ഒരു ഫീസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ ആധാർ എടുത്തതാണെങ്കിൽ അവർ പിന്നെ 8 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒന്ന് പുതുക്കണം. അങ്ങനെ 5 വയസ്സിന് താഴെ ഒരു കുട്ടികൾ ആധാർ എടുക്കുമ്പോൾ നമ്മളതിനകത്ത് അവരെ ബയോമെട്രിക് ഉൾപ്പെടുത്തില്ല, ഡെമോഗ്രാഫിക് പേരും ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബയോമെട്രിക് ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി പിന്നെ ഒരു 5 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമുക്ക് 8 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബയോമെട്രിക് കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും.
1: സാധാരണഗതിയിൽ പുതുക്കേണ്ടവരെയൊക്കെ മറന്നുപോകും, നമുക്ക് വല്ല റിമൈൻഡറും വരുമോ?
0: പ്രത്യേകിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് മെസ്സേജ് ഇപ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ റീസെൻ്റലായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 10 വർഷമായിട്ട് ഇപ്പോൾ ഒരാൾ, നമ്മളന്നെ ഒരു വലിയ മുതിർന്ന ഒരാൾ ഒരു ആധാർ എടുത്തു 10 വർഷമായി. ഈ 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് നമ്മളതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നമ്മളെ പേരോ അഡ്രസ്സോ ഒന്നും മാറ്റമൊന്നും വരുത്താത്ത ഒരാളാണെങ്കിൽ അവരിപ്പോൾ ഒന്ന് പുതുക്കണം. നമ്മൾ ഈ പുതുക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിൽട്രേഷനാണ്. അതായത് ആധാറിലുള്ള കറക്റ്റ് പേരും ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു എക്സാക്ട് ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തിട്ട് ഇത് തന്നെയാണ് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് ഈ പുതുക്കുക എന്ന് പറയുന്നത്.
1: ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്,
0: ഓർമ്മപ്പെടുത്തലുമായി നമ്മൾ അഡ്രസ്സൊക്കെ സെയിം ആണ് എന്ന് ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ്, അതാണ് പുതുക്കൽ. അപ്പോൾ 10 വർഷം കഴിഞ്ഞവരൊക്കെ പുതുക്കണം എന്നാണ്. പക്ഷേ എല്ലാവരും വേണ്ട, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വരും, പക്ഷേ എല്ലാവരും വേണ്ട. അതായത് നമ്മൾ അതിൻ്റെ 10 വർഷത്തിൽ

0: നമ്മൾ അഡ്രസ്സോ പേരൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആധാറിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരില്ല. അല്ലാത്തവരെ അത് ചെയ്യേണ്ടുള്ളൂ, പുതുക്കേണ്ടി വരുള്ളൂ.
1: ഈ ആധാറിലെ ഈ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഞാൻ പെരിന്തൽമണ്ണ ജി എസ് ടി ഓഫീസറാകുന്ന സമയത്ത് ഒരു സമയത്ത് സ്പാർക്കിൽ ശമ്പള ബില്ല് കൊടുത്തപ്പോൾ പാസ്സായില്ല, എന്തോ ഒരു പിന്നെ ഇഷ്യൂ ഉണ്ട്,
0: മിസ് മാച്ച് വന്നിട്ടുണ്ടോ പേരിലൊക്കെ?
1: മാച്ച് വന്നു. അങ്ങനെ ആധാർ എടുത്തു, ആധാർ എടുത്തലും അതിലും വേറെന്തൊരു ഇഷ്യൂ വന്നു, അത് ശരിയായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ആധാറിലെ ആളുകൾക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല, മലപ്പുറത്ത് പോയി അവിടെയും ശരിയായില്ല, എന്തിനേറെ പറയുന്നു തിരുവനന്തപുരം പോയി അവിടെയും അത് ശരിയായില്ല. അതിൻ്റെ ഒരു സ്പെഷ്യൽ വിങ്ങിലേക്ക് പോയി അവിടെ പോയി നോക്കുമ്പോൾ ഒരു സ്പേസോ കുത്തോ എന്തോ അതിനടിയില്ല, അത് നമുക്കാണെങ്കിൽ നേരിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ 10-15 സ്റ്റാഫിൻ്റെ ശമ്പളം
0: പ്രത്യേകിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്
1: ഡി എസ് സിക്ക് വേണ്ടി,
0: ഡി എസ് സിയിലാണ് ആ ഒരു ഇഷ്യൂ വരിക. ഡി എസ് സിയിലാണ് ഇഷ്യൂ,
1: ഡി എസ് സിയിലാണ് അവസാനം അത് വന്നത്.
0: നമ്മൾ ഇപ്പോൾ സാധാരണ ഡി എസ് സി ഒക്കെ കൊടുക്കുമ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു ഡി എസ് സി എടുക്കാൻ ആധാറും പാൻ കാർഡും മതി. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് അധ്യാപകർ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഡി എസ് സി എടുക്കുമ്പോൾ അവർ സാലറിയും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവരെ സ്പാർക്കിൽ എങ്ങനെയാണോ അത് എക്സാക്റ്റ് ആയിട്ട് വേണം ഡി എസ് എടുക്കാൻ, അല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വരും.
1: ഡി എസ് സി എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരു വാചകം ഡി എസ് സിയെ കുറിച്ച് പറയാം.
0: ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എസ് സി നമുക്കറിയാം, ഈ സാധാരണ ഒപ്പ് എന്ന് പറയാം, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒപ്പാണ്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ അവർക്ക് അവരാണ് അവരെ ഉദ്യോഗസ്ഥന് സാലറി കൊടുക്കുന്നതെങ്കിൽ അവർ സാലറി ബില്ലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം. അവരെ അപ്രൂവ് ചെയ്യണത് ഈ ഈ ടോക്കൺ ഇട്ടിട്ടാണ്, ഈ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് അവരെന്ത് ചെയ്യണത്, അത് അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൂഫ് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ എൻ്റെ സ്പാർക്ക് ഐഡി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പെൻ ഡ്രൈവിൽ ഒരു സിഗ്നേച്ചർ തരാ ചെയ്യണം. അത് പിന്നെ കോപ്പി ചെയ്യാനോ അങ്ങനെയൊന്നും കഴിയില്ല, അത് അവരൊറ്റ ഒന്ന് ഏത് കമ്പ്യൂട്ടർ നമ്മൾ ഇടണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാമെന്നുള്ള. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മളൊരു ഒരു സിഗ്നേച്ചർ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്താൽ അത് നമ്മൾ ഒപ്പിടുന്നതിന് തുല്യമാണ്.
1: അതെ,
0: അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിശ്വാസമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സാധാരണ സ്കൂളുകളൊക്കെ എന്ന് വെച്ചാൽ ക്ലർക്കുമാർ അത് കൈകാര്യം ചെയ്യും, എച്ച് എമ്മുമാരെ പേരിലെടുത്തിട്ട്, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോ അങ്ങനെ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാരൊക്കെ ചീഫിൻ്റെ അടുത്തുണ്ടാവും, അവർ അവരെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യും. ആ രീതിയിലാണ് പോകുന്നത് അവർ.
1: ഈ പിന്നെ വലിയ ഡീലേഴ്സൊക്കെ ട്രാൻസാക്ഷൻ അതേപോലെ ബില്ലുകൾ പ്രോസസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഇത് ഉപയോഗിക്കും.
0: ഈ ഇപ്പോൾ നമ്മൾ എല്ലാവരും ജി എസ് ടി കൊടുക്കപ്പെട്ട് ജി എസ് ടി സബ്മിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ സിഗ്നേച്ചർ. ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻറ്റുമാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഇവരെ ഈ ആരുടെ ജി എസ് ടി ആണോ അവർ സബ്മിറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഈ സിഗ്നേച്ചർ വേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ എന്താ പറയുക കൊട്ടേഷനുകൾ ഉണ്ടല്ലോ, അപ്പോൾ ഒക്കെ ടെൻഡറുകൾ, ഈ ടെൻഡർ അളവല്ല. അപ്പോൾ നമ്മൾ ഈ ടെൻഡർ വിളിക്കുമ്പോൾ അതിനൊക്കെ ഈ സിഗ്നേച്ചർ നിർബന്ധമാണ്. നമ്മൾ ടെൻഡർ നമ്മൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടെൻഡർ വിളിച്ചു, ആ ടെൻഡർ നമ്മൾ ഓൺലൈനാണ് അപ്ലേഷൻ കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഈ സിഗ്നേച്ചർ വേണം, ലാസ്റ്റ് സൈൻ ചെയ്യാൻ സിഗ്നേച്ചർ വേണം.
1: ആധാർ കാർഡ് പുതുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്?
0: ആധാർ കാർഡ് പുതുക്കലിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതാണ്, അതൊരു 10 വർഷം നമുക്ക് നമ്മൾ ആധാർ എടുത്തിട്ട് 10 വർഷമായി. 10 വർഷമായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മളുടെ ഇപ്പോൾ നമ്മളെ രേഖ ആധാറിൽ എങ്ങനെയാണോ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ, അതുപോലത്തെ മറ്റൊരു രേഖ, അതായത് വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ പോലത്തെ മറ്റൊരു രേഖയും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആധാർ കാർഡ് ഒന്ന് പുതുക്കണം. അപ്പോൾ ഒരു ഗവൺമെൻറ് ഓർഡറാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിന് ലാസ്റ്റ് ഡേറ്റുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാണ്. ഇനി ഒരു പുതുക്കിയില്ലെങ്കിൽ ഒരു ഇത്ര സമയം പരിധി കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ എന്താവും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല.
1: ഫൈനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്,
0: ഭാവിയിൽ വരാം, അല്ലെങ്കിൽ ആധാർ കട്ടാവാം. നമ്മൾ എന്തെങ്കിലും ആധാർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആധാർ റീഡ് ചെയ്യാത്ത പ്രശ്നങ്ങൾ വരാം. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ പുതുക്കൽ എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10 വർഷമായി ആളുകൾ പുതുക്കി വെക്കുന്നതാണ് നല്ലത്.
1: കുട്ടികളുടെ അത് നേരത്തെ പറഞ്ഞു 5 വയസ്സിൽ താഴെയാണെങ്കിൽ ഡെമോഗ്രാഫിക് ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ, അതിനുശേഷം അവരും പുതുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്?
0: അത് കുട്ടികൾ 5 വയസ്സിൻ്റെ താഴെ, അപ്പോൾ നമുക്ക് ഒരു ജനിച്ച കുട്ടിക്ക് ആ ജനിച്ച ദിവസം മുതൽ ആധാർ എടുക്കാൻ പറ്റും. 0 ഏജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആധാർ എടുക്കാൻ പറ്റും.
1: ശരി,
0: അത് ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന സേവനങ്ങളൊക്കെ ഉണ്ടാവില്ല കുട്ടികൾക്ക്, കുട്ടികൾക്ക് പല മെഡിസിനുകളായിട്ടും പല ധാന്യങ്ങളായിട്ടും അതല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളൊക്കെ ഓരോ കാറ്റഗറിയാണ്. നമ്മൾ റേഷൻ കാർഡിലെ കാറ്റഗറിക്ക് അനുസരിച്ച് റേഷൻ കാർഡിൽ ഇപ്പോൾ പിങ്കൊക്കെ ഉള്ളവർക്കൊക്കെ പല ആനുകൂല്യങ്ങളുണ്ടാവും ഈ അംഗൻവാടി മുഖേന വിതരണം ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ അത് ലഭിക്കണമെങ്കിൽ ഈ കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും ഒക്കെ എന്ത് വേണം, ആധാർ കാർഡ് വേണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എടുക്കും, അതിനുള്ള സംവിധാനം ഉണ്ട്. അപ്പോൾ സാധാരണ ആധാർ എടുക്കുന്ന ആ സിസ്റ്റത്തിലൂടെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കുട്ടികൾക്ക് ആധാർ എടുക്കാൻ കഴിയില്ല, ചെറിയ കുട്ടികളല്ലേ. അപ്പം അതിന് ഒരു ടാബ്, കമ്പ്യൂട്ടറിൻ്റെ ചെറിയ ടാബ് ഗവൺമെൻറ്റിനെ ആ സംവിധാനം തന്നിട്ടുണ്ട്, എല്ലാ അക്ഷയ കേന്ദ്രങ്ങളുണ്ട്, അത് വെച്ച് നമുക്ക് കുട്ടികൾക്ക് ആധാർ എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ബയോമെട്രിക് എടുക്കും, ഡെമോഗ്രാഫിക് മാത്രമേ എടുക്കുള്ളൂ, ബയോമെട്രിക് എടുക്കില്ല. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം, 5 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, അവരെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ വിരലടയാളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ.
1: കണ്ണും
0: കണ്ണ്,
1: വിരലടയാളങ്ങളൊക്കെ
0: കയ്യ്, പിന്നെ ഫോട്ടോ.
1: ഒരുപാട് സംവിധാനങ്ങളുമായിട്ട് ആധാർ കാർഡ് ലിങ്ക്ഡ് ആണ്. ഏതൊക്കെയാണ് അങ്ങനെ ഓർമ്മ വരുന്നൊന്ന് പരാമർശിക്കാം.
0: നമുക്ക് പ്രധാനമായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ളത് ആധാർ നമ്മൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട്, സാധാരണ ഇപ്പോൾ നമ്മളതിൽ എല്ലാവർക്കും വാങ്ങാൻ ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ RC ബുക്കിൽ ഈ സംഗതി നിർബന്ധമാണ്. RC ബുക്കിൽ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ വാഹനം വിൽക്കുമ്പോഴോ അതൊക്കെ നല്ല പ്രയാസം ഉണ്ടാക്കും. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് വാഹനം വിൽക്കാൻ കഴിയില്ല. അതിൽ ആധാർ ഇല്ലെങ്കിൽ അതിൽ OTP വരണം. നമുക്ക് വേറെ ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ നമ്മളൊരു എഗ്രിമെൻറ്റ് സെയിൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത് അങ്ങനെ അക്ഷയയിൽ പോവാ, അവിടെ പോയാൽ നമുക്കൊരു OTP പോവും. ആരുടെയാണ് വാഹനം വെച്ചാൽ OTP പോവും. അപ്പോൾ നമ്മൾ OTP പറഞ്ഞു കൊടുത്താൽ നമ്മൾ വിറ്റേണ്ടതില്ലേ, അടുത്ത ആളുടെ മൊബൈൽ നമ്പർ ഇതിൽ ചേർത്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവരെ വാഹനം അവരെ പേരിലായി. അതാണ്, അപ്പോൾ നിർബന്ധമാണ്. അത് ആധാറിലെ ഏത് നമ്പറാണോ അതിലേക്ക് OTP വരാം. അല്ലാതെ നമ്മൾ RC ബുക്കിൽ കൊടുത്ത നമ്പറിലേക്കല്ല OTP വരാം. പല ജനങ്ങളും ആളുകളുടെ തെറ്റിദ്ധാരണ അതാണ്, അതിൽ നമ്പർ ഉണ്ടല്ലോ എന്ന് പറയും, ആധാറിൽ വേറെ നമ്പർ ആയിരിക്കും. അങ്ങനെ പറ്റില്ല. ആധാറിൽ ഏത് നമ്പറാണോ ആ നമ്പറിലേക്കാണ് OTP വരാം.
1: അപ്പോൾ ആധാറിനേക്കാൾ പ്രധാനമാണ് ഫോൺ നമ്പർ അല്ലേ?
0: ആ ഫോൺ നമ്പർ. അപ്പോൾ അതങ്ങനെ കൂടെ വേണം. അതുപോലെ പാൻ കാർഡിൽ നിർബന്ധമാണ്. ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമല്ല, നിർബന്ധത്തിൻ്റെ സമയം കഴിഞ്ഞു. പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാനൊരു സമയം ഉണ്ടായിരുന്നു, ഒരു വർഷം വരെയൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനാണ്. ഇപ്പോൾ പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് 1000 രൂപ ഫൈൻ അടക്കണം ആദ്യം നമ്മൾ, എന്നിട്ട് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റേജ് ചിലപ്പോൾ കട്ടാവലായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്. അത് പാൻ കാർഡിന് അങ്ങനെ പ്രശ്നമുണ്ട്, നിർബന്ധമാണ്. അതുപോലെ ബാങ്ക് അക്കൗണ്ടിന്, ഇപ്പോൾ മുതിർന്ന ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ട് വേണം. ഇത്രയും മേഖലകളാണ്. അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ആധാർ വേണം, ആധാർ മൊബൈൽ നമ്പർ ചേർക്കും വേണം.
1: അപ്പോൾ ആധാർ കാർഡ് ഒരു ചെറിയ കാർഡല്ല?
0: അല്ല അല്ല. ഇപ്പോൾ
1: നമ്മൾ ആധാർ കാർഡിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ആർക്കൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, അത് പുതുക്കേണ്ടതുണ്ടോ, പുതുക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് പുതുക്കേണ്ടത്, അതേപോലെ അതിൻ്റെ പ്രാധാന്യം, ഏതൊക്കെ സംവിധാനങ്ങളുമായി, വകുപ്പുകളുമായി, ഇതര കാർഡുകളുമായി അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷയ കേന്ദ്രം 18 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ വളരെ പ്രകടമാണ്. ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഒരു റെഫറൻസ് ഒന്നുമില്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ട്. ജലീൽ സാറിന് ടീം പീസ് റേഡിയോയുടെ പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ.
2: മാഷാല്ലാ, ജനക്ഷേമത്തിൽ നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകളാണ് നേടാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആധാർ കാർഡ് ഓൺലൈനായി ലഭിക്കാൻ, അത് 2 രൂപത്തിൽ നമുക്കതിനെ പറയാം. ഒന്ന്, ഡൗൺലോഡ് ചെയ്തെടുക്കുവാനുള്ള ഒരു സംവിധാനം, അത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനാവശ്യമായി ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഓർഡർ ചെയ്യാനും സാധിക്കും. അപ്പം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇബിനു അലി അടുത്തനാട്രയും അതുപോലെ അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും നമുക്ക് വിശദീകരിച്ച് തന്നത്.
3: ഇപ്പം നമ്മൾ ഏതൊരു വ്യക്തിയോടാണെങ്കിലും ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് പല രൂപത്തിലുള്ള പ്രതികരണങ്ങളും, ഇപ്പോൾ ഇവിടെക്ക് അതൊക്കെ തന്നെയുള്ള വിഷയം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ വരുന്നതിനനുസരിച്ചാണ് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ പ്രതികരണങ്ങളിൽ നമ്മൾ 2 കാര്യങ്ങൾ, ഞാൻ അത് ചിലപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റിയാക്റ്റീവും ക്രിയേറ്റീവും, അതിൽ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ്, നമ്മളൊരു സ്വഭാവമാണ് പെട്ടെന്ന് പ്രതികരിക്കുക, എന്തിനോടും പെട്ടെന്ന് പ്രതികരിക്കുന്നൊരു സ്വഭാവം. എന്നാൽ അതേ സമയത്ത് നമുക്ക് വളരെ വ്യത്യസ്തമായിട്ട് ആ നമ്മളോട് ഏത് രൂപത്തിൽ പ്രതികരിച്ച വ്യക്തിയാണെങ്കിലും, അത് ഇനി ആർക്കിടയിലായിക്കോട്ടെ, അമ്മായിമ്മേ, മരുമകളോ, ഭാര്യ ഭർത്താവോ, ആര് തമ്മിൽ ഉള്ള ബന്ധമാണെങ്കിലും ശരി, അവിടെ ആ ഒരു റിയാക്റ്റീവിനെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രിയേറ്റീവ് നമുക്കവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ നല്ല വിഷമിപ്പിച്ചിട്ട് നമ്മളെ നല്ല പ്രയാസപ്പെടുത്തി നമ്മളോട് ഒരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുക, പെരുമാറി, നമ്മളെ കൈകാര്യം ചെയ്യുക ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മൾ ആ ഒരു സമയത്ത് റിയാക്റ്റീവ് അവിടെ വരരുത്, റിയാക്റ്റ് ചെയ്യാതെ ക്രിയേറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആലോചിച്ച് ചിന്തിച്ച് നമ്മൾ അവിടെ നമ്മളൊരു കഴിവാണല്ലോ അവിടെ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ കാണിക്കുന്ന ആ ഒരു പിന്നെ എന്താ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് തന്നെയാണ്. അപ്പോൾ ആ നിലക്ക് ക്രിയേറ്റീവ് അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയുന്നുള്ളതാണ്. അത് ഏത് നിലക്കുള്ള ബന്ധങ്ങളിലാണെങ്കിലും, ഇപ്പോൾ വളരെ പിന്നെ അക്രമ സ്വഭാവമുള്ളൊരു ഭർത്താവാണ് വിചാരിക്കുക, അല്ലെങ്കിൽ വളരെ മോശം ദുശ്ശീലങ്ങളുള്ളൊരു ഭർത്താവാണെന്ന് വിചാരിക്കുക, ഒരു പക്ഷേ എനിക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വിധിച്ചു, ഇനി അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെ സ്വഭാവങ്ങളെ ഒക്കെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്കാണുള്ളത് എന്നൊരു തിരിച്ചറിവോട് കൂടിയിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു പോസിറ്റീവ് സംഗതി അവിടെ ഉണ്ടാവും. പലപ്പോഴും നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ളൊരു കാരണം റിയാക്റ്റീവ് എപ്പോഴും നമ്മളിലിങ്ങനെ എന്താ പറയുക, ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് റിയാക്റ്റീവാണ്. പക്ഷെ ക്രിയേറ്റീവ് നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് പുറത്ത് വരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ പറയണത് എന്താ വെച്ചാൽ, ഈ രണ്ട് സംഗതികൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എവിടെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.
4: ഇനിയിപ്പം
3: അതെ, നമ്മൾ ഓരോ സംഭവങ്ങൾ അതെ അതെ നമ്മൾ ഓരോ സംഭവങ്ങൾ പിന്നെ പറഞ്ഞിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നതിൻ്റെ അപ്പുറത്ത് നമ്മളിലൊക്കെ എല്ലാവരിലും റിയാക്റ്റീവും ഉണ്ട്, ക്രിയേറ്റീവും ഉണ്ട്. അതിൽ റിയാക്റ്റീവിനെ ഒഴിവാക്കുക, ക്രിയേറ്റീവിനെ എടുക്കുക.
4: പിന്നെ റാഷണൽ ബിലീഫ് ആൻഡ് ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ, അതിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമേ മുൻകൂട്ടി കാണണം. ഇന്ന ആൾ എന്നോട് പലപ്പോഴും മോശമായി പെരുമാറിയേക്കാം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവർ അവരൊന്നും എപ്പോഴും എന്നോട് 100% വളരെ പിന്നെ സ്നേഹവസ്തൃണമായി തലോടി പെരുമാറാൻ എപ്പോഴും ഉണ്ടായിക്കോണമെന്നുണ്ടല്ലോ. ഒക്കെ മോശമായ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറിയേക്കാം. പലപ്പോഴും എപ്പോഴും വിഷമം വരാറ്, ആരെങ്കിലും പ്രതികരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിഷമം വരിക ഏറ്റവും അടുത്ത ആളുകളുടെ പ്രതികരണങ്ങളായിരിക്കാം. ചിലപ്പം മാവാപ്പ, ഭർത്താവ്, ഭാര്യ, മക്കള്, അല്ലെങ്കിൽ കൂട്ടുകാർ, ഇവരൊക്കെ എന്തെങ്കിലും അവിടെ പ്രതികരിക്കുമ്പോൾ പെട്ടെന്ന് അതിനോട് എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ അതേപോലെ തിരിച്ച് പ്രതികരിക്കും. ഇനി അതെല്ലാം പുറത്ത് അങ്ങനെയായിരിക്കാം. പക്ഷെ ആരും എപ്പോഴും ഏത് രൂപത്തിലും പ്രതികരിക്കാം, അവിടെ ഞാൻ എങ്ങനെയായിരിക്കണം എന്നൊരു തോട്ട്, ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് ഇട്ട് വെക്കണം. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ഒരു ചിന്ത എവിടെയും ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കൂലല്ലോ. ചിന്തിക്കുക എപ്പോഴും ഇമോഷനാണ് മുന്നിലുണ്ടാകുക. വികാരം, വൈകാരിക തലങ്ങളാണല്ലോ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. വികാരത്തെ അടക്കി വെക്കാൻ കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, വിവേകം പുറത്തേക്ക് ചാടുന്നത്. വിവേകം അതായത് വിവേകത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. അതിൽ കുറെ ഈ അമിഗ്ദല ഹൈജാക്ക് എന്നൊക്കെയാണ് സാധാരണ അതിന് പറയാറുണ്ട്. അമിഗ്ദല ഹൈജാക്ക് ചെയ്ത് പോകുന്നതാണ് സംഭവം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പൊ ഈ ദേഷ്യത്തെ കുറിച്ച് പറയാറുണ്ട്. ദേഷ്യം, ഒരാൾക്ക് ഭയങ്കര ദേഷ്യമുള്ള ആള്, ഇപ്പൊ പുതിയൊരു റിസർച്ച് നടത്തിയെന്ന് വെച്ചാല്, മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ വായിച്ചു ഓർമ്മയുണ്ട്, ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആരോടാ ദേഷ്യം ഉണ്ടെങ്കിൽ ഓലെ തെറാപ്പിസ്റ്റ് ഓലെ റൂമ് കൊണ്ടുപോയിട്ട് തലയിണക്കി ഇട്ടിട്ട് അടിക്കും, അത്ര ഇന്ന ആളാണ് വ്യക്തിയാണ്, അയാൾ അടിച്ചു തീർക്കുകയുള്ള ദേഷ്യം. പക്ഷെ അങ്ങനെ അടിച്ചു തീർക്കുക വഴി അതൊരു അയാളെ മനസ്സിനെ പറ്റിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുറേ ആൾക്ക് റിലാക്സ് ആവുന്നതാണ്. പക്ഷെ ഖുർആൻ പറഞ്ഞത് പോലെ കാവമീനൽ ഓയില എന്ന് പറയുന്നത്, പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴാണ് ഈ പ്രതികരിക്കുന്നത്. ദേഷ്യത്തെ പിടിച്ചു വെക്കുന്ന, സപ്രസ് ചെയ്യുക, നമ്മൾ ഉള്ളിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ അനുവദിക്കാതെ അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഉരുകി പോകുന്ന, പുറത്തേക്ക് പ്രതികരിച്ചു കഴിഞ്ഞ ഒരു ദേഷ്യം അതിൻ്റെ അനുരണനം അല്ലെങ്കിൽ ബാക്കി അവനിൽ ബാക്കിയാവുന്ന. അപ്പം ശരിക്കും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക, പിടിച്ചു വെക്കുക, ആ സെൽഫ് കൺട്രോൾ എന്നുള്ളത് തന്നെയാണ്. ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ തോന്നുമ്പോഴേക്ക് പിടിച്ചു വെക്കാൻ പറ്റുക എന്നുള്ളത്.
3: ഒരു സി റിയാക്റ്റീവിൻ്റെ മുമ്പിൽ ഒരു സീറ്റ് കൊടുത്താൽ ക്രിയേറ്റീവായി, ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ ദേഷ്യം പിടിച്ച് തല്ലുന്ന ഉമ്മമാരൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് പിന്നെ ആ ഒരു ചിന്ത, ഇപ്പോൾ ഞാനിങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവനക്ക് വേദനിക്കും, പിന്നെ നമ്മൾ കുറേ എന്ത് ചെയ്യും, അവനെ വിളിച്ചെടുത്തിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
3: ഇൻഷാല്ലാ, ഈ ഒരു വൈബിൻ്റെ സമയത്ത് നമുക്ക് ശ്രോതാക്കൾക്ക് ഏറെ അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള ആളുകളുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ട് നാം കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ഒരു തലക്കെട്ടിൽ അഫ്ലഹ് തായക്കോടാണ് നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും, ഞാൻ അഫ്ലഹ് ബിൻ മുഹമ്മദാണ്. നമ്മൾ ശരിക്ക് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷം വേണം, അസ്വസ്ഥതകളാണ് കൂടുതലെന്നൊക്കെ പറയൂലേ. ഇപ്പം നമ്മൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങൾ എന്നല്ല, നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ആണുങ്ങളാണല്ലോ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇവർ അല്ലെങ്കിൽ സ്ത്രീകൾ ആരാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ജോലി നോക്കുന്നു, നമ്മൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു പാതയാണ് അല്ലേ. ഇപ്പോൾ സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുക, പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുക. ആ കുട്ടികളെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്കുണ്ടായ കുട്ടീൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ആനന്ദ നിർവൃതി എന്നൊക്കെ പറയാലേ, എന്ത് രസമാണത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കാലക്രമേണ അതല്ലെങ്കിൽ ഈ ഒരു സമയം അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക് അല്ലേ. ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക്. അതായത് കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്, ജോലിയുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും നമ്മളിങ്ങനെ പോകുന്നുണ്ട്. പല ആളുകളോടും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയും. ചില ആൾക്കാർ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുമ്പോൾ, ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പുറത്തുനിന്നുള്ളൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും, എല്ലാം മനോഹരമായിരിക്കും. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ അതിന് വലിയ രസമുണ്ടാവില്ല, അസ്വസ്ഥതകളാണ്. എന്താണ് അസ്വസ്ഥതകൾ? അസ്വസ്ഥത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അസ്വസ്ഥത എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ നല്ലതിനെ കാണാൻ പറ്റാണ്ടാണോ എന്നറിയില്ല. എന്താണെങ്കിലും മെയിനായിട്ട് ഈ അസ്വസ്ഥത, കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥത അല്ലെ അസ്ഥിരത, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരും പറയുന്നൊരു കാര്യം, കുട്ടികളുടെ കാര്യത്തിലൊരു ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ വൈക്കൊന്നും കിട്ടുന്നില്ല, എന്താണിത് ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല, ഫോണിലാണ് ഫുൾ സമയം, അതല്ലെങ്കിൽ പുറത്ത് പോയാൽ ഉള്ളിലേക്ക് വരുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ 100 കൂട്ടം പരാതികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയാനല്ല വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ കുടുംബം മൊത്തമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ ഈ ആരോട് ചോദിക്കുകയാണെങ്കിലും ആദ്യം പറയുന്നുണ്ടാവാം മക്കളുടെ കാര്യം. ഈ മക്കളുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയാം. നമ്മൾ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലേ, എത്രങ്ങാനും ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്. തലങ്ങും വിലങ്ങും പാരൻറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ക്ലാസ്സുകളാണ് അല്ലേ, കുറേ യൂട്യൂബിലും അതുപോലെ ഈ കേൾക്കുന്ന ഈ മീഡിയത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, പക്ഷെ കൂടുതലും ഇല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നമ്മൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ റൂട്ട് തപ്പുന്നില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ABCDEFG അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിക്കൂലേ. മലയാളത്തിൽ നമ്മൾ അ ഇ ഉ അങ്ങനെയല്ലേ പഠിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ABCD പഠിക്കാതെ, അല്ലെങ്കിൽ വേണ്ട അ ഇ ഇ അങ്ങനെ ഈ അക്ഷരമാല പഠിക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അംബുജം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കൽ നടക്കുമോ? ഇല്ലല്ലോ. നമ്മളാദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളാദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ റൂട്ട് പഠിക്കണം. റൂട്ട് എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിലും ഈവൻ നമ്മുടെ കാര്യമാണെങ്കിലും, ഒരു മനുഷ്യൻ ഇപ്പം നിങ്ങളുടെ കുട്ടി എന്നുള്ള നിലക്ക്, ഇപ്പോൾ കുട്ടി അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയാണ്, നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളെല്ലാവരും കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവാം. അല്ലെ, കുട്ടിക്കാലത്തല്ല, ഇപ്പം നിങ്ങളുടെ കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്കൊക്കെ മെയിനായിട്ട് പറയുന്ന സ്വഭാവ അത് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതായത് സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെയും മക്കളെയും പിന്നെ ഡിസ്റ്റൻസിലേക്ക് ആക്കുന്നത് അല്ലേ, പിന്നെ അടുപ്പിക്കാതിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചില കുട്ടികളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് ഉണ്ടെന്നും, എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതിൻ്റെ കുട്ടിക്ക് ഇല്ലയെന്നും 100% നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ബൗണ്ടറി വേണം, അത് പിന്നെ ചർച്ച ചെയ്യാം എന്താണെങ്കിലും. അപ്പോൾ നമ്മളീ പറയുന്നത് റൂട്ടിൻ്റെ കാര്യമാണ് അല്ലേ. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരാണ്. വേര് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കേട്ടോ, നമ്മളാവുന്ന കുട്ടി, ഞാനാവുന്ന കുട്ടി, നിങ്ങളാവുന്ന കുട്ടി, നിങ്ങളുടെ കുട്ടി, അപ്പം ഇവരുടെയൊക്കെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ? പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ, പല പെർസെപ്ഷനും ഉണ്ട് ഇതിന്. സ്റ്റിൽ നമുക്കിങ്ങനെ നോക്കാം. ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 3 കാര്യം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ന് ആലോചിക്കരുത്, നിങ്ങൾ എന്നുള്ള കുട്ടിയെയും കൂടി നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ സമൂഹം അങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ് എന്നതിനും അപ്പുറം നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് സ്വാധീനിക്കുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ 3 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. അതിൽ 1-ാമത്തേതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല, നമ്മൾ CBSE ICSE പിന്നെ അതുപോലെ മെട്രിക്കുലേഷൻ സിലബസിൽ അല്ലെങ്കിൽ പുറത്ത് നാട്ടിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഈ സംഭവമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ, ചെറുപ്പത്തിൽ കിട്ടിയ അറിവുകളുണ്ടല്ലോ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ്. എങ്ങനെ? ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ മോനോട് നിങ്ങൾ പറയാണ് പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്ന നാടോടി സ്ത്രീകളൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് നാടോടി സ്ത്രീകൾ വരികയാണെന്ന് വിചാരിക്കുക. ഈ നാടോടി സ്ത്രീകൾ വരുന്ന സമയത്ത് അവർ കഴിയുന്നതും വീടിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും, പാരൻ്റൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവം, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ഇവർ കുട്ടികൾക്ക് പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് അറിവുകളില്ലേ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, പിന്നെ പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്തിനാണ്? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പൊളൈറ്റ്നസ്, ഒബീഡിയൻസ്, ലോയാലിറ്റി, ഇൻ്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ഈ കറേജും എഫിഷ്യൻസി ഒക്കെ എന്തിനാണ്? നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ കൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു സിസ്റ്റമാണ് പോലീസ്. അതാണ് ആ സേന അല്ലേ. പക്ഷേ നമുക്കൊക്കെ പോലീസിന് പേടിയാണ്. നമ്മുടെ മക്കൾക്ക് പേടിയാണ്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് വീണ്ടും, എല്ലാവരും കേസല്ല പറഞ്ഞത്, പൊതുവായിട്ട്. അപ്പോൾ ഈ പോലീസിന് എങ്ങനെ പേടി? നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുട്ടീനോട് പറയും പോലീസ് വരുന്നുണ്ട്, വേഗം കഴിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ അതാ പോലീസ് പോലീസ്. ഈവൻ സെക്യൂരിറ്റികളെ വരെ കുട്ടികൾക്ക് പേടിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പം നമ്മളുടെ പൈസ കൊണ്ടാണ് ഗവൺമെൻറ് പോലീസിനെ സേവ് ചെയ്യുന്നത് അല്ലേ, സേവിക്കുന്നത് എന്നിട്ട് നമ്മൾ പോയിട്ട് മിസ്റ്റർ പോലീസ് നിങ്ങൾ നമ്മുടെ പൈസ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരായിട്ട് കമ്പനിയുമില്ല, നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അവരായിട്ട് അല്ലേ. പോലീസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയത്തിൻ്റെ കണിയൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വേറെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ. മനസ്സിലാവുണ്ടോ? എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾക്കിങ്ങനെ അല്ല, ചില ആൾക്കാർക്ക് 9 മണിയെന്ന് പറഞ്ഞാൽ 9 മണിയാണ്, 9:01 അല്ല, 9:01 ആയിക്കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം മാറും. അതിൻ്റെ റീസൺ എന്താണ്? ഇവരെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഓക്കെ, അത് ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെ, അത് അങ്ങനെ അതിൻ്റെ റീസൺ ആ അവരെങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തേത്, അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷനാണ്, രണ്ടാമത്തെ കാര്യം പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലേ. എക്സ്പീരിയൻസ് ആണ് പറയുന്നത് രണ്ടാമത്തെ. എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ട്യൂഷന് പോയി. ഓക്കെ, ട്യൂഷന് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ആ പിന്നെ വ്യക്തിയിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ട്. ദുരനുഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവും. ഓക്കെ, മർദ്ദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് വളരെ മോശമായിട്ട് അബ്യൂസിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും, അവിടെയും ഇവിടെയൊക്കെ തൊട്ടിട്ടും സ്പർശിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പം നിങ്ങൾ അവിടെ ട്യൂഷന് പോയിട്ട് നിങ്ങളവിടെ ട്യൂഷന് നിർത്തി. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോയി എന്ന് വിചാരിക്കുക. ആ ട്യൂഷന് പോയ സ്ഥലത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്യൂഷന് പറഞ്ഞേക്കോ, ആ സ്വഭാവത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം സൗദി അറേബ്യയിൽ ക്ലാസ് എടുക്കുമ്പോൾ, റിയാദിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 6'3" പൊക്കുള്ള ഒരാൾ വന്നു, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട്. മുപ്പര് പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിന് ശേഷം കാണാം. അപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ബന്ധമില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടി വിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടി വി എന്ന് പറഞ്ഞാൽ മാച്ച്, അതായത് അന്ന് ഫുട്ബോൾ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ട് കളി കാണാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ല എന്ന്. അപ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യുകയാണ്, അതെന്താ പോയാൽ, എന്താ പ്രശ്നമോ, അങ്ങനെ പറയാൻ പറ്റുമോ? മൂപ്പര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതായത് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ. കുട്ടികളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു കളി കാണാൻ പോട്ടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിലാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ടി വി കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ പിന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ, ഇദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുകയാണ്, മനസ്സിലാവുണ്ടോ? വളരെ സാരമായിട്ടാണ് ബാധിക്കുന്നത്. ഇത് ഒരു മനുഷ്യ ഇതാണ് ഒരു മനുഷ്യൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മനസ്സിലാവുണ്ടോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്വാധീനം. മൂന്നാമത്തെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് എക്സ്പീരിയൻസ്, മൂന്ന് ജനറ്റിക്സ്. ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ. ഏതോ ഒരാൾ പറഞ്ഞത് ഇതൊരു 40% ജനറ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന അധിക സ്വഭാവങ്ങളോ അല്ലെങ്കിൽ 40% താഴെ വരുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്നും കൂടിയും കിട്ടിയതാണ്, മനസ്സിലാവുണ്ട്? അപ്പോൾ നമ്മൾ പറയും എൻ്റെ ഒരു സ്വഭാവവും ഇവനില്ല എന്ന് പറയും, തോന്നുകയാണ്, മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുന്നേ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി കുട്ടികളായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അല്ലെങ്കിൽ 40% എൻ്റെ സ്വഭാവമാണല്ലോ എന്നുള്ളതാണ്, മനസ്സിലാവുണ്ടോ? അപ്പം ഇനി എന്തെങ്കിലും അലമ്പ് കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, 40% എൻ്റെ ആയിപ്പോയി അല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയാം. എന്താണ്, അപ്പം നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ആണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങളും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടിലേക്ക് നമ്മൾ പോകണം. ഈ റൂട്ടിലേക്ക് പോകാറിന് എന്താ, നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സംബന്ധിച്ച് ഇതെന്തറിയോ ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു മേജർ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ വേറെ അലമ്പിലേക്കൊന്നുമില്ല, എൻ്റെ ഭാര്യയെയും കുട്ടികളെയും എൻ്റെ വാപ്പനെയും ഉമ്മനിക്ക് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോവാറുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലേ, അപ്പം നമ്മൾ വിചാരിക്കും എൻ്റെ ഭാഗം കറക്റ്റ്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ കട്ടിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കുന്നത്, നല്ലോണം പിന്നെ എന്താ പറയുക, വായിട്ടളിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ സൈഡ് പെർഫെക്റ്റാണ്, എൻ്റെ സൈഡിന് ഒരു പ്രശ്നമില്ല അല്ലേ. പക്ഷേ സുഹൃത്തുക്കളെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ചിന്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ വേണ്ടത് ചിലപ്പോൾ അതാവൂല, മനസ്സിലാവുണ്ടോ. അവർക്ക് വേണ്ടത് ചിലപ്പോൾ വേറെ ഒന്ന്, ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ സമയം, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടാവും, ചിലപ്പോൾ ടൂറ് പോകുന്നുണ്ടാവും ഇവരുടെ കൂടെ, പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്തേക്കാണോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ല, മനസ്സിലായി. പിന്നെ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളോടും കൂടെ അവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാണ്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫാമിലി പിന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഒരു ഇതൊന്നും ബാക്കിയുള്ളവരെ വിഷയമല്ല, മനസ്സിലാവുണ്ടോ. അതായത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ, ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ ഹോ ഇത്രയൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സാധ്യത ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, നമ്മുടെ മാതാപിതാക്കളെ ചെറുപ്പത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മൾ അപ്പം ചിന്തിച്ചിരുന്നോ, ഓ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിച്ചിരുന്നോ. നമ്മൾ നമ്മുടെ കളികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു, അപ്പം അതേ അവകാശം നമ്മുടെ മക്കൾക്കും ഉണ്ട്, മനസ്സിലാവുണ്ടോ. അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ ബേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ടിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. റൂട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഈ സ്വഭാവം എങ്ങനെ ഉണ്ടായി, ഈ സ്വഭാവം എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സൈഡ് നമ്മൾ ക്ലിയറാന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും, മനസ്സിലായോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ നിന്ന് നമ്മൾ ഒരു വേറിട്ടൊരു ചിന്ത അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് നമ്മൾ നടക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് വേറുള്ള വഴി? അതായത് ആദ്യം എവിടെയാണ് പ്രശ്നം. അപ്പം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ആദ്യം പോകണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കുട്ടികളെ ഫോണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഫോണ് യൂസ് ചെയ്ത് പിന്നെ കൗൺസിലിങ്ങിന് പോയിട്ട് നന്നായി ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നന്നാവില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫോണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണിൻ്റെ ഒക്കെ സംഭവം വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്കത് മുളയിലേ നുള്ളാൻ കഴിയണം. ഇത് പിന്നെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം പിടിച്ചു വെച്ചിട്ടോ അത് പ്രശ്നങ്ങൾ കൂട്ടല്ലാതെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, മകന് അമിതമായിട്ട് യൂസ് ചെയ്യാണ് ഫോണ് എന്നുള്ള രീതിയിൽ ഒരു പിതാവോ ഒരു മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിന്നെ അവനെയോ അവളെയോ ഭീഷണിപ്പെടുത്തിയിട്ട് ഫോണ് വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഈ ഫോണൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഫോണെടുത്തു വെച്ചിട്ട് ഇവർ പറയാണ് പിന്നെ ഇനി നിനക്ക് ഫോണൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ, ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുമോ, എൻ്റെ മാതാപിതാക്കൾ ചെയ്തത് ശരിയായൊരു നടപടിയാണ്, എനിക്ക് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അങ്ങനെ ചിന്തിച്ച് ആ കുട്ടി ഇരിക്കുക. അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആഹാ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം അവിടെ ഫ്രീഡം അല്ല, എന്താണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. 99% ഈ രണ്ടാമത് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അല്ലേ, അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവിടെയൊക്കെ നമ്മളിപ്പോൾ സ്നേഹം അവിടെ ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് പ്രൈമറി പ്രോബ്ലം. കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം എന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചില്ലേ, ഇതല്ല ആശയവിനിമയം. മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ഈ ഫോണിൻ്റെ കേസ് പറഞ്ഞു, ഫോണിൻ്റെ കേസ് എടുത്തു വെച്ചു, ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളത് എടുത്തു വെച്ചു, നിങ്ങളത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എടുത്തു വെച്ചതെന്നും നിങ്ങളെന്തിനാണ് അത് എടുത്തു വെച്ചതെന്ന് കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം എന്ത് കുട്ടി തോന്നും, ഞാൻ കളിച്ചിട്ടാണ് എടുത്തു വെച്ചതെന്ന് ചിലപ്പോൾ തോന്നും. അതല്ലെങ്കിൽ രണ്ടാമത് തോന്നുക, അല്ലെങ്കിലും എനിക്ക് മാത്രം ഇവിടെ മാത്രമേ ഫ്രീഡം ഇല്ലാത്തുള്ളൂ, ഇവരെ മക്കളായി ജനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയൊക്കെ പറയും. മനസ്സിലാവണ്ട? ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ, ഇപ്പോൾ എന്താ പറയുക, ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് മക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം മെസ്സേജ് അയക്കുമ്പോൾ നമ്മളേറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് മടുത്തിട്ടുണ്ടാവും ഇവർക്കൊക്കെ. ഈ മടുക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആവില്ല മടുക്കേ. ഈ ടീനേജിൻ്റെ വലിയൊരു പ്രശ്നം അങ്ങനെയാണ്, അതായത് പെട്ടെന്ന് മടുക്കുമല്ലോ, അതായത് എല്ലാം പെട്ടെന്ന് വേണം, ദേഷ്യം പെട്ടെന്നാണ്, സങ്കടം പെട്ടെന്നാണ്, എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വേണം. ഇത് ഇതിങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരിക്കലും ടീനേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ഈ ടീനേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ മോന് മാത്രം ഈ പ്രശ്നം, എൻ്റെ മോൾക്ക് മാത്രം ഈ പ്രശ്നമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഈ ടീനേജിൻ്റെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് സാർ അവരിങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്ന, എൻ്റെ കുട്ടി ഒന്നും മിണ്ടിയിരുന്നില്ല, ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നെങ്കിൽ മുറുമുറുക്കുകയാണ്, അല്ലെങ്കിൽ പിറുപിറുക്കുകയാണ്, അതല്ലെങ്കിൽ ഭയങ്കര ചൂടാവുകയാണ്, എന്താണ് സാർ ഇങ്ങനെയും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അത് അവരുടെ പ്രായം അങ്ങനെ ആയത് കൊണ്ടാണ് സാർ, അതാണ് എൻ്റെ മറുപടി. മനസ്സിലാവുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആശയവിനിമയം ഇതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് നമ്മൾ ഇതിൽ പെടുത്തുന്ന എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം ഒരാൾക്ക് മനസ്സിലാവണം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവർക്ക് മനസ്സിലാവണം, അതാണ്. മനസ്സിലാവണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയണം, എനിക്ക് എൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭൂമിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, അത് നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇയാൾക്ക് ഉമ്മനെ ഉള്ളൂ അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഉമ്മയായിരിക്കണം ഇയാളെ നോക്കി വളർത്തിയിട്ടുണ്ടാവും അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഇയാളുടെ വാപ്പ എത്ര പോരാണോ, വാപ്പനത്ര ഇഷ്ടമല്ല തോന്നണു, അതുകൊണ്ടല്ലേ ഉമ്മനോട് ഇത്രത്, അങ്ങനെ ചിന്തിക്കാം. മൂന്നായില്ലേ? ഇനി നാലാമത്തത്, വാപ്പർ ക്രൂരനായിരിക്കാം, അല്ലെങ്കിൽ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം ഉമ്മ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, വാപ്പ കുറച്ച് സ്ട്രിക്റ്റായിരിക്കും, ഇങ്ങനെ പല രീതിയിൽ വിചാരിക്കാമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്കിൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച എനിക്കിൻ്റെ വാപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, അതാണ് പ്രശ്നം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ, ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ, ഭർത്താവിനോടൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, തിരിച്ച് പറയുമ്പോൾ, മറിച്ച് പറയുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിച്ചതാണോ അവർക്ക് മനസ്സിലായത്, അതല്ലെങ്കിൽ അവരുദ്ദേശിച്ചതാണോ നമുക്ക് മനസ്സിലായത്. ഇതിന് ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ആവശ്യമാണ്. മനസ്സിലായില്ലേ? ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടമാണ്. സോ നമ്മളെ സംസാരങ്ങൾ കൃത്യതയും സ്പഷ്ടത ഇല്ലെങ്കിൽ അത് കൃത്യമാവില്ല. മനസ്സിലാവുണ്ടോ? ഇഷ്ടത്തിനൊരു കുറവില്ല, നമുക്ക് മക്കളെ ഇഷ്ടമാണ്, മക്കൾക്ക് നമ്മളെ ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്? കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടും പ്രത്യേകിച്ച് പറയുകയാണ്, അതായത് പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ, ടീനേജ് കാലഘട്ടം എല്ലാ കാലഘട്ടവും, പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് സംഭവിക്കുന്ന ഒരിതെന്താ വെച്ചാൽ, ഒരു പരാതിപ്പെട്ടിയായിട്ടാണ് ഇവരെ മക്കൾ കാണുക. ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന, ആ ഡ്രസ്സ് എങ്ങനെ ഇട്ടൂടെ, എന്താ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലെ ജോലി പിന്നാലെ, നിനക്ക് പുറത്തു പോയിക്കൂടെ, എന്താ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല, പഠിക്കൂല, അടിക്കൂല, തിരിക്കൂല, മറയ്ക്കൂല, അങ്ങനെ നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് സ്നേഹം, ആവലാതി, ആകുലത, പിന്നെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടാക്കുക യൂസ് ചെയ്തോളും, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ, നമുക്കതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ സ്നേഹവും ആകുലതയും ഈ മക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്കൊരു ശത്രുവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മക്കളെയല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കൃത്യമാണ്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാം? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു തുറന്ന് പറച്ചിൽ അത്യാവശ്യമാണ്. എന്താണ് തുറന്ന് പറച്ചിൽ? തുറന്ന് പറച്ചിൽ എന്നുള്ള തുറന്ന ചർച്ച എന്ന് വേണമെങ്കിലും ആക്കാട്ടോ. അതായത് നിങ്ങൾ ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട് ഇപ്പം മോനു പിന്നെ ഒമ്പത് മണിക്കൊന്ന് കൂടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അങ്ങനെയല്ല, അതായത് നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ അടുത്ത് പോയിട്ട് എനിക്ക് തോന്നണ എൻ്റെ അടുത്ത് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും എന്നല്ല പറയുന്നത്, അതൊരു നല്ല ഓപ്പണറാണ് ഈ വർത്തമാനം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുക. കുട്ടിയോട് എങ്ങനെ സംസാരിക്കുക? കുട്ടികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സിംഗിള് പോയാൽ തന്നെയാണ് മക്കളും നല്ല സിംഗിള് പോവുള്ളൂ അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ വിഷയം അതല്ലല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് സംസാരിക്കുക, ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് പറയാം ഞാനൊരു ക്ലാസ് കേട്ടു, അതല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞതാവില്ല നിനക്ക് മനസ്സിലാവുന്നത്, ചിലപ്പോൾ ഞാൻ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഞാൻ പറയുന്നത് ചില സമയത്ത് എൻ്റെ വാപ്പയ്ക്ക് മനസ്സിലാവാറില്ല, ഞാൻ ചെറുപ്പത്തിൽ പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല, അപ്പം നിനക്കോ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ, നമ്മളൊരു ടീമല്ലേ എന്നൊക്കെ ചോദിച്ച്. അതായത് ഇത് കേൾക്കുന്ന മക്കളൊരു ഷോക്ക് ഉണ്ടാവും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഒരു ഒരു ക്ലാസ്സിൻ്റെ ഇടക്ക് ഒരാളോട് ചോദിച്ചു, പിന്നെ എങ്ങനെ ചോദിച്ചത്, വെൻ ഇസ് ദ ലാസ്റ്റ് ടൈം യു ഹഗ്ഡ് യുവർ കിഡ്, അതായത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ മകനെ കെട്ടി പിടിച്ചത് എപ്പോഴും. അപ്പോൾ അത് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കേസാണ് വന്നത്, പക്ഷെ അതിലേക്ക് അറിയാതെ മക്കളും വന്ന് പോയതാണ്. അപ്പോൾ ഈ പിന്നെ അവസാനം അത് മകളുടെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വേറെ റേഞ്ചിലേക്ക് പോയി. വേറെ റേഞ്ചിലേക്ക് പോയിട്ട് അത് നമ്മളൊരു പിന്നെ തരത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ, അവളത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, ഇദ്ദേഹത്തിൻ്റെ കൈ വറക്കുക, സ്വന്തം മോളാണ് കൈ വറക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ശീലമല്ല, മടി, അദ്ദേഹം വിയർക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ നിങ്ങളുടെ ഒന്നര വയസ്സുള്ള മോളെ എന്നാ കെട്ടിപ്പിടിച്ച് നല്ല കേട്ടോ ചോദിക്കുന്നത്, നിങ്ങളുടെ പ്രായമായ മക്കളെ നിങ്ങൾ എന്നാണ് ലാസ്റ്റായിട്ട് കെട്ടിപ്പിടിച്ചത്, അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് കളിച്ചത്? ഈ ഫാമിലിയുടെ കൂടെ കളിക്കുക എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ഈ ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്, തുറന്ന് പറച്ചിലുകൾ, കളികളി. കളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ കൂടെ ഫുട്ബോൾ കളിക്കണമെന്നൊന്നുമില്ല, വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളുണ്ട്, വീട് നല്ല രസമാണ്, നമ്മളതിന് നിൽക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് സമയം വേണം. ഓക്കെ, ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനായി നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഓണാക്കി വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ആ എവിടെ എന്താ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ സംസാരിച്ച് നിങ്ങൾ അവിടെ കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്ത് നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കി പിന്നെ കോളേജ് ഗ്രൂപ്പിലും ഒക്കെ പോയി പിന്നെ നിങ്ങൾക്ക് സംഘടന ഉണ്ടായി സംഘടന ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പറഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ എന്നിട്ട് ആ ഉറങ്ങിയില്ല എന്താ, അതല്ല, അങ്ങനെയല്ല. ആദ്യം ശരിയാവേണ്ടത് നമ്മളും കുടുംബമൊക്കെ അല്ലേ, പിന്നല്ലേ നാട്ടുകാർ നന്നാവണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മനുഷ്യൻ ലോകം മൊത്തം നേടിയിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ച പോലെ, ആ ഒരു സംഭവം ക്ലിയറായില്ലേ, പിന്നെ നമ്മള് നമുക്കൊരു നമുക്ക് എത്രമാ, കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എവിടെ പോയാലും നമുക്ക് തിരിച്ചു കയറി വരാനുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ടല്ല നമ്മളെ ഗൃഹനാഥൻ ഗൃഹനാഥ എന്നൊക്കെ പറയുന്നത്, അതിന്റെ നാഥൻ നാഥ ഒക്കെ നമ്മളാണ്, അതിന്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോ പിന്നെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുമ്പോ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ നന്നാവും എന്നുള്ളതൊക്കെ ചില വെറും തെറ്റിദ്ധാരണയാണ്, മനസ്സിലായില്ലേ. ചുറ്റുപാട് മാറാതെ ആരും നന്നാവൂല, അതല്ലെങ്കിൽ അയാൾക്കായിട്ട് തോന്നണം ഇതെങ്ങനെയാണ്, ഇത് അങ്ങനെ ആയിരിക്കണം, ഇതിങ്ങനെയാ പോവാൻ പോണേ എന്നുള്ളതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആശയവിനിമയം നന്നാക്കുക, നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുക, പുറത്തു പോയി സംസാരിക്കുക, മക്കളായിട്ട് വെറുതെ പുറത്തു പോവാ, നടന്നു പോയാൽ മതി, നടന്നു പോയിട്ട് സംസാരിക്കുക, എന്താണ് എങ്ങനെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിനക്കിപ്പോൾ, എന്തൊക്കെ ആഗ്രഹങ്ങൾ. സി ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ, നിങ്ങളുടെ വാപ്പ നിങ്ങളെ തോളിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് നിങ്ങളെ പുറത്ത് നടക്കുകയാണ്, നിങ്ങളിട്ട് അതായത് ഇരുട്ടാണെന്ന് കൂട്ടിക്കോ, നിങ്ങളെ രാത്രി പുറത്തിറങ്ങിയിട്ട് നടക്കുകയാണ്, റോഡിലൂടെ നടക്കുക, റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ പോകുന്നത്, എന്താ അവസ്ഥ, അടിപൊളിയല്ലേ, നന്നായിട്ട് പോകുന്നില്ലേ, സൂപ്പറല്ലേ, ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്, അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത്, സോറി, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ലേ, അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവത്തിലേക്കല്ലേ നമ്മളെ നയിക്കുക. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുക, ഇരുന്ന് സംസാരിക്കുക, പൊതു കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരട്ടെ, എല്ലാം നന്നാവട്ടെ. അപ്പോൾ ആശയവിനിമയമാണ് എല്ലാതിൻ്റെയും റൂട്ട്, അടിത്തറ, അതിലേക്ക് നമ്മൾ പോട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുക, അല്ല നാട്ടുകാരത്ത് പോയിട്ടല്ല. എല്ലാം സൂപ്പറാവട്ടെ, നന്നാവട്ടെ. അസ്സലാമു അലൈക്കും.
5: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത് സ്നേഹക്കോട്, കുടുംബങ്ങളിൽ കുടിൽത്തനരായി, ഈ ഒരു വിഷയമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൈറ്റിലാണ് തീർച്ചയായിട്ടും അതിനെ അർത്ഥവത്താക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പീസ് റേഡിയോ സ്നേഹക്കോട്. അതിൻ്റെ എപ്പിസോഡുകൾ, മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതിലും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ സ്നേഹക്കോടിലൂടെ നമ്മൾ കേട്ടത്. അഫ്ലഹ് താഴേക്കോടായിരുന്നു നമ്മോട് സംസാരിച്ചത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഈ വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂടിലെ സംസാരം. ഇനി നാം നേരെ അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമും അതുതന്നെയാണ്. പീസ് റേഡിയോ വൈബ്സിലെ അവസാന പ്രോഗ്രാമായ അൽ ഉസൂലിൽ ഇന്ന് സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, ഈ വിഷയവുമായി അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ وعلى آله وصحابه الفائزين برضا الله أما بعد പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അവരിൽ നിന്ന് മതം പഠിച്ച് ഗ്രഹിച്ചിട്ടുള്ള താബിഉകളുടെയും കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വ്യാപിച്ചതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആ ഹദീസുകൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ സഹിച്ചിട്ടുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളുമാണ് നാം കഴിഞ്ഞ ക്ലാസുകളിൽ കേട്ടത്, പഠിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം, അഥവാ ഹിജ്റ 11-ാമത്തെ വർഷത്തിന് ശേഷം, ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം പ്രവാചകൻ്റെ വചനങ്ങളുടെ പഠന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ നാടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവാചകാധ്യാപനങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ പഠനങ്ങൾ ക്രമപ്രവൃദ്ധമായിക്കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ചരിത്രാന്വേഷണമാണ് നാം ഇനി ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതിന് ശേഷമാണ് പ്രവാചകൻ്റെ വഫാത്തുണ്ടായത്. അവസാനമായി ഷാമിലേക്ക് പോകുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെ സൈന്യവുമായിക്കൊണ്ട് നിയോഗിച്ചിരുന്നു. നമുക്കറിയാം ഷാം എത്ര വിശാലമായ രാജ്യമായിരുന്നു. പക്ഷേ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ്റെ വഫാത്തുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ നിയോഗിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ കാലഘട്ടങ്ങളിൽ ഇസ്ലാം പടർന്നു പന്തലിച്ചു. ഫലസ്തീൻ, ലബനാൻ, സിറിയ, പേർഷ്യ, അന്തുലുസ് എന്നിങ്ങനെ ഇസ്ലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഇസ്ലാം അതിൻ്റെ പ്രയാണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഖുലഫാഉർ റാഷിദിൻ്റെ കാലഘട്ടം. സഹാബത്ത് ഏതെങ്കിലും ഒരു നാട് ഇസ്ലാമിൻ്റെ കീഴിൽ ജയിച്ച് അവിടെ ഇസ്ലാമിക ഭരണം കൂടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആ നാട് വന്നു കഴിഞ്ഞാൽ, അവർ പ്രഥമമായി ചെയ്തിരുന്ന പ്രവർത്തനം അവിടെ ഒരു പള്ളി ഉണ്ടാക്കും. ഒരു മർക്കസുൻ ലിൽ ഇൽം, ഒരു ഇൽമിൻ്റെ കേന്ദ്രം അവിടെ പണിയും. അത് പള്ളിയായിരിക്കും. ആ പള്ളിയിൽ ഒരു സഹാബിയോ അതല്ലെങ്കിൽ താബിഈയോ ആളുകൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിമിനെ ആ പള്ളിയിൽ അവർ നിശ്ചയിക്കും. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ഒരു പ്രവണത തുടർന്നു വന്നു. അങ്ങനെ മദീനയിൽ ജീവിച്ചിരുന്ന പല സഹാബിമാരും ഈ വികസിതമായ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇൽമ് പ്രചരിപ്പിക്കുവാൻ വേണ്ടി യാത്ര പോവുകയും അവർ ആ നാടുകളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവിടെയുള്ള ആളുകൾക്ക് അറിവിൻ്റെ മുത്തുകൾ പകർന്നുകൊടുത്ത്, ചെറിയ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത്, ആ നാടിനെ ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുവാൻ അവർ പണിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സഹാബിമാരും സഹാബിമാരിലും ദീൻ പഠിച്ചിട്ടുള്ള താബിഈകളുമാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ കേന്ദ്രങ്ങൾ, മറാക്കിസുൽ ഇൽം, ഇൽമിൻ്റെ കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്നത്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള ഇൽമിയായ മർക്കസുകൾ രൂപപ്പെട്ടു വന്നിരുന്നത്. അത്തരത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഇൽമിൻ്റെ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇൻഷാ അള്ളാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി വരുന്നത്

സ്വീകരിച്ചവരാണവർ. പ്രവാചകൻ രണ്ടു പള്ളികൾ അവിടെ നിർമ്മിച്ചു, മസ്ജിദ് ഖുബ, മസ്ജിദ് നബവി. അതിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് ദീനിൻ്റെ ഹൽക്കകൾ നടത്തി മതപരമായ വിജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ വാതായനങ്ങൾ തൻ്റെ സ്വഹാബത്തിന് മുന്നിൽ പ്രവാചകൻ തുറന്നുവച്ചുകൊടുത്ത് അറിവിൻ്റെ ഔന്നിത്യത്തിലേക്ക് സ്വഹാബത്തിനെ പ്രവാചകൻ കൈപ്പിടിച്ചുയർത്തിയ ആ മസ്ജിദുൻ നബവി. അതായിരുന്നു ഭരണസിരാ കേന്ദ്രം, ഖുർആൻ പഠന കേന്ദ്രം, ഹദീസ് പഠന കേന്ദ്രം, അവരുടെ അദബുകൾ, സംസ്കാരങ്ങൾ പഠിപ്പിക്കപ്പെട്ട കേന്ദ്രം എല്ലാം മസ്ജിദുൻ നബവിയായിരുന്നു. സ്വഹാബത്ത് പ്രവാചകന് ചുറ്റിലും വട്ടമിട്ടിരുന്ന് പ്രവാചകന്റെ തിരുചുണ്ടുകളിലേക്ക് കാതുകൾ കൂർപ്പിച്ച് അദബോടുകൂടി മര്യാദയോടുകൂടി മതം പഠിച്ച ഒരു പ്രധാന കേന്ദ്രം പ്രവാചകന്റെ പള്ളി തന്നെയായിരുന്നു. അതുകൊണ്ടുതന്നെ നാല് ഖലീഫമാരും അവരുടെ ഭരണസിരാ കേന്ദ്രം മദീന തന്നെയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടം വരേക്കും ഇസ്ലാമിക ദൗലത്തിൻ്റെ തലസ്ഥാനം മദീന തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിനിടയിൽ ചില ആളുകളെങ്കിലും മക്കയിലേക്ക് തിരിച്ചുപോയെങ്കിലും ഭൂരിപക്ഷം സ്വഹാബത്തും അവർ മദീനയിൽ തന്നെ താമസമാക്കുകയാണുണ്ടായത്. അതുകൊണ്ടുതന്നെ ഹദീസ് വിജ്ഞാനത്തിൽ അതിൻ്റെ ചരിത്രം പരതുമ്പോൾ ഹദീസ് പഠന കേന്ദ്രങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നത് മദീന തന്നെയാണ്. കൂടുതൽ സഹാബിമാർ താമസിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേന്ദ്രവും പ്രവാചകൻ വഫാത്തായ നാടും ഇങ്ങനെ പല മഹത്വങ്ങളും മദീനക്കുണ്ട്. ആ മദീനയിൽ ജീവിച്ചു മരിച്ചുപോയ പ്രഗത്ഭന്മാരായ സഹാബിത്താണ് നാല് ഖലീഫമാർ. അതുപോലെ തന്നെ അബൂഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബൂ സഈദ് അൽ ഖുദ്രി, സെയ്ദ് ബിൻ സാബിത്ത്, ഈ പ്രഗത്ഭന്മാരായ സ്വഹാബത്ത് വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും മറ്റു മതവിജ്ഞാനീയങ്ങളിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യം കൈമുതലാക്കിയ ഈ മഹാപണ്ഡിതന്മാർ, അവർ മദീനയെ അലങ്കരിച്ചു ഇൽമുകൊണ്ട്. മദീന അറിവിൻ്റെ കേന്ദ്രമായി വളർന്നുവന്നു. ഈ സഹാബത്ത് പ്രഗത്ഭന്മാരായ സഹാബത്തിന് പ്രഗത്ഭന്മാരായ പ്രഗത്ഭമതികളായ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി മദീനയിൽ. അവരിൽപ്പെട്ടവരാണ് സഈദ് ബിൻ മുസയ്യിബ്, ഉർവത്ത് ബിൻ സുബൈർ, ഇബ്നു ശിഹാബ് അസ്സുഹരി, ഉബൈദുല്ലാഹ് ബിൻ ഉത്ബത്ത് ബിൻ മസ്ഊദ്, സാലിം ബിൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ, മുഹമ്മദ് ബിൻ മുൻഖദിർ. ഇവരൊക്കെ തന്നെയും താബിഈകളിൽ പ്രഗത്ഭന്മാരായ മദീനയിൽ ജീവിച്ച മഹാപണ്ഡിതന്മാരാണ്. ഇങ്ങനെ സ്വഹാബത്തും താബിഈകളും കൂടി മദീന ഒരു ഇൽമിൻ്റെ കേന്ദ്രമായി ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഹദീസ് വിജ്ഞാനം ഏറ്റവും കൂടുതൽ പ്രസരിച്ചത് മദീനയിൽ നിന്നാണ്. അതിന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളുമുണ്ടല്ലോ. അപ്പോൾ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിലെ ഹദീസ് പഠന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രഥമമായ കേന്ദ്രം മദീന തന്നെയായിരുന്നു. രണ്ടാമത്തേത് മക്കത്തുൽ മുക്കറമ, മക്ക രാജ്യമായിരുന്നു, മക്കയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരുന്നു. എന്തിനു വേണ്ടി?

0: മക്ക നിവാസികൾക്ക് ഖുർആനും പ്രവാചകന്റെ ഹദീസുകളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അൻസാരി യുവാവായിരുന്നു. ഇൽമു കൊണ്ടും അറിവ് കൊണ്ടും വിവേകം കൊണ്ടും ഔദാര്യം കൊണ്ടും വളരെ പ്രശസ്തനായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഹലാലുകളും ഹറാമുകളും വേർതിരിച്ചറിയുന്നതിൽ ഏറ്റവും അഗാധമായ പാണ്ഡിത്യം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്, മുആദ് ബിൻ ജബൽ അഅലമു നാസി ബിഹറാമില്ലാഹി വഹലാലി, അല്ലാഹു നിഷിദ്ധമാക്കിയതും അല്ലാഹു അനുവദിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി ജനങ്ങളിൽ അറിയുന്നവൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ആണ്. ഖുദു അൽ ഖുർആന മിൻ അർബ, നാലു വ്യക്തികളിൽ നിങ്ങൾ ഖുർആൻ സ്വീകരിക്കണം, പഠിക്കണം. മിൻ ഇബ്നു മസ്ഊദ് വ ഉബൈ വ മുആദ് ബിൻ ജബൽ വ സാലിം മൗല അബി ഹുദൈഫ, ഉബൈ ബിൻ കഅബ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, മുആദ് ബിൻ ജബൽ, സാലിം. ഈ നാലാളുകളിൽ റസൂലുള്ള എണ്ണി ഒരു വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹാബത്തിൽപ്പെട്ട പല പ്രമുഖരും ഇൽമുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെ ആ മക്ക രാജ്യത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കേന്ദ്രം ഇൽമിൻ്റെ, ഹദീസിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ കേന്ദ്രം ഉയർന്നുവന്നു. അതാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അബി തൽഹ മക്കയിൽ ഉണ്ടായിരുന്നു. ഹക്കം ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരുന്നു. ഇങ്ങനെ പല പ്രമുഖന്മാരായ സഹാബത്തും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പുറമെ മക്കയിൽ താമസമാക്കിയവരായിരുന്നു. അവിടെയും ഹദീസിൻ്റെ കേന്ദ്രമായി അറിയപ്പെട്ടു. ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ഒരു വിളക്കുമാടമായി മക്ക രാജ്യം അറിയപ്പെട്ടു. ഈ സഹാബത്തിൽ നിന്ന് പഠിച്ച പ്രഗത്ഭന്മാരായ വിദ്യാർത്ഥികളും മക്കയിലുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യത്വത്തിൽ വളർന്നു വന്ന ഇക്രിമ, അതുപോലെ തന്നെ താവൂസ് ബിൻ കൈസാൻ, അതാ ബിൻ അബി റബാഹ്, മുജാഹിദ് എന്നീ പ്രഗത്ഭന്മാരായ, പ്രഗത്ഭമതികളായ താബിഈകളുമുണ്ടായിരുന്നു. മക്ക രാജ്യത്ത് ജീവിച്ചവർ അറിവിൻ്റെ കിരണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയത് പ്രധാനമായും ഹജ്ജിൻ്റെ സന്ദർഭത്തിലായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനായി എത്തുന്ന ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇൽമിൻ്റെ മധു നുകർന്നു നൽകുന്ന ജോലി ഈ ആളുകൾ ഭംഗിയായി നിർവഹിച്ചു. ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ അവിടെ പടർന്നു പന്തലിച്ചു. അങ്ങനെ മക്കയും മദീനയുടെ കൂടെ തന്നെ ഒരു അറിവിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറുകയുണ്ടായി. വേറെയും നാടുകൾ ഉണ്ട് ഇൻഷാ അള്ളാഹ്, അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ പഠിച്ച് യഥാവിധി ഗ്രഹിച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാ അല്ലാ, അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ ഭാഗം ഒന്നാണ്. മാഷാ അല്ലാ, ഈ ഒരു പ്രോഗ്രാമോടുകൂടി ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെ തുടരാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള പ്രോഗ്രാമുകളും പീസ് റേഡിയോ ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വൈബ്സിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനായ മുസ്തഫ മാസ്റ്റർ എ പി കാട്.

0: ഒരു മഹാനായ സഹാബി വര്യൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായും
0: നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമായിരിക്കാം ബിഅറു മഅ്ഊന സംഭവം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരികളായിട്ടുള്ള 70 സഹാബാക്കൾ, അഹ്ലു സുഫത്തിൻ്റെ 70 ആളുകളെ നജദ് പ്രദേശത്തെ, ഇന്നത്തെ റിയാദ് ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തുള്ള ഒരു കിണറിൻ്റെ സമീപം വച്ച് 70 വധിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് ബിഅറു മഅ്ഊന എന്ന് പറയുന്നത്. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായിട്ടും വിശദീകരിക്കുകയല്ല, മറിച്ച് ഒരു പ്രമുഖനായ ഒരു സഹാബി വര്യനുണ്ട് ആ കൂട്ടത്തിൽ. ഹറാമു ബിൻ മിൽഹാൻ എന്നു പറയുന്ന സഹാബിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രസിദ്ധനായ സഹാബിയായിട്ടുള്ള അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ അളിയനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഈ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ ഈ 70 ആളുകളെ നജദിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഈ സംഘം ഇവിടെ നജദിലെത്തി. ആ നജദിലെ ഗോത്രത്തലവനായ ആമിറു ബിൻ തുഫൈൽ എന്നു പറയുന്ന ആ വ്യക്തിയെ, ഗോത്രത്തലവനാണ്, ആ ഗോത്രത്തലവനെ സന്ദർശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നൊരു മെസ്സഞ്ചറായിട്ട് ആര് പറഞ്ഞേക്കുകയാണ്? മുസ്ലിം സംഘം ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹുവിനെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ എവിടെയാണെങ്കിലും ഒരു നാടിൻ്റെ മെസ്സഞ്ചർമാരെ ആരും എന്ത് ചെയ്യും? ബഹുമാനിക്കും. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ അവിടുത്തെ അംബാസഡർമാരെ വേഗം എന്ത് ചെയ്യും? അവരുടെ രാജ്യത്തേക്ക് വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഈ ആമിറു ബിൻ തുഫൈൽ എന്തു ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ തൻ്റെ അടുക്കൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് കാണിച്ചപ്പോൾ ആ എഴുത്ത് ഒന്ന് തുറന്നു നോക്കാൻ പോലും സന്മനസ് കാണിക്കാതെ അദ്ദേഹം അവിടെയുള്ള അംഗരക്ഷകർക്ക് ഒരു ആംഗ്യം കൊടുക്കുകയാണ്. ആ ഒരു ഹിൻഡ് സൂചന കിട്ടിയപ്പോൾ അംഗരക്ഷകൻ എന്ത് ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്തു? പിന്നിൽ നിന്ന് ഒരു കുന്തം ഉപയോഗിച്ചുകൊണ്ട് കുത്തി. അങ്ങനെ ജബ്ബാറു ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തിയാണിത് ചെയ്തത്. അപ്പോൾ ഈ ഹറാമു ബിൻ മിൽഹാൻ ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണല്ലോ, അതിൽ അദ്ദേഹം ചോരയിൽ കുളിച്ച് അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ അനുഭവത്തിൻ്റെ ഒരു അവസാനത്തിൽ പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം ഷഹീദാകുന്ന സമയത്ത് ഒരു വാക്യം പറഞ്ഞു. അതെന്താണ്? ഫുസ്തു വറബ്ബൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ ജയിച്ചു എന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക്, അതായത് ഫുസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചു, കഅബയുടെ റബ്ബിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം രക്തസാക്ഷിത്വം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ കുത്തിക്കഴിഞ്ഞ ജബ്ബാറു ബിൻ സലമക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രചോദനമായി. അദ്ദേഹം ആലോചിക്കണെന്ത്, എന്തപ്പോൾ പിന്നെ ഇദ്ദേഹം ഫുസ്തു എന്ന് പറയാൻ കാരണം? ജയിച്ചു, കാരണം ഞാനല്ലേ ജയിച്ചത്, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് ജബ്ബാറു ബിൻ സലമയെ പോലെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി. എന്നാൽ ഈ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ആലോചിക്കണെന്ത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ജയം കിട്ടുക, ഞാനല്ലേ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്? അങ്ങനെ ഇദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയാണ്. തൻ്റെ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് ഇത് അന്വേഷിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു മറുപടിയാണ് കിട്ടിയത്. ഇത് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മരണാനന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകൾക്ക് അള്ളാഹു വലിയ ആദരവും ബഹുമാനവും നൽകുന്നു. അപ്പോൾ അതായിരിക്കാം അദ്ദേഹം ഫുസ്തു ഞാൻ ജയിച്ചു എന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന് മറുപടി നൽകി. അങ്ങനെ ഈ ഹറാമുബിനു മിൽഹാൻ റളിയല്ലാഹുവിനെ പിന്നെ കൊലപ്പെടുത്തിയ ജബ്ബാറുബിനു സലമ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനത്ത് വന്നിട്ട് ശേഷം മുസ്ലിമാവുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് ബിർ മൗന സംഭവത്തിൻ്റെ ഒരു ഒരു
1: പശ്ചാത്തലം
0: ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് കൂലിയാണ് കിട്ടിയത്, ഹറാമുബിനു മിൽഹാൻ റളിയല്ലാഹു അൻഹു രണ്ട് കൂലിയാണ് കിട്ടിയത്. ഒന്ന് രക്തസാക്ഷിത്വവും, രണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളാൽ ഒരു വ്യക്തി കൂടി എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം കാരണമായി എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പാഠമായി ലഭിക്കുന്നുണ്ട്.

0: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ലാ പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: ഇപ്പോൾ കേൾക്കുന്നത്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമുക്കറിയാം, ഓരോ ആയത്തുകൾ മനഃപ്പാഠമാക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള വളരെ ലളിതമായ സരളമായ ക്ലാസ്സുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ സൂറത്തുൻ നഹ്ലിലെ 113-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലെടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫിയാണ്, അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫർ കൂടി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 113-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

0: رسلهم
1: ولقد جاءهم
0: رسول منهم
1: رسول منهم
0: رسول

0: رسول منهم فكذبوه فأخذهم العذاب وهم ظالمون.
1: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു നഹൽ 113-ാമത്തെ ആയത്താണ് ഇപ്പോൾ നമ്മൾ മനഃപ്പാഠമാക്കിയത്. എന്നും നമ്മൾ ആവർത്തിച്ച് പറയാറുള്ളതുപോലെ മനഃപ്പാഠമാക്കിയ ഭാഗങ്ങൾ കൃത്യമായി അത് വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് പാരായണം ചെയ്യുകയും അത് ദൃഢമാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ ക്ലാസ് എടുത്തത് ബഹുമാനായ ഹാഫിൽ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജാഹ് ജാഫറും ഉണ്ടായിരുന്നു.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട് 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും. തസ്തിക, ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ, മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com.
5: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ. ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം. 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹിക അന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസലാമിന്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടിന്റെ ശബ്ദം.
0: കനം തൂങ്ങുന്ന ഓർമ്മകൾ. എഴുത്ത് വി ടി അബ്ദുസലാം. അവർ രണ്ടുപേരും അയാൾക്ക് മുന്നിലെ സീറ്റിൽ തന്നെയുണ്ട്. സംസാരം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി എത്ര നേരമാ സംസാരിച്ചിരുന്നത്? അർദ്ധരാത്രി കഴിഞ്ഞ് അയാൾ ഒന്നുണർന്നു നോക്കുമ്പോഴും സംസാരം തന്നെയായിരുന്നു. നീ ഉറങ്ങിയിട്ടില്ലേ? നാളെ നേരത്തെ എണീറ്റു പോകാനുള്ളതല്ലേ മക്കളെ? വേ, ഉറങ്ങിക്കോ. ഞങ്ങൾ ഉറങ്ങിക്കോളാം ഇപ്പച്ചേ എന്നും പറഞ്ഞ് അവർ റൂമിലെ ലൈറ്റണച്ചു. ഇനിയെങ്കിലും അവരുറങ്ങിക്കോളും എന്ന് നനച്ച് അയാൾ കിടന്നു. അതിരാവിലെയുള്ള യാത്ര രസകരമായി തോന്നി. ബസ് അവിടെയെത്താൻ ഇനിയും മണിക്കൂർ ആവും എന്നാ തോന്നുന്നത്, അയാൾ സംശയിച്ചു. ഇലപ്പടർപ്പുകളിൽ പുലരിവിതറിയ മഞ്ഞവയിൽ പടർന്നു കയറുന്നത് നോക്കി നിൽക്കവേ പുറത്ത് കാഴ്ചകൾ കാലം പോലെ പറഞ്ഞുകൊണ്ടിരുന്നു. മഞ്ചേരി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് റോഡ് വശത്ത് ആളില്ലാക്കട എന്നൊരു ബോർഡ് കണ്ടപ്പോഴാണ് പണ്ട് കേട്ട ആ കൗതുക വാർത്ത ഓർത്തത്. ഇത് അതുതന്നെയാണ്. കപ്പ കച്ചവടം. ആളില്ലാക്കടയിൽ കപ്പ കിട്ടും. ആവശ്യക്കാർ വന്ന് വേണ്ടതെടുത്ത് തൂക്കി പണം പെട്ടിയിലിട്ട് പോയാൽ മതി. കാലം മാറിയല്ലോ. ഇന്ന് പിന്നെ ചില്ലറ വിനിമയത്തിന്റെ പ്രശ്നവും ഉണ്ടാകില്ല. ഗൂഗിൾ പേ ചെയ്താൽ മതിയല്ലോ. വിശ്വാസമാണ് എല്ലാം. പിന്നെ പരസ്പര വിശ്വാസം പകരുന്ന ആശ്വാസത്തെപ്പറ്റിയായിരുന്നു ചിന്തകൾ. ഭാര്യയ്ക്ക് ഭർത്താവിനെ, ഭർത്താവിന് ഭാര്യയെ, മാതാപിതാക്കൾക്ക് മക്കളെ, അങ്ങനെ ഏതു ബന്ധങ്ങളെയും താങ്ങി നിർത്തുന്ന പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നതോടെ മനുഷ്യൻ തനിക്ക് ചുറ്റുമുള്ള കുറെ ബാധ്യതയായി മാറിയ ബന്ധങ്ങളുടെ ബന്ധനത്തിലായിത്തീരുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്. ചിന്തകൾ കാടുകയറും. ഒരു വലിയ വളവ് തിരിഞ്ഞ് കയറ്റം തീരുമ്പോൾ കിഴക്ക് സൂര്യൻ പ്രതാപിയായി ഉയരുന്നത് കണ്ടു. കുറ്റിപ്പാലം ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോഴാണ് സമയം നോക്കിയത്. ഇനി 5 കിലോമീറ്റർ കൂടി വേണമെന്ന് തോന്നുന്നു തിരൂരിലെത്താൻ. 8 മണിക്ക് മുന്നേ പരീക്ഷാ സെന്ററിലെത്തണം. CUT എൻട്രൻസ് ടെസ്റ്റാണ്. അവർ അപ്പോഴും സംസാരത്തിൽ തന്നെയാണ്. സമപ്രായക്കാരാണല്ലോ. മകളും പെങ്ങളുടെ മകളും ഒരേ പ്രായക്കാർ. കൗമാരത്തിലെത്തിയ സമപ്രായക്കാരുടെ ചിന്തകളും ശീലങ്ങളുമൊക്കെ അപ്പോഴാണ് ഓർത്തത്. ബസ് തിരൂർ സ്റ്റാൻഡിലെത്തി. ഇനി മറ്റൊരു ബസ്സിൽ കൂടി കയറി വേണം പരീക്ഷ നടക്കുന്ന സെന്ററിലെത്താൻ. തിരികെ മടങ്ങവേ അയാൾ ഒറ്റയ്ക്കായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അവർ പിറകെ വന്നോളും. അതിനായി ശട്ടം കെട്ടിയ ശേഷമാണ് യാത്ര തിരിച്ചത്. കാത്തു നിൽക്കാൻ സമയമില്ല, സ്കൂളിൽ നേരത്തെ എത്തണം. പിറ്റേന്ന് റീ ഓപ്പണിംഗ് ഡേ ആണല്ലോ. ഓർമ്മകൾക്ക് കനം കൂടുന്നതായി തോന്നി. കുഞ്ഞുനാളിലെ മഴക്കാലം, അത് മുഴുവനും കണ്ടും കൊണ്ടും കടന്നുപോയ സ്കൂൾ കാലം. ബുക്കും ബാഗും കുടയും പെന്നും പെൻസിലും മായാതെ നിൽക്കുന്നു. ഓർമ്മകളോടുള്ള ഈ അടുപ്പമായിരിക്കാം പലപ്പോഴും തനിക്ക് പ്രായമായെന്ന കാര്യം വിശ്വസിക്കാനാവാതെ പോകുന്നത്. പക്ഷേ ആ വിശ്വാസത്തിന് അധിക നേരമുണ്ടാവാറില്ല. ഇപ്പച്ചയെ നോക്കിയും പിന്നെ എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ പലപ്പോഴായി വന്ന് പറയാൻ വെമ്പി നിൽക്കുന്ന അവളുടെ സാന്നിധ്യം അത് പകരുന്ന സന്തോഷത്തിൻ്റെ പിറകെ ഒരാന്തലാണ്. പടച്ചവനെ, ഇവൾ എത്ര വേഗമാണ് വളർന്നു വലുതായത്! തൻ്റെ ഈ ഓട്ടത്തിനിടയിൽ ഞാൻ തളർന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു. പലപ്പോഴും ബസ്സിലെ സൈഡ് സീറ്റിൽ ചാരിയിരിക്കുമ്പോൾ വേഗം ഉറക്കം വരാറുണ്ട്. കുറച്ചു മുന്നേ മഴ പെയ്ത് തോർന്ന വഴിയോരങ്ങളിലാകെ ഈറൻ തോർത്തി വെയിൽ കിടക്കുന്നത് കാണാം. ഫോൺ ബെല്ലടിച്ചപ്പോഴാണ് വീണ്ടും ചിന്ത വിട്ടത്. ഇനിയും ഈ യാത്ര എത്ര വളവും തിരിവും കഴിഞ്ഞെത്തണം! കിനാവുകളെത്ര കൊളുത്തണം! ആയുസ്സിൻ്റെ കരം പിടിച്ച് അനിശ്ചിതങ്ങളിലൂടെ ജീവിതമെന്ന ഈ യാത്ര രസമാണ്. ഒന്നും വിരസമാവാതിരിക്കുവോളം. ഏയ്, നിങ്ങളുടെ സ്റ്റോപ്പ് എത്തി, വേഗം ഇറങ്ങ്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് നുറുങ്ങുകൾ, കനം തൂങ്ങുന്ന ഓർമ്മകൾ. വി ടി അബ്ദുസ്സലാമിൻ്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐ ടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐ ടി മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
4: ഐ ടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐ ടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതാണ് അങ്ങനെ അങ്ങനൊരു ഓപ്ഷൻ വരുന്നു. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും വേറൊരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ പറ്റും, ഡോക്യുമെൻസുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻസും നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഡോക്യുമെൻസുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ് നമുക്ക് സെർച്ചിങ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൌട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരാപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
3: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് IT ജാലകം. സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സ്വാലിഹ് ഇബ്രാഹിമായിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാമിക ചരിത്രത്തില് നമ്മൾ എപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു പേരാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റേത്. അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം എന്ന് പറയുന്നത് വളരെയധികം വൈകാരികമാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ധാർമ്മികമായ ചിന്തകൾക്ക് വിശാലമായ പ്രവിശാലമായ ഒരു ലോകം പ്രദാനം ചെയ്യുകയും കൂടി ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഖാലിദ് ബിൻ വലീദിൻ്റെ അവസാന നിമിഷങ്ങൾ. യഥാർത്ഥത്തിൽ അദ്ദേഹം 100-ലധികം യുദ്ധങ്ങളിൽ പടത്തലവനായി പിന്നെ ഇസ്ലാമിന് സേവനം ചെയ്തിട്ടുണ്ട്. ഒരു യുദ്ധം പോലും തോൽക്കാത്ത ഒരു പടത്തലവനാണ് ഖാലിദ് ബിൻ വലീദ്. ഒരു യുദ്ധത്തിൽ പോലും അദ്ദേഹത്തിന് പരാജയം അറിയേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം ശത്രുക്കളെ നമ്മൾ ഭീഷണിപ്പെടുത്തുമല്ലോ, യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകം, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കുക? ഇതാണ് ശത്രുക്കളോട് എപ്പോഴും അദ്ദേഹം ഭീഷണി, നമ്മൾ ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുമല്ലോ, ആ ഭീഷണിപ്പെടുത്തുന്ന വാചകം പോലും ഇതായിരിക്കും. ഇതേ രൂപത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം ഏറെ കൊതിച്ചിരുന്നു. 100-ലധികം യുദ്ധങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുകയും ചെയ്തത് കൺമുന്നിൽ കണ്ടതാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ആ ഒരു രക്തസാക്ഷിത്വം വരിക്കാൻ സാധിച്ചില്ല എന്നത് അദ്ദേഹത്തിന് എപ്പോഴും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ രോഗശയ്യയിൽ കിടക്കുകയാണ് അദ്ദേഹം. രോഗശയ്യയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. അദ്ദേഹം ഷർട്ട് അഴിച്ചു, കുപ്പായ അഴിച്ചു, അഴിച്ചിട്ട് ശരീരം കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ വാളേൽക്കാത്ത, കുന്തമേൽക്കാത്ത പിന്നെ ഒരിഞ്ച് സ്ഥലം പോലും ഇല്ല. എന്നിട്ടും ഞാൻ ഈ കിടക്കയിൽ ഒരു ഒട്ടകം ചത്തുപോകുന്നത് പോലെ മരണം വരിക്കാനാണല്ലോ എനിക്ക് വിധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട്. ഈ സമയത്ത് പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അബൂ ദർദ റളിയല്ലാഹു അൻഹു ആണ് തോന്നുന്നു, അദ്ദേഹത്തോട് ഇത് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് അദ്ദേഹം സമാശ്വസിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഖാലിദ് ബിൻ വലീദ്, താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രവാചകൻ താങ്കളെ വിളിച്ചിട്ടുള്ളത് പിന്നെ അള്ളാഹുവിൻ്റെ വാൾ അസദുള്ള എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ശത്രുവിൻ്റെ വാൾ കൊണ്ടാണ് അങ്ങ് മരണപ്പെടുന്നത് എങ്കിൽ നമ്മുടെ ശത്രുക്കൾ, ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പറയും, അതാ അള്ളാഹുവിൻ്റെ വാൾ മുറിഞ്ഞു പോയിരിക്കുന്നു, അത് ഇസ്ലാമിനുണ്ടാക്കുന്ന അപകടം എത്രത്തോളമാണെന്ന് താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പം ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്തയ്ക്ക് അവസാനം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അബൂ ദർദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വാക്കുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ അദ്ദേഹം ഹിജ്റ, എനിക്ക് തോന്നുന്നു ഹിജ്റ 15-ലാണ് അദ്ദേഹം അവസാനത്തെ യുദ്ധത്തിന് പട നയിക്കുന്നത്. അത് യർമൂക്ക് യുദ്ധമാണ്. യർമൂക്ക് യുദ്ധം റോമക്കാരുമായാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. അത് വിജയിച്ചടക്കി. 240,000 വരുന്ന പടയാളികൾ റോമക്കാർക്കുണ്ടായിരുന്നു. അവരന്ന് തമ്പടിച്ചത് യർമൂക്ക് എന്ന് പറയുന്നത് 3 ഭാഗവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വളരെ സേഫാണ് എന്ന് നമുക്ക് തോന്നുന്നൊരു സ്ഥലത്താണ് റോമക്കാർ പിന്നെ തമ്പടിച്ചത്. ഇതിൻ്റെ മുഖം അടച്ചുകൊണ്ട് വെറും 36,000 സൈനികരുമായിട്ടാണ് പിന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു വന്ന് ഈ 46,000 സൈനികരുമായി വന്ന് ഈ 240,000 സൈനികരെ വകവരുത്തിക്കൊണ്ടാണ് യർമൂക്ക് യുദ്ധത്തിന് പര്യവസാനമുണ്ടാകുന്നത്. യർമൂക്ക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വന്നു. ദൂതൻ വന്നിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്ത് കൈമാറി. ആ കത്തിലുണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ പിന്നെ എന്താണ് പടത്തലവൻ്റെ സ്ഥാനം അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന് കൈമാറണം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയമാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചെയ്തത്, ഈ കൊണ്ടുവന്ന ആളെ തൻ്റെ ചാരത്ത് തന്നെ നിർത്തി, അതായത് ഈ വിവരം മറ്റുള്ളവരോട് പറയാൻ പാടില്ല. അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വൈകാരികമായ ഒരവസ്ഥയാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മരണം. അത് ആ യുദ്ധത്തിൽ പിന്നെ ആ ഒരു വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന യുദ്ധത്തിൻ്റെ ഗതിയിലുണ്ടാകുന്ന പിന്നെ തിരിച്ചുപോക്ക് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തെ ചാരത്ത് നിർത്തി യുദ്ധം കഴിയുന്നത് വരെ പിന്നെ വളരെ ശക്തമായി പോരാടി യുദ്ധം ജയിച്ചടക്കിയ ശേഷം അബൂബൈദ റളിയല്ലാഹു അൻഹുവിനോടും മുസ്ലിങ്ങളോടും ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ എല്ലാ രംഗത്തും യുദ്ധത്തിൽ വളരെയധികം വിവേകത്തോടെയും പക്വതയോടുകൂടെയും പെരുമാറുകയും ഇസ്ലാമിൻ്റെ വ്യാപ്തി ലോകത്താകമാനവും വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു പിന്നെ സഹാബിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തെയും നമ്മെയും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച്
3: കൂട്ടുമാറും. ഈ ഖാലിദ് ബിൻ വലീദ് ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, അതിൻ്റെ പടത്തലവനായി നിന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും എനിക്ക് രക്തസാക്ഷിയാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ ആ ഒരു താല്പര്യം, രക്തസാക്ഷിത്വത്തിന് അത്രമേൽ വലിയ പുണ്യമുണ്ട്. മാത്രമല്ല ഈ ദുനിയാവിലെ ജീവിതത്തിന് അത്രയ്ക്ക് വിലയുള്ളൂ, പരലോകത്തെ സ്വർഗത്തിലെ ആ വലിയ ജീവിതമാണ് ഞാൻ മുഖ്യമായി കാണുന്നത് എന്ന ചിന്തയാണ്. നമുക്ക് യുദ്ധം എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് ആ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ ഉപദ്രവത്തിന് രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ആ ഒരർത്ഥത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള നിയമങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിന്നെ പോരാട്ടങ്ങൾക്ക് എന്താ ഇടപെടാൻ മറ്റു ഏജൻസികളോ ഒന്നും ഇല്ലാത്ത സമയത്ത് രാജ്യങ്ങളുടെ അതിർത്തി സംരക്ഷിക്കുന്നതിൻ്റെ രൂപം അതാണ്. ഇന്നും എല്ലാ നിയമങ്ങളും ഉണ്ടായിട്ടും യാതൊരു മര്യാദയും പാലിക്കാതെ ഒരു രാജ്യത്തിൻ്റെ മേൽ കടന്നു കയറ്റി,
2: അന്നത്തെ നിയമങ്ങൾ പോലും ഇന്ന് ഈ ഒരു ആധുനിക ലോകത്ത് പാലിക്കപ്പെടുന്നില്ല.
3: അതെ, അങ്ങനത്തെ അക്രമം ഉണ്ടാവുന്ന സമയത്ത് ഇസ്ലാം അന്ന് യുദ്ധം അനുവദിച്ചതും മുന്നോട്ട് പോയതുമൊക്കെ ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ രക്തസാക്ഷിത്വം ആഗ്രഹിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു എനിക്ക് സ്ഥാനം കിട്ടണം, സ്വർഗത്തിൽ എനിക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നാഗ്രഹിച്ച് ദുനിയാവിലെ ഒരു സൗകര്യത്തോടും താല്പര്യമില്ലാതെ ജീവിച്ചിരുന്ന മരണത്തെ കൊതിച്ചിരുന്ന ആളുകളാണ് അന്നത്തെ വിശ്വാസികൾ.
2: അല്ലേ, ഈ ശത്രുക്കൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ്, നിങ്ങളെങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെയുള്ള ആളുകൾ അതുപോലെ മരണത്തെ ആഗ്രഹിക്കുന്നു.
3: അപ്പോൾ നമ്മുടെ കരുത്തും അത് തന്നെയാണ്, പരലോകത്ത് എനിക്ക് ഗുണം കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ വേഗം ഈ ഭൂമിലോകത്ത് നിന്ന് രക്ഷപ്പെടണം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി ജീവിത പാഠങ്ങൾ. ബഹുമാനനായ സമീർ മുണ്ടേരി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോയിലെ ജീവിതപാഠം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. വർത്തമാനകാലത്ത് നാം കേൾക്കുന്ന ധാരാളം വാർത്തകളുണ്ട്, നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന വാർത്തകൾ. സോഷ്യൽ മീഡിയ സജീവമായ കാലമാണിത്. സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നടക്കുന്ന പല കാര്യങ്ങളും അതാത് സമയങ്ങളിൽ അറിയാനും അത് അനേകായിരം മനുഷ്യരിലേക്ക് എത്തുവാനും ഈ കാലഘട്ടത്തിൽ വളരെ കുറച്ച് സമയം മതി. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പല ആളുകളും കാണുകയും വേദനിക്കുകയും ചെയ്യുന്ന വാർത്തകളാണ് വിവാഹരംഗത്തെ തോന്നിവാസങ്ങൾ. വിവാഹത്തിൻ്റെ സുദിനത്തിൽ വധുവിൻ്റെയും വരൻ്റെയും കൂടെ അവരുടെ കൂട്ടുകാർ, അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആളുകൾ, അവർ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഏറെ വലുതാണ്. വിവാഹരംഗത്തുണ്ടാകുന്ന അപജയങ്ങളുടെ കാരണമെന്താണ്? നമ്മളൊക്കെ ഒറ്റ വാചകത്തിൽ മറുപടി പറയും, ഈ സമൂഹത്തിന് ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഈ യുവസമൂഹത്തിന് ലജ്ജ കുറഞ്ഞുപോയിട്ടുണ്ട്, ലജ്ജ ഇല്ലാതെയായിട്ടുണ്ട്. ലജ്ജ എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം വലിയ സ്ഥാനം നൽകിയ ഒരു നന്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന ലികുല്ലി ദീനിൻ ഖുൽഖ വഖുൽഖുൽ ഇസ്ലാമി അൽഹയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ ദീനിനും ഒരു സ്വഭാവമുണ്ട്. നമ്മുടെ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞാൽ അത് ഹയാ ആണ്, ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിലുള്ളത്, അൽഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീആ, ലജ്ജയും ഈമാനും ഇത് ചേർന്ന് നിൽക്കാൻ. ഫഇദാ റുഫിഅ അഹദുഹുമ റുഫിഅ അൽ ആഖർ, അതിലെ ഒന്ന് ഉയർന്നാൽ അടുത്തത് നഷ്ടപ്പെടും. ഈമാൻ പോയാൽ ലജ്ജ ഉണ്ടാകൂല, ലജ്ജ ഇല്ലെങ്കിൽ ഈമാനുമില്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ ഈമാനു ബിളുഉൻ വസിത്തൂന ശുഅബ വൽ ഹയാഉ ശുഅബതു മിൻ അൽ ഈമാൻ. ഈമാനിന് 60 പരം ശാഖകളുണ്ട്. ലജ്ജ ഈമാനിൻ്റെ ഒരു ശാഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സുന്നൻ ഇബ്നു മാജഹ് ഉദ്ധരിക്കുന്ന ഹദീത്തിലുള്ളത്, അൽ ഹയാഉ മിനൽ ഈമാൻ വൽ ഈമാനു ഫിൽ ജന്ന, ലജ്ജ ഈമാനിൽപ്പെട്ടതാണ്, ഈമാനോ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും, ഈമാനുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകും. സഹോദരങ്ങളെ, ഞാനിവിടെ ഉദ്ധരിച്ച 4 ഹദീ

0: ഹദീത്തുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ലജ്ജയുമായി ബന്ധപ്പെട്ട നാല് ഹദീത്തുകൾ. എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ലജ്ജ ഉത്തമമായ ഗുണവും വിശ്വാസിയുടെ മഹത്തായ അടയാളവുമാണ്. അതാണ് ഈ ഹദീത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലജ്ജയില്ലെങ്കിൽ നിനക്ക് തോന്നിയത് നീ ചെയ്തു കൊള്ളുക. ലജ്ജയില്ലാത്ത ആളുകൾ അതാണ് ചെയ്യുന്നത്. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ലജ്ജ നഷ്ടപ്പെട്ട ഇദാലം തസ്തഹി ഫസ്നഅ മാ ശഅത, ലജ്ജ നഷ്ടപ്പെട്ട തോന്നിയത് ചെയ്യും. അതാണ് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലജ്ജയുണ്ടായാലോ? ലജ്ജയുണ്ടായാൽ അവന്റെ കാര്യങ്ങളൊക്കെ നന്നാകും. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, മാ കാനൽ ഫഹ്ഷു ഫീ ഷൈഇൻ ഇല്ലാ ഷഅനഹു വമാ കാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. ഇമാം തുർമദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സ്വഹീഹാണ് എന്ന് പറഞ്ഞു, മോശമായ സംസാരം ഏത് കാര്യത്തിലുണ്ടായാലും അത് അതിനെ വികൃതമാക്കാതിരിക്കില്ല. സംസാരം മോശമായാൽ പറയണ കാര്യം വികൃതമാകും. എന്നാലോ ലജ്ജ ഏത് കാര്യത്തിലുണ്ടായിരുന്നാലും അത് അതിനെ അലങ്കരിക്കാതിരിക്കില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അപ്പം ലജ്ജ നമ്മൾ നേടിയെടുക്കേണ്ട വലിയൊരു ഗുണമാണ്, വിശ്വാസികളുടെ നല്ലൊരു സ്വഭാവമാണ്. അൽ ജറാഹു ലഹൈക്കമി അദ്ദേഹം പറയുന്നുണ്ട്, തറക്തു ദുനൂബ ഹയാഅൻ അർബഈന സന, 40 വർഷം ഞാൻ എൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചു ലജ്ജ കാരണം. ലജ്ജയുണ്ടായതുകൊണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തില്ല 40 വർഷം. സുമ്മ അദ്റകനി അൽ വറ, അതിനുശേഷം എനിക്ക് തഖ്‌വ ഉണ്ടായി, എനിക്ക് സൂക്ഷ്മത ഉണ്ടായി. ഈ പാപങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ, തെറ്റുകൾ ഒഴിവാക്കിയപ്പോൾ എനിക്ക് തഖ്‌വയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഅഹു വമൻ ഖല്ല വറഅഹു മാത ഖൽബഹു. ആർക്കെങ്കിലും ഹയാഉ നശിച്ചാൽ അവന്റെ തഖ്‌വ നഷ്ടപ്പെട്ടു, അവന് തഖ്‌വ കുറയും. ആരുടെയെങ്കിലും തഖ്‌വ കുറഞ്ഞാൽ അവന്റെ ഹൃദയം മരിച്ചു എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ലജ്ജ കാണിച്ചു, ഒരു വിഷയത്തിൽ അയാൾ ലജ്ജ കാണിച്ചു. ആ ലജ്ജ കാണിച്ചതിന്റെ പേരിൽ മറ്റൊരു സഹോദരൻ, മറ്റൊരു മനുഷ്യൻ അയാളെ ആക്ഷേപിക്കാണ്, അയാളെ ചീത്ത പറയാൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ വഴക്ക് പറയുന്ന മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ദഅഹു, അവനെ വിട്ടുകളയ്, അവനെ ഒഴിവാക്കൂ. ഫഇന്നൽ ഹയാഅ മിനൽ ഈമാൻ, ലജ്ജ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ മനുഷ്യനെ ഉപദേശിച്ചു. ലജ്ജ കാണിച്ചതിനെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി അതിൽ നമുക്ക് മാതൃകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഭാവം. പ്രവാചകൻ എങ്ങനെയായിരുന്നു? ഖാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷദ്ദ ഹയാഅൻ മിനൽ അദ്റാ ഫീ ഖിദ്രിഹാ ഫഇദാ റഅ ഷൈഅൻ യഖ്റഉഹു അറഫ്നാഹു ഫീ വജ്ഹിഹി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ അങ്ങേയറ്റം ലജ്ജയുള്ളയാളായിരുന്നു. ഏതുപോലെ ഒരു വീടിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു പെൺകുട്ടി അവളെത്രമാത്രം ലജ്ജിക്കുമോ അതേപോലെ ലജ്ജയുള്ള ഒരു കന്യകയായ പെൺകുട്ടി, വീടിന്റെ ഉള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു പെൺകുട്ടി, അതിനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ലജ്ജയുള്ളവനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കാര്യവും കണ്ടാൽ പ്രവാചകന്റെ മുഖത്തു നിന്ന് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകന്റെ മാതൃകയാണത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അൽ ഹയാഉ ലാ യാതി ഇല്ലാ ബി ഖൈർ. ഹയാഉ ലജ്ജ നന്മയല്ലാതെ ഒന്നും കൊണ്ടുവരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, താങ്കളിലുള്ള രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. നോക്കൂ, നിങ്ങൾ താങ്കളിലുള്ള രണ്ട് സ്വഭാവങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അയാൾ ചോദിച്ചു, പ്രവാചകരെ ഏതാണത്? വമാഹുമായ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ ഏതാണത്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹിൽമു വൽ ഹയാ, വിവേകവും അവദാനതയും ലജ്ജയുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹു റസൂൽ പറഞ്ഞു കൊടുത്തു. മഹാനായ ഫുദൈൽ ഇബ്നു അയ്യാദ് അദ്ദേഹം പറയാണ്, ഖംസുൻ മിൻ അലാമാത്തി ശഖാ, അഞ്ച് കാര്യങ്ങൾ മനുഷ്യന്റെ ദൗർഭാഗ്യത്തിന്റെ അടയാളങ്ങളാണ്. അഞ്ച് കാര്യങ്ങൾ, അതിൽ അദ്ദേഹം എണ്ണി, അൽ ഖസ്വതു ഫിൽ ഖൽബ്, ഹൃദയത്തിന്റെ കാഠിന്യം പറഞ്ഞു. അതേപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞത്, വഖില്ലത്തുൽ ഹയാ, ലജ്ജ കുറയുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ദൗർഭാഗ്യത്തിന്റെ അടയാളമാണ് എന്നാണ്. അതുകൊണ്ട് ലജ്ജ ഉണ്ടാക്കണം സഹോദരങ്ങളെ. നാല് തരത്തിലുള്ള ലജ്ജ നമുക്ക് വേണം. ഒന്ന്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജ വേണം, അവൻ്റെ മലക്കുകളെ തൊട്ട് ലജ്ജ വേണം, മനുഷ്യരെ തൊട്ട് ലജ്ജ വേണം. അതേപോലെ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ലജ്ജ ഉണ്ടാകേണ്ട ചില മേഖലകളുണ്ട്. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരു കാര്യവും മൂന്നാളുകൾ അറിയാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല. പലരും തെറ്റ് ചെയ്യുന്ന എങ്ങനെയാ, പലരും തിന്മ പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട്, ആരും അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ല, അള്ളാഹു അറിയാതെ, മലക്കുകൾ അറിയാതെ, നമ്മുടെ മനസ്സ് തന്നെ അറിയാതെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളറിയാതെ, അള്ളറിയാതെ, മലക്കുകൾ അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇസ്തഹയൂ മിനല്ലാഹി ഹഖൽ ഹയാ. സഹാബികളോട് പ്രവാചകൻ പറയാ, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് ലജ്ജ കാണിക്കണം, അതിൻ്റെ മുറപ്രകാരം, ഹക്ക് പ്രകാരം. അവ സഹാബികൾ പറഞ്ഞു, അള്ളാഹിൻ്റെ പ്രവാചകരെ, ഞങ്ങൾ ലജ്ജ കാണിക്കുന്നുണ്ടല്ലോ, അൽഹംദുലില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങൾ കാണിക്കുന്ന ലജ്ജയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു ഏത് രീതിയിലാണ് നിങ്ങൾ ലജ്ജ കാണിക്കേണ്ടത് എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചു. എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ലജ്ജ? പ്രവാചകൻ പറഞ്ഞു, നിന്റെ തലയും തലയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവയവങ്ങളെയും നീ സൂക്ഷിക്കണം. അതേപോലെ തന്നെ വല്യഹ്ഫലിൽ ബത്തിന വമഹവ, നിന്റെ വയറും വയറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അതിൻ്റെ അവയവങ്ങളെയും നീ സൂക്ഷിക്കണം. നീ മരണത്തെക്കുറിച്ച് ഓർക്കണം. അങ്ങനെ നീ ചെയ്യുകയാണ് എങ്കിൽ നീ അള്ളാഹുവിനോടുള്ള മുറപ്രകാരം ലജ്ജ കാണിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താണ് തലയും തലയോട് ചുറ്റിപ്പറ്റിയുമുള്ള അവയവങ്ങളും എന്ന് പറഞ്ഞാൽ? നമ്മുടെ കണ്ണ്, നമ്മുടെ കാത്, നമ്മുടെ ചുണ്ടുകൾ, ഇതിനെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അവിടെയൊക്കെ ലജ്ജ ഉണ്ടാകണം. നമ്മൾ കൃത്യമായി സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. അതേപോലെ തന്നെ വയറ്, വയറിലേക്ക് ഹറാമുകൾ ചെല്ലാൻ പാടില്ല. ഹറാമായ ഭക്ഷണം, ഹറാമായ അംശങ്ങൾ വയറിലേക്ക് പ്രവേശിപ്പിക്കരുത്. തിന്നാനും കുടിക്കാനും പാടില്ല. അതേപോലെ തന്നെ വയറിൻ്റെ താഴെയുള്ള ലൈംഗിക അവയവങ്ങൾ, അത് കൃത്യമായി സൂക്ഷിക്കണം. അവിടെ ലജ്ജയുണ്ടാകണം. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അത് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഈ ബോധം നമുക്കുണ്ടാകണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മലക്കുകൾ, മലക്കുകളെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകണം. മലക്കുകളിൽ നമുക്കൊന്നും മറച്ചു വെക്കാൻ പറ്റില്ല. മലക്കുകൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാർ. അവർ അറിയാതെ, അവർ കാണാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ലജ്ജ കാണിക്കണം. ഇത് കുറേ ആളുകൾക്കുണ്ട്. ഇത് പല ആളുകളും ലജ്ജ കാണിക്കാറുണ്ട്. ആളുകളുടെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നതിനെ പലരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇന്ന് അതിലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടമായി ആളുകൾ തെറ്റ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് കാണാം. ഇപ്പം ടിക്ടോക്ക് പോലെയുള്ള സംവിധാനങ്ങൾ അവിടെ വന്ന് ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും മക്കളുമൊക്കെ ഒരുമിച്ച് അഭിനയിക്കുകയാണ്. ഓരോ തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. സമൂഹത്തിൻ്റെ ഇടയിൽ നടക്കുന്ന തിന്മകളുടെ ആഴം നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും. ലജ്ജ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കെ മദീനയിൽ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ നഗ്നനായി കുളിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടു. അപ്പൊ റസൂലുള്ളാഹി ഓടി, ഫസഇദൽ മിമ്പർ, പ്രവാചകൻ മിമ്പറിൽ കയറി, ഫഹമിദല്ലാ, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു, അള്ളാഹുവിനെ വാഴ്ത്തി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീറുൻ, അള്ളാഹു ലജ്ജയുള്ളവനാണ്, അള്ളാഹു മറ സ്വീകരിക്കുന്നവനാണ്. അവൻ മറ സ്വീകരിക്കുന്നവരെയും ലജ്ജയുള്ളവരെയും അവൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് കുളിക്കുമ്പോൾ നിങ്ങൾ മറ സ്വീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് പ്രവാചകന്റെ അധ്യാപനമാണ്. മനുഷ്യരിൽ നിന്ന് മറ സ്വീകരിക്കണം, ലജ്ജയുണ്ടാകണം. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ സമൂഹത്തിൽ എല്ലാ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തേക്കാം, മുജാഹിരീങ്ങളായ ആളുകൾക്കൊഴികെ. ആരാണവർ? ആരാണ് മുജാഹിരീങ്ങളായ ആളുകൾ? റസൂലുള്ളാഹി പറഞ്ഞു, ഒരു മനുഷ്യൻ, അയാൾ രാത്രിയിൽ എന്തു ചെയ്തു? അയാൾ രാത്രിയിൽ തിന്മ പ്രവർത്തിച്ചു. എന്നിട്ട് നേരം പുലർന്നപ്പോൾ ആ തെറ്റ് അയാൾ വിളിച്ചു പറയണം. അള്ളാഹു മറച്ചു വെച്ചത് അവൻ വിളിച്ചു പറയണം. തൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ ഇന്നതൊക്കെ ചെയ്തു, ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയണം. അവൻ അള്ളാഹു പുറത്തു കൊടുക്കില്ല എന്നാണ്. അപ്പോൾ ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് മറച്ചു വെക്കാൻ പോലും ലജ്ജയില്ലാത്ത അവസ്ഥ സമൂഹത്തിലുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഗൗരവമായിക്കൊണ്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. നോക്കൂ, നിങ്ങൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം തൻ്റെ അവസാന കാലഘട്ടത്തിൽ ഖവാരിജുകൾ അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അദ്ദേഹം തന്റെ തുണി മുറുക്കിയെടുത്തു. താഴെ വീണാല് നഗ്നത വെളിവാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ലജ്ജയുടെ ആഴം നോക്കൂ നിങ്ങൾ. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു നൽകിയ വസീയത്തുണ്ട്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, വേറെ ആരും കുളിപ്പിക്കരുത്. അതേപോലെ തന്നെ എന്റെ മയ്യത്ത് രാത്രി കൊണ്ടുപോകണം, മയ്യത്ത് കട്ടിലിൽ ഒരു മറ സ്വീകരിക്കണം. എന്റെ ശരീരത്തിന്റെ ആ വിടവുകൾ, അതിന്റെ ഭാഗങ്ങൾ മറ്റുള്ള ആളുകൾ കാണാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ജീവിക്കുമ്പോൾ മാത്രമല്ല, മരണപ്പെട്ടാലും അവിടെയും ആ ലജ്ജയുടെ ഗുണം ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രകടിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലാണ് റസൂലുള്ളാഹിയുടെ മയ്യത്ത് മറമാടിയത്. അബൂബക്കർ തന്നെ മയ്യത്ത് മറമാടിയത്. അപ്പോൾ അവർ ആ റൂമിലേക്ക് പ്രവേശിക്കും, സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചിട്ട്. എന്നാൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അവിടെ മറമാടിയതിനു ശേഷം നല്ല ഹിജാബ് ധരിച്ചിട്ടില്ലാതെ അവരങ്ങോട്ട് പ്രവേശിച്ചില്ല എന്ന് ഹദീസുകളിൽ നമുക്ക്, ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജ നമ്മൾ നേടിയെടുക്കേണ്ട ഗുണമാണ്. അത് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് നേടിത്തരും, തെറ്റുകളിൽ നിന്ന് നമ്മളെ തടയും. മൂസാ നബി അലൈഹിസ്സലാമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഹദീസുകൾ പഠിപ്പിക്കുന്നുണ്ട്, മൂസാ നബി അങ്ങേയറ്റം ലജ്ജയുള്ളയാളായിരുന്നു എന്ന്. ചരിത്രങ്ങൾ ധാരാളമാണ്, വിശദീകരിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ ലജ്ജ നഷ്ടപ്പെടാതിരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ലജ്ജയുള്ളവരാകാൻ അള്ളാഹുവിനെ സ്മരിച്ച് ജീവിക്കുക, വിചാരണയുണ്ട് എന്നോർക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, പാപങ്ങളോട് വിട പറയുക. ഇതൊക്കെ നമ്മൾ ചെയ്താൽ ലജ്ജയുള്ളവരായി മാറുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ലജ്ജ സംഭവിക്കുന്നത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സമൂഹത്തിൽ നിന്ന് പിന്നെ ഉപേക്ഷിക്കപ്പെട്ടാൽ ലജ്ജ നശിക്കും, തിന്മകൾ വ്യാപകമായാൽ ലജ്ജ നശിക്കും, അറിവ് തേടുന്നത് ഉപേക്ഷിച്ചാൽ ലജ്ജ നശിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജയുള്ള ആളുകളായിക്കൊണ്ട് മാറുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം കാതോർത്തത് ജീവിത പാഠങ്ങൾ. നമ്മോട് പങ്കുചേർന്നത് ബഹുമാനനായ സമീർ മുണ്ടേരി.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: Tune to reality.

0: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം മധുരം ഖുർആൻ. സൂറത്തുൽ ബക്കറയിലെ 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി ഹഫിളഹുമുല്ല.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സൂറത്തുൽ ബക്കറയിലെ 31 മുതൽ 46 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷേഖ് സഅദ് അൽ ഗാമിദി ഹഫിളഹുമുള്ള.
1: പീസ് റേഡിയോ ഡയലോഗ്. വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം? അവതരിപ്പിക്കുന്നത് അസ്ഹർ ചാലിശ്ശേരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വലിയ ആമുഖങ്ങൾക്ക് ആവശ്യമില്ലാത്ത വിധം തന്നെ ഡയലോഗ് 7.0 ചർച്ചക്കെടുക്കുന്ന വിഷയം എനിക്ക് മുമ്പേ ഇവിടെ ഈ വേദിയിൽ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. ഫേക്ക് ന്യൂസുകൾ, വ്യാജവാർത്തകൾ, അത് തിരിച്ചറിയുവാനുള്ള ചില ടൂളുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു ചർച്ചയ്ക്ക് മുന്നോടിയായി തീർച്ചയായും എന്താണ് ഫേക്ക് ന്യൂസ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലാണ് ഫേക്ക് ന്യൂസുകൾ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. അതിൻ്റെ ചില എക്സാമ്പിൾസ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ചിലത് ക്ലിക്ക് ബൈറ്റ്സ് ആണ്, അഥവാ ക്ലിക്കിന് വേണ്ടി വെബ്സൈറ്റുകളിൽ ആളുകൾ സന്ദർശനം നടത്തുമ്പോൾ അതുകൊണ്ട് ലഭിക്കുന്ന മോണിറ്ററി ലാഭങ്ങൾക്ക് വേണ്ടി ആളുകൾ എളുപ്പത്തിൽ കണ്ടാൽ തന്നെ ക്ലിക്ക് ചെയ്യണമെന്ന് അവരെ തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള അത്തരത്തിൽ ക്ലിക്ക് ബൈറ്റുകളായിട്ട് വരുന്ന ലിങ്കുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ ചില ന്യൂസുകളോ ഒക്കെ നമുക്ക് ഈ നിലയ്ക്ക് വാട്സപ്പിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ധാരാളമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വിശദീകരിക്കപ്പെട്ട പ്രൊപ്പഗണ്ട ചില ഗൂഢമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ചില ആളുകളെ, ചില സമൂഹങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ, അത് ഈ നിലയ്ക്ക് വ്യാജ വാർത്തകളുടെ വലിയൊരു ശതമാനം ഈ നിലയ്ക്കുള്ള പ്രൊപ്പഗണ്ടകളാണ്. മറ്റൊന്ന് മിസ്ലീഡിംഗ് ഹെഡ്ലൈൻസ് ആണ്. ഹെഡ്ലൈൻസ് തലവാചകം ഒന്നായിരിക്കും, പക്ഷെ ഉള്ളിലുള്ള കണ്ടന്റ് മറ്റൊന്നായിരിക്കും. അപ്പൊ ആളുകളെ സ്വാധീനിക്കുന്ന നിലയ്ക്ക് ആളുകൾക്ക് ഒന്ന് കയറി നോക്കണം, ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്ന് തോന്നുന്ന നിലക്കുള്ള, നേരത്തെ പറഞ്ഞ ക്ലിക്ക് ബൈറ്റ് പോലെയുള്ള അതിന്റെ മറ്റൊരു വെർഷനാണ്. തലവാചകത്തിൽ ഒന്ന് കാണിക്കുക, ഉള്ളിൽ അവർക്ക് താല്പര്യമുള്ള അവരുടെ അജണ്ടകൾക്കനുസരിച്ചുള്ള വാർത്തകളോ അല്ലെങ്കിൽ കണ്ടന്റുകളോ നൽകുക എന്നുള്ളത്. വേറെ ചില ന്യൂസുകൾ അല്ലെങ്കിൽ ന്യൂസുകളായി അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ ഇമ്പോസ്റ്റേഴ്സ്, അതായത് യഥാർത്ഥത്തിലുള്ള ഒരു മാധ്യമ സ്ഥാപനം അല്ലെങ്കിൽ അവരുടെ ഒരു വെബ്സൈറ്റ് അതാണ് എന്നുള്ള വ്യാജേനെ ചില പേരുകളിലൊക്കെ ചില തിരിമറികൾ നടത്തിക്കൊണ്ട്, വെബ്സൈറ്റുകളുടെ ലിങ്കുകളിലൊക്കെ ചില തിരിമറികൾ നടത്തിക്കൊണ്ട് ഡ്യൂപ്ലിക്കറ്റുകളായിട്ട് വരുന്ന അങ്ങനെയുള്ള ഇമ്പോസ്റ്റേഴ്സാണ് മറ്റൊന്ന്. പിന്നെ ഒന്നുള്ളത് സറ്റേഴ്സ് ആണ്, അതായത് ഹാസ്യരൂപേണ ആരോ എവിടെയോ കുറിച്ചു വെച്ച ഒന്ന് പിന്നീട് ഒരിക്കൽ ന്യൂസായി തെറ്റിദ്ധരിക്കപ്പെടുന്ന, അത് ആ നിലയ്ക്ക് ന്യൂസായി പ്രചരിപ്പിക്കപ്പെടുന്ന, അങ്ങനെ ഹാസ്യം വാർത്തയായി മാറുന്ന ഇങ്ങനെയുള്ള വ്യാജ വാർത്തകളുമുണ്ട്. മറ്റൊന്ന് പുവർ ക്വാളിറ്റി ജേർണലിസം, വളരെ ഒരു നിലക്കുമുള്ള അന്വേഷണാത്മകതയും ഇല്ലാത്ത രൂപത്തിൽ ആരോ എവിടെയോ പറഞ്ഞു കേട്ടത് പോലും ന്യൂസാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രധാന മീഡിയകളെ, അതിനെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയകളിൽ വരുന്ന വാർത്തകളെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലക്കുള്ള പുവർ ക്വാളിറ്റി ജേർണലിസം യഥാർത്ഥത്തിലുള്ള മീഡിയകൾക്ക് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾക്ക് വാർത്തകൾക്ക് വലിയൊരു വെല്ലുവിളിയായിക്കൊണ്ട് തുടരുന്നു എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇതിലൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ ഏത് നിലവാരത്തിലുള്ള ഏത് തരത്തിലുള്ള വാർത്തകളായിരുന്നാലും ശരി, ഇതിനെല്ലാം പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആരെന്ത് വാർത്ത പ്രചരിപ്പിക്കുമ്പോഴും എന്ത് പടച്ചുവിടുമ്പോഴും അതിനു പിന്നിൽ വളരെ കൃത്യമായ ഒരു മോട്ടീവുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അതൊരു പക്ഷേ മോണിറ്റർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാനും മറ്റൊന്നിനെ ഡീഗ്രേഡ് ചെയ്യാനും വേണ്ടിയുള്ളതായിരിക്കാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള മോട്ടീവ്സ് ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഓരോ വാർത്തകളും പടക്കപ്പെടുന്നതും പ്രചരിപ്പിക്കപ്പെടുന്നതും. അപ്പൊ ആ ഒരു അടിസ്ഥാനപരമായ ബോധ്യം, അത് ഏറ്റവും ഒന്നാമതായിട്ട് വാർത്തകളെ സമീപിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു സംഗതിയാണ്. ഈ നിലയ്ക്ക് ഒരുപാട് മിസ്ഇൻഫർമേഷൻസ്, ധാരാളം വ്യാജ വാർത്തകൾ ഇതിങ്ങനെ അന്തരീക്ഷത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളിലും എല്ലാതെയും ഒക്കെ, നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഇന്റർനെറ്റിലും ഒക്കെ ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ എല്ലാവരും ഫാക്ട് ചെക്ക് ചെയ്യൽ എങ്ങനെ സാധ്യമാകും, എങ്ങനെയാണ് അത് സാധിക്കുക? ഇതൊക്കെ മീഡിയകളുടെ പണിയല്ലേ, അവരുടെ ഉത്തരവാദിത്തമല്ലേ, അവർ ചെയ്യേണ്ടതല്ലേ? അവർ ചെയ്യാത്തത് നമ്മുടെ കുറ്റമാണോ?
3: നമ്മളത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മെ എന്തിനും എങ്ങനെ കുറ്റം പറയാൻ സാധിക്കും എന്നാണ് പല ആളുകളും വിചാരിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നേരത്തെ സംസാരങ്ങളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എന്ത് കിട്ടിയാലും നേരെ ഫോർവേഡ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ കൾച്ചറിലേക്ക് നമ്മളെല്ലാവരും മാറി തീർന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ വ്യാജവാർത്തകൾ, അതിനെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും കൂട്ടായ്മകളോ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളോ മാത്രം നിർവഹിക്കേണ്ട ഒന്നല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി ഇത് മാറിയിട്ടുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ ഇനിയും വന്നിട്ടില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള ചില അപകടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. കാരണം മിസ്ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വ്യാജവാർത്തകൾ എന്തോ ആയിക്കോട്ടെ, ഫേക്ക് ന്യൂസുകൾ, അവ ധാരാളമായി അല്ലെങ്കിൽ വലിയൊരു ശതമാനം, അതിന്റെ സിംഹഭാഗവും അത് ലക്ഷ്യം വെക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, നമ്മളെയാണ്, നമ്മുടെ വിശ്വാസ സംഹിതകളെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നിങ്ങൾ നോക്കി, ഇവിടെയുള്ള വാർത്ത പറയുന്നത് എന്താണ്? സൗദിയിൽ നിന്നുള്ള അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി, അദ്ദേഹത്തിന്റെ ഒരു ഫത്വ എന്ന പേരിൽ വാർത്തയായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഭർത്താവിന് വിശന്നാൽ, ഭർത്താവിന് വിശന്നു കഴിഞ്ഞാൽ ഭാര്യയെ വെട്ടിമുറിച്ച് തിന്നാമെന്ന്. മനസ്സിലാവുണ്ടോ? ഒരു ഗ്രാൻഡ് മുഫ്തി കൊടുത്ത ഫത്വയായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തയാണിത്. ഇത് 2015 ആദ്യമായി സർഫസ് ചെയ്യപ്പെടുന്നത്. ആദ്യമായിട്ട് ഈ വാർത്ത വരുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത് 2015. മിറർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലും അവരുടെ മീഡിയ പിന്നെ ഹാൻഡിലുകളിലുമാണ് ആദ്യമായി ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. ആ സമയത്ത് തന്നെ ഈ ഒരു വാർത്ത ഇത് തെറ്റാണ് എന്ന് വളരെ കൃത്യമായി സമർത്ഥിക്കപ്പെട്ടു. ഇന്ത്യയിലെ തന്നെ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന ഒരു ന്യൂസ് പോർട്ടൽ, അവരുടെ ഡെയിലി ഒ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ സ്ക്വാഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ വെബ്സൈറ്റാണ് അവർ കൊണ്ടു നടക്കുന്ന ഒരു വെബ്സൈറ്റാണ്. വ്യാജ വാർത്തകളെ തകർക്കുക എന്നുള്ളതാണ് അതിന്റെ സ്ഥാപിത ലക്ഷ്യം. ഇപ്പൊ ഡെയിലി ഒ എന്ന് പറയുന്ന ഇന്ത്യ ടുഡേയുടെ വെബ്സൈറ്റ്, അവർ പറയുന്നു ഇതൊരു വ്യാജ വാർത്തയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സറ്റയർ, ആരോ തമാശയായി, ആരോ പരിഹാസരൂപേണ മൊറോക്കോയിലുള്ള ഒരു ഹാസ്യകാരൻ, അയാൾ അയാളുടെ ബ്ലോഗിൽ എഴുതിയ ഒരു സംഗതിയാണിത്. സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ഭാര്യയെ വെട്ടിമുറിച്ച് തിന്നാൻ ഭർത്താവിന് എന്ന് ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന് അയാൾ തമാശ രൂപേണ എഴുതിയതാണ്. അതാണ് ആവർത്തിച്ച് പല ന്യൂസ് പോർട്ടലുകളും പല മുഖ്യധാരാ മാധ്യമങ്ങളും അതൊരു വാർത്തയായിക്കൊണ്ട് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ആ സമയത്താണ് ഇന്ത്യ ടുഡേ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് എന്താണ് എന്നോ, കൃത്യം 1.5 വർഷങ്ങൾക്ക് ശേഷം, 18 മാസങ്ങൾക്കപ്പുറം 2017 ഇന്ത്യ ടുഡേയുടെ തന്നെ ഹിന്ദി ചാനലായിട്ടുള്ള, ഹിന്ദി വാർത്താ മാധ്യമമായിട്ടുള്ള ആജ് തക്, അവർ തന്നെ 1.5 വർഷങ്ങൾക്ക് മുമ്പ് വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞ ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. ഒരിക്കലല്ല, ആവർത്തിച്ച് വീണ്ടും വീണ്ടും വ്യത്യസ്തമായ ഫോട്ടോകൾ ചേർത്തുകൊണ്ട് അതേ വാർത്ത അവർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അത് ഇന്ത്യ ടുഡേയുടെ തന്നെ ഏറ്റവും അവരുടെ മെയിൻ പോർട്ടലിലും ഇതേ വാർത്ത വന്നു. ഒരുപാട് വേറെയും ഫത്വകൾ എടുത്തുകൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കുറെ ഫത്വകൾ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് അതൊരു വാർത്തയായിക്കൊണ്ട് അവർ എടുത്തു പറയണം. ഹാസ്യം അത് വാർത്തയാകുന്നു, അത് വ്യാജ വാർത്തയാണെന്ന് പറയുന്നു, പിന്നെ വീണ്ടും വർഷങ്ങൾക്കപ്പുറം അത് വീണ്ടും വാർത്തയായിത്തീരുന്നു. 2019 വീണ്ടും പല ന്യൂസ് പോർട്ടലുകളും ഇതേ വാർത്ത വീണ്ടും വീണ്ടും എടുത്തുകൊടുത്തതും അതും നമ്മളുടെ എല്ലാം ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മളെല്ലാവരുടെയും യുദ്ധമാണ്, നമ്മളെല്ലാവരും ഇടപെടേണ്ട ഒരു ബാറ്റിലാണ് എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളെ നമ്മൾ നേരിടും, എങ്ങനെ ഇതിൽ നിന്ന് നെല്ലും പതിരും വേർതിരിച്ചെടുക്കും എന്നുള്ളത് ഗൗരവമായി നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില ടൂൾസ്, നമ്മൾ ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടുന്ന ചില കൃത്യമായ ടൂൾസ് ഇതിലുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ഓരോന്നിലേക്ക് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പോവുകയാണ്. ഒരുപാട് വിശദീകരിക്കാനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു കോമൺ സെൻസ് ആണ് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു വെച്ചു, എല്ലാ വാർത്തകൾക്കും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ഒരു മോട്ടീവ് ഉണ്ട്. ആ മോട്ടീവിനെ കുറിച്ച് ചിന്തിക്കാതെ ഇത് ആര് എന്തിനു വേണ്ടി എഴുതി എന്തിനു വേണ്ടി പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഒരു അടിസ്ഥാനപരമായ ഒരു വിലയിരുത്തൽ അതുപോലും നടത്താതെ എന്തും ഏതും എങ്ങനെയും ഷെയർ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഈ ഒരു ചങ്ങല കണ്ണികളിൽ നമ്മളും ഒരു കണ്ണിയായി മാറുന്നു എന്നുള്ള, ഈ വ്യാജ വാർത്തകളുടെ പ്രചാരണത്തിൽ നമ്മളും ഒരാളായിത്തീരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, നമ്മുടെ ഒരു കോമൺ സെൻസ്, നമ്മുടെ ഒരു വകതിരിവ്, നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി ഇത്തരത്തിലുള്ള ഓരോ ന്യൂസുകളും കാണുമ്പോൾ, ഏത് ന്യൂസ് കാണുമ്പോൾ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി എന്ന് പറയുന്നത് ഏതൊരു വാർത്തയും അത് ആദ്യം കാണുമ്പോൾ ഇത് തെറ്റാകാനാണ് സാധ്യത എന്നുള്ള, അതാണ് ബൈ ഡിഫോൾട്ട് ഇത് ഫേക്ക് ആകാനാണ് സാധ്യത എന്ന് വിചാരിക്കലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് സൈഡ് എന്ന് പറയുന്നത്. ഒരു ന്യൂസും കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത്, അതിന് ഏത് പോർട്ടലുകളും ഏത് പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താലും ശരി, ബൈ ഡിഫോൾട്ട് ഇത് ഫേക്ക് ആകാനാണ് സാധ്യത എന്ന് കരുതലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ് എന്നുള്ളതാണ്. ആ ഒരു കോമൺ സെൻസ് അത് നമ്മൾ കൃത്യമായി ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ. രണ്ടാമത്തേത്, നമ്മളൊരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു ബയാസ്, നമുക്കൊരു ബയാസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഇഷ്ടമുള്ള കൂട്ടങ്ങൾ ഉണ്ടായിരിക്കാം, ഇഷ്ടമുള്ള പാർട്ടികൾ ഉണ്ടായിരിക്കാം, ഇഷ്ടമുള്ള നാടുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടക്കേടുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വാർത്തയോ മറ്റോ കാണുമ്പോൾ അതിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടമില്ലാത്തതോ ആകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്ത, നമ്മുടെ വിലയിരുത്തൽ ആ ഒരു ബയാസിനനുസരിച്ച്, നമ്മുടെ ആ ഒരു മുൻവിധിക്കനുസരിച്ചാണ് ഉണ്ടാകുക. പക്ഷേ ആ മുൻവിധികളെ മറികടക്കുവാനും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തെരഞ്ഞുപിടിക്കാനും സാധിക്കുന്ന രൂപത്തിൽ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് ഏതൊരു വാർത്തയുടെ പുറകിലും നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, മൂന്നാമത്തേത്, ഏത് വാർത്തയാണെങ്കിലും ശരി അതിൻ്റെ സോഴ്സ് നമ്മൾ കൃത്യമായി പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വാട്സപ്പ് ഫോർവേഡുകളെ കുറിച്ച് പറഞ്ഞു, വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു പദം തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അഥവാ വാട്സപ്പിലൂടെ ആരോ എഴുതിവിട്ടത് ഒരു തലയും വാലും ഇല്ലാത്ത ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക്, അതുപോലെ തന്നെ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് അതിങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പടച്ചുവിടുന്ന ഒരുപാട് വാട്സപ്പ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒരാള് തന്നെ 300-400 ഒക്കെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ, അഡ്മിൻമാരായിട്ടുള്ള രൂപത്തിൽ സംഘപരിവാർ ചാനലുകൾ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത്, അവരുടെ IT സെല്ലുകൾ അതിനുവേണ്ടി ശമ്പളം കൊടുത്ത ആളുകളെ നിർത്തിയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇന്ന് പരസ്യമായ രഹസ്യമാണ്. മനസ്സിലാകണം. അപ്പൊ ആ രൂപത്തിലുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളും അതിങ്ങനെ അതിലെ വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ അതിലുള്ള ഈ നിലക്കുള്ള ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ അതെല്ലാം ഷെയർ ചെയ്യുന്ന, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്ക പോലും ചെയ്യാതെ അത് ആദ്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഞാനാകണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ എല്ലാം ഷെയർ ചെയ്യുന്ന വാട്സപ്പ് കേശവമാമന്മാരായിട്ട് നമ്മൾ മാറരുത്. ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ആ ഒരു വാക്കാണ് പറയപ്പെടുന്നത്, എന്തും ഏതും ഷെയർ ചെയ്യുക, എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് വാട്സപ്പ് കേശവമാമന്മാരെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേശവമാമന്മാരായിട്ട് നമ്മൾ ആരും മാറരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു വാർത്ത വരുമ്പോൾ അതിലെ പിന്നെ അതിൻ്റെ ഒരു URL ഒക്കെ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് യഥാർത്ഥ വാർത്താ പോർട്ടലുകളുടെ അഡ്രസ്സോ ലിങ്കോ ഒന്നായിരിക്കില്ല. അതിനുള്ള ചില എക്സാമ്പിൾസ് നോക്കും നിങ്ങൾ, .infonet, .offer എന്നൊക്കെ പേരിൽ ചില വെബ്സൈറ്റുകൾ, അതിൻ്റെ പിന്നെ ചില തലയും വാലുമില്ലാത്ത വാർത്തകൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഫേക്ക് ആകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു സാമാന്യ ബുദ്ധി നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺയൂഷ്വൽ ആയിട്ടുള്ള ചില ലേഔട്ടുകൾ, സാധാരണ ഒരു പത്രത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ പത്രമാധ്യമങ്ങൾ നടത്തുന്ന വെബ്സൈറ്റുകൾ അതിൻ്റെയൊക്കെ ഒരു ലേഔട്ട് നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് കുറേ പരസ്യങ്ങൾ കുത്തി നിറച്ച, അതുപോലെ തന്നെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഉള്ള, ഗ്രാമാറ്റിക്കലായിട്ട് കുറേ തെറ്റുകളുള്ള, അല്ലേ, ഒരുപാട് തെറ്റുകൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ ഒരടിസ്ഥാനവും ഇല്ലാത്ത കുറേ അവകാശവാദങ്ങൾ, ആരാണിത് പറഞ്ഞതെന്നോ എന്താണ് പറയുന്നതെന്നോ ഒന്നും ഉണ്ടാവില്ല, ഒരു സോഴ്സ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള കുറെ വാർത്തകൾ, അതുപോലെ തന്നെ പെട്ടെന്ന് കണ്ടാൽ നമ്മെ പിടിച്ചിരുത്തുന്ന രൂപത്തിലുള്ള വീഡിയോസും ഇമേജസും ഇങ്ങനെയൊക്കെ വെച്ചിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയബുദ്ധിയോടുകൂടി തന്നെ നമ്മളവയെ നോക്കിക്കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് ചികഞ്ഞന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആരാണ് ഇത് എഴുതിയിട്ടുള്ളത്, ആരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ വെബ്സൈറ്റ് ആരാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, ആരാണ് ഇവരെ ഫണ്ട് ചെയ്യുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. ഒരു വെബ്സൈറ്റ് നമ്മൾ കാണുമ്പോൾ അതിന്റെ എബൌട്ട് അസ്, ഞങ്ങളെ കുറിച്ച് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഏതൊരു വെബ്സൈറ്റിനും ഉണ്ടാകും. നിങ്ങളുടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ അവരുടെ എബൌട്ട് അസ് അതൊക്കെ വലിയ തമാശയായിരിക്കും, അതിൽ പ്രത്യേകിച്ച് ഒരു വിവരങ്ങൾ ഉണ്ടാകില്ല. അല്ലെങ്കിൽ അതിലെ വിവരങ്ങൾ കാണണമെങ്കിൽ നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യേണ്ടി വരും, നമ്മുടെ വിവരങ്ങൾ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് പിന്നെ വ്യാജ വാർത്തകളും വ്യാജ വെബ്സൈറ്റുകളും ആകാനാണ് സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിലവിലുള്ള മറ്റുള്ള വാർത്താ മാധ്യമങ്ങൾ, ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സുകൾ അതുമായി തട്ടിച്ചു വെച്ചുകൊണ്ട് നമ്മൾ കാണുന്ന ഈ വാർത്തകളെ പരിശോധിക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്താൽ കുറെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, ഈ നിലക്ക് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ചിലത് പിന്നെ ഇമേജസ് ആണ്. വളരെ ഫോട്ടോഷോപ്പ് ചെയ്തൊക്കെ വളരെ സെൻസേഷനിലായിട്ട് ഈ നിലക്ക് വളരെ വിവാദങ്ങൾ കത്തിക്കുന്ന രൂപത്തിലുള്ള ഇമേജസ് ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഇമേജസ് വരുമ്പോൾ അതൊന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇപ്പോൾ images.google.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മുടെ കയ്യിലുള്ള ഇമേജസിനെ തിരിച്ച് അതിനെ സെർച്ച് ചെയ്യാനും ഒരു റിവേഴ്സ് സെർച്ച് നടത്താനൊക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇത് UPയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗോമൂത്രം കുടിക്കുന്ന ഒരു ചിത്രമാണ്. ഇതൊരു പക്ഷെ നമ്മളൊക്കെ കാണുകയും നമ്മളൊക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, അയാൾ കുടിക്കുന്നത് ഒരു പൈപ്പിൽ നിന്നാണ്. അവിടെ ഒരു പശുവിനെ ഫോട്ടോഷോപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്യുന്നത്, മനസ്സിലാവുണ്ടോ? പക്ഷേ ഈ പറഞ്ഞ നിലക്ക് നമുക്ക് അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി നമുക്ക് താല്പര്യമില്ല. ആ ഒരു ബയാസ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ നേരെ ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി ഷെയർ ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ഇവയെ പറഞ്ഞ മിസ്ഇൻഫർമേഷന്റെ ഒരു കണ്ണിയായി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫാക്ട്സ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഡേറ്റുകൾ, അതുപോലെ തന്നെ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ നടന്നു, അതുപോലെ തന്നെ ആരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ അതിലുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തോ എഴുതിവിടുന്ന ഒരു നിലക്കും ഒരു ഫാക്ട്സും ഫിഗേഴ്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒന്നും പറയാനില്ലാത്ത വാർത്തകളാണ് എങ്കിൽ സ്വാഭാവികമായും അത് തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓൾട്ടേർഡ് ടൈം ലൈൻസ്, പരസ്പരം കണ്ടുമുട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സമകാലീനർ പോലും അല്ലാത്ത ആളുകൾ അവർ പരസ്പരം കണ്ടുമുട്ടി, അല്ലെങ്കിൽ അവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ഇന്നന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, അവർ ഇന്ന നാട്ടിൽ വെച്ച് പിന്നെ ഇന്നൊരു കരാർ ഒപ്പിട്ടു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരും. പക്ഷെ അവരൊരു കാലത്ത് ജീവിച്ച ആളുകൾ പോലും ആകൂല, മനസ്സിലാവുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള ചില ചരിത്രങ്ങൾ വളച്ചൊടിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളും വരും. അപ്പൊ ആ ഒരു ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞാലൊക്കെ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച്, അതുപോലെ വേറൊന്ന് February 31 നടന്ന എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. ഫെബ്രുവരിയില് പിന്നെ 28-29 ഉണ്ടാകുള്ളൂ, പക്ഷെ February 31 റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഓൾട്ടേർഡ് ടൈം ലൈൻസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമന്റ്സ് ചെക്ക് ചെയ്യുക. ഈ നിലക്കുള്ള ന്യൂസ് പോർട്ടലിംഗ് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന്റെ കമന്റ്സ് ഒന്ന് ചെക്ക് ചെയ്താൽ നമ്മുടെ കുറെ അധ്വാനം ചിലപ്പോൾ കുറഞ്ഞു കിട്ടും. കാരണം ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയുന്നവർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടാകും, ഇതൊരു ഫേക്ക് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പൊ കുറെ അധ്വാനം നമുക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ കമന്റ്സ് ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള കുറച്ച് വെബ്സൈറ്റുകൾ, ഞാനത് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, സ്പൂഫ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇമ്പോസ്റ്റേഴ്സ് ആയിട്ട് വരും. ഇപ്പൊ BBCNewsPoint.com നമ്മളെന്താ വിചാരിക്കുക, ഇത് BBCയുടെ ഒരു പിന്നെ വെബ്സൈറ്റ് ആണ്. ഇപ്പൊ BBCയുടെ വാർത്തകളാണ് ഇതിൽ വരിക നമ്മൾ വിചാരിക്കും, പക്ഷെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇതുപോലെ തന്നെയാണ് സ്പൂഫ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്തുള്ള വെബ്സൈറ്റുകൾ. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ള ഇൻഡിപെൻഡന്റ് ബ്ലോഗ്സ് ആയിട്ടുള്ള കുറെ വെബ്സൈറ്റുകൾ, OP India, അതുപോലെ തന്നെ പിന്നെ പോസ്റ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഇതിൽ കൊടുത്തിട്ടുള്ള മുഴുവൻ വെബ്സൈറ്റുകളും കൃത്യമായ സംഘ് പരിവാർ അജണ്ടകളുള്ള, സംഘ് പരിവാർ സ്പോൺസേഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. ആ നിലക്കുള്ള വാർത്തകൾ തന്നെയാണ് അവരൊക്കെയും കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഷെയർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വാർത്തകളാണ്. ഇവർ മിലിറ്ററിയെക്കുറിച്ച്, പട്ടാളത്തിനോടുള്ള നമ്മുടെ സ്നേഹത്തെക്കുറിച്ച്, നമുക്ക് അവരോടുണ്ടാകേണ്ട ബഹുമാനത്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറയാം. അതിനിടയിൽ ഈ പറഞ്ഞ നിലക്ക് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഒരു 2-3 അതും ഉണ്ടാകും. പക്ഷെ ഹെഡ്ലൈൻസ് കണ്ട്, ഫോട്ടോസ് കണ്ട് നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, പിന്നെ ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടി പ്രത്യേകം വെബ്സൈറ്റുകൾ ഇന്റർനാഷണൽ ലെവലിലും അതുപോലെ തന്നെ ഇന്ത്യയിലൊക്കെ പ്രത്യേകമായും ഒക്കെ ധാരാളം വെബ്സൈറ്റുകൾ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വാർത്തകൾ പരിശോധിക്കാൻ അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. snopes.com, factcheck.org, അതുപോലെ തന്നെ SM hoaxlayer.com, ഇന്ത്യയിലെ altnews.in തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ഈ നിലക്ക് ഫേക്ക് ന്യൂസുകളെ സ്ക്വാഷ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസും വെബ്സൈറ്റ്സും ഒക്കെയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, നേരത്തെ ഇവിടെ ഓതിക്കേട്ട ആയത്തുകളുടെ ഒക്കെ ഒരു ആശയം തന്നെയാണ്, നമ്മൾ ഷുവർ അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യരുത് എന്ന്. നമുക്കറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം നമ്മൾ അത് ഷെയർ ചെയ്യുന്ന പരിപാടി നമ്മൾ ഒഴിവാക്കുകയും ഈ പറഞ്ഞ നിലക്ക് ഇത്തരത്തിലുള്ള അപകടമുള്ള ഒരുപാട് ഒരുപാട് ഈ നിലക്കുള്ള ഫേക്ക് ന്യൂസുകളുടെ അതിൻ്റെ ഒരു കണ്ണിയായി നമ്മൾ മാറാതിരിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ഇതുകൊണ്ടൊക്കെ വലിയ കലാപങ്ങൾ ഉണ്ടായിത്തീരും, കൊലപാതകങ്ങൾ ഉണ്ടായിത്തീരും, വലിയ യുദ്ധങ്ങൾ ഉണ്ടായിത്തീരും. നമ്മളിത് ഇങ്ങനെ വെറുതെ ഒരു ഷെയറാണ് എന്നാണ് വിചാരിക്കുക. പക്ഷെ ഇതിന്റെ അപകടങ്ങൾ ഇത്ര വിപുലമാണ്, ഇത്ര വലുതാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം നമ്മൾ സോഷ്യൽ മീഡിയയിലും ഇത്തരത്തിലുള്ള ന്യൂസുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇടപെടാൻ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ്, വ്യാജ വാർത്തകൾ എങ്ങനെ തിരിച്ചറിയാം. വിഷയം അവതരിപ്പിച്ചത് അസ്ഹർ ചാലിശ്ശേരി.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോയ്ക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമ്മളെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ. ഒരാൾ ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ്, ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്തു ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ്, എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ? അപ്പൊ എന്താ ആലോചിക്കണത്? എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ്, നമ്മളെ കയ്യില് ദ്വാരമുള്ള ഒരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കുണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ വേറൊരാൾ പെറുക്കിയെടുക്കാണ്. അപ്പൊ അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. നമ്മളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. മറിച്ച് എന്താണ്, അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നു. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്കും നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മളെ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു സ്ത്രീ ചോദിച്ചു, ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോന്ന്? ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരും കുറ്റം പറയാം, അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞുവിടുക അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞുവിടുക? അല്ല, പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
3: പരദോഷമാണ്.
2: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുകയാണ്, അല്ലെ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയുക. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങളറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമം ഉണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറെല്ലാവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി. ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്നറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും. അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
3: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ? അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ്, എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
4: വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലൊരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.
5: പീസ് റേഡിയോ, സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
6: വിഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. പട്ടികജാതി വികസന വകുപ്പ് 2026-27 അക്കാദമിക് വർഷത്തെ വിഷൻ പദ്ധതിയിലേക്ക് പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. +2 VHSC പഠനത്തിനൊപ്പം പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് സംസ്ഥാനതലത്തിൽ MPanel ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ ചേർന്ന് 2 വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി ഓരോ വർഷവും 10,000 രൂപ വീതം അനുവദിക്കുന്നതാണ് വിഷൻ പദ്ധതി. ഓഗസ്റ്റ് 1 മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഫോൺ 04862-296-297.
7: أعوذ بالله من الشيطان الرجيم
8: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن

0: പീസ് റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഏതാനും സൂക്തങ്ങൾ ഒരു ദിവസം മനഃപാഠമാക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഹുജുറാത്തിലെ 15-ാമത്തെ ആയത്താണ് നമ്മൾ മനഃപാഠമാക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സൂറത്തു ഹുജുറാത്തിലെ 14-ാമത്തെ ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. എല്ലാ ദിവസവും ആദ്യ വചനം മുതൽ പാരായണം ചെയ്യണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനഃപ്പാഠം ശരിയായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് കഴിയുകയുള്ളൂ എന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇൻഷാ അല്ലാ 15-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നാം മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം വരെ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 14-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും ഒന്ന് പാരായണം ചെയ്തുകൊണ്ട് തുടങ്ങാം.
2: أعوذ بالله من الشيطان الرجيم

0: ഇൻഷാല്ലാ. ആയത്തിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. പഠിക്കാൻ നമ്മെ സഹായിച്ചത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാം നാം കേൾക്കുന്നത്. ഫസ്ലുർ റഹ്മാൻ കണ്ണൂർ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ അവൻ്റെ നാഥനുമായി അടുക്കാൻ വേണ്ടി നമുക്ക് നിശ്ചയിച്ചു തന്ന ധാരാളം ഇബാദത്തുകളുണ്ട്, ധാരാളം കർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമസ്കാരം എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ശ്രമിക്കേണ്ടുന്നൊരു ഇബാദത്താണ് നമസ്കാരം. ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കോ ഒരു മടിയോ മറ്റോ ഒരു മുഅ്മിനിന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം 5 നേരത്തിലെ നമസ്കാരത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രത്യേക സംരക്ഷണം, അള്ളാഹുവിൻ്റെ പ്രത്യേക കാവൽ, അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയേറെ ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന വിഷയമാണ് നമസ്കാരമെന്ന് പറയുന്ന ഇബാദത്ത് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ മീറാജിൻ്റെ ആ ഒരു വലിയ യാത്രയിൽ, ആ രാത്രി സഞ്ചാരത്തിൽ ആകാശത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു സമ്മാനമാണ് 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ആ ഒരു നിസ്കാരത്തെ, ആ നമസ്കാരങ്ങളെ അതൊരു സമ്മാനം പോലെ തന്നെ നാം കാണേണ്ടതുണ്ട്. ഒരു വ്യക്തി നമുക്കൊരു സമ്മാനം നൽകിയാൽ സ്വാഭാവികം അതിനോടൊരു ഇമ്പവും ഒരിഷ്ടവും നമുക്കുണ്ടാകും. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായാൽ, നമ്മുടെ മാതാപിതാക്കളായാൽ, നമ്മുടെ ബന്ധുക്കളായാൽ, നമ്മുടെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളായാൽ, അതിനോട് അത്രയേറെ നമുക്ക് ഇമ്പവും ഇഷ്ടവും വർദ്ധിക്കുന്നതാണ്. എന്നാൽ നമസ്കാരമെന്നുള്ള ഇബാദത്ത് സമ്മാനമായിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധ, അത്രയേറെ കരുതൽ ആ ഒരു നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ നമ്മുടെ നാടുകളിൽ ആളുകളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ അവസ്ഥകൾ പരിശോധിച്ച് നോക്കുമ്പോൾ, പല വിഷയങ്ങളിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ പല വീഴ്ചകളും വരുത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. വിശിഷ്യ സുബഹി പോലെയുള്ള നമസ്കാരങ്ങളിൽ അതിൻ്റെ സമയം പാലിക്കാതെ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത്തരത്തിലുള്ള നമസ്കാരങ്ങളുടെ ഫളലുകൾ, ശ്രേഷ്ഠതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് പഠിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താനോ അതിനെ തൊട്ട് കിടന്നുറങ്ങാനോ അവന് സാധിക്കുന്നതല്ല. മഹാനായ ഇമാം മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബ്ഹി നമസ്കാരത്തിൻ്റെ പല ആളുകളും കിടന്നുറങ്ങുന്ന അസ്സലാത്തു ഖൈറു മിനന്നൗം, ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണ്, ഹയ്യാലി സ്വലാ ഹയ്യാലി ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരുമൊക്കെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ബാങ്ക് വിളിക്കുമ്പോൾ പല ആളുകളും കിടന്നുറങ്ങാൻ സാധ്യതയുള്ള അല്ല കിടന്നുറങ്ങുന്ന ഒരു നമസ്കാരമാണല്ലോ സുബ്ഹി നമസ്കാരം. ആ ഒരു നമസ്കാരത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ള സന്തോഷ വാർത്ത അതറിഞ്ഞാൽ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ജമാഅത്തായിക്കൊണ്ട് ആ ഒരു നമസ്കാരം നഷ്ടപ്പെടുത്തുവാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് മഹാനായ മുസ്ലിം റഹിമഹുല്ല ഉദ്ധരിച്ചൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലാ സ്വലാത്ത സുബഹി ഫഹുവ ഫി ദിമ്മത്തില്ല. ഒരു വ്യക്തി സുബഹി നമസ്കാരം നമസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ കാവലിലായിരിക്കുമെന്നുള്ളതാണ്. ഒരു വ്യക്തി സുബഹി നമസ്കാരം നമസ്കരിച്ചാൽ അവന് റബ്ബിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം, പ്രത്യേകമായിട്ടുള്ള റബ്ബിൻ്റെ ഒരു കരുതൽ, റബ്ബിൻ്റെ ഒരു കാവൽ അവന് ലഭിക്കും. അവന് പ്രത്യേക ഒരു പരിരക്ഷ റബ്ബിൻ്റെ മാർഗത്ത്, റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ആവശ്യം റബ്ബിൻ്റെ കാവൽ മാത്രമല്ലേ? ഓരോ നമസ്കാര ശേഷവും അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് നാം. അല്ലാഹു നമുക്ക് നൽകുന്നത് മാത്രമേ നമുക്കുള്ളൂ. അല്ലാഹു തടഞ്ഞതൊന്നും നൽകാൻ ആർക്കും നൽകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക കാവൽ നമുക്കുണ്ടാവുക എന്നുള്ളത് അനിവാര്യമാണ്. ആ കാവൽ ലഭിക്കാൻ കാരണമാകുന്നൊരു നമസ്കാരമായിട്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നമസ്കാരത്തെ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പണ്ഡിതന്മാരായ ആളുകൾ ഈ ഒരു ഹദീസിനെ വിശദീകരിക്കുന്ന സമയത്ത് നമുക്കവർ പറയുന്നത് കാണുവാൻ സാധിക്കും, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹിയുടെ നമസ്കാരം പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് വിശദീകരിക്കുന്ന സമയം അവർ പറയുന്നതായി കാണാൻ സാധിക്കും. പല ആളുകളും അശ്രദ്ധരാകാൻ സാധ്യതയുള്ള ഒരു നമസ്കാരമാണ് സുബ്ഹി നമസ്കാരം. കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന, അള്ളാഹുവിൽ പ്രതീക്ഷയും മറ്റും വെച്ചു പുലർത്തി ജീവിക്കുന്ന, കൃത്യമായിക്കൊണ്ടൊരു മുഖ്ലിസുള്ള ഒരു ഈമാനുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ സുബ്ഹി നമസ്കാരത്തിന് കൃത്യമായിക്കൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിലൂടെ സുബ്ഹിൻ്റെ ശ്രേഷ്ഠത പ്രത്യേകമായിക്കൊണ്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സുബ്ഹിക്ക് കൃത്യമായിക്കൊണ്ട് എത്തുന്ന വ്യക്തികൾക്ക്, പല ആളുകൾക്കും ഈമാനിലൊരു ഇഖ്ലാസ് ഉണ്ടാകും. കാരണം ആ സമയത്ത് പ്രത്യേകിച്ച് പള്ളിയിൽ പോയത് കൊണ്ട് അവർക്ക് ലാഭമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ഒരു സമയത്ത് നല്ല ഉറക്കം കിട്ടുന്നൊരു സമയമാണ്. നല്ല രീതിയിൽ പുതച്ചു മൂടി വീടിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ പറ്റുന്ന നല്ല തണുപ്പുള്ള സമയങ്ങൾ, വിശിഷ്യ തണുപ്പുള്ള സമയങ്ങൾ, അങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്ന സമയങ്ങളാണ്. അത്തരത്തിലുള്ള സമയങ്ങളിൽ പോലും അലാറം വെച്ച് എഴുന്നേറ്റ്, ആ ഒരു സമയം നോക്കി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോയി ജമാഅത്തായിക്കൊണ്ട് ആളുകൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഒരു പ്രത്യേകമായിക്കൊണ്ടൊരു ഇഖ്ലാസ് അവരുടെ ഈമാനിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ ഒരു ഇഖ്ലാസ്, ആ ഒരു ഈമാനിലൊരു ഇഖ്ലാസ് ഉള്ളത് കൊണ്ട് മുഖ്ലിസീങ്ങളായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർഗം, അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകം അള്ളാഹുവിൻ്റെ കരുതൽ ഉണ്ടാകും. അതുകൊണ്ടാണ് സുബ്ഹിയുടെ നമസ്കാരത്തെ പ്രത്യേകമായിക്കൊണ്ട് എടുത്തു പറഞ്ഞത് എന്ന് പണ്ഡിതന്മാരായ ആളുകൾ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബഷീരിൽ മഷാഇന ബിൽ ളുലമി താമി ഇലൽ മസാജിദി ബിൻ നൂരി താമി യൗമിൽ ഖിയാമ. ബഷീരിൽ മഷാഇന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹി നമസ്കാരത്തിൻ്റെ സമയത്ത് രാത്രികളിൽ പള്ളികളിലേക്ക് നടന്നുകൊണ്ട് പോകുന്ന ആളുകൾക്ക് പരലോകത്ത് പല ആളുകളും ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ, വിശിഷ്യ സ്വറാത്തിൻ്റെ പാലം കടക്കുന്ന സമയത്തൊക്കെ ഒരു വെളിച്ചം കിട്ടാൻ, ഒരു പ്രകാശം കിട്ടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് പൂർണ്ണമായിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നുള്ളതാണ്. ആർക്കാണ് അള്ളാഹു ഇത് നൽകുക? സുബ്ഹിൻ്റെ ഇരുട്ടിൻ്റെ സമയത്ത് അള്ളാഹുവിൻ്റെ കാവലാഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സുബ്ഹി നമസ്കാരത്തിന് പങ്കെടുത്ത ആളുകൾക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, കൃത്യമായിക്കൊണ്ട് ഈ ഒരു വിഷയത്തിൽ, സുബഹിയുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. തലേ ദിവസം എന്ത് പരിപാടികൾ വീടുകളിൽ നടന്നാലും, എത്ര വൈകി കിടന്നുറങ്ങിയാലും, എത്ര പ്രയാസങ്ങൾ തലേ ദിവസം രാത്രി ഉണ്ടായാലും, നമ്മൾ എന്ത് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും, സുബഹിയുടെ വിഷയത്തിലൊരു അമാന്തം, ഒരു മടി നമുക്കുണ്ടാകാൻ പാടില്ല. ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിക്കൊണ്ട് പള്ളിയിലേക്ക് എത്താൻ, നമസ്കരിക്കാൻ, ആ ഒരു ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ, അതിനുശേഷമുള്ള ദിക്റുകൾ ചൊല്ലാനൊക്കെ നാം ശ്രമിക്കേണ്ടതുണ്ട്. വിശിഷ്യ സുബ്ഹിയുടെ ശേഷമുള്ള സമയമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകിച്ച് നമുക്ക് ബർക്കത്ത് നൽകിയ സമയമാണ്. അതുകൊണ്ട് ആ സുബ്ഹി നഷ്ടപ്പെടുത്തുന്ന, ആ ഒരു സമയത്ത് കിടന്നുറങ്ങുന്ന, ആ ഒരു ബർക്കത്തിൻ്റെ സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന തീർത്തും വിഡ്ഢികളായ ആളുകളെ നാം ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാവൽ ലഭിക്കാൻ, അവൻ്റെ സംരക്ഷണം ലഭിക്കാൻ, പ്രതിഫലം ലഭിക്കാൻ, സ്വർഗത്തിലുന്നത പദവികൾ ലഭിക്കാൻ, നമ്മുടെ ഈമാനിൻ്റെ ഇഖ്ലാസ് അത് അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാൻ, നാം ആ ഒരു സമയം കൃത്യമായിക്കൊണ്ടുള്ള ശ്രദ്ധ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടുകാരായാലും ആരായാലും കിടന്നുറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ ഒരു പ്രതിഫലം കൂടി കരസ്ഥമാക്കാനുള്ള ശ്രദ്ധ, ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതിന് അള്ളാഹു സുബ്ഹാനഹു വതാല കൃത്യമായിക്കൊണ്ട് ആ ഒരു വിഷയം ശ്രദ്ധിക്കുന്ന, അള്ളാഹുവിൻ്റെ കാവ് ലഭിക്കുന്ന, സുബിഹിയെ പ്രത്യേകം പരിഗണിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ, അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നത സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് തിരുനബിയോടൊപ്പം, അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് വേണ്ടേ. സംസാരിച്ചത് ഫസ്ലു റഹ്മാൻ, കണ്ണൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് നബിചരിത്രം, ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പമുള്ളത് മുൻഷിദ് ഒട്ടുമൽ.
5: സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹത്തായിട്ടുള്ള ബദർ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വച്ചത്. അതിൽ ഖുറൈശികൾ എല്ലാം നിലക്കും സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട്, അവരുടെ എല്ലാ ശക്തികളും ആവാഹിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി അവർ ബദറിലേക്ക് പുറപ്പെടുകയാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ചില ആളുകൾ നമുക്ക് തിരിച്ചു മടങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടും അബൂജഹലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ പിന്നിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിലമതിക്കാതെ പോകുകയായിരുന്നു. അങ്ങനെ അവർ അഹങ്കാരത്തോടുകൂടിയും പൊങ്ങച്ചത്തോടുകൂടിയും അവർ സഞ്ചരിക്കുകയാണ്. അവരുടെ സഞ്ചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നുണ്ട്, വലാ തെക്കൂനു, വിശ്വാസികളെ നിങ്ങളാകരുത്, കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം, തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ആളുകളെ പോലെ ആകരുത്. എങ്ങനെ പുറപ്പെട്ട ആളുകൾ? ബത്വറൻ, അഹങ്കാരത്തോടുകൂടി, വരി അന്നാസി, ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടി. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളെപ്പോലെ നിങ്ങളാകരുത്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഉന്നതിക്ക് വേണ്ടിയാണ്, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, അല്ലാതെ ജനങ്ങളെ കാണിപ്പിക്കുവാൻ വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ അല്ല. അതേപോലെ തന്നെ വയസുദ്ദൂന അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വൈതെറ്റിക്കുന്ന ആളുകളെപ്പോലെ ആകരുത്. വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്, ആ മുശ്രിക്കുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിയുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവരുടെ സഞ്ചാരത്തെക്കുറിച്ച് പറയാൻ. അങ്ങനെ യാത്രയുടെ വൈമധ്യേ അബൂജഹലിനൊരു കത്ത് കിട്ടുകയാണ്. ആ കത്ത് അബൂ സുഫിയാൻ്റെ കത്തായിരുന്നു. ആ കത്തിൽ ഇപ്രകാരമായിരുന്നു: മുഹമ്മദിൻ്റെയും കൂട്ടരുടെയും അക്രമങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കച്ചവട സംഘം ആ വഴിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് പ്രവേശിച്ചു. അവരുടെ കണ്ണിൽപ്പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് അബൂ സുഫിയാൻ നിർദ്ദേശിച്ചപ്പോൾ, ആ അബൂ സുഫിയാൻ്റെ നിർദ്ദേശത്തെ അബൂജഹൽ തള്ളിക്കളയുകയാണ്. അവർക്കെങ്ങനെയെങ്കിലും യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അബൂജഹലിനുണ്ടായിരുന്നു. ഈ അബൂ സുഫിയാൻ്റെ ഈ കത്ത് ലഭിച്ചപ്പോൾ തന്നെ ചില ആളുകളെങ്കിലും ആ അഭിപ്രായത്തോടുകൂടി അബൂ സുഫിയാൻ്റെ അഭിപ്രായത്തിനോട് യോജിച്ച് മടങ്ങണമെന്ന വാശി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൊന്നും അബൂജഹൽ കൂട്ടാക്കാതെ യുദ്ധം ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി അയാളിൽ നിന്നുദിച്ചതായിരുന്നു. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ഒരു യുദ്ധത്തിനായി ഒരുങ്ങേണ്ട അത്യാവശ്യഘട്ടം അവർക്ക് മുന്നിൽ സംജാതമാവുകയാണ്. അവരുടെ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിച്ചു വന്ന ആളുകളെല്ലാവരും ഈ കച്ചവട സംഘത്തെ തട്ടിയെടുത്ത് മദീനയിലേക്ക് പോകണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്ന ആളുകളാണ്. പക്ഷേ അവരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വതാല അത് പറയുന്നുണ്ട്: കമ അഖ്റജക റബ്ബുക്, നിന്റെ രക്ഷിതാവ് നിന്റെ പുറത്തിറക്കിയതുപോലെ, മിൻ ബൈതിക, നിന്റെ വീട്ടിൽ നിന്ന്, ബിൽഹഖി, വഇന്ന ഫരീഖ മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, മുഅ്മിനീങ്ങളിൽ ചില ആളുകൾ അതിന് വെറുക്കുന്നവരായിരുന്നു, അവർക്കതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല, അതൊക്കെ പറഞ്ഞിട്ട് ശേഷം അവരുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു ഒന്നുകൂടി വിശദമാക്കുകയാണ്: കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി വഹും യൻദുറൂൻ, അവർ നോക്കി നിൽക്കെ മരണത്തിലേക്ക് വലിക്കുന്നത് പോലെയായിരുന്നു എന്നാണ്. ഒരു മരണത്തിലെ അവസ്ഥാവിശേഷത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഈയൊരു ഘട്ടത്തിൽ എന്താണ് സ്വഹാബികളുടെ നിലപാടെന്തെന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുൻപിൽ കൂടിയ മീറ്റിംഗിൽ അഭിപ്രായം ചോദിക്കുകയാണ്. ആ അഭിപ്രായം ചോദിച്ച ഉടനെ തന്നെ മറുപടി മായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി നൽകാൻ, പ്രവാചകരെ, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്യുക, ഞങ്ങളെല്ലാം നിലക്കും താങ്കളുടെ കൂടെ ഉണ്ടാകും. ഉടനെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് മറുപടി നൽകി, പ്രവാചകരെ, താങ്കൾ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പൂർണ്ണ സന്നദ്ധയോടുകൂടി താങ്കളുടെ കൂടെ ഉണ്ടാകുമെന്ന് അദ്ദേഹവും വാക്ക് നൽകുകയാണ്. മുഹാജിറുകളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത അത്രത്തോളം എല്ലാം നഷ്ടമായി കഴിഞ്ഞ ആളുകളാണ്. പരലോകത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവരുടെയൊക്കെ പിന്നിലുള്ളത്. ദുനിയാവിൻ്റെ ഒരു മോഹങ്ങളും അവർക്ക് പിന്നിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ മുഹാജിറുകൾ എല്ലാം നിലക്കും പറഞ്ഞു, ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടിയായിരുന്നു പിന്നീട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതിപ്രകാരമാണ്: യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ലിമാ അറാക്കല്ലാഹു ഫനഹ്നു മഅക, അല്ലാഹു താങ്കളോട് കൽപ്പിച്ചത് പ്രകാരം താങ്കൾ ചെയ്യുക, ഞങ്ങൾ താങ്കളുടെ കൂടെ ഉണ്ടാകും. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലാ നഖൂലു കമാ ഖാലത് ബനു ഇസ്രായീൽ ലി മൂസ, ബനു ഇസ്രായേൽ സമൂഹം മൂസയോട് പറഞ്ഞ പോലത്തെ സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. എന്താണ് അവർ പറഞ്ഞത്? ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ്, ഞങ്ങളിവിടെ ഇരിക്കാം എന്നൊരു സംസാരം ഞങ്ങൾ പറയില്ല പ്രവാചകരെ. വലാക്കിൻ നഖൂൽ, പക്ഷെ ഞങ്ങൾ പറയും, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകുമ, ഞങ്ങൾ പറയലെന്താണ്? നീയും നിന്റെ രക്ഷിതാവ് യുദ്ധം ചെയ്യ്, ഞങ്ങളും കൂടെ ഉണ്ടാകും എന്നായിരിക്കും ഞങ്ങൾ പറയുക. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യം കൊണ്ട് നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ സിർത ബിനാ ഇലാ ബിർക്കിൽ ഖിമാദ്, താങ്കൾ ഞങ്ങളൊരു ബിർക്കിൽ ഖിമാദ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ, ലഖാതല്ലാ മഅക മിൻ ദൂനി, ഞങ്ങളിൽ നിന്ന് ഒരാളും പിന്മാറാതെ ഞങ്ങളെല്ലാവരും താങ്കളുടെ കൂടെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരായിരിക്കും എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാൻ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെല്ലൊന്നുമല്ല ആശ്വാസമുണ്ടായത്. എല്ലാ നിലക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ മറുപടിയിൽ സംതൃപ്തിയായി. പക്ഷേ അവിടെ ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അൻസാരികളുടെ വക്കാലത്ത് ആര് പറയും? അൻസാരികൾ ഈ യുദ്ധത്തിന് അവരുടെ നിലപാട് എന്തായിരിക്കും? കാരണം പ്രവാചകത്വത്തിൻ്റെ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് നൽകിയിരുന്ന അൻസാരികൾ ഇപ്രകാരമായിരുന്നു: മദീനയിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ ആക്രമിക്കുകയാണെങ്കിൽ എല്ലാം നിലക്കും കൂടെ നിൽക്കാമെന്നാണ് പറഞ്ഞത്. മദീനക്ക് പുറത്തുള്ള ഒരു സംഘടനത്തെക്കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായിട്ടില്ല. ഇത് മദീനക്ക് പുറത്തുള്ള ബദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ അൻസാരികളുടെ നിലപാട് എന്തായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. ഉടനെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മൗനം കണ്ടപ്പോൾ അൻസാരികളുടെ നേതാവായിട്ടുള്ള സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറയാൻ, പ്രവാചകരെ, താങ്കൾ ഞങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങളുടെ മറുപടി ഇതാ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയാൻ, യാ റസൂലല്ലാഹ്, ലഖദ് ആമന്നാ ബിക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചവരാണ്. വശഹീദിനാ അന്നഹു മാ ജിത ബിഹി ഹുവൽ ഹഖ്, താങ്കൾ കൊണ്ടുവന്നത് സത്യമാണെന്ന് ഉറച്ച് സാക്ഷ്യം വഹിക്കുന്നവരാണ് ഞങ്ങൾ. വഅഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാസീഖന, ഞങ്ങളുടെ എല്ലാം നിലക്കുമുള്ള കരാറ് അതിന് സാക്ഷിയാണ്. ഞങ്ങളതിനുവേണ്ടി കരാർ ചെയ്ത ആളുകളാണ്. അലസ്സമഇ വത്തഅത്ത്, എല്ലാം നിലക്കും താങ്കൾ അനുസരിക്കുമെന്ന് ഞങ്ങൾ കരാർ ചെയ്തവരാണ്. ഫംലി യാ റസൂലല്ലാഹ്, അതുകൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്ക. ലിമ അറത്ത, താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. ഫവല്ലദി ബഅസക ബിൽ ഹഖ്, സത്യം കൊണ്ട് താങ്കളെ നിയോഗിച്ചവനായ അള്ളാഹുവാണ് സത്യം. ലൗ ഇസ്തഅർത ബിനാ ഹാദൽ ബഹർ, ആ കാണുന്ന ആ സമുദ്രത്തിലേക്കെങ്ങാനും പ്രവാചകരെ, താങ്കൾ ഞങ്ങളെ കൊണ്ടുപോകുകയാണെങ്കിൽ, ഫഹുൽതഹു ലഖൽനാഹു മഅക, താങ്കൾ ആ സമുദ്രത്തിലേക്ക് ഊളിയിടുകയും തൊട്ടു പിന്നാലെ ഞങ്ങളും അതിന് സന്നദ്ധരായിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും. മാ തഖല്ലഫ മിന്നാ റജുലൻ വാഹിദൻ, ഞങ്ങളിൽ നിന്ന് ഒരാളും തന്നെ അതിൽ നിന്ന്, ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല പ്രവാചകരെ. വലഅല്ലല്ലാഹ യുരീക മിന്നാ മാ തഖറു ബിഹി ഐനക, ഞങ്ങൾ കാരണം താങ്കൾക്ക് കണ്ണിന് കുളിർമയുണ്ടാക്കുന്ന കാഴ്ചകൾ കാഴ്ചവെക്കും. ഫസിർ അലാ ബിർക്കത്തില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ട് പ്രവാചകരെ, താങ്കൾ സഞ്ചരിക്കുക എന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയാൻ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലക്കുമുള്ള ആശ്വാസവും സമാധാനവുമായി. കാരണം എല്ലാവരുടെയും പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന ഉറപ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ ലഭിക്കുകയാണ്. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിൻ്റെ പോർമുഖത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി ബദറിൻ്റെ രണാഗണം ഭൂമിയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൻ്റെ ഓരത്ത് തമ്പടിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളവിടെ ഒരുമിച്ച് കൂട്ടുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി അലീബിൻ അബി ത്വാലിബ്, സുബൈർബിൻ അവ്വാം, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഈ മൂന്ന് സ്വഹാബികളെ പ്രവാചകൻ അയക്കുകയാണ്. ഇവർ ബദറിൻ്റെ പല ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങി വന്നപ്പോൾ രണ്ട് ചെറിയ ബാലന്മാരെ പിടിച്ചുകൊണ്ടവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഖുറൈശികളുടെ കൂടെ വന്ന രണ്ട് കുട്ടികളാണ്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയമായിരുന്നു. നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു. അവർ വെള്ളം നിറക്കാൻ വേണ്ടി വന്ന കുട്ടികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളോട് ചോദിച്ചു, അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ആ കുട്ടികൾ ഉടനെ മറുപടി നൽകി, ഉത്തുബയുണ്ട്, ഷൈബയുണ്ട്, ബുഖ്തരിയുണ്ട്, ഹക്കീം ഇബ്നു ഹിസാമുണ്ട്, ഉമയ്യത്ത് ഇബ്നു ഖലഫുണ്ട് തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളൊക്കെയും യുദ്ധത്തിനായിക്കൊണ്ട് സന്നദ്ധരായിക്കൊണ്ട് അവർ വന്നിട്ടുണ്ട് എന്ന് ആ കുട്ടികൾ പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശസ്തമായിട്ടുള്ള ചില വാചകം അവിടെ പറയുകയാണ്. ഹാദിഹി മക്ക ഖദ അൽഖത് ഇലൈക്കും അഫ്ലാദ അക്ബാദിഹ. വിശ്വാസികളെ, മക്ക ഇതാ അതിൻ്റെ കരൽ കഷ്ണങ്ങളെ നിങ്ങൾക്ക് മുമ്പിൽ തന്നിട്ടുണ്ട് എന്ന ഒരു വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാൻ, അഥവാ കൊല്ലപ്പെടേണ്ട ഇസ്ലാമിൻ്റെ പ്രമുഖരായിട്ടുള്ള ശത്രുക്കളെയൊക്കെ ആ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് ആ ഒരു വാചകത്തിൻ്റെ ആശയം. അങ്ങനെ അന്നത്തെ ദിവസം രാത്രി ഒരു ശക്തമായിട്ടുള്ള മഴ ബദർ ഭൂമിയിൽ പെയ്യുകയാണ്. ഈ മഴ രണ്ട് നിലക്കാണ് ആളുകളെ ബാധിച്ചത്. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മഴ ഒരു പ്രയാസകരമായി. അവരുടെ മണ്ണ് എല്ലാ നിലക്കുമുള്ള ചളി പുരണ്ട അവസ്ഥയാവുകയും അവരുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന രീതിയുമായിരുന്നു. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു അനുഗ്രഹമായി. ഉണങ്ങിക്കിടന്ന അവരുടെ മണ്ണ് കട്ടി പിടിച്ച ഒരു പ്രതലമായി തീരാൻ ആ ഒരു മഴ അവരെ സഹായിച്ചു എന്നതാണ്. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബ് ഇബ്നു മുൻദിർ എന്ന് പറയുന്ന ഒരു സഹാബി ഒരു അഭിപ്രായം പറയുകയാണ്. എന്താണ് അഭിപ്രായം? ചോദിച്ചു അദ്ദേഹം, പ്രവാചകരെ, അള്ളാഹു നിശ്ചയിച്ചത് പ്രകാരമാണോ നമ്മളിവിടെ തമ്പടിച്ചത്? അതല്ല, പ്രവാചകരെ, താങ്കളുടെ അഭിപ്രായ പ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത്? പ്രവാചകൻ മറുപടി നൽകി, എനിക്ക് തോന്നി ഇവിടെ തമ്പടിക്കാൻ അതുകൊണ്ട് അടിച്ചതാണ്, അള്ളാഹുവിൻ്റെ ഒരു വഹിയൊന്നും ഇതിൻ്റെ പിന്നിലില്ല. അങ്ങനെയാണെങ്കിൽ പ്രവാചകരെ, ഈ സ്ഥലത്ത് നിന്ന് മാറി കുറച്ചപ്പുറത്തേക്ക് നമ്മൾ തമ്പടിക്കേണ്ടതുണ്ട്, അപ്പോൾ നമുക്ക് അവിടുത്തെ വള്ളശേഖരണവും കൂടി കിട്ടുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റുണ്ട്. ആ കൂട്ടത്തിലെ വളരെ സാധാരണമായിട്ടുള്ളൊരു വ്യക്തി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ അഭിപ്രായം കേൾക്കുവാനുള്ള ഒരു മനസ്സും അതിനായിട്ട് ആ അഭിപ്രായ സ്വീകരണത്തിൻ്റെ ഭാഗമായി തൻ്റെ തീരുമാനത്തെ പുതുക്കുവാനുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സന്നദ്ധതയും നമ്മൾ കാണേണ്ടതുണ്ട്. ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന ഒരു ഉത്തമമായ പാഠമാണ് ആ ഹബ്ബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ വരും എപ്പിസോഡുകളിൽ നമുക്കിതിൻ്റെ ബാക്കി കാര്യങ്ങളും ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബിചരിത്രം. ബദറിലേക്കുള്ള നീക്കം. നബിചരിത്രത്തിൽ നമ്മോടൊപ്പം ചേർന്നത് മുൻഷിദ് ഒട്ടുമൽ.
6: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
7: دعوني أناجي مولا جليلا
6: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവ സൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം
8: ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞു ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അതിൻ്റെ ആഴത്തിലുള്ള പഠനം നമ്മെ കൂടുതൽ ശ്രദ്ധ ചലിപ്പിക്കാനും കൂടുതൽ ചിന്തിപ്പിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്കും വിധേയമാകുന്ന ഒരവസ്ഥാവിശേഷം നാം കാണുന്നു. പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ പാഠങ്ങൾ. പാപങ്ങളുടെ മേൽ പാപഭാരം പേറുന്നവർ. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
11: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യൻ സ്വയം വഴിതെറ്റിക്കൊണ്ട് തൻ്റെ പാപങ്ങളുടെ ഭാരം ചുമക്കുന്നു എന്നു മാത്രമല്ല, മറിച്ച് അവൻ പലപ്പോഴും മറ്റുള്ളവരെ കൂടി വഴിതെറ്റിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിച്ചത് കാരണത്താൽ അതിൻ്റെ പാപഭാരം കൂടി തൻ്റെ തലയിൽ വഹിക്കുന്ന ദയനീയമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വ്യക്തമായ വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. എന്തിനാണത്? നാം ഒരിക്കലും അവരെപ്പോലെ ആവാതിരിക്കാൻ വേണ്ടിയാണ്. സത്യത്തിൻ്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ വേദഗ്രന്ഥങ്ങൾ ശരിയായ ആശയം ജനങ്ങൾക്ക് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായി ലോകത്ത് നിലവിൽ വന്നപ്പോൾ അവയെല്ലാം എതിർത്തുകൊണ്ടും അവയുടെ ആശയങ്ങളെ നിരാകരിച്ചുകൊണ്ടും തങ്ങളുടെ പൂർവീകമായ പഴഞ്ചൻ മതത്തിൽ തന്നെ നിലകൊള്ളാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ആളുകൾ എക്കാലഘട്ടത്തിലുമുണ്ടായിട്ടുണ്ട്. അവരുടെ കൈകളിലുണ്ടായിരുന്ന മതങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിത മതങ്ങളായിരുന്നു. അവക്ക് പ്രാമാണികമായ യാതൊരു പിൻബലവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാമാണികമായ പിൻബലമുള്ള ശരിയായ മതത്തിൻ്റെ ആശയവുമായി പ്രമാണങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി പ്രവാചകന്മാർ വന്നപ്പോൾ പല ആളുകളും ആ പ്രവാചകന്മാരുടെ സത്യസന്ധതയിൽ വിശ്വസിക്കുകയും ആ പ്രവാചകന്മാർ കൊണ്ടുവന്ന ശുദ്ധമായ ഇസ്ലാമിൻ്റെ ആദർശത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെയുണ്ടായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്ന് ജനങ്ങളെ തടയാനും സത്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റാനും പൂർവികരായ ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ തെറ്റായ മതവിശ്വാസങ്ങളിൽ ജനങ്ങളെ പിടിച്ചു നിർത്തുവാനുമുള്ള ശ്രമങ്ങൾ സത്യനിഷേധികളായ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായ ആളുകളോട് പല ന്യായങ്ങളും പറഞ്ഞ് അതിൽ നിന്ന് അവരെ അവർ തടയാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതിൽ അവർ ശ്രമിച്ച, അതിനുവേണ്ടി അവർ പരിശ്രമിച്ച രീതികളിൽ ഒന്നായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു കാര്യം, അത് ഖുർആനിലെ 29-ാം അധ്യായം സൂറത്തുൽ ആൻകബൂത്തിലെ 12-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണത്? വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു, ലില്ലദീന ആമനു, വിശ്വസിച്ച ആളുകളോട്, ഇത്തബിഉ സബീലന, നിങ്ങൾ ഞങ്ങളുടെ വഴി സ്വീകരിക്കണം. അഥവാ ബഹുദൈവ ആരാധനയുടെ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആ ഒരു വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നവർ പറയും. എന്നിട്ട് പറയുകയാണ്, വൽ നഹ്മിൽ ഖത്വായാക്കും, നിങ്ങളുടെ പാപഭാരങ്ങളൊക്കെ ഞങ്ങൾ വഹിച്ചുകൊള്ളാം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന മതം നിങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ നിങ്ങൾ വന്നാൽ, നമ്മളുടെ പൂർവിക മതത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ആ നിലക്ക് പറഞ്ഞ ആളുകൾ, അതല്ലെങ്കിൽ പ്രവാചകന്മാർ പറയുന്നത് പോലെ ഏകദൈവ ആരാധനയാണ് ശരി, മരണാനന്തരമൊരു ജീവിതമുണ്ട്, അതാണ് ശരിയെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ നരകത്തിൽ പോകാതെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നരകത്തിൽ പോകാം, നിങ്ങളുടെ തിന്മകളെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം എന്ന് പൊള്ളയായ വാഗ്ദാനങ്ങൾ അവർ വിശ്വാസികൾക്ക് നൽകി. അതാണ് അല്ലാഹു പറയുന്നത്, വഖാലല്ലദീന കഫറു ലില്ലദീന ആമനുത്തബിഉ സബീലനാ വൽനഹ്മിൽ ഖതായാകും. സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ വഴി സ്വീകരിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, നിങ്ങൾക്ക് വേണ്ടി ശിക്ഷ ഞങ്ങൾ ആസ്വദിച്ചുകൊള്ളാം. എന്നാൽ വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈ, ഒരിക്കലും തന്നെ മറ്റുള്ളവർ അനുഭവിക്കേണ്ടതായ ശിക്ഷകൾ ഇവർ ഒരിക്കലും വഹിക്കുകയില്ല. മറ്റുള്ളവർ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ അതവർ തന്നെ ആസ്വദിക്കണം. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്നത് കളവാണ്, പൊള്ളയായ വാഗ്ദാനമാണ്. നരകശിക്ഷ എന്നത് അങ്ങനെ ഏറ്റെടുക്കാൻ മാത്രം നിസ്സാരമായതല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. ഇന്നഹും ലകാദിബൂൻ, അവർ കളവു പറയാണ്. ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയുകയല്ല. പിന്നെന്താണ് അവരുടെ ലക്ഷ്യം? സത്യം ആരും സ്വീകരിക്കരുത്. സത്യത്തിൻ്റെ നീതിയുടെ മതം സ്വീകരിച്ചാൽ പിന്നെ തങ്ങളുടേതായ സ്വാർത്ഥ താൽപ്പര്യങ്ങളൊന്നും നിലകൊള്ളുകയില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വിറ്റഴിച്ചുകൊണ്ട് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ അവരുടെ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും തെറ്റായ സംസ്കാരങ്ങളിലും തളച്ചിടണം. ഈ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ട് അവർ കെട്ടിച്ചമച്ചു പറഞ്ഞ ഒരു കാര്യമാണെന്ത്? നിങ്ങൾ ഞങ്ങളുടെ വഴി പിന്തുടർന്നാൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം. ഇനി മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെങ്കിൽ ആ ശിക്ഷ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഏറ്റുവാങ്ങാം, നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരികയില്ല എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ നുണയാണ്. അത് മനസ്സിൽ തട്ടി പറയുന്നതല്ല, അതൊട്ടു സാധ്യവുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇപ്രകാരം സ്വയം പിഴച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നന്നാവുന്നത് അതിന് തടയിടുന്ന പ്രവർത്തനങ്ങൾ വരെ കാഴ്ചവെക്കുകയും നല്ല മനുഷ്യന്മാരെ തെറ്റായ ആദർശത്തിലേക്ക് തന്നെ തെളിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് അവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് അവർക്ക് ഇരട്ടിയായി അവർ ശിക്ഷിക്കപ്പെടും. വലയഹ്മിലുന്ന അസ്ഖാലഹും, അവർ സ്വയം പിഴച്ചത് കാരണത്താൽ അവരുടെ പാപഭാരം അവർ വഹിക്കുക തന്നെ ചെയ്യും. വ അസ്ഖാലൻ മഅ അസ്ഖാലിഹിം, അവരുടെ ആ പാപഭാരത്തിൻ്റെ കൂടെ വേറെയും പാപഭാരം അവർ വഹിക്കുന്നതാണ്. വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനു യഫ്തറൂൻ, ഖിയാമത്ത് നാളിൽ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഈ ജൽപ്പനത്തെ സംബന്ധിച്ച് അല്ലാഹു അവരോട് ചോദിക്കുക തന്നെ ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാമെന്നത് അവർ പറഞ്ഞുണ്ടാക്കിയ പൊള്ളയായൊരു വാദമാണ്. ആ ഒരു വാദം അവർ ഖിയാമത്ത് നാളിൽ അതിൻ്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതേ സന്ദർഭത്തിൽ അവർക്ക് പാപങ്ങളുടെ രണ്ട് വിഹിതമുണ്ട്. ഒന്ന് അവർ ചെയ്ത തെറ്റിൻ്റെ പാപഭാരം, മറ്റൊന്ന് മറ്റുള്ള മനുഷ്യരെ നന്മയിൽ നിന്ന് തടയുകയും തെറ്റായ വഴിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ അധാർമിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഭാരം. ഈ രണ്ട് ഭാരവും അവർ വഹിക്കേണ്ടി വരും. ഏതുപോലെ സൂറത്തുന്നഹലിലെ 24-25 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ, വൈദാ ഖീല ലഹും മാദാ അൻസല റബ്ബുക്കും ഖാലു അസാതീറുൽ അവ്വലീൻ, നിങ്ങളുടെ രക്ഷിതാവ് എന്താണ് അവതരിപ്പിച്ചത് എന്നവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇത് പൂർവീകരുടെ പഴംപുരാണമാണ് എന്നാണ്. ഖുർആനിനെ സംബന്ധിച്ച് വേദഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ കാലഘട്ടത്തിലെയും ജനങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്, പൂർവീകരുടെ പഴംപുരാണമാണ്. അല്ലാഹു പറയുന്നു, ലിയഹ്മിലു ഔസാറഹും കാമിലത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരുടെ ആ പാപഭാരം, അവർ ചെയ്ത തിന്മയുടെ പാപഭാരം അവർ വഹിക്കാൻ വേണ്ടി. അവരുടെ പാപഭാരം മാത്രമല്ല, പിന്നെയോ വമിൻ ഔസാരിൽ ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽം, യാതൊരറിവുമില്ലാതെ അവർ മറ്റുള്ളവരെ വഴിതെറ്റിക്കുക കൂടി ചെയ്തു, അങ്ങനെ മറ്റുള്ളവരെയും തിന്മയിൽ പിടിച്ചു നിർത്തി, അതിൻ്റെ പാപഭാരവും ഇവർ വഹിക്കും. അലാ സഅമാ യസിറൂൻ, അവർ വഹിക്കുന്നത് എത്ര ചീത്ത. അതുകൊണ്ട് സ്വയം വഴിതെറ്റാതിരിക്കുക, മറ്റുള്ളവരെ വഴിതെറ്റിക്കാതിരിക്കുക. അവർക്ക് ഇരട്ടി പാപമാണുള്ളത്. അവരിൽ ഒരിക്കലും സത്യവിശ്വാസികളെ നാം ഉൾപ്പെടാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
10: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാപങ്ങളുടെ മേൽ പാപഭാരം പേറുന്നവർ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ. അവതരണം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
12: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം. കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
9: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
13: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.

0: പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെ മഴ കനത്തു അല്ലേ, മഴ കനത്തപ്പോൾ ആ ഒരു പിന്നെ ഒരു അപകടത്തിലേക്ക് പോകുന്നത് നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ലോകം മൊത്തം അത് നോക്കി കണ്ടത്.
1: വയനാട് തുരങ്കപാത നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലത്ത്, ആ ജോലി നടക്കുന്ന സ്ഥലത്തുണ്ടായ ഒരു വലിയ അപകടം.
0: സെൽഫി, ഞാൻ മറ്റേ അത് പിന്നെ അപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് കണ്ട ദൃശ്യങ്ങളിൽ, അതായത് ആ മണ്ണ് ഒലിച്ചു വരുമ്പോൾ ഒരു ടാങ്കർ ലോറി, അതുകൂടി എന്തുണ്ട്, അങ്ങോട്ട് പോയ ടാങ്കർ ലോറിയെ ഈ മണ്ണും വെള്ളവും കൂടി എന്തു ചെയ്യാണ്, ഇങ്ങോട്ട് തള്ളി തള്ളി കൊണ്ടുവരും. തള്ളി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു നിമിഷാർദ്ധം കൊണ്ട് അതിന് തള്ളി വരും. അതിലൂടെ പിന്നെ രക്ഷപ്പെടുന്ന രണ്ട് ദമ്പതികൾ പിന്നീട് എന്നൊക്കെ ഇപ്പോൾ പത്രങ്ങളിൽ കാണാണ്ട് അവരുടെ പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ.
1: ഒരു അല്പം മണ്ണിൽ പൂണ്ടു പോയിട്ടുണ്ട്.
0: അതെ അതെ,
1: അവരെ വിളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്.
0: അതിന് തൊട്ട് മുമ്പ് മറ്റൊരു വീഡിയോ കണ്ടപ്പോൾ അവിടുന്ന് വരുന്നുണ്ട്, വെള്ളമൊറ്റ വരുന്ന സൂചന കിട്ടിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ആളുകൾ
1: ദൂരെ നിന്ന് ആളുകൾ
0: ഓടി വരുന്നു അല്ലേ, അങ്ങനെ ഓടി വരുമ്പോൾ, അതായത് പിന്നെ ഇപ്പോൾ നമ്മളൊരു പുരുഷൻ ഓടുന്നത് പോലെ ഒരു സ്ത്രീ കൂടെ അങ്ങനെ ഇരുന്നിട്ട് വൈഫിനെ കാത്തു നിന്ന് കൈ പിടിച്ചു വരും, പക്ഷേ ആ സ്ത്രീക്ക് ഓടാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, നമ്മൾ ജീവിതത്തിൻ്റെ ഏതോ മേഖലകളിലൊക്കെ എത്തി നിൽക്കുമ്പോൾ ചില വഴിയോരങ്ങളിൽ നമ്മൾ ചിന്തിച്ചു പോകണം നമ്മളെല്ലാമാണ് എന്നുള്ളത്, പക്ഷേ ഒന്നുമല്ല എന്നുള്ളത്. ഇപ്പം അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഒരു ഭൂകമ്പം നമ്മൾ കണ്ടു, പടച്ചോനെ കണ്ണ് നനയാതെ നമുക്ക് ആ ഒരു കാഴ്ച കാണാൻ, എത്രയോ മനുഷ്യന്മാർ അത് പിന്നെ രേഖപ്രകാരം ഇപ്പം എങ്ങനെ തിട്ടപ്പെടുത്തുക. അപ്പോൾ ഒരു റൂമിൽ താമസക്കാരെ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെ ആ രേഖ ക്ലിയർ ആവുക. അതായത് ചിലപ്പോൾ അന്ന് ഒരു അതിഥി വന്നിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ പല പ്രോഗ്രാമുകൾക്ക് പോകാനും ഇതിനൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, അപ്പോൾ റൂം എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കണക്കിലൊന്നും നമ്മൾ വരില്ല. അപ്പോൾ അങ്ങനെ അറിയപ്പെടാത്ത എത്രയോ മനുഷ്യന്മാർ വരുന്ന, പുറത്ത് വരുന്ന കണക്കുകളേക്കാൾ അതിഭീകരമായിരിക്കാം അതിൻ്റെ അപ്പുറത്തേക്കുള്ള കണക്കുകൾ. അപ്പോൾ ഇവിടെ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെത്ര ശക്തനാണ് എന്ന് കരുതിയാലും ഈ അള്ളാഹുവിൻ്റെ ഈ സംവിധാനങ്ങൾക്ക് മുമ്പിൽ നമ്മളെന്താണ്, നമ്മൾ പരിമിതനാണ് എന്നുള്ള ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചിന്താ സെഷനിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്.
2: أعوذ بالله من الشيطان الرجيم.

0: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് റേഡിയോ റിയാദുസ്സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമാണ് റിയാദുസ്സാലിഹീൻ. ഇന്നത്തെ റിയാദുസ്സാലിഹീനിൽ അധികാരം ചോദിക്കാമോ എന്ന റിയാദുസ്സാലിഹീനിൽ വന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ച് ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അത്തമ്മാനിൽ അക്മലാനി അലൽ മബ്ഊഥി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വ നബി യഹ്യ ഉസൈദ് ബിനു ഹുലൈർ അന്ന റജുലൻ മിനൽ അൻസ്വാർ ഖാല യാ റസൂലല്ലാഹ് അലാ തസ്തഅമിലുനി كما استعملت فلانا وفلانا وقال انكم ستلقون بعدي اثرا فاصبروا حتى تلقوني على الحوض. متفق عليه. ابو يحيى اسيد بن حضير ادهت لنا امام بخاري ومسلم ودركنا حديثا اسيد بن حضير പ്രഗൽബനായ സ്വഹാബിയാണ്. അൻസ്വാരികളിൽപ്പെട്ട ആളാണ്. മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബോധനം കാരണമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള മഹാനാണ്. ബദർ യുദ്ധമൊഴികെയുള്ള മറ്റ് യുദ്ധങ്ങളിലെല്ലാം അദ്ദേഹം റസൂലുള്ളയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖം അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ജനങ്ങളെല്ലാം, സ്വഹാബികളിൽ പലരും ചിതറിയോടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുകയും ശക്തമായ 7 മുറിവുകൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി പറ്റുകയും ചെയ്തിട്ടുണ്ട്. മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന സ്വഹാബിയായിരുന്നു അദ്ദേഹം. നിഅമർ റജുലു ഉസൈദ് ബിനു ഹുലൈർ. ഉസൈദ് ബിനു ഹുലൈർ എത്ര നല്ല മനുഷ്യനാണ് എന്ന് റസൂലുള്ള അദ്ദേഹത്തെ പ്രശംസിച്ച് പറഞ്ഞതായും ഹദീസിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ഹദീസ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം പറയാം, അന്ന റജുലൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ, അൻസ്വാരികളിൽപ്പെട്ട ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ബഹുമാനത്തോടുകൂടെ റസൂലുള്ളാഹി വിളിച്ചിട്ട് പറയാണ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അലാ തസ്തഅമിലുനി, താങ്കൾക്ക് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചുകൂടെ, കമസ്തഅമൽത ഫുലാനൻ വഫുലാനൻ, ഇന്ന ഇന്ന ആളെ താങ്കൾ ജോലി ഏൽപ്പിച്ചതുപോലെ എന്നെയും ഏൽപ്പിച്ചുകൂടെ എന്നാണ്. ഇവിടെ അന്ന റജുലൻ മിനൽ അൻസ്വാർ, അൻസ്വാരികളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അഥവാ ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു ജോലി ഏൽപ്പിച്ചുകൂടെ എന്ന് തന്നെയാണ് ഉദ്ദേശ്യം എന്നാണ്. സ്വന്തം പേര് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. റാവിമാരിൽ പലപ്പോഴും സ്വന്തം പേര് വ്യക്തമാക്കാതെ ഈ രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്താറുണ്ട് എന്നാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം, ലാ ബിദഅ അന്ന റാവിയ യുബ്ഹിമു നഫ്സഹു, ഒരു റാവി തൻ്റെ പേര് ഗോപ്യമാക്കി വെക്കുന്നത് അതൊരു പുതുമയുള്ള കാര്യമല്ല. അത് പലപ്പോഴും ഹദീസ്

0: ിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് എന്ന് സുയൂത്തി റഹിമഹുള്ള പറഞ്ഞതായി കാണാം. കമസ്തമൽത ഫുലാനൻ വ ഫുലാനൻ, ഇന്ന ഇന്ന ആളെ താങ്കൾ ജോലി ഏൽപ്പിച്ചതുപോലെ എന്നെയും ഒരു ജോലി ഏൽപ്പിച്ചുകൂടെ എന്നാണ്. ഇവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ അൻസ്വാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ സ്വഹാബി, ഈ വ്യക്തി, അത് ഉസൈദ് റളിയല്ലാഹു അൻഹു ആയാലും അല്ലെങ്കിലും, ഇത് അധികാരം ചോദിച്ച് വാങ്ങുകയല്ല അതിൻ്റെ ഉദ്ദേശം. മറിച്ച് നബിയെ, താങ്കൾ എന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. അത് സകാത്ത് പിരിക്കുന്ന കാര്യമാവാം, ഒരു നാടിൻ്റെ വാലി ഗവർണറാവാം. ഒരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുകയും അത് ഭംഗിയായി, അതിനുവേണ്ടി നിരന്തരമായി അത് ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അതുവഴി എനിക്ക് പ്രതിഫലം നേടാൻ പറ്റുമല്ലോ, അതിനു പറ്റിയൊരു ജോലി ഏൽപ്പിക്കണമെന്നാണ്. അതല്ലാതെ അധികാരമോഹമല്ല ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് വ്യക്തമാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇമാറത്ത് ചോദിച്ചു വാങ്ങരുത് എന്ന്. അപ്പം അതിന് വിരുദ്ധമായി ഒരു സ്വഹാബി ഒരിക്കലും ചെയ്യുകയില്ല. അങ്ങനെ ചോദിച്ചു വാങ്ങിയാൽ അതുവഴി ഉണ്ടാകുന്ന അപകടത്തെ സംബന്ധിച്ചും പ്രവാചകൻ തുടർന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ അദ്ദേഹത്തോട് റസൂലുള്ള പറഞ്ഞു, ലാ തസ്അൽ അനിൽ ഇമാറ, താങ്കൾ അധികാരം, നേതൃത്വം, താങ്കൾ പദവി താങ്കൾ ചോദിക്കരുത്. ഫഇന്നക ഇൻ ഉഅതീതഹാ അൻ മസ്അല ഉഖിൽത ഇലൈഹാ, ചോദിച്ചുകൊണ്ടാണ് താങ്കൾക്കത് നൽകപ്പെടുന്നതെങ്കിൽ താങ്കളെ ആ കാര്യത്തിലേക്ക് അങ്ങ് ഏൽപ്പിക്കപ്പെടും, അഥവാ അത് താങ്കൾക്ക് നിർവഹിക്കാൻ പറ്റാത്ത വിധത്തിലായി മാറും. ചോദിക്കാതെയാണ് താങ്കൾക്കത് നൽകപ്പെടുന്നതെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കുവാനുള്ള സഹായം താങ്കൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിലായത്തിൽ ഒട്ടേറെ അപകടങ്ങളും വിപത്തുകളും അടങ്ങിയിരിക്കുന്നതിനാൽ അത് ചോദിച്ചു വാങ്ങുന്ന ആൾക്ക് അതറിഞ്ഞുകൊണ്ട് അത് ചോദിച്ചു വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് സദുദ്ദേശമല്ല ഉണ്ടാകുക, അദ്ദേഹത്തിന് സ്വാർത്ഥതയും അതുപോലെ വേറെ ദുഷിച്ച ചിന്തകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഖുർത്തുബി റഹിമഹുള്ള പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയപ്പെട്ട അധികാരമോഹമോ അതിനോടുള്ള അതിയായ താല്പര്യമോ സ്വഹാബികൾക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് പ്രകടമാണ്. അവരുടെ ഉദ്ദേശം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് ഏറ്റെടുത്തുകൊണ്ട് ഭംഗിയായി അക്കാര്യം നിർവഹിച്ച് അള്ളാഹുവിനടുക്കിൽ ഉന്നതമായ പ്രതിഫലം നേടുക എന്ന സദുദ്ദേശം തന്നെയാണ് അവർക്കുണ്ടായിരുന്നത് എന്നർത്ഥം. മാത്രമല്ല, മറ്റൊരു ഇതിൻ്റെ മറ്റൊരു വശം, ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യോഗ്യനായ ഒരാൾ മാത്രമാണുള്ളതെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അയാൾ അത് ചോദിക്കുക, അത് ഏറ്റെടുക്കുകയും എനിക്കത് നിർവഹിക്കാൻ കഴിയും എന്ന തൻ്റെ കഴിവ് ബോധ്യപ്പെടുത്തി അത് ഏറ്റെടുക്കുകയും ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യൽ അനിവാര്യമാകുന്ന സന്ദർഭവും ഉണ്ടാവാറുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതായി സൂറ യൂസുഫിലെ 55-ാമത്തെ വചനത്തിൽ കാണാം. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീളുൻ അലീം, ഭൂമിയുടെ ഖജനാവുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുക, ഞാൻ വിശ്വസ്തനാണ്, അതിനെക്കുറിച്ച് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുമാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ വചനം അതിന് തെളിവായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ അത് തഅയ്യുനാകും, അത് ഏറ്റെടുക്കൽ അനിവാര്യമാകുകയും ചെയ്യും എന്നതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ആവശ്യപ്പെട്ട ഈ ആമില തന്നെ ഒരു ജോലി ഏൽപ്പിച്ചുകൂടെ എന്ന് ആവശ്യപ്പെട്ട ഇദ്ദേഹത്തോട് റസൂലുള്ള പറയുന്നത്, ഇന്നക്കും സതൽഖൗന ബഅദി അസറ, എനിക്ക് ശേഷം നിങ്ങൾ അസറത്ത് കണ്ടുമുട്ടും. അത്രത്തെ നേരത്തെ നമ്മൾ വിശദീകരിച്ചതാണ്. സ്വാർത്ഥത, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട കാര്യം നൽകാതെ അത് സ്വന്തമാക്കി വെക്കുക എന്ന കാര്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് പ്രകടമാകുമെന്നാണ്. എന്നെ ഒരു ജോലി ഏൽപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ശേഷം അസറത്ത് പ്രകടമാകും എന്ന് പറയുമ്പോൾ എന്താണ് ക്ഷമയുമായി ഈ ഒരു പരാമർശത്തിനുള്ള ബന്ധം, ക്ഷമയുടെ അധ്യായവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ്? അങ്ങനെ അസറത്ത് പ്രകടമാകുമ്പോൾ അവിടെ നിങ്ങൾ ക്ഷമാവലംബിക്കുകയും ഭരണാധികാരിയോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിക്കുകയും നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യണമെന്ന കഴിഞ്ഞ കഥയിൽ നമ്മൾ പഠിച്ച ആ കാര്യം, അത് നിങ്ങൾ നിർവഹിക്കുക വഴി, അതിൽ ക്ഷമാവലംബിക്കുക വഴി നിങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലം കിട്ടും. ആ പ്രതിഫലത്തിലേക്ക് സൂചന നൽകുകയാണ് പ്രവാചകൻ. ഇന്നക്കും സതൽഖൗന ബഅദി അസറാ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. ഹത്താ തൽഖൗനി അലൽ ഹൗൽ, ഹൗലിൻ്റെ അരികെ, മഹ്ശറിൽ ഹൗൽ, പരലോകത്ത് ഹൗലിൻ്റെ അരികെ നിങ്ങളെന്നെ കണ്ടുമുട്ടുന്നത് വരെ, അഥവാ മരണം വരെ നിങ്ങൾ ക്ഷമാവലംബിക്കണം. അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചാൽ, ക്ഷമാവലംബിച്ചാൽ ആ ക്ഷമക്കുള്ള പ്രതിഫലമായി എൻ്റെ ഹൗലിൽ നിന്ന് അല്ലാഹു തആല നിങ്ങളെ കുടിപ്പിക്കും എന്നതാണ് അതിൻ്റെ ഉദ്ദേശ്യമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ ശരിയാമിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ് സാലിഹീൻ, അധികാരം ചോദിക്കാമോ എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: അബൂദാവൂദ് റഹിമഹുല്ലാ തൻ്റെ സുനനിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവാണ് അത് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അപ്പം ആ സമയത്ത് ഹുമ്രത്തൻ, ഒരു നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ഞങ്ങൾ കണ്ടു. അപ്പം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരിക്കെ നല്ല ഒരു പക്ഷിയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അവർ കണ്ടു. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞുങ്ങളെ ഏറെ അത്ഭുതപ്പെടുത്തി, അവരെ ആശ്ചര്യപ്പെടുത്തി. കാരണം അതിൻ്റെ ഭംഗി അത്രമേൽ വലുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഒരല്പം മാറി നിന്നപ്പോൾ സ്വഹാബികൾ അവർ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്തു. സ്വാഭാവികമാണ്, പലർക്കും ഉണ്ടാകുന്ന ഒരു ഒരു സ്വഭാവമാണത്. വള്ളത്തോട് അദ്ദേഹത്തിൻ്റെ കവിതയിൽ, ബന്ധനം എന്ന കവിതയിൽ പറയുന്നുണ്ടല്ലോ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ ഭാര്യ. അപ്പോൾ ആകാശത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശത്തിൻ്റെ അനന്ത സാധ്യതകളെയും സുന്ദര ഓർമ്മകളെയും അനുഭവങ്ങളെയും തേടി പറന്ന ഒരു പക്ഷി ഒരു സുപ്രഭാതത്തിൽ ഒരു കൂട്ടിലകപ്പെടുകയാണ്, ഒരു രാജകൊട്ടാരത്തിലെ സ്വർണക്കൂട്ടിലകപ്പെടുകയാണ്. അപ്പോൾ ഈ കൂട്ടിലകപ്പെട്ട പക്ഷിയോട് പാടാനാവശ്യപ്പെടുകയാണ് അന്തപുര നിവാസികൾ. ഈ പക്ഷിയാകട്ടെ തനിക്ക് നഷ്ടപ്പെട്ട ആകാശത്തിൻ്റെ ആ വിഹായസിലെ പാറിപ്പറക്കലുകളെ ഓർത്ത്, സ്വാതന്ത്ര്യത്തെ ഓർത്ത് അത് കരയുകയാണ്. പക്ഷെ അതിൻ്റെ കരച്ചിൽ അന്തപുരവാസികൾക്ക് നല്ല പാട്ടായിട്ടാണ് തോന്നിയത്. അങ്ങനെ ആ കൂട്ടിൽ കിടന്ന് ആ പക്ഷി ചത്തു എന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ, അതെങ്ങനെയാണ് ആ കവിത ഉണ്ടാകുന്നത്? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാര്. സ്വർണത്തിന്റെ കൂട്ടിൽ അടച്ചാലും ബന്ധനമാണല്ലോ, സ്വാതന്ത്ര്യമില്ലല്ലോ എന്നുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വഹാബികൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരാ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ അവരെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമ്പോൾ കാണുന്നത് ഈ റഫ്രിഫ് ആ പക്ഷി, തള്ളപ്പക്ഷിയും ചിറകിട്ടടിച്ച് കരയുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മൻ ഫജഅ ഹാദിഹി ബിവലദിഹ, ആരാണ് അതിന്റെ കുഞ്ഞിനെ എടുത്തത്? അതിൻ്റെ അല്ലിനിൽ നിന്ന് അതിൻ്റെ തള്ളയിൽ നിന്ന് അതിൻ്റെ കുഞ്ഞിനെ വേർപ്പെടുത്തിയത് ആരാണ്? അവരിലേക്ക് തന്നെ ആ കുഞ്ഞിനെ മടക്കൂ എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ മാതാവിൻ്റെ വേദനയെ, ആ തള്ളപ്പക്ഷിയുടെ വേദനയെ പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത് നന്മയാണെന്ന് പഠിപ്പിച്ച ലോകത്തിൻ്റെ പ്രവാചകൻ, കരുണയുടെ നിറകുടം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്.
3: അപ്പം ഇനി നമ്മൾ കാതോർക്കാൻ പോകുന്നത് മധുരം ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറ അൽ മുസമ്മിലാണ്.

0: ഇവ സത്യമാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ഉദ്ദേശത്തിലാവരുത് നമ്മൾ കബർ സന്ദർശിക്കേണ്ടത്. നമ്മൾ പോകുമ്പോൾ അവർക്ക് ഗുണം കിട്ടട്ടെ, ഞാൻ ചെല്ലുന്നത് അവരറിയട്ടെ, ആ ഒരു സന്തോഷം അവർക്കുണ്ടാകട്ടെ, ആ ഒരു ലക്ഷ്യമല്ല കബർ സന്ദർശനത്തിന്. അതൊരു പക്ഷേ സംഭവിച്ചേക്കാം. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുക, മരണത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങൾ കബർ സന്ദർശിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം നമ്മൾ കബർ സന്ദർശിക്കേണ്ടത് എന്നാണ് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വല്ലാഹു അലം.
1: മറ്റൊരു ശ്രോതാവ് ഈ പരദൂഷണം എന്താണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. പരദൂഷണം എന്താണ്, അതിൻ്റെ ഒരു ഗുരുതരമായ അവസ്ഥ അതെന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം.
0: പരദൂഷണം എന്ന് പറയുന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അത് എന്താണ് പരദൂഷണം എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദിക്റുക അഹാക ബിമാ യക്രഹ്, തൻ്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തത് അവനെക്കുറിച്ച് പറയാം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അവനിഷ്ടമില്ലാത്തൊരു കാര്യം അവനെക്കുറിച്ച് ഞാൻ വേറെ ആളോട് പറയാം, ഇതിനാണ് പരദൂഷണം എന്ന് പറയാം. വേറൊരാളെക്കുറിച്ചുള്ള ദുഷിച്ച് പറയാം, വേറൊരാളെക്കുറിച്ച് ദുഷിച്ച് സംസാരിക്കാം. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട് ആ പറയുന്ന കാര്യം അയാളിൽ ഉണ്ടെങ്കിലോ. അപ്പോൾ പറയണം അങ്ങനെ ഉള്ള കാര്യം പറയണമെങ്കിൽ അതാണ് പരദൂഷണം, ഗീബത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഇല്ലാത്ത കാര്യം പറയണമെങ്കിലോ ഫക്കത് ബഹത്താണ്, നീ അവൻ്റെ പേര് ഇല്ലാത്തത് കെട്ടിച്ചമച്ച് പറഞ്ഞു, അപ്പോൾ അതിന് വേറെ കുറ്റമാണ്, കളവാണ്. അപ്പം അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരാളുടെ അഭാവത്തിലല്ലാതെ പറയുമ്പോൾ അതെന്തായി മാറും? ഗീബത്തായി മാറും. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അയാൾ ഇല്ലാത്ത, അയാളുടെ അസാന്നിധ്യത്തിൽ അയാളെക്കുറിച്ച് പറയാം, അങ്ങനെയാണ് ഗീബത്ത് എന്ന് പറയാം. ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഞാനിങ്ങനെ കുറ്റം പറയാം, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാൾ ഇവിടെ ഇല്ലാത്ത സദസ്സിലില്ലാത്ത മറിഞ്ഞുള്ള വേറെവിടെയുള്ള ഒരാളെക്കുറിച്ച് ഞാൻ പറയാം, അതിന് ഗീബത്ത് എന്ന് പറയും. പിന്നെ നമീമത്ത്, ഇതും പരദൂഷണത്തിൻ്റെ വേറെ രൂപത്തിൽ വരുന്നതാണ്. ഒരാളെക്കുറിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ട്, പരസ്പരം വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കുറ്റങ്ങൾ ഒരാളെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് പരസ്പരം വൈരാഗ്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ സംസാരിക്കുക, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. പിന്നെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹുജറാത്തിൽ പറഞ്ഞല്ലേ, നീ മരിച്ചു കിടക്കുമ്പോൾ നിന്റെ സഹോദരൻ്റെ പച്ചമാംസം തിന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ ഒരാളുടെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും അയാളുടെ മാംസങ്ങൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് പച്ചയിൽ തിന്നുന്നതിനോടാണ് ഗീബത്ത് പറയുന്നതിനെ, ഒരാളെക്കുറിച്ച് പരദൂഷണം പറയുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ ഉപമിച്ചത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ അടുക്കം കൊണ്ട് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആരുടെ ഖബറാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടോ അധികം വൈകാതെ മറവ് ചെയ്യപ്പെട്ട മണ്ണൊന്നും ശരിക്കും ഉണങ്ങാത്തൊരു ഖബറാണ്. അപ്പോൾ ഇന്നാളുടേതാണെന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ ഇപ്പോൾ അതിശക്തമായി ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. അപ്പോൾ അവർ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് ഒന്ന്, മൂത്രം ശരിക്കും എന്തെയ്യൂല, അതിന് വേർപെടൂല. രണ്ടാമത്തത് എം ഷി ബിൻ നമീമ എന്നാണ്. ഒരാളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കുക, ആളുകളെ കുറിച്ച് വിദ്വേഷം പറഞ്ഞ് പരസ്പരം തെറ്റിക്കുന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം. അപ്പോൾ ഖബറിൽ വളരെ വലിയ ശിക്ഷയുണ്ട്, പരലോകത്ത് അതിന് കഠിനമായ ശിക്ഷ അവർക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, ഒരാളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ അമലുകൾ പോലും പരലോകത്ത് അയാൾക്ക് നൽകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇബാദത്ത് പോലും നമുക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന സാഹചര്യമാണ് ഇത്തരം പരദൂഷണങ്ങളിലൂടെ ഒരാൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാളുടെ അഭാവത്തിൽ അയാളെക്കുറിച്ച് അങ്ങനെ പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചു, അയാൾക്ക് അപമാനിക്കപ്പെട്ടു, അയാളുടെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ടായി. അപ്പോൾ അതിലൂടെ അയാൾക്ക് ഉണ്ടാവുന്ന എന്താണ്, പരലോകത്ത് ഇയാളുടെ നന്മകളും ഗുണങ്ങളൊക്കെ മറ്റേ മനുഷ്യനിലേക്ക് പരലോകത്ത് കൊടുക്കും. അപ്പം ഞാൻ നിസ്കരിച്ച നിസ്കാരങ്ങളുണ്ടാവും, ധർമ്മങ്ങളുണ്ടതൊക്കെ എനിക്ക് നഷ്ടപ്പെടും. മാത്രമല്ല അതിശക്തമായ ശിക്ഷ ഉണ്ടാവും, കഠിനമായ ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, മൊബൈലിൻ്റെ ഒരു കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല ന്യൂസുകളും പിന്നെ വാർത്തകളൊക്കെ വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പോലും അറിയാതെ അത് കേൾക്കുന്ന മാത്രയിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്, അതങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെക്കുറിച്ചില്ലാത്തൊരു ന്യൂസ് ഉണ്ടാക്കിയിട്ട് ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കാം. അത് പരദൂഷണത്തിൻ്റെ ഒരു ആധുനിക വേർഷനായിട്ട് ഇന്ന് നിലനിൽക്കണം. അതും ഇതിൻ്റെ പരിധിയിൽ വരും. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം അയാളെക്കുറിച്ച് എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ പറയാം, അയാളങ്ങനെ ചെയ്തു, അയാളിങ്ങനെ ചെയ്തു. അയാൾ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ അയാളിൽ ഇല്ലാത്ത കാര്യ കാരണം, പക്ഷെ അത് ആയിരങ്ങളിലേക്ക് വളരെ വേഗത്തിൽ എന്ത് ചെയ്യും, വ്യാപിക്കും. പിന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട കാര്യമാണെന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.
1: ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ ഇടപെടാറുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഒരു ഇസ്ലാമികമായ ഒരു പരിഹാരത്തിലേക്ക് എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ആരാധനകൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുക. അലിജാബയിലേക്ക് നേരിട്ട് നിങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ 90 20 840 എന്ന നമ്പറാണ്. 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പീസ് റേഡിയോയിലേക്ക് ടെക്സ്റ്റായി വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ഉള്ളത് ഫൈസൽ മദീനയാണ്. മറ്റൊരു സംശയം ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് പെൺകുട്ടികളുടെ കാത് കുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഇസ്ലാമികമായി നാം അനുവദിക്കുന്നുണ്ടോ പെൺകുട്ടികളുടെ കാതുകുത്തൽ?
0: കാതുകുത്തുക എന്നുള്ള പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചോളം പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അനുവദിച്ചൊരു കാര്യം തന്നെയാണ്.
1: ഇപ്പോൾ
0: ഒരു നാട്ടിൽ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കാതുകുത്തുക എന്നുള്ളത് സ്ത്രീകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബി വനിതകൾ കാതുകുത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് തെളിവിൽ കാണാൻ സാധിക്കും. പെരുന്നാൾ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ആണുങ്ങൾക്കുള്ള ഖുതുബ കഴിഞ്ഞിട്ട് സ്ത്രീകളുടെ അടുക്കലേക്ക് ചെല്ലും. എന്നിട്ട് അവർക്ക് പ്രത്യേകം എന്ത് ചെയ്യും? പിന്നെ ഉപദേശങ്ങൾ കൊടുക്കും. എന്നിട്ട് അവരോട് പറയത്ത സദ്ദഖ്ന, നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? സദഖ ചെയ്യാൻ. അപ്പം ആ സമയത്ത് ബിലാർ റളിയല്ലാഹുനു തൻ്റെ ഒരു മുണ്ടിങ്ങനെ പിടിക്കുന്നതാണ്. അപ്പം അതിലേക്ക് അവർ സദഖകൾ ഇടും. ആ കൂട്ടത്തിൽ അവരുടെ അക്രാത്തുകൾ, അവരുടെ കമ്മലുകൾ എന്ത് ചെയ്തിരുന്നു? അതിലേക്ക് ഇട്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവർക്ക് കമ്മലുകൾ ഉണ്ടായിരുന്നു എന്നല്ലാണ്. സ്വഹാബി വനിതകൾക്ക് അവർ കമ്മൽ ധരിച്ചിരുന്നു. ആ കമ്മലുകൾ അവർ ഊരിക്കൊടുത്ത് ഇതിലേക്ക് ഇട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവ കമ്മൽ കുത്തുക, കാത് കുത്തുക എന്നുള്ളതും കമ്മൽ ധരിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സ്വഹാബി വനിതകൾ അത് ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു വേദന ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് വേദനിപ്പിക്കല്ലേ എന്ന് വിചാരിച്ചത് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഒരു പെൺകുട്ടിക്ക് കാത് കുത്തണം, നമ്മൾ പെൺകുട്ടിക്ക് കാത് കുത്തിക്കണം എന്നുണ്ടെങ്കിൽ കാത് കുത്തിക്കാം. അത് അനുവദിക്കപ്പെട്ട കാര്യം തന്നെയാണ്. ഇസ്ലാമികമായിട്ട് അതിന് വിലക്കൊന്നുമില്ല എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.
1: പെൺകുട്ടികൾക്ക് ഏതായാലും അത് ഇഷ്ടമുള്ളൊരു
0: കാര്യമാണ് സ്വാഭാവികമായിട്ടും. അപ്പം അത് അനുവദനീയമാണ് എന്നാണ്.
1: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് വിദേശ രാജ്യത്തുള്ള സ്ത്രീയെ വിവാഹം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്.
0: വിവാഹം എന്ന് പറയുമ്പോൾ അത് വിദേശ രാജ്യത്തുള്ള കുട്ടിയാണെങ്കിലും സ്വദേശ രാജ്യത്തുള്ള കുട്ടിയാണെങ്കിലും ഏത് അവസ്ഥയിലുള്ള കുട്ടികളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നാല് കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കപ്പെടുന്നതാണ്. തുൻകഹുൽ മർഅത്തിൽ അർബ, അതിൽ ലിജമാൽ, സൗന്ദര്യത്തിന് വേണ്ടി, തറവാടിന് വേണ്ടി, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, മതത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിക്കും. അപ്പം ഫലുഫർ ബിദാത്തി ദീൻ തെരുവത്തിയത, മതത്തിന് പ്രാധാന്യം കൊടുക്കുക, മതബോധമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. പിന്നെ ചില ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജുൽ വലൂദൽ വധു, നന്നായിട്ട് പ്രസവിക്കുന്ന, അതുപോലെ തന്നെ നല്ല സ്നേഹമുള്ള, ഭർത്താവിനെ സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? പഠിച്ചവനെ പേടിയില്ല, ഭർത്താവിനെ അനുസരിക്കുന്ന, നന്നായിട്ട് പ്രസവിക്കുന്ന. അപ്പം നല്ല പ്രസവിക്കുന്ന കുട്ടികളാണെങ്കിൽ അങ്ങനത്തെ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകളാണെങ്കിൽ അത്തരം സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. മതബോധമാണ് അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. മതപരമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. ആ കുട്ടിയുടെ കുടുംബ പശ്ചാത്തലം, അപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, അവർ വളർന്നു വരുന്ന പശ്ചാത്തലം എങ്ങനെയാണ്. അപ്പോൾ വിദേശത്തു നിന്നൊക്കെ പ്രത്യേകിച്ചും നമുക്കറിയാത്ത മറ്റൊരു നാട്ടിൽ നിന്നൊരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ അവരുടെ കൾച്ചർ എന്താണ്, അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ സംസ്കാരം എന്താണ്, നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആ ഒരു ഇസ്ലാമിക ചുറ്റുപാടിലാണോ, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു നാട്ടിൽ ഇപ്പോൾ വളരെ മോശമായ രൂപത്തിലുള്ള ഒരു കൾച്ചറിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലായിരിക്കും ചിലപ്പോൾ കുട്ടി വളർന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ വസ്ത്രവിധാനത്തിലുണ്ടാവും, ആരാധനയുടെ കാര്യത്തിലുണ്ടാവും, ധാർമ്മികമായ മേഖലയിലുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. മതപരമായി ഏത് നാട്ടിൽ ജീവിക്കാനുള്ള ആ കുട്ടി മതപരമായിട്ട് എങ്ങനെയാണ്, ധാർമ്മികമായിട്ടുള്ള കുട്ടിയുടെ ജീവിതം എങ്ങനെയാണ്, ആ കുട്ടിയുടെ വസ്ത്രവിധാനത്തിൻ്റെ കാര്യത്തിലായാലും മതപരമായിട്ടുള്ള മറ്റ് ചിട്ടകളുടെ കാര്യത്തിലും പിന്നെ മതം അംഗീകരിക്കുന്ന ആ ഒരു ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ജീവിക്കുന്ന കുട്ടിയാണോ എന്നുള്ളത് നിർബന്ധമായിട്ടും പരിശോധിക്കപ്പെടണം. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കറിയാത്തൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മൾ വേറെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ വീട്ടിൽ നല്ല ദീനീയമായിട്ടുള്ള ഒരു ചുറ്റുപാടായിരിക്കും ഉണ്ടാവുക, നല്ല അന്തരീക്ഷമായിരിക്കും. പക്ഷേ ആ കൊണ്ടുവരുന്ന കുട്ടി വളർന്നു വരുന്ന പശ്ചാത്തലം വേറെയാണെങ്കിൽ, അധാർമികമായ ഒരു രീതിയിലുള്ള കൾച്ചറിലൂടെ വളർന്ന കുട്ടിയാണെങ്കിൽ, ആ സംസ്കാരത്തിലായിരിക്കും പിന്നെ ഈ കുട്ടി വളർന്നു വരിക. ഈ സ്ത്രീയുടെ ഈ ഉമ്മയിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾ ആ ഒരു സംസ്കാരത്തിലൂടെ ആയിരിക്കും വളർന്നു വരിക. ഒരു ഉമ്മ നന്നായിട്ടില്ലെങ്കിൽ ഒരു സമൂഹം മൊത്തത്തിൽ എന്ത് ചെയ്യണം? തകർച്ചയിലേക്ക് പോകും. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ ആദത്തഹ എന്നറിയില്ലേ, ഒരു ഉമ്മ നന്നായാൽ അതാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ പാഠശാല. അപ്പോൾ ഒരു സമൂഹം രൂപപ്പെടുന്നത്, ഒരു സൊസൈറ്റി ഉണ്ടാകുന്നത് ഒരു ഉമ്മയിൽ നിന്നാണ്. ആ ഉമ്മയുടെ സംസ്കാരത്തിൽ നിന്നും കൾച്ചറിൽ നിന്നും അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്. അത് കണ്ടിട്ടാണ് മക്കൾ വളർന്നു വരിക. അപ്പം നല്ല മതബോധമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു സ്ത്രീ ആ ഒരു ചിട്ടയിലായിരിക്കും ആ കുട്ടിയെ വളർത്തി കൊണ്ടുവരിക. അപ്പം നല്ലൊരു സമൂഹം ഉണ്ടാവും. നേരെ മറിച്ച് നേരെ തിരിച്ചാണെങ്കിലോ, ഇപ്പോൾ ഭർത്താക്കന്മാർ നല്ല ഉഷാറേക്കാർ ദീനിയായിരിക്കും, നല്ല മതബോധം ഉണ്ടാവും, അവർ നല്ല നിലക്ക് പള്ളിക്കൊക്കെ പോകുന്നു. പക്ഷേ ഇപ്പുറത്ത് ഉമ്മയുടെ മനസ്സിൽ മറ്റുള്ള ചിന്തകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയെ ആ ഉമ്മ പറയുന്ന വളർത്തുന്ന രീതിയിലായിരിക്കും കുട്ടികൾ വളരെ. കാരണം ഉമ്മയുടെ കൂടെയാണ് കൂടുതൽ കുട്ടികളുണ്ടാവുക. അപ്പം അതുകൊണ്ട് ആ കുട്ടിയുടെ മതപരമായ ഒരു ഇത് എന്തായാലും പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് കല്യാണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടണം. അതാണ് അതിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയം എന്നാണ്. അതോടൊപ്പം നല്ല മതമുള്ളൊരു കുട്ടി, അതോടൊപ്പം നല്ല സൗന്ദര്യമുള്ളൊരു കുട്ടി, നല്ല തറവാട്ടിൽ പിറന്ന നല്ല സമ്പത്തുള്ളൊരു കുട്ടിയാണെങ്കിൽ ഓക്കെ. പക്ഷേ അത് പ്രാധാന്യം കൊടുക്കേണ്ടത് മതപരമായ വിഷയങ്ങൾക്കാണ് എന്നതാണ്. അതോടൊപ്പം മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ എനിക്ക് നല്ല മതബോധമുള്ള, നല്ല സൗന്ദര്യമുള്ള, നല്ല തറവാടത്തുള്ളൊരു കുട്ടിയാവട്ടെ അങ്ങനെ വിചാരിക്കാം. പക്ഷേ എൻ്റെ ഇതില്ലാതെ മറ്റുള്ളതുണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ ഇതിനൊപ്പം മറ്റുള്ളതും കൂടി നമ്മൾ നോക്കുന്നത് കൊണ്ടെന്നില്ല, വിലക്കില്ല എന്നുള്ളതാണ്. അപ്പം അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
1: അതിർവരമ്പുകൾ ഇസ്ലാമികമായി അതിനെ കാണുമ്പോൾ മതപരമായ കാര്യങ്ങൾക്കാണ് കൂടുതൽ
0: പ്രാധാന്യം കൊടുക്കേണ്ടത്.
1: രാജ്യങ്ങളുടെ അതിർത്തിയല്ല അവിടെ പ്രശ്നം.
0: അതെ അതെ.
1: മറ്റൊരു ശ്രോതാവ്, സാധാരണ നമ്മൾ ഖബറുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ വെക്കാറുണ്ട്, നമ്പർ വെക്കുന്ന ഒരു സിസ്റ്റം പൊതുവെ കാണാറുണ്ട്, അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്.
0: നമ്പർ ഇടുക എന്നുള്ളതല്ല, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കല്ല് വെക്കുക എന്നുള്ളത് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യമായിട്ട് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്, ബഖി അൽ ഗർഖദ് എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ ആദ്യം മറവ് ചെയ്യപ്പെട്ട സ്വഹാബി. അദ്ദേഹത്തെ മറവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു കല്ല് കൊണ്ടുവരാൻ പറയും. എന്തിനാ? അദ്ദേഹത്തിന് തലയുടെ ഭാഗത്ത് ഒരു കല്ല് വെക്കും, അതൊരു ഖബറാണ് എന്നുള്ളതിൻ്റെ ഒരടയാളം. അത് ഇസ്ലാമികമായിട്ട് സ്ഥിരപ്പെട്ടതാണ്. ഒരു മീസാൻ കല്ല് എന്നുള്ള നിലയ്ക്ക് ഒരു കല്ല് വെക്കാം. പക്ഷെ എന്നാലും മതിമേ എഴുതി വെക്കുക എന്നുള്ളത് അത് പാടില്ല എന്നുള്ളതാണ്. കാരണം ഖബറുമേ എഴുതുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. എന്നാലിപ്പോൾ ഒരാളത് വെക്കുന്ന സമയത്ത് നമ്മുടെ വാപ്പേൻ്റെ ഖബറാണ് അല്ലെങ്കിൽ ഉമ്മേൻ്റെ ഖബറാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു പേര് എഴുതി വെക്കുക എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല. ഒരു പേര് മാത്രം എഴുതി വെക്കുക. നേരെ മറിച്ച് ഇപ്പോൾ പണ്ട് ചില ആളുകൾ എന്ന് ജനിച്ചു, എന്ന് മരിച്ചു, അയാളെ തറവാട്, അയാളെ പേര്, അത് ജാഹിലിയ കാലഘട്ടത്തിൽ വിരോധിക്കപ്പെട്ട നഅയിൽ പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് അതിനെ എണ്ണിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും അനുവദനീയല്ല. അയാൾ ജനിച്ച വർഷം, മരിച്ച വർഷം, പിന്നെ അയാളുടെ തറവാടിൻ്റെ പേര്, ഇന്ന കുടുംബത്തിൽപ്പെട്ട ആൾ, അങ്ങനെയുള്ള അയാളുടെ മധുകളും കാര്യങ്ങളൊക്കെ അതിന് എഴുതി വെക്കുന്ന ഒരു രീതി ഒരിക്കലും ശരിയല്ല. അത് വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ അതുപോലെ തന്നെ ചില ആളുകൾ 756 നീതിക്കും. ഈ 756 എവിടുന്ന് വന്നതാണ്? ഇസ്ലാമികമായിട്ടൊരു 756 യാതൊരു പ്രാധാന്യം ഇസ്ലാമിലില്ല. ഇപ്പം മദീനത്തൊക്കെ സാധാരണ പറയണം, മദീന മസ്ജിദ് നബവിയിലൊക്കെ ചെരുപ്പ് വെക്കണ ബോക്സിന് വരെ 756 നമ്പറുണ്ട്. അതിനൊരു വിലയില്ല. പക്ഷേ ഇതിനെന്തോ ഒരു പ്രാധാന്യം കൊടുത്തിട്ട് അത് എഴുതി വെക്കും. ബിസ്മിക്ക് പകരം 756 എഴുതി വെക്കുന്ന രീതി, അതിലൊന്നും യാതൊരു തെളിവുമില്ല. അത് പാടില്ല. നേരെ മറിച്ചപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഉപ്പയുടെ ഖബറാണ് എന്നൊരുപാട് ഖബർ വരുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു പേര് മാത്രം എഴുതി വെക്കുന്നതുകൊണ്ട് വിലക്കില്ല. പക്ഷേ എഴുതി വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മളിപ്പോൾ ഇടക്കിടക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ വാപ്പാൻ്റെ ഖബറിൻ്റെതാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ നമ്മളെ മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ഇടക്കിടക്ക് ആ ഖബർ സന്ദർശിക്കുകയാണെങ്കിൽ ഇതാണ് വാപ്പാൻ്റെ ഖബർ, അവരവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ഇവിടെ എഴുതി വെക്കലിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാണ്. അതുപോലും പേര് പോലും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ മറ്റൊരു നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ പേര് മാത്രം എഴുതി വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല. പക്ഷെ മറ്റു കാര്യങ്ങൾ ഒരിക്കലും എഴുതി വെക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
1: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, പഴയ പാപങ്ങൾ ഓർമ്മിപ്പിച്ച് ഒരാളെ വേദനിപ്പിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, മുമ്പ് അങ്ങനെ ചെയ്തിരുന്നില്ലേ, മുമ്പ് ഇങ്ങനെ ചെയ്തിരുന്നില്ലേ, അങ്ങനെ ഒരു പ്രവണത പൊതുവെ നമ്മുടെ ആളുകൾക്കിടയിൽ കാണാറുണ്ട്. ഇതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഇത് ശരിയാണോ?
0: ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണിത്. പിന്നെ മൻ സത്തറ മുഅ്മിനൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളൊരു മുഅ്മിനിൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ പരലോകത്ത് അവൻ്റെ ന്യൂനത അല്ലാഹു മറച്ചു വെക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യന്മാരാണ്. ഒരു പക്ഷേ നമ്മുടെ പല രഹസ്യങ്ങളും പലർക്കും അറിയാം. പക്ഷെ അതൊരിക്കലും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. പിന്നെ മാത്രമല്ല, ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്. എന്നറിയാം, ഇപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ കാലത്ത് കുറേ തെറ്റുകളൊക്കെ ചെയ്ത മനുഷ്യനേക്കാരം വേണ്ടാത്തരങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പശ്ചാത്ത വെച്ച് മടങ്ങി നന്നായി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? അത് വിളിച്ച് പല ആളുകളോട് പറയും, ഞാൻ പണ്ട് അത് ചെയ്തിരുന്നു, ഇത് ചെയ്തിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇപ്പം അതൊക്കെ തൗബ ചെയ്ത് നന്നായി, ഇപ്പം ഞാൻ നല്ലൊരു മനുഷ്യനാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം അള്ളാഹു പറഞ്ഞ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ഒരാളെ അള്ളാഹു സുബ്ഹാനഹു വതആല അയാൾക്ക് പുറത്തു കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അയാളെന്ത് ചെയ്തത് ഫ്ലാഷാക്കി. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പരലോകത്തെത്തുന്ന സമയത്ത് ഒരാളെന്ത് ചെയ്യും, വിചാരണ കൊണ്ടുവരും, എന്നിട്ട് അള്ളാഹു അയാളോട് ചോദിക്കും, നീ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തില്ലടാന്ന് ചോദിക്കും. അല്ല, ആ മനുഷ്യ പഠിച്ചോണ്ട് ഞാൻ ചെയ്തു പോയി. അല്ല പറയത്, ഞാനും നീ മാത്രം അറിഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ എനിക്കത് പുറത്തുന്നു എന്ന് പറയും. എന്നിട്ട് അള്ളാഹു അയാളെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? ആ തെറ്റ് ചെയ്ത വിഷയം വേറെ ആരും അറിഞ്ഞിട്ടില്ല, അല്ലേ അയാൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു അവസരം ഇയാൾ സ്വയം നഷ്ടപ്പെടുത്തും. അയാൾ ഒരു പക്ഷേ നന്നായത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എങ്കിൽ പോലും അയാൾ ചെയ്ത തെറ്റുകൾ, അയാൾ പശ്ചാത്തപിച്ച് മടങ്ങി തൗബ ചെയ്ത് നന്നായ ശേഷം ആ തെറ്റുകൾ എന്ത് ചെയ്യുക, മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നല്ല. ഇനിയിപ്പോൾ ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് അറിയുന്നൊരു വ്യക്തി പശ്ചാത്തപിച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും അയാൾ ആ പഴയ തെറ്റ് പറഞ്ഞ് അയാളെ പ്രയാസപ്പെടുത്താനും പാടില്ല. അത് വലിയ അപകടമാണ്. ഒരു പക്ഷേ അയാളെ തിരുത്തി നന്നായതിനു ശേഷവും അയാളെ വീണ്ടും അവൻ അങ്ങനെ ചെയ്ത ആളായിരുന്നു, ഇങ്ങനെ ചെയ്ത ആളാണെന്ന് പറയുമ്പോൾ ഈ ഒരു വാക്ക് കാരണം ഒരു പക്ഷേ ഇയാൾ അത് ഒഴിവാക്കി പഴയ അവസ്ഥയ്ക്ക് പോയാൽ അതിൻ്റെ പാപഭാരം കൂടി എന്ത് ചെയ്യണം, മറ്റയാളെ ഏറ്റെടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ നന്നായൊരു വ്യക്തി, തൗബ ചെയ്തൊരു വ്യക്തിയെ നമ്മൾ പിന്നെ ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല. ഇപ്പം മദീനയിൽ പിന്നെ എന്താ പറയുക, വ്യഭിചരിച്ച് ആളെ എറിഞ്ഞു കൊല്ലാൻ പറയാം. അങ്ങനെ സ്വഹാബികൾ അദ്ദേഹത്തെ എറിഞ്ഞു കൊന്നു. എറിഞ്ഞു കൊന്നതിന് ശേഷം ആ ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് സ്വഹാബികൾ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, അയാളിപ്പോൾ ചെയ്ത തൗബ ഈ മദീനയിലെ മുഴുവൻ ആളുകളും ചെയ്ത തൗബയെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചു, അത്രയും പരിശുദ്ധനായ അയാൾ മാറി. പിന്നീട് ആ ഒരു വ്യക്തി ആ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക എന്നുള്ളത് വളരെ ശക്തമായ രൂപത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്, ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് ഈ വ്യക്തിക്ക് അവ ആക്ഷേപിക്കുന്ന വ്യക്തികൾക്ക് വലിയ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാര്യത്തിലൊക്കെ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. ഒരാൾ നന്നായാലും നന്നാകാൻ അനുവദിക്കാത്ത ഒരു സമൂഹം മായി ഇന്ന് നമ്മൾ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്, സൂക്ഷിക്കേണ്ട കാര്യമാണെന്നാണ് സൂചിപ്പിക്കേണ്ടത്.
1: അള്ളാഹു രക്ഷിക്കട്ടെ. പലരും അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കും, പക്ഷേ അത് അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത്തരം സംശയ നിവാരണങ്ങളിലൂടെയും മറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെയാണ് മനസ്സിലാക്കുക. കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തട്ടെ. നമ്മൾ നിരന്തരമായി ഇങ്ങനെ റേഡിയോയിലേക്ക് വന്ന ടെക്സ്റ്റുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോള് വന്നിട്ടുണ്ട്, ഇൻഷാല്ലാ നമുക്ക് കോളിലേക്ക് പോയി തിരിച്ചുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു, അല്ലിജാബയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ, ഫൈസൽ മദീനയാണ് സ്റ്റുഡിയോയിലുള്ളത്, ചോദിച്ചോളൂ.
2: നിയ്യത്താണ്
0: ഉദ്ദേശിച്ചത്?
1: മയ്യത്ത്
0: നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മള് പിന്നെ ആർക്കാണോ നിസ്കരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള മയ്യത്തസ്കാരാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മയ്യത്ത് നിസ്കരിക്കണം എന്നുള്ള ഉദ്ദേശം ഉണ്ടാവുക. പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാർക്കായിട്ടാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്നുള്ള നിയ്യത്തുണ്ടാവുക. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹു മഗ്ഫിർ ലഹു എന്നുള്ളിടത്ത്, ഇപ്പോൾ ഷെയ്ഖ് ഹുസൈമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അള്ളാഹു മഗ്ഫിർ ലഹ വർഹം ഹ വാഫിഹ വഅഫ്വൻഹ എന്നുള്ള രൂപത്തിൽ സ്ത്രീകളുടെ പ്രാർത്ഥന പറയുമ്പോൾ സ്ത്രീകളാണെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ കുറേ ആളുകളുണ്ടെങ്കിൽ അള്ളാഹു മഗ്ഫിർ ലഹും വർഹംഹും വാഫിഹും വഅഫ്വൻഹും എന്നുള്ള രൂപത്തിൽ ജംഇന്റെ ബഹുവചനത്തിൻ്റെ സീഗ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പം അത്തരം കാര്യങ്ങൾ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹു മുജല്ലഹു സിഫറൻ വദുഹർ അലി വാലിദേഹി വഷഫി അമ്മുജാബ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. കാരണം അവർക്ക് പാവങ്ങളില്ല, പ്രായപൂർത്തിയാത്ത കുട്ടികൾ, അപ്പോൾ അതുകൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കണേ എന്നുള്ള പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് മാതാപിതാക്കൾക്ക് അവരൊരു പിന്നെ സമ്പത്തായിട്ട് ഒരു അസറ്റായിട്ട് പരലോകത്ത് കിട്ടാനും അവരുടെ ഷഫാഅത്തിലൂടെ മാതാപിതാക്കൾക്ക് ആ ഷഫാഅത്ത് കിട്ടാനൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടത്. അതാണ് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. പിന്നെ ഉദ്ദേശം നമ്മളെങ്ങനെയാണോ ആർക്ക് വേണ്ടിയിട്ടാണോ അവർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മനസ്സിൽ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. അള്ളാഹു
1: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, നിസ്കാരം സൊഫിൽ ഇമാം ഉണ്ടാകാൻ ആളുകൾ എങ്ങനെയാണിപ്പോൾ അത്? ഓക്കെ, മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, കമ്മൽ ധരിച്ചാൽ വുളുവിൽ വെള്ളം ഉള്ളിൽ എത്തണമോ എന്നാണ്. വുളുവിൻ്റെ വെള്ളം
0: നമ്മളെ ഈ യാഥാസ്ഥിക വിഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ തൗഹീദൊക്കെ മനസ്സിലാക്കി വരുന്ന ആളുകൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ചൊരു വലിയ പ്രശ്നമാണ് വസ്വാസ് എന്ന് പറയും, പൈശാചികമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ പരമാവധി നന്നായിട്ട് ചെയ്യണം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഉള്ള ചിന്തകൾ അത് അപകടമാണ്. അത് വിശാച്ചില്ലെന്ന് ഉണ്ടാവുന്നതാണ്. അതിൻ്റെ ഒരു കാര്യമില്ല അവിടെ, കാരണം നമുക്കറിയാം ഉള്ളുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളുണ്ടാക്കേണ്ടത് എന്ന് നബിസ്വലാസം പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളൊരു കാത് തടവ, ചെവി തടവ, അതിൻ്റെ ഉള്ളിൽ തടവ എന്നുള്ളത് പറഞ്ഞില്ല, അവിടെ തടവിയാൽ മതി. പിന്നെ നമ്മൾ ആ കാതിൻ്റെ ഓട്ടൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോകണം, അതിട്ട് കഴുകണം, അത് തടവണം എന്നുള്ള രൂപത്തിലുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ഒരുപാട് തശ്വീശുകൾ, ഇതിന് വസ്വസ് എന്ന് പറയാം. അതായത് പിശാച്ചിൻ്റെ ദുർമന്ത്രത്തിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പം അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഒരു വിശ്വാസി പോകേണ്ട കാര്യമില്ല. കൈ പിന്നെ ഒതുടുക്കുന്ന സമയത്ത് ചെവി തടവുക, അത്രേ ഉള്ളൂ. ആ ചെവി തടവി കഴിഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു. പിന്നെ അതിനപ്പുറത്ത് കാതിൻ്റെ ഓട്ടൻ്റെ ഉള്ളിലേക്ക് വെള്ളമായിട്ടില്ലെങ്കിൽ ഒതു ശരിയാവില്ല. ഇത്തരം ചിന്തകളൊക്കെ പൈശാചികമായിട്ടുണ്ടാകുന്ന ചിന്തകളാണ്. അപ്പം അത്തരം കാര്യങ്ങൾ, ചിന്തകൾ വരുമ്പോൾ ഔദുബില്ലാഹി മിനശ്ശൈത്വാൻ റജീം എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഒതു പൂർത്തിയാക്കിയിട്ട് നമ്മൾ ആരാധന കർമ്മങ്ങളിലേക്ക് പോവാം. കാരണം നമ്മുടെ ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ സൂക്ഷ്മത കാണിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കർമ്മത്തെ നഷ്ടപ്പെടും, വസ്വാസം ഉണ്ടാക്കും. അപ്പോൾ അവിടെ ആ വസ്വാസം എന്ത് ചെയ്യുക, നമ്മൾ ഒഴിവാക്കുക പിശാച്ചില്ലെന്നുള്ളതാണ്. അല്ലത് യുവസ്വിസ് ഫീസ് ദൂരിനാർസ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതൊക്കെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പലപ്പോഴും നമ്മളെ മനസ്സിലേക്ക് കയറി വരിക. അങ്ങനെ ഒരു സൂക്ഷ്മത ദീനിലില്ല. നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം പെർഫെക്റ്റായിട്ട് ചെയ്യാം. എങ്ങനെ ഒതുക്കാൻ പറഞ്ഞു നബി, എങ്ങനെ ഒതുക്കാൻ പറഞ്ഞു, അതേപോലെ ചെയ്യാം. അതവിടെ അവസാനിച്ചു. അതിനപ്പുറത്ത് പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ചുരുന്ന് ഉണ്ടാക്കി അവരുടെ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ചോദിച്ചതായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ വസ്വസാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടുനിന്ന് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഒതു ശരിയാവുമെന്ന് മനസ്സിലാക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല ഇത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വസ്വാസുകളിൽ നമ്മളെല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ.
1: ആമീൻ. മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടതുണ്ടല്ലോ, ചില സമയത്ത് കൈ ഉയർത്താതെ തന്നെ പ്രാർത്ഥിക്കാലോ, ഈ സന്ദർഭങ്ങൾ ഏതൊക്കെയൊന്ന് വേർതിരിച്ച് പറഞ്ഞു തരാവോ എന്നാണ് ചോദ്യം.
0: കൈ ഉയർത്തുന്ന വിഷയത്തിൽ ഇസ്ലാമികമായിട്ട് ഒരൊറ്റ നിബന്ധന, ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, സാധാരണ പൊതുവിൽ നമ്മളെപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ് പ്രാർത്ഥനയുടെ മര്യാദ. കാരണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു ഖുദ്സി ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യസ്തഹീ, അതായത് അള്ളാഹു ലജ്ജിക്കുന്നു എന്നാണ്. അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ട കൈകൾ അയ്യറുദ്ദഹ സിഫറാന്നാണ്, അത് ഒന്നും കൊടുക്കാതെ മടക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, ലജ്ജിക്കുന്നു എന്നാണ് നബിസ്വലാസം പറഞ്ഞത്. അപ്പോൾ ഇവിടെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെട്ട കൈകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് അവിടെ പ്രാർത്ഥന പഠിപ്പിച്ചത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരു മരുഭൂമിയിൽ ഒരാൾ എന്ത് ചെയ്യണം, തലയൊക്കെ ജടകുത്തിയ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ, അദ്ദേഹം യാറബ് യാറബ് യാറബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ അന്നായുസ്തജാബുല, അല്ല എങ്ങനെയാണ് അയാൾക്ക് മറുപടി കൊടുക്കുക, അയാളുടെ വസ്ത്രം ഹറാമാണ്, അതുപോലെ തന്നെ മറ്റേ ഭക്ഷണം ഹറാമാണ്, ഹറാമിലൂടെ പുഷ്ടിപ്പെട്ട ശരീരമാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെയും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഒരു രൂപത്തിലാണ് പരിചയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ് എപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴും കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലൊക്കെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. പിന്നെ രണ്ടാമത്തൊരു സന്ദർഭം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി ആരാധനകളുടെ വിഷയങ്ങൾ വരുമ്പോൾ, അപ്പോൾ മൊത്തത്തിൽ അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും, ആരാധനകളുടെ വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താൻ പറഞ്ഞ സന്ദർഭങ്ങളിൽ ഉയർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താത്ത സന്ദർഭത്തിൽ ഉയർത്തണ്ട. ഉദാഹരണത്തിന് ഇപ്പോൾ വിത്തറിലൊക്കെ കുനൂത്തോന്നുന്ന സമയത്ത് നബി കൈ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇമാം ഖുത്തുബകളൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ, ആ ഖുത്തുബ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ആ പ്രാർത്ഥന നടത്തുന്ന സന്ദർഭത്തിൽ കൈകൾ ഉയർത്തണ്ട. അങ്ങനെ ഒരു രീതി നബി പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കിടയിൽ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഇമാമ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇമാമും കൈകൾ ഉയർത്തും, മഅ്മൂമുകൾ കയറും, അല്ലാഹു മഹിസന എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനകൾ വരും, അള്ളാഹു ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ഇടയിൽ വരികയാണെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, കൈകൾ ഉയർത്തുക. അല്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട, കൈകൾ ഉയർത്തേണ്ടതില്ല. അതുപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം സ്ഥിരമായിട്ട് ഒരാൾ എന്ത് ചെയ്യുക, ദിക്ർ ചൊല്ലിയിട്ട് കൈകൾ ഉയർത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തെറ്റായ ഒരു രീതിയാണ്. എന്ന് പറഞ്ഞാൽ പ്രാമാണികമായി സ്ഥിരപ്പെട്ടിട്ടുള്ള അവിടെ ദിക്റുകളാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഒരാൾക്ക് എന്ത് ചെയ്യാണ് പ്രാർത്ഥിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഫർള നമസ്കാരത്തിന് ശേഷം അയാൾക്ക് കൈകൾ ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പ്രമാണങ്ങളിൽ ഉയർത്തണം എന്ന് വന്ന സ്ഥലങ്ങളിൽ ഉയർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്താതെ പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ ഉയർത്താതെ പ്രാർത്ഥിക്കാം. അപ്പോൾ പൊതുവെ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിൻ്റെ പൊതുവായിട്ടുള്ള പ്രാർത്ഥനയുടെ മര്യാദയാണ്. അപ്പോൾ അവിടെ നമസ്കാരത്തിൻ്റെ സന്ദർഭങ്ങളിൽ, നമസ്കാരത്തിൽ ചിലപ്പോൾ തശഹുദിന് ശേഷം നമുക്ക് കുറച്ച് സമയം കിട്ടി, അപ്പോൾ നമുക്കവിടെ പ്രാർത്ഥന നടത്താം. അവിടെ കൈകൾ ഉയർത്തുന്ന പ്രാർത്ഥന പാടില്ല. കൈകൾ ഉയർത്താതെ നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ട. അതുപോലെ തന്നെ സുജൂദിൽ പ്രാർത്ഥന ഉണ്ട്. ആ സുജൂദിൽ നമുക്ക് കൈകൾ ഉയർത്താതെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഖുതുബക്ക് ഇമാമ് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അതിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൈകൾ ഉയർത്താതെയാണ് ആമീൻ പറയേണ്ടത്. എന്നാൽ കുനൂത്ത് ഓതുന്ന സന്ദർഭത്തിലോ വിത്രിൻ്റെ കുനൂത്ത് ഓതുന്ന സമയത്ത് നമ്മൾ കൈകൾ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ കൈകൾ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉയർത്താൻ വേണ്ടി വന്ന സന്ദർഭങ്ങൾ ഉണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അല്ലാതെ പൊതുവായിട്ടുള്ള പ്രാർത്ഥനകൾ കൈകൾ ഉയർത്താം. പിന്നെ ഈ ആരാധനകളുടെ സന്ദർഭങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ ഉയർത്തി കാണിക്കാത്തത് കൊണ്ട് അത്ര സന്ദർഭങ്ങൾ കൈകൾ ഉയർത്താതെ പ്രാർത്ഥിക്കുക എന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അല്ലാഹു അലം.
1: ഓക്കെ, ബറക്കല്ലാഹു ഫീക്. ഒരുപാട് ശ്രോതാക്കൾ ടെക്സ്റ്റായി നമ്മളോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒപ്പം തന്നെ ഒരു കോൾ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാഹ് കോളിലേക്ക് പോയി തിരിച്ചുവരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ അൽ ജാബയിലേക്ക് സ്വാഗതം.
2: രാവിലെ നേരത്തെ പോയി പോകുന്ന ഒരു കുട്ടി പലപ്പോഴും പല സാഹചര്യങ്ങളും തിരക്ക് കാരണമൊക്കെ നമസ്കരിക്കാൻ പറ്റാണ്ടായത് എന്റെ സുബൈ നമസ്കാരം. അപ്പൊ അതെങ്ങനെയാണ് കള്ളവാക്കാട് നമസ്കരിക്കുക എന്നുള്ളത് അറിയാനാണ്.
0: യാത്രയിലുള്ള നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. അതായത് ഇപ്പൊ യാത്ര ആരംഭിച്ചു, ആ യാത്രക്കിടയിൽ നമസ്കരിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. നമുക്കവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് ഇപ്പോൾ വാഹനം നമ്മൾ സ്വന്തം ഓടിച്ചു പോകുന്ന വാഹനമാണെങ്കിൽ, നമ്മുടെ കൺട്രോളിലുള്ള വാഹനമാണെങ്കിൽ നമുക്ക് നമസ്കാരത്തിൻ്റെ സമയത്ത് എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവിടെ നമുക്ക് നമസ്കരിക്കാം. അപ്പോൾ പള്ളി ഇല്ലെങ്കിലും നമുക്ക് ഒതുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ, ഇനി പോകുന്നില്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ട് തായ്മം ചെയ്തിട്ട് ആ വണ്ടി സൈഡാക്കിയിട്ടിട്ട് അവിടെ വല്ല മുസല്ല എന്തെങ്കിലും വിരിച്ചിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമസ്കരിക്കാം. വഴിയിൽ നമസ്കരിക്കാം, അല്ലെങ്കിൽ പള്ളി ഉണ്ടെങ്കിൽ പള്ളിയോട് ചേർന്ന് നമുക്ക് നമസ്കരിക്കാൻ പറ്റും. എന്നാൽ നമ്മുടേതല്ലാത്ത കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ലാത്ത വാഹനങ്ങളുണ്ട്. അപ്പോൾ ട്രെയിനിൽ പോവുക, അതുപോലെ തന്നെ വേറെ ഒരു പബ്ലിക്കായിട്ടുള്ള ബസ്സിലോ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നുന്ന രൂപത്തിൽ നിർത്താനോ സൈഡാക്കാനോ നമസ്കരിക്കാനോ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാഹനത്തിലിരുന്നിട്ട് നമസ്കരിക്കാം. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സമയം ഏത് നാടിനോടാണ് അടുത്ത് നിൽക്കുന്നത്, ആ നാട്ടിലുള്ള സമയം കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സമയമാകുമ്പോൾ അവിടെ വെച്ച് നിസ്കരിക്കാം. അപ്പോൾ സുബൈൻ്റെ സമയമാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തുള്ള ദൂരം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്തുന്ന ആ സ്ഥലം എവിടെയാണോ നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലമായിട്ട് മണിക്കൂറുകൾ വെച്ച് നോക്കുമ്പോൾ തരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സമയം ഏകദേശം കണക്കാക്കിയിട്ട് ആ സമയം നമ്മുടെ വാച്ചിലാകുന്ന സമയത്ത് ആ സുബൈൻ്റെ സമയം കണക്കാക്കിയിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ ആ വാഹനത്തിൽ വെച്ചിട്ട് ആ നമസ്കാരം നിർവഹിക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ രണ്ട് നമസ്കാരങ്ങൾ കെസറാക്കിയിട്ട് നമസ്കരിക്കാം. ഇനിയിപ്പോൾ നമ്മൾ യാത്ര പുറപ്പെട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ടൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമസ്കരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ രണ്ട് നമസ്കാരങ്ങൾ ജമ്മും കെസറാക്കിയിട്ട് നമുക്ക് നമസ്കരിക്കാം. ലോഹറിൻ്റെ നേരത്ത് ലോഹറും മസറും, പിന്നെ മഗരിബിൻ്റെ നേരത്ത് മഗരിബും ഇഷാവും, അതെന്ത് ചെയ്യുക, ജമ്മും കെസറായിട്ട് നമസ്കരിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് യാത്രകളിൽ നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ഉത്തരം വ്യക്തമായിട്ടുണ്ടാവും വിചാരിക്കുന്നു.
1: ഒരു കലാ കലാ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്.
0: കലാ എന്നൊരു സംവിധാനം ഇസ്ലാമിലില്ല. കലാ ആക്കാൻ പാടില്ല നിസ്കാരം. പിന്നെ നമുക്കിപ്പോൾ ഒരു പക്ഷേ യാത്രക്കിടയിലോ മറ്റോ നമ്മൾ ശ്രദ്ധ വിട്ടുപോയി, അല്ലെങ്കിൽ ജോലി തിരക്കിനിടയിലോ മറ്റോ നമ്മൾ ആ നമസ്കാരത്തിൻ്റെ സമയം നമ്മൾ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയി എന്ന് വിചാരിച്ചു,
1: ഉറങ്ങിപ്പോവുക
0: അല്ലെങ്കിൽ എന്തെങ്കിലും അശ്രദ്ധ കാരണം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ഉടനെ നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലൊരു യുദ്ധം കഴിഞ്ഞ് പോരുന്ന സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു, ബിലാലെ ഞങ്ങൾ വിളിക്കണം, നമ്മളെല്ലാവരും തളർന്നിരിക്കുകയാണ്, നീ ഉറങ്ങാതെ നിന്നിട്ട് ഞങ്ങളെ വിളിക്കണം നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ. ബിലാൽ റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി. സൂര്യ ഉദിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവർ ഉണരുന്നത്. ഉടനെന്ത് ചെയ്തു, സഹാബികളെല്ലാവരും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അശ്രദ്ധ കാരണമോ മറവി കാരണമോ നമുക്ക് ആ നമസ്കാരം നഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴാണോ ഓർമ്മ വരുന്നത് ആ ഉടനെ ആ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ട നിലപാട്. അപ്പോൾ ഈ നിസ്കാരം മനഃപൂർവ്വം ഒരാൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ശരിയായ പണ്ഡിതാഭിപ്രായ പ്രകാരം പിന്നെ നമസ്കാരം ഇല്ല എന്നുള്ളതാണ്. കാരണം നിസ്കാരം എന്നുള്ളത് സമയബന്ധിതമായി നിശ്ചയിക്കപ്പെട്ട ഒരു വിഭാഗത്താണ്. അതിന് ഓരോ സമയമാണ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഒരാൾ മനഃപൂർവ്വം നിസ്കാരം ഒഴിവാക്കിയാൽ പിന്നെ അയാൾക്ക് ആ നമസ്കാരമില്ല, പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അതിൻ്റെ സമയം അവസാനിച്ചു, അയാളെ സമയത്ത് നിസ്കരിച്ചില്ല, പിന്നെ അയാൾ കലാ വിട്ടേണ്ട പരിപാടിയില്ല, പിന്നെ അയാൾക്ക് ആ നമസ്കാരം നഷ്ടപ്പെട്ടു. പിന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്യാം, പിന്നെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ അറിയാതെയാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ഉടൻ എന്ത് ചെയ്യുക, നമസ്കരിക്കുക. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് അറിവില്ലാത്തൊരു കാലഘട്ടത്തിൽ കുറേ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അപ്പോൾ അയാൾക്ക് ഓർമ്മ വരികയാണ് ഞാൻ ഒരുപാട് നിസ്കാരം നഷ്ടപ്പെടും. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അറിയാവുന്നിടത്തോളം നമസ്കാരങ്ങൾ പറ്റുന്നിടത്തോളം നിസ്കരിച്ച് വീട്ടുക എന്നുള്ളതാണ്. കാരണം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ. എന്നാൽ മനഃപൂർവ്വം ഒരാൾ നമസ്കാരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമസ്കാരത്തിന് പിന്നെന്തില്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയില്ല, അവസരം കഴിഞ്ഞു, പിന്നെ കലാവ് വിട്ടേണ്ട ഒരു പരിപാടി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സമയം അത് കൃത്യനിഷ്ഠത പുലർത്തി തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അല്ലാഹു
2: ഒരിക്കലും സൂറത്തുൽ മാഊനിലെയും തവയിലെന്തെങ്കിലും മുസല്ലീന്ന് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിട്ട് പറയുന്നുണ്ടല്ലോ, അശ്രദ്ധ കാണിക്കുന്നവരാണ് മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവരാണെന്നാണ്
0: അശ്രദ്ധ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശ്രദ്ധമായ അവസ്ഥ അവിടെ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതൊന്ന്, അതിന്റെ സമയത്തിൽ നിന്ന് തെറ്റിക്കാം എന്ന് പറഞ്ഞാലിപ്പോ തഹീർ അൻ വക്തിഹീന്നാണ്, അശ്രദ്ധമായ നമസ്കാരം അല്ലെങ്കിൽ ആ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചു എന്നുള്ളത് കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ മൊബൈലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും, അയാൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അപ്പോൾ എന്തെങ്കിലും ഭൗതികമായ തിരക്കുകളിൽ മുഴുകിക്കൊണ്ടേയിരിക്കും, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അയാൾ ശ്രദ്ധ വരുത്തൂല. പിന്നെ എന്ത് ചെയ്യും, നമസ്കാരം സമയം കഴിഞ്ഞിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യും, നിസ്കാരം കഴിച്ചു കിട്ടും. ആ ഒരു ചടങ്ങ് രൂപത്തിൽ ഒരു രണ്ട് മൂന്ന് ഓയൻകുറു നക്കറത്ത് നവനക്കറത്ത് രണ്ടോ മൂന്നോ കൊത്ത് കോഴി കൊത്തുന്നത് പോലെ കൊത്തിയിട്ട് ആ ചടങ്ങുകൾ അവസാനിപ്പിക്കുക. ഇത്ര നമസ്കാരം നമസ്കരിക്കാത്തവനെ പോലെയാണെന്ന്. ഇപ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷൻ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അലാഉ സ്വല, അവർ നമസ്കാരത്തെ എന്ത് ചെയ്തു, പാഴാക്കി കളഞ്ഞു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഈ അലാഉ സ്വല എന്നുള്ളതിന് ഇതേ വ്യാഖ്യാനമാണ് പണ്ഡിതന്മാർ കൊടുക്കുന്നത്. നമസ്കാരത്തെ നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത്തഹീറു അൻ വക്തിഹ, നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് തെറ്റിക്കാം, മനഃപൂർവ്വം സമയത്ത് നിന്ന് മാറി നിസ്കരിക്കാം, അതൊന്ന്. പിന്നെ അതോടൊപ്പം തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താതിരിക്കുക എന്നാണ് ഭൗതികമായ കാര്യങ്ങൾ നമ്മൾ മുഴുകുക, അങ്ങനെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാതെ അതിന് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. പിന്നെ ആ ഒരു നമസ്കാരം എന്ന് പറഞ്ഞാൽ അതിൽ ഭക്തി ഉണ്ടാകും, ഖുശൂ ഇല്ലാതിരിക്കുക, അതിൽ റിയാ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഈ സാഹൂൻ എന്ന് പറഞ്ഞതിൻ്റെ പരിധിയിൽ വരും എന്നാണ് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഓക്കെ, നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം ആയിട്ടുണ്ട്, നമുക്ക് സമയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2:35 നമ്മളിവിടെ ഈ ഒരു 1:35 മുതൽ 2:35 വരെ ഒരു ലൈവ് പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഏറ്റവും പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അബദ്ധങ്ങളൊക്കെ കൂടുതൽ തിരുത്തി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ ഉള്ളൊരു അവസരമായി ഇത്തരം അറിവുകളൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലേ ഫൈസൽ മദീന?
0: ഇൻഷാല്ലാ ഇൻഷാല്ലാ.
1: മറ്റൊരു ഒരു കോളർ കൂടി ഉണ്ട്, ലാസ്റ്റ് ഒരു ചാൻസ് കൊടുത്തത് ശേഷം ഇൻഷാല്ലാ നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാ. വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഇത് കാസർഗോഡ് നിന്നുള്ള സഹോദരിയാണ്, ചെറിയൊരു സംശയമാണോ? ഞമ്മള് നമസ്കരിക്കാൻ ഉപയോഗിച്ച മുസല്ലയിലെ അത് ചിലയിടങ്ങളിലല്ല ഇങ്ങനെ ബാത്റൂമിന്റെ അടുത്തും ചവിട്ടിയായിട്ടല്ല ഉപയോഗിക്കുന്ന കാണാറുണ്ട്, അത് പാടുണ്ടോ?
0: മുസല്ല എന്ന് പറയുമ്പോ പിന്നെ നമസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് നമ്മൾ അതിനൊരു റെസ്പെക്ട് കൊടുക്കൽ നിർബന്ധമാണ്. അത് നമ്മൾ വൃത്തിയോടുകൂടി വ്യക്തമായ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ ശ്രദ്ധ കാണിക്കണം, കാരണം അത് നമ്മൾ എന്താ പറയുക, പിന്നെ നജസ്സുകളുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് നജസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മുസല്ലിയിൽ നിസ്കരിക്കാൻ പറ്റില്ല. കാരണം നിസ്കാരം സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഷർത്ത് നിബന്ധനയിൽപ്പെട്ടതാണ് നമ്മൾ നമസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരവും വസ്ത്രവും സ്ഥലവും എന്തായിരിക്കണം നജസ്സിൽ. ആ ഉപയോഗിച്ചതിന് ശേഷം അടക്കി വെക്കുമ്പോഴും അതുപോലെ തന്നെ വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. അതിന് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു അത് ചവിട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മൾ നമസ്കരിക്കാൻ ഉപയോഗിച്ചൊരു വസ്തു അല്ലേ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ തലയിണയായിട്ടോ അല്ലെങ്കിൽ വിരിപ്പായിട്ടൊക്കെ ഉപയോഗിക്കാം, അതിനൊന്നും വിലക്കില്ല. പക്ഷേ കാലൊക്കെ ചവിട്ടുന്ന രൂപത്തിലുള്ള അവസ്ഥയിൽ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. നമുക്ക് അല്ലാത്ത നിലയ്ക്ക് ഇപ്പോൾ ഒരു കസേരയിൽ വിരിക്കുന്ന വിരിപ്പായിട്ടോ അതല്ലെങ്കിൽ കിടക്കയിലുള്ള വിരിപ്പായിട്ടൊക്കെ അത് ഉപയോഗിക്കാം, അങ്ങനത്തെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇൻഷാല്ലാ.
2: ഓക്കെ
1: ഓക്കെ, ബാറക്കല്ലാഹു ഫിക്. നമ്മള് പീസ് റേഡിയോ അലിജാബ സംശയ നിവാരണം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്ന രീതിയിൽ നമുക്കൊക്കെ അത്തരം പ്രാർത്ഥനകൾ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ അതുകൂടി ഒന്ന് ഫൈസൽ മദീനി പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാം.
0: നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അബദ്ധങ്ങൾ, പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് വരുന്ന അബദ്ധങ്ങളൊക്കെ നമ്മുടെ പരലോക ജീവിതത്തെയാണ് ബാധിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ആഹിറത്താണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ എപ്പോഴും
3: ഹബീബ് സലാഹി എന്നിവർ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്വരം. ആലാപനം ഷാഹിൽ സലഫി, കൊല്ലം. അലിയാർ മണനൊന്ത്.

0: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വളരെ വിദഗ്ധനും പ്രസിദ്ധനുമായ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ എപ്പോഴും കാണാറുള്ളത് ലോകത്ത് നാലിൽ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നുണ്ടെന്നും ഓരോ മിനിറ്റിലും 20 ലക്ഷം ആളുകൾ സ്ട്രോക്ക് ബാധിച്ച് തളർന്ന് വീഴുന്നുണ്ട് എന്നുമാണ്. കഴിഞ്ഞ നിമിഷങ്ങളിൽ എനിക്ക് സ്ട്രോക്ക് വന്നില്ലല്ലോ എന്നാലോചിച്ചൊരു അൽഹംദുലില്ല പറയാം. സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റുന്ന, ശരീരത്തിലെ ഒരു ഭാഗം നിശ്ചലമായി പോകുന്ന, അത് മരണത്തിന് വിധേയമാകുന്ന, പാതി ശരീരം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന, സ്വന്തം ശരീരത്തിലെ മാലിന്യങ്ങൾ പോലും നീക്കം ചെയ്യാൻ മറ്റൊരാളുടെ സാന്നിധ്യമോ ട്യൂബുകളോ ആവശ്യമായി വരുന്ന ഒരു ജീവിതം അരികത്തുണ്ടെന്ന ബോധ്യമാകണം. നമുക്ക് ചുറ്റുമുള്ളവരുടെ നേരെ നാം സ്വീകരിക്കുന്ന സമീപനങ്ങളും സ്വകാര്യ ജീവിതം ഉൾപ്പെടെയുള്ള മേഖലയിൽ നാം എടുക്കുന്ന നിലപാടുകളും ചിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് പ്രേരണ പകരേണ്ടത്. കൃത്യമായ ആത്മീയ അന്വേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ജീവിതത്തെ വിധേയമാക്കുകയാണെങ്കിൽ അത്തരമൊരു നിമിഷം വരുമ്പോൾ നേരിടാനുള്ള ഒരു മനക്കരുത്തെങ്കിലും നമുക്കുണ്ടാകുമെന്ന് തീർച്ചയായും ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈന മാ ബാദ്. മാന്യ ശ്രോതാക്കൾക്ക് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കൊച്ചുകൂട്ടുകാർ നമ്മളിലേക്ക് അയച്ചു തന്ന ഒട്ടനേകം പ്രോഗ്രാമുകൾ, അത് പാട്ടാകാം, പ്രസംഗങ്ങളാവാം, അതല്ലെങ്കിൽ കവിതകളാകാം, മറ്റു അവതരണങ്ങളാവാം, എന്തുമാവാം, അത് പീസ് റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളവ നമ്മൾ തിരഞ്ഞെടുത്ത് ഒരു കൂട്ടമാക്കി വെച്ചപ്പോൾ, കഴിഞ്ഞ ബലി പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ഇറക്കാൻ വേണ്ടി നിന്ന സമയത്ത് അന്നത്തെ ദിവസത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ ഒട്ടനേകം നല്ല നല്ല പ്രോഗ്രാമുകളാണ് ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പീസ് റേഡിയോയിലേക്ക് അവതരണങ്ങൾ അയച്ചു തന്നിട്ടുള്ള, ഏറ്റവും നന്നായിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ പ്രോഗ്രാമും നമ്മുടെ ലക്ഷക്കണക്കിന് ശ്രോതാക്കൾ കേൾക്കാതെ പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾക്കുണ്ട് ഇൻഷാല്ലാ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൽ ഞാൻ നിങ്ങളോടൊപ്പം ജൗഹർ ഒഴുകൂർ,
1: ഞാൻ മുഹമ്മദ് ഷാമിൽ ചുങ്കത്തറ.
0: കേൾക്കാം നമുക്ക് കൂട്ടുകാരുടെ പാട്ടും പ്രസംഗങ്ങളും.
1: ഒന്നാമതായി നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിലുള്ളത് അബ്ലഹ ബിൻത് അബ്ദുള്ള.
0: അബ്ലഹ ബിൻത് അബ്ദുള്ളയുടെ ഒരു മലയാള സോങ് ആണ് നമ്മൾക്ക് ആദ്യമായി,
1: മനോഹരമായ സോങ്ങിലൂടെ നമുക്ക് ഈ ഒരു എപ്പിസോഡ്
0: തുടങ്ങാം.
2: അസ്സലാമു അലൈക്കും. ഞാൻ LKG ജൂണിലാണ് പഠിക്കുന്നത്. അബ്ലഹ അബ്ദുള്ളയാണ് പറയുന്നത്. ഞാൻ ഒരു പാട്ട് പാടാനാണ് പോകുന്നത്.

0: Chu. Passou rico, nem apareceu por vinte. Queira vinte por vinte, ഭൂമി വേണ്ടപ്പോൾ വെള്ളം തീർന്നു പോയി. വലഞ്ഞപ്പോൾ അവനാണ് അവൻ
1: യവനാണ് അല്ലാഹു. അല്ല, ഈ പാട്ട് പാടിയതാരാ?
2: പാടിയത് അബ്ലഹ ബിൻത്തെ അബ്ദുള്ള.
1: യെസ്.
2: അപ്പോ
1: എൽ കെ ജി അല്ലേ, അവിടുന്ന് പഠിച്ചൊരു പാട്ടായിരിക്കും
2: അതെ
1: അല്ലേ? അതാണ് നല്ല മനോഹരമായിട്ട് അള്ളാഹിനെ കുറിച്ചുള്ള പാട്ട് അവൻ പാടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ ഓർത്ത് വെച്ച് പാടുക എന്ന് പറഞ്ഞാൽ എൽ കെ ജിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ്.
2: ഉമ്മ ഇടയിൽ ഇങ്ങനെ മാഷാല്ലാ സഹായിക്കുന്നുണ്ട് അല്ലേ,
1: സപ്പോർട്ടറായിട്ട്, ഇങ്ങനെ
2: സപ്പോർട്ടായി ചെയ്യുന്നുണ്ട്.
1: യെസ്, അതുള്ളതുകൊണ്ടാണ് വിജയിച്ചത്.
2: വിജയിച്ചത്
1: എവിടെയും ഉമ്മാൻ്റെ ഒരു ടച്ച് ഉണ്ടാവും,
2: ടച്ച് ഉണ്ടാവും എല്ലാ കാര്യത്തിലും.
1: യെസ്, ഇൻഷാല്ല. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആ ഒരു ടച്ച് തന്നെയാണ്.
2: ഓക്കെ, നമ്മുടെ ശ്രോതാക്കൾ നമ്മുടെ പീസ്വേഡയിലേക്ക് പ്രോഗ്രാം അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നോയ്സ് വരാതെ വളരെ കൃത്യതയോടെ അയക്കാൻ നമ്മളെ ശ്രോതാക്കൾ ശ്രദ്ധിക്കണം.
1: അല്ല, ഉമ്മാന്റെ സൗണ്ട് ഇതിൽ നോയ്സ് അല്ല.
2: അല്ല, ഉമ്മാന്റെ സൗണ്ട് അല്ല, ഉമ്മാന്റെ സൗണ്ട് അല്ലേ ഞാൻ പറഞ്ഞത്, അല്ലാതെ ചില സൗണ്ടുകൾ വരുന്നുണ്ട്, അറിയാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ
1: ഈ ഒരു പാട്ടിലെ, ഈ ഒരു പാട്ടിൽ ഉമ്മാന്റെ സൗണ്ട് കമ്പൽസറി ആണ്.
2: കമ്പൽസറി ആണ്, അതെ,
1: മുന്നോട്ട് പോല.
2: അതെ, സപ്പോർട്ട് ഇങ്ങനെ പോപ്പോ അപ്പോ അപ്പോ അപ്പോ ആരാണ് ആരാണ്.
1: യെസ്,
2: മാഷാല്ലാ, എന്തായാലും ഉഷാറായിട്ടുണ്ട് നമ്മളെ അബ്ലഹ ബിൻത്തെ അബ്ദുള്ള അല്ലെ, നമ്മളെ ഈ എപ്പിസോഡിൽ ഒന്നാമത്തെ പാട്ടുകാരനാണ്. മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട്. അപ്പോ നമുക്ക് ഈ എപ്പിസോഡ് തുടരാം. അടുത്തതായി
1: പാട്ടുകാരിയാണ് അബ്ലഹ ബിൻത്തെ.
2: ആ, ഓക്കെ ഓക്കെ, പാട്ടുകാരിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു എപ്പിസോഡ് ഇവിടെ തുടരുകയാണ്. അടുത്തതായി നമ്മുടെ ഈ
1: സാറാ ഷമീർ.
2: സാറാ ഷമീർ, ഐ സി എ ഇംഗ്ലീഷ് സ്കൂൾ, വടക്കേക്കാട്, തൃശ്ശൂർ ജില്ലയിലെ വടക്കേക്കാടിൽ നിന്നാണ് നമ്മുടെ സാറാ ഷമീർ ഉള്ളത് അല്ലേ. എന്താണ് സാറാ ഷമീർ അവതരിപ്പിക്കുന്നത്?
1: ഗാനം.
2: ഗാനം. അപ്പൊ ഒരു ഗാനം കേൾക്കാം.

0: മഷാഅല്ലാ ബാറക്കില്ല അല്ലേ. ഈ ഒരു സന്തോഷ സ്വദിനത്തിൽ ആ ഒരു നിമിഷത്തിൽ അല്ലേ, ആ പെരുന്നാളിൻ്റെ ആ നിമിഷത്തിൽ പോലും സാറ അല്ലേ നമ്മളോട് നല്ലൊരു വലിയൊരു മെസ്സേജാണ് എന്താക്കണത് ഈ ഒരു പാട്ടിലൂടെ നമുക്ക് നൽകണത് അല്ലേ. ഈ ഒരു നമ്മുടെ ഒരു ജീവിതവും ആ ജീവിതം നയിക്കുന്നതും അതിൻ്റെ എൻഡും നമ്മൾ എന്ത് ചെയ്യണമെന്നും പല അറിവുകളും നമുക്ക് എന്താക്കണുണ്ട് സാറ മോളെ ഈ ഒരു പാട്ടിൽ നിന്ന് നമുക്കും നമ്മുടെ ശ്രോതാക്കൾക്കും കിട്ടുന്നുണ്ട്. ഇതിലും എന്തുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ പാട്ടിൽ നിന്നും മറ്റുള്ള ആളുകൾക്ക് ചിലപ്പോൾ അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടുമ്പം ആ സ്വാറമോൾക്ക് എന്തുണ്ട് പടച്ചുകൊണ്ടിരുത്തുന്ന കൂലി കിട്ടുന്നുണ്ട്. അത് നമ്മളതിൽ മനസ്സിലാക്കണില്ല. ചിലപ്പോൾ നമ്മൾ പാട്ടിലായിരിക്കും അതിലൂടെ ദാവത്ത് എന്താക്കണത് നടക്കണത്. ഓക്കെ,
1: അപ്പോൾ പീസ് റേഡിയോ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്തും കൂലി നേടാനുള്ള ഒരു മാർഗമാണ് പീസ് റേഡിയോ. കേൾക്കുമ്പോൾ കൂലി, അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ കൂലി, ഒരു പ്രോഗ്രാം ഒന്ന് അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രതിഫലം.
0: അത് അവതരിപ്പിക്കുന്നത് ഇപ്പം സാറമോള് പാട്ട് അവരൊറ്റൊരു കുട്ടി ഇവിടെ അവതരിപ്പിച്ചു, പക്ഷെ കേൾക്കുന്നത്
1: പതിനായിരക്കണക്കിന്
0: ആളുകളാണ്.
1: പിന്നെ ഇത് പഠിപ്പിച്ച ആൾക്ക് അതിൻ്റെതായ പ്രതിഫലം
0: കിട്ടുന്നുണ്ട്.
1: അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ പീസ് റേഡിയോയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഹൈറിലായിക്കൊണ്ട് തന്നെ തുടരുന്നു. ആ തുടർച്ച വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആരാണ് അടുത്ത ആൾ?
0: അടുത്തതായി നമുക്കൊരു അറബിക് പോയമാണ്, അറബിക് നഷീദ്. അപ്പൊ ഇതുവരെ നമ്മൾ മലയാളത്തിലൂടെ ഇങ്ങനെ കടന്നു വന്ന സ്പീച്ചും പാട്ടുകളായിട്ട് ഇങ്ങനെ കടന്നിങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ച്ഡ് ലാംഗ്വേജ് ചേഞ്ച്ഡ്. അപ്പൊ അറബിക് പോയമായി നമ്മോടൊപ്പം ഉള്ളത് അൽഫിത്ര ഇസ്ലാമിക് പ്രീ സ്കൂൾ അല്ലേ,
1: അറക്കാപ്പടി,
0: അറക്കാപ്പടി പെരുമ്പാവൂരിൽ നിന്നാണ്. എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് ഒരു 5 വയസ്സുകാരിയാണ് അർവാമറയം. അപ്പൊ കൊച്ചു കൂട്ടുകാരിയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.
1: ഈ അർവ മറിയത്തിൻ്റെ സലാം പറച്ചൽ കേട്ടാൽ തന്നെ മനസ്സിലാകും അവളുടെ അറബി അക്ഷരത്തിലുള്ള സ്ഫുടത അല്ലേ. ആ നമ്മോട് എനിക്ക് കഴിയില്ല കേട്ടോ അങ്ങനെ പറയാൻ. സത്യം
2: അതായത് പഠിക്കണ അതാണ് ആ ടീച്ചർമാർക്കാണ് ഈ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്.
1: യെസ്,
2: ടീച്ചർമാർക്കും അത് അൽഫിത്ര സ്കൂൾ. അത് പറഞ്ഞാൽ നമ്മുടെ ഈ മക്കൾക്കൊക്കെ ഒരു ആ സ്കൂൾ കൊണ്ട് വളരെ ഉപകാരമുണ്ട്. പ്രാർത്ഥനകളും നമസ്കാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ സ്കൂളുകളുണ്ട്, ഇസ്ലാമിക് സ്കൂളുകൾ. നമ്മളൊക്കെ അത് നമ്മളും ശരിക്കും നമ്മൾ നമ്മളെ മക്കളൊക്കെ ആൾക്കേണ്ടത് ഈ ആ ഒരു പ്രായത്തിൽ, ചെറു പ്രായത്തിൽ. എൽ കെ ജി എത്ര മുമ്പാണല്ലോ അൽഫിത്ര പി സ്കൂളിൻ്റെ സെക്ഷൻ എന്നുള്ളത്. ആ ഒരു അവസരത്തിൽ നമ്മൾ മക്കളെ അവിടെ കൊണ്ടാക്കുമ്പോൾ അവർക്ക് കിട്ടാവുന്നത്, നമുക്ക് കൊടുക്കാവുന്നത് ധാരാളം ആ ടീച്ചർമാരെ എന്താക്കുന്നത്, അവിടുന്ന് കൊടുക്കുന്നത്. പ്രാർത്ഥനകളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ. ഇപ്പം ഖുർആനൊക്കെ ഓതുമ്പം തജ്വീദ് അനുസരിച്ചിട്ട് ചെറുപ്പത്തിൽ നിന്ന് തന്നെ ഓതാൻ കിട്ടുക എന്നുള്ളത് തന്നെ
1: വലിയൊരു കാര്യമാണ്.
2: ഓക്കെ,
1: അപ്പോൾ നമ്മളെ കൃത്യമായ ഉച്ചാരണത്തോടു കൂടി കൃത്യമായി കൊണ്ട് മനോഹരമായി കൊണ്ട് ഈ ഒരു അറബിക് നഷീദ് പോയം നമുക്ക് വേണ്ടി അവതരിപ്പിച്ച
2: അറുവാമറിയത്തിന്
1: ഒരു പ്രത്യേക സ്പെഷ്യൽ നന്ദി അറിയിക്കുന്നു. അത് പഠിപ്പിച്ച ടീച്ചറാവട്ടെ അല്ലെങ്കിൽ ഉമ്മയാവട്ടെ ആരോ ആവട്ടെ, അവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ ഈ സമയത്ത്.
2: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ തുടരുകയാണ്. അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് ആയിഷ സാദിഖ്,
1: പുത്തനത്താണിയിൽ നിന്നും ആയിഷ സാദിഖ്.
2: ഓക്കെ,
1: വിർച്യുവേഴ്സ് ഇന്റർനാഷണൽ ക്രിയേറ്റീവ് സ്കൂളിൽ നിന്നാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാരിയാണ്, കേൾക്കാം നമുക്ക്.
2: ഏഴല്ല, അഞ്ചാം ക്ലാസ്സുകാരി.
1: അഞ്ചാം ക്ലാസ്സുകാരി. ഓക്കെ ശരി.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: യെസ്. അപ്പോ
1: പാട്ട് കേട്ടിട്ട് മുന്തിരുന്നാ തോന്നുന്നുണ്ട് അല്ലേ?
0: യെസ്,
1: അതെ,
0: അത് ആർക്കും തോന്നുമല്ലോ,
1: അതെ,
0: പ്രത്യേകിച്ച് ഈ സൗണ്ടിൽ കേൾക്കുമ്പോൾ. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന മഹാനായ ഒരു ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ നല്ല ധനികനായി ജനിച്ച് ദരിദ്രനായി മരണപ്പെടുന്ന, ശരിക്കും ഇസ്ലാമിക ഭരണം കിട്ടിയാൽ ഒരാൾ എത്ര ധനികനാണെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഭരണാധികാരികൾ തുടങ്ങുമ്പോൾ ഒന്നും, പക്ഷേ ഇറങ്ങി പോകുമ്പോൾ
1: കുറേ
0: ഉണ്ടാകും എന്നുള്ളത് പോലെയാണ്. അപ്പോൾ ഇസ്ലാമും മറ്റു ദർശനങ്ങളും തമ്മിലുള്ള മാറ്റം അതാണ്. ഏതായിരുന്നാലും നമ്മുടെ ആയിഷ സാദിഖിൻ്റെ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി എന്ന് പറയുന്ന മനോഹരമായ ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു.
1: നമ്മളെ ശ്രോതാക്കളൊക്കെ ഇത് വളരെ രസകരമായിട്ടല്ലേ, നല്ല ഉഷാറായിട്ട് കേൾക്കുന്ന ആസ്വദിക്കുന്നുണ്ടോ?
0: ആരാണ് അടുത്ത?
1: അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത് വയനാട് വൈത്തിരിയിൽ നിന്ന് ഉസ്നാ ബിൻത് അൻവർ.
0: ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: സ്കൂള് HIMUPU സ്കൂൾ വൈത്തിരി.
0: യെസ്, ഒരു മലയാള ഗാനമാണ് അല്ലേ, ഇൻഷാല്ലാ
1: കേട്ടു നോക്കാം.
2: അസ്സലാമു അലൈക്കും.

0: മൂന്ന് പദങ്ങൾ. ഒന്ന് റളിയല്ല, രണ്ട് റസൂലുള്ള, മൂന്ന് സഫിയല്ല. ഇത് മാത്രം എനിക്ക് മനസ്സിലായി
1: പാട്ടൊന്നല്ലേ,
0: ഈ പാട്ടിൽ നിന്ന്
1: അതെങ്കിലും മനസ്സിലായല്ലോ.
0: പക്ഷെ എന്താണെന്നറിയോ, ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ഈ മത്സരവേദികളിൽ
1: നമ്മൾ കൂടുതൽ കേൾക്കണം. സ്കൂൾ കലോത്സവങ്ങളാകട്ടെ, മദ്രസ കലോത്സവങ്ങളാകട്ടെ, മാപ്പിള സെക്ഷനിലേക്ക് പോയി, മാപ്പിള കലോത്സവം നടക്കുന്ന സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാട്ടുകൾ, ഇങ്ങനത്തെ രണ്ട് മൂന്ന് പാട്ടുകളുണ്ട്, അതിങ്ങനെ കേട്ടുകൊണ്ടേ നിൽക്കും. അവിടെ നിൽക്കുന്ന ജഡ്ജസ്മെന്റ് ജഡ്ജ് ചെയ്യുന്ന ആളുകളാകട്ടെ, ശ്രോതാക്കളാകട്ടെ, അവർക്കൊക്കെ ഭയങ്കര ത്രില്ലേകരം. ഇതിൽ നിന്നൊരു വേരിയേഷൻ മതി, ആർക്ക് ഫസ്റ്റ് കിട്ടും സെക്കൻഡ് കിട്ടുന്ന.
0: അപ്പൊ നമ്മുടെ ഹുസ്ന ബിൻത് അൻവർ അല്ലേ ഈ ഒരു ഗാനം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. മത്സരവേദികളിൽ നമ്മൾക്ക് പാടാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ മനോഹരമാക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
1: അതെ, അപ്പോൾ നമ്മൾ നിലവിക്കണില്ല. അടുത്ത നമ്മോടൊപ്പം ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനമായിട്ട് ഒരാളും കൂടി ഉണ്ട് നമ്മോടൊപ്പം.
0: ആരാണ്?
1: പീസ് ഇന്റർനാഷണൽ സ്കൂൾ കാലിക്കറ്റ്, കാലിക്കറ്റിലെ ഒരു അഞ്ചാം ക്ലാസ്സുകാരനാണ്, അല്ല അഞ്ചാം ക്ലാസ്സുകാരിയാണ്, സമ ബിൻത് ഉമർ.
0: യെസ്.
1: അപ്പോൾ ആ കൊച്ചു മിടുക്കിയുടെ പാട്ട് നമുക്കൊന്ന് കേട്ട് ഈ ഒരു എപ്പിസോഡ് അവസാനിപ്പിക്കാം.
2: അസ്സലാമു അലൈക്കും.

0: മാഷാല്ലാ, സമാ ബിൻതു ഉമർ അല്ലേ, അഞ്ചാം ക്ലാസ്സുകാരിയാണ് എന്നൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ പാട്ട് കേൾക്കുമ്പോൾ വലിയൊരു നല്ലൊരു സൗണ്ട്, ഒരു 8ഓ 9ഓ, പക്ഷേ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ.
1: അതായത് ഇസ്ലാമിൻ്റെ ആഗമനമാണ് ഈ പാട്ടിൻ്റെ ഒരു
0: അവതരിപ്പിക്കുന്നതല്ലേ, അതിൻ്റെ
1: ഇതിവൃത്തം ആയിട്ട് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ആ വരുന്നത് ആ കുളിർക്കാറ്റ് പോലെ ഇങ്ങനെ വരികയാണ്, നമ്മുടെ സമാ ബിൻതു ഉമറിൻ്റെ
0: നമ്മളെ ഈ ഒരു എപ്പിസോഡിന്റെ എൻഡും കൂടി ആയപ്പോ ഒരു എന്തോ ഒരു
1: വൃത്തിയായി. യെസ്, അപ്പോ ശ്രോതാക്കളെ, നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
0: അസ്സലാമലൈക്കും.
2: ഒരു ചെറിയൊരു കഥ പറയാം. ഓസ്ട്രേലിയയിലാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ കണ്ടതാണ്, ഒരു മെസ്സേജായിട്ട് തോന്നുന്നത് കൊണ്ടാണ് ഇവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓസ്ട്രേലിയയിൽ കുരങ്ങനെ പിടിക്കുന്ന ആളുകൾ അവർ ഉപയോഗിക്കുന്നൊരു സൂത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. അവരല്പം വലിയ ഒരു കായ, അതിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പുറന്തോടുള്ളൊരു കായ എടുക്കും. എന്നിട്ട് അതിൻ്റെ പുറന്തോട് ബാക്കിയാക്കി അകത്തുള്ളതൊക്കെ ഒഴിവാക്കും. എന്നിട്ട് ആ കായക്കുള്ളിൽ നല്ല സ്മെല്ലടിക്കുന്ന ഈ കാഷ്യൂനട്ട് പോലെയുള്ള അല്ലെങ്കിൽ കുരങ്ങിന് ഇഷ്ടപ്പെട്ട ചെറിയ വിഭവം അതിൻ്റെ അകത്തേക്ക് വെക്കും. പക്ഷെ കായയുടെ ദ്വാരം എന്ന് പറയുന്ന ഒരു കുരങ്ങിൻ്റെ കയ്യ് അതിൻ്റെ അകത്തേക്ക് ഇടാൻ മാത്രമുള്ളൊരു ദ്വാരം അതിന് ഉണ്ടാവുക. എന്നാൽ ആ കായക്കുള്ളിൽ കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കുരങ്ങിനെ ആകർഷിക്കുന്നൊരു ഭക്ഷണം ഉണ്ടാവും, വെച്ചിരിക്കും ഒരു ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഇര അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ അതിനെ ഈ കായ മരത്തിനോട് ബന്ധിപ്പിക്കുമെന്നാണ്. ഒരു സ്ഥലത്ത്, നിശ്ചിത സ്ഥലത്ത് ആ കായ ബന്ധിപ്പിച്ചിരിക്കും. ആ കായ എടുക്കാൻ കഴിയില്ല, പക്ഷെ കായക്കുള്ളിലൂടെ കൈയിട്ടിട്ട് ആ ഉള്ളിലുള്ള വസ്തു എടുക്കണം. അപ്പോൾ കുരങ്ങ് സ്വാഭാവികമായും മരത്തിൽ നിന്ന് എന്ത് ചെയ്യും, ഈ കായക്കകത്തേക്ക് ഈ ഭക്ഷണം തേടിക്കൊണ്ട് കൈയിടും. കൈയിട്ട് കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ കയ്യിൽ അതെന്ത് ചെയ്യും, ആ വസ്തു അതിന് പിടിക്കാൻ പറ്റും. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കായക്കകത്ത് നിന്ന് മുഷ്ടി കയ്യിൽ പിടിച്ചു വച്ചിരിക്കുന്ന നിലയിൽ ആ ദൂരത്തിൽ നിന്നത് പുറത്തെടുക്കാൻ കഴിയില്ല കൈ. എന്നാൽ സാധനം വിട്ടാൽ തിരിച്ചു കിട്ടും ചെയ്യും. പക്ഷേ ഈ കുരങ്ങ് എന്ത് ചെയ്യും, തനിക്ക് കിട്ടിയ വസ്തുവിനെ കയ്യിൽ മുറുകെ പിടിച്ചു തന്നെ നിൽക്കും. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് കൈ പിടിച്ചു വലിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, പക്ഷെ ഒരിക്കലും അതിന് കിട്ടൂല, കൈ കിട്ടൂല. ആ മുഷ്ടി ചുരുട്ടിയത് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ച സാധനം വിടാതെ പുറത്തേക്ക് എടുക്കാൻ കഴിയില്ല, പക്ഷേ കുരങ്ങനത് വിടൂല. അപ്പോഴേക്കും കുരങ്ങനെ പിടിക്കേണ്ട ആളുകൾ വന്നിട്ട് കുരങ്ങിൻ്റെ തലക്ക് അടിച്ച് അല്ലെങ്കിൽ കുരങ്ങനെ വല മറ്റൊരു രൂപത്തിലൊക്കെ പിടിച്ച് അവർ കൊണ്ടുപോകുമെന്നതാണ് ഒരു കഥ. അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. അതായത് ചില ആളുകൾ, നമ്മൾ ചില മനുഷ്യന്മാരെങ്ങനെയാണ്, ഇതൊരു കുരങ്ങൻ്റെ കഥ മാത്രമാണെങ്കിൽ കുരങ്ങിന് സ്വയം രക്ഷപ്പെടാമായിരുന്നു. കാരണം കിട്ടാത്തൊരു സംഗതി അത് ഒഴിവാക്കിയിട്ട് കയ്യിൽ നിന്ന് ആ സാധനം ഒഴിവാക്കി തിരിച്ചെടുത്താൽ സ്വാഭാവികമായും ഈസിയായിട്ട് കൈ വലിച്ചെടുക്കാം. പക്ഷെ കയ്യിലുള്ള സാധനം വിടാൻ കുരങ്ങ് തയ്യാറാകാതിരിക്കുന്നത് കൊണ്ടാണ് കുരങ്ങ് അപകടത്തിൽപ്പെടുന്നതും വല വിരിച്ച ആളുകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആരെയാണോ ലക്ഷ്യം വെച്ചത് അവർക്കുള്ളിൽ അകപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ചില അനാവശ്യമായ കാര്യങ്ങൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ പിടുത്തം വിട്ടു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷേ അയാൾ രക്ഷപ്പെടില്ല. കാരണം ഈ പിടിവാശികൾ അത് പിടിച്ചു വെച്ച് തന്നെ മുന്നോട്ട് പോകും. എന്നിട്ട് ജീവിതത്തിൽ അവരനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അവർ അനുഭവിക്കുകയും ചെയ്യും. അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല തൻ്റെ ഈ പിടിവാശിയും അല്ലെങ്കിൽ കുരങ്ങ് കയ്യിൽ പിടിച്ചു വെച്ചതുപോലെ മനസ്സിൽ പിടിച്ചു വെക്കുന്ന ചില പിടിവാശികൾ മനുഷ്യനെ നശിപ്പിക്കുന്നുണ്ട് എന്ന് അവർ തിരിച്ചറിയാതെ പോകുന്നു. എന്നിട്ട് പരസ്പരമുള്ള ജീവിതത്തിലെ പരസ്പരമുള്ള ബന്ധങ്ങൾക്കിടയിലും പരസ്പര സഹവർത്തിത്വങ്ങൾക്കിടയിലും ഇതൊരു വലിയ ഭാരമായി ജീവിതം തന്നെ നശിപ്പിക്കുന്നതായി മാറുന്നു. ചില വിട്ടുവീഴ്ചകളും ചില ഒഴിഞ്ഞുകൊടുക്കലുകളും ചിലത് വേണ്ടെന്ന് വെക്കലുകളും, ഈ വേണ്ടെന്ന് വെക്കാൻ കഴിയാത്തിടത്താണ് പരാജയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
3: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ. ച്ച്, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മിമ്പറുകളിൽ വിവിധങ്ങളായ വിഷയങ്ങളിൽ പ്രമുഖ സലഫി പണ്ഡിതന്മാർ നടത്തിയ ജുമുഅ ഖുതുബയുടെ സംപ്രേഷണമാണ് അൽ മിമ്പർ പ്രോഗ്രാമിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്ര നല്ല ദിവസം വേങ്ങര ചേറൂർ ദാറുസലാം സലഫി മസ്ജിദിൽ ബഹുമാനായ ഫൈസൽ മൗലവി നടത്തിയ ജുമുഅ ഖുതുബ.
5: ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة

0: الرحمن الرحيم أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم.
1: സത്യ വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തൗഹീദിൽ അടിച്ചുറച്ചു നിന്ന് തഖ്‌വയോടെ ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂത്ത് ഷൂറയിലെ 21-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് മുഹറം മാസവുമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകളും പ്രമാണങ്ങളായ രംഗത്ത് പഠിപ്പിക്കുന്ന വസ്തുതകളും എന്താണ് എന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാ ദിവസവും എല്ലാ മാസവും എല്ലാ സ്ഥലങ്ങളുമെല്ലാം പടച്ച റബ്ബിന്റെ സൃഷ്ടികളാണ്. എല്ലാം പടച്ച റബ്ബല്ലാത്ത ബാക്കി മുഴുവനും അവന്റെ സൃഷ്ടികളാണ്. അല്ലാഹു ഖലഖകും വമാ തഅമലൂൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, പടച്ച റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നവയെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മെ മാത്രമല്ല പടച്ച റബ്ബ് സൃഷ്ടിച്ചത്. അർത്ഥം നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ ഓരോ ചെയ്തികൾ, ഇതെല്ലാം റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടിപ്പിന്റെ ഭാഗം തന്നെയാണ്. ദിവസങ്ങൾ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, മാസങ്ങൾ അവന്റെ സൃഷ്ടിയാണ്, സ്ഥലങ്ങൾ അവന്റെ സൃഷ്ടിയാണ്, എല്ലാം റബ്ബിന്റെ സൃഷ്ടികളാണ്. ഈ സൃഷ്ടികൾക്ക് സവിശേഷതയിപ്പിക്കുവാനോ പ്രത്യേകമായ മഹത്വമുള്ള ദിവസമാണ്, സമയമാണ് എന്ന് പറയുവാനോ അത് നിശ്ചയിക്കുവാനോ ഉള്ള അധികാരം അല്ലാഹു തആലക്ക് മാത്രമാണ്. പുതിയ ആളുകൾക്ക് ധാരണയുണ്ട്, പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നല്ല ദിവസമാണത്, അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട ദിവസമാണ്, ഈ സമയം മോശമാണ്, ആ ഡേറ്റ് മോശമാണ് എന്നൊക്കെ പറയുന്ന ശൈലികൾ സമൂഹത്തിൽ വ്യാപകമാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചു രഹസ്യമായി ബന്ധപ്പെട്ട തെറ്റായ ധാരണകൾ. മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ്, ദുഷ്ഗുണമാണ്, ബർക്കത്തില്ലാത്തതാണ് എന്നൊക്കെയുള്ള ധാരണ ആളുകൾക്ക് ഉണ്ട്. അത് ശരിയല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ റബ്ബ് പഠിച്ച ഏത് പടപ്പിലും ഒന്നിന് മറ്റൊന്നിനേക്കാൾ ഏറെ സവിശേഷതയുണ്ട് എന്ന് പറയണമെങ്കിൽ അത് റബ്ബ് നിശ്ചയിക്കണം, അത് നമ്മെ അറിയിക്കണം വഹ്യിലൂടെ. ആ അടിസ്ഥാനത്തിലല്ലാതെ ഒരു സ്ഥലത്തിനോ സമയത്തിനോ സ്ഥലത്തിനോ ഒന്നും തന്നെ സവിശേഷതയിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. അല്ലാഹു റസൂലും പരിചയപ്പെടുത്തിയ മഹത്വമേറിയ ദിവസങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. മുഹറം മാസം പവിത്രമാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നാം മനസ്സിലാക്കി. അത് എന്താണ് പവിത്രമാണെന്ന് പറയാൻ നമുക്കുള്ള മാനദണ്ഡം അത് നിബിദങ്ങൾ പറഞ്ഞു എന്ന് തന്നെയാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസം ഹറാമായ വിശുദ്ധമായ പവിത്രമായ മാസങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. ആ 4 എണ്ണം ഏതാണ് എന്ന് ഹദീസിൽ വിശദീകരിക്കുകയും ചെയ്തു. ഈ വിശുദ്ധ ഖുർആനും ഈ ഹദീസും ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മുഹറം പവിത്രമാണ്. ദുൽഖഅയും ദുൽഹിജ്ജയും അതുപോലെ റജബും ഒക്കെ യുദ്ധം ഹറാമായ മാസങ്ങളാണ്, പവിത്രതയുടെ മാസമാണ് എന്ന് പ്രമാണമുള്ളത് കൊണ്ട് നമുക്ക് പറയാം. റമദാൻ മാസം പവിത്രമാണ് എന്ന് നമ്മളൊക്കെ പറയുന്ന എന്ത് അടിസ്ഥാനം? അല്ലാഹു തആല പരിചയപ്പെടുത്തി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പ്രത്യേകമായി അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് അത് പവിത്രമാണ്. വെള്ളിയാഴ്ചക്ക് സവിശേഷതയുണ്ട്, തിങ്കളാഴ്ചക്ക് സവിശേഷതയുണ്ട്. എന്താണ് മാനദണ്ഡം എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ വഹ്യ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി പരിചയപ്പെടുത്തിയതാണ്. അതേപോലെ സ്ഥലങ്ങൾ, പ്രത്യേകമായ പ്രദേശങ്ങൾ, മഹത്വമുള്ള പവിത്രയായ ദിവസങ്ങളായി പഠിപ്പിക്കപ്പെട്ട മക്ക പവിത്രമാണ്, കഅബയും പവിത്രമാണ്, അതുപോലെ മിനയും മുസ്ദലിഫയും അറഫയും എല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. പള്ളികൾക്ക് പ്രത്യേകമായ സവിശേഷതയുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ നമുക്കുള്ള തെളിവ് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ്, അതല്ലെങ്കിൽ പ്രവാചകരുടെ വചനങ്ങളാണ്. പള്ളികളെ പറ്റി വിധങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ പള്ളികളാകും. പ്രിയപ്പെട്ട സ്ഥലങ്ങൾ ഓരോ നാട്ടിലെയും പള്ളികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെട്ടു. ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഗതിക്ക് പ്രത്യേകമായ സവിശേഷതയുണ്ടെന്ന് പറയാൻ അവരുടെ സ്രഷ്ടാവായ പടച്ചവർത്തിന് മാത്രമാണ് അധികാരമുള്ളത്. അവന്റെ വഹ്യപ്രകാരം അവന്റെ പ്രവാചകർക്കുമാണ് അധികാരമുള്ളത്. അതല്ലാതെ മറ്റെന്തെങ്കിലും മാനദണ്ഡം വെച്ചുകൊണ്ട് ഇന്ന സ്ഥലം അത് നല്ല മഹത്വമുള്ള സ്ഥലമാണെന്നോ ഈ സമയം ഈ ദിവസം ആ ഡേറ്റ് സവിശേഷതയുള്ള സ്മരിക്കപ്പെടേണ്ടുന്ന പ്രത്യേകമായ വിഭാഗത്തുകൾ കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സന്ദർഭകാലികൾ മതപരമായി നിശ്ചയിക്കാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. ഏതൊരു മഹാൻ ജനിച്ചതുകൊണ്ട് ഒരു ദിവസത്തിന് മഹത്വം ഉണ്ടാവുകയില്ല. ഒരു മഹാൻ മരിച്ചത് കൊണ്ട് ഒരു ദിവസത്തെ പ്രത്യേകിച്ചെന്തെങ്കിലും ദോഷമോ അത് നേട്ടമോ കൊണ്ട് ഉണ്ടാകുന്നുമില്ല. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്, പല ദിവസങ്ങളും മഹത്വമായി കണക്കാക്കാനുള്ള കാരണം അന്ന് ഇന്ന മഹാന്റെ ജന്മദിനമാണ്. അത് ഒരു പന്ത്രണ്ട് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ണമുള്ള ദിവസമായി കണക്കാക്കുന്ന കാരണം പറയുക, നബിതങ്ങൾ ജനിച്ച ദിവസമാണ് എന്നാണ്. അവിടെ രണ്ട് കാര്യം: ഒന്ന്, നബിതങ്ങൾ ജനിച്ചത് നബിതൊരു പന്ത്രണ്ട് തന്നെയാണോ എന്ന് പോലും മുസ്ലിം ലോകത്ത് ഏകാഭിപ്രായമുള്ള കാര്യമല്ല. നബിതങ്ങൾ ജനിച്ച കാലഘട്ടത്തിൽ അങ്ങനെ ദൈത്യം രേഖപ്പെടുത്തി പോകുന്ന ദൈത്യത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു സംവിധാനം തന്നെ ആ കാലഘട്ടത്തിൽ ഇല്ല. നമ്മൾ അടുത്ത ഈ കാലഘട്ടത്തിലാണ് അങ്ങനെ സിസ്റ്റം ഉണ്ടായത്. നമ്മളെ ഒന്നുകൊണ്ട് തലമുറ അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും ഏറ്റവും പ്രത്യേകിച്ച പറയാൻ കഴിയണമെന്നില്ല. പ്രായമുള്ള ആളുകൾക്ക് ജനനത്തിൽ ചോദിച്ച എന്ത് ജനനത്തിൽ അതും അറിയില്ല. അങ്ങനെ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അടുത്ത കാലത്താണ് അതൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് സ്ഥലവും ഡേറ്റും സമയമടക്കം രേഖപ്പെടുത്തി പോകുന്ന, അത് കാലാകാലം അങ്ങനെ ഓർമ്മിച്ചു പോകുന്ന ഒരു സംവിധാനം അടുത്ത കാലത്താണ് നിലവിൽ വന്നത്. നമ്മളൊക്കെ വാപ്പമാരോട് വല്യപ്പമാരൊക്കെ ഏറ്റവും പ്രത്യേകിച്ച് അതൊന്നും അറിയില്ല. ഏറി വന്നാൽ പറയും, ഇന്നാള് മരിച്ചാൽ നിനക്ക് 10 വയസ്സാണ്, ഇവിടെ കെട്ടിച്ചത് നിനക്ക് 15 വയസ്സാണ്. ഇതാണ് അന്നത്തെ രീതി. അതല്ലാതെ ദൈത്യപൂർത്തമായ രീതികൾ അന്നുണ്ടായിരുന്നില്ല. പ്രത്യേകം ശ്രദ്ധേയമായ ഒരു ദിവസത്തിലാണ് മരിച്ചത് ചോദിച്ചത് എങ്കിൽ അപ്പോഴത്തെ ഓർമ്മ റമദാൻ ഒന്നിനാണ് അല്ലെങ്കിൽ പെരുന്നാളിന് അന്നാണ് എന്നൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അതിന് പക്ഷെ പറയാമെന്നല്ലാതെ അല്ലാത്ത രീതിയില്ല. പ്രമിതങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് മാസമാണ്, ഏത് ദിവസമാണ് എന്നൊന്നും ചൈത്രത്തെ അങ്ങനെ ഖിന്നിതമായി രേഖപ്പെടുത്തി പോകുന്ന കാര്യമല്ല നബിതങ്ങളുടെ ജന്മ ദിവസം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന ദിവസം മഹത്വമാണെന്ന് പറയുകയും അന്ന് പ്രത്യേകമായ ആഘോഷമാക്കി പ്രത്യേകമായ ഒരു ഒരു ആരാധന വർദ്ധിപ്പിക്കാനുള്ള ദിവസമാക്കി മാറ്റാൻ നമുക്ക് മനസ്സിൽ അനുവാദമില്ല. അല്ലാഹു റസൂലിനെ പഠിപ്പിച്ചെങ്കിലല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ദിവസത്തിനും സന്ദർഭത്തിനും നമുക്ക് സവിശേഷ കൽപ്പിച്ചുകൂടാ. ദിവസങ്ങൾ തന്നെ മഹത്വം കൽപ്പിക്കപ്പെടേണ്ട ദിവസമുണ്ട്, അല്ലാത്ത ദിവസമുണ്ട്. സ്ഥലങ്ങൾ മഹത്വം കൽപ്പിക്കപ്പെട്ട് പഠിപ്പിക്കപ്പെട്ട ദിവസമുണ്ട്, അല്ലാത്ത ദിവസങ്ങളുണ്ട്. ഇനി അങ്ങനെ മഹത്വം കൽപ്പിക്കപ്പെട്ടാൽ തന്നെ അന്ന് എന്തു ചെയ്യണം അതും അല്ലാഹു റസൂലും പഠിപ്പിക്കണം. നമ്മുടെ വക ഉണ്ടാക്കാവുന്നത് വെള്ളിയാഴ്ച മഹത്വമുള്ള ദിവസമാണ്, നമുക്കറിയാം. അന്ന് എന്താ ചെയ്യേണ്ടത്, അന്ന് എന്താ വർദ്ധിപ്പിക്കേണ്ടത്? നിബിധങ്ങൾ പറഞ്ഞു, സലാത്ത് വർദ്ധിപ്പിക്കണം, അൽകൈഫ് സുന്നത്താണ്, അതുപോലെ ജുമാ നിസ്കാരം നിർബന്ധമാണ്, അത് ലുഹുർ നിർബന്ധമില്ല, ലുഹുർ ഇല്ല, പകരം ജുമാഉള്ളത് തുടങ്ങി ഈ ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടതെല്ലാം അത് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത്. അതിനപ്പുറത്ത് വെള്ളിയാഴ്ച നല്ല ദിവസമാണ്, അവിടെ നോമ്പ് കഴിക്കാമെന്ന് പറഞ്ഞാലോ ആ നോമ്പ് ബിദഅത്തായി മാറുമെന്നാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്. ഇവിടെ ചോദിച്ചു, എന്താണ് ഒരു നോമ്പ്? അവര് പറഞ്ഞു, ഒന്നല്ല നബിയെ, വെള്ളിയാഴ്ച ആണല്ലോ, നല്ല ദിവസമാണല്ലോ, ഒരു നോമ്പെടുത്തതാണ്. ഇവരുടെ ചോദ്യം, നീ ഇന്നലെ നോമ്പെടുത്തിരുന്നുവോ? ഇല്ല. ഇന്നലെ നോക്കിയിട്ടില്ല. നാളെ നോക്കിയ ഉദ്ദേശമുണ്ടോ? ഇല്ല, അതുമില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് നോക്കുന്നതാണ്. ആ നോമ്പ് നീ മുറിച്ചു കളയുക എന്ന് അല്ലാഹു റസൂൽ ഭാര്യയ്ക്ക് നിർദ്ദേശം നൽകിയത് ഇമാം ബുഖാരി മുസ്ലിമർക്ക് മുദ്രിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്ത് അന്ന് പ്രത്യേക സൂറത്ത് ഓടാൻ, ഒരു പ്രത്യേക നിക്കോ ചൊല്ലാൻ, ഒരു പ്രത്യേകമായ വിഭാഗം ചെയ്യാൻ ഉറപ്പുണ്ടാകണമെങ്കിൽ അല്ലാഹു റസൂലെ പഠിപ്പിക്കണം. വെള്ളിയാഴ്ച അൽക്കൽഫ് ഓതണം, സുന്നത്താണ്, എന്താ പ്രമാണം? നബി തങ്ങൾ പറഞ്ഞു, ഹദീസിൽ വന്നു. വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ത് അടിസ്ഥാനം? ഹദീസിൽ വന്നു, അതാണ് മാനദണ്ഡം. വെള്ളിയാഴ്ച പള്ളിയിൽ വേണം, ജുമുഅയിൽ പങ്കെടുക്കണം, ഖുത്ബ വേണം, ആരാ എന്താണ് അതിന് മാനദണ്ഡം? ഹദീസിൽ വന്നു, ഖുർആൻ മുതൽ എടുത്തു പഠിപ്പിച്ചു. ഇതാണ് മതപരമായ വിഷയം സ്ഥിരപ്പെടാനുള്ള അടിസ്ഥാനം. അതല്ലാതെ നല്ല ദിവസമല്ലേ, നല്ല സ്ഥലമല്ലേ, ആ മഹാൻ പോയപ്പോ ഇന്ന സ്ഥലമാണല്ലോ, ഈ മഹാൻ പണ്ട് കടന്നു പോയപ്പോ ഇവിടെയാണ് ചവിട്ടിയത്, അവിടെയാണ് വിശ്രമിച്ചത്, ഇവിടെയാണ് താമസിച്ചത്, ഇതാ മഹാനുമായി ബന്ധപ്പെട്ട ശേഷിപ്പാണ്, ഇതാ മഹാന്റെ വസ്ത്രമാണ്, ഈ മഹാൻ കുപ്പിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഏതെങ്കിലും വസ്തുക്കൾക്കോ സ്ഥലങ്ങൾക്കോ സന്ദർഭങ്ങൾക്കോ സവിശേഷ കൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അത് മക്കയുടെ ജാഹിയ കാലഘട്ടത്തിൽ ആളുകൾ സ്വീകരിച്ചു പോകുന്ന രീതിയാണ്, യഹൂദികളും നസോറാക്കളും സ്വീകരിച്ചു പോകുന്ന രീതിയാണ്. ഏതെങ്കിലും ഒരു മഹത്വമുള്ള സംഗതിയുമായി കളക്ട് ചെയ്ത് പലതിനും മഹത്വം കൽപ്പിക്കുന്ന രീതികൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് സ്ഥലങ്ങൾക്കെല്ലാം അവരങ്ങനെ മഹത്വം കൽപ്പിച്ചു കൊടുക്കും. പ്രത്യേകമായ ഇടങ്ങൾ മഹത്വമുള്ള ഇടങ്ങളായി കണക്കാക്കി മിക്കവാറും അവർ അതിനെ കണക്ട് ചെയ്തത് ഏതെങ്കിലും കാര്യപ്പെട്ട ആളുകൾ ജീവിച്ചു പോയ ഏതെങ്കിലും ഇടങ്ങൾ, അവർ സ്പർശനമേറ്റ സ്ഥലങ്ങൾ, അവർ വന്നിരുന്ന പ്രദേശങ്ങൾ, അവർ ജനിച്ച സ്ഥലങ്ങൾ, സമയങ്ങൾ, അവർ മരിച്ച സമയങ്ങൾ, ഇതെല്ലാം കണക്കാക്കി ആ ദിവസങ്ങൾക്കും ആ സമയങ്ങൾക്കും എല്ലാം സവിശേഷ കൽപ്പിക്കുകയും എന്നിട്ട് പിന്നെ അതിൽ പ്രത്യേകമായ ചില ആണ്ടുകളായി കണക്കാക്കി അന്ന് പ്രത്യേകമായതെല്ലാം ആരാധനാ മുറകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതികൾ അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ആ രംഗത്ത് പഠിപ്പിച്ചു, ഇതിന്റെ അടിസ്ഥാനം വഹിയാണ്, അദ്ഭുതിയാണ്. അല്ലാഹു റസൂലും എന്ത് പഠിപ്പിച്ചോ അതേ അത് സ്വീകരിക്കാവൂ. അല്ലാതെ ഒരാൾക്കും തന്നെ അതിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ, അത് നിശ്ചയിക്കാൻ അധികാരമില്ല, അവകാശമില്ല എന്ന് വ്യക്തമായ പ്രമാണങ്ങൾ എന്നെ പരിചയപ്പെടുത്തുന്നു. അല്ലാഹു റസൂൽ അലൈഹി വന്നുകൊണ്ട് സ്വഹാബി ചോദിക്കുന്നു, നബിയെ ഞാൻ ഭൂവാനായ സ്ഥലത്ത് വെച്ച് ഒരു മൃഗത്തെ മരണം ചെയ്യാൻ ഞാൻ മുമ്പ് തീരുമാനിച്ചിരുന്നു, നബിയെ ഞാൻ പൂർത്തിയാക്കേണ്ടതുണ്ടോ? നബി ഞങ്ങൾ ചോദിച്ചു, എന്താ ഭൂവാനൊക്കെ പ്രത്യേകത, എന്താ അവിടെ പോയി ചെയ്യാൻ പ്രത്യേകത, അവിടെ ജാഹിയ കാലത്തുമല്ല ആഘോഷം നടന്ന സ്ഥലമാണോ എന്ന് നബി ഞങ്ങൾ ചോദിച്ചു. വല്ല ഈദും ഉണ്ടായിരുന്നുവോ പഴയ കാലത്ത്, വല്ല ആഘോഷ സ്ഥലമായി നിശ്ചയിച്ചു പോകുന്ന സ്ഥലമാണോ ഭൂവാന? അല്ല, അങ്ങനെയൊന്നുമില്ല. എങ്കിൽ അവിടെ വല്ല വിഗ്രഹങ്ങളും പഴയ സ്ഥാപിക്കപ്പെട്ടിരുന്നുവോ? അങ്ങനെ വിഗ്രഹം സ്ഥാപിച്ചാൽ ആ വിഗ്രഹത്തിന് മുമ്പിൽ അതിനുവേണ്ടി ബയർക്കുന്ന ശൈലി പഴയ കാലത്തുണ്ട്. അങ്ങനെ വല്ല സ്ഥലവുമാണോ അത്? അല്ല, അതുമല്ല. എങ്കിൽ നേർച്ച നീ പൂർത്തിയാക്കിക്കൊള്ളുക എന്ന് അള്ളാഹു നിർദ്ദേശം വരികയാണ്. അപ്പൊ ആ ഒരു സൂക്ഷ്മത ഇസ്ലാം കാണിച്ചുകൊണ്ട് എന്നർത്ഥം. അങ്ങനെ സവിശേഷ കൽപ്പിക്കാൻ വകുപ്പില്ല, അങ്ങനെ പ്രത്യേകമായ ഇടങ്ങളില്ല. ഉമർ ഖത്താബ് അനുഭവം കൂടെയുള്ളവർ ഒന്നിച്ച് യാത്ര പോകുമ്പോഴാണ് ഒരു മരത്തിനരികെ അവർ കടന്നുപോയി. ആ മരം കണ്ടപ്പോ കുറെ ആളുകൾ ആ മരത്തിനടുത്തേക്ക് ഓടി. ഉമർ ഖത്താബ് എന്താണ് ഈ മരത്തിന്റെ പ്രത്യേകത? അവരിപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലാഹു റസൂലുമായി നമ്മൾ കരാർ ചെയ്ത എന്ന് കരാർ ചെയ്ത ആ അത് ഈ മരത്തിന് ചുവട്ടിലായിരുന്നുവല്ലോ. വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മരമാണ്, താങ്കളുമായി അവർ ആ മരത്തിന് താഴെ കരാർ ചെയ്യുന്ന ആ സന്ദർഭം പടച്ചറം അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന ഖുർആനിൽ ആയത്തിറക്കിയ മരമാണ് ഈ മരം. ഈ മരമാണ് ഇത് എന്ന് അവർ ഓർമ്മയാക്കുമ്പോ മഹത്താവ് പറഞ്ഞു, നിങ്ങളെ മുൻഗാമികൾ ഇങ്ങയാ നശിച്ചത്, അമ്പിയാക്കന്മാരുടെ മഹാന്മാരുടെ കാൽപ്പാടുകളെ ഈ നിലയ്ക്ക് അവർ ഫോളോ ചെയ്യുകയും അതിന് മഹത്വം കൽപ്പിക്കുകയും ഇത് അവിടെ എന്നിവർക്ക് മനോഹരമായി കൊണ്ടുവരികയും ചെയ്ത വഴിയാണ് മുൻഗാമികൾ നശിച്ചു പോയത് എന്ന് പറയുകയും ഉമർ ഖത്താബ് പ്രത്യേകമായ കൽപ്പന പുറപ്പെടുവിക്കുകയും ആ മരം വേരോടെ പുഴുതെറിഞ്ഞുവെന്നാണ്. അത് മുറിച്ചു മാറ്റിയില്ല, മുറിച്ചു മാറ്റിയാൽ വീണ്ടും ഒരു പക്ഷേ വീണ്ടും അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിമേലടക്കം പിഴുതെറിഞ്ഞ് ആ മരം തന്നെ മഹത്താവ് ഒഴിവാക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് മുൻഗാമികൾ നശിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് ഏതു സ്ഥലമാകട്ടെ, ഏത് ദിവസമാകട്ടെ, ഏത് സന്ദർഭമാകട്ടെ, അതെല്ലാം സവിശേഷമാണെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂലിനെ പഠിപ്പിക്കണം. അന്ന് വല്ലതും ചെയ്യണമെങ്കിൽ അല്ലാഹു റസൂലിനെ പഠിപ്പിക്കണം. അത് പ്രത്യേകം സ്മരിക്കേണ്ട സന്ദർഭമാണെങ്കിൽ അല്ലാഹു റസൂലിനെ പഠിപ്പിക്കണം. അതല്ലാത്ത ആഘോഷങ്ങളെല്ലാം, അല്ലാത്ത ആഘോഷ സന്ദർഭങ്ങളെല്ലാം, അതല്ലാതെ പ്രത്യേക സ്മരണീയമായ ദിവസങ്ങളോ സമയങ്ങളോ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെ നിശ്ചയിക്കപ്പെട്ടതുണ്ടോ അത് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ അനുവാദമുള്ളത്. വഹ്യിൽ മാത്രം പരിമിതമാണ്, തഅബ്ബുദിയാണ്, തൗഖീഫിയാണ് എന്നൊക്കെ പറയും സാങ്കേതിക ഭാഷയിൽ. അഥവാ എന്താണോ വഹ്യിൽ സ്ഥിരപ്പെട്ടു വന്നത് അതിൽ മാത്രം പരിമിതപ്പെടുക. അതിനപ്പുറത്തേക്ക് പോകാൻ ഇത് മഹത്വമാണെങ്കിൽ എന്നാൽ അത് മഹത്വമാകണ്ടേ, ഇത് ഇതിന് പിറക്കത്തുണ്ടെങ്കിൽ അതിനും പിറക്കത്തുണ്ടാവണ്ടേ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു റസൂലിന്റെ കുപ്പായും അല്ലാഹു റസൂലിന്റെ ഉപനീരും ഉദിയുമെല്ലാം സ്വഭാവത്തിൽ പിറക്കത്തിൽ ഉദ്ദേശത്തിനായി ഉപയോഗിച്ചു വന്നു, ധാരാളം സ്ഥിരപ്പെട്ടു വന്നു. എന്നാൽ നബിക്കതുണ്ടെങ്കിൽ പിന്നെ ഇന്ന ആൾക്കും ഉണ്ടാകണ്ടേ, മറ്റാൾക്കും ഉണ്ടാകണ്ടേ എന്ന് പറഞ്ഞ് നബിയുമായി കമ്പയർ ചെയ്യാൻ പറ്റി ആരും ലോകത്തില്ല. നബിയോടടുത്തുന്ന, നബിയുടെ സമീപത്തേക്ക് എത്തുന്ന ഒരു പടപ്പും ഇല്ലല്ലോ. അതുകൊണ്ട് ആ നബിയോട് ക്യാസാക്കി, നബിയോട് കമ്പയർ ചെയ്ത് എന്നാ ഇയാളുടെ കുപ്പായത്തിന് മഹത്വമുണ്ട്, എന്നാ ഇയാളുടെ സ്ഥലത്തിൽ ഇരുന്ന സ്ഥലത്തിന് മഹത്വമുണ്ട് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല എന്നർത്ഥം. ഈ അസുര ഈ അടിസ്ഥാനം മനസ്സിലാക്കിപ്പോയില്ല എങ്കിൽ പല കാരണങ്ങളാൽ പലതിനും പലപ്പോഴും മഹത്വം കൽപ്പിക്കപ്പെടുകയും അതൊക്കെ മതത്തിൽ നമ്മുടെ വക കൂട്ടിച്ചേർക്കലായി മാറുകയും ചെയ്യും. അങ്ങനെ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല, അനുവാദമില്ല. ഇതിന്റെ അസുര അടിസ്ഥാനം ഗ്രഹിക്കുകയും അത് പ്രകാരം ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറും.
2: അൽഹംദുലില്ലാഹ് نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരൻ സഹോദരൻ, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് ഒരിക്കലും കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓതി വെച്ച ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുന്നത് അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅദം ബിഹില്ല. അല്ലാഹുവിന്റെ മതത്തിൽ അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ മതനിയമം ഉണ്ടാക്കാൻ അവകാശമുള്ള വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്നാണ്. ദീൻ നിശ്ചയിക്കാനുള്ള അധികാരം അല്ലാഹുക്ക് മാത്രമാണ്. ആ ദീനിൽ ഒന്ന് പിന്നെ കൂട്ടിച്ചേർക്കാനുള്ള അധികാരമുള്ള ആരുമില്ല. ആ അധികാരം വഹിച്ചു കൊടുത്താൽ അവൻ ശരീക്കായി ശുറക്കായി പങ്കുകാരനായി മാറി എന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വല്ല പങ്കുകാരുമുണ്ടോ, അം ലഹും ശുറക്ക, അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ, ശരീക്കന്മാരുമുണ്ടോ, ശറഉ ലഹും മിനദ്ദീൻ, അവർക്ക് ദീനിൽ ശരീഅത്താക്കി കൊടുക്കുന്ന നിയമമാക്കി കൊടുക്കുന്ന വല്ല പങ്കുകാരുമുണ്ടോ. മാലം യഅദം ബിഹില്ല, പടച്ചറബ് അനുവദിച്ചിട്ടില്ലാത്ത അനുവദിക്കാത്ത കാര്യങ്ങളെ അങ്ങ് നിയമമാക്കി കൊടുക്കാൻ പറ്റാവുന്ന ശരീഅത്തന്മാർ ശുറക്കാർ പങ്കുകാർ അവർക്കുണ്ടോ എന്ന് അല്ലാഹു തന്റെ നിഷേധഭാവത്തിൽ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു പങ്കുകാരനുമില്ല, അല്ലാഹുക്ക് ഒരു പങ്കുകാരനുമില്ല. വഹ്ദഹു ലാ ശരീക അല്ല, ഏകനാണ്, ലാ ശരീക അവന് പങ്കുകാരില്ല. ആ പങ്കുകാരന്റെ റോളാണ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് അതിൽ നിർവഹിക്കുന്നത്. പ്രത്യേകമായ നിസ്കാരം ഉണ്ടാക്കി കൊടുക്കുന്ന മനുഷ്യന്മാർ വരെ ഉണ്ട്. പ്രത്യേകമായ വിക്ര ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകമായ ദുആ ഉണ്ടാക്കി കൊടുക്കുക, പ്രത്യേകമായ സ്വലാത്ത് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് പറയാ ഈ സ്വലാത്ത് എല്ലാ തിങ്കളാഴ്ചയും ചൊല്ലിയാൽ ഇന്ന മെച്ചമുണ്ട്, ഈ വിക്ര ഇന്ന ഇന്ന ദിവസങ്ങൾ ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ട്, ഈ പ്രാർത്ഥന കടം വിടാൻ നല്ലതാണ്, ഈ പ്രാർത്ഥന മുറാദ് ഹാസിലാകാൻ നല്ലതാണ്, ഈ ദിക്ര രാവിലെ വൈകുന്നേരം ചൊല്ലിയാൽ കച്ചവടത്തിൽ വടക്കത്തുണ്ടാകും, ഇനി ഇന്ന സമയത്ത് ചൊല്ലിയാൽ ഇന്ന നേട്ടമുണ്ടാകും. ഇങ്ങനെയൊക്കെ പറയാൻ ആർക്ക് അധികാരമുണ്ട്? ആർക്കും അധികാരമില്ല, ആർക്കും അവകാശമില്ല. ആ അധികാരം പടച്ചവർത്തിന് മാത്രമേ ഉള്ളൂ. അത് ഉണ്ടാക്കിയ ഒരാൾക്ക് അവകാശം വകവെച്ച് കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ അധികാരമാണ്. ദീൻ നിർമ്മിക്കാനുള്ള ശരീഅത്ത് നിയമങ്ങൾ നിശ്ചയിക്കാനുള്ള അധികാരമാണ്. അറിഞ്ഞോ അറിയാതെയോ റബ്ബല്ലാത്തവർക്കവൻ ഇവിടെ വകവെച്ചു കൊടുക്കുക, അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് ഏത് ഇബാദത്തും ഇബാദത്ത് ആകണമെങ്കിൽ പ്രമാണങ്ങളെ പിൻബലം അതിന് വേണം. ഒന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ അറിയിക്കണം, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ വഹ്യു പ്രകാരം അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കണം. അതല്ലാത്ത ഒന്നില്ല. ഒരു ഇബാദത്തും അത് ഉണ്ടാക്കാൻ അധികാരമില്ല. ഒരു പുതിയ നിസ്കാരം ഉണ്ടാക്കാൻ വകുപ്പില്ല, നിസ്കാരമല്ലേ, എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ പറ്റില്ല. ഏതാനും ഇപ്പൊ നോമ്പല്ലേ, നമുക്കത് ഒഴിക്കാം എന്ന് പറഞ്ഞ് ഇല്ലാത്ത നോമ്പുകൾ ആരോ പിൽക്കാലത്തും വ്യത്യസ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വിട്ട് നടക്കാനുള്ള നിസ്കാരങ്ങളും നോമ്പുകളും ഉണ്ട്. അതൊന്നും മതമായി സ്വീകരിക്കാൻ നമുക്ക് അവകാശമില്ല. പ്രത്യേക സ്വലാത്ത് ഉണ്ടാക്കുക, നാലിക സ്വലാത്തും തമാലിക സ്വലാത്തും താജ് സ്വലാത്തും അടക്കമുള്ള സ്വലാത്ത് അങ്ങനെ പലപ്പോഴായി പതിലായും ഉണ്ടാക്കപ്പെട്ട സ്വലാത്തുകളാണ്. അതേപോലെ പ്രത്യേകമായ നോമ്പുകൾ, ഫലാത്ത് നോമ്പ്, മിഹ്റാജ് നോമ്പ്, 96 നോമ്പ് അടക്കമുള്ള നോമ്പുകൾ അങ്ങനെ വന്നവയാണ്. നാം മുഹറം 9 10 സുന്നത്താണ്. എന്താ വ്യത്യാസം? ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്, മറ്റത് പിൽക്കാലത്ത് വന്നതാണ്. അതാണ് വ്യത്യാസം. ഇഷ്ടംപോലെ പഠിപ്പിക്കപ്പെടാൻ ഇബാദത്തുകൾ ഉണ്ടായിരിക്കെ തന്നെ അതിലുമെല്ലാം ആളുകൾ വഴിമാറി അല്ലാത്തതിലേക്ക് ആവേശപൂർവ്വം പോകും. പഠിപ്പിക്കപ്പെടാത്തതിനാണ് ആവേശം കൂടുക, അതങ്ങനെ തന്നെയാണ്.
1: ഏതൊരാളും മനത്തിലെ ബിദ്അത്ത് പുതുതായി കൊണ്ടുവന്നാൽ അല്ലാഹു തആല സുന്നത്തിൽ നിന്ന് സമാനമായത് എടുത്ത് ഒഴിവാക്കാതിരിക്കുകയില്ല എന്നാണ് സഹാബിമാരെ പഠിപ്പിച്ചത്. ഒരു ബിദ്അത്ത് പുതുതായി കൊണ്ടുവന്നാൽ പടച്ച റബ്ബ് അവനിൽ നിന്ന് സമാനമായ സുന്നത്തിനെ ഒഴിവാക്കും. അപ്പൊ ഇല്ലാത്ത നോമ്പിന് ആവേശം കാണിക്കുമ്പോൾ ഉള്ള നോമ്പിന് ആവേശം കുറയും. ഇല്ലാത്ത നിസ്കാരത്തിന് ആവേശം വർദ്ധിക്കുമ്പോൾ ഉള്ള നിസ്കാരം നിസ്കരിക്കാൻ ആവേശം കുറഞ്ഞു പോകും. ഇല്ലാത്ത ദിക്കറും സലാത്തും ആണ് ജീവിതത്തിലെമ്പാടും ചെയ്തു കൂട്ടുന്നെങ്കിൽ അല്ലാഹു മുസ്ലിം പഠിപ്പിച്ച ദിക്കറും സലാത്തും അവിടെ ജീവിതത്തിലുണ്ടാവും. അതിന് ആവേശം ഉണ്ടാവും. ആ സലാത്ത് അവൻ ചെല്ലൂല. സിയാത്ത് ടൂറിന് എമ്പാടും പോലെ മനുഷ്യന്മാർ ശരിയായ ശരിയായ സിയാറത്തിന് അവരെ കിട്ടൂല. അതൊരിക്കൽ ആവേശം. എന്നാൽ വിയക്കപ്പെട്ട സിയാർത്ത് യാത്രകളാണെങ്കിലോ എത്ര പണവും ചെലവഴിക്കും എവിടെയും പോയിക്കോളും അത് വല്ലാത്ത ആവേശമാണ്. തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കാനില്ലാത്ത ആവേശം മീറാജ് നോമ്പിലും ഖിറാഅത്ത് നോമ്പിലും അവർ കാണിക്കും. തഹജ്ജുദ് നിസ്കരിക്കാനും ദുഹാ നിസ്കരിക്കാനും എല്ലാമുള്ള അന്യങ്ങളിൽ ഇല്ലാത്ത ആവേശം പലപ്പോഴും വ്യാജമായി അത് ഉണ്ടാക്കിവിട്ട ആ നിസ്കാരങ്ങൾക്കുണ്ടാവും. ഈ സംരംഭങ്ങളിൽ ദാനധർമ്മങ്ങൾ സുരക്കൾ നൽകാൻ ഇല്ലാത്ത ആവേശം തെറ്റായ നേർച്ചകൾക്ക് വേണ്ടി പണം കൊടുക്കാൻ ആളുകൾ കാണിക്കും. അതൊരു ഒരു റബ്ബിന്റെ സുന്നത്താണ്, അവന്റെ ഒരു നടപടിക്രമമാണ്. ഒരു ബിദഅത്ത് കൊണ്ടുവരുന്നുവെങ്കിൽ സമാനമായ സുന്നത്തിന് അല്ലാഹു തഅലയുടെ ഒഴിവാക്കാതിരിക്കില്ല എന്ന് ഇബ്നു മസ്ഊദിനെ പോലെയുള്ള സഹാബിമാർ താബിഈങ്ങൾ എല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ അടിസ്ഥാനം പ്രധാനമാണ്. മലത്തൊരു കാര്യമുണ്ടെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂലോ പഠിപ്പിച്ചതെന്നും അല്ലാതെ നമുക്ക് പറയാൻ അവകാശമില്ല. ഏതാവട്ടെ എന്തിനാവട്ടെ ഏത് വിഭാഗത്താവട്ടെ അത് വിഭാഗത്താകണമെങ്കിൽ ഈ രണ്ടടിസ്ഥാനം വേണം. ഒന്ന് ഇത്തിബാ വേണം, അഥവാ നബിയോട് പിൻപറ്റിക്കൊണ്ടാവണം അത് ചെയ്യേണ്ടത്. അല്ലാഹു പഠിപ്പിച്ച പോലെ നബി തങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെയാകണം അത് ചെയ്യേണ്ടത്. അല്ലാത്ത കാലത്തോളം അത് വിഭാഗത്തായി സ്വീകരിക്കപ്പെടുകയില്ല. ഈ പഠിപ്പിക്കപ്പെട്ടതിൽ പോലും ചില മാറ്റം വിട്ട് നമുക്ക് അവകാശമില്ല. ഒരു വചനം അധികം ചെറുത്ത അവകാശമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന اللهم اني اسلمت نفسي اليك وجهت وجهي اليك എന്ന പ്രാർത്ഥന നബി തങ്ങൾ പഠിപ്പിച്ചു. അത് പഠിച്ച സ്വഹാബി പിന്നീട് നബിയോട് ഒന്ന് പറഞ്ഞു, നബിയെ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാം, നിങ്ങളൊന്ന് നോക്കണം. ചൊല്ലിക്കൊടുത്ത് തിരിച്ചങ്ങോട്ട്. അങ്ങനെ അവസാന ഭാഗം എത്തിയപ്പോൾ

0: മൂന്ന് നാല് ആയത്തുകൾ സ്വന്തം ഇഷ്ടപ്രകാര നിബിധങ്ങൾ മതം പറയുകയില്ല, സംസാരിക്കുകയില്ല, വഹ്യ അടിസ്ഥാനമാക്കിയിട്ടല്ലാതെ വക ഒരു സ്വലാത്തുണ്ടാക്കിയിട്ടില്ല, നബിയുടെ വക ഒരു നിക്കുന്നു ആയും ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വഹ്യു പ്രകാരമാണ്. എങ്കിൽ നബിക്കില്ലാത്ത അധികാരം പിന്നെ എങ്ങനെയാണ് ശേഷക്കാരായ പലർക്കും ഉണ്ടാവുക? അങ്ങനെ ഒന്നുമില്ല. ഓരോരുത്തരും ഉണ്ടാക്കാറ് 33 വക, 44 വക, 55 വക, 555 വക എന്നൊക്കെ പല വ്യത്യസ്തമായ വകകൾ ഏടുകളായും പാട്ടുകളായും ബൈത്തുകളായും മാളയായും മൊഴിയായും അങ്ങനെ ഓരോരുത്തരും ഉണ്ടാക്കി വിട്ട് അതൊക്കെ പണം കൊടുത്ത് വാങ്ങി അതൊക്കെ ചൊല്ലി തീർത്ത് അതൊക്കെ ചൊല്ലിയ കൂലി കിട്ടും സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന മറ്റൊരാണ് ആളുകളെ പലപ്പോഴും അത് സ്വീകരിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല. അള്ളാഹു പഠിപ്പിക്കാത്ത ഒരു വിക്രല്ല, ഒരു സലാത്ത് സലാത്തല്ല. ആ അടിസ്ഥാനത്തിൽ കൊണ്ടാവണം അള്ളാഹു പഠിപ്പിച്ചതോ അല്ലെ പഠിപ്പിച്ച അടിസ്ഥാനം അംഗീകരിക്കുന്നതോ ആ യദിക്കലുകൾ ദുആകൾ തസ്ബീഹുകൾ സലാത്തുകൾ അതേ നമുക്ക് അവകാശമുള്ളൂ. അല്ലാത്തതൊന്നും ദീനായി സ്വീകരിക്കാൻ നിർവാഹമില്ല. ആ അടിസ്ഥാനം മനസ്സിലാക്കിയില്ല എങ്കിൽ അറിയാതെ ബിദ്അത്തുകളിൽ ചെന്ന് ചാടുകയും ആ ബിദ്അത്തുകളെല്ലാം ഒരു പക്ഷേ നമ്മുടെ എല്ലാം നഷ്ടപ്പെടാൻ നിമിത്തമായി മാറുകയും ചെയ്തേക്കാം. ആ നിരക്ക് മതം ശരിയായ ബേസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ നാം പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിൽ ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസന വ ഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ ഖാദി അൽ ഹാജാത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ. അല്ലാഹുമ്മ റബ്ബന تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ നാം കേട്ടത് അൽ മിമ്പർ, ഇന്ന് എത്ര നല്ല ദിവസം എന്ന വിഷയത്തിൽ ബഹുമാനനായ ഫൈസൽ മൗലവി ചേറൂർ ദാറുസലാം സലഫി മസ്ജിദിൽ നടത്തിയ ജുമുഅ ഖുതുബയുടെ സംപ്രേഷണം.
2: يا من يرى ما في الضمير ويسمع انت المعد لكل
3: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വ പ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
4: പീസ് റേഡിയോ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട് 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും.

0: തസ്തിക, ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ, മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മാനസിക രോഗികളുള്ള വീട് നിങ്ങൾക്ക് പരിചയമുണ്ടോ? എങ്കിൽ നിങ്ങളുടെ കൃത്യമായ ഇടവേളയിലെ ഫോൺ കോളുകളും സന്ദർശനങ്ങളും ആ വീട്ടിന് പെരിഞ്ചൂടുകാലത്തെ തിമിർത്തി പെയ്യുന്നൊരു മഴയുടെ ആശ്വാസമുണ്ടാകും. രാത്രിയാകുമ്പോൾ കതകു തുറന്ന് പുറത്തേക്കൂടി കിണറ്റിൽ ചാടുമോ, വീടിൻ്റെ കഴുക്കോലിൽ ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കുമോ എന്നൊക്കെ ഇങ്ങനെ അസ്വസ്ഥതപ്പെടുന്ന കുറെ വീടുകളുണ്ട്. വാതിൽ പൊളിയുടെ ഉള്ളിലൂടെ അവൻ അവിടെ തന്നെ ഇല്ലേ, അവളവിടെ തന്നെ കിടക്കുന്നില്ലേ എന്നൊക്കെ നോക്കി ഉറപ്പുവരുത്തി ഉറങ്ങാത്ത രാവുകളിൽ നിറക്കണ്ണുകളിൽ കഴിയുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. അവരെങ്ങനെ അറിയും നമ്മൾ? നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം പുറത്തു വരുമ്പോൾ അവരതൊക്കെ തുറന്നു പറയും. നമ്മുടെ ജീവിതത്തിന് പുതിയ ബെല്ലും ബ്രേക്കും ഉണ്ടാകും. നമ്മുടെ സുജൂതുകൾക്ക് പുതിയ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് അവരെ ഒന്നും നമ്മൾ മറക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി ഓൺലൈൻ കൗൺസിലിംഗ്. എന്റെ ദുഃഖങ്ങൾ, ഭാഗം 4. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സുലാഹി.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഓൺലൈൻ കൗൺസിലിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർക്കൊപ്പം ഈയൊരു സന്ദർഭത്തിൽ ഓൺലൈൻ കൗൺസിലിംഗിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മൾ ചേരുന്നത്. എന്റെ ദുഃഖം, നിങ്ങളുടെ ദുഃഖങ്ങളും മനോവ്യഥകളും എഴുതാനും അറിയിക്കാനും വേണ്ടിയാണ് ഇതിന്റെ 2-ാമത്തെ എപ്പിസോഡും നമ്മൾ ഈയൊരു സന്ദർഭത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ വലിയ തുറന്നെഴുത്തുകളാണ് ഓരോ ശ്രോതാവും നടത്തിയിട്ടുള്ളത്. ശ്രോതാക്കളുടെ മുഴുവൻ പ്രശ്നങ്ങളിലേക്കും ഈ എപ്പിസോഡിലൂടെ എത്തിച്ചേരുകയില്ല എന്നത് ഏകദേശം ഉറപ്പാണ്. അടുത്തൊരു ഓൺലൈൻ കൗൺസിലിംഗിന്റെ ഷെഡ്യൂൾ നമ്മൾ ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും എഴുതാം. പരമാവധി ഓരോരുത്തരുടെയും പ്രശ്നങ്ങളെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ചില കേസുകളൊക്കെ വ്യക്തിപരമായി തന്നെ ഓരോ ശ്രോതാക്കളോടും സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമയത്തിൽ വിശാലത ലഭിക്കാനും ഇത്തരം പ്രവർത്തന രംഗത്ത് കൂടുതൽ ബർക്കത്തുണ്ടാകാനും മരണം വരെ ഈയൊരു നന്മയിൽ നിലനിൽക്കാനുമൊക്കെ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നീ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരോ കേസുകളായി ഹരിസ്ക ഓരോ വിഷയങ്ങളായി എടുത്ത് നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡുകൾ ഇൻഷാല്ലാ അതിന് തുടക്കമാകാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മൾ വ്യത്യസ്തമായ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഒരു സഹോദരിയുടെ ചോദ്യമാണ് 1-ാമതായി നമ്മൾ എടുക്കുന്നത്. ഞാൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നുണ്ട്. വയ്യാതാകുമ്പോൾ ഒന്നിലും ഒരു താല്പര്യം തോന്നുന്നില്ല. മാത്രമല്ല, നിസ്കരിക്കാൻ നിന്നാൽ ചിലപ്പോൾ പ്രാർത്ഥനയും ഫാത്തിഹയും പോലും ഓർമ്മയിൽ കിട്ടുന്നില്ല. എനിക്ക് ആ സമയങ്ങളിൽ ഓതാനും അധികാറ് ചെല്ലാനും ഒന്നും തോന്നുന്നില്ല. ഞാൻ എന്താണ് ചെയ്യുക? എനിക്ക് പഠിച്ചവൻ്റെ അടുത്ത് ശിക്ഷ ഉണ്ടാകുമോ? എനിക്ക് ദേഷ്യം തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ കുറേ സാഹചര്യങ്ങളാണ് അവർ പറയുന്നത്. ഞാനൊരു കൗൺസിലിംഗിന് പോകേണ്ടതുണ്ടോ? എനിക്ക് പീസ് റേഡിയോ വലിയൊരു സമാധാനവും ആശ്വാസവുമാണ് നൽകുന്നത് എന്നാണ് ഈ സഹോദരി പറഞ്ഞിട്ടുള്ളത്.
6: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. നമ്മുടെ ഈ സഹോദരിയുടെ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പരിശോധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാവുന്ന ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ആശ്വാസവും സമാധാനവും കിട്ടുമായിരിക്കും. അപ്പോൾ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ജീവിത കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക. വിവാഹിതയാണോ, വിവാഹ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, കുട്ടികളെക്കുറിച്ച് വല്ല ആശങ്കകളുണ്ടോ, എന്തെങ്കിലും വല്ല രോഗങ്ങളെക്കുറിച്ചുള്ള ഭീതിയുണ്ടോ, നിലവിൽ നിൽക്കുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചില കാര്യ സാമ്പത്തികമായ വല്ല പ്രതിസന്ധികളുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ചില മാനസികമായ വിഷമങ്ങളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യം അവർക്കുണ്ടാവാം. അതുണ്ടോ ഇല്ലേ എന്ന് അറിയുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് പറയാൻ കഴിയുക. അപ്പം അങ്ങനെ വ്യക്തമായ കാര്യങ്ങളൊന്നും അവർക്ക് ഓർമ്മയില്ലെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രതികൂല സാഹചര്യങ്ങളൊന്നും ജീവിതത്തിലില്ലെങ്കിൽ, സ്വാഭാവികമായും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. ഇനി സാധാരണഗതിയിൽ ഇനി വലിയൊരു ആ തുടക്കമാണെങ്കിൽ, ഇതുവരെ ഡോക്ടറെ കാണാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള നല്ല വിദഗ്ധരായ ഏതെങ്കിലുമൊക്കെ ഒരു ഹോമിയോ ഫിസിഷ്യനൊക്കെ കണ്ടാൽ പോലും ഒരു പക്ഷേ ഒരു പരിഹാരം കണ്ടേക്കാം ആദ്യഘട്ടങ്ങളിലൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ചികിത്സകൾ എന്തായിരിക്കും ആവശ്യമായി വരുന്നുള്ളതാണ്. എന്തായിരുന്നാലും അവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ എന്ത് സാഹചര്യമാണെങ്കിലും അത് മാറ്റിയെടുക്കാൻ ഇൻഷാല്ലാ കഴിയും. അതിൽ നമ്മൾ വെറുതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ഈ മാനസികമായ പ്രശ്നങ്ങളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സ്വയം ശരിയാക്കണം എന്നങ്ങോട്ട് വിചാരിച്ചത് കൊണ്ട് മാത്രം നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. ഡിപ്രഷൻ എന്നുള്ളത് ശരിക്കും ഒരു അസുഖം തന്നെയാണ്, രോഗം തന്നെയാണ്, ശരിക്കും മരുന്നുകളും ചികിത്സകളൊക്കെ ഉള്ള ഒരു സംഗതി തന്നെയാണ്. സാധാരണ നമ്മൾ പിന്നെ തോന്നാത്ത കാര്യങ്ങൾ നമുക്ക് ദുഃഖം തോന്നുക, സാധാരണ ഉണ്ടാവാത്ത ചില സന്തോഷത്തിൻ്റെ അടയാളങ്ങൾ കാണുക, നമ്മൾ കേൾക്കാത്തത് കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ പെട്ടെന്ന് നമ്മൾക്ക് കാണുന്ന പോലെ തോന്നുക, ഇങ്ങനെയൊക്കെയുള്ള ചില അടയാളങ്ങൾ കാണുമ്പോഴാണ് നമ്മളതൊരു ഡിപ്രഷൻ നിലക്ക് രോഗം നിലക്ക് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റുക. ചിലപ്പോൾ പ്രതികൂലമായ വല്ല സാഹചര്യങ്ങളെക്കൊണ്ട് ഉണ്ടായതായിരിക്കും. അപ്പോൾ എന്തായിരുന്നാലും ശരി, ഇപ്പോൾ ഇത് രോഗമാണെങ്കിലും മാനസികമായ അസ്വാസ്ഥ്യങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് ഒന്നാമത്തെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ ജോലിയിലാവുക, വെറുതെ ആവാതിരിക്കാനും വെറുതെ ഇരിക്കാതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വെറുതെ ഇരിക്കുമ്പോഴും അതേപോലെ തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴൊക്കെ പ്രതികൂലമായ ചിന്തകൾ വരും. അപ്പോൾ നമുക്ക് കൂടുതൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അധികരിക്കും. എന്തെങ്കിലും ചില നല്ല കാര്യങ്ങളിൽ ഇപ്പോൾ റേഡിയോ കേൾക്കുന്നു, അതേപോലെ എന്തെങ്കിലും വീട്ടു ജോലികളിൽ അല്ലെങ്കിൽ വീട്ടിലെ ഒരു അടുക്കള കൃഷി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളിൽ പരമാവധി സമയം എൻഗേജ്ഡ് ആവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം വീട്ടിൽ അധിക സമയം തങ്ങേണ്ടി വരുന്നവരാണ് സഹോദരിമാർ. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാം, എങ്ങനെ എൻഗേജ്ഡ് ആകാൻ ശ്രമിക്കുക, ഒന്ന് അതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പൊതുവെ ആലോചനയ്ക്കുള്ള സമയം കുറയും, അപ്പോൾ രോഗാവസ്ഥകൾ കുറഞ്ഞു വരാനുള്ള സാധ്യതകളുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വിശുദ്ധ ഖുർആൻ ദിക്ർ എന്ന് നമ്മൾ പറയും, ദിക്റുള്ള അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ എന്ന് പറഞ്ഞാൽ ഖുർആൻ കേൾക്കലും ഖുർആൻ ഓതലും അതേപോലെ ദിക്റുകൾ രാവിലെയും വൈകാനുള്ള ദിക്റുകൾ ചെല്ലലൊക്കെ, അങ്ങനെ ദിക്റുകളിൽ നമ്മൾ വ്യാപൃതമാകുമ്പോഴും കുറേ മാറ്റങ്ങൾ നമുക്കുണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നുള്ള രാവിലെയുള്ളത്, അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കുക. ഇതുമൂലം ദിക്റുകൾ വർദ്ധിപ്പിച്ച് വരുമ്പോഴും വളരെ ആശ്വാസവും സമാധാനവും മനസ്സിന് കിട്ടുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. അതാണ് മറ്റൊന്ന് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ നിരന്തരമായി നമ്മൾ വിശുദ്ധ ഖുർആൻ കേട്ടും അത് ഓതിയും പാരായണം ചെയ്തുള്ളൊരു ബന്ധം നിലനിർത്തുക. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വിഷമങ്ങൾ, അത് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഒരാളോട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തുറന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. അത് ഭർത്താവിനോടാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയുമ്പോൾ, സ്വാഭാവികമായി മാനസിക വിഷമങ്ങളാണെങ്കിൽ അത് മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ ആശ്വാസം ലഭിക്കും. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവനായി കേൾക്കാതെ പറഞ്ഞു തരാൻ പറ്റിയ ഒരു പൊതുവായ നിർദ്ദേശം.
7: ഇങ്ങനത്തെ വിഷയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് കൂടുതൽ വ്യക്തതകൾ വരുത്താൻ സാധിക്കും എന്ന കാര്യം ശ്രോതാക്കളെ പൊതുവെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കേസിലേക്ക് നമ്മൾ പോകുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായി. അൽഹംദുലില്ലാ, എൻ്റെ ഭർത്താവും ഞാനും വളരെ സന്തോഷത്തിൽ തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ വളരെ വിഷമമുണ്ടാക്കുന്നു. ആ സമയങ്ങളിൽ പലപ്പോഴും എൻ്റെ മനസ്സ് കൈവിട്ടു പോവുകയാണ്. ഞാൻ അവരോട് പറയുന്നതൊന്നും ആ സമയത്ത് പറയുന്നതൊന്നും എനിക്ക് തന്നെ അറിയില്ല. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഭർത്താവിൻ്റെ സഹോദരനും ഭാര്യയും ഉമ്മയും ഉപ്പയും ഉണ്ട്. സഹോദരൻ്റെ ഭാര്യയോട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരികയാണ്. മറ്റു സഹോദരന്മാരുടെ ഭാര്യമാരോടോ മറ്റുള്ളവരോടോ സംസാരിക്കുമ്പോൾ എനിക്ക് പ്രശ്നമില്ല. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നല്ലവണ്ണം വിഷമം വരുന്നുണ്ട്. അതിൻ്റെ കാരണത്താൽ എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും എന്നെക്കാളും കൂടുതൽ അവരാണ് പറയുന്നത്. അവരുടെ മേൽനോട്ടത്തിൽ ഉള്ള ഒരാളായി ഞാൻ മാറുന്നു. ആ സമയങ്ങളിൽ എനിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകുന്നു. അത് പിന്നീട് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നു. ഇത് മാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഭർത്താവ് എന്താണ് ചെയ്യേണ്ടത്? ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ. ഞങ്ങൾക്കിടയിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി സമയങ്ങൾ അൽഹംദുലില്ലാ ഞങ്ങൾ നല്ലൊരു ജീവിതത്തിൽ തന്നെയാണ്. ഈ ചോദ്യത്തിന് മറുപടി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു.
6: ഇവരിപ്പോൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന പ്രശ്നങ്ങളുടെ കാരണമാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനും ഭർത്താവും തമ്മിൽ ഏറ്റവും വലിയ അടുപ്പത്തിലും സ്നേഹത്തിലും ആണെന്ന് പറഞ്ഞാൽ തന്നെ അത്ര വലിയ സ്നേഹവും അടുപ്പവും ഉണ്ടാകുമ്പോൾ തന്നെ ചെറിയ ചില പ്രയാസങ്ങൾ പോലും നമുക്ക് വലിയ പ്രയാസങ്ങളായി തോന്നും. അതിലൊന്നാണ് തൻ്റെ ഭർത്താവിനോട് ജ്യേഷ്ഠൻ്റെ ഭാര്യ കുറച്ച് അടുത്ത് പെരുമാറുകയും എന്നെക്കാളും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് തോന്നുമ്പോൾ എനിക്ക് വേദന തോന്നുന്നു എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ തമ്മിലുള്ള അത്രയും വലിയ മാനസികമായ അടുപ്പവും ഭാര്യ ഭർത്താക്കന്മാരെ നിലക്കുള്ള മാനസിക സന്തോഷവുമാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്താ പറയുക, വീട്ടിൽ നമ്മൾ കഴിഞ്ഞു കൂടുന്ന സമയത്ത് എല്ലാ വ്യക്തികളും പരസ്പരം ഒരേ സ്നേഹവും ഒരേ ബന്ധവും ആയിക്കൊള്ളണമെന്നില്ല, വ്യത്യസ്തമായ സമീപന രീതികളുണ്ടായിരിക്കും. പക്ഷെ അതിലൊരു തെറ്റായ പിന്നെ ഒരു ബന്ധമോ അല്ലെങ്കിൽ തെറ്റായ ഒരു സ്വകാര്യമായി നമ്മൾ അറിയാത്ത രൂപത്തിൽ ഫോണിൽ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഉണ്ടാവുക, അങ്ങനെയൊന്നും വരാത്തിടത്തോളം കാലം ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ തമ്മിലുള്ള സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു ഇസ്ലാമിക മര്യാദകൾക്കുള്ളിൽ നിന്നിട്ടാണെങ്കിൽ അതിലൊന്നും നമ്മൾ വല്ലാതെ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനൊരു വിഷമമുണ്ട് എന്നത് നിങ്ങളുടെ ഭർത്താവ് മനസ്സിലാക്കുന്നുവെങ്കിൽ അത് അദ്ദേഹത്തോടൊരു മാന്യമായ സ്നേഹരൂപത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കത് കൈമാറാൻ പറ്റുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. നിങ്ങളുടെ മനസ്സിന് വിഷമവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റങ്ങളൊന്ന് വിട്ടുനിൽക്കുക. കാരണം പിന്നെ ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് കുറച്ചൊരു അകലം പാലിച്ചത് കൊണ്ടോ കുറച്ച് സംസാരം കുറച്ചു എന്നുള്ളത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു അന്യ സ്ത്രീയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്ത് ജ്യേഷ്ഠൻ്റെ ഭാര്യയോട് ഒരു അകലം അവർക്ക് പാലിക്കാം. പിണങ്ങാനും തെറ്റാനൊന്നും പോകണ്ട, പക്ഷെ എന്നാലും ഒരു അന്യ സ്ത്രീ എന്നുള്ള നിലക്ക് അവനോട് അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവുന്നെങ്കിൽ അദ്ദേഹത്തിനൊന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾക്ക് സമാധാനവും ആശ്വാസവും പകരാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളാവുമ്പോൾ, അതായത് ഒരു മറ്റൊരു സ്ത്രീയോട് നമ്മുടെ സ്വന്തം ഭർത്താവിനൊരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ടോ ഒരടുപ്പമുണ്ടോ എന്ന് തോന്നുമ്പോൾ മനസ്സിലുണ്ടാകുന്നൊരു ഗൈറത്ത്, ഒരു ചെറിയ ഒരു വിഷമം, അത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അത് ഭർത്താവിൻ്റെ ഭാഗത്തും നിങ്ങളുടെ ഭാഗത്തും ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ പറ്റും. ഇനി അതൊക്കെ സാധാരണ ഒരു ബന്ധമാണ്, അതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ച് മനസ്സിനെ സമാധാനിപ്പിക്കാനും നമുക്ക് കഴിയും. ഒരു സൂക്ഷ്മത ഭർത്താവിനുണ്ടായാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
7: തീർച്ചയായും. പ്രവാസിയായ എൻ്റെ ഭർത്താവ് ജോലി തിരക്ക് മൂലം ഫോൺ വിളിക്കാറില്ല, വാട്സപ്പിലൂടെ എന്തെങ്കിലും ചോദിച്ചാലായി. ഇത് എന്നെ വല്ലാതെ അങ്കലാപ്പിലാക്കുന്നു. ഇതിനെ എങ്ങനെയാണ് ഞാൻ തരണം ചെയ്യേണ്ടത് എന്നറിയില്ല. ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു.
6: ഇതൊരു സ്വാഭാവിക കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഒരു വിവാഹത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഉള്ളതുപോലുള്ളൊരു ബന്ധം ചില ആളുകൾ ചിലപ്പോൾ പിന്നീട് കാണിച്ചോളുന്നില്ല. അത് അവർക്കൊരു അടുപ്പം ഇല്ലാത്തത് കൊണ്ടോ സ്നേഹമില്ലാത്തത് കൊണ്ടോ അല്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നാട്ടിലാവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവുമായി കൂടുതൽ സംസാരിക്കുവാനും കൂടുതൽ ബന്ധപ്പെടാനും ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും അത് ഭർത്താവ് നിർവഹിച്ച് തരേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ശാരീരികമായി നമുക്ക് അടുത്ത് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുമ്പോൾ, അകന്നു കഴിയുമ്പോൾ മാനസികമായെങ്കിലും അടുക്കാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ, അതൊരു ഭർത്താവിൽ നിന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്നതും ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട കടമയിൽപ്പെട്ട കാര്യങ്ങളുമാണത്. പക്ഷെ സ്വാഭാവികമായും നമ്മൾ അവരോട് ഇങ്ങനെ നിങ്ങൾ എന്താണ് എനിക്ക് ഫോൺ വിളിക്കാത്തത്, നിങ്ങൾക്ക് എന്താണ് എന്നോട് സംസാരിക്കാൻ ഒഴിവ് കിട്ടാത്തത് എന്നൊക്കെ കുറ്റപ്പെടുന്ന രൂപത്തിൽ സംസാരിച്ചാൽ ഒരുപക്ഷെ അതൊരു പ്രശ്നത്തിലേക്ക് വഴിവെക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പറയാം, ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഒറ്റപ്പെടലും ഒരു മാനസിക വിഷമമൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങളെപ്പോഴെങ്കിലും ഫോൺ വിളിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ഒഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു മിസ് അടിക്കുക അല്ലെങ്കിൽ ഒന്ന് വിളിക്കുകയോ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുക, ഒരു വോയിസ് ഇടുകയൊക്കെ ചെയ്താൽ അത് കേൾക്കുന്ന അന്ന് എനിക്ക് ഭയങ്കര സന്തോഷവും ആഹ്ലാദവുമാണ് എന്ന നിങ്ങളുടെ സത്യാവസ്ഥ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നല്ല പറയേണ്ടത്, എനിക്കെന്തുണ്ട് നിങ്ങൾ അങ്ങനെ കുറച്ചും കൂടെ സംസാരങ്ങളും അതേപോലെ തന്നെ ആശയവിനിമയങ്ങളും എനിക്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക പറയുക. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം എന്ത് ചെയ്യും, ഒരു സമയം കണ്ടെത്തി നിങ്ങളെ പരിഗണിക്കും. അതേപോലെ നിങ്ങളും എന്ത് ചെയ്യുക, ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു വോയിസ് ഇട്ടാൽ അദ്ദേഹം ഒരു മറുപടി പറയാൻ നിർബന്ധിതനാവും. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മളെ വിളിക്കും. അപ്പോൾ നമ്മൾ നാലോ അഞ്ചോ ആറോ ഒക്കെ പ്രാവശ്യം നമ്മൾ പല പ്രശ്നങ്ങളും അയാൾക്ക് വയ്ക്കേണ്ട ചില വിവരങ്ങളും ഒക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ കൊടുക്കുമ്പോൾ വെറുതെ ബുദ്ധിമുട്ടിക്കാനല്ല, അപ്പോൾ അതിനൊക്കെ പ്രതികരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാവും. അപ്പോൾ അഞ്ചും ആറും വട്ടക്ക് ഒരു ദിവസം അദ്ദേഹം പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പ്രതികരിപ്പിക്കാവുന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളോ സംസാരങ്ങളോ ആശയവിനിമയങ്ങളോ കുട്ടികളുടെ കാര്യങ്ങളോ പാരൻസിൻ്റെ കാര്യങ്ങളോ വീട്ടു പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ടെൻഷനാവാത്ത രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കേണ്ടി വരാവുന്ന അഭിപ്രായങ്ങളും കൂടിയാലോചനകളൊക്കെ നടത്തുമ്പോൾ അദ്ദേഹം പ്രതികരിക്കും. അപ്പോൾ ഒന്ന്, എനിക്ക് സംസാരം ആവശ്യമാണെന്ന ന്യായമായ ആവശ്യം വളരെ മാന്യമായി കുറ്റപ്പെടുത്താതെ നമ്മൾ ആവശ്യപ്പെടുക എന്നുള്ളതും, രണ്ടാമത്തെ അദ്ദേഹത്തോട് സംസാരിപ്പിക്കാവുന്ന രൂപത്തിൽ നമ്മൾ അദ്ദേഹത്തിലേക്ക് ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുക എന്നുള്ളതൊക്കെയാണ് അതിനുള്ളൊരു പരിഹാര മാർഗം. ഒരു പരിധിവരെ അങ്ങനെ അത് പരിഹരിച്ച് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
7: അഥവാ വിമർശനങ്ങൾക്ക് പകരം പ്രോത്സാഹനങ്ങളും അദ്ദേഹത്തിന് കൂടുതൽ സംസാരങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കാം എന്ന നിർദ്ദേശമാണ് ഇവിടെ ആരിസ് മൗലവി വെച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മൾ. ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ യാന്ത്രികമായി ജീവിക്കുകയാണോ അതോ സ്വന്തമായി ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണോ വേണ്ടത്?
6: ഇവിടെ വിവാഹിതരായ ഈ ദമ്പതികൾക്കിടയിൽ മാനസികമായ ഒരു വൈകാരികമായ ബന്ധം നിലനിൽക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ യാന്ത്രികമായി ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ്? എന്തൊരു പ്രശ്നമാണോ നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകാൻ തടസ്സമായിട്ടുള്ളത്, ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് വേണ്ടത്. അതിൻ്റെ അവസാനത്തെ പരിഹാരമാണ് എന്ത്? ഞാൻ അയാളെ വേറിട്ട് പോകണോ കൂടെ ജീവിക്കാതിരിക്കണോ എന്നുള്ളത്. അപ്പോൾ അത് സത്യസന്ധമായ ഒരു ചോദ്യമാണ്. അവരിങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം എനിക്ക് തോന്നുന്നത്, ഒരു ഭർത്താവിനോടുള്ള കടമകൾ നിർവഹിക്കാൻ മാനസികമായ ബന്ധമില്ലാത്തത് കൊണ്ട് പറ്റാതെ വരുന്നു. അപ്പോൾ കടമകൾ നിർവഹിക്കാതെയുള്ള ഒരു ജീവിതത്തെക്കാളും നല്ലത് എന്ത് ചെയ്യാൻ, ഞാൻ വേർപെട്ടു പോവുക, അപ്പോൾ അദ്ദേഹം വേറെ വിവാഹം കഴിച്ച് സമാധാനത്തോടെ ജീവിച്ചു കൊള്ളട്ടെ എന്നതാണ്. പക്ഷെ ജീവിച്ച് തുടങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കാൻ എന്തുണ്ട് എന്നതിൻ്റെ എല്ലാ വഴികളും അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഒരു വേർപിരിയലിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഇവിടെ ഒരു വൈകാരികമായ മാനസിക ബന്ധമുണ്ടായില്ല എന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, എപ്പോഴും വൈവാഹിക ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, ഈ ഇദ്ദേഹത്തല്ലാത്തൊരു വേറൊരാളാണെങ്കിൽ, ഇവളല്ലാത്ത മറ്റൊരാളാണെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ശരിയായി പോകുമെന്നാണ്. അതാണ് പലരും പരിഹാരമായി ചിന്തിക്കുന്ന ഒരു കാര്യം. ഇതൊന്ന് മാറിയാൽ മറ്റൊരാളായാൽ പരിഹരിക്കപ്പെടും എന്നാണ്. സത്യത്തിൽ എല്ലാ പുരുഷന്മാരും പുരുഷന്മാരാണ്, എല്ലാ സ്ത്രീകളും സ്ത്രീകളാണ്. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ ഉണ്ടാകുന്ന ബന്ധം, അതേത് സ്ത്രീയും ഏതൊരു പുരുഷനും തമ്മിൽ ഉണ്ടാവേണ്ടതാണത്. ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും തമ്മിൽ ഉണ്ടാവേണ്ടതാണ്. സ്വാഭാവികമായി നമുക്ക് പ്രകൃതിപരമായി നമുക്ക് മനസ്സിലാക്കാം, ഏതൊരു പുരുഷനും അല്പം ഒരു അശ്രദ്ധമായി ജീവിക്കുന്ന ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീ പോകുമ്പോഴും ആ സ്ത്രീയെ ശ്രദ്ധിക്കുന്നു, ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ആണും പെണ്ണും തമ്മിലൊരു ആകർഷണീയത പ്രകൃതിപരമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ആണാണെങ്കിൽ ആ ആണിനോടും ഒരു ബന്ധം സാധ്യമാണ്. എൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ആ പെണ്ണിനോട് എനിക്കൊരു ബന്ധം സാധ്യമാണ്. അപ്പോൾ അത് സാധ്യമാവാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ഒരു പരിശോധനയാണ് ഏറ്റവും പ്രധാനം. ഒരു പക്ഷേ എന്തായിരിക്കും, വിവാഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ അവർക്ക് മാനസികമായി അടുക്കാൻ ഒന്നിച്ച് സാഹസിക്കാൻ അവസരം കിട്ടാഞ്ഞിട്ടാകാം, അതല്ലെങ്കിൽ അവർ തമ്മിൽ ആശയവിനിമയങ്ങളിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും അബദ്ധങ്ങളാവാം, പല കാരണങ്ങളും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് തോന്നണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് എന്തായിരുന്നാലും പിന്നെ ഒരു ബന്ധമുണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ചോദ്യകർത്താവ് നിങ്ങളാണല്ലോ, അതുകൊണ്ട് നിങ്ങളൊരു നല്ല, അദ്ദേഹം നിങ്ങളെ അതിയായി സ്നേഹിക്കുന്ന, വളരെയധികം നിങ്ങളോട് സ്നേഹമുള്ള, നിങ്ങളെ നന്നായി നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണ് സങ്കല്പിക്കുക. അദ്ദേഹം അങ്ങനത്തെ ഒരാളാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക, എന്നിട്ട് അദ്ദേഹത്തോടാണ് പെരുമാറാൻ തുടങ്ങുക. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ആ പെരുമാറ്റങ്ങൾ കിട്ടുമ്പോൾ, അതിൻ്റെ ഒരു സുഖവും സന്തോഷവും കിട്ടുമ്പോൾ, അദ്ദേഹവും ഒരുപക്ഷെ തിരിച്ച് നിങ്ങളോട് അങ്ങനെ പെരുമാറിയേക്കാം. അപ്പോൾ പെരുമാറ്റത്തിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ നല്ലൊരു ഒരു നിങ്ങളോട് നല്ല അറ്റാച്ച്മെൻറ്റ്, നിങ്ങൾക്ക് സ്നേഹം തോന്നുന്ന ഒരാളാക്കി മാറ്റാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങളൊരു നല്ല സമയത്ത്, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത സമയത്ത്, നിങ്ങൾ അദ്ദേഹത്തോട് ഈ ചോദ്യം നമ്മളോട് ഉന്നയിച്ചതുപോലെ അദ്ദേഹത്തോട് പറയുക, നമ്മൾ കുറച്ചതിലെ ജീവിക്കാൻ തുടങ്ങുന്നു, എനിക്ക് എന്താണെന്നറിയില്ല, നിങ്ങളോടൊരു ഇഷ്ടം മനസ്സുകൊണ്ട് അങ്ങനെയുണ്ട് തോന്നുന്നില്ല, അത് എൻ്റെ നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ നമ്മളത് ശരിയാക്കിയെടുക്കണം, എനിക്കത് നിങ്ങളോട് നല്ലൊരു ഇഷ്ടത്തിലും നിങ്ങളോടുള്ള കടമകളൊക്കെ നിർവഹിച്ച് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് നമുക്ക് പറ്റുമോ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിന് പറ്റുന്ന ഏതെങ്കിലും കൗൺസിലേഴ്സിനെയൊക്കെ കണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് എനിക്കൊരു നല്ല ഭാര്യയായി നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നുണ്ട് എന്നൊരു പ്രശ്നം, പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണെന്ന് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പഠിച്ചത്. ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങളെ കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണെന്ത്, ഇതെന്തായിരുന്നാലും എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, ഞങ്ങൾക്കൊരിക്കലും മാനസികമായൊരു ബന്ധം സാധ്യമല്ല എന്ന് നിങ്ങൾക്ക് എല്ലാ പരീക്ഷണങ്ങളിലൂടെയും വ്യക്തമാവുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ്, വേർപെട്ട് ജീവിക്കുക, നിങ്ങൾക്ക് പറ്റിയൊരാൾ നിങ്ങളും എനിക്ക് പറ്റിയൊരാൾ ഞാനും സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ രണ്ടു പേർക്കും ഒരു ജീവിതം കിട്ടുമല്ലോ എന്നാണ് അവസാനം മധ്യസ്ഥന്മാരും ആളുകളും ഒക്കെ നമ്മോട് പറയുന്നതെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ഈ തീരുമാനം എടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
7: ഇവിടെ ഒരു അനുഭവം പങ്കുവെക്കുകയാണ് ശ്രോതാക്കൾക്ക് വേണ്ടി. നമ്മുടെ നേരത്തെ ഇതേപോലെ ഒരു ഫീഡ്ബാക്കിൽ വന്നത്, ഒരു സഹോദരിയുടെ ഭർത്താവ് മദ്യപാനിയാണ്. അവര് മദ്യപാനത്തിന്റെ പേരിൽ എന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കും. എന്നാൽ ഇടക്കാലത്ത് അവർ ഈ സ്നേഹക്കൂടിൽ നിന്ന് ഇത്തരം ചില ഗൈഡ് ലൈൻ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ ഭർത്താവിനോടുള്ള സമീപനം മാറ്റി, മദ്യപിച്ച് വരുമ്പോഴാണെങ്കിൽ അല്ലെങ്കിലൊക്കെ. സ്വാഭാവികമായും അദ്ദേഹത്തെ ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകുന്നിടത്തേക്ക് എത്തിക്കാനും അയാളെ ക്ലിയർ ചെയ്തെടുക്കാനും അവർക്ക് സാധിച്ചു എന്ന ഒരു ഫീഡ്ബാക്ക് വായിച്ചത് ഇതിനോട് ചേർത്ത് വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊരു ചോദ്യം, ഒളിച്ചോട്ടങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന എപ്പിസോഡ് കേട്ടിരുന്നു, നന്നായി മാഷാല്ലാ. ഒരു കുട്ടി ഒളിച്ചോടിപ്പോയി, ശേഷം എങ്ങനെയായിരിക്കണം മാതാപിതാക്കളുടെ സമീപനം? അവൾ മരണപ്പെട്ടു, ഇനി ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ? ഒരു മരണപ്പെട്ട മോളെ കാണുന്ന പോലെ കണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുകയാണോ വേണ്ടത്? അവർ റബ്ബിൻ്റെ മുന്നിൽ തെറ്റുകാരാകുമോ? അങ്ങനെ ഒരു ലൈൻ മാതാപിതാക്കൾ സ്വീകരിച്ചതുകൊണ്ട് മാതാപിതാക്കൾ തെറ്റുകാരാകുമോ? നിവൃത്തികേടുകൊണ്ടും പലരുടെ പ്രേരണയാലും ഫോണിൽ കൂടി ആരൊക്കെയോ അനുമതി കൊടുത്ത് നിക്കാഹ് നടത്തിയാണ് ആ പെൺകുട്ടിയെ വീട്ടുകാർ നിക്കാഹ് തന്നെ കഴിച്ചു കൊടുത്തത്. മനസ്സറിഞ്ഞുകൊണ്ടല്ല ഈ അനുമതി നൽകിയത് എന്ന് മനസ്സറിയുന്ന എൻ്റെ റബ്ബിനറിയാം. അതുകൊണ്ട് എനിക്ക് പൊരുത്തമില്ലാത്ത വിവാഹ ജീവിതം നയിക്കുന്ന നിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ലെന്ന നിലപാടെടുത്താൽ റബ്ബിൻ്റെ മുമ്പിൽ അവർ കുറ്റക്കാരാകുമോ? കാരണം ഹറാമിലൂടെ ഒരു ഹലാൽ ഉണ്ടോ എന്നാണ് നിരന്തരം നമുക്ക് വരുന്നൊരു ചോദ്യമാണ്. പക്ഷേ ചോദ്യം വളരെ ജെനുവിൻ ആയതുകൊണ്ട് നമ്മളതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്.
6: നമുക്കറിയാം ഏറ്റവും വലിയ മഹാപാപങ്ങളിൽ എണ്ണപ്പെട്ടൊരു കാര്യമാണ് ഉൾക്കോക്കുൽ വാരിദിൻ, മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്നുള്ളത്. ഒരു മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അഭിമാനത്തോടെയും മതപരമായും ജീവിക്കുന്ന ഒരു പാരൻസിൻ്റെ ഒരു മകൾ, പ്രായപൂർത്തിയായ ഒരു മകൾ തീർത്തും അവരെ ധിക്കരിച്ചുകൊണ്ട് മറ്റൊരു അന്യപുരുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോവുക, അതും വിവാഹം കഴിക്കാത്ത നിലയ്ക്ക് ഇറങ്ങിപ്പോയിട്ട് അവർ പിന്നീടൊരു വിവാഹിതരൊക്കെ ആവുക എന്ന് പറയുമ്പോൾ എല്ലാ നിലക്കും തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന ഈ ലോകത്ത് വരാനിരിക്കുന്ന, വന്നത് ചേരുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണത്. അതൊരു പക്ഷേ ഒരു കുട്ടി മരിച്ചു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോകുമ്പോഴോ രോഗിയാകുമ്പോഴോ ഒന്നും, ഒരു കുട്ടി ഡൈവേഴ്സ് ആകുമ്പോഴോ ഒന്നും രക്ഷിതാക്കൾക്കില്ലാത്ത വേദനയാണ് ഈ സന്ദർഭം. ഇതിൽ കുറേ വികാരങ്ങളുണ്ട്. ഒന്ന്, താൻ വളരെ നല്ലൊരു കുട്ടിയാക്കാൻ വേണ്ടി ശ്രമിച്ചൊരു കുട്ടിയാണ് അവൾ. അതേപോലെ തന്നെ വലിയ പ്രതീക്ഷകളുണ്ട്, അവിടെ വിവാഹത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനത്തെ അവർക്ക് വലിയൊരു അഭിമാനമുണ്ട്, സാമൂഹികമായ ഒരു നിലവാരമുണ്ട്. ഇതിന് മുഴുവനും ഒരു വേള നഷ്ടപ്പെടുത്തി അപമാനിതരാകുന്ന ഒരവസ്ഥയിൽ വൈകാരികമായി മാതാപിതാക്കൾ പലതും പറഞ്ഞു പോകും. അപ്പോൾ എനിക്കിങ്ങനൊരു മകളില്ല, മരിച്ചു പോയി ഞാൻ കൂട്ടും, അത്രയേ ഉള്ളൂ എനിക്ക്, എനിക്കിതെന്തായാലും ഇഷ്ടമല്ല എന്നുവെച്ചാൽ അവിടെ അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയ നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ഒരു അവിഹിത ബന്ധം വന്ന് പോകുമെന്ന് പറയുമ്പോഴേക്കും അതിനെ എന്ത് ചെയ്യാണ്, സാധാരണ വിവാഹത്തെ കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞേക്കുക എന്നുള്ളത് ആ മാനസികാവസ്ഥയിൽ പറ്റില്ല. ഏതുപോലെ ഒരു ആളെ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ആ വ്യക്തിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതും ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായിട്ടാണ്. അതേപോലെ ഒരു വൈകാരികമായ അവസ്ഥ മാതാപിതാക്കൾക്കും ആ സന്ദർഭത്തിലുണ്ട്. അപ്പോൾ അവിടെ രണ്ട് പേർ സ്വീകരിച്ച സ്റ്റാൻഡും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്ന്, എന്തായിരുന്നാലും ഞാൻ പോകും എന്ന് പറയുന്ന ആ ഒരു മനസ്സ് ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി കാണിക്കുന്ന ഏറ്റവും വലിയ ധിക്കാരവും അനുസരണക്കേടും ഒരു വലിയ പാതകവുമാണെന്ന് അത് സംശയമില്ല. അങ്ങനത്തെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വൈകാരികമായി ആ സന്ദർഭത്തിൽ മാതാപിതാക്കൾ എടുക്കുന്നു എന്നതിലും നമുക്ക് അവരെ ആക്ഷേപിക്കാൻ അവകാശമില്ല. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു നിലപാടുള്ള ഒരു തിന്മക്കെതിരെ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഏതൊരു പെൺകുട്ടിക്കും മനസ്സിലാവും ഞാൻ ചെയ്തത് കടുത്ത അപരാധമാണ്, തെറ്റാണെന്ന് മനസ്സിലാകും. അങ്ങനെ തെറ്റാണെന്ന് മനസ്സിലാകുന്നൊരു സന്ദർഭത്തിൽ എനിക്കൊരു മാപ്പ് തരണം, വിട്ടുവീഴ്ച തരണം, എന്നെ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു വരുമ്പോൾ എന്തു നിലപാട് സ്വീകരിക്കണം എന്നത് മാത്രമാണ് ഈ ചോദ്യത്തിലുള്ളത്. ആ നിലപാടിൻ്റെ കാര്യത്തിൽ നമ്മളൊരു വിശാലമായ ഇസ്ലാമിക ആശയത്തിൽ നിന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അപാകതകൾ നമ്മളോട് കാണിച്ചാൽ അവർക്ക് വിട്ടുവീഴ്ച നൽകണമെന്നാണ് നമ്മൾ പറയുക. വിട്ടുവീഴ്ച നൽകണമെന്ന് തന്നെയാണ് നമ്മൾ പറയുക. കാരണം അള്ളാഹു നമുക്ക് വിട്ടുവീഴ്ച തരണം, അതുകൊണ്ട് നമ്മളും മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, വിട്ടുവീഴ്ച കൊടുക്കണം എന്നതാണ്. പക്ഷേ എത്രമാത്രം വിട്ടുവീഴ്ചക്ക് ഉപദേശിക്കുന്ന നമുക്കൊരു പക്ഷേ അത് ഉപദേശിക്കാൻ പറ്റുമെങ്കിലും എത്രമാത്രം ഈ ഒരു പാരൻസിൻ്റെ മാനസികാവസ്ഥയിൽ അവർക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും എന്ത് ചെയ്യും, അവർ ഈ കുട്ടിയെ സ്വീകരിക്കാനും അവൾക്കൊരു മാപ്പ് കൊടുക്കാനും അവളെയും കുടുംബത്തെയും നല്ലൊരു ഇസ്ലാമിക അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനും ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതിന് യാതൊരു തടസ്സവും ഇസ്ലാമികമായി ആ മാതാപിതാക്കൾക്ക് ഇല്ല എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും. അതിനവർക്ക് സാധിക്കണം, അവർക്ക് കഴിയണം, അതിനവർ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് പറയാനേ നമുക്ക് ഈ സന്ദർഭത്തിൽ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാത്ത ഒരാൾ തെറ്റുകാരനാണോ എന്ന് ചോദിച്ചാൽ, വിട്ടുവീഴ്ച നൽകേണ്ടിടത്ത് വിട്ടുവീഴ്ച നൽകലാണ് നന്മയെന്ന് പറയാമെങ്കിലും ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നമ്മൾ പരിഗണിച്ചേ പറ്റൂ.
7: മറ്റൊരു ചോദ്യം, ഇന്നത്തെ ചോദ്യങ്ങൾ പൊതുവെ ഒരു നിർവികാരത ഫീൽ ചെയ്യുന്ന കുറേ ചോദ്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാം വലൈക്കും, എൻ്റെ ദാമ്പത്യം എല്ലാ വിഷയങ്ങളും ദീനിൽ നിന്ന് പിന്നോട്ട് പോകുന്ന അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരു വ്യക്തിപരമായ പരിഹാരമാണ് ഞാൻ അന്വേഷിക്കുന്നത്.
6: ഒരു നിരുത്തരവാദിത്വത്തോടുകൂടെയാണ് ഭർത്താവ് പെരുമാറുന്നത് എന്ന് ഈ സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. എത്രമാത്രം ശരിയാണെന്ന് അറിയണമെങ്കിൽ രണ്ട് ഭാഗത്തുമുള്ള വിഷയങ്ങൾ രണ്ടു പേരിൽ നിന്നും കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ആ സ്ത്രീ ഉൾക്കൊണ്ടൊരു വികാരം വെച്ച്, ഈ സഹോദരി ഉൾക്കൊണ്ടൊരു വികാരം വെച്ച് നമുക്ക് പറയാൻ പറ്റും, ഭർത്താവ് പൊതുവെ എന്ത് ചെയ്യുന്നില്ല, ഒരു ദാമ്പത്യത്തെ മെച്ചപ്പെടുത്താനും അതിൻ്റെ കടമകൾ നിർവഹിക്കുവാനും അത് സന്തോഷകരമായി തീരുവാനും അതിലെ ശരിയായി മുന്നോട്ട് പോകുവാനുമുള്ള ഒരു സഹകരണം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നില്ല. അതുകൊണ്ട് ഓരോ ദിവസവും എൻ്റെ ദാമ്പത്യം പരാജയത്തിലേക്കും പ്രശ്നത്തിലേക്കും പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നിലയിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ എന്തെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. വിവാഹ പരാജയങ്ങൾ അത് സ്വാഭാവികമാണ്. അത് പരിഹരിക്കാൻ പറ്റില്ലെന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇതിനി ഒരിക്കലും ഇയാളൊന്നും ഇനി ഒരിക്കലും നേരാവില്ല എന്ന ഒരു സ്റ്റാൻഡിലേക്ക് നമ്മൾ എത്തുന്നതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഏതൊരു വ്യക്തിയും ശരിയായി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ, ചില ഇപ്പോൾ നമ്മൾ വിവാഹ സമയത്തൊക്കെ എത്ര തന്നെ വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ട് പറ്റാതിരിക്കുമ്പോഴും എനിക്ക് തന്നെ ഒരു അനുഭവം ഉള്ളതാണ്. അതൊരു ഒരു കുട്ടിയും അവൾ കുറേ സഹിച്ചു, ഒരു നിലക്കും ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ദിവസം എന്ത് വെച്ചാൽ അവളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു, തീരുമാനമെടുത്തു. എന്താ വെച്ചാൽ, ഇനി എന്തായാലും ഞാൻ ഇയാളെ കൂടെ ഇല്ല, എനിക്ക് പറ്റില്ല. ആ തീരുമാനം അവൾ പ്രഖ്യാപിക്കും, അത് അവളുടെ പാരൻസിനെ അറിയിക്കും. അവളുടെ പാരൻസ് അവനെ വിളിച്ചിട്ട് ആ കാര്യം പറഞ്ഞു, നിന്നെ വേണ്ടെന്ന് തീർത്തും അവൾ പറയുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പോൾ അവളെ നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ദയവിചാരിച്ച് നീ അവളുടെ ഡൈവേഴ്സ് കൊടുത്തിട്ട് അവളെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞ് ഈ വാക്ക് കേൾക്കേണ്ട താമസം അയാൾ എന്ത് ചെയ്തു, അപ്പോൾ അവിടെ എന്ത് ചെയ്തു, വീണുപോയി അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം എന്താ വെച്ചാൽ, അങ്ങേയറ്റത്ത് ദയനീയമായ മാപ്പപേക്ഷയാണ്. അതായത് ഈ പാരൻസിനോടും ഇവളോടൊക്കെ, അവളോടൊക്കെ അയാൾ അതുവരെ അത്രമാത്രം ധിക്കാരത്തിലും അവളെ കാര്യത്തിൽ അത്ര വലിയ അധികാരത്തിൽ നിന്ന ആൾ അവളുടെ കാൽ പിടിച്ച് വിനീതമായി അഭ്യർത്ഥിച്ച്, എനിക്കൊരു ചാൻസ് തരൂ, ഇന്ന് നീ എൻ്റെ കൂടെ വന്നിട്ട് നാളെ നിനക്കൊരു ദുരനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നിനക്ക് വരാം, ഇതുവരെ നീ മനസ്സിൽ പോലും കാണാത്തൊരു ഭർത്താവായിട്ട് എന്നെ നിനക്ക് കാണാം എന്ന് പറഞ്ഞു. സത്യത്തിൽ പിന്നെ അതാ സംഭവിച്ചത്. അതാണ് ശരിയായി അദ്ദേഹം ഏറ്റെടുത്തു. അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായി, പിന്നെ കുട്ടികളായി വളരെ. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഏത് സന്ദർഭത്തിലും ഒരു വ്യക്തി എന്ത് ചെയ്യാം, മാറാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലുള്ള ഒരു വ്യക്തി എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ചൊന്ന് ശരിയായി പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങളുടെ പാരൻസിനോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ച്, നിങ്ങൾക്കറിയാവുന്ന അല്ലെങ്കിൽ അതിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളോടൊക്കെ ഒന്ന് ചോദിച്ച് എങ്ങനെ ഇദ്ദേഹത്തെ ശരിയാക്കി എടുക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ നേച്ചറൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ നിങ്ങളെ ഉപദേശിക്കുന്ന പരിചയസമ്പന്ന ആളുകൾക്ക് പറ്റും. അങ്ങനെ ഒരു തിരിച്ചുവരവിനും ശരിയായൊരു മുന്നോട്ട് പോക്കിനും പറ്റുമോ എന്നൊരു പരീക്ഷണം ഇവിടെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു.
7: ഇതിൽ ഇത്രയും ചോദ്യങ്ങൾ വായിച്ചതിൻ്റെ പശ്ചാത്തലത്തിലൊരു കമൻ്റാണ് ആരിസ്മലോട് ഒരു ചോദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് പൊതുവേ ഫാമിലി ലൈഫിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്ന ലൈംഗിക ശേഷി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ സഹിച്ച് ജീവിക്കേണ്ടുന്ന എന്ന് പറയുന്ന ഒരു വിശാലമായ ഏരിയ ഉണ്ടല്ലോ. ഇതൊക്കെ വർഷങ്ങളോളം സഹിച്ച് ജീവിച്ചിട്ട് അവസാനം 8, 10, 12, 15 കൊല്ലത്തിൻ്റെ ശേഷം, അല്ലെങ്കിൽ അയാൾ ഹോമോസെക്ഷലാണ്, അവളുടെ അടുത്തേക്ക് വരുന്നില്ല, ആകെ 3 കുട്ടികൾ, ആ 3 ദിവസങ്ങളിൽ മാത്രമേ അവർ അങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടാകാവുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ. ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഒന്നുകിൽ അവരങ്ങനെ തീരുന്നു, അല്ലെങ്കിൽ മതബോധമുള്ളതുകൊണ്ട് ആത്മഹത്യയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ ഫാമിലി രംഗത്തെ പല വിഷയങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു മേഖല നന്നായി പെട്ടിട്ടുണ്ടാകും. അന്യമതസ്ഥരുടെ ആത്മഹത്യകളുടെയൊക്കെ വലിയൊരു ഏരിയ ഭാര്യമാരുടേത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ അനുഭവിച്ച് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണ്?
6: നമുക്ക് പറയാനുള്ളത്, അതായത് ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളെടുത്ത് നോക്കുമ്പോഴും മറ്റ് സ്ഥലങ്ങളെടുത്ത് നോക്കുമ്പോഴൊക്കെ ഡൈവേഴ്സിൻ്റെ ശതമാനം 50%. അതായത് 2 വിവാഹം കഴിഞ്ഞാൽ 1 എന്തെങ്കിലും തൊലാക്കിലാകും. അതെന്തുകൊണ്ടെന്നു വെച്ചാൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ശരിയായി കിട്ടുന്നില്ല എന്ന് കണ്ടാൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്തല്ല ഒരടി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാവില്ല. അതുകൊണ്ട് അത് അവിടെ ഉണ്ട് അവസാനിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ ഭയങ്കരമായ കുടുംബ ഭദ്രതയാണത്. അതായത് വാപ്പാവും അതൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ്. അതുകൊണ്ടൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പെൺകുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ അവർക്ക് എത്ര വലിയ ദുരനുഭവങ്ങളുണ്ടെങ്കിലും അവർ സഹിച്ച് ജീവിക്കുക ചെയ്യുക, അവരാരോടും പറയില്ല. അങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഇപ്പോൾ ചിലപ്പോൾ പുരുഷന്മാരുടെ തകരാറുകളുണ്ടായിരിക്കും. ഒരിക്കലും വിവാഹത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലൈംഗിക വൈകൃതങ്ങൾ, അതേപോലെ തന്നെ നിരുത്തരവാദപരമായ പെരുമാറ്റങ്ങൾ, അത് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾ, അങ്ങനെ നമ്മൾ കേട്ടാൽ നീ എന്ത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടീൻ്റെ കേസ് ഞാൻ കേട്ടു. അവൾക്ക് 13 വർഷമായി, ഏകദേശം എനിക്ക് തോന്നുന്നു 3 കുട്ടികളുണ്ട്. അപ്പോൾ അവളൊരു 13 കൊല്ലത്തെ ചരിത്രം വളരെ കൃത്യമായിട്ടാണ് പറയുമ്പോൾ എന്താറിയോ, അവൾ പറയുക, ഇത് കേട്ട എൻ്റെ ഗുരുനാഥന്മാർ, ഞാനിത് ആരോടൊക്കെ പറഞ്ഞു, അവരൊക്കെ എന്നോട് പറഞ്ഞു, പൊന്നുമോളെ നീ എങ്ങനെയാണ്, ഇതെന്നോ നീ വേണ്ടെന്ന് വെക്കേണ്ട ഒരു ബന്ധമല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അവളുടെ പാരൻസ് ഈ വിഷയം അറിയുന്നത് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് പാരൻസ് അറിയണത്. അവൾ ആരോടൊക്കെയോ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ എന്താ വെച്ചാൽ ഉപ്പനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഉമ്മനെ ബുദ്ധിമുട്ടിക്കേണ്ട, സമൂഹത്തിലൊരു ഡൈവേഴ്സ് ചെയ്ത പെണ്ണ് എന്നുള്ള ഒരു ചീത്തപ്പേര് എനിക്ക് വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ് ഇത്, ഇയാളെങ്ങനെ ഒരു ഭർത്താവാക്കി നിർത്തി തൽക്കാലം ജനങ്ങളുടെ ഇടയിലേക്ക് പുറത്തിറങ്ങാനുള്ള ഒരു മറയായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് ഈ പറയപ്പെട്ട ആളുകൾ, ഏത് ഈ ദുരിതങ്ങൾ അനുഭവിച്ചു പോകുന്ന ആളുകൾ. നമുക്ക് അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സഹിക്കേണ്ട ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. കാരണം നിങ്ങളങ്ങനെ സഹിച്ചു എന്നത് കൊണ്ട് സ്വാഭാവികമായും നിങ്ങൾക്ക് വലിയ മെച്ചങ്ങളില്ല. കാരണം മുന്നോട്ട് പോകും തോറും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരിക ചെയ്യുക. ഇപ്പോൾ ഈ കുട്ടി സ്ത്രീകൾക്ക് 3 കുട്ടികളായി, 3 കുട്ടികളാകണത് വരെ അവൾ എന്ത് ചെയ്യാൻ തീരുമാനമെടുത്തില്ല. അപ്പോൾ 3 കുട്ടികളാകുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ 3 കുട്ടികളെ ഇനി വളർത്തിക്കൊണ്ടു പോകണം. അവിടെ അവൻ്റെ വീട്ടുകാർക്ക് ഈ കുട്ടികളെ പിരിയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങളെത്തി. ഇപ്പോൾ കുട്ടികളുടെ മുമ്പാണെങ്കിൽ അവൾക്ക് തീരുമാനിച്ച് പോന്നാൽ അവൾക്കും നഷ്ടപ്പെടാമല്ലോ, ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ കുട്ടികളെ ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്നുള്ള ഭയങ്കരമായ വേദനയാണെന്ത് അവൻ്റെ വീട്ടുകാർക്ക്. പക്ഷേ അവനാണെങ്കിലോ അന്നത്തേക്കാളും എത്രയോ മോശമാണ്. ഇപ്പോൾ അന്നുള്ളതിനേക്കാളും ഇരട്ടി കടങ്ങളിപ്പോൾ ഉണ്ട്, അന്നുള്ളതിനേക്കാളും മാനസിക സംഘർഷങ്ങളുണ്ട്, അന്നുള്ളതിനേക്കാളും നിരുത്തരവാദപരമായിട്ട് അവൻ ജീവിക്കുന്നത്. അപ്പോൾ എന്താ അറിയോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിലൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ഉടനെ നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മൾ അറിയിക്കണം. അത് അറിയിക്കുമ്പോൾ തന്നെ നമ്മൾ പറയാം ഇത് പരിഹരിച്ച് കിട്ടാനാണ് അറിയിക്കുന്നത്, അതുകൊണ്ട് ഇതിന് പരിഹാരങ്ങളുണ്ടോയെന്ന് നോക്കണം. ആ പരിഹാരങ്ങൾ ചിലപ്പോൾ പക്വത ഉള്ള രക്ഷിതാക്കൾ എന്ത് ചെയ്യും, അപ്പോൾ തന്നെ അവൾക്ക് കൊടുക്കുന്ന ചില ഉപദേശങ്ങളും അവൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളിലൂടെയും തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും മാറ്റങ്ങളുണ്ടാവും. നമുക്ക് ഒറ്റയ്ക്ക് കഴിയാത്ത അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇതൊന്നും നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമല്ല, നീണ്ടുന്നത് കൊണ്ട് പരിഹരിക്കുന്ന കാര്യങ്ങളുമല്ല. പരിഹരിക്കാൻ ശ്രമിക്കണം, അത് പരിഹരിക്കുന്നില്ല എന്ന് കണ്ടാൽ എന്താണ്, അതാണ് ഇസ്ലാം തലാക്ക് വെച്ചത്. അതായത് ഒരാൾ ഒരു ഭാര്യനെ പീഡിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കുകയാണെങ്കിൽ ഒക്കെ അയാളുടെ തൊലാക്ക് ആവശ്യപ്പെടാനുള്ള ചില പിന്നെ അനുവാദങ്ങൾ സ്ത്രീകൾക്ക് കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില വിവാഹങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുള്ളത് കൊണ്ട് തന്നെയാണ്.
7: തീർച്ചയായും ഇത് ഈ വായിച്ചതുപോലത്തെ ഒരു കേസല്ല അടുത്ത 1-2 ചോദ്യങ്ങൾ. ഓരോരുത്തരും പീസ് റേഡിയോയെ ഒരു നല്ല പരിഹാര കേന്ദ്രമായി കാണുന്നത് കൊണ്ട് ചോദിക്കുന്ന എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിൻ്റെ വീട്, അഥവാ എൻ്റെ വീട്, അതുപോലെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട് ഞങ്ങൾക്ക് വളരെ അടുത്തടുത്താണ്. കുട്ടികൾ ഒരുമിച്ചാണ് കളിക്കാറുള്ളത്. എന്നാൽ ചില ദിവസങ്ങളിൽ അവരുടെ വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് പലഹാരങ്ങൾ നൽകാറില്ല. എന്നാൽ അവരുടെ കുട്ടികൾക്ക് നൽകാൻ എൻ്റെ ഭർത്താവ് നിർബന്ധിക്കുന്നു, ഞാനെന്തു ചെയ്യണം എന്നാണ് ചോദ്യം.
6: ഇതിൽ കുറേ കാര്യങ്ങൾ, നമ്മൾ നിസ്സാരമായൊരു ചോദ്യമാണെങ്കിലും കുറേ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നുള്ളതാണ്. ഒന്നിപ്പോൾ ഉത്തരവറ്റമൊക്കെ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ കുട്ടികൾക്ക് അവിടുന്ന് കൊടുക്കാറില്ലെങ്കിലും നിങ്ങൾ കൊടുക്കണം. അത് ഇതിഫാ ബില്ലത്തി ഹി അഹ്സനാണ്. നിങ്ങൾ നന്നായി കൊടുക്കണം. ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ അവർ വരുന്നെങ്കിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അതിൻ്റെ പരിഹാരം. ആ കിട്ടിയെന്ന് അവിടെ കുട്ടികൾ പോയി പറയും. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നത് നമ്മളെത്ര മോശക്കാരാണെന്ന് തോന്നും. അതാണ് അതിൻ്റെ യഥാർത്ഥ ഇസ്ലാം പറയുന്ന പരിഹാരം. പക്ഷേ ഇവിടെ ഒരു പ്രധാന കാര്യം വെച്ചാൽ ഈ കുട്ടികളെ നമ്മൾ അയൽപക്കത്തെ വീട്, അത് നമ്മുടെ സ്വന്തം വീടാണെങ്കിലും തറവാടാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ നമ്മൾ വിടുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ചില മര്യാദകൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താച്ചാൽ എല്ലാ വീട്ടിലും എന്താ വെച്ചാൽ അവർ അവരുടെ അംഗങ്ങൾക്ക് അനുസരിച്ചുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കുമ്പോൾ അവരതിനനുസരിച്ചാണ് ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായി എന്താ വെച്ചാൽ എല്ലാ സമയത്തും അയൽവക്കത്തെ കുട്ടികൾ നമ്മുടെ വീട്ടിലാകുമ്പോൾ അവർക്ക് അവരുടെ ഭക്ഷണം കഴിക്കുന്ന സമയം, അവരുടെ ചില സ്വകാര്യതകൾ, അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വരും. അതെന്തായിരുന്നാലും അയൽവാസിയെ ദ്രോഹിക്കുക എന്ന പരിധിയിൽ ഒരു പരിധി വരെ വരും. അപ്പോൾ കുട്ടികൾ എന്താ വെച്ചാൽ, കുട്ടികൾ കളിക്കാൻ പോകുന്ന ദിവസം 4 മണി സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തിട്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞയച്ചു. ഇനി നമ്മൾ ഒരു മകരീബിൻ്റെ മുമ്പ് കുട്ടികളെ തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. പ്രശ്നമല്ല, കാരണം അവർക്ക് ഇനി ഇപ്പം എന്തെങ്കിലുമൊക്കെ കൊടുക്കാണ്ടെങ്കിൽ തന്നെ ആ ടൈമല്ലാത്തൊരു സമയത്ത് കൊടുത്താൽ മതി, കുട്ടികൾ കൊടുക്കാൻ വിചാരിക്കണമെങ്കിൽ അപ്പുറത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇവർക്ക് ഏത് സമയത്തും കുട്ടികൾ വീട്ടിലാവുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെ നോക്കുന്നതിൻ്റെ ഒരു സൗകര്യം കൂടി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യും, എവിടെ പോണച്ചാൽ പോയിക്കോട്ടെ, അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു നിലപാട്. സാധാരണ നമ്മുടെ നാട്ടിൽ ചില ആൾക്കാർ പിന്നെ മൃഗങ്ങളെ വളർത്തുമ്പോൾ ചില ആളുകൾ അതിനെ ചിട്ടയോട് കൂടെ താമസിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുന്ന ആളുകൾ, ചില ആളുകൾ എന്ത് ചെയ്യും, അവർക്കൊരു ഓണർഷിപ്പ് മാത്രം അവർക്ക്, അത് റോട്ടിലും അവിടെയിലും ഒക്കെ പോയിട്ട് എന്തൊക്കെ തിന്നും, അത് ആരൊക്കെ ബുദ്ധിമുട്ടിച്ചാലും അവർക്ക് പ്രശ്നമല്ല. വൈകുന്നേരം എന്ത് വെച്ചാൽ നമ്മൾ അങ്ങനെ നമ്മളെ കുട്ടികളോട് അങ്ങനത്തെ ഒരു സമീപനം അയൽപക്കത്ത് ആളുകൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു വെറുപ്പ് വരും. ഇപ്പോൾ ചില കുട്ടികളൊക്കെ നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ എത്ര നിർബന്ധിച്ചാൽ അവർ തുള്ളി വെള്ളം കുടിക്കൂല, നമ്മൾ എന്ത് കൊടുത്താലും കഴിക്കൂല, അതെന്താ വെച്ചാൽ അങ്ങനെ അവരെ ശീലിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ കുട്ടികൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാവരുത്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കുട്ടികൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്, അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കുട്ടികൾ ബുദ്ധിമുട്ടാകും പോലെ നിങ്ങളുടെ കുട്ടികൾ അവർക്കും ബുദ്ധിമുട്ടാകുന്നൊരു സ്ഥിതി ഇല്ലാതിരിക്കാൻ വളരെ ശ്രദ്ധാപൂർവമാണ് അയൽപക്കത്തേക്ക് കുട്ടികൾ പോകുന്നത്. അത് നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് എന്നാണ് തോന്നുന്നത്.
7: അതോടൊപ്പം ഇതിൽ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഒരു സഹോദരൻ്റെ ചോദ്യമാണ്. ഞാൻ 2 സഹോദരിമാരുടെ ഇക്കാക്കയാണ്. എന്നാൽ ഞാൻ പറയുന്നത് പലപ്പോഴും അവർ 2 പേരും അനുസരിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
6: ഇതിപ്പോൾ ഏത് പ്രായത്തിലാണെന്ന് നമുക്കറിയാത്തൊരു ചെറിയ വിഷമമുണ്ട്. ചിലപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ആ ചോദിക്കുന്നൊരു സംശയമുണ്ട്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ എന്താ വെച്ചാൽ, നമുക്കൊരു ചെറിയ കുട്ടികളാ ഒരു 9 വയസ്സോ 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആകുമ്പോൾ വീട്ടിലുണ്ടാകുന്ന ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള കച്ചറകൾക്ക് പിന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോളിസി, ഒരു ഒരു തത്വം ഇതാണ്. ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ അല്ലേ ഞാൻ പറഞ്ഞത്, നീ കേൾക്കേണ്ടത്. അവിടെ എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കളിക്കോപ്പ് 3 ആൾക്കും അവിടെ ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ജ്യേഷ്ഠൻ പറയാം, ഞാൻ ജ്യേഷ്ഠനല്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞ് കേൾക്കേണ്ടത് പറഞ്ഞാൽ, കളിക്കുക എന്നുള്ളത് 3 ആളുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിൽ ജ്യേഷ്ഠൻ പറഞ്ഞ് കേൾക്കുകയാണ് എന്ത് വിഷയമാണ് പറയുന്നത്, എന്തിനാണ് പറയുന്നത് എന്നൊക്കെ നോക്കിയിട്ടേ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി മുതിർന്നവരാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തിനിപ്പോൾ നമ്മൾ വേറുള്ളവരെങ്ങനെ ഉപദേശിക്കാനും പറയാനും കേൾപ്പിക്കാനും പോകണം, അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാണ്. ഇത് പ്രായപൂർത്തിയും പക്വതയും സ്വാതന്ത്ര്യബോധവുമുള്ള ഓരോരുത്തരും അവനനുസരിച്ച് ജീവിച്ചോട്ടെ. എന്തെങ്കിലും തിന്മകളോ ഇടപെടേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഗുണകാംക്ഷാപരമായി അവർക്കൊരു ഉപകാരത്തിന് വേണ്ടി പറയുകയാണെന്നുള്ള നിലക്ക് പറയുമ്പോൾ അവർ ശ്രദ്ധിക്കും കേൾക്കും. അല്ലാതെ ഉപദേശിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ഒരു അവസ്ഥ അതിനില്ല. ഇതാണ് 2 നിലപാടുകളെക്കുറിച്ചും നമുക്ക് 2 രൂപത്തിലാണെങ്കിൽ പറയാനുള്ളത്.
7: ഒരു കുട്ടി ഒരു കുറിപ്പ് എഴുതിയത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഒന്നുമില്ല, ഇത് ഒരുപക്ഷെ കുട്ടികളും എഴുതാൻ സാധ്യതയുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഒരു ലെവൽ മുതിർന്നവരുടേത് മാത്രമല്ല, ചിലപ്പോൾ മുതിർന്നവരുടേതും ആകാം. എന്താണെങ്കിലും അവർക്കതിൻ്റെ ഒരു ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുത്തല്ലോ. ഏതായാലും ഇന്നത്തെ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു ക്ലോസിംഗ് സിഗ്നൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഇതിൻ്റെ സ്ലോട്ട്, ലൈവ് സ്ലോട്ട് ഇവിടെ തീരുന്നു. മറ്റൊരു എപ്പിസോഡുമായി തൊട്ടടുത്ത ദിവസം തീർച്ചയായും നിങ്ങളുടെ കൂടുതൽ പ്രശ്നങ്ങളുമായി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. പീസ് റേഡിയോ എല്ലാ പരിപാടികളെയും കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോയുടെ യാത്രയിൽ ഏറെ ഉപകാരപ്രദമാണ് എന്ന കാര്യം നിങ്ങളെല്ലാവരെയും ഉണർത്തുകയാണ്. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾ കാണുന്ന കുറവുകളും പിഴവുകളും ഒക്കെ. 24 മണിക്കൂർ ഓടുന്നൊരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് അത് ഷെഡ്യൂൾ ചെയ്യുന്നിടത്തും അത് ആസൂത്രണം ചെയ്യുന്നിടത്തും ഒക്കെ പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സമയബന്ധിതമായി എല്ലാവരും അറിയിക്കണം. അത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അറിയിക്കുന്ന രീതി നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നമ്മൾ തുറന്നാൽ നമ്മുടെ പേര്, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം, ഇമെയിൽ ഐ ഡി കൊടുക്കൽ നിർബന്ധമല്ല, 3-ാമത്തെ ഓപ്ഷനായിട്ട് പ്രോഗ്രാം എന്നുണ്ടാകും. അവിടെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. അത് സെലക്ട് ചെയ്തതിൻ്റെ ശേഷം താഴെ ആ ചാറ്റ് ബോക്സിൽ, ടെക്സ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ടോ അല്ലെങ്കിൽ മുകളിലൊരു വോയിസിൻ്റെ ഒരു ഐക്കൺ കാണാം, അവിടെ പ്രസ് ചെയ്തിട്ട് വോയിസായിട്ടോ ഒക്കെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ അറിയിക്കാം. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത നമ്മുടെ സിഇഒക്ക് ഹൃദ്യമായ നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
8: പീസ് റേഡിയോ പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് എൻ്റെ ദുഃഖങ്ങൾ എന്ന പരമ്പരയിലെ 4-ാം എപ്പിസോഡാണ് നാം ഇതുവരെ കാതോർത്തത്. ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരി സിംസലിയും കൂടെ പീസ് റേഡിയോ ഡയറക്ടർ കെ താജുദ്ദീൻ സലാഹി.
3: പീസ് റേഡിയോ എന്നത് കേവലം ഒരു സ്ഥാപനമല്ല, അതൊരു വലിയ കുടുംബമാണ്. ലോകമെമ്പാടുമുള്ള മലയാളികളായ വിശ്വാസികളുടെ കുടുംബം. നമ്മൾ ഒത്തൊരുമിച്ചാൽ ഈ വർഷവും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കും. നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സേവനമായി മാറുന്നു. സാമ്പത്തികമായും ശാരീരികമായും ഈ സാമൂഹ്യ നന്മയിൽ നിങ്ങളും പങ്കുചേരൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
10: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മുഖമൊഴി. മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം നമുക്ക് കാതോർക്കാം.
3: മതേതര ശക്തികൾ മൗനം വെടിയുക. നഗ്നമായ വർഗീയത വിശ്വാസ പ്രമാണമായി സ്വീകരിക്കുകയും അത് പരസ്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ നാട് വാഴുമ്പോൾ അതിന്റെ അപകടം ശരിക്കും മനസ്സിലാക്കാനോ വിലയിരുത്താനോ കഴിയാതെ മതേതര ജനാധിപത്യ സഖ്യങ്ങൾ സമകാലീന ഇന്ത്യയിൽ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അരാജകത്വം കൊടികുത്തി വാഴുകയാണ്. മുസ്ലിം ആരാധനാലയങ്ങളും മുസ്ലിങ്ങളുടെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം ബുൾഡോസറുകൾ കൊണ്ട് തകർക്കുന്നു. ജയ് ശ്രീറാം വിളിക്കാൻ പറഞ്ഞ മുസ്ലിം കുട്ടികളെപ്പോലും അതിക്രൂരമായി മർദ്ദിക്കുന്നു. പശുക്കടത്തും ബീഫ് സൂക്ഷിച്ചതും ആരോപിച്ച് മുസ്ലിങ്ങളെയും ദളിതരെയും തല്ലിക്കൊല്ലുന്നു. ഫാഷിസത്തിന്റെ ഇന്ത്യൻ പതിപ്പുകളാണ് സംഘപരിവാർ കക്ഷികൾ എന്നും ഹിറ്റ്ലറുടെ സാമൂഹ്യ വീക്ഷണമാണ് ഇവരുടേതെന്നുമുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ വേരുറപ്പിച്ചത് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. 1928 ജർമ്മൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നാസി പാർട്ടിക്ക് വെറും 12 സീറ്റ് മാത്രമാണുണ്ടായിരുന്നത്. 1933 250 സീറ്റുകളും 44% വോട്ടും നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. തുടർന്ന് അധികാരത്തിലെത്തിയതോടെ പാർലമെന്റിനെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റി. അതുപോലെ 1984 വെറും 2 MPs മാത്രമുണ്ടായിരുന്ന ബി ജെ പിയാണ് പാർലമെന്ററി സമ്പ്രദായം ഉപയോഗിച്ച് ഇന്ന് ഭരണകക്ഷിയായി തീർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുകളോ പാർലമെന്ററി സംവിധാനമോ ഫാഷിസത്തിന്റെ വരവിനെ ചെറുക്കുമെന്ന് കരുതുന്നത് മൗഢ്യമാണെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇത് ബോധ്യപ്പെടുത്തിത്തരുന്നു. അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾക്കായുള്ള പരക്കം പാച്ചിലിൽ അന്ധത ബാധിച്ച മതേതര കക്ഷികൾ ഈ യാഥാർത്ഥ്യം കാണാതെ പോകുന്നു. ഗാന്ധിജി ഫാഷിസത്തിന്റെ ഈ മുഖം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇന്ത്യൻ ജനതയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും സന്തത സഹചാരിയുമായിരുന്ന പ്യാരിലാൽ മഹാത്മാഗാന്ധി അന്ത്യഘട്ടം എന്ന ഗ്രന്ഥത്തിൽ ഇക്കാര്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. സ്വാതന്ത്ര്യസമരം കത്തിനിന്ന കാലം, മഹാത്മാഗാന്ധിയുടെ പിന്തുണയില്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്ഥാനം ലഭിക്കാൻ കഴിയില്ലെന്ന് ഫാഷിസ്റ്റുകൾ മനസ്സിലാക്കി. 1934 AICC RSS അടക്കമുള്ള ഫാഷിസ്റ്റ് സംഘടനകളെ ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്ത കാലമായിരുന്നു അത്. ഗാന്ധിയെ സ്വാധീനിക്കാൻ അവർ ശ്രമമാരംഭിച്ചു. അങ്ങനെ ഗാന്ധിയുടെ ആസ്ഥാനമായിരുന്ന വർദ്ധയിൽ നടന്ന ഒരു RSS ക്യാമ്പ് സന്ദർശിക്കാൻ ഹെഡ്ഗേവാർ അദ്ദേഹത്തെ ക്ഷണിച്ചു. സ്വതസിദ്ധമായ മര്യാദ പ്രകാരം അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തതിനുശേഷം ഗാന്ധി പ്രകടിപ്പിച്ച അഭിപ്രായം പ്യാരിലാൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു. പരിപാടിക്കിടയിൽ കൂട്ടത്തിൽ വന്ന ഒരാൾ ഗാന്ധിയോട് RSSന്റെ മഹിമ എടുത്തു പറയാൻ തുടങ്ങി. അവർ അച്ചടക്കവും ധീരതയും പ്രകടിപ്പിക്കുന്നതായി അയാൾ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജി അതിന് കൊടുത്ത മറുപടി, ഹിറ്റ്ലറുടെ നാസികളും മുസോളിനിയുടെ ഫാഷിസ്റ്റുകളും അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ്, എന്ന കാര്യം മറക്കേണ്ട. അതായിരുന്നു ഫാഷിസ്റ്റ് ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരമായ അക്രമങ്ങളും മൗലികാവകാശ ധ്വംസനങ്ങളും നുണപ്രചരണവും അവയ്ക്കെല്ലാം അധികാരം കൈയാളെന്നവർ നൽകുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ പിന്തുണയും കണ്ടിട്ടും ഇതിനെല്ലാം മുമ്പിൽ വാതുറക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ആൾക്കൂട്ടമായി മാറരുത് മതനിരപേക്ഷത നാട്ടിൽ നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന പാർട്ടികൾ.
10: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി, മതേതര ശക്തികൾ മൗനം വെടിയുക എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
9: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയയ്ക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ. Tune to reality.
6: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഹൃദയവസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹജ്ജിന്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയെറുക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന, ഇതിലെ ഖുർആനികാധ്യാപനങ്ങൾ നമുക്ക് കേൾക്കാം. ഹൃദയവസന്തത്തിൽ അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.
11: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ ഹജ്ജിൽ ബലികർമ്മവും ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗമാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരാൻ വിളംബരം ചെയ്യുന്നതും അവർ നടന്നുകൊണ്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തായിട്ടും അതേപോലെ വിദൂരമായ മലമ്പാതകൾ താണ്ടിക്കൊണ്ടുമെല്ലാം അവിടെ എത്തുമെന്നും അതേപോലെ അള്ളാഹു അവർക്ക് നൽകിയ ബലിമൃഗത്തിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ച് അവയെ അറുക്കുകയും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതേപോലെ പാവങ്ങളായ പ്രയാസപ്പെടുന്ന ആളുകളെ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം എന്ന് തുടങ്ങിയ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഹജ്ജിൻ്റെ ആ ഒരു കർമ്മമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. പിന്നെ അവർ നീക്കിക്കളയുകയും ചെയ്യട്ടെ. തഫസഹും, അവരുടെ അഴുക്ക് മാലിന്യം, അവർ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ എന്നാണ്. സുമ്മൽ യഖ്ലു തഫസഹും, പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കിക്കളയട്ടെ. വൽയൂഫൂ നുദൂറഹും, വൽയൂഫൂ അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ, നിറവേറ്റുകയും ചെയ്യട്ടെ. നുദൂറഹും, അവരുടെ നേർച്ചകൾ, നെതിറുകൾ, അവരുടെ നേർച്ചകൾ അവർ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, വല്യത്തവ്വഫു അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ, പ്രദക്ഷിണം ചെയ്യുകയും ചെയ്യട്ടെ. ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഭവനത്തെ. അതീഖ് എന്ന് പറഞ്ഞാൽ പുരാതനമായ, കദീമായ, പഴയ എന്നൊക്കെ അർത്ഥം. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, അവർ തങ്ങളുടെ മാലിന്യത്തെ നീക്കം ചെയ്യുകയും തങ്ങളുടെ നേർച്ചകളെ പൂർത്തീകരിക്കുകയും ആ പുരാതന ഭവനത്തെ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നുള്ള കൽപ്പനയാണ്, അഥവാ ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പറയുന്നത് സുമ്മൽ യഖ്ലു തഫസഹും എന്നാണ്, അവരവരുടെ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങളിൽ കാണാം. മിൻ ഹൽക്കിർഇസ്, ഹൽക്കിർഇസ് തലയിലെ മുടി കളയുക, അതുകൊണ്ടുള്ള ഉദ്ദേശം ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശമായിക്കൊണ്ട് പറയുന്നത് മുടി കളയട്ടെ എന്നതാണ്. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത്തരം കാര്യങ്ങളൊന്നും പറ്റുകയില്ല. എന്നാൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളുടെ അവസാനമായിക്കൊണ്ട് ആ മുടി കളയുന്നതോടുകൂടി അവൻ ഇഹ്റാമിൽ നിന്നും തഹല്ലുലാകുന്നു. പിന്നീട് അവന് കുറേ കാര്യങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യങ്ങളായിട്ട് മാറുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഹൽഖുറഇസ് തലയിലെ മുടി കളയുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി വലുബുസുസിയ, മറ്റു വസ്ത്രങ്ങൾ ധരിക്കുക, ഇഹ്റാമിൻ്റെ വേഷമല്ലാത്ത മറ്റു വേഷങ്ങൾ ധരിക്കുക, വഖസ്സുൽ അൽഫാർ നഖം വെട്ടുക തുടങ്ങിയതായ ഈ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുന്നു എന്നതും തഫ്സീറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ സുമ്മൽ യഖ്ലു തഫസഹും, അവരവരുടെ തങ്ങളുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തല മുണ്ഡനം ചെയ്ത് ആ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്ന ആ ഒരു കാര്യമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. രണ്ടാമതായി പറഞ്ഞ വല്യൂ

നദറുൽ ഹജ്ജ് വൽ ഹദി എന്നാണ്. ആ ഹജ്ജ് അതൊരു നേർച്ചയാണ്, അതേപോലെ ബലിമൃഗം അതൊരു നേർച്ചയാണ്, അതേപോലെ തന്നെ വേറെ കാണാൻ നമുക്ക് അദ്ദബായി ബലിമൃഗങ്ങൾ. ഇങ്ങനെ അതുകൊണ്ടുള്ള ഉദ്ദേശമായിട്ട് കൂടുതലായിട്ടും നമുക്ക് വിശദീകരിച്ച് തന്നത് ബലിമൃഗം എന്നാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ കഴിയും. അതാണ് അവരുടെ ആ വൽയൂഫു നുദൂറഹും, അവരവരുടെ നദറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇനി വീണ്ടും അതിനെ വിശദീകരണങ്ങൾ നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ. അവിടെ ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു നേർച്ചയുടെ ഭാഗമായി വരുമെന്നാണ്. നദറൽ ഹജ്ജ്, ഒരാൾ നദറുൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് നേർച്ചയാക്കുന്ന പറഞ്ഞ ഫക്കുല്ലു മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി, ഒരാൾ ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് അവന്റെ മേൽ ബാധ്യതയാണ് എന്നാണ്. അതിലെന്തെല്ലാം പെടും? അത്തവാഫു ബിൽ ബൈത്ത്, ആ കഅബാലയത്തെ തവാഫ് ചെയ്യൽ, വബൈന സഫാ വൽ മർവ, സഫാ മർവക്കിടയിലുള്ള സഈ, വൽ മുസ്ദലിഫ, ആ മുസ്ദലിഫയിലുള്ള താമസം, വറമ്യുൽ ജിമാർ, ജംബ്രകളിൽ കല്ലെറിയൽ. ഇതേപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട് അവരോട് എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ ഈ കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കലാണ് വൽയൂഫൂനുദൂറഹും എന്ന് പറഞ്ഞാൽ ആ തരത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വിശദീകരണങ്ങൾ നൽകപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ വൽയൂഫൂനുദൂറഹും എന്ന് പറയുമ്പോൾ ആ ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു കർമ്മം തന്നെ ഒരു നദറാണ്. അപ്പൊ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കണം. ഇനി അതല്ല ഹജ്ജിന്റെ ഭാഗമായിട്ടൊരു ബലിയറുക്കുക എന്നത് നദറായിട്ട് വരും. അപ്പോൾ ആ ബലിയറുക്കൽ വൽയൂഫൂനുദൂറഹും എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള ബലികർമ്മം നിർവഹിക്കുക എന്ന്, ഇങ്ങനെയൊക്കെയുള്ള വിശദീകരണം അതിൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ വായിക്കുമ്പോൾ ഒരാൾ ഹജ്ജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു നദറാണ്. അപ്പോൾ അതിനോടനുബന്ധമായി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അതാണ് മൻ ദഖലൽ ഹജ്ജ ഫഅലൈഹി മിനൽ അമലി ഫീഹി എന്ന് പറഞ്ഞത്. ആരെങ്കിലും ഹജ്ജിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിലെന്തെല്ലാം കർമ്മങ്ങൾ വരുന്നുണ്ടോ ആ കർമ്മങ്ങളെല്ലാം ചെയ്യൽ അവന്റെ ബാധ്യതയാണ്. അതാണ് വൽയൂഫൂനുദൂറഹും, അവരവരുടെ നദറുകൾ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം. ഇങ്ങനെയൊക്കെ അതിന് വിശദീകരണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. പിന്നെ മൂന്നാമതായിട്ട് അതിൽ പറഞ്ഞത് വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ്, ആ പുരാതനമായ ഭവനത്തെ അവൻ എന്ത് ചെയ്യട്ടെ, തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ എന്നാണ്. അതീഖ് എന്ന് പറഞ്ഞാൽ ഖദീം, പഴയ എന്നർത്ഥം. അപ്പോൾ ആ പുരാതനമായ ഭവനത്തെ അവൻ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. മുജാഹിദ് റഹിമുല്ലാഹി പറഞ്ഞു അത്തവാഫുൽ വാജിബ് യൗമൻ നഹർ, അഥവാ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ പത്തിന്റെ അന്ന് ഹജ്ജിൻ്റെതായിട്ട് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. നമ്മൾ ഹജ്ജിന് വേണ്ടി ചെല്ലുമ്പോൾ തവാഫുൽ ഖുദൂമുണ്ട്, തവാഫുൽ ഇഫാദയുണ്ട്, തവാഫുൽ വിദാ ഉണ്ട്, അങ്ങനെ പലതായ തവാഫുകൾ ഉണ്ട്. അതിൽ ദുൽഹിജ്ജ പത്തിന്റെ അന്നാണ് ഹജ്ജിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി കർമ്മങ്ങൾ ചെയ്യാനുള്ളത്. ആ കർമ്മങ്ങളിൽ ഒന്ന് തവാഫാണ്, അതും ചെയ്യേണ്ടത് ദുൽഹിജ്ജ പത്തിന്റെ എന്നാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഖാല മുജാഹിദ് യഅനി അത്തവാഫുൽ വാജിബ് യൗമൻ നഹർ, ആ യൗമുൻ നഹറിൽ പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ പത്തിന്റെ അന്ന് നിർബന്ധമായി ചെയ്യേണ്ട തവാഫാണ് വൽയത്തവഫു ബിൽ ബൈത്തിൽ അതീഖ് എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഫഇൻ ആഖിറൽ മനാസിക് അത്തവാഫു ബിൽ ബൈത്ത്, ആ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ അവസാനമായി വരുന്ന ഒരു കാര്യമാണ് കഅബാലയത്തിൽ തവാഫ് ചെയ്യുക. ആ തരത്തിലും അതിന് വിശദീകരിച്ചതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ കഴിയും. അപ്പൊ ഇവിടെ ചെറിയൊരു ആയത്താണെങ്കിലും ആ ഹജ്ജില് പ്രധാനമായി വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശദീകരിച്ചിട്ടുള്ളത് എന്നർത്ഥം. സുമ്മല്യ

0: തഫസഹും. പിന്നീട് അവർ അവരുടെ ആ മാലിന്യത്തെ നീക്കം ചെയ്യട്ടെ. വല്യൂഫൂ നുദൂറഹും, അവരവരുടെ നെസറുകൾ പൂർത്തീകരിക്കട്ടെ. വല്യത്തവ്വഫു ബിൽ ബൈത്തിൽ അതീഖ്, അവർ അവരുടെ ആ പുരാതന ഭവനത്തെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. വിശാലമായ അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ടത്. പഠിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. സുമ്മല്യഖുലൂ തഫസഹും വല്യൂഫൂ നുദൂറഹും വല്യത്തവ്വഫൂ ബിൽ ബൈത്തിൽ അതീഖ്. ഹജ്ജിന്റെ കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി പഠിച്ച് ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക. പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ ആയത്തും അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ ഉദ്ദേശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ച് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. ഹജ്ജിന്റെ ഭാഗമായി ചെയ്യേണ്ട മുടികളയൽ, ബലിയറക്കൽ, കഅബയെ തവാഫ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കൽപ്പന. സംസാരിച്ചത് അബ്ദുൽ വഹാബ് സലാഹി, നിലമ്പൂർ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അംസൈന വഅംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ അമ്മാ ബഅദ്. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും പുതിയൊരു ഈവനിൽ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ ഇന്ന് രണ്ട് ഗസ്റ്റുകൾ നമുക്കുണ്ട്. അവരൊന്ന് സ്വയം പരിചയപ്പെടുത്തും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ പേര് മിഷാല്, അരീക്കോട് നിന്നാണ് വരുന്നത്.
0: ഓക്കെ, മിഷാല് അരീക്കോട് ഉണ്ട്. പിന്നെ അടുത്ത ആള്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് അദീബ് ബിൻ ഖാലിദ്, ഞാൻ മഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്.
0: അദീബ് മഞ്ചേരിയിൽ നിന്ന്, അദീബുണ്ട്, മിഷാലുണ്ട് അരീക്കോട് നിന്ന്. അങ്ങനെ രണ്ടാളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിന്നെ സാധാരണ വേറൊരു ആങ്കറും കൂടി ഉണ്ടാവാറുണ്ട്, ഒറ്റ ആങ്കറുള്ളൂ. ഏതായാലും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് പോലെ അത് കറിൽ മസാഹ് ചൊല്ലാൻ വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. അവർ മറന്നിട്ടുണ്ടാവില്ല. ഏതായാലും പുതിയൊരു ഈവനിങ് ലൈവിലാണ്. ഒരുപാട് ആളുകൾ നമുക്ക് സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സലാം അടക്കാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
2: വബറകാതുഹു.
0: അപ്പോൾ സലാം പറഞ്ഞു വന്നവർ അമീർ ടി എടത്തനാട്ടുകരുണ്ട്, നഫീസ കാടാമ്പുഴുണ്ട്, സഫിയ എടപ്പാൾ, റാബിയ മീച്ചൽ മാങ്ങാട്, മെഹനാസ് ഗഫൂർ, ഷംനാദ് ഖാൻ, സഹൽ പി ഇടപ്പലം, താഹിറ ടി കെ കാസർഗോഡ്, സഫിയ എടപ്പാൾ, സുലൈഖ തിരുവാലി, സുബൈദ ഇസ്മായിൽ മാടിക്കേരി, ഉമൈറ തൃശൂർ വള്ളാർക്കാട്, ആയിഷ അങ്ങാടിപ്പുറം, സഫിയ ഉമ്മുകുൽസു ചിറമംഗലം, ഇവരൊക്കെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇന്ന് കറക്റ്റ് സമയം അല്ലേ, കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ട് ഒരുപാട് ആളുകൾ സലാം പറഞ്ഞിട്ടുണ്ട്. സാധാരണ എന്താ വെച്ചാൽ തുടങ്ങി കഴിഞ്ഞിട്ടാണ് കൂടുതൽ സലാം വരാറുള്ളത്. അഞ്ചരക്ക് ചിലപ്പോൾ 5:55 വന്നിട്ടുണ്ട് സലാം. എല്ലാവരും വരുന്ന സമയത്ത് എന്തുണ്ടാവും, സലാം പറഞ്ഞിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ആരൊക്കെ എപ്പോഴും കയറുന്നത് എന്താക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്ന് തുടക്കത്തിൽ തന്നെ നമുക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. നമ്മളെ ജമീല സലാമാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഒരു കുസൃതി ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളാണ് രണ്ടാളും ഉത്തരം പറയേണ്ടത്. നമ്മൾ ഓഡിയൻസിന് ആദ്യം വിട്ടുകൊടുക്കും, പിന്നെ എന്താക്കാം, നിങ്ങൾക്ക് ഒരു അവസരം തരാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പരാതി വേണ്ടല്ലോ, നിങ്ങൾ അവസരം തന്നില്ല എന്നുള്ളത്. ഓക്കെ, ചോദ്യം അതാണ്, ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, കാഴ്ച ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? കാഴ്ച ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം പറയണ്ട, അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും പാടില്ല. ഓക്കെ, ഇൻഷാല്ലാഹ് പറയാൻ നോക്കാം. വളരെ എളുപ്പമാണ്, കാരണം എനിക്ക് തോന്നുന്നത് നമ്മളെ ഈവനിങ് ലൈവിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചോദ്യം കുസൃതി ചോദ്യമാണ്, ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടാവും അല്ലേ. അതിന് പ്രശ്നമുണ്ട്, കാരണം നമ്മൾ വിചാരിക്കുന്ന മാതിരി ആവില്ല എന്ത്, ആ ബാക്കിയുള്ളവർ വിചാരിക്കാം. ഏതായാലും എന്നത്തെയും പോലെ ഉത്തരം വന്നിട്ടുണ്ട് കേട്ടോ. ഉത്തരം നമ്മൾ പറഞ്ഞ സ്പോട്ടിൽ വന്നിട്ടുണ്ട്, കാരണം ആളുകൾക്ക് അറിയാം. മാഷാല്ലാ, സൽമ ഫറൂഖൊക്കെ ഉത്തരം പെട്ടെന്ന് അയച്ചിട്ടുണ്ട്. അപ്പം അറിയുന്നവർ വേഗം അയച്ചോട്ടെ അല്ലേ, നമുക്ക് പെട്ടെന്ന് പറയാം. നമ്മളെ എന്നെഴുതുന്ന പോലെ നമ്മൾ അമീർ ടി എടത്തനാട്ടുകാരെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. അപ്പോൾ ഉത്തരങ്ങൾ ഒരുപാട് വന്നു, അത്രയും അറിയുന്ന ഉത്തരമായിട്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് മറവി. ജീവിതത്തിൽ സംഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളും തീരാ ദുഃഖങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പേറി ജീവിക്കാൻ മനുഷ്യന് കഴിയില്ല. അച്ചരം വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് മോചനം നൽകി വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാൻ മനുഷ്യനെ സഹായിക്കുന്നത് മറവി എന്ന ഈ അനുഗ്രഹമാണ്. ഒരു പക്ഷേ ജീവിതത്തിൽ നാം നേരിട്ട ദുരന്തങ്ങളും നഷ്ടങ്ങളും മറ്റും എപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഓർമ്മകളായി നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമാധാനമായി ഒന്നുറങ്ങാനോ സന്തോഷത്തോടെ ജീവിക്കാനോ സാധിക്കുമായിരുന്നില്ല. ഈ അർത്ഥത്തിൽ വർത്തമാനകാലത്തെ പ്രസന്നതയോടെ അഭിമുഖീകരിക്കാനും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയോടെ ചിന്തിക്കാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് മറവിയാണ്. അതുകൊണ്ട് തന്നെ നാം പലപ്പോഴും കുറവായി കാണുന്ന ഈ മറവി യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിയൊരു കാരുണ്യവും മനുഷ്യൻ്റെ മാനസിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ അത്യന്താപേക്ഷിതമായ ഒരു സംവിധാനവുമാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതെന്ത് മനസ്സിലായി വിശാലെന്ത് മനസ്സിലായി? പെട്ടെന്ന് കത്തിയില്ല. ഓക്കെ, അങ്ങനെ മനസ്സിലല്ലോ. അതിന്റെ പേര് എന്തായിരുന്നു? ഖാലിദ്.
2: ജീവിതത്തിൽ നമുക്ക് മറവില്ലെങ്കിൽ, നല്ല കട്ടയിൽ നമുക്ക് മറവി ഇല്ലാതെ ഉണ്ടെങ്കിൽ, മീൻസ് മറവില്ലെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങാൻ പോലും കഴിയില്ല.
0: ശരിയാണ്, നല്ലൊരു പോയിന്റ്.
2: കാരണം നമ്മൾ ചിലത് മറന്നു പോകുമ്പോ അതിന്റെ കുറിച്ച് വിട്ടുപോകല്ലോ, അല്ലെങ്കിൽ പിന്നെ അതിന്റെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് പിന്നെ ആലോചിച്ച്.
0: ഒരു ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയാം. ഇപ്പൊ നിങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. ഒരു അധ്യാപകൻ വളരെ ക്രൂഷ്യൽ ആയിട്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനെ എന്താക്കി? നല്ലോണം അടിച്ചു. നിങ്ങൾ ആ പ്രശ്നം ചെയ്തിട്ടില്ല, നിങ്ങൾ നല്ല ഒരു കുട്ടി ചെയ്തിട്ടില്ല. അപ്പോ പിന്നെ ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓർക്കുക. പിന്നെ ഉറങ്ങണ സമയത്തും ഉറക്കം കിട്ടണില്ല. എന്തിനാ അയാളത്തില്ല, അയാളോട് പകരം വിട്ടണം, ഒരു റിവെഞ്ച് എടുക്കണം. അത് അധ്യാപകൻ ആസ് എ അധ്യാപകൻ എന്നാൽ പോലും എന്താണ്, അതൊരു ഓർമ്മയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും എന്താണ് ആ റിവെഞ്ച് കൂടിക്കൊണ്ടിരിക്കുക. എന്നു വെച്ചാൽ മറന്നു കഴിഞ്ഞ് പിന്നെ നമ്മുടെ സ്കൂളിൽ ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകുന്ന സമയത്ത് അധ്യാപകനെ ഇപ്പോൾ ഒന്ന് കെട്ടിയൊക്കെ ഹഗ്ഗൊക്കെ ചെയ്യും. അങ്ങനെ ആ സംഗതി നമ്മൾ മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു അനുഗ്രഹമാണ്. ഇപ്പം നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിടക്കിടക്ക് അത് ഇങ്ങനെ ഓർക്കുന്നുണ്ടെങ്കിൽ ഓർക്കും. നമ്മളെ പ്രിയപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഓർക്കുമല്ലോ. പക്ഷെ പിന്നീട് നമുക്ക് അത് അതേ സങ്കടം വീണ്ടും അങ്ങനെ നിലനിന്ന് പോവാണെങ്കിൽ ശരിക്കും ഒരു സമാധാനമുള്ള ജീവിതം നമുക്ക് ദുനിയാവിൽ ഉണ്ടാവില്ല. അപ്പൊ അവിടെയൊക്കെയാണ് ഈ മറവിയുടെ പ്രസക്തി ഉള്ളത്. പക്ഷെ മറവി ചിലപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം എന്താണ്, ചിലപ്പോൾ പണി കിട്ടും. പരീക്ഷന്റെ തലേന്ന് പഠിച്ച കാര്യങ്ങൾ മറക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമാണ്. ആ ചില കുട്ടികൾ ഇരുന്ന് പഠിക്കും. അതെ, എക്സാമിന് പേപ്പർ കിട്ടിയാൽ അതാ പോണെ, ഈ പഠിച്ച കാര്യങ്ങളൊന്നും മൈൻഡിൽ ഉണ്ടാവില്ല. അപ്പൊ മറവി ഒരു ഒരു വലിയ അനുഗ്രഹമാണ്, പക്ഷെ ഒരു ചെറിയ പ്രശ്നമാണ് അല്ലേ. നിങ്ങളാലും ചോദിക്കുക, നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം ചെയ്തോ ചെയ്തില്ലേ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഇതിന് ഇസ്ലാമിക ശരീരത്തിൽ എന്തുണ്ട്, ഇതിനുള്ള ഒരു നിയമം തന്നെ ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഒരാൾ കാര്യം മറന്നു, അതായത് വുളു എടുത്തുകൊണ്ട് എടുത്തിട്ടില്ലേ, ഒരു സംശയം മറന്നുപോയി, അപ്പൊ അവിടെ എന്ത് ചെയ്യണം എന്ന് എന്തുണ്ട് ഇസ്ലാമിക
2: നിയമം?
0: ആ അതായത് നമ്മുടെ മനസ്സിൽ ഏതാണോ ആദ്യം തോന്നിയത് അതിന് നിയമം പറയും. ആ അപ്പോ എന്താ വെച്ചാൽ ഈ മറവി എന്താണ് ശരിക്കും അനുഗ്രഹം. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എഴുത്തു അല്ലേ, അമീർഷി എടുത്തനാട്ടുകര മാഷല്ല. എന്നും നമ്മളൊക്കെ എന്തുണ്ടാവും, ഒരുപാട് ചിന്തകളുള്ള എഴുത്തുകൾ നമ്മളോട് അല്ലേ പങ്കുവെക്കാറുണ്ട്. അപ്പൊ ഇന്നും നല്ല മറവിയുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കേണ്ട അനിവാര്യമായിട്ട് അറിയേണ്ട ഒരു എഴുത്താണ്. അപ്പൊ നമുക്കേ നേരത്തെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു ചോദ്യം? ചോദ്യം ഓർമ്മയുണ്ടോ? അതായത് കാഴ്ച ഉള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്താണ്? അതെ, ഇരുട്ടും പറയാൻ പറ്റുമോ? ഇരുട്ട് പറയാൻ പറ്റുമോ? കാഴ്ച ഇല്ലാത്തവനും ഉള്ളവനും ഉറക്കം പറയാം അല്ലേ, രണ്ടും പറയാം അല്ലേ. പക്ഷെ ഡ്രീമാണ് എന്ത് ഒരു ആ കറക്റ്റ് ഉത്തരം. ആ ഉത്തര ചോദ്യം ഉണ്ടാക്കിയ ആള് എഴുതിയ ഉത്തരം എന്താ?
2: ഡ്രീമാണ്.
0: അപ്പൊ ആ ഡ്രീം എന്നുള്ള ഉത്തരം ശരിയാക്കിയുള്ള ആളുകളെ വായിക്കാം. ഫസ്റ്റ് ശരിയാക്കിയുള്ളത് സൽമ ഫറൂഖാണ്, അവര് ശരിയാക്കി. പിന്നെ അമീർട്ടി അടുത്തനാട്ടുകൾ ശരിയാക്കി. ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം നിങ്ങൾ പറഞ്ഞ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ഇരുട്ട്. ശരിയാണ്, ഇരുട്ട്, ഒരു അന്ധകാരം, ബ്ലൈൻഡ് അല്ലേ. ബ്ലൈൻഡ് ആക്കി ആക്കും, അല്ലാത്ത ആക്കും, എന്തുണ്ട് ആ അന്ധകാരം ഉണ്ടാവും. ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ എന്താണ്, ഫുൾ ഇരുട്ടാണ്. ആ പിന്നെ സുബൈദ ഇസ്മായിലും പറഞ്ഞു ഇരുട്ട്. പിന്നെ റാബിയ മീച്ചൽ അവര് പറഞ്ഞു സ്വപ്നം. പിന്നെ താഹിറ ടി കെ കാസർഗോഡ് ഇരുട്ട് പറഞ്ഞു. ഇനി അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. സലാം പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട് സമീജ പാറൽ, അതുപോലെ സൽമാൻ ഓരാടം പാലം, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. ആയിഷ തോട്ടശ്ശേരി, വലിയ സലാം വറഹമത്തുള്ള. ഏതായാലും നമ്മളെ സഫിയാക്കിയ തിരൂരങ്ങാടി, അവരുടെ ചോദ്യമുണ്ട്, പൊടിയിട്ടാൽ വടിയാകുന്നത് എന്താണ്?
1: പൊടിയിട്ടാൽ വടി ആകുന്നത്
0: എന്താണ്? പൊടിയിട്ടാൽ വടിയാകുന്നത് എന്താണ്? ക്ലൂ ഒക്കെ പറഞ്ഞ് പെട്ടെന്ന് കിട്ടും. പൊടിയിട്ടാൽ വടിയാകുന്നത് എന്ത്? നമ്മളൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. വളരെ ഫാൻ ബേസ് ഉണ്ട് ആ ഭക്ഷണത്തിന്, വളരെ ഫാൻ ബേസ് ഉണ്ട്. ആളാലോചിച്ച് വെച്ചോളി, നമുക്ക് ആ സമയം കൊണ്ട് എന്താക്കാം, നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. പൊടിയിട്ടാൽ വടിയാകുന്നത് എന്താണ്? ഇതാണ് ചോദ്യം. ഇൻഷാല്ലാ ആലോചിക്കാം, ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് അയക്കാം. അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് എന്താക്കാം, നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഇൻഷാല്ലാ സാരോപദേശം കേട്ട് തിരിച്ചു വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, നമ്മുടെ യാത്രകളിലും മറ്റുമൊക്കെ കടകളിൽ ധാരാളം ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ കാണാറുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു മാമ്പഴം അതിൻ്റെ അകത്ത് നിന്ന് അത് മുളച്ച് പൊങ്ങുന്ന ഒരു മരം, അതിൽ നിന്ന് പിന്നീട് എത്രയോ മാമ്പഴങ്ങൾ ഉണ്ടാവുകയാണ്. ഒരു നെല്ല് അതെടുത്ത് ഭൂമിയിൽ കുഴിച്ച് മൂടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചെടിയിൽ നിന്ന്, തൈയിൽ നിന്ന് ധാരാളം നെൽക്കതിരുകളും ഓരോ കതിരിലും ധാരാളം നെൽമണികളും ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ധാന്യം അത് ഒരുപാട് ധാന്യങ്ങളെ വിളയിക്കുന്നു. ഒരു മാങ്ങയുടെ അണ്ടി എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, അത് മണ്ണിൽ കുഴിച്ച് മൂടിയാൽ അതിൽ നിന്ന് പിന്നീട് ധാരാളം മാമ്പഴങ്ങൾ ഉണ്ടാകുന്നു. ഇതുപോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കിതുപോലെ വല്ലതും വിളയിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മാർഗമാണ് നന്മകൾ പകർന്നു കൊടുക്കുക എന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലുള്ളവരോട്, നമ്മുടെ കൂടെ പഠിക്കുന്നവരോടും കളിക്കുന്നവരോടും നമ്മളുമായി കൂട്ടുകൂടുന്നവരോടും നമ്മുടെ അകന്നതും അടുത്തതുമായ ബന്ധുക്കളോടും നാം പഠിച്ചു മനസ്സിലാക്കിയ നന്മകൾ അവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിലൂടെ ധാരാളം നന്മകൾ ലഭിക്കുകയാണ്. ഒരാൾക്ക് ഒരു നന്മ ചെയ്താൽ എത്രയാണ് പ്രതിഫലം ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താൽ അയാൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കും. അയാൾക്ക് ലഭിക്കുന്ന അതേ പുണ്യം നമുക്കും ലഭിക്കുമെന്ന് പറഞ്ഞാൽ, നമുക്കും അള്ളാഹു നൽകുമെന്ന് പറഞ്ഞാൽ എത്ര കാരുണ്യവാനാണ് അള്ളാഹു അല്ലേ? നമ്മൾ കാരണമാണ് അയാൾ ആ നന്മ ചെയ്യാൻ കാരണക്കാരനായത്. അതുകൊണ്ട് തന്നെ അയാൾക്ക് കിട്ടുന്ന അതേ കൂലി അള്ളാഹു നമുക്കും നൽകുകയാണ്. ഇനി അയാളത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് വെക്കുക, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് ഇങ്ങനെയൊരു നന്മ പകർന്നു നൽകി, അതിനിത്ര പ്രതിഫലമുണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, താങ്കളും അത് ചെയ്യണം എന്ന് അയാൾ മറ്റൊരാളോട് പറഞ്ഞാൽ ആ രണ്ടുപേരും ചെയ്യുന്ന കൂലി നമുക്കാണ്. ഇനി ആ രണ്ടുപേരിലൂടെയും മാറുന്ന ധാരാളം ആളുകൾ, അതിലൂടെയെല്ലാം നമുക്ക് പ്രതിഫലം ലഭിക്കുകയാണ്. അപ്പോൾ ഒരു തൈ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് അതിൻ്റെ കായ്ക്കനികൾ ഉണ്ടാകുന്നതിനേക്കാൾ ബെനിഫിറ്റ് ഉള്ളതാണ്, ലാഭമുള്ളതാണ്, ധാരാളം വർദ്ധനവ് ലഭിക്കുന്നതാണ് നന്മ പകർന്നു കൊടുക്കുക എന്നത്. നന്മകൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ലോകത്ത് വിതച്ചിട്ട് പോയത് നന്മകളാണ്. അവർ ഇവിടെ ബാക്കി വെച്ചതും ഇത് പഠിപ്പിക്കാനുള്ള കൽപ്പനയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ 23 കൊല്ലം ഏറ്റവും അധികം അവിടുന്ന് ചെയ്തത് ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു. ആ നന്മ നിങ്ങളും പഠിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്കും ഇതേ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിടവറഞ്ഞു പോയത്. ഈ നന്മയ്ക്ക് ഇത്ര പ്രതിഫലമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന തിന്മകളാണെങ്കിലോ, നമ്മളെവിടെന്നോ കേട്ടതോ കണ്ടതോ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ ആയ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്താൽ, അതൊരു പക്ഷേ കഥകളായിരിക്കാം, റീൽസിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ വിളിക്കുന്ന എന്തെങ്കിലും ചീത്ത വിളികളായിരിക്കാം, അത് നമ്മിൽ നിന്ന് പഠിച്ചാൽ പിന്നീട് മറ്റുള്ളവരും അതുപോലെ വിളിക്കുകയാണ്. അവർ വീട്ടിൽ പോയിട്ട് ഉമ്മയെ തെറി വിളിക്കുകയാണ്, കൂട്ടുകാരനെ തെറി വിളിക്കുകയാണ്. നമ്മിൽ നിന്ന് കിട്ടിയ ആ ദുശ്ശീലം അവൻ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുന്നു. അവനിൽ നിന്ന് മറ്റാർക്കെങ്കിലുമൊക്കെ അത് കിട്ടിയാൽ അവരും ഒരുപാട് തെറ്റുകൾ അതിലൂടെ സമ്പാദിക്കുന്നു. അവരെല്ലാം ചെയ്യുന്ന കുറ്റത്തിൻ്റെ, തെറ്റിൻ്റെ ഒരു ഓഹരി നമ്മുടെ അക്കൗണ്ടിലേക്കും വരുമെന്നാണ്. ലോകത്ത് ആദ്യമായി ഒരു മനുഷ്യൻ മനുഷ്യനെ കൊന്നത് ആദം നബിയുടെ മകൻ മറ്റൊരു മകനെ കൊലപ്പെടുത്തിയതാണ്. അതിനുശേഷം ലോകത്ത് എന്തെല്ലാം പേരിൽ ആളുകൾ കൊല്ലപ്പെട്ടു അല്ലേ? ലോകമഹായുദ്ധങ്ങളുടെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടില്ലേ? ഇന്നും ഫലസ്തീനിൽ എത്ര ആളുകളാണ് അവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്? ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിലുള്ള മനുഷ്യന്മാർ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര കുറ്റമുണ്ടായിരിക്കുമല്ലേ? എങ്കിൽ ലോകത്തുടനീളമുള്ള കൊലപാതകങ്ങളുടെ എല്ലാം കുറ്റത്തിൻ്റെ ഒരു ഓഹരി ആദം നബിയുടെ ഒരു മകന് കിട്ടുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്മ പഠിപ്പിച്ചു കൊടുത്താൽ നമുക്ക് ധാരാളം പ്രതിഫലം അതിൽ നിന്ന് ലഭിക്കുന്നത് പോലെ തന്നെ നമ്മിൽ നിന്ന് മറ്റുള്ളവർ വേണ്ടാത്ത കാര്യങ്ങളാണ് പഠിക്കുന്നത് എങ്കിൽ അതിൻ്റെ കുറ്റവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നന്മകൾ വെച്ച് പഠിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ പരിചയക്കാരുമൊക്കെ നമുക്ക് സ്വർഗം നേടാനുള്ള ഒരു കാരണമാണ് എന്ന് മനസ്സിലാക്കി അവരെ നല്ല അച്ചടക്കം പഠിപ്പിക്കാൻ, ഇസ്ലാമിക വിശ്വാസം പഠിപ്പിക്കാൻ, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കണിശത പാലിക്കുന്നവരാകാൻ, പാരൻസിനെ സ്നേഹിക്കുന്ന മക്കളാക്കി അവരെ വളർത്തിയെടുക്കാൻ, അധ്യാപകരോടും മറ്റുള്ള മുതിർന്നവരോടുമൊക്കെ ബഹുമാനത്തോടുകൂടെ പെരുമാറുന്ന കുട്ടികളാക്കി അവരെയെല്ലാം മാറ്റിയെടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കും. അതിലൂടെ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കും. ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയാലും അവർ ചെയ്യുന്ന നന്മകളുടെ ഓഹരി, അതിൻ്റെ പുണ്യം, അതിൻ്റെ കൂലി നമ്മുടെ കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നന്മകളാകുന്ന വിത്തുകൾ വിളയിക്കാനും അതിനെ പരിപാലിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ നല്ല മാഷാല്ലാ, നല്ലൊരു സാധനോപദേശമാണ് നമ്മൾ കേട്ട്. അപ്പോൾ എന്തായിരുന്നു മുനവർ സലായി, നമ്മൾ ഉസ്താദും കൂടി അല്ലേ, അധ്യാപനല്ലേ, എന്താ പറഞ്ഞ
2: നന്മയും തിന്മയും കുറിച്ച്?
0: ആ, അതായത് നമ്മളൊരാൾക്ക് നന്മ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഒരു തിന്മയാണെങ്കിലോ, ശരിക്കും നമ്മള് തിന്മ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? തിന്മയുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളില് കൂടി നിൽക്കുന്ന സമയത്ത്, ഇന്റർവെൽ സമയങ്ങളില്, സ്കൂളാവട്ടെ കോളേജുകളൊക്കെ ആവട്ടെ, ഈ ഒഴിവ് സമയങ്ങളിലൊക്കെ പരസ്പരം കത്തിയടിക്കും. അതിൽ ചിലപ്പം അറിയാതെ എന്തെങ്കിലും ഒരു സ്റ്റോറി കണ്ട് അതിൽ നിന്നൊരു ഇൻസ്പയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പറയും. അത് അത് എന്താ മൊറാലിറ്റിക്ക് യോജിച്ചതോ അല്ലേ എന്നൊന്നും നോക്കൂല,
2: പറയും
0: അത് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അഫെയർ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ഒരു ഫോണിലെടുത്ത് നോക്കുന്ന സമയത്ത് ഷോർട്സും റീൽസിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ കുട്ടികൾ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കും, അത് സംസാരിക്കും.
2: പ്രശ്നം വെച്ചാല് അപ്പോ ഓവർകാരം മറ്റുണ്ടറിഞ്ഞ് ഓന് ഓൻ്റെ അവിടെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ കൂടി പോണെന്ന് എല്ലാ
0: കുറ്റും സ്പ്രെഡായി. നമ്മളത് ആ ഇരിക്കണ കൂട്ടത്തില് ഹരം കിട്ടാൻ വേണ്ടി പറയണതാണ്. എന്ത് അവര് ചെയ്യണതിന്റെ മൊത്തം ഒരു പങ്ക് നമുക്ക് എന്തുണ്ടാവും? അപ്പൊ തിന്മ ഇങ്ങനെയുള്ള സാധനങ്ങള് ഇത് നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വെച്ചാൽ ഇതൊരു മോൻ പറഞ്ഞ പോലെ എന്താണ്, ഒരു ചെയിൻ ആണത്. അതിങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ അക്കൗണ്ടിലേക്ക് എന്താക്കും, അത് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഗൗരവമാണ് അല്ലെ. അപ്പൊ
2: നമ്മളൊരു റസത്തിന് പറഞ്ഞേക്കാരം, പക്ഷെ അതെങ്ങനെ അങ്ങനെ പോയി നമ്മളിത് കുറ്റം
1: അറിയില്ല, അത് എന്തെങ്ങനെ വരുന്ന വിചാരിച്ചിട്ട്.
0: അതെ അതെ, ശരിയാണ്. പക്ഷെ എന്താ വെച്ചാലേ, ഈ ടെസ്റ്റിന്റെ ഒക്കെ റിസൾട്ട് കിട്ടുന്ന നാളെ പരലോകത്താണ്. ഇവിടുന്ന് ചിലപ്പോ എന്താക്കൂല, ഓക്കെ ഇവിടുന്ന് ഒന്നും നമ്മള് കാണില്ല, നാളെ പരലോകത്ത് ഈ ടെസ്റ്റിന്റെ ഒക്കെ റിസൾട്ട് എന്താവും
1: കിട്ടും.
0: ആ ഒരു സമയത്ത് നമ്മള് ആ അയ്യടാ ഇതൊക്കെ ഇപ്പൊ ഞാൻ ചെയ്തതാണോന്ന്, നമ്മൾ ചിലപ്പോ ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ആ കാര്യത്തിൽ ഓക്കെയാണ്.
2: പക്ഷെ നമ്മള് പറഞ്ഞു കൊടുത്തിട്ട്
0: നമ്മള് കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സിനിമാ കഥ പറഞ്ഞു, അപ്പൊ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരാൾ എന്താക്കി, അതിലുള്ള ഒരു ലഹരിയോ
2: അല്ലെങ്കിൽ കുറ്റം കിട്ടൂലേ?
0: തീർച്ചയായും. അതോ ഇതേ പറഞ്ഞല്ലേ, ഇതൊരു ചെയിൻ ആയിട്ട് ഇങ്ങനെ പോണതാണ്.

0: എന്നും വഅന്നമ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു, അവരിൽ നിന്ന് തെറ്റിപ്പോയത് അവനെ ബാധിക്കുകയില്ലെന്നും അവൻ അറിയുന്നതുവരെ എന്നതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ബാധിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എത്തിക്കും എന്ന കാര്യത്തിലുള്ള വിശ്വാസം, അത് അള്ളാഹു നമ്മിൽ ബാധിപ്പിച്ചതാണ്, നമ്മിൽ അത് അള്ളാഹു എത്തിച്ചതാണ് എന്നൊരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഒരു കാര്യം എത്താതെ പോകുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്നത് മനസ്സിലാക്കണം. അള്ളാഹു എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ സൃഷ്ടിക്കുകയും അതിനെ അങ്ങനെ തന്നെ അള്ളാഹു വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തു. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ, അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് ഓരോ വസ്തുവെയും അവൻ സൃഷ്ടിക്കുകയും അതിനെ അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ രണ്ടാമത്തെ ആയത്താണ് ഈ ഞാൻ ഓതി വെച്ചത്. സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു പറഞ്ഞതേപോലത്തെ ഒരു ആയത്ത്, അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാഇ വൽ അർദ്, ഇന്ന ദാലിക ഫീ കിതാബിൻ ഇന്ന ദാലിക അല്ലാഹു യസീർ എന്നാണ്. ആകാശത്തിലും ഭൂമിയിലുമുള്ളത് അള്ളാഹു അറിയുന്നുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെയെന്ന്. അപ്പോൾ ഈ ഭൂമിയിലും ആകാശത്തും നടക്കുന്നതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. തീർച്ചയായും അതൊരു രേഖയിലുണ്ട് എന്നതാണ്, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം. തീർച്ചയായും അത് അള്ളാഹു എളുപ്പം, അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണ് അത്രേ എന്നതാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം എന്ത് ബാധിച്ചാലും ഭൂമിയിൽ നമുക്ക് എന്ത് ബാധിച്ചാലും, മാ അസോബമി മുസീബത്തിൻ ഫിൽ അർളി വലാഫി അംഫുസിക്കും, നമ്മുടെ സ്വന്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചാലും, ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബൽ അന്നബ്ര അഹ, അതൊരു ഗ്രന്ഥത്തിൽ ഒരു രേഖയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താക്കിയിട്ടുണ്ട്, ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. ഇന്നതാലിക്കാൽ അള്ളാഹു യസീർ, അത് അള്ളാഹു എളുപ്പമുള്ള കാര്യമാണ്. അത് അള്ളാഹു സൂറത്തുൽ ഹദീദിൽ ഓർമ്മപ്പെടുത്തി. അള്ളാഹു പിന്നെ ഉദ്ദേശിക്കുന്നു, നമ്മളല്ല ഉദ്ദേശിക്കുന്നത്, അള്ളാഹാണ് ഉദ്ദേശിക്കുന്നത്. വമാ തശാഊന ഇല്ല അയ്യഷ അള്ളാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ഈ കണക്കിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പഴിചാരാതെ, മോശപ്പെട്ട വാക്കുകൾ പറയാതെ, വല്ലാതെ ദേഷ്യപ്പെടാതെ, നമ്മിൽ അള്ളാഹു ഇത് സംഭവിക്കാൻ വിധിച്ചിട്ടുണ്ട്, വിധി എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അൽഹംദുലില്ലാ പറഞ്ഞ് അള്ളാഹുവിനോട് വീണ്ടും അടുക്കാനും പ്രാർത്ഥിക്കാനും നന്മയിൽ മുന്നേറാനും ശ്രമിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും അതിൻ്റെ ഒരു ഭാഗമായി ജീവിക്കാൻ, വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും നല്ല രണ്ട് അല്ലേ സാരോപദേശാവട്ടെ പാഠക്കുറിപ്പാവട്ടെ, നല്ല രണ്ട് മെസ്സേജുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് എന്താണ് ഇപ്പോൾ പറഞ്ഞത്, ഖദ്ർ അല്ലാഹു മാഷാ ഫഅല, ജീവിതത്തിൽ എന്ത് വന്നാലും പടച്ചവൻ്റെ ഖദ്റാണ് അല്ലേ, ഇത് അല്ലാഹ് വിധിച്ചതാണ് എന്ന ഒരു ആ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തിനേയും തരണം ചെയ്യാനുള്ളൊരു തോക്കത്തുണ്ടാവും അല്ലേ. എന്ത് സംഗതി, ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പറയും മല പോലെ പ്രശ്നങ്ങൾ വന്നാലും നെഞ്ഞും പിരിച്ചു നിൽക്കാനുള്ള ആ ഒരു ശക്തി കിട്ടും, കാരണം പടച്ചോനുള്ള ഒരു ഖദ്ർ അല്ലേ, അള്ളാഹിൻ്റെ ഖദ്റിൽ വിശ്വസിക്കാന്നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ഉഷാറായിട്ടുള്ള ഒരു പാഠക്കുറിപ്പാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഏതായാലും ചില നമ്മൾ ഒരു ചെറിയൊരു സമയത്ത് നമ്മുടെ റേഡിയോൻ്റെ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേൾക്കാതിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അമീർ ടി ഇടത്തനാട്ടിൽ പറയുന്നുണ്ട്, ഒരാൾ ഇല്ലാത്തപ്പോൾ അയാളെക്കുറിച്ച് അനിഷ്ടകരമായ കാര്യങ്ങൾ പറയുന്നതിനെയാണ് ഗീബത്ത് എന്ന് പറയുന്നത്. ഇത് മരിച്ച സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമായ പാപമാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. തമാശക്ക് എന്ന് പറഞ്ഞ് ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് അതൊരു ആസ്വാദനമായി തോന്നാമെങ്കിലും പരിഹസിക്കപ്പെടുന്ന വ്യക്തിക്ക് അത് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ടാകും. സത്യവിശ്വാസികൾ മറ്റുള്ളവരുടെ അഭിമാനത്തെയും ആത്മാഭിമാനത്തെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഗീബത്ത് പറയുന്നത് അല്ലേ. ഗീബത്ത് പറയൽ എന്താണെന്ന് വളരെ ഒരു ഹരാണ് ഊക്കുക എന്ന് പറയുന്നത്. ഇപ്പത്തെ ട്രെൻഡാണ് അത്, കൂട്ടത്തിൽ ഇരുന്ന് എന്താക്കുക ആൾക്കാരെ ഊക്കുക എന്ന് പറയുന്നത്. ഈ ഊക്കൽ എന്താ ശരിക്കും ഗീബത്ത് തന്നെയാണ്. നമ്മളറിയാതെ പറഞ്ഞു പോകും ശരിക്കും, കാരണം ആ ഇരിക്കണ ഇരുത്തത്തെ ഹരം കൂട്ടണ പരിപാടി. അതില് ഒരു ഭയങ്കര എന്തോ പോസിറ്റീവ്സ് ആയിട്ട് കാണുന്ന ഒരു പ്രവണത, ഇത് ഭയങ്കര പ്രശ്നമാണ് ശരിക്കും. അതിന്റെ ഉപമാണ് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ്, ഇസ്ലാം ഉപമിക്കുന്നത് ഒരു മരിച്ച സഹോദരന്റെ മാംസം. അതാണ് അത് ഭയങ്കര സംഭവമാണ്, കറക്റ്റ് പറയാണ്. അതായത് അതിൻ്റെ ഗൗരവം എത്ര എന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പറയണ്ട, മാക്സിമം അറ്റ് ദ പീക്ക് എന്താണ് അതിൻ്റെ ഗൗരവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മാഷാല്ല നല്ലൊരു മെസ്സേജാണ് അമീറിൻ്റെ അടുത്തതിന് ആട്ടുകാരെ നമുക്ക് കൈമാറിയിട്ടുള്ളത്. ഏതായാലും നമ്മുടെ മിഷാലിൻ്റെ ആ പ്രോഗ്രാം കേട്ടിട്ടില്ല, കുറച്ച് കട്ടായി, പ്രയാസൊക്കെ ആയി. അപ്പൊ ഇൻഷാല്ലാ ഒന്നും കൂടെ
2: എന്താക്കാം,
1: ആ കഥ പറ.
2: പണ്ട് പണ്ട് ഒരു നായ ഉണ്ടായിരുന്നു. നായക്ക് ഇത് രാവിലെ സൂര്യൻ കുത്തിനൊരു വെയിലായിരുന്നു എന്ന്, നല്ല വിശപ്പൊരു നായക്ക്. ഇങ്ങനെ റോട്ടിലൂടെ നടക്കുമ്പോൾ ഒരു ഇറച്ചി പീടിയൻ്റെ അടുത്ത്, മീറ്റ് ഷോപ്പിൻ്റെ അടുത്ത് ഒരു എല്ല് കഷ്ണം കിട്ടി. ഒഴിവാക്കിയത് അവിടെ ചിലവരും ഇങ്ങനെ ഇട്ട്, ചെറുതൊക്കെയാണ് ഇട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ ഇട്ടപ്പം ഒരു എല്ല് കഷ്ണം ഇങ്ങനെ കിട്ടി. അപ്പോൾ ഒരു പീസ്

0: എനിക്ക് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നായനോട് പറഞ്ഞു. അപ്പം നായ തരുന്ന കണ്ടില്ല, റിഫ്ലക്ഷൻ അടിച്ച നായ തന്നെ അടിയില്ല, സ്വന്തം റിഫ്ലക്റ്റ് ആണെന്ന് അറിയില്ല തന്ന തരാത്തതിന്. അപ്പം ഒരു ആക്രമിക്കാൻ പോയി, മീൻസ് ആക്രമിക്കാൻ വായ തുറന്ന് കുരക്കാൻ നിന്നപ്പം, വായ തുറന്നപ്പം എല്ലാം അടിയിൽക്കടി പോയി. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് കിട്ടിയത് നമുക്ക് അത്യാഗ്രഹം പാടില്ല ഒരിക്കലും. ഒരാൾക്ക് കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷെ അതിന് കൂടുതൽ ഇനി വേണമെന്ന് വിചാരിച്ചിട്ട് അത്യാഗ്രഹം ഒരിക്കലും കാണിക്കരുത്. അള്ളാഹു വിധിച്ചത് നമുക്ക് കിട്ടുള്ളൂ.
1: അതെ, നല്ലൊരു മെസ്സേജാണ് അല്ലേ ഷിമേ? കാരണം അത്യാഗ്രഹം എവിടൊക്കെ ഉണ്ടോ അവിടൊക്കെ മനുഷ്യന്മാർ നശിച്ചിട്ടേ ഉള്ളൂ. ചരിത്രത്തിലൂടെ നിങ്ങൾ അങ്ങനത്തേനാണ്. നമ്മൾ അത്യാഗ്രഹിയായിട്ടുള്ള യജമാനന്മാരെ രാജാക്കന്മാരെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അതെ, ഫിറോവിന്റെ അത്യാഗ്രഹിയായിരുന്നു. തന്റെ എന്തപ്പോ ആ ഒരു സ്ഥാനത്ത് സ്ഥാനം കിട്ടാൻ വേണ്ടി, ആ സ്ഥാനം നിലനിൽക്കാൻ വേണ്ടി അത്യാഗ്രഹം കാണിച്ച ആളാണ് ഇത് ഫിറോവിന്. അല്ല അതിന്റെ അതില് ടെൻഷൻ അടിച്ചിട്ട് വെറുതെ നമ്മള് ഡെസ്ക് പാവേണ്ട ഒരു ആവശ്യം അതിലില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയും നല്ലൊരു മാഷാ നല്ലൊരു മെസ്സേജാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മളെ ഒരു ഹദീസ് ഉണ്ട് അല്ലേ, ആ ഹദീസ് കൂടി പറഞ്ഞോ.
2: ഇപ്പൊ ഒരു ഇതായി നിക്കണ ഒരു കാര്യമാണ് സ്കൂളില് കോളേജില് ഗ്രൗണ്ടില് എങ്ങാടിയില് ഈ കുട്ടികളായിട്ടുണ്ടോ, മീൻസ് ഓനെന്താട്ടും ഓന്റെ ഉപ്പാക്ക് വിളിക്കും, എന്നിട്ട് അപ്പോ മറ്റോന് ഇവർ ദേഷ്യത്തിലെ ആൾക്കാരൻ ഓന്റെ ഉപ്പാക്ക് വിളിക്കും, അപ്പോൾ ഓനതിൻ്റെ ദേഷ്യത്തിൽ എന്താക്കും ഇവൻ്റെ പക്കം വിളിക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു ഹദീസാണ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ മാതാക്കളെ ശപിക്കൽ വൻ പാപങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, മറ്റൊരു സ്വഭാവി വെച്ചു, റസൂലേ ഒരാൾ എങ്ങനെയാണ് അവൻ്റെ മാതാപിതാക്കളെ ശപിക്കുക അവൻ എന്ന് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ അസഭ്യം പറയും അപ്പോൾ അവൻ അവൻ്റെ പിതാവിനെ ചീത്ത വിളിക്കും, മാതാവിനെയും ചീത്ത വിളിക്കും. മീൻസ് അതിൽ മനസ്സിലാണെന്ന് വെച്ചാല് നമ്മളെ സ്വന്തം പോറ്റി വളർത്തി സ്നേഹത്തോടെ വളർത്തിയ അമ്മാനെ നമ്മൾ സ്വന്തം തന്നെ ചീത്ത വിളിക്കുകയാണ്.
0: ഒരാളിപ്പം നമ്മളെ വാപ്പ വിളിച്ച് അതേപോലെ ഓനാ ദേഷ്യത്ത് നോക്കുമ്പോ ഈ പറഞ്ഞ പോലെ തിരിച്ചോട് വിളിച്ചു
2: എന്റെ വാപ്പ, പിന്നെ ഓനും തിരിച്ചു വിളിക്കും.
0: മെയിൻ ആയിട്ട്
2: എന്റെ ഹാപ്പി വരാണ്ട്
0: ബ്രേക്ക് ടൈമിന് ആയിട്ട് എല്ലാരോട് കൂടി നിന്ന് ബെഞ്ചിന്റെ അവിടെയും പുറത്തും ക്ലാസ് റൂമിന്റെ ഫ്രണ്ടിലോട്ട് കൂടിക്കുമ്പോ ഉപനെ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരുത്തന് പോയി ചൊറിയും, ഉപനും തിരിച്ചും ചൊറിയും, ലാസ്റ്റ് ചുണ്ടം കൊടുത്ത് വൈദ്യനം എടുത്ത പോലെ ആയിരിക്കും.
1: അതെ ശരിയാണ്. കാരണം നമ്മള് ഇപ്പം മദ്രസയിലേക്ക് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ തമ്മിൽ ചിലപ്പം വാപ്പായുടെ പേര് വിളിക്കണത്, അതായത് എന്തെങ്കിലും വാപ്പാന്റെ പേരെന്താണോ അത് നേരെ ആ കുട്ടീനെ വിളിക്കും. സംഗതി ശരിക്കും യഥാർത്ഥത്തിൽ അങ്ങനെ വിളിക്കുമ്പോ അഭിമാനിക്കാൻ വേണ്ട, പക്ഷെ ആ വിളിക്കണ വെളിയിൽ എന്താണ് പ്രശ്നം, ആ നീയത്ത് വേറെയാണ്.
3: ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ അറബികളൊക്കെ വാപ്പാന്റെ പേരെ
1: വിളിക്കും,
3: അത് നല്ല അഭിമാനത്തോടെ. ഇപ്പൊ ഇബ്നു മൻസൂർ എന്തേ വിളിക്കും, എന്നാ മറിച്ച് നമ്മളെ നാട്ടില് വിളിക്കണത് അത് വേറൊരു വിളിയായിട്ട്
2: മാറും.
1: ഇനിയിപ്പോ കേൾക്കണ പോലെ എങ്ങനെ വിചാരിച്ചിട്ടും കാര്യമില്ല, വിളിക്കണ ഒരു ഉദ്ദേശം എന്താണ്
3: ഇത് മനസ്സിലാക്കേണ്ടത്. നമ്മള് ഒരു സഹോദരന്റെ വാപ്പാക്ക് വിളിക്കണമെങ്കിൽ അത് നമ്മുടെ വാപ്പാനെ വിളിക്കണ
1: തീർച്ചയായും,
3: തെറി വിളിക്കണമെങ്കിൽ അത് നമ്മളൊക്കെ കിട്ടിയ ഒരു ഇതാണ് മനസ്സിലാക്കുന്നത്.
1: അപ്പോ ഏതായാലും നല്ലൊരു ഹദീസാണത്, നമ്മള് അറിഞ്ഞിരിക്കേണ്ട പഠിച്ചിരിക്കേണ്ട ഹദീസാണ്. ഇങ്ങനൊക്കെ വിളിക്കാൻ ചില വെമ്പൽ കൊള്ളണ സമയത്ത് ഇങ്ങനെ ആലോചിക്കുക, ഈ ഹദീസ് ഞാൻ എന്റെ സ്വന്തം വാപ്പാനും ഇമ്മാനും വിളിക്കണതിന് തുല്യാണല്ലോ, അപ്പൊ ഞാൻ ഓന്റെ വിളിക്കണത് എന്താക്ക ആലോചിക്കുക.
2: ഏതായാലും നമ്മളിപ്പൊ വിളിച്ച കുറച്ച് നമുക്ക് വിളിച്ചല്ലോ,
1: അതെ അത് ഒരു ഇതുണ്ടായി എല്ലാ തെറ്റിനും അങ്ങനെ തന്നെയാണ്. ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും, അത് ഇപ്പൊ ചെയ്യണ്ടില്ലായിരുന്നു, ആ ഒരു സമയത്തൊന്ന് പിടിച്ചു വെക്കാനുണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യപ്പെട്ടാലൊക്കെ നമുക്ക് പിന്നെ വരുന്ന ഒരു മനസ്സ് കുത്താണത് അല്ലെ. ലെമാഹാക്കഫീസോതിരിക്ക് അല്ലെ, തെറ്റിന്റെ പ്രശ്നമാണ്, ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കണതാണ് എന്തൊരു തെറ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായാലും മനുഷ്യനെന്താണ് ആകെങ്ങട്ട് ഒരു പ്രയാസമാവും, ഐ വേണ്ടില്ലായിരുന്നു എന്നുള്ള

0: പിന്നെ ചിലപ്പോ അവനൊരു പാവം കൂടിയാണെങ്കിൽ, വിളിച്ചവനൊരു പാവം കൂടിയാണെങ്കിൽ ആ കഴിഞ്ഞ കഥ,
1: കഴിഞ്ഞ്.
0: പിന്നെ അത് മതി നമുക്ക് അന്ന് ഉറക്കം പോവാന്. ആ ഏതായാലും ശാല വിശാലിന് ഒരു പ്രോഗ്രാം ഇവിടെ ഉണ്ടാവും അല്ലേ? ആ ഓക്കെ, അവതരിപ്പിച്ചു.
1: ഇപ്പൊ പറഞ്ഞല്ലോ എന്ത് ഈ തെര വിളിക്കണോ ഊക്കണോക്കെയാണ് റിയൽ ഹീറോസ് എന്ന്. അതേപോലെ റിയൽ ഹീറോസ് പോലെ ഒന്നുമല്ല നമ്മളെ പഠിപ്പിച്ച നബിമാരും സ്വഹാബികളും ഒക്കെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമ്മളെ ശരിക്കത്തെ റോൾ മോഡൽ, ലോ റോൾ മോഡൽ. സ്വഹാബികൾ നീതിക്കും നന്മ പഠിപ്പിക്കുന്നതിനും എത്ര ഹദീസുകൾ ഓരോരുത്തർ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹാബികൾ. അപ്പം അതിനൊക്കെ ഓല നോക്കിയാൽ മതി. ഇത് നീതിക്കും മാപ്പ് കൊടുക്കുന്നതിനും ഒക്കെ. അതേപോലെ നമ്മൾ ഒരു വർഷം ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യലോ, മാക്സിമം എല്ലാവരും നോക്കുക ഇത് നല്ല കൂട്ടുകാർ, ഓരോ നന്മ പഠിപ്പിച്ചിരുന്നതും ഇത് തിന്മയില്ലാത്തതും കച്ചറുണ്ടാക്കാത്തതും ഈ കൂട്ടം കൂടി ഇപ്പോൾ പറഞ്ഞ പോലെ തെര വിൽക്കുന്നതും ഊക്കണതും അങ്ങനത്തെ ഒക്കെ ഇല്ലാത്തവർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓരോപ്പം കൂടെ അന്നോട് പഠിക്കുക ഓരോ ഹദീസുകളും, ഓരോപ്പം ഖുർആൻ പഠിക്കുക, ഓരോ എൽമുകളും ഇങ്ങനെ പഠിച്ചു വരിക.
0: അപ്പോ അത് അതെ റോൾ മോഡൽ.
2: ഇപ്പൊ റോൾ മോഡൽ മമ്മൂട്ടി.
3: ഇപ്പൊ പലപ്പോഴും സിനിമ നടന്മാരും കളിക്കാരുമാണ് നമ്മളെ റോൾ മോഡൽ. ഓല് എങ്ങനെയാണ് മുടി വെട്ടിയിട്ടുള്ളത്, ഓല് എങ്ങനെയാണ് വേഷം ധരിക്കുന്നത്, ഇപ്പൊ കുപ്പായാണെങ്കിലും പാന്റ് ആണെങ്കിലും ഓല് എങ്ങനെ ധരിച്ചത് അത് നോക്കും. ഇപ്പൊ ഇപ്പത്തെ ട്രെൻഡ് ആണ് മറ്റേ ബാഗ്,
1: സൂപ്പർ ബാഗ്,
2: ബനാന ബാഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെ
1: രണ്ടാൾക്കാർ കൂടി കൊള്ളു.
2: പത്താൾക്കാർക്ക് ജീൻസിന്റെ തുണിയാണ്.
0: അതൊക്കെ പോപ്പ് സിംഗേഴ്സ് ഇടുന്ന സാധനങ്ങളാണ്, അത് പക്ക യൂറോപ്യൻ കൾച്ചറാണ്. നമ്മളെ നാട്ടിലെന്തായി അതിട്ടു, ചിലപ്പോ ചില ആൾക്കാർ അതിന്റെ ഉള്ളിൽ ആടിനാണ് ഇട്ടിട്ട്. അത് ഓലിക്ക് തന്നെ ഞാൻ പറയാം, അതൊരു നിർവൃതിയാണല്ലോ മനസ്സിന്. അത് കാരണം ഓലിട്ടതാണ്, ഇതിട്ടോ എന്തോ ഒരു ഷർഫാക്കപ്പെട്ട ഡ്രസ്സാണ് വിചാരിച്ചാണ് ഇടുന്നത്. പക്ഷെ അത് ആലോചിക്കണില്ല അത് എത്രത്തോളം ഒരു വഷളത്തരാണെന്നുള്ളത്. അപ്പോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചൊക്കെ നമ്മൾ ഈ ചെറിയ മക്കള്, ഈ വളർന്നു വരുന്ന ചെറിയൊരു 3 വയസ്സ് മുതലുള്ള മക്കളെ ശ്രദ്ധിച്ചാൽ മതി, അവര് റോൾ മോഡലാക്കാൻ ആരെ തക്കം കിട്ടുമെന്ന് ആലോചിച്ച് കേൾക്കാൻ. ആരെന്ത് കണ്ടാലും റോൾ മോഡലാക്കും. ആ നമ്മളെന്ത് വായന്നൊരു വാക്ക് വന്നാലും അവർ പിന്നെ അടുത്ത് പറയും, എന്ത് ചെയ്താലും അവരെടുത്ത് പറയും. അതുകൊണ്ട് ചെറിയ മക്കളെ മുന്നേ എന്താക്കരുത്, മോശപ്പെട്ട സംസാരങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ ചെയ്യരുത് എന്ന് സാധാരണ പറയാറുണ്ട്, സൈക്കോളജിയിൽ അങ്ങനെ തന്നെ പറയാറുള്ളത്. അപ്പൊ എന്താ വെച്ചാല് റോൾ മോഡലാക്കാൻ ഒരു സംശയമില്ല, അള്ളാന്റെ പ്രവാചകനാക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത് നമുക്ക് ഗുണ അതിലുള്ളൂ റസൂലിന്റെ ജീവിതത്തിൽ. ഇപ്പൊ റസൂലിന്റെ ജീവിതത്തിൽ റോൾ മോഡലാക്കിയ ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ക്ഷമിക്കാൻ പറ്റും, വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റും. ഒരാൾ ഇങ്ങോട്ട് വന്ന് ആക്രമിക്കുന്ന സമയത്തും അത് പുറത്തു കൊടുക്കാനുള്ള മനസ്സ് റസൂലിനെ ജീവിതത്തിൽ റോൾ മോഡലാക്കിയവനെ പറ്റുള്ളൂ. അല്ലാത്തവൻ എന്താണ്, രണ്ട് ചീത്തയും രണ്ട് ഒച്ചപ്പാടും രണ്ട് അടിയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ. റസൂലിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉദാഹരണം, മക്കം ഫത്തഹിന്റെ ദിവസം തന്നെ എടുത്തു നോക്കിയാൽ മതി, റസൂലിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അന്ന്, ശത്രുക്കളായിട്ടുള്ള റസൂലിനെ അത്രയും ബുദ്ധിമുട്ടിച്ച ആളുകളുണ്ടായിരുന്നു. പക്ഷെ റസൂൽ എന്താക്കി, എല്ലാവർക്കും പുറത്തെടുത്തു. അതൊരു മനസ്സ് തന്നെയാണ് ആ റസൂലിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ഇതൊരു അത്ഭുതമായിട്ട് തോന്നും. എങ്ങനെ ഇത് സാധിക്കണമെന്ന് നമ്മളെ ജീവിതത്തിൽ എടുക്കുന്ന സമയത്ത് തന്നെ പല സമയത്ത് പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലാന്ന്. ഒന്നും വേണ്ട, നമ്മൾ കാർ എടുത്ത് പോകുന്ന സമയത്ത് ബാക്കിൽ ഒരുത്തം വന്ന് ഹോൺ അടിച്ചാൽ മതി, നമ്മളെ നിലപാടെന്താ നമുക്ക് മനസ്സിലാവും. ഞാനും നമ്മൾ മൊത്തത്തില്. പക്ഷെ റസൂൽ അവിടെ ഭയങ്കര വേറിട്ടു എല്ലാം കൊണ്ടും, റോൾ മോഡലാണ് റസൂല്. അപ്പൊ റസൂല് റോൾ മോഡലാക്കാൻ പറ്റിയ ആള് റസൂലിന്റെ അനുചരന്മാർ അല്ലേ? റസൂലിന്റെ അനുചരന്മാർ ആരെയാണ് റോൾ മോഡലാക്കിയത്? റസൂലിനെയാണ്. അപ്പൊ അവരൊക്കെ ജീവിച്ച പോലെ അവരൊക്കെയാണ് നമ്മൾ റോൾ മോഡലാക്കേണ്ടത്. ഞാൻ ചോദിക്കും, ഈ സെലിബ്രിറ്റിയിലെ ആളുകളൊക്കെ ചെറിയൊരു നന്മ ചെയ്താൽ ക്യാമറയിൽ പിക്ചർ ചെയ്ത് എന്താക്കും, പബ്ലിക് പബ്ലിസിറ്റി കൊടുക്കും. അപ്പൊ നമ്മള് ഓ എന്ത് നല്ല മനുഷ്യൻ, അതിനേക്കാൾ ഏറെ നന്മ ചെയ്യുന്ന നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾ
3: ഉണ്ടായിട്ടുണ്ടായിരുന്നു.
0: ഇന്നുണ്ടാവില്ല, നമ്മൾ പഠിച്ചാലേ കിട്ടുള്ളൂ. വേറെ കാര്യം,
3: ഇവര് ഇപ്പൊ സിനിമ നടന്മാരെ നമസ്കരിച്ചാല് അതിന്റെ ബാക്കിൽ കൊറേ ക്യാമറ കണ്ണുകൾ.
0: അതെ, മമ്മൂട്ടി പെരുന്നാൾ നിസ്കരിച്ചു, സുബ്ഹാനല്ലാഹ്, 1-ാമത്തെ പേജിൽ ഉണ്ടാവും ഹൈലൈറ്റ് ഇതിങ്ങനെ വരുന്നേ. ഞാൻ പറഞ്ഞു ആരും, അപ്പൊ ആരും പെരുന്നാൾ നിസ്കരിച്ചാത്ത മര്യാദ.
2: ചില സിനിമ നടന്മാരുണ്ടല്ലോ എന്ത് ഇതിന് മറ്റേ അബായിട്ടൊരു അബായിട്ടാണ്.
0: അതെ, ഈ സെലിബ്രിറ്റികളായിട്ടുള്ള നടിമാരൊക്കെ അബായിട്ട് വരും, എന്നിട്ട് അതിന്റെ പോലീസ് പറയും ഇത് ഭയങ്കര സെക്യൂറാണ്. പക്ഷെ ഇവരൊക്കെ തുറന്നാട്ടി നടക്കണമുണ്ടാവും, അത് യാഥാർത്ഥ്യമാണ്. അപ്പോ അതൊക്കെ വെച്ചാല് ഒരു ശ്രദ്ധ കിട്ടും. പക്ഷെ ആളുകൾക്ക് അത് മതി, അത് നമ്മളെ കൗമാവട്ടെ അതറായിട്ടുള്ള റിലീജിയൻസ് ആവട്ടെ, അവർക്കൊക്കെ അവരാണ് റോൾ മോഡൽ. അപ്പൊ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം മൈക്കൽ ലെച്ചാർട്ടിന്റെ ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ പുസ്തകത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് എണ്ണിയിട്ടുള്ളത്. അത് മതി ആരാണ് റസൂൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിൽ അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ്, ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അയാൾ റസൂലിന്റെ പേര് ഒന്നാമത് കൊടുക്കണമെങ്കിൽ റസൂലിന്റെ ജീവിതം പഠിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ മുസ്ലിം ആയിട്ടുള്ള നമ്മളൊക്കെ റസൂലിന്റെ ജീവിതം പഠിക്കണം എന്താണ് നിർബന്ധമാണ്. എന്നാലേ മനസ്സിലാവുള്ളൂ നമുക്ക് എത്രത്തോളം റസൂലിനെ റോൾ മോഡൽ ആക്കണമെന്നുള്ളത്. അപ്പൊ നല്ലൊരു മെസ്സേജാണ് മിഷാൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മുടെ സമയം ഇങ്ങനെ അവസാനിക്കാനിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദ്യം ഓർമ്മ ഉണ്ടോ? ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ഷമീമിന് ഉത്തരം ഉണ്ടോ?
3: ലൈസൻസ് ഇല്ലാത്ത
0: ഡ്രൈവർ.
3: ഉത്തരം ഓല് പറയട്ടെ.
0: ഓല് പറഞ്ഞിട്ടില്ല, അതാണ് ഇപ്പൊ പ്രശ്നം. ഓല് പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടില്ല. ലൈസൻസ്, അതെ പറയാം. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. സ്ക്രൂഡ്രൈവർ.
2: സ്ക്രൂഡ്രൈവർ.
0: സ്ക്രൂ ഡ്രൈവർ അല്ലെ? സ്ക്രൂ ഡ്രൈവർ. ലൈസൻസ് ഇല്ല, കുസൃതിയാണ്. ചിലപ്പോ അല്ല ഇതേ, ഇപ്പൊ വേറെ ഉത്തരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ഇപ്പോ ഈ ഓട്ടോ കൺട്രോൾ ആയിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ട്.
1: കുസൃതി ചോദ്യം ഇല്ലാത്ത സൈക്കിളൊക്കെ എടുക്കും.
3: അല്ല ഇത് ആ ചോദ്യത്തിന്റെ എടുക്കണം.
0: അതാണ് പക്ഷെ ആളുകൾ ചിന്തിക്കും ഇങ്ങനെയൊക്കെ. ഓട്ടോമാറ്റിക് ആയി പോകുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചിന്തിക്കൂടെ. അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് നേരത്തെ ചോദ്യം പറഞ്ഞ സമയത്ത് ഇരുട്ട്, ഡ്രീം അല്ലെ ഒക്കെ വന്നു. ഏതായാലും ഒരുപാട് ആളുകൾക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കി. കുറച്ച് സമയം നമ്മളൊന്ന് കട്ടായ സമയത്ത് കുറെ ആൾക്ക് ഇന്നത്തെ മൊത്തം കൊളായി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അത് ഖദറല്ല, അത് ചില വിഷയങ്ങളാണ്. ആയിക്കോട്ടെ, ഏതായാലും ഉത്തരം നമ്മൾ പറഞ്ഞതിന് ശേഷം ചില ആൾക്കാർക്ക് സ്ക്രൂ ഡ്രൈവർ നിന്ന് അപ്പൊ കത്തി. അപ്പൊ ഒരു സ്ക്രൂ ഡ്രൈവർ നിന്ന് അയക്കുന്നുണ്ട്. അമീർത്തി എടുത്തനാട്ടിൽ പറയുന്നുണ്ട്, പ്രതികരിക്കാൻ കഴിവും പ്രാപ്തിയും ഉള്ളപ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് ഏറ്റവും ശക്തൻ. ഭയങ്കര പോവാൻ്റെ അതിനുള്ള മസിൽ പവറും എല്ലാം ഉണ്ട്, അധികാരം ഒക്കെ ഉണ്ട്. ആര് സമയത്തും വന്നതിനെ അല്ലേ വന്ന് ആ വിട്ടുവീഴ്ച കൊടുക്കുക. അത് ഭയങ്കര ശക്തനുമാണ് കേട്ടോ. സുബാനല്ല, അത് ആ ഈമാന്റെ
3: പൂർണ്ണമായൊക്കെ അതിനൊക്കെ വെക്കുള്ളൂ. പല മനുഷ്യന്മാരും എന്ത് ചെയ്താലും മറ്റൊരു വിട്ടുവീഴ്ച കൊടുക്കാതെ
0: സഫിയ എടപ്പാൾ പറയുന്നുണ്ട്, മാഷാല്ല മോൻ നല്ലൊരു ഹദീസ് പറഞ്ഞു, ബാർക്കല്ലാ ഫീക്കും. നേരത്തെ എന്റെ ഹദീസില് ചില ആളുകളെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. അതായത് നമ്മള് ഞാൻ പറഞ്ഞില്ലേ, അതായത് 55 സലാം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെ അവർക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ, അത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, പോസിറ്റീവ് പോയിന്റ് ആണ്.
1: അതെ,
0: റേഡിയോ തിരക്കാണ്, മനുഷ്യന്മാര് ഈവനിങ് ആണ് സമയം, നല്ല തിരക്കുള്ള ടൈമാണ്. പക്ഷെ അവര് സലാം പറഞ്ഞിട്ട് വരും. അങ്ങനെ രണ്ടു മൂന്ന് ആൾക്കാർ സലാം പറഞ്ഞു, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അബൂബക്കർ സുലൈമാൻ സലാം പറഞ്ഞു, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏതായാലും ഇന്നൊരു ചോദ്യം കൂടി കാണാൻ പറ്റും. അപ്പൊ ആ ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇതിന് ഉത്തരം നമുക്ക് എന്താക്കാം അടുത്ത ഈവൻ ലൈവിൽ പറയും ചെയ്യാം. 7 മലകളുടെ നാട് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? 7 മലകളുടെ നാട് എന്നറിയപ്പെടുന്ന ഉത്തരം ഏതാണ്? സോ എന്ന് പറയുന്ന നഗരം, 7 മലകളുടെ നാട് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്
2: ചോദ്യം?
0: ഇത് ഉസർദിയാണെന്നാണ് തോന്നണത്. ഉസർദി ചോദ്യാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എന്തായാലും അറിയുന്ന ആളുകൾ എന്താക്കട്ടെ, ആയിക്കട്ടെ, കുസൃതിയാണോ ഇല്ലെന്ന് നമുക്ക് എന്താക്കാ അറിയാം. ഉത്തരം ഉണ്ട് ഇതില്, പക്ഷെ എന്താ ഓഡിയൻസ് ബാക്കിയുള്ളവർ എന്താക്കട്ടെ, ഉത്തരം ആയിക്കട്ടെ. 7 മലകളുള്ള ഒരു നഗരം, അതേതാണെന്നുള്ളതാണ് ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഉത്തരങ്ങൾ ചിലപ്പോൾ നമ്മൾ ചിരി വരും. ഇടുക്കി ഉണ്ട്, ഏഴിമല ഉണ്ട്, കണ്ണൂർ ഉണ്ട്, ഒരു നഗരം. പിന്നെ നമ്മളെ സഫിയാക്കെ തിരുവരങ്ങാടി അറിയണ്ട, അസ്സലാം വലൈക്കും. കുറെ സമയം ഒന്നും കേട്ടില്ല, അതിനിടയ്ക്ക് സെൻസസ് എടുക്കാൻ ആള് വന്നു. സെൻസസിന്റെ ടൈമാണ്, സെൻസസിന്റെ സമയം, അതിന്റെ ഓൺലൈനിൽ ചെയ്യുന്ന ടൈം കഴിഞ്ഞു, ഇപ്പൊ വീട്ടിൽ കൂടെ വന്നിട്ട് സെൻസസ് എടുക്കുന്ന ടൈമാണ്. ഏതായാലും കണ്ണൂര് വന്നു, ഏഴിമല വന്നു, ഇടുക്കി വന്നു. ഞാൻ എനിക്ക് തോന്നണേ നമ്മള് ഇന്ത്യ വിട്ടൊന്ന് പോയോക്ക, അവിടെ ഇടയിൽ ഉണ്ടാവുകയാണ് ഉത്തരം പറഞ്ഞാലേ ഹൈറാവും. നമ്മളെ ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്ന ഉത്തരം ഇന്ത്യ വിട്ടിട്ടുള്ളതാണെന്ന് എന്താക്കാം ഓർമ്മപ്പെടുത്താം. അപ്പോ ഉത്തരം വരുന്നുണ്ട്, മക്ക വന്നിട്ടുണ്ട്,
3: മക്ക.
0: പിന്നെ വേറെ ഉത്തരം വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോ ശരിക്കും എന്താണ് ഷമി ഉത്തരം?
3: എന്താണ് ഉത്തരം?
0: ഉത്തരം ഇവിടെ നമ്മളെ ചോദ്യകർത്താവായിട്ടുള്ള അമീർ ടി എടത്തൻ നാട്ടുകര പറഞ്ഞിട്ടുള്ള ചോദ്യമാണ്. അതിന്റെ ഉത്തരം റോമാണ്, ഇറ്റലി. ചെറിയ എന്തോ അല്ലേ പ്രശ്നമുണ്ട് ആ ഒരു ഉത്തരത്തിന്. ജോർദാനാണ്,
3: നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്നത് ജോർദാനാണ്.
0: ജോർദാനാണ് ഈ ആ അമീർ ടി എടത്തൻ നാട്ടുകര കുസൃതി ചോദ്യമാണോ, ഇനി അതിലെന്തെങ്കിലും ഉണ്ടോന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ട് ചോദിച്ചത് അല്ലേ. അപ്പോൾ ജോർദാനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇൻഷാല്ലാ നമ്മുടെ ഈവനിലെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇന്ന് ഒരുപാട് അറിവുകൾ നമ്മൾ പഠിച്ചു. സാരോപദേശമാവട്ടെ, പാഠക്കുറിപ്പാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ എന്തായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇതിലൊരുപാട് ആളുകൾ വീണ്ടും റോം റോം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഫൗസിയ, മമ്മൂ, സഫിയ എടപ്പാളും ഇവരൊക്കെ റോം എന്ന് പറയുന്നുണ്ട്. ആ ജനറൽ നോളജ് ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു റേഡിയോയിൽ ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും ഗൂഗിൾ അമ്മാവൻ പറയുന്നത് നേരെ വിപരീതമാണ് അല്ലേ. ജോർദാൻ എന്നുള്ള ഉത്തരമാണ് ഗൂഗിൾ അമ്മാവൻ പറഞ്ഞിട്ടുള്ളത്. അതായാലും ഇൻഷാല്ലാ കൂടുതൽ പഠിക്കാം. ഏതായാലും ഇന്നത്തെ ഈവനിൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം നിങ്ങളോടൊപ്പം ഞാൻ അനൂസ് മഞ്ചേരി, അതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള
1: മിഷാൽ,
0: ഓക്കെ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഈവൻ ലൈവിൽ വീണ്ടും ഒരുമിച്ച് കാണാം. ഒരുപാട് പ്രാർത്ഥനകളുമായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

അന്തിമപ്രവാചകന്റെ അന്തിമോപദേശം ഇമ്പമാർന്ന വരികളിലൂടെ. ഗാനരചന ഇ കെ എമ്പന്നൂർ. ഗാനം അന്ത്യപ്രവാചകൻ യാത്ര പറഞ്ഞപ്പോൾ. ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ അടുത്ത പരിപാടി ഓർമ്മ. ബഹുമാനനായ മർഹൂം ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങളാണ് നാം കേൾക്കുന്നത്. തിരുരങ്ങാടിയുടെ ചരിത്ര പ്രാധാന്യം അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ, ജാബിർ ടി കെ.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. മലബാർ ഖലാപത്തിൻ്റെ വീരനായകൻ ആലി മുസ്ലിയാരെ സ്മരിക്കാതെ തിരൂരങ്ങാടിക്ക് ഒരു ചരിത്രമുണ്ടോ? മതവിദ്യാഭ്യാസത്തെ ഓത്തുപുരകളിലെ അപരിഷ്കൃത ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ന് കാണുന്ന കോളേജ് നിലവാരത്തിലേക്ക് വളർത്തി ഉയർത്താൻ അടിത്തറ പണിത പരിവർത്തന നായകൻ മൗലാന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും തിരൂരങ്ങാടിയുടെ അരുമ സന്തതി തന്നെ. പ്രസിദ്ധമായ വായക്കാട് ദാറുലുലു മദ്രസയിൽ നിന്ന് മൗലാനയുടെ ശിഷ്യത്വത്തിൽ വിജ്ഞാനം നേടിയ കുട്ടികളാണ് കേരള മുസ്ലിം നവോത്ഥാന സമരങ്ങളുടെ ചുക്കാനികളായി പിന്നീട് ശോഭിച്ചത്. കെ എ മൗലവി, ഇ കെ മൗലവി, പി കെ മൂസ മൗലവി, ഇ മൊയ്തു മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി തുടങ്ങിയ മഹാപ്രതിഭകൾ മൗലാന ചാലിലകത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനികളായിരുന്നു. മൗലാനയുടെ അരുമശിഷ്യനും എഴുത്തുകാരനുമായി തീർന്ന തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്നീട് കാത്തിബ് അഥവാ എഴുത്തുകാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. മാത്രവുമല്ല ഗുരുനാഥൻ്റെ ജാമാതാവുമായി. കാത്തിബിൻ്റെ ആദ്യ ഇംഗ്ലീഷ് അക്ഷരവും സ്വന്തം പേരിൻ്റെ തുടക്കവും കൂട്ടിച്ചേർത്ത് സുഹൃത്തുക്കൾ നൽകിയ കെ എം മൗലവി എന്ന പേരിലാണ് അദ്ദേഹം പിൽക്കാലത്ത് പ്രസിദ്ധനായത്. പിന്നീട് നേതാക്കളുടെ നേതാവായി, പണ്ഡിതന്മാരുടെ ഗുരുവായും വിനീതനായ മാതൃകാപുരുഷനായും ചരിത്ര താളുകളിൽ തിളങ്ങുന്ന മുദ്രയായി. തിരൂരങ്ങാടിയുടെ മണൽത്തരികളുടെ മർമ്മരത്തിൽ അരിഞ്ഞു ചേർന്ന ശബ്ദമായി. മഹാനായ സി എച്ചിൻ്റെ വാക്കുകൾ വീണ്ടും കടമെടുക്കേണ്ടി വരും. സി എച്ച് എഴുതി, സഊദാബാദിൽ കല്ലിലും കുമ്മായത്തിലും കെട്ടിയുയർത്തപ്പെട്ട ആ കെട്ടിട സമൂഹങ്ങൾക്കുള്ളിൽ ഒരു വൃദ്ധന്റെ ആത്മാർത്ഥത അള്ളിപ്പിടിച്ചുകിടക്കുന്നുണ്ട്. ആ വയോവൃദ്ധന്, ജ്ഞാനവൃദ്ധന് കെ എം മൗലവിക്ക് ഉള്ള ഏറ്റവും വലിയ സ്മാരകവും അതുതന്നെയാണ്. ചരിത്രസമ്പുഷ്ടമായ തിരൂരങ്ങാടിയുടെ വക്കുവരമ്പുകളിൽ കൊത്തിപ്പെറുക്കി നടന്നു ഈ സാധുവായ ഞാനും. കെ എം മൗലവിയിൽ നിന്നും വീണുകിട്ടുന്നതോ ഔദാര്യപൂർവം ഇട്ടുതരുന്നതോ ആയ നെന്മണികൾ മുത്തുമണികളായി ഹൃദയാന്തരങ്ങളിലേക്ക് കയറ്റി മഹാരഥന്മാരായ മാതൃകായോഗ്യരുടെ മണം പിടിച്ച് പിച്ചവെച്ച് നടന്നു കയറിയ ഈയുള്ളവനെ തനിയെ വിട്ടേച്ച് അവരൊക്കെയും പോയി. മഹാകവിയും എന്റെ മാന്യ സുഹൃത്തുമായ ടി ഒബൈദ് സാഹിബിൻ്റെ രണ്ടു വരികൾ കൊണ്ട് വികാരഭവ്യമായി വിറക്കുന്ന ഹൃദയത്തോടെ അവരെ ഞാൻ സ്മരിക്കട്ടെ. ആവോളമീ മഞ്ഞിലെ ധർമ്മങ്ങൾ നിറവേറ്റിയ വഴിക്ക് ഞങ്ങളും പിന്നാലെ വരുന്നല്ലോ. ഈ വരികൾക്ക് ജീവൻ നൽകിയ ഉബൈദ് സാഹിബും ജീവൻ വെടിഞ്ഞ് അവർക്ക് പിന്നാലെ പോയി. ഉബൈദ് സാഹിബിനെ രണ്ടു വരികൾ കൊണ്ട് തലോടാതെ പേന മുന്നോട്ടു പോകാൻ കൂട്ടാക്കുന്നില്ല. ഭാവനകളുടെ ചിറകിലേറി ആ യഥാർത്ഥത്തിൻ്റെ പുകമറകളിലേക്ക് പറന്നുയർന്നു പോകുന്ന കേവലം കവിയായിരുന്നില്ല എന്റെ ആദരണീയ സുഹൃത്ത്. പ്രസിദ്ധ സാഹിത്യ നിരൂപകനായ എം കൃഷ്ണൻ നായർ കലാകൗമുദി വാരികയിൽ എഴുതിയ ഒരു വരി സുഹൃത്ത് എനിക്ക് കാണിച്ചു തന്നു. കവികൾ കള്ളത്തെ സത്യമെന്ന് നമുക്ക് തോന്നുന്ന മട്ടിൽ ആവിഷ്കരിക്കുന്നവരാണ്. കവികളാകട്ടെ ദുർമാർഗികൾ അവരെ പിന്തുടരുന്നത്. എല്ലാ താഴ്വരകളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരായി അവരെ നിനക്കു കാണാം. അവർ പ്രവർത്തിക്കാത്തതു പറയുന്നവരാണ് നിശ്ചയം. സൂറത്തു ശുഅറ 224 മുതൽ 226 വരെയുള്ള വചനങ്ങൾ. ഈ വചനം പെട്ടെന്ന് ഓർമ്മ വന്നു. കൃഷ്ണൻ നായരുടെ വിശേഷണം ഞാൻ ഓർമ്മയിൽ കോറിയിട്ടു. എന്നാൽ അനുഭവത്തിൽ ടി ഉബൈദ് എന്ന കവി പുങ്കവൻ സന്മാർഗികൾക്ക് സ്നേഹിക്കാൻ കൊള്ളുന്നവനായിരുന്നു. കള്ളത്തെ ഉബൈദ് സാഹിബ് സത്യമാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. വിജ്ഞാനത്തിൻ്റെ യഥാർത്ഥതയിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് അന്വേഷണ യാത്ര നടത്തിയിരുന്നു. എൻ്റെ ഒരു അനുഭവം പറയാം.
3: 1974 ആയിരിക്കണം. എൻ്റെ സെൽസിബിയൽ മാസികയെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം എനിക്കൊരു കത്തയച്ചു. അതിൽ മറക്കാൻ ഇന്നും കഴിയാത്ത ഒരു വിഷയം അദ്ദേഹം തെറ്റിപ്പെടുത്തിയിരിക്കുന്നു. ഈസാനബി അലിഹിസ്സലാം മരിച്ചുപോയി എന്ന അഹമ്മദിയാക്കളുടെ ജൽപ്പനത്തെ ഭൗതികശാസ്ത്രത്തിൻ്റെ കണക്കുകൾ തന്നെ ഗണ്ണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം അതിലേക്ക് ചൂണ്ടുപലകയായി ഒരു കാര്യം എന്റെ ശ്രദ്ധയിലേക്കിട്ടു. മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവിയുടെ ഖുർആൻ പരിഭാഷക്ക് റിട്ടയർഡ് എഞ്ചിനീയർ എ എം ഉസ്മാൻ സാഹിബ് പൊന്നാനി പ്രൗഢഗംഭീരമായ ഒരു മുഖവുര രചിച്ചിട്ടുണ്ട്. ആ പരിഭാഷക്ക് ശോഭയേറ്റാൻ കാരണമായ ഒരു വിജ്ഞാന ഭണ്ഡാരമാണ് ആ മുഖവുര. സമയക്കുറവ് മൂലം എനിക്കത് വായിക്കാൻ സാധ്യമാകാതെ പോയത് വൻ നഷ്ടമായി ശേഷിക്കുമായിരുന്നു എന്ന സത്യം ഞാൻ അറിഞ്ഞത് ഉബൈദ് സാഹിബിന്റെ വാക്കുകളിലൂടെയായിരുന്നു. ഈസാ നബി അലൈഹി സ്ലാം ആകാശത്തിന്റെ വാതിലുകൾക്കപ്പുറത്ത് ജഡത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നുവെന്ന വിശ്വാസം ആധുനിക സയൻസിന്റെ അനിഷേധ്യമായ കണക്കുകൾ നിരത്തി ഉസ്മാൻ സാഹിബ് സമർപ്പിക്കുന്നുണ്ടെന്ന്, വിശിഷ്ടമായ വസ്തുത ആ മുഖവിലയിൽ ഉണ്ടെന്ന് ഉബൈദ് സാഹിബാണ് എനിക്ക് വിവരം തന്നത്. തിരക്കുകളുടെ ചുഴിയിൽ കറങ്ങുന്ന ഘട്ടമായിരുന്നിട്ടും ഞാൻ സമയം കിണഞ്ഞ് കണ്ടെത്തി ഉസ്മാൻ സാഹിബിന്റെ ആ മുഖവിര പരിശോധിച്ചു. രണ്ട് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. എ എം ഉസ്മാൻ സാഹിബിന്റെ അഗാധമായ അറിവ്, ഉബൈദ് സാഹിബിന്റെ യഥാർത്ഥ അറിവ് നേടാനുള്ള തൃഷ്ണ, അത് എന്നെപ്പോലുള്ളവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാനുള്ള അഭിവാഞ്ച, ഭാവനകളെ ഇസ്ലാമിക ചിന്തയുടെ പരിധി ലംഘിക്കാൻ വിട്ടുകൊടുക്കാത്ത യഥാർത്ഥ കവിയായിരുന്നു ടി ഉബൈദ്. കൂട്ടത്തിൽ പറയട്ടെ, മുട്ടാണിശ്ശേരി മൗലവിയുടെ ഖുർആൻ പരിഭാഷ രണ്ടാം പതിപ്പ് പുറത്തിറങ്ങിയപ്പോൾ ഉസ്മാൻ സാഹിബിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശം വിതറുന്ന ആ മുഖവുര ഒഴിവാക്കപ്പെട്ടു. ഇതിന്റെ പിന്നിലെ ചേതോവികാരം അത്യന്തം ദുരൂഹമായിരിക്കുന്നു. സിംഹാസനത്തിന് ശോഭ നൽകാൻ പതിച്ച രത്നം മോഷ്ടിക്കപ്പെട്ടതുപോലെ. തിരൂരങ്ങാടിയാണ് നമ്മുടെ ചർച്ചാവിഷയം. ഓർമ്മകൾ ചിലപ്പോൾ ചിതറും. വഴിക്കുവഴി എന്ന ക്രമം നിഷ്കർഷമായി പാലിക്കാൻ കഴിയാതെ വരുന്നത് ഓർമ്മകളിൽ ഓളം വെട്ടുന്ന വിചാരങ്ങൾക്കുമേൽ വികാരം പലപ്പോഴും ആധിപത്യം വാഴുമ്പോഴാണ്. ഉബൈദ് സാഹിബും ഉസ്മാൻ സാഹിബുമാണ് വികാരത്തിന്റെ വേലിയേറ്റമായി എന്നെ കുരുക്കിയത്. തിരൂരങ്ങാടി തറമ്മൽ പള്ളിയുടെ മിമ്പറാണ് എന്നെ ഒരു ഖതീബായി രൂപപ്പെടുത്തിയത്. ഖുത്ബയുടെ പരിശീലനം യഥാർത്ഥ മുറക്ക് കെ എം മൗലവിയുടെ ശ്രദ്ധയിൽ അവിടെ നിന്നാണ് നേടിയത്. തറമ്മൽ പള്ളിയിൽ ജുമാ തുടങ്ങിയ സാഹചര്യം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. 1943 ആരംഭം. തിരൂരങ്ങാടി യത്തീംഖാന അന്ന് തുടങ്ങിയിട്ടില്ല. പള്ളിയിൽ ജുമാ തുടങ്ങണമെന്ന അഭിപ്രായം ഉടലെടുത്തു. അത് ബലപ്പെട്ടു. അങ്ങനെ കൂടിയാലോചിച്ചു. ചട്ടപ്രകാരം വലിയ ജുമാഅത്ത് പള്ളിയിലെ കാളിയുടെ അനുവാദം ലഭിക്കണം. കുറേ ആളുകൾ ഒപ്പുവെച്ച് ഒരു പൊതു അപേക്ഷ കാളിക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു. ഒപ്പുശേഖരണം ഏതാണ്ട് പൂർത്തിയായി. അപ്പോഴാണ് കെ എം സീതി സാഹിബിന്റെ സെക്രട്ടറിയും ഡോക്ടർ ആരിഫയുടെ പിതാവുമായ വലിയാട്ട് മുഹമ്മദ് സാഹിബ് സ്ഥലത്തെത്തിയത്. അപേക്ഷയിൽ ഒപ്പുവെക്കാൻ അദ്ദേഹത്തെയും ക്ഷണിച്ചു. പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. മാത്രമല്ല ആ അപേക്ഷ കൊടുക്കരുതെന്ന് വിലക്കി. ഈ അപേക്ഷ മൂലം കാളിയുടെ സ്ഥാനം അംഗീകരിക്കലാണ് ഫലത്തിലുണ്ടാവുക. ഇത് ആദർശ പ്രചാരണ രംഗത്ത് പല പ്രശ്നങ്ങൾക്കുമിടയാക്കും. അതുകൊണ്ട് ഈ കാളി സ്ഥാനം നാം അംഗീകരിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യം തൽക്കാലം പരസ്യപ്പെടുത്താതിരിക്കുകയും സന്ദർഭം വരുമ്പോൾ വെളിപ്പെടുത്തുകയും ചെയ്യാം. ഈ അപേക്ഷ ബുദ്ധിപൂർവമല്ലെന്ന മുഹമ്മദ് സാഹിബിന്റെ ഉപദേശം എല്ലാവരും അംഗീകരിച്ചു. അപേക്ഷ നൽകിയില്ല. ജുമാ തുടങ്ങുകയും ചെയ്തു. ആദ്യത്തെ ഖുത്ബ കെ എം മൗലവി സാഹിബ് നിർവഹിച്ചു. പിന്നീട് എളിയവനായ ഞാൻ ഖുത്ബ നടത്തിപ്പോന്നു. കുറേ നാൾ ഇത് തുടർന്നു. കെ എം മൗലവി അടക്കമുള്ള പണ്ഡിത പ്രഗത്ഭരുടെ സാന്നിധ്യവും ഉപദേശവും എനിക്ക് നല്ല വളമായിരുന്നു. ഇവിടെ നിന്നാണ് കോഴിക്കോട് പട്ടാളപ്പള്ളിയിലെ മലയാള ഖുത്ബയുടെ ഒന്നാമത്തെ ചുമതലക്കാരനായി ഈയുള്ളവൻ നിയോഗിക്കപ്പെട്ടത്. തിരൂരങ്ങാടിയും ഞാനുമായുള്ള ആത്മബന്ധം, അതിലെ ഓർമ്മകളുടെ ചുരുളഴിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ ഗ്രന്ഥം തന്നെ രചിക്കേണ്ടി വരും. എന്റെ ജീവിതാനുഭവങ്ങളിലെ അത്യപൂർവവും ആഹ്ലാദ നിബദ്ധവുമായ രണ്ട് തീയതികൾ മങ്ങിത്തുടങ്ങിയ എന്റെ ഓർമ്മകൾക്കിടയിൽ പ്രശോഭിച്ചു നിൽക്കുന്നു. 1943 December 10-11 ദിനങ്ങൾ. ആദ്യത്തേത് ഞാൻ വിവാഹിതനായ ദിവസം. ഇണയെത്തേടുന്ന മനസ്സിന്റെ ദാഹവും അതിന്റെ മോഹവും മനുഷ്യപ്രകൃതിയുടെ അനിവാര്യ ഘടകമാണല്ലോ. ലൈംഗിക വികാരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു മനുഷ്യരിൽ സന്നിവേശിപ്പിച്ച ഈ ദാഹമോഹങ്ങൾ അനുവദനീയമായ വഴിയിലൂടെ സാധ്യമാക്കുകയാണ് സദാചാരം എന്ന പ്രയോഗത്തിന്റെ കഴമ്പ്. ധാർമ്മിക ബോധമുള്ള ഒരു യുവാവിന് തന്റെ ആത്മവികാരങ്ങൾ നിയന്ത്രിച്ചു നിർത്തി മാന്യമായ നിലയിൽ ഇണയെത്തേടി സന്തോഷവും സമാധാനവും കൈവരിക്കാൻ വെമ്പുന്ന ആ ദിനം വന്നണയുമ്പോൾ ലഭിക്കുന്ന ഹൃദയാഹ്ലാദം കവിഭാവനകൾക്ക് പോലും വർണ്ണിച്ചൊതുക്കാൻ കഴിയുന്നതല്ല. സൃഷ്ടാവ് മനുഷ്യരിൽ നിക്ഷേപിച്ച ഈ പ്രകൃതിയെ തല്ലിക്കെടുത്തി ബ്രഹ്മചര്യത്തിലൂടെ ആത്മീയ പരിശുദ്ധി പരത്താൻ ഉപദേശിക്കുന്ന മതചിന്ത പ്രകൃതിവിരുദ്ധമാണ്, സംസ്കാരത്തിന്റെ ലംഘനമാണ്. വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ബ്രഹ്മചര്യം അവർ കൃത്രിമമായി രൂപപ്പെടുത്തിയതാണ്, നാം അവർക്ക് അത് നിയമമാക്കിയിട്ടില്ല. എന്നിട്ട് അവരത് പാലിക്കേണ്ട മുറപ്രകാരം പാലിച്ചതുമില്ല.
2: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കാം.
1: അവതരിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ ടി കെ.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ, തക്കാളിപ്പനി, അവതരിപ്പിക്കുന്നു ഡോക്ടർ സാദിഖ് തിരൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. തക്കാളിപ്പനി ഈ കുട്ടികൾക്കിടയിലൊക്കെ കണ്ടുവരുന്ന ഒരു പനിയാണ് തക്കാളിപ്പനി. കുട്ടികളുടെ കൈകളിൽ ദേഹത്തൊക്കെ തക്കാളി പോലെ ഉള്ള ഒരു കുരുക്കളുണ്ടായി വരിക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചുവന്ന പാടുകളുണ്ടായി വരുന്ന ഒരു അസുഖമാണ്. ഇതൊരു വൈറൽ അസുഖമാണ്, വൈറസ് ആകുന്നു ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരിലേക്ക് പകരാനും സാധ്യതയുള്ള ഒരു അസുഖമാണ്. പൊന്തുന്നതിന് മുമ്പായി കൊണ്ട് ശക്തമായ ഒരു പനി നമുക്ക് കാണാം. റാഷസ് വരുന്നതിന് മുമ്പുള്ള ഈ പനി പലപ്പോഴും ഇത് എന്ത് പനിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. പനി വന്നു കഴിഞ്ഞ് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള റാഷുകൾ പൊന്തുന്നുണ്ടാവുക. ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവും, നിർജ്ജലീകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളമായിക്കൊണ്ട് കുടിപ്പിക്കണം. ജലാംശം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു അസുഖം ഉണ്ടാക്കുന്നത് കോക്സാക്കി വൈറസിൽപ്പെട്ട കോക്സാക്കി വൈറസ് A16 ആണ് ഈ ഒരു തക്കാളിപ്പനി ഉണ്ടാക്കുന്നത്. ഹാൻഡ് ഫുഡ് മൗത്ത് ഡിസീസിൽപ്പെട്ട അതിൻ്റെ ഒരു വകഭേദം തന്നെയാണ് ഈ തക്കാളിപ്പനിക്ക് കാരണമായ വൈറസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് നമുക്കറിയാം, ഇത് കുട്ടികളിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പകരുന്നത് കൊണ്ട് തന്നെ രോഗബാധിതരായ കുട്ടികളുടെ സ്പർശനത്തിലൂടെയും അവരുപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, കളിപ്പാട്ടങ്ങൾ ഇതിലൂടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ പകരാം. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ ഡെങ്കിപ്പനിയോ ചിക്കൻഗുനിയോ ഒക്കെ ബാധിച്ച കുട്ടികളിലാണെങ്കിൽ അതിന് ശേഷമായിക്കൊണ്ട് ആഫ്റ്റർ എഫക്റ്റ് പോലെ ഇത്തരത്തിലുള്ള തക്കാളിപ്പനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൃത്യമായ ലക്ഷണങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഏത് പനിയാണെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വയം ചികിത്സ നമ്മൾ ഒഴിവാക്കണം. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ചുവന്ന കുമിളകൾ, തക്കാളി പോലെയുള്ള തിണർപ്പും കുമിളകളും ചർമ്മത്തിൽ പ്രത്യക്ഷപ്പെടുക, ഉയർന്ന പനിയുണ്ടാകാം, നിർജ്ജലീകരണം ഉണ്ടാകും, ശരീരത്തിലെ ജലാംശം കുറയുന്നു, കടുത്ത ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടും, കൈകാലുകളിലെ വേദന, കൈകളിലും കാലുകളിലും വേദനയും തടിപ്പും ഉണ്ടാകും. അതോടൊപ്പം ചില ആളുകൾ വയറുവേദന, ഛർദി, ചുമ, ജലദോഷമൊക്കെ ഇതോടൊപ്പം തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കുട്ടികളിൽ മാത്രമല്ല പ്രായമായ ആളുകൾക്ക്, അവർക്കും ഇത് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് അവർക്കും ഇത് പകരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, തക്കാളിപ്പനി. വിഷയം അവതരിപ്പിച്ചത് ഡോക്ടർ സാദിഖ് തിരൂർ.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞു പോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മിൽ നിന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിലിനി ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്, ഇത് നടപ്പിലാക്കിയാലുണ്ടാവുന്ന അപകടങ്ങൾ. അവതരിപ്പിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, തന്നിഷ്ടങ്ങളെ, സ്വന്തം ദേഹേച്ഛകളെയെല്ലാം പിൻപറ്റാൻ പ്രഘോഷിക്കുന്ന, അതെല്ലാം തങ്ങളുടെ അവകാശമാണ് എന്ന് പറഞ്ഞ് പൊതുമധ്യത്തിൽ മാർച്ചുകൾ നടത്തുന്ന പുതിയൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങളാണ് ഈ സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്നും അത് തങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്നും ഇതെല്ലാം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നെല്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഇത്തരം ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളതും അത്തരം ആളുകളെ കരുതിയിരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് ലിബറലുകൾ എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടങ്ങളാണ് സമൂഹത്തിൽ നടപ്പാക്കപ്പെടേണ്ടത് എന്നെല്ലാം പറഞ്ഞ് മതങ്ങളെയെല്ലാം നിരസിച്ചുകൊണ്ട് നിയമങ്ങളെല്ലാം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന ആളുകൾ, അവർ പ്രധാനമായും മുന്നോട്ട് വെക്കാറുള്ള മൂന്ന് ആശയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് യു ഓൺലി ലിവ് വൺസ്, അഥവാ തങ്ങൾ ഒരു തവണയെ ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് അത് പൂർണ്ണമായും ഏറ്റവും ആസ്വാദ്യകരമായി ജീവിക്കുക എന്നതാണ് അവരുടെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തേത് മൈ ബോഡി മൈ റൈറ്റ്സ് എന്നെല്ലാം പറയുന്ന, മൈ ചോയ്സ് എന്നെല്ലാം പറയുന്ന, തങ്ങളുടെ ശരീരം എന്നത് തങ്ങളുടേതാണെന്നും അത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നും അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റാരും ചോദ്യം ചെയ്യേണ്ടതില്ല എന്നും സമൂഹത്തിൽ ആരും അത് ഓഡിറ്റ് ചെയ്യേണ്ടതില്ല എന്നും എല്ലാം പറയുന്ന മറ്റൊരു വാദമാണ് അവർക്കുള്ളത്. മൂന്നാമത്തേത് നോ റൂൾസ് റൂൾസ് ആർ ഫോർ ഫൂൾസ് എന്നെല്ലാം പറയുന്ന, നിയമങ്ങളൊന്നും വേണ്ട, നിയമ കെട്ടുപാടുകളെല്ലാം അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ് എന്നും മനുഷ്യൻ പാറിപ്പറക്കുന്ന പറവകളെ പോലെ മുന്നോട്ട് പോകട്ടെ എന്നെല്ലാം വാദിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യാറുള്ളത്. ഇവരുടെ വാദഗതികളിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു പുതിയ വാദഗതി നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ്
4: ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഇവർ നടത്തിയ ഒരു മാർച്ച് ഏറെ ചർച്ചയായതാണ്. അഥവാ LGBTQIA+ എന്നെല്ലാം പറഞ്ഞ് ഹോമോസെക്ഷലുകളാണ് എന്ന് പറഞ്ഞ് മഴവിൽ കൊടിയുടെ അലങ്കാരത്തിൻ്റെ പുറകിൽ ജെൻഡർ പൊളിറ്റിക്സ് കടത്തിക്കയറ്റാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തരം ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളുടെ ഇടയിൽ അവരുടെ വിദ്യാഭ്യാസത്തിനിടയിലെല്ലാം കടന്നു കയറുന്നു എന്നുള്ളത് നാം ഏറെ പേടിയോടുകൂടി കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം ആളുകളുടെ ജെൻഡർ സ്പെക്ട്രം എന്ന് പറയുന്ന മഴവില്ലഴകിൻ്റെ ഉള്ളിൽ അവർ തിരികിക്കയറ്റുന്ന ഇത്തരം അപകടം പിടിച്ച വാദങ്ങൾ ഒരിക്കലും സമൂഹത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത, അതല്ലെങ്കിൽ യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ലാത്ത, അപകടങ്ങൾ കൂടുതൽ സൃഷ്ടിക്കുന്ന, സമൂഹത്തെ ശിഥിലമാക്കുന്ന അത്തരം വാദഗതികളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ ഈ അടുത്ത് ഇന്ത്യയുടെ പരമോന്നത കോടതിയിൽ എത്തി ഹോമോസെക്ഷുവാലിറ്റി അഥവാ ഹോമോസെക്ഷുവലുകളായ ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള അനുമതി തേടിക്കൊണ്ട് അവർ എത്തുന്നുണ്ട്. അവർ ആ ഒരു സമയത്ത് മുന്നോട്ട് വെച്ച ചില വാദഗതികളുണ്ട്. ഇത് നാം കൃത്യമായി വിചാരണ ചെയ്യേണ്ട ഒന്നാണ്. ഇത്തരം ആളുകളെ എന്ത് വാദഗതിയുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, എന്ത് അറിവിൻ്റെ പിൻബലത്തോടു കൂടിയാണ് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി വിചാരണ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ കോടതിയിൽ മുന്നോട്ട് വെച്ച ചില വാദഗതികൾ നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ ചിന്തനീയമായ ചില തിരിച്ചറിവുകൾ ലഭിക്കുന്നുണ്ട്. ഒന്നാമതായി ഇത്തരം ആളുകൾ പറഞ്ഞത് ഇത് പുരോഗമനമാണ് എന്നുള്ളതാണ്. അഥവാ ഇത്തരം കാര്യങ്ങളിലൂടെ യഥാർത്ഥത്തിൽ സമൂഹം പുരോഗതി ആർജിക്കുക എന്നുള്ളതാണ്. അതിന് അവർ മുന്നോട്ട് വെച്ചത് ഇന്റർനാഷണൽ കോൺസെൻസസ് എന്ന, അഥവാ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും ഇത് പിൻപറ്റുന്നുണ്ട് എന്നെല്ലാമുള്ള വാദങ്ങളാണ്. അതിനവർ മുന്നോട്ട് വെച്ച വാദഗതിക്ക് യാതൊരു പിൻബലവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഗൂഗിളിൽ എത്ര രാജ്യങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നുണ്ട് എന്ന് നോക്കിയാൽ മാത്രം മതി. ഏകദേശം 34 രാജ്യങ്ങൾ മാത്രമാണ് ഇന്ന് ലോകത്ത് ഹോമോസെക്ഷലുകളെ അംഗീകരിക്കുന്നത്. അതുതന്നെ ഏറ്റവും അടുത്ത കാലത്ത് 2020-21 കാലഘട്ടത്തിലെല്ലാമാണ് അത്തരം ആളുകൾ അത്തരം രാജ്യങ്ങൾ ഇത് നടപ്പിലാക്കിയത്. വെറും 34 രാജ്യങ്ങളാണ് ഇത്തരം ആശയങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. അതുതന്നെ ലോകത്തെ 195 രാജ്യങ്ങളിലാണ് എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ കൂടുതലും യൂറോപ്യൻ രാജ്യങ്ങളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഇന്റർനാഷണൽ കോൺസെൻസസ് ആണ് എന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വലിയ സ്വീകാര്യത ഉണ്ട് എന്നെല്ലാം പറയുന്ന വാദഗതിക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ പലപ്പോഴും ഇത്തരം നിയമങ്ങളെ ലീഗലാക്കുന്ന രാജ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരം ലെജിസ്ലേഷൻ നടത്തുന്ന രാജ്യങ്ങളുടെ പ്രധാനമായ പ്രോസസ്സ് എന്നുള്ളത് പലപ്പോഴും കോടതി വഴിയോ അല്ലെങ്കിൽ പാർലമെൻറ് വഴിയോ പാസ്സാക്കുക എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്ന രാജ്യങ്ങളാണ് ഇതിൽ ബഹുഭൂരിപക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, പലപ്പോഴും പല രാജ്യങ്ങളും ഇതിൽ നിന്നും തിരിഞ്ഞു വന്നതായി, ഈ നിയമങ്ങൾ നടപ്പിലാക്കിയതിന് ശേഷം തിരിച്ചു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജപ്പാൻ എന്നത്. ജപ്പാനിൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുകയും പിന്നീട് ആ നിയമങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത്, ഇത്തരം ആളുകൾ വാദിക്കാറുള്ള ഒരു വാദം ഇത് അവകാശമാണ് എന്നുള്ളതാണ്, തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. ഇത് അവകാശമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം ആളുകൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ. വിദ്യാലയങ്ങളിൽ നമ്മുടെ മക്കൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇത് തിരികിക്കയറ്റാൻ ശ്രമിക്കുന്ന ഇവിടെയുള്ള എല്ലാ പുരോഗമനവാദികളും ലിബറലിസ്റ്റുകളും ഇതിന് മറുപടി പറഞ്ഞേ തീരുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം, ഇത്തരത്തിലുള്ള ഹോമോസെക്ഷലുകളായ ആളുകൾ സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും നമുക്ക് ഇത്ര ആളുകളിൽ ഒതുങ്ങി നിൽക്കുന്നതാണെന്ന് പറയാൻ സാധിക്കുകയില്ല. മറിച്ച് ഇതൊരു നോർമലാണ് എന്നുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിന് അടിസ്ഥാനമായിട്ടുള്ള റീപ്രൊഡക്ഷൻ എങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തേത്, ഇതുമായി ബന്ധപ്പെട്ട് പാശ്ചാത്യ ലോകത്ത് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടപ്പോൾ നടന്ന സോഷ്യൽ കോൺസിക്വൻസസ് എന്നുള്ളത്, സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് അത് ഏറെ അപകടം പിടിച്ചതാണ്. നമുക്ക് ചില കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത് അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കപ്പെട്ടപ്പോൾ എത്രത്തോളം വലിയ രോഗങ്ങളാണ് അവിടെ പടർന്നു പിടിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ അവിടെയും ഏറെ അപകടം പിടിച്ച ഒരു സാമൂഹികമായ അധപതനത്തിന് ഇത് കാരണമാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തേത്, ഫാമിലി സ്ട്രക്ചർ എന്ന, കുടുംബമെന്ന സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ യൂണിറ്റിനെ തകർക്കുക വഴി അത് സമൂഹത്തിനെ മുഴുവൻ തകർക്കുമെന്നത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിനെപ്പോലും നിരാകരിക്കുന്ന ആളുകൾ ഇതിനും ഉത്തരം പറയേണ്ടതുണ്ട്. നാലാമത്തേത്, ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന അഡോപ്ഷൻ എന്ന വഴിയിലൂടെ ഇത്തരം ആളുകൾ മക്കളെ വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള മക്കൾക്ക് ഉണ്ടാവുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങളെ, മാനസികമായും ശാരീരികമായും സാമൂഹികമായുമെല്ലാമുള്ള പ്രത്യാഘാതങ്ങളെ കൃത്യമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ പഠനങ്ങളെ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ വളർത്തുന്ന മക്കൾ സമൂഹത്തിൽ ഏറെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം കണക്കുകൾക്കും ഇവർ മറുപടി പറയേണ്ടതുണ്ട്. ഇതിന്റെ ഏറ്റവും അവസാനത്തെ വശം എന്നുള്ളത്, ലോകാരോഗ്യ സംഘടനയടക്കം പല സമയങ്ങളിലായിക്കൊണ്ട് പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ആളുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്തലാക്കാൻ പറയുമ്പോൾ, ഔദ്യോഗികമായി ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിക്കുമ്പോൾ അത്തരം ഹെൽത്ത് എമർജൻസികൾ നടക്കാൻ സാധ്യതയുള്ള അത്തരം ഹെൽത്ത് എമർജൻസികൾക്ക് കാരണമാവുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഇവർ ന്യായീകരിക്കുക? മൂന്നാമത്തേത്, ഇനി ഇത് ലീഗലാണ് എന്നതുകൊണ്ട് ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള വാദഗതിയുമായിട്ടാണ് അവർ മുന്നോട്ട് വരുന്നതെങ്കിൽ നാം ചോദിക്കുന്നത്, ഇവിടെ മദ്യം എന്നുള്ളത് ലീഗലാണ്, ഇവിടെ സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ മദ്യം വിൽക്കുന്നുണ്ട്, എന്നാൽ മദ്യം ശരിയാണ് എന്ന്, ലീഗലാണ് എന്നുള്ളത് കൊണ്ട് അത് ശരിയാണ് എന്ന്, ലഹരികൾ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലീഗലായതുകൊണ്ട് ഒരിക്കലും ഒരു കാര്യം ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനപ്പുറത്തേക്ക് ഇതിന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെയും അതിൻ്റെ ലക്ഷ്യങ്ങളെയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തേത്, കേരള പശ്ചാത്തലത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഏറെ ചർച്ചയായ ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, ജെൻഡർ ന്യൂട്രാലിറ്റി അഥവാ ജെൻഡർ യൂണിഫോം, ന്യൂട്രൽ യൂണിഫോം, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്നെല്ലാം പറഞ്ഞ വാദം. രണ്ടാമത്തേത്, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം തങ്ങളുടെ പോസ്റ്റുകളിൽ ഉന്നയിച്ച ഹെറ്ററോനോർമേറ്റീവ് ബേർഡൻ എന്നുള്ള, അഥവാ എതിർലിംഗ സ്വാഭാവികത എന്നുള്ളത് ഒരു ഭാരമാണ് എന്ന്, അത് സമൂഹത്തിനൊരു ഭാരമാണ് എന്നെല്ലാം പറയുന്ന വാദം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാമ്പസ് പരിസരങ്ങളിൽ, നമ്മുടെ വിദ്യാർത്ഥികൾ കയറി ചെല്ലുന്ന ക്യാമ്പസ് പരിസരങ്ങളിൽ തെറ്റായ അധാർമികമായ ലൈംഗിക അരാജകത്വത്തെ പരത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതോടൊപ്പം നമ്മുടെ പാഠ്യപദ്ധതിയിലടക്കം ഇത്തരം ജെൻഡർ സ്പെക്ട്രത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് ജെൻഡർ ഓഡിറ്റിംഗ് നടത്തണമെന്നും ജെൻഡർ സ്പെക്ട്രത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു നൽകണമെന്നും ഇത്തരം ആശയങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണെന്നും പറയുന്ന ആളുകൾ, അവർ കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഇത്തരം അപകടങ്ങളെ പാശ്ചാത്യ ലോകത്ത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ജെൻഡർ കൺഫ്യൂഷനിലേക്ക് എത്തുന്ന അപകടത്തിലേക്ക് പോകുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പഠിപ്പിക്കാൻ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമാണ്. അതിനും ഇവർ മറുപടി പറയേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും അവസാനത്തെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ എതിർക്കുമ്പോൾ ഹോമോഫോബികളാണെന്ന് പറഞ്ഞ് ചാപ്പ കുത്തുന്ന, അതല്ലെങ്കിൽ തങ്ങളെല്ലാം ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണെന്നെല്ലാം പറഞ്ഞ് സദാചാര ഗുണ്ടായുസമാണ് എന്നെല്ലാം പറയുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ സ്വകാര്യതയാണെങ്കിൽ, ഇത് പ്രൈവസിയാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിൽ, സെക്ഷൽ ലിബറേഷൻ തങ്ങളുടെ അജണ്ടയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഇവർ ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവർ വാദിക്കുന്ന പല കാരണങ്ങളും നമുക്ക് ചരിത്രത്തിൽ ഏറെ മുൻപ് തന്നെ കാണാൻ സാധിക്കും. പാശ്ചാത്യ ലോകത്ത് 50-60 വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കപ്പെട്ട സെക്ഷൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകങ്ങളിലും അന്ന് നടന്ന സംഭവ വികാസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട അലയൊളികൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ആളുകൾ 1989 രണ്ട് LGBT ആക്ടിവിസ്റ്റുകളായ ആളുകൾ രചിച്ച ആഫ്റ്റർ ദ ബോൾ, ഹൗ അമേരിക്ക വിൽ കോൺക്വർ ദ ഫിയർ ആൻഡ് ഹേറ്റഡ് ഓഫ് ഗേയ്സ് ഇൻ ദ 90s സ്ട്രാറ്റജിക് പ്ലാനിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അവർ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. 6 അജണ്ടകളിലൂടെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അജണ്ട എന്നുള്ളത്, ടോക്ക് അബൌട്ട് ഗേ ആസ് മച്ച് ആസ് പോസിബിൾ ഇൻ ദ പബ്ലിക് ആൻഡ് മേക്ക് ഇൻ മെയിൻ സ്ട്രീം എന്നുള്ളതാണ്. അഥവാ പൊതുമധ്യത്തിൽ ഗേകളെക്കുറിച്ച്, സ്വവർഗവാദികളെക്കുറിച്ചെല്ലാം വാദിക്കുക, അതിനെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ സിനിമകളിലൂടെ, വ്ളോഗർമാരിലൂടെ, ഇൻഫ്ലുവൻസേഴ്സിലൂടെ എല്ലാം ഇത്തരം വാദഗതികൾ സമൂഹത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർ കൃത്യമായി ഈ അജണ്ടയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തേത്, പോർട്രേ LGBT പീപ്പിൾ ആസ് ദ വിക്ടിംസ് ഓഫ് ഹെയ്റ്റ് എന്നുള്ളതാണ്. അഥവാ ഇരവാദം എന്ന് പറയുന്ന, വിക്ടിം കാർഡ് എന്ന് പറയുന്ന, ഇമോഷണലായി ആളുകളോട് ഇത്തരം ആളുകളുടെ ഇമോഷണലായ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ വിക്ടിമുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ന്യൂനപക്ഷമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വാദഗതികളാണ്. മൂന്നാമത്തേത്, മേക്ക് ദ ആക്ടിവിസ്റ്റ് സൂപ്പർ ഹീറോസ്, ഗിവ് ദം ദ ബ്രാൻഡ് ഓഫ് സിവിൽ റൈറ്റ് ഫൈറ്റേഴ്സ് എന്നുള്ളതാണ്. അഥവാ തങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പോരാളികളാണ് എന്ന് പറയുന്ന, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ് എന്ന് പറയുന്ന വാദഗതി സൃഷ്ടിക്കുക, അതുവഴി അവരെ ബ്രാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം വാദഗതികളുമായി മുന്നോട്ട് വരുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. അത്തരം ആളുകൾ യഥാർത്ഥത്തിൽ ഇത്തരം ആശയങ്ങളുടെ ആഴങ്ങൾ പഠിക്കാതെ, അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെയാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്ന പല വാദഗതികളും യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. വെറും ബ്രാൻഡിങ്ങിന് വേണ്ടി, തങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, വോട്ട് ബാങ്കിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ അവിടെയുണ്ട്. നാലാമത്തേത്, മീഡിയ ബ്രിങ് ക്യാരക്ടേഴ്സ് ഫ്രം LGBT കമ്മ്യൂണിറ്റി ടു മീഡിയ ആൻഡ് മേക്ക് ദം റെസ്പെക്റ്റഡ് എന്നുള്ളതാണ്. അഥവാ വളരെ പതിയെ ഇത്തരം ആളുകളെ പൊതുമധ്യത്തിൽ, മീഡിയയിൽ ആളുകൾ റിലാക്സ് ചെയ്തുകൊണ്ട് കാണുന്ന സോഷ്യൽ മീഡിയയിലും, അതോടൊപ്പം തന്നെ മീഡിയ രംഗത്തും

0: കരുതിയിരിക്കുവാനും ഇത്തരം കൃത്യമായ പ്രോപ്പഗണ്ടകളെ, ഇത്തരം കൃത്യമായ അജണ്ടകളെ നമ്മൾ കരുതിയിരിക്കുവാനും ഇതിനെ സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സമൂഹം അപകടത്തിലേക്ക് എത്തുമ്പോൾ തിരിഞ്ഞു നടക്കാൻ പറ്റാത്ത അത്ര ദൂരത്തേക്ക് നാം ചെന്നു കഴിഞ്ഞാൽ പിന്നീട് നാശം മാത്രം നമ്മുടെ പര്യവസാനമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേരും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാൻ, കാര്യങ്ങളെ പഠിച്ച് പുരോഗമനമെന്നും മഴവിലെന്നെല്ലാം പറഞ്ഞ്, മഴവിൽ കൊടി എന്നെല്ലാം പറഞ്ഞ് അലങ്കാരങ്ങൾ നൽകിക്കൊണ്ട് ഇത്തരം വാദഗതികൾ സമൂഹ മധ്യത്തിലെത്തുമ്പോൾ നമ്മുടെ മക്കൾക്കെല്ലാം കൃത്യമായി ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അവർ ചെല്ലുന്ന ക്യാമ്പസുകളിൽ അവരോട് കരുതിയിരിക്കാനുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം വാദഗതികളുടെ അപകടങ്ങളെ മനസ്സിലാക്കുവാനും ഇത് സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യുന്ന സദസ്സുകളെയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നാം ഇത്തരം ആളുകളെ കരുതിയിരിക്കേണ്ടതുണ്ട്, എതിർക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അഖൂലു ഖൗലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹി ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇത് നടപ്പിലാക്കിയാലുണ്ടാവുന്ന അപകടങ്ങളാണ് ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് ഷംജാസ് കെ അബ്ബാസ്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
4: പക്ഷേ ഇതൊരു സോഷ്യൽ മീഡിയയിലെ ഒരു സ്വതന്ത്രമായ ഒരു ബന്ധപ്പെടലായിക്കൊണ്ട് ഉയർന്നു വന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഇത്തരം ഒരു കേസൊക്കെ, ഇപ്പം ഈ ഒരു കേസിന് പശ്ചാത്തലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ ഫോളോവേഴ്സ് ഉള്ള വളരെ ഒരു മറ്റൊരു വ്യക്തിത്വം അല്ലേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സമയങ്ങളിലൊക്കെ ഇത്തരം കേസുകളൊക്കെ ഉണ്ടായി വരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ബന്ധപ്പെടലും കാര്യങ്ങളും കുറച്ചും കൂടി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു നെറ്റിക്വിറ്റി, ഒരു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവേണ്ട ഒരു ഒരു ഒരു സ്വഭാവ രൂപീകരണത്തിലുണ്ടാവേണ്ട കുറച്ച് പെരുമാറ്റ മര്യാദകൾ, അത് കുറച്ചും കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ?
5: സോഷ്യൽ മീഡിയയിലെ ഒരു സ്പേസ്, അത് ഉപയോഗിക്കുന്നതിലുള്ളൊരു സ്വാതന്ത്ര്യം, ഇതൊക്കെ തീർച്ചയായിട്ടും നിയമങ്ങളും സർക്കാരും ഒക്കെ ആയിട്ട് കൂടെ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണോ നിരീക്ഷണമാണോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും എന്തോ ഒരു ഈ അശ്ലീല ഇത് പോസ്റ്റ് ചെയ്തതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതിൽ കോടതി പറഞ്ഞ എന്താ വെച്ചാൽ അത് സ്റ്റേറ്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, അതിൽ തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നേരിട്ടും കേട്ട് എന്ത് ചെയ്യേണ്ട, അതുമായിട്ട് വരേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ സ്റ്റേറ്റിന് അതിന് അധികാരമുണ്ടെന്നുള്ളതാണ് മനസ്സിലാണ്ട്. എന്തായാലും ഈ പറയുന്ന സോഷ്യൽ മീഡിയകളെല്ലാം ചില പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ അവരുണ്ടാക്കിയിട്ടുള്ള എന്തിനാണ്, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സെല്ല് ചെയ്തിട്ട് ലാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് യഥാർത്ഥത്തിൽ അവർ സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണ് എനിക്കും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ നമ്മളുടേതായിട്ടുള്ളൊരു കണ്ടൻറ് ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കി അതിൽ വെക്കുമ്പോഴും അതിൻ്റെ ഒരു ലാഭവും ഈ പറയുന്ന നമുക്കും കിട്ടുന്നുണ്ട്, ഈ പറയുന്നതിൻ്റെ ക്രിയേറ്റേഴ്സിന് കിട്ടുന്നുണ്ട്. ഓണേഴ്സ്

0: അപ്പോൾ ഫലത്തിൽ ഇതൊരു വലിയൊരു നെറ്റ്വർക്കിനകത്തുള്ളൊരു കളിയാണ് നടക്കുന്നത്. ഇതിലാര് ആരെ നിയന്ത്രിക്കണം? ഇപ്പോൾ ആഡുകളൊക്കെ ഒരു ഭാഗത്തുണ്ട്, അതിൻ്റെ പരസ്യ വരുമാനങ്ങളുണ്ടാവും. എന്തായാലും ലോകത്തെല്ലായിടത്തും ചില ഈ സ്റ്റേറ്റുകളൊക്കെ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചോളവും ഇത്തരത്തിലുള്ള റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഐ ടി റൂൾ 2021 അനുസരിച്ച് തന്നെ ഇപ്പോൾ എല്ലാ ഈ മേജർ സോഷ്യൽ മീഡിയ ഇൻ്റർമീഡിയേറ്റേഴ്സും, എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ബാക്കി എല്ലാവരും, ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഈ പരാതി പരിഹരിക്കാനുള്ള ഓഫീസേഴ്സിനെ വെക്കണം അതിനകത്ത്. അത് അവരുടെ വിദേശികൾ പോരാൻ അർത്ഥം, ആ ഭാഷ അറിയുന്ന ആ ഭാഷ മറ്റേ തന്നെ കാര്യങ്ങൾ കണ്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മാത്രമല്ല
1: റീജിയണൽ
0: ഗ്രീവൻസ് സെല്ലുകൾ ഉണ്ട്, മൾട്ടിപ്പിൾ മിനിസ്ട്രീസിന് ഇടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഒറ്റ മിനിസ്ട്രിക്കല്ല, വ്യത്യസ്തമായ മിനിസ്ട്രി. അവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളെ അപമാനിക്കുന്ന വിഷയമാണെങ്കിൽ മറ്റേ അവർക്ക് ഇടപെടാൻ പറ്റും, കുട്ടികളുമായി ബന്ധപ്പെടാൻ. അപ്പോൾ ആ രീതിയിലുള്ള വ്യത്യസ്ത മിനിസ്ട്രികൾക്ക് ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഈ നിയമങ്ങൾ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ സെക്ഷൻ 69A ഓഫ് ഐ ടി അനുസരിച്ച് എമർജൻസി ബ്ലോക്കിങ്ങിന് ഉള്ള സ്വാതന്ത്ര്യം എന്താണ് ഉണ്ട്. പിന്നെ അതിനകത്തന്നെ വെച്ചാൽ അത് അവിടെ ഇപ്പോൾ മറ്റേ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി, അവർക്കാണ് ഈ അധികാരമുള്ളത്. ഇതുപോലെ ഈ മറ്റേ ഭാരതീയ ന്യായ സംഹിതയിൽ 69 ABCD എന്നുകൊണ്ട് കുറേ നിയമങ്ങൾ എന്താണ് ഇതിനകത്ത് ഉണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറ്റ് നിയമ സംവിധാനങ്ങൾ, അതായത് പോലീസിന്, ഇപ്പോൾ പോലീസിന് സെക്ഷൻ 78 അനുസരിച്ച് എന്ത് ചെയ്യാം, കേസെടുത്ത് അന്വേഷിക്കാം, അതുപോലെ തന്നെ 80 അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന നിയമ സംവിധാനങ്ങൾ പലതും ഇതിനുവേണ്ടി റെഗുലേറ്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യം ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനകത്ത് ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതൊക്കെ നിലനിൽക്കത്തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ 5 സ്റ്റേറ്റുകൾ ഡിജിറ്റൽ ക്രിയേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിർ പോളിസി എന്നോട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൻറ് ഉണ്ടാക്കുന്നവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വകീയമായ താല്പര്യങ്ങൾക്കോ എതിരാണെങ്കിൽ പെട്ടെന്ന് ഇടപെടാൻ. ഇപ്പോൾ UPയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സാധാരണ ഒരു മറ്റേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അദ്ദേഹം. എന്താ വെച്ചാൽ അവിടുത്തെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞതിനെ കുറിച്ച് പിന്നെ ഒരു വീഡിയോ ഇട്ടു, അദ്ദേഹത്തെ ഉടനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ഈ സെല്ലിൽ നിന്ന് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന വീഡിയോ പോലീസ് തന്നെ എടുത്ത് പരസ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇനി അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഒരു ഈ ഇൻ്റർനെറ്റ് ഗൈഡ് ലൈൻസ് എത്രത്തോളം ഫോളോ ചെയ്യപ്പെടുന്നു പാലിക്കപ്പെടുന്നു കൊണ്ട് വലിയൊരു ചോദ്യം ഉണ്ട്. അപ്പം ഈ അടുത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് സെൻറ്റർ ഫോർ ദ സ്റ്റഡീസ് ഓഫ് ഓർഗനൈസ്ഡ് ഹെയ്റ്റ്സ് എന്ന് പറയുന്ന CSOH ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ആ റിപ്പോർട്ട് അനുസരിച്ച് നമ്മുടെ ഈ മറ്റേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബും ഒക്കെ അടക്കമുള്ളതിനകത്ത് 523 ഹിന്ദി പോപ്പ് ഹെയ്റ്റ് സോങ്സ് കണ്ടെത്തി എന്നുള്ളതാണ്. അതിൽ മെജോറിറ്റി എന്തു തന്നെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയുള്ള സോങ്ങുകളാണ്. അത് എത്രത്തോളം വെറും ഹെയ്റ്റല്ല, ത്രെറ്റ്, നിങ്ങൾ പശുവിനെ എന്താണ് തൊട്ട് കഴിഞ്ഞാൽ വെട്ടിനുറുക്കി കത്തിച്ച് കളയും എന്നൊക്കെ രീതിയിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇതിനെതിരെ ഉള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ മെറ്റയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ആകെ 18 മെറ്റ ഇന്ന് റിമൂവ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, അതായത് ഇത് യൂട്യൂബിലുണ്ട്, 198 മില്യൺ ആളുകളാണ് അത് കണ്ടത്, അല്ലെങ്കിൽ റിപ്പീറ്ററായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ആവർത്തിച്ച് കാണുന്ന ഒരാളിലുണ്ടാകുന്ന ഒരു മാനസിക പ്രക്രിയ എന്താണ്, അത്രയും കടുത്ത വെറുപ്പും വിരോധവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അഷ്റഫ് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ തൊപ്പിയോടുള്ള ഈ നിയന്ത്രണം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നർത്ഥം, മറിച്ച് വേറൊരു ഭാഗത്ത് അതിനേക്കാൾ മലീമസമായ രീതിയിൽ സമൂഹത്തിലേക്ക് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയും സ്രോതസ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ്. യൂട്യൂബുണ്ട്, അതുപോലെ അതിനകത്ത് സ്പോട്ടിഫൈയിൽ, ആപ്പിൾ മ്യൂസിക്കിൽ, മെറ്റയുടെ എന്താണ് മറ്റേ ഈ മ്യൂസിക്കിൻ്റെ ലൈബ്രറിയിൽ, ഇതിലെല്ലാം ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്യാമ്പയിൻ ആകേണ്ടതുണ്ട്. ഇപ്പോൾ ശരിക്കിപ്പോൾ ഈ നാഷണൽ ക്രൈം റിപ്പോർട്ട് പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് NCRP എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമുക്കൊക്കെ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ കൊടുത്തെന്താണ്ടാവുക എനിക്കറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള ഇതുകൾ നിരന്തരമായി ഇതുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിനായി തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറയുന്ന വെച്ചപ്പോൾ തൊപ്പിയുടെ വിഷയത്തിൽ, തൊപ്പി ഒരേ സമയത്ത് അശ്ലീല, ഇപ്പോൾ അശ്ലീല വിഷയത്തിലാണ് എന്തെയ്തിട്ടുള്ള നടപടി ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം അദ്ദേഹം വേറൊരർത്ഥത്തിൽ വൾഗാരിറ്റി, ഭയങ്കര വൾഗാരിറ്റി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള സാമൂഹ്യ വെറുപ്പുകൾ, ഒരു തരം അത് നമ്മൾ പറയുന്ന നീതീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നിലപാടുകൾ, അതായത് കുടുംബത്തോട്, സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ, ഇതിൻ്റെയൊക്കെ പുറമെ ഡ്രഗിൻ്റെ വിഷയത്തിൽ എന്ത് ചെയ്തു അദ്ദേഹം അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു.
1: പ്രൊമോട്ട് ചെയ്യുന്ന സംഗതികൾ ഏതാണ് നല്ലത് നോക്കിയാൽ
0: അത്രേ ഉള്ളൂ. അല്ല ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതൊക്കെ ഇതിലൂടെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഒരു ആധുനിക സമൂഹത്തിന് ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്. പക്ഷേ ആ സ്ത്രീവിരുദ്ധത അതിൻ്റെ മാക്സിമത്തിലാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ഈ പറയുന്ന 15, 16, 13 വയസ്സായ കുട്ടികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചതുള്ള സാധനം എന്താണ്? ഈ പറയുന്ന പെണ്ണുട്ടണ്ട പെണ്ണിനെതിരെയുള്ള ഈ പ്രയോഗങ്ങളാണ്. ആ സാധനമൊക്കെ ഇത്ര വ്യാപകമായിട്ട് പോലും ഇവിടുത്തെ ഒരു സാംസ്കാരിക ലോകം ഇതിനെതിരെ പ്രതികരിക്കുകയോ ഇറങ്ങുകയോ ചെയ്തില്ല. ഞാൻ കാണുന്ന ഏറ്റവും വലിയ അധപ്പതനം നേരത്തെ പറഞ്ഞ പോലെ ഒരു മൂല്യബോധം അല്ലെങ്കിൽ ഒരു സാമൂഹികമായ ഒരു ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കേണ്ട, ഒരു വാല്യൂവിൻ്റെ എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിൽ സാംസ്കാരിക ലോകത്തിന് വലിയ പങ്കുണ്ട്. അവരാണ് ആദ്യം പ്രതികരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു. ഇവിടെ എന്താ വെച്ചാൽ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ അതിർവരമ്പുകൾ എന്താണ്, അല്ലെങ്കിൽ നിഷേധവും സ്വാതന്ത്ര്യത്തിനുള്ള ഒരു നേരിയ അതിർവരമ്പുള്ളൂ, സത്യമാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന് തൊട്ട് കഴിഞ്ഞാൽ തങ്ങൾക്കെതിരെ ഇപ്പറഞ്ഞൊക്കെ വരുമോ എന്നുള്ള ഭയപ്പാട് കൊണ്ട് പലപ്പോഴും ഇപ്പറയുന്ന സ്ത്രീവിരുദ്ധതയടക്കമുള്ള എല്ലാത്തിനെയും അക്കമഡേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാംസ്കാരിക ലോകം ചുരുങ്ങിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ധാർമ്മിക ബോധമുള്ള, സാമൂഹ്യ ബോധമുള്ള സംഘടനകളും മറ്റുമൊക്കെ ശക്തമായ ക്യാമ്പയിനുകളുമായിട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്. ഇത്തരം എല്ലാത്തിനെയും വലിച്ച് പുറത്തിടുകയും എനിക്ക് തോന്നുന്നു അന്നത്തെ മിനിസ്ട്രി ഒരു പക്ഷേ അതിന് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുന്ന കരുത്, അത്തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെങ്കിലും ഇതിന് വേരില്ലാത്ത രൂപത്തിൽ ഈ ഹെയ്റ്റ് ലാബിനും അതുപോലെ തന്നെ ഈ വൾഗാരിറ്റിക്കും ഒരു വേരില്ലാത്ത രൂപത്തിൽ അതിനെ മാറ്റിയെടുക്കുക തന്നെ വേണം.
2: തീർച്ചയായിട്ടും.
1: ഇതല്ലേ പിന്നെ ഈ കുട്ടികളിലേക്ക് ഈ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ പിന്നെ പ്രചരിപ്പിച്ച ഈ ആശയങ്ങളുണ്ടല്ലോ, അത് കുട്ടികളെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വെച്ചാൽ, എനിക്ക് കുറച്ച് മുമ്പ് ഒരു അധ്യാപകൻ UP ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ എഴുത്തുകൂത്തുകളുണ്ട്, അത് കാണിച്ചു. അപ്പോൾ അതിൽ നമുക്കൊരിക്കുന്ന കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് തെറിപ്രയോഗങ്ങൾ, അത് എഴുതണയിൽ കുട്ടികൾക്ക് ഒരു പ്രശ്നമല്ല, ഇവൻ എഴുതിയതിലേറെ പിന്നെ ഇതായിട്ട് മറ്റവൻ എഴുതുക, അതിനേക്കാളും ഇവൻ അങ്ങോട്ട് എഴുതുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി. അപ്പം ഞാൻ ആലോചിച്ചത് എവിടുന്ന് ഈ കുട്ടിക്ക് ഇത് കിട്ടിയത്, അപ്പോഴാണ് ഈ സംഗതി മനസ്സിലാണ്. അപ്പോൾ അത് രക്ഷിതാക്കളുടെ ശ്രദ്ധയിലൊക്കെ ഇതൊക്കെ ഒന്ന് വരുന്നത് നല്ലതാണ്.
2: എന്തായാലും ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകിച്ച് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം, അത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടാണ് പല വിഷയങ്ങളിലും പല കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അതിനെ സാംസ്കാരികപരമായി കൊണ്ട് നമ്മളെ തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ തലമുറകളോളം നമ്മുടെ സംസ്ഥാനത്തെയും നമ്മുടെ രാജ്യത്തെയും ബാധിക്കുമെന്നുള്ളതിൽ, സമൂഹത്തെ ബാധിക്കുന്ന യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ആളുകൾ വിതക്കുന്ന വിത്തുകൾ അടിയോടെ അതിൻ്റെ വേരുകൾ പിഴുതെറിയേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു നമ്മുടെ സർക്കാർ എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് വളരെ അഭിനന്ദിക്കേണ്ട ഒന്ന് തന്നെയാണ്. എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആശംസിക്കുകയാണ്.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് TV സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചക കാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, റിയാദു സ്വാലിഹീൻ. വിശ്വവിഖ്യാത ഹദീസ് ഗ്രന്ഥമായ റിയാദു സ്വാലിഹീന്റെ ഹദീസുകളെ അനാവരണം ചെയ്തുകൊണ്ടുള്ള സംസാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയുടെ വിധികൾ. ഹദീസിന്റെ പഠനത്തിൽ അഷ്റഫ് സലഫി വാണിയമ്പലം സംസാരിക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 5 നേരത്തെ നമസ്കാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് കൽപ്പിച്ചുകൊണ്ടുള്ള അധ്യായവും അത് ഉപേക്ഷിക്കുന്നത് വളരെ ശക്തമായി താക്കീത് ചെയ്യുന്നു. നമസ്കാരം ഉപേക്ഷിക്കുക എന്നതിനെ വിരോധിച്ചുകൊണ്ടുള്ള അധ്യായം, ആ അധ്യായത്തിൽ നിന്നുള്ള ഇസ്ലാം കാര്യങ്ങളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെ അറിയിക്കുന്നതായ ഹദീസ്, മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിനു ഉമർ റളിയല്ലാഹു അൻഹുമാ റിവായത്ത് ചെയ്യുന്നതാണ്. അതിലെ ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തേത് ഷഹാദത്ത്, രണ്ടാമത്തേത് നമസ്കാരം നിലനിർത്തുക, മൂന്നാമത്തെ വിഷയമായി വരുന്നത് ഈതാ ഉസ്സക്കാ. രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കുകയുണ്ടായി. മൂന്നാമത്തേത് ഈതാ ഉസ്സക്കാ, ഫഹുവ ഇഅതാ ഉസ്സക്കാതി ലിമുസ്തഹഖിഹ, അതായത് നിശ്ചയമായും അതിൻ്റെ അവകാശികൾക്ക് സക്കാത്ത് കൊടുത്തു വീട്ടുക എന്നതാണ്. والزكاه هي القسط من مالك الذي اوجبه الله تعالى عليك في الذهب والفضه والنقد. الله سبحانه وتعالى നിന്റെ സമ്പത്തിൽ നിർബന്ധമായും നിന്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള ഒരു ഓഹരി, അത് സ്വർണ്ണത്തിലോ വെള്ളയിലോ നാണയങ്ങളിലോ, ഉറൂദി തിജാറ ബിസിനസ് കച്ചവടങ്ങളിലോ, വൽഖാരിജ് മിനല്ലാ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നതായ വരുമാനങ്ങളിലോ, അതേപോലെ ആടുമാടൊട്ടകങ്ങൾ ഇതിൽ നിന്നും ഒക്കെ ആയിക്കൊണ്ട് നിർബന്ധമായി ലഭിക്കുന്ന കാര്യങ്ങൾ, അത് അവകാശികൾക്ക് ഹൗല തികയുന്ന നിസാബത്തിയ ആ ഒരു സന്ദർഭത്തിൽ അവകാശികൾക്ക് നൽകേണ്ടുന്നതായ സക്കാത്തിനെ സംബന്ധിച്ച്, സഹോദരങ്ങളെ, അത് വളരെ ഗൗരവത്തോടുകൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേത് ഇഖ്റാജു സക്കാത്തിൽ മഫ്റൂള, നിർബന്ധമായ സക്കാത്ത് കൊടുത്തു കൂട്ടുക. വഹിയ ഇബാദത്തുൻ മാലിയത്തുൻ വാജിബ, നിർബന്ധമായ സാമ്പത്തികമായിട്ടുള്ള ഒരു ഇബാദത്താണത്. ഫി കുല്ലി മാലിൻ ബലഗ മിൽ മിഖ്ദാർ വൽ ഹദ്ദ ശറഈ, മതനിയമം ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമത്തിൻ്റെ ലിമിറ്റ്, അതിൻ്റെ കണക്ക് എത്തിയിട്ടുള്ളവരായ ആളുകൾ, അതിൻ്റെ ഹൗല തികച്ചിട്ടുള്ള, അതിലെ നിസാബ് എത്തിയിട്ടുള്ള ആളുകൾ, അവർ അത് നിർവഹിക്കേണ്ടതാണ്. അതേപോലെ മേഞ്ഞ് തിന്നുന്നതായ ഒട്ടകങ്ങൾ, ആടുകൾ, മാടുകൾ, ഇങ്ങനെയുള്ളതൊക്കെ, കൃഷികൾക്ക്, അതേപോലെ പഴങ്ങൾക്ക്, കച്ചവട സാധനങ്ങൾക്ക്, ഇങ്ങനെയുള്ള പല നിലക്കുമുള്ള കാറ്റഗറികളിൽ സക്കാത്തുകൾ നിർവഹിക്കുക, സക്കാത്ത് നൽകുക എന്നുള്ളത്, സഹോദരങ്ങളെ, അത് വളരെ നിർബന്ധമായ കാര്യമാണ്. പല വിഷയങ്ങളിലും സക്കാത്തുണ്ട്, നിധികൾക്ക് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതെല്ലാം വിഷയങ്ങളിൽ സക്കാത്ത് നൽകേണ്ടതായി കൊണ്ടുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ സമ്പത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള ബറക്കത്ത് വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവകാശികൾക്ക് യഥാർത്ഥ രൂപത്തിൽ സക്കാത്ത് നൽകുക എന്നുള്ളത്. മാത്രമല്ല പരലോകത്ത് വലിയ പമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരാൾ ബുഖല് പിശുക്ക് കാണിച്ചുകൊണ്ട് അതിനെ തടയുന്നു, അവകാശികൾക്ക് തടയുന്നു, അവന് ദുനിയാവിലും ആഖിറത്തിലൊക്കെ അവന് നഷ്ടമായിരിക്കും സംഭവിക്കുക എന്നതും നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു കാര്യം ധാരാളം ഖുർആനിൻ്റെയും ഹദീസ് സുന്നത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അത് വ്യക്തമാക്കുന്നു. ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 60-ാമത്തെ ആയത്തിൽ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീന അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫി സബീലില്ലാഹി വബ്നി സബീൽ ഫരീദത മിൻ അല്ലാഹ് വല്ലാഹു അലീമുൻ ഹകീം. സഹോദരങ്ങളെ, സക്കാത്ത് നൽകേണ്ടത് ആർക്കൊക്കെയാണ് എന്ന് 8 വിഭാഗം ആളുകൾ, ആ ഒരു 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത് നൽകേണ്ടത്. 1, ഫഖീർമാർ, ഫുഖറാ. ഫഖീർ ജമാ, അതിൻ്റെ ബഹുവചനമാണ് ഫുഖറാ. ഫുഖറാഅുകൾ എന്നത് പരമ ദരിദ്രന്മാരായിട്ടുള്ള ആളുകളാണ്, അവർക്ക് സക്കാത്ത് നൽകാവുന്നതാണ്. അതേപോലെ തന്നെ വൽ മസാക്കീൻ, മിസ്കീനുമാർക്ക്. 1-ാമത്തേത് പാവങ്ങളാണ്, ദരിദ്രരായ ആളുകളാണ് എങ്കിൽ 2-ാമത്തേത് വൽ മസാക്കീൻ, മിസ്കീനുകളായ ആളുകൾക്ക് സക്കാത്ത് നമ്മൾ നൽകണം എന്നതാണ്. പാവങ്ങളായ ആളുകൾ ആരാണ് മസാക്കീൻ? അവർ ജീവിക്കാൻ ആവശ്യമായ വേണ്ടത്ര കാര്യങ്ങൾ ലഭിക്കാത്തവരായ ആളുകൾ, കുറച്ചൊരൽപ്പമുണ്ട് പക്ഷേ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടു പോകുന്നതായ ആളുകൾ, പാവങ്ങളായ ആളുകൾ, അതാണ് മിസ്കീന്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുഖറാ, ഒന്നുമില്ലാത്ത പരമദരിദ്രരായ അങ്ങേറ്റത്തെ ദാരിദ്ര്യമുള്ള ആൾക്കാർ. എന്നാൽ മിസ്കീൻ എന്ന് പറയുമ്പോൾ 10 രൂപയുടെ ആവശ്യമുണ്ട്, അയാളുടെ അടുക്കൽ 5 രൂപയേ ഉള്ളൂ, ഇനിയും അയാൾക്ക് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഉദാഹരണത്തിലൂടെ നമുക്കങ്ങനെ മനസ്സിലാക്കാം. വൽ ആമിലീന അലൈഹ, മറ്റൊന്ന് സക്കാത്ത് ശേഖരിക്കുവാനും സംഭരിക്കുവാനും അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കുവാനും ഒക്കെയുള്ളതായ, അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരായ ആളുകൾ. അതേപോലെ തന്നെ വൽ മുഅല്ലഫത്ത് ഖുലൂബുഹും, മനസ്സിണങ്ങിയവരായ, ഇസ്ലാമിലേക്ക് മനസ്സിണങ്ങിയവരായ ആളുകൾ, ഇസ്ലാമിലേക്ക് ഇസ്ലാം പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ചവരായ പുതുവിശ്വാസികളായ ആളുകൾ, അവർക്ക് സക്കാത്തിൻ്റെ പണം സമ്പത്ത് അവർക്ക് നൽകാം, അതിനവർ അവകാശികളാണ്. വഫിർ റിഖാബി, അതുപോലെ തന്നെ അടിമമോചനത്തിന്. വൽ ഗാരിമീന, കടം കൊണ്ട് കുടുങ്ങിയ ആളുകൾ. വഫി സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. വബിനി സബീൽ, വഴിയാത്രക്കാരുടെ വിഷയത്തിൽ. ഫരീദത്ത് മിനല്ലാഹ്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണിത്. ഫരീദത്ത് മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധമായ കൽപ്പനയാണിത്. വഫുറിള ഫിസ്സനത്തി സാനിയ മിൻ ഹിജ്റ, ഹിജ്റ 2-ാം വർഷമാണ് നമസ്കാരമെന്ന ഇബാദത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാന വതാല എല്ലാം അറിയുന്നവനാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാന വതാല യുക്തിമാനുമാണ്. തുടർന്ന് സഹോദരങ്ങളെ, ഹജ്ജുൽ ബൈത്താണ്, അത് മക്കയെ ഉദ്ദേശിക്കലാണ്. അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക എന്നാണ് അർത്ഥം. ഖസ്ദു മക്ക സരി അദാ ഇൽ മനാസിക്, ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുക. ഹിജ്റ 9-ാം വർഷമോ അല്ലെങ്കിൽ 10-ാം വർഷമോ ഒക്കെ നമ്മുടെ ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ഹജ്ജ് എന്ന്. ഹജ്ജിൻ്റെ മാസങ്ങൾ നമുക്കറിയാം. അൽ ഹജ്ജ് അഷ്ഹുറു മഅലൂമാത്ത്, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി അറിയപ്പെട്ട മാസങ്ങളിലാണ് ശവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ, ഈ മാസങ്ങളിൽ ഹജ്ജിൻ്റെ മാസങ്ങളെന്നറിയപ്പെടുന്നത്. ഇങ്ങനെ തുടങ്ങി ഹജ്ജിനെ സംബന്ധിച്ച് മൻ ഹജ്ജ ലില്ലാഹി ലം യർഫുസ് ലം യഫ്സുഖ് റജഅ കയൗമിൻ വലദതുഹു, ഏതൊരാൾ ഹജ്ജ് നിർവഹിക്കുന്നു അനാവശ്യങ്ങളില്ലാതെ, യാതൊരു നിലക്കുമുള്ള തെറ്റുകളും സംഭവിക്കാത്ത നിലക്ക്, അനാവശ്യങ്ങളില്ലാത്ത നിലക്ക് ഹജ്ജ് നിർവഹിച്ചാൽ മാതാവ് പ്രസവിച്ച കുട്ടിയെപ്പോലെ പാപത്തിൽ നിന്ന് പരിശുദ്ധമായ നിലക്കുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് അതിൻ്റെ ശ്രേഷ്ഠത നമ്മെ ഉണർത്തുന്നു. ഹജ്ജ് ദുൽഹിജ്ജ മാസം 9-ാം, 10-ാം, ഹിജ്റ വർഷം 9-ാം, 10-ാം ഒക്കെയാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സോമ റമദാൻ, ഈ ഒരു റിവായത്തിൽ നമ്മൾ ആദ്യം ഹജ്ജ് പറഞ്ഞ് പിന്നീട് നോമ്പിനെ കുറിച്ച് പറയുകയാണ്. കൂടുതൽ ഹദീസുകളിൽ ഹജ്ജാണ് അവസാനം വന്നിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സൗമ റമദാൻ ഇസ്ലാമിൻ്റെ സ്തംഭങ്ങളിൽപ്പെട്ട ഒരു സ്തംഭമാണ്, ഒരു തൂണാണ്. ഫഹുവ സൗമു ശഹ്രി ലദീ ബൈന ശഅബാൻ വശവ്വാൽ, ശവ്വാലിൻ്റെയും ഷഅബാനിൻ്റെയും ഇടയിലുള്ള ഒരു മാസമാണ് റമദാൻ എന്നുള്ളത്. വഫുരിദ ഫിസ്സനത്തി സാനിയത്തി മിൽ ഹിജ്റ, ഹിജ്റ രണ്ടാം വർഷമാണ് സൗമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കിയിട്ടുള്ളത്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ സഹോദരങ്ങളെ, അഞ്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, വിശദീകരിക്കുകയുണ്ടായി. ഇത് കൊണ്ടുവരുന്നവനാണ് മുസ്ലിം. ഈ കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് നിർവഹിക്കാത്ത ആളുകൾ, ഇത് ചെയ്യാത്തവരായ ആളുകൾ ഫാസിഖോ അല്ലെങ്കിൽ കാഫിറോ ആണ്. ഷഹാദത്ത് ഒരാൾക്ക് ഇല്ല എങ്കിൽ അയാൾ അവിശ്വാസി തന്നെയാണ്. ഒമല്ലം യുസല്ലി ഫഹുവ കാഫിർ, നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറാണ്. സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ഫാസിഖാണ്. ഹജ്ജ് ചെയ്യാൻ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടും സാധ്യമായിട്ടും ചെയ്തിട്ടില്ലെങ്കിൽ ഫാസിഖാണ്. നോമ്പ് നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഫാസിഖാണ്. ഇങ്ങനെയൊക്കെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഹജ്ജെന്ന് പറഞ്ഞത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പരിശുദ്ധമായ സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നിയമമാക്കിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അത് നിർവഹിക്കുക എന്നുള്ളതാണ്. തഅബ്ബുദൽ ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനൊരു ഇബാദത്ത് എന്നുള്ള നിലക്കാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. ആയുസിൽ ഒരിക്കൽ മാത്രമാണ് നിർബന്ധമാകുന്നത്. അത് അൽ ഖുദ്റത്തു വൽ ഇസ്തിതാഅത്തുൽ മാലിയ വൽ ബദനിയ, സാമ്പത്തികമായും ശാരീരികമായും സാധിക്കുന്ന ആളുകൾക്കാണ് ഹജ്ജുള്ളത്. അഞ്ചാമത്തെ റുക്നായിക്കൊണ്ട് പറയപ്പെട്ടത് സ്ത്രീകളാണെങ്കിൽ ഹജ്ജ് അവർക്ക് നിർബന്ധമാക്കപ്പെടുന്നത് അവരുടെ കൂടെ മഹറമായ ഒരാൾ യാത്ര ചെയ്യാൻ അവരുടെ കൂടെ പോകാൻ ഉണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് നിർബന്ധമാകുന്നുള്ളൂ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റമദാൻ മാസത്തിലെ നോമ്പും അത് ശാരീരികമായി നമ്മൾ നിർവഹിക്കുന്നതായ ഒരു ഇബാദത്താണ്. നോമ്പ് എന്നുള്ളത് സിയാം എന്നുള്ളതല്ല, ഇംസാക്ക്, പിടിച്ചുവെക്കലാണ്. ബിനിയത്തി തഅബ്ബുദി, ആരാധനയുടെ നിയത്തിൽ. അനിൽ അക്കിലി വശുർബി വഷിയാനിർ നിസാ വസായിരിൽ മുഫത്തിറാത്ത്, ഭാര്യാഭർത്തൃ ബന്ധം, അതുപോലെ തന്നെ തിന്നുക കുടിക്കുക തുടങ്ങിയ കാര്യങ്ങളും മറ്റു നോമ്പിനെ മുറിച്ചു കളയുന്നതായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക. ഫജർ ഉദിച്ചത് മുതൽ മഗ്രിബ് വരെയാണ്, സൂര്യൻ അസ്തമിക്കുന്നതുവരെയാണ് നോമ്പിൻ്റെ സമയം. ഇങ്ങനെ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ഇതെല്ലാം പഞ്ചസ്തംഭങ്ങളിലൂടെ വിശദീകരിക്കപ്പെട്ടതാണ്. അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക, അതാണ് നാം നിർവഹിക്കേണ്ടത്. അതിൽ മാഹു അഅമലുൽ ലിസാനിയുൻ ഖൽബിയുൻ, നാവുകൊണ്ട് പറയേണ്ട, കൽബുകൊണ്ട് അമൽ ചെയ്യേണ്ടതായ രണ്ട് ഷഹാദത്തുകളുണ്ട്. നിർബന്ധമായും അത് നാവുകൊണ്ട് ഉച്ചരിക്കണം, അത് അവയവങ്ങൾ സത്യപ്പെടുത്തണം. അതേപോലെ തന്നെ ശരീരം കൊണ്ട് നിർവഹിക്കുന്നതായ ഇബാദത്തുകൾ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അത് നമസ്കാരവും നോമ്പുമാണ്. അതേപോലെ സാമ്പത്തികമായി കൊണ്ടുള്ള ഒരു ഇബാദത്താണ് സക്കാത്ത് എന്നുള്ളത്. ഇവിടെ ഇത് രണ്ടും കൂടെയുണ്ട്. മാഹു അമലുൻ ബദനിയുൻ മാലിയുൻ, സാമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ട് നിർവഹിക്കേണ്ടുന്ന ഒരു ഇബാദത്താണ് ഹജ്ജ് കർമ്മം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ, അത് സുന്ദരമാണ്, അത് എളുപ്പമാണ്, അത് വിശ്വാസികളോട് അള്ളാഹു സുബ്ഹാനഹു വതാല വിശ്വസിക്കുവാനും നിർവഹിക്കുവാനും വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് റിയാദു സ്വാലിഹീൻ. സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിവയുടെ വിധികൾ. ഹദീസ് പഠനത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50+ സ്ഥിരം അവതാരകർ, 100+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: يا من يرى ما في الضمير ويسمع انت المعد لكل
6: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്. അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
7: ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി എന്നിവർ.
8: ചോദ്യം ഇപ്രകാരമാണ്. ഞാൻ ഒരു ചൈനീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. അവിടെ ചൈനീസ് ന്യൂഇയർ പ്രമാണിച്ച് എല്ലാ സ്റ്റാഫിനും ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി നൽകി, എനിക്കും തന്നു. അത് ഉപയോഗിക്കാമോ, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കൊടുക്കാമോ എന്നൊക്കെയാണ്. ഇതേ വിഷയത്തിൽ മറ്റൊരു ശ്രോതാവ് ചോദിച്ച ചോദ്യം കൂടി പറയാം. അതിപ്രകാരമാണ്. ആഘോഷവേളകളിൽ കമ്പനികൾ ജീവനക്കാർക്ക് ഗിഫ്റ്റുകൾ നൽകുന്നത് പോലെ ഒരു ജീവനക്കാരൻ്റെ ബർത്ത്ഡേക്ക് കമ്പനി സമ്മാനം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കാമോ എന്നാണ്.
9: ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സർക്കാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കമ്പനികളുമൊക്കെ ഓരോ ആഘോഷ പരിപാടികളും വരുന്ന സമയത്ത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക്, കമ്പനിയുടെ ജോലിക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ നൽകുകയോ ചില ആനുകൂല്യങ്ങളൊക്കെ നൽകുകയുമൊക്കെ ചെയ്യാറുണ്ട്. ലീവായിട്ടും അതേപോലെ തന്നെ അധിക ബോണസുകളായിട്ടും അതേപോലെ തന്നെ പ്രത്യേകമായ ചില പാരിതോഷികങ്ങളായിട്ടുമൊക്കെ നൽകാറുണ്ട്. ഇത് സ്വീകരിക്കൽ അനുവദനീയമാണ്. കാരണം പൊതുവേ ഇസ്ലാമിൻ്റെ ഒരു നിയമമെന്ന് പറയുന്നത് ഗിഫ്റ്റുകൾ ആര് നൽകിയിട്ടുണ്ട് എങ്കിലും അത് സ്വീകരിക്കാം എന്നത് തന്നെയാണ്. അപ്പോൾ കമ്പനികൾ നൽകുന്നതാണെങ്കിലും സർക്കാർ നൽകുന്നതാണെങ്കിലും എല്ലാം അത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് എങ്കിലും ആ ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ പറ്റും എന്ന് തന്നെയാണ്. എന്നാൽ ഏതെങ്കിലും ചില വ്യക്തികൾക്ക് മാത്രമായി, അവരുടെ ഒരു കാര്യത്തിന് മാത്രമായിട്ട് നൽകുന്ന വസ്തുക്കൾ, അത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ചോദ്യത്തിൽ ചോദിച്ചതുപോലെ എൻ്റെ ബർത്ത്ഡേ, ആ ബർത്ത്ഡേക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എനിക്ക് ഗിഫ്റ്റ് നൽകുമ്പോൾ അതൊരിക്കലും സ്വീകരിക്കേണ്ടതില്ല, സ്വീകരിക്കാൻ പാടുമില്ല. കാരണം ആ കാര്യം അംഗീകരിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യത്തിനാണ് അവിടെ ഗിഫ്റ്റ്, മറ്റുള്ളത് അങ്ങനെയല്ല. അത് ഒന്നുകിൽ നാട്ടിൽ നടക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ സന്ദർഭം ആ കമ്പനിയിലുള്ള ജോലിക്കാർക്കും അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കുമൊക്കെ ആനുകൂല്യം നൽകാനുള്ള ഒരു സന്ദർഭമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ ആ ആഘോഷം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയായോ നൽകുന്നതാണെങ്കിലും അത് സ്വീകരിക്കാവുന്നതാണ്. ആ ആഘോഷം ഇസ്ലാമികമായുള്ള ആഘോഷമാകണമെന്നില്ല. അത് കമ്പനി നൽകിയാലും വ്യക്തികൾ നൽകിയാലും എല്ലാം സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇത് നമ്മുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് നൽകുന്നത്. ആ ആഘോഷം നമുക്ക് ആഘോഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതാണ് പ്രധാനം. നമ്മളത് സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾ അത് ആഘോഷിക്കുന്നവനും അതിൻ്റെ ഭാഗവാക്കുമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവരവരുടെ ബർത്ത്ഡേക്കും അവരവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കും നൽകുന്നത് സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ഭാഗമായി നൽകുന്ന, അതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും ശരി, അതൊരു സന്ദർഭമായി ആനുകൂല്യം നൽകാനുള്ള സന്ദർഭമായി എടുത്തതാണെങ്കിലും അല്ലെങ്കിലും ശരി, അത് നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലം.
8: ഖുർആനിലെ ചില സൂറത്തുകൾ, ആയത്തുകൾ എന്നിവ സ്ഥിരമായി ചില എണ്ണം വെച്ച് ഓതി വന്നാൽ കടങ്ങൾ തീരും, സമ്പത്ത് കൂടും, രോഗം മാറും എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്നാണ്.
10: വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തന്നെ ഖുർആന്റെ ഓരോ സൂറത്തിനും പ്രത്യേകതയുണ്ട് എന്നതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ആയത്തുകൾക്കും പ്രത്യേകതയുണ്ട്. അവയിൽ ഓരോ അക്ഷരത്തിൻ്റെയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ, വിശുദ്ധ ഖുർആൻ ഒരക്ഷരം ഒരാൾ പാരായണം ചെയ്താൽ അതിന് ഒരു ഹസനത്തും ഒരു നന്മ എന്ന് പറയുമ്പോൾ, അൽ ഹസനത്തു ബിആശരി അംസാരിയ, 10 ഇരട്ടിയുമാണ് അതിൻ്റെ പ്രതിഫലമായി നൽകപ്പെടുക, ലഭിക്കുക. അതുകൊണ്ട് ഖുർആൻ പരിപൂർണമായും മുഅ്ജിസത്താണ്, പ്രാധാന്യമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. അവയിൽ ചില സൂറത്തുകളുടെയും ചില ആയത്തുകളുടെയും പ്രാധാന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു. സൂറത്ത് അൽ ബഖറ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പൈശാചികത ആ വീട്ടിൽ ഉണ്ടാകുകയില്ല എന്നും, സൂറത്ത് അൽ ബഖറയിലുള്ള ആയത്തിൽ കുറിച്ച് ഒരാൾ ഓതിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ മരണം സംഭവിച്ചാൽ അറിയും അവൻ്റെയും ആ പാരായണത്തിൻ്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊന്നും തടസ്സമില്ല എന്നും, സ്വർഗത്തിൻ്റെയും ഇടയിൽ മരണമല്ലാതെ തടസ്സമില്ല എന്നും, സൂറത്ത് ഇഖ്ലാസ് അത് സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലാണ് എന്നും, ഇങ്ങനെ പല സൂറത്തുകളുടെയും പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ പറഞ്ഞു. എന്നാൽ മറ്റു ചില സൂറത്തുകൾക്ക് പ്രത്യേകത ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ശ്രേഷ്ഠതയുണ്ട്, ഇന്ന ഇന്ന ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വരുന്ന ഹദീസുകൾ പലതും ദുർബലമാണ്. അതിൽപ്പെട്ടതാണ് സൂറത്ത് യാസീൻ, അത് ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയമാണ് എന്നും, സൂറത്ത് റഹ്മാൻ ഖുർആന്റെ മണവാട്ടിയാണ് എന്നുമൊക്കെ അള്ളാഹുവിൻ റസൂൽ പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾ അത് ദുർബലമായ ഹദീസുകളാണ്. അതേപോലെ തന്നെ ഒരു സൂറത്ത് തബാറക്ക, സുബറത്ത് തബാറക്കയെക്കുറിച്ച്, അതിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, അഥവാ സൂറത്ത് മുൽക്കിനെക്കുറിച്ച് ദുർബലമായി വന്ന ചില കാര്യങ്ങളുമുണ്ട്, സഹിയായി വന്നതുമുണ്ട്. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആൻ ഒരു സൂറത്തിൻ്റെ 30 ആയത്തുകളാണ്, അത് അതിൻ്റെ ആളുകൾക്ക് വേണ്ടി ഷഫാഅത്ത് പറയും എന്നൊരു സൂറത്ത് മുൽക്കാണ് എന്ന് പറഞ്ഞത് സഹിയായി വന്നതാണ്. എന്നാൽ ഒരിക്കലൊരു സഹാബി ഒരു സ്ഥലത്തിരുന്ന് ഖുർആൻ പാരായണം ചെയ്തപ്പോൾ അവിടെ ഒരു ഖബറുണ്ടായിരുന്നുവെന്നും, ഖബറിൽ നിന്നും ഇങ്ങനെ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യുന്ന അതായത് അദ്ദേഹം കേട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അത് രക്ഷപ്പെടുന്ന സൂറത്താണ് എന്നുമൊക്കെ സൂറത്ത് മുൽക്കിനെക്കുറിച്ച് വന്ന ആ പരാമർശം ദുർബലമാണ്. അതേപോലെ തന്നെ ഇമാം ബൈഹഖിയും ഇമാം അബൂയാലയും ഉദ്ധരിക്കുന്ന ഒരു ഹദീത്തിൽ, മൻ ഖറഅ സൂറത്തുൽ വാഖിയ ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലും ആരെങ്കിലും സൂറത്ത് അൽ വാഖിയ പാരായണം ചെയ്താൽ, ലം തുസിബു ഫാഖ, അവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല. ഇത് ദുർബലമായ സംഭവമാണ്, ദുർബലമായ ഹദീസാണ്. മാത്രമല്ല അങ്ങനെ ഒരു സൗഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ഒന്നാമതായി പ്രാവർത്തികമാക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. പ്രവാചകൻ ആണ് സൂറത്ത്, പ്രവാചകനിലേക്കാണ് സൂറത്ത് വാക്കിയിറക്കപ്പെട്ടത്. ആ പ്രവാചകന് തന്നെയും എല്ലാ റമദാനിലും ഖുർആൻ ജിബ്രീലുമായി ഒത്തുനോക്കാറുണ്ടായിരുന്നു. ഖുർആൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിൻ തുമ്പത്തുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രവാചകന് കടുത്ത ദാരിദ്ര്യമുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അവിടുത്തെ കുടുംബജീവിതം നന്നായി അറിയുന്ന ആയിഷ റളിയല്ലാഹുവിനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ദുർബലമായ സംഭവം, ഈ പരമ്പരയിൽ ദുർബലമായ വ്യക്തികളുണ്ട്. ഇതൊക്കെയാണ് പ്രസ്തുത ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിയിക്കുവാനുള്ളത്.
8: ചോദ്യം ഇപ്രകാരമാണ്, ഞാനൊരു പ്രവാസിയാണ്. എൻ്റെ കമ്പനിയിൽ മലയാളികളുടെ ബന്ധുക്കൾ ആരെങ്കിലും നാട്ടിൽ മരണപ്പെട്ടാൽ ഇവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കും. ഇത് പതിവാണ്. ഇതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജാവ് മരണപ്പെട്ട സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തു എന്നാണ് പലരും പറയുന്നത് എന്നാണ്.
10: ബിദ്അത്തുകളോട് കടുത്ത വിരോധവും രോഷവും ഒരു മുഅ്മിൻ ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് മഹ്ശറയിലുള്ള രംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹൗദുൽ കൗസറിലേക്ക് ഒരു വിഭാഗം ആളുകൾ വരും, അവര് ഉദു ചെയ്ത അടയാളത്താൽ വിശ്വാസികളാണെന്ന് എനിക്കറിയും, പക്ഷെ അവർക്ക് ഹൗദുൽ കൗസറിനെ സമീപിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരറിയിപ്പുണ്ടാകുന്നു, ഇന്നക്കലാത്തതിരി താങ്കൾക്ക് ശേഷം എന്തെല്ലാമോ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയ ആളുകളാണ് അവർ. ഇത് പറയുമ്പോൾ റസൂലുള്ളാഹി പറയും സുഹക്കൻ സുഹക്ക, ദൂരെ പോവുക, മാറിപ്പോവുക എന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് ഇതാണ്. മതമാണെന്ന് വിചാരിച്ച് അതിലൂടെ റബ്ബിലേക്ക് അടുക്കാം എന്ന് വിചാരിച്ചു, എന്നാൽ ഇസ്ലാം കാണിച്ചു തരാത്ത ഒരു പ്രവർത്തനം, ഒരു ആശയം, അതിനാണ് ബിദ്അത്ത് എന്ന് പറയുക. മരണാനന്തരം യാസീൻ ഓതുകയും അത് മരിച്ച ആളിനു വേണ്ടി പാർസൽ ചെയ്യുകയും കൂട്ടമായി ഇരുന്ന് ദുആ നടത്തുകയും അതിനുശേഷം ഭക്ഷണം വിളമ്പി വിതരണം ചെയ്യുകയും ചെയ്യുക എന്നത് എവിടെയാണ് ഉള്ളത്? ആരാണ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? മാത്രമല്ല, ഒരു സ്ഥലത്ത് ഇസ്ലാമികമായി മയ്യത്ത് സംസ്കരണ മുറ നടന്നിട്ടുണ്ട് എങ്കിൽ കഫൻ ചെയ്യലും കുളിപ്പിക്കലും മയ്യത്ത് നമസ്കാരവും മറമാടലും ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ പിന്നീട് മറ്റ് ഏതെങ്കിലും ഭാഗത്തുള്ള ആളുകൾ വീണ്ടും നമസ്കരിക്കേണ്ടതില്ല എന്ന ആശയമാണ് ശരി. നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വിദേശത്തുള്ള ആളുകൾ റൂമിലോ മറ്റോ ഒരുമിച്ചുകൂടി ഇങ്ങനെ കൂട്ടമായി മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. ഒരു പക്ഷേ ഒരാഴ്ചയിൽ നാലും അഞ്ചും മയ്യത്തിൻ്റെ പേര് പറഞ്ഞ് മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. ആ വ്യക്തികൾ ആരാണ് എന്നോ അവരുടെ ഇസ്ലാമികമായ ജീവിതങ്ങൾ എങ്ങനെയാണ് എന്നോ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും പലപ്പോഴും നമസ്കരിക്കുക. ഒരു സ്ഥലത്ത് മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഗായിബായ രൂപത്തിൽ, മുമ്പിലില്ലാത്ത രൂപത്തിൽ മയ്യത്തുകൾക്ക് നമസ്കരിക്കേണ്ടതില്ല. മയ്യത്ത് നമസ്കാരവും അന്നദാനവുമായി യാതൊരുവിധ ബന്ധവുമില്ല. ഇതൊക്കെ ദീനിൻ്റെ പേര് പറഞ്ഞ് കാശുണ്ടാക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഉള്ള ചില ഏർപ്പാടുകൾ മാത്രമായി മനസ്സിലാക്കി അതിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുകയാണ് വേണ്ടത്.
8: ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കുന്നതിൽ മരുമകൾക്കുള്ള കടമ എന്താണ്? അവളെ അതിന് നിർബന്ധിക്കാമോ എന്നാണ്.
10: ഒരു ദാമ്പത്യ ജീവിതം സന്തോഷകരമാകുന്നത് ഭാര്യയും ഭർത്താവും ഇരുവരുടെയും കുടുംബങ്ങളും നല്ല രൂപത്തിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ്. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കറങ്ങാതിരുന്നാൽ സ്വാഭാവികമായും വാഹനത്തിന് പ്രയാസങ്ങളുണ്ടാകും. ഈ ചക്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അമിതഭാരം നൽകിയാൽ അതും അപ്രകാരം തന്നെയാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പരസ്പരം കണ്ടറിഞ്ഞ് സഹകരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുടുംബജീവിതം വളരെ പ്രയാസങ്ങൾ നിറഞ്ഞതായിരിക്കും. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിനെ സേവിക്കുക, അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കുക, അദ്ദേഹം പറയുന്നത് അനുസരിക്കുക, മക്കളെ നല്ല രൂപത്തിൽ വളർത്തുക, സ്നേഹം നൽകുക എന്നൊക്കെയാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് നൽകേണ്ടത് തൻ്റെ ഇണയെ ഇണയായി അംഗീകരിച്ച് അവളൊരു വേലക്കാരിയല്ല, അവളൊരു വെപ്പാട്ടിയല്ല, അവളൊരു അടിമസ്ത്രീയല്ല, മറിച്ച് തൻ്റെയും തൻ്റെ കുടുംബങ്ങൾ തൻ്റെ കുട്ടികളുടെയും ആശ്രയമാണ്, തൻ്റെ ഇണയും തുണയുമാണ് എന്ന് മനസ്സിലാക്കി അവൾക്ക് സഹായം ചെയ്തു കൊടുക്കുക, അവൾക്കാവശ്യമായ ചിലവിന് നൽകുക, ചികിത്സ നൽകുക, അന്നം നൽകുക, സ്നേഹം നൽകുക, സ്നേഹം പ്രകടിപ്പിക്കുക എന്നൊക്കെയാണ്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ള ഒരു സിസ്റ്റം, ഒരു സമ്പ്രദായം, പെൺകുട്ടി വിവാഹം കഴിച്ച് കൊണ്ടുവരപ്പെടുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ്. ആ ഭർത്താവിൻ്റെ വീട്ടിൽ അയാളുടെ സഹോദരങ്ങളും സഹോദരിമാരും വാപ്പയും ഉമ്മയും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടെ ഭർത്താവ് മനസ്സിലാക്കേണ്ടത് ഇവരുടെയെല്ലാം വസ്ത്രങ്ങൾ കഴുകുന്ന ഒരു അടിമ പെണ്ണല്ല അവൾ. വീട്ടിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ജോലിയില്ലാതിരിക്കുകയും അവൾ മാത്രം നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു ജോലി കഴിഞ്ഞാൽ മറ്റൊരു ജോലിയിലേക്ക് ഒന്ന് വിശ്രമിക്കുവാൻ സമയമില്ലാതെ, ഒന്ന് ശ്വാസം വിടുവാൻ സമയമില്ലാതെ അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു വേലക്കാരിയല്ല തൻ്റെ ഭാര്യ എന്ന് ഭർത്താവ് മനസ്സിലാക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാർ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവിനെ അനുസരിക്കുക, ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നല്ലാതെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് എല്ലുമുറിയുന്നത് വരെ ഖിദ്മത്ത് എടുക്കുക എന്നത് ഇസ്ലാം നിശ്ചയിച്ച കൽപ്പിച്ചൊരു കാര്യമല്ല. അത് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബങ്ങളും മനസ്സിലാക്കണം. അതോടൊപ്പം ഭാര്യ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായപ്രകാരം കൂട്ടുകുടുംബമായി ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ മാത്രം, ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുകയുള്ളൂ, രോഗിയായ അയാളുടെ ഉമ്മയും വാപ്പയും അവരെ ഒന്നും ഞാൻ ശ്രദ്ധിക്കുകയില്ല എന്ന് പറയുന്നത് ഒരു മഅറൂഫല്ല, നന്മയല്ല. ഭർത്താവിൻ്റെ ഇഷ്ടവും സ്നേഹവും സമ്പാദിക്കണം. സ്വാഭാവികമായും തന്നാൽ കഴിയുന്ന രൂപത്തിൽ നാട്ടിലെ സാഹചര്യവും സമ്പ്രദായവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ, സ്നേഹിക്കുവാൻ, അവർ തൻ്റെ മാതാപിതാക്കളെപ്പോലെയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഭാര്യ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിലാണ് ഭർത്താവിന് സ്നേഹമുണ്ടാകുക. അത് തൻ്റെ നിർബന്ധ ബാധ്യത ഇല്ലെങ്കിൽ കൂടിയും അവൾ ആ രൂപത്തിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്നേഹത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടത് ഭാര്യയുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അവളുടെ മാതാപിതാക്കളാണ്, അത് തൻ്റെയും മാതാപിതാക്കൾ പോലെയാണ്. അതുകൊണ്ട് അവർക്ക് വല്ല രോഗവും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഭാര്യ അവരുടെ അടുക്കൽ അല്പ ദിവസം പോയി നിൽക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും അനുവാദം ചോദിക്കുമ്പോൾ ഒരു കിരാതനായി, ഒരു കാട്ടാളനായി പെരുമാറുവാൻ പാടില്ല. തൻ്റെ ഭാര്യയുടെ ദുഃഖം തൻ്റെയും ദുഃഖമായി കണക്കാക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. വത്തഖുല്ലാഹു ഫിന്നിസ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹുവിനുള്ള കരാറും ആ കരാറോടുകൂടിയാണ് നിങ്ങൾ അവരെ ഭാര്യയായി സ്വീകരിച്ചത്, അവരുടെ ലൈംഗികാവയവം നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങൾ ഭാര്യമാരോട്, കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്, ഞാൻ അപ്രകാരമാണ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നുണ്ട്. ഭർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുക തൻ്റെ മാതാപിതാക്കളോട്. ഒരുപക്ഷെ പ്രായത്തിൻ്റെ ആധിക്യത്താലും മറ്റും ഭാര്യ എന്ത് ചെയ്താലും അതിനൊക്കെ കുറവുകളും ന്യൂനതകളും മാത്രം കാണുന്നുവെങ്കിൽ നല്ല രൂപത്തിൽ അവരെ ആ ചിന്തയിൽ നിന്ന് മാറ്റുവാൻ ഭർത്താവ് ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത് അവളെക്കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നു, അവളൊക്കെ അതൊക്കെ അവൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതൊരു മസിൽ പിടുത്തമില്ലാതെ, ഒരു വാശിയില്ലാതെ പരസ്പരം സഹകരിച്ചുകൊണ്ട്, പരസ്പരം പറഞ്ഞു തീർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഒരു കുടുംബജീവിതം സന്തോഷപ്രദമാകുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
8: ചോദ്യം ഇതാണ്, മൂക്ക് കുത്തുന്നതിൻ്റെ വിധി എന്താണ് എന്ന്.
10: പ്രസ്തുത വിഷയവുമായി പണ്ഡിതന്മാർ നൽകിയ മതവിധി, ഒരു നാട്ടിൽ മുസ്ലിങ്ങളുടെ, അല്ലെങ്കിൽ ഒരു നാട്ടിൽ മൂക്ക് കുത്തി ആഭരണം ധരിക്കൽ അതൊരു ഭംഗിയായി കാണുന്നുവെങ്കിൽ, അത് ആ നാട്ടിലുള്ള സമ്പ്രദായവും ഉറഫും അങ്ങനെയാണ് എങ്കിൽ അത്ര ആ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ മറ്റൊരു നാട്ടിൽ അവിടെ അതൊരു സമ്പ്രദായമല്ല, ആ നാട്ടിലുള്ള ആളുകൾക്ക് അത് പരിചയവുമില്ല എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യവും അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പോൾ നിലവിലുള്ള ഉത്തരേന്ത്യയിലൊക്കെ പൊതുവെ ആളുകൾ ആഭരണം ധരിക്കാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് അനുവദനീയമാണ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഒരു നിഷിദ്ധം, ഒരു ഹറാം എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇനി ആ ഒരു സമ്പ്രദായം ഒരു മോഡലായി കടന്നു വരികയും ആളുകളൊക്കെ അങ്ങനെ മൂക്കുകുത്തുന്ന, സ്ത്രീകൾ മൂക്കുകുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ഹറാമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ.
8: ഒരുപാട് നിസ്കാരങ്ങൾക്ക് അള്ളാഹുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത് എന്നാണ്.
10: നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ അത് രണ്ട് രൂപത്തിലായിരിക്കും നഷ്ടപ്പെടുക. ഒന്ന്, ഉറക്കം, മറവി എന്ന കാരണത്താൽ ഒരാൾക്ക് നമസ്കാരം നഷ്ടപ്പെടുക. അത്തരം വേളകളിൽ എപ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്, എപ്പോഴാണ് ഉറക്കിൽ എഴുന്നേൽക്കുന്നത്, ആ സമയത്ത് തന്നെ അവൻ നിർവഹിക്കുകയാണ് വേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം അത് ഖളാ അല്ല, മറിച്ച് അദാ തന്നെയാണ്, കൃത്യസമയം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നാമ അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ ലാ കഫാറത ലഹ ഇല്ലാ ദാലിക്. നമസ്കാരത്തെ തൊട്ട് ഒരാൾ ഉറങ്ങിപ്പോവുകയോ വിസ്മരിച്ച് മറന്നു പോവുകയോ ചെയ്താൽ എപ്പോഴാണ് അവന് ഓർമ്മ വന്നത്, ആ സമയത്ത് അവൻ അത് നമസ്കരിക്കട്ടെ. അതിന് പ്രത്യേകമായ കള ഒന്നുമില്ല, പ്രത്യേകമായ ഒരു പ്രായശ്ചിത്തം ഒന്നും ഇല്ല. രണ്ടാമത്, മനഃപൂർവം നമസ്കാരം ഒഴിവാക്കുക. പിന്നീട് അല്പകാലം കഴിഞ്ഞ് അതിൽ ഖേദമുണ്ടാകുകയും ഇനി അത് മടക്കി നിർവഹിക്കണോ വേണ്ടയോ എന്ന് ചിന്തയുണ്ടാകുകയും ചെയ്യാം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായക്കാരാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ മടക്കി നിർവഹിക്കണം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം വളരെ ശക്തമായ ഒരു അഭിപ്രായം, സമയബന്ധിതമായ ആരാധനകൾ പിന്നീട് ആ സമയത്തിന് ശേഷം നിർവഹിച്ചാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന അഭിപ്രായമാണുള്ളത്. ഉദാഹരണമായി, ദുൽഹജ്ജ് 9 ഹാജിമാർ അറഫയിൽ നിൽക്കേണ്ടത്. പ്രസ്തുത സമയത്ത് നിർവഹിക്കേണ്ട ഒരു കർമ്മമാകുന്ന അറഫയിൽ നിൽക്കൽ, ആ ഇബാദത്ത്, അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം അറഫയിൽ നിന്നതുകൊണ്ട് അത് ഹജ്ജായി പരിഗണിക്കപ്പെടുകയില്ല. മാത്രമല്ല, നോമ്പിലെ നമസ്കാരത്തെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞു അംറ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നവർ പറയുന്നു, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി, റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ആർത്തവകാരികൾ അവർ നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ ഖളാ വീട്ടേണ്ടതില്ല എന്നാണ്. ഖളാ വീട്ടേണ്ടതില്ല, മനഃപൂർവ്വം ഒഴിവാക്കിയ നമസ്കാരം ഖളാ വീട്ടേണ്ടതില്ല എന്നതിന് പണ്ഡിതന്മാരുടെ മറ്റൊരു തൗജീഹ്, അവരുടെ നിർദ്ദേശം, ഒരാൾ നമസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കിക്കഴിഞ്ഞാൽ അവൻ കാഫിറാണ് അവൻ്റെ വിധി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, അല്ലാഹദു അല്ലദീ ബൈനനാ വബൈനഹും സ്വലാ, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള കരാറ് അഥവാ മുസ്ലിം അമുസ്ലിമിൻ്റെ വേർതിരിവ് നമസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആര് അത് ഒഴിവാക്കിയോ അവൻ കാഫിറായി പോയിരിക്കുന്നു. ഒരാൾ സത്യനിഷേധിയായിരുന്ന, കാഫിറായിരുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ മുമ്പ് കഴിഞ്ഞു പോയ ജീവിതത്തിലെ അയാൾ, ഒരു സത്യനിഷേധിയായിരുന്ന ആൾ മുമ്പ് ഇന്ന ഇന്ന ഇബാദത്തുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അയാളെ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിൽ ചെയ്യാതിരുന്ന പ്രവർത്തനങ്ങൾ മടക്കി നിർവഹിക്കേണ്ടതില്ല. കാരണം വിശ്വാസിയാകുന്നതോടുകൂടി അയാൾ പൊതുജീവിതത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒഴിവാക്കിയ ഒരു വ്യക്തി, അയാൾ അത് ഖളാ വീട്ടേണ്ടതില്ല എന്ന അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ലാഹു തആല ആലം. അതോടൊപ്പം മനസ്സിലാക്കണം, നമസ്കാരം ഒഴിവാക്കുക അത് വൻ പാപമാണ്. അതേപോലെ തന്നെ അവൻ ചെയ്യേണ്ടത്, ചെയ്തു പോയ ഈ തെറ്റിനെക്കുറിച്ച് ഖേദമുണ്ടാകുകയും തൗബ ചെയ്യുകയും അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയുമാണ് വേണ്ടത്.
8: പുരുഷന്മാർക്ക് വെള്ളി മോതിരം ഉപയോഗിക്കാൻ പറ്റുമോ? ഇക്കാര്യത്തിൽ ഇസ്ലാമിൻ്റെ നിലപാട് എന്താണ് എന്നാണ്.
9: ഇവിടെ മനസ്സിലാക്കേണ്ടത്, ധരിക്കാൻ പറ്റുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ധരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും രണ്ടും രണ്ടാണ്. ധരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതം അത് വിരോധിച്ചിട്ടില്ല എങ്കിൽ ധരിക്കൽ അനുവദനീയമാണ്. അനുവദനീയമായ കാര്യം ഒരാൾ ചെയ്താൽ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയോ അതിൻ്റെ പേരിൽ കുറ്റം ഉണ്ടാവുകയോ ചെയ്യില്ല. എന്നാൽ ധരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് പണ്ഡിതന്മാർ പലരും ഈ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുള്ളത്, ഒരു അത്യാഡംബരമായ പ്രവർത്തനങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ്. വെള്ളിമോതിരം ധരിക്കൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അനുവദിച്ചതാണ്, വേണമെങ്കിൽ അത് സുന്നത്താണ് എന്നും നമുക്ക് പറയാം. എന്നാൽ ആ വെള്ളിമോതിരത്തിൽ കല്ലുകൾ വെക്കുന്നത് അനുവദനീയമാണ്. ഈ കല്ല് ഏറ്റവും വിലപിടിപ്പുള്ള കല്ലുകളൊക്കെ ഈ പറഞ്ഞ പോലെ ഡയമണ്ട് പോലുള്ള സാധനങ്ങളൊക്കെയാണ് എങ്കിൽ അതൊരു ആഡംബരം എന്നതിന് അപ്പുറത്തേക്ക് കടക്കുന്നു. ഒരു അത്യാഡംബരത്തിൻ്റെ അവസ്ഥ അതൊരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചേർന്നതല്ല എന്നാണ് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്ത അതേ മറുപടിയാണ് ഞാൻ പറയുന്നത്, അനുവദനീയമാണ്, പക്ഷേ അത് ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, നമുക്ക് ചേർന്നതല്ല എന്ന് നാം മനസ്സിലാക്കണം. വല്ലാഹു അഅലം.
7: മഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളവൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
11: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
0: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട്. 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും. തസ്തിക, ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ, മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മ ബാദ്. നമുക്കൊരു ലക്ഷ്യം, സുനിശ്ചിതമായ ഒരു ലക്ഷ്യം ജീവിതത്തിൽ ആവശ്യമാണല്ലോ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം ഏതാണ്? സ്വർഗമാണ് ആ ലക്ഷ്യം. ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സൗകര്യവും സന്തോഷവും സംതൃപ്തിയുമുള്ള മാർഗങ്ങൾ തന്നെ വേണമെന്ന് ആരും വാശി പിടിക്കാറില്ല. ലക്ഷ്യം നേടുമെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ്. അതുകൊണ്ടാണല്ലോ ഒരു പ്രവാസി ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രവാസി എങ്ങനെ ജീവിക്കും? ജീവിതമെന്ന നിലക്ക് അപൂർണമാണല്ലോ ആ ജീവിതം. സുഖങ്ങളിലും സന്തോഷങ്ങളിലും ദാമ്പത്യത്തിലും ഒക്കെ. പക്ഷേ ലക്ഷ്യമുണ്ടവിടെ, നല്ലൊരു വീട്, നല്ലൊരു വരുമാനം നാട്ടിലുണ്ടാക്കണം. അതിന് ലക്ഷ്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും മനുഷ്യൻ ചെയ്യും. സ്വർഗമെന്ന ലക്ഷ്യത്തിന് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ നമ്മൾ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ എന്താണ് സ്വർഗം? സ്വർഗം എന്നത് ഭൗതിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന സമ്പൂർണമായ ഒരു ജീവിതമാണ്. അവിടെ എല്ലാമുണ്ട്. നമ്മളിവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത്? കുടുംബങ്ങളായി ജീവിക്കുന്നത്, ഫാമിലിയായിട്ട്. അവിടെ നമുക്ക് ഫാമിലിയായി ജീവിക്കാൻ പറ്റും. ഒരു കുടുംബജീവിതത്തിൽ എന്താണ് ആവശ്യമുള്ളത്? എല്ലാ അംഗങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് മാതാപിതാക്കൾ ഏത് സ്വർഗത്തിൻ്റെ പദവികളിലാണോ ഉള്ളത്, അവിടേക്ക് മക്കളെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ അതാണ് അൽഹക്കനബിയും ദുരിയത്തുകെന്ന് പറഞ്ഞില്ലേ. മക്കളെ അങ്ങോട്ടേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, അവർക്ക് കൺകുളിർമയോടുകൂടെ അവരെ കണ്ട് ജീവിക്കുവാൻ വേണ്ടി. അപ്പോൾ സമ്പൂർണമായ ഒരു ജീവിതം, അത് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മുടെ ലക്ഷ്യം അത് തന്നെയാണല്ലോ. എൻ്റെ ഈ കുടുംബ ദാമ്പത്യ ജീവിതത്തെ പൂർണ്ണമാക്കണം. ഇന്ന് ചില അപൂർണതകളുണ്ട്. ഒരു മകളുടെ വിവാഹം കഴിയാനുണ്ട്, ഒരു മകന് ജോലി കിട്ടാനുണ്ട്. ആ അപൂർണതകളെ പൂർത്തിയാക്കാനാണ്. സ്വന്തമായൊരു വീടിൻ്റെ ആവശ്യമുണ്ട്, സ്വന്തമായൊരു വരുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ ജീവിതത്തെ പൂർണ്ണമാക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുന്നത്. എന്നാൽ

0: സമ്പൂർണമെന്ന് ഉറപ്പു തന്ന, കിട്ടിയാൽ സമ്പൂർണമെന്ന് ഉറപ്പു തരുന്ന ഒരു ജീവിതമാണ് സ്വർഗം. വല്ലാഹു യദുഉ ഇല ദാരിസ്സലാം, സ്വർഗത്തിന് അല്ലാഹു വിളിച്ച പേര് ദാറുസ്സലാം എന്നാണ്. എന്താണ് സലാം എന്ന് പറഞ്ഞാൽ, ലി സലാമത്തിഹ മിൻ ജമീഇൽ ആഫാത്ത്, എല്ലാ അപകടങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അത് എന്തൊക്കെ അപകടങ്ങളെ പ്രതീക്ഷിക്കേണ്ട നമ്മൾ ഈ ലോകത്ത്. രോഗം വരും, ആക്സിഡൻറ്റുകൾ സംഭവിക്കും, ദുരന്തങ്ങൾ വരും, പ്രകൃതിക്ഷോഭങ്ങൾ വരും, ഭൂമികുലുക്കങ്ങൾ വരും, എന്തൊക്കെ അപകടങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രതികൂലമായ അപകടങ്ങളും സംഭവിക്കാത്ത ലോകം, അതിന് ദാറുസ്സലാം. അവിടെ അവ വരൂല. അവിടെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഭീഷണിയാകാവുന്ന, ഭയപ്പെടുത്താവുന്ന ഒന്നുമില്ല. ലി സലാമത്തിഹാമിൻ ജമീഇൽ ആഫാത്ത്, എല്ലാവിധത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അത് സുരക്ഷിതമാണ്. പിന്നെ എന്തെങ്കിലുമൊന്ന് കുറവുണ്ടോ അവിടെ? ന്യൂനതകളില്ല. ഞങ്ങളിവിടെ താമസാക്കിയിട്ട് കുറച്ച് കാലമായി, പക്ഷെ ഇവിടെ വെള്ളമല്ല, ഇവിടെ ഭയങ്കര ശബ്ദമാണ്, ഇവിടെ ഭയങ്കര ദുർഗന്ധമാണ്, ഇവിടെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റൂല, ഇവിടെ അയൽവാസികൾ മോശമാണ്, ഇവിടേക്ക് നല്ലൊരു ഗതാഗത സൗകര്യമില്ല, എന്തൊക്കെ പറയാണ്ട് അപൂർണതകളായിക്കൊണ്ട്. പക്ഷെ നഖായിസുകളില്ല അവിടെ. അതാണ് ലി സലാമത്തിഹ മിൻ ജമീഇ നഖായിസ്, എല്ലാ ന്യൂനതകളിൽ നിന്നും അതെന്താണ് രക്ഷപ്പെട്ടതാണ്. മാത്രമല്ല ഈ ഒരു സൗകര്യം അതിനുണ്ടാവുന്നത് എന്തുകൊണ്ട്, ഈ അപൂർണത കാണാത്തത്, കുറവ് കാണാത്തത് എന്തുകൊണ്ടാണ്? അതിന് പൂർണ്ണത കൊണ്ടാണ്. പൂർണ്ണതയുള്ള ഒന്നിൽ വൈകല്യങ്ങൾ കാണാൻ സാധ്യമല്ലല്ലോ. വദാലിക ലിക്കമാലി നഈമിഹ വതമാമിഹി വബഖായി, അതിൻ്റെ സുഖങ്ങളുടെ പൂർണ്ണത, അതിൻ്റെ ആ പരിപൂർത്തി മാത്രമല്ല, അത് എന്നും അവശേഷിക്കും. ഭൗതിക ജീവിതത്തിലെ ഏതൊന്നിൻ്റെയും പ്രശ്നം അത് അവസാനിക്കുമെന്നതാണ്. ജീവിതം അവസാനിക്കും, വീടുകൾ നശിച്ചു പോകും, വാഹനങ്ങൾ പഴകും, എല്ലാറ്റിനും നഷ്ടങ്ങൾ സംഭവിക്കും. പിന്നെ ഏതൊരു വഴിക്ക് നോക്കിയാലും എല്ലാം മനോഹരമാണ്. വഹസ്നുഹു മിൻ കുല്ലി വജി, അതിൽ എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും എന്താണ്, വളരെ മനോഹരമാണ്, സന്തോഷകരമാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയുടെ ഒരു ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സ്വർഗം ഒരു സംസാര വിഷയമാവണം, സ്വർഗം നമ്മുടെ ആലോചനയുടെ ഭാഗമാകണം, സ്വർഗം ആഗ്രഹിക്കത്തക്ക വിധം നമുക്കതിനെക്കുറിച്ചുള്ള അറിവുകളുണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കതിനെ ആഗ്രഹിക്കാൻ സാധ്യമാകൂ. അതുകൊണ്ട് സമാധാനത്തിൻ്റെ ഒരു ഭവനം നമ്മുടെ ലക്ഷ്യമാണ്. നാം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് ആ സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടി, നാം സഹിക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ തയ്യാറാണ്. ഭൗതിക ജീവിതത്തിലെ എല്ലാ പ്രതികൂലതകളും പരലോകത്തേക്കുള്ള ബെനിഫിറ്റാണ്, സമ്പാദ്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളും ന്യൂനതകളും വൈകല്യങ്ങളും പ്രയാസങ്ങളും ഇവിടെയുണ്ടോ അതെല്ലാം ക്ഷമിക്കുമ്പോൾ പരലോക ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനാകുന്നു എന്നാണ്. ഒരു പ്രവാസ ജീവിതത്തിൽ എന്തെല്ലാം സഹിക്കുന്നുവോ ആ സഹനങ്ങൾ മുഴുവനും നാളെ തിരിച്ചുപോക്കിൻ്റെ ജീവിതത്തിന് കൂടുതൽ മെച്ചപ്പെട്ടതാകും എന്നതാണ്. ഒരു സുഖം ഉപേക്ഷിക്കുമ്പോൾ ആ റിയാൽ തൽക്കാലം തൻ്റെ വീടിൻ്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് ഉപകാരപ്പെടുന്നു എന്നതാണല്ലോ ഒരു പ്രവാസിയുടെ മനസ്സ്. രണ്ട് റിയാൽ, മൂന്ന് റിയാൽ എന്ന് പറയുമ്പോൾ ഒരു റിയാൽ കൊണ്ട് കഴിയുമോ എന്ന് നോക്കുന്നത് ബാക്കി രണ്ട് റിയാൽ തിരിച്ചുപോക്കിന് ഉപകാരപ്പെടാനാണ്. ചെറിയ ചില സഹനങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളുമാകുമ്പോൾ ദാറുസ്സലാം, സമാധാനത്തിൻ്റെ പേവനം നമുക്ക് സാക്ഷാത്കരിക്കാനാകും. അള്ളാഹു അത് ലഭിക്കുന്നവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم
3: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും ഒരല്പം മീൻ വാങ്ങുമ്പോഴും ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം കേൾക്കുന്നത് ഖുർആൻ പാഠങ്ങൾ. നരകക്കാരുടെ ഭക്ഷണം എന്ന വിഷയത്തിൽ ഇബ്രാഹിം സലഫി പുലാമന്നോളിന്റെ സംസാരം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകക്കാർക്ക് ലഭിക്കുന്ന പാനീയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നരകക്കാർക്ക് അല്ലാഹു ചില പ്രത്യേകതരം ഭക്ഷണങ്ങളും നരകത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഗാശിയയുടെ 6-7 ആയത്തുകളിൽ പറയുന്നത്, ലൈസ ലഹും ത്വആം ഇല്ലാ മിൻ ളരീഅ്, ളരീഅ്യിൽ നിന്നല്ലാതെ നരകക്കാർക്ക് ഭക്ഷണമില്ല. അഥവാ നരകക്കാർക്ക് ലഭിക്കുന്ന ഭക്ഷണമെന്ന് പറഞ്ഞാൽ ളരീഅ് എന്ന ഭക്ഷണമാണ്. എന്താണ് ആ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത? ലാ യുസ്മീനു വലാ യുഗ്നീ മിൻ ജൂഅ്, അത് വിശപ്പിൽ നിന്ന് ഒരാശ്വാസം നൽകുകയോ പോഷകാഹാരമായി ശരീരത്തിനൊരു പുഷ്ടി നൽകുകയോ ചെയ്യുകയില്ല. ളരീഅ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞതുപോലെ നരകത്തിലെ ഒരു മരമാണ് അത് എന്നാണ്. സാധാരണ നമ്മൾ ഈ മരുഭൂമിയിൽ കാണുന്ന കള്ളിമുൾച്ചെടികൾ ഷബറക്ക് എന്ന് പറയും, ഷബറക്ക്, അത് പച്ചയായ അവസ്ഥയിലാണ് ഷബറക്ക് എന്ന് പറയുക. ഒട്ടകങ്ങൾ അത് ഭക്ഷിക്കാറുണ്ട്. എന്നാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴാണ് അതിന് ളരീഅ് എന്ന് പറയുക. അത് ഉണങ്ങിയ അവസ്ഥയിൽ ഒട്ടകത്തിന് പോലും അത് ഭക്ഷിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ്. ഒട്ടകം നമുക്കറിയാം മുള്ളുകൾ തിന്നുന്ന ജീവിയാണ്. എന്നാൽ അതിനുപോലും ഭക്ഷിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഭക്ഷണമാണ് ളരീഅ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നരകക്കാർക്ക് കഴിക്കാൻ സാധിക്കുക? പക്ഷെ അവർക്ക് അവിടെ നൽകുക ആ ഭക്ഷണമായിരിക്കും. അപ്പം എത്ര കഠിനമായിരിക്കും അത് ഭക്ഷിക്കാൻ. ഇനി അത് ഭക്ഷിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമോ? അതുമില്ല. സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുക ശരീരം നന്നാവാനും വിശപ്പ് മാറാനും വേണ്ടിയാണല്ലോ. എന്നാൽ ളരീഅ് കഴിച്ചാൽ ലാ യഹ്സുലു ബിഹി മഖ്സൂദ്, ഭക്ഷണം കൊണ്ട് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നും അതുകൊണ്ട് ലഭിക്കുകയില്ല. അതുപോലെ തന്നെ നരകക്കാരുടെ മറ്റൊരു ഭക്ഷണമാണ് സക്കൂം. അല്ലാഹു പറയുന്നു, ഇന്ന ശജറത്ത സക്കൂം, തീർച്ചയായും സക്കൂം വൃക്ഷം, ത്വആമുൽ അസീം, കുറ്റവാളികളുടെ ഭക്ഷണമായിരിക്കും അത്. കൽമുഹിലി, അത് ഉരുകിയ ലോഹദ്രാവകം പോലെയായിരിക്കും. യഗ്ലീഫിൽ ബുതൂൻ, വയറുകളിൽ അത് തിളച്ചു മറിയും. കഗല്യിൽ ഹമീം, ചൂടുവെള്ളം തിളച്ചു മറിയുന്നത് പോലെ ഈ സക്കൂം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറിൽ കടന്ന് തിളച്ചുമറിയും എന്നാണ്. നരകത്തിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വരുന്ന ഒരു വൃക്ഷമാണത്. അള്ളാഹു സുബ്ഹാനഹു വതാല നരകക്കാർക്കത് ഭക്ഷിക്കുവാൻ നൽകും. എന്നാലത് കഴിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ചൂട് കാരണം അത് തിളച്ചുമറിഞ്ഞുകൊണ്ടിരിക്കും വയറിൽ എന്നാണ്. അപ്പം എത്ര ഭീകരമാണെന്നാലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ സൂറത്തു സ്വാഫാത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സക്കൂമിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടെ അള്ളാഹു പറയുന്നത് അദാലിക ഖൈറു നുസുലൻ അംശജറത്തു സക്കൂം, ആദിത്യ സൽക്കാരത്തിൽ ഉത്തമമായത് അതാണോ അതല്ല സക്കൂം വൃക്ഷമോ? സ്വർഗക്കാരെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു നരകക്കാരെക്കുറിച്ച് പറയണം, അവർക്ക് സക്കൂമുണ്ട്. എന്നാൽ അള്ളാഹു പറയാണ് ഇന്നഹ ഷജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അതു ജ്വലിക്കുന്ന നരകത്തിൻ്റെ അടിയിൽ ഉൽപ്പാദിക്കുന്ന ഒരു വൃക്ഷമാണ്. തുൽഉഹ, അതിൻ്റെ പഴക്കുല എന്ന് പറഞ്ഞാൽ കഅന്നഹു റുഊസു ശയാത്തീൻ, പിശാചുക്കളുടെ തല പോലെയായിരിക്കും. ഫഇന്നഹും ലആക്കിലൂന മിൻഹ, എന്നാൽ തീർച്ചയായും നരകക്കാർ അതിൽ നിന്ന് ഭക്ഷിക്കും, അതായിരിക്കും അവരുടെ അവസ്ഥ. ഫമാലിഊന മിൻഹൽ ബുതൂൻ, എന്നിട്ട് അതിൽ നിന്ന് വയറ് നിറക്കുകയും ചെയ്യും. അത് കഴിച്ചാൽ എന്താണ് അവസ്ഥ? അള്ളാഹു പറയുന്നു സുമ്മ ഇന്നലഹും അലൈഹാ ലശൗബം മിൻ ഹമീം, പിന്നീട് അതിനുമീതെ കുടിക്കുവാൻ ചുട്ടുതിളക്കുന്ന വെള്ളം കൊണ്ടുള്ള ഒരു ചേരുവ, ഒരു മിശ്രജലം അവർക്കുണ്ടായിരിക്കും. സുമ്മ ഇന്ന മർജിഅഹും ലാ ഇലൽ ജഹീം, പിന്നെ അവരുടെ മടക്കം ജ്വലിക്കുന്ന നരകത്തിലേക്ക് തന്നെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ സക്കൂമെന്ന ഭക്ഷണത്തിൻ്റെ ഭീകരതയാണ് അള്ളാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. സക്കൂമിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം ഭൂമിയിലേക്ക് വീണാൽ തന്നെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളുടെയും ജീവിതം ഫസാദിലാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ സൂറത്ത് മുസമ്മിലും അള്ളാഹു നരകക്കാരുടെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. സൂറത്ത് മുസമ്മിലിലെ 12-13 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു ഇന്ന ലദൈന അങ്കാലം വജഹീമ വത്തആമൻ ദാ ഗുസ്വത്തിൻ വഅദാബൻ അലീമ, തീർച്ചയായും നമ്മുടെ അടുക്കൽ കനത്ത വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയുമുണ്ട്. കീഴ്പോട്ടിറങ്ങാതെ തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണവും വേദനയേറിയ ശിക്ഷയുമുണ്ട്. അപ്പോൾ തൊണ്ടയിൽ നിന്ന് താഴോട്ടിറക്കാൻ കഴിയാതെ തൊണ്ടയിൽ അടഞ്ഞക്കായി പോകുന്ന ഭക്ഷണങ്ങൾ, ഇത്രയും ഭീകരമാണ് നരകത്തിലെ ഭക്ഷണങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ നരകത്തെ നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു നരകത്തിൽ നിന്നും നാം എവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, നരകക്കാരുടെ ഭക്ഷണം ഈ വിഷയത്തിലെ സംസാരം ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് നിർവഹിച്ചത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി പ്രാർത്ഥനാ പഠനം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ജീവിക്കുന്ന ഈ ദുനിയാവിൻ്റെയും അതുപോലെ ഇനി വരാനിരിക്കുന്ന ആഹിറത്തിൻ്റെയും ഒക്കെ അവിടെയുള്ളതും ഇവിടെയുള്ളതുമായ നന്മകൾ ലഭിക്കാനുള്ള ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനൽ ശർരി കുല്ലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി മാ സഅലക عبدك ونبيك واعوذ بك من شر ما عاذ به عبدك ونبيك اللهم اني اسالك الجنه وما قرب اليها من قول او عمل واعوذ بك من النار وما قرب اليها من قول او عمل واسالك ان تجعل كل قضاء قضيته لي خيرا. സുദീർഘമായൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുവേ, ദുനിയാവിലെയും ആഖിറത്തിലെയും എനിക്കറിയുന്നതും അറിയാത്തതുമായ മുഴുവൻ നന്മകളും ഞാൻ നിന്നോട് തേടുകയാണ്. അല്ലാഹുവേ, ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും എനിക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം തിന്മകളുമുണ്ട്. അതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അല്ലാഹുവേ, നിന്റെ ദാസനും നബിയുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോട് തേടിയ നന്മകൾ നിന്നോട് ഞാൻ തേടുകയാണ്. നിന്റെ ദാസനും നബിയുമായ പ്രവാചകൻ നിന്നിൽ അഭയം തേടിയ തിന്മകളിൽ നിന്ന് ഞാൻ അഭയം തേടുകയാണ്. അല്ലാഹുവേ, സ്വർഗവും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളും പ്രവൃത്തികളും ഞാൻ നിന്നോട് തേടുന്നു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീ വിധിച്ച എല്ലാ വിധിയും എനിക്ക് നന്മയാകുവാൻ ഞാൻ നിന്നോട് തേടുകയാണ് എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ആദ്യ കുറച്ച് ഭാഗം മാത്രം നമുക്കിന്ന് പഠിക്കാം. നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി, മിനൽ ഖൈരി കുല്ലിഹി, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലിഹി ആജിലിഹി വആജിലിഹി ആജിലിഹി വആജിലിഹി മാ അലിംതു
4: മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി وأعوذ بك من الشر كله عاجله وآجله ما علمت منه وما لم أعلم اللهم إني أسألك من الخير كله عاجله وآجله
3: ആദ്യം ആജിലിഹി ഐനാണ്, അതിനുശേഷം പിന്നീട് വരുന്ന ആജിലിഹി അത് ആദ്യം അലിഫാണ്. ആജിലിഹി വആജിലിഹി
4: മാ അലിംതു മിൻഹു വമാ ലം അഅലം വഅഊദു ബിക മിനശ്ശർരി കുല്ലിഹി عاجله وآجله ما علمت منه وما لم أعلم.
3: ഇതുവരെയാണ് നാം ഈ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായത്. ഇനി തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു ഈ ഒരു പ്രാർത്ഥന പഠിക്കാനും പ്രാവർത്തികമാക്കാനുമുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ.
5: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
6: HPCL 116 ഒഴിവുകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓഫീസർ മാനേജർ എക്സിക്യൂട്ടീവ് തസ്തികളിൽ അവസരമുണ്ട് 116 ഒഴിവ്. ജോലി പരിചയമുള്ളവർക്കും ഫ്രഷേഴ്സിനും അവസരമുണ്ടായിരിക്കും. തസ്തിക, ജൂനിയർ എക്സിക്യൂട്ടീവ്, സീനിയർ ഓഫീസർ, മറ്റു തസ്തികകളും ഒഴിവുകളും ഉണ്ട്. വിശദവിവരങ്ങൾക്കായി സന്ദർശിക്കാം www.hindustanpetroleum.com.

0: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. ഒരു കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയ പഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയ പഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളി രചന നിർവഹിച്ചത് ഇബ്നു അലി ഇടത്തനാട്ടുകര, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
2: ഓഫീസിൽ ഒരു ഫയലിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ നീണ്ട നിലവിളി കേട്ടത്. ഒരു ആംബുലൻസിൽ നിന്നുള്ള നിലയ്ക്കാത്ത ഹോൺ. ഒരു വേള ആ വാഹനത്തിലെ ആളുകളെക്കുറിച്ച് ചിന്തിച്ചുപോയി. അതിവേഗത്തിൽ പായുന്ന വാഹനത്തിൽ ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെ പതിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നൊരു മനുഷ്യൻ, കൂടെ കരഞ്ഞു കണ്ണുനീർ പൊഴിച്ച് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് ഉറ്റവർ. ഈ വാഹനത്തിന്റെ മുന്നറിയിപ്പ് നിലവിളി ശബ്ദം ഓഫീസിലിരിക്കുമ്പോൾ ഇടയ്ക്കിടെ കേൾക്കാം. മികച്ച സൗകര്യങ്ങളുള്ള ഒരു അരഡസനോളം ആശുപത്രികളുള്ള നഗരത്തിലെ സമുച്ചയത്തിലെ മൂന്നാം നിലയിലാണ് ഓഫീസ്. നാല് പാതകൾ ചേരുന്ന ജംഗ്ഷന് സമീപമുള്ള ഓഫീസിൽ ഏത് റോഡിലൂടെ ആംബുലൻസ് കിതച്ചോടിയാലും ശബ്ദം കാതിലെത്തും. ദിവസവും പലതവണ ഇത്തരം അനുഭവങ്ങളുണ്ടാകാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ബന്ധുവിന്റെ വീട്ടിലേക്ക് മരണം കൊണ്ട് ആംബുലൻസ് വന്നു നിന്നതും കണ്ടമാത്രയിൽ കൂട്ടക്കരച്ചിൽ പൊട്ടിപ്പുറപ്പെട്ടതും ഓർമ്മയിലുണ്ട്. ഓരോ ആംബുലൻസിന്റെ ശബ്ദവും ഉള്ളിൽ ഒരാളലുണ്ടാക്കുന്നു. ആംബുലൻസുകളുടെ ഒന്നിച്ചോട്ടം വലിയ ദുരന്തത്തെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അറിയാതെ സൃഷ്ടാവിനെ വിളിച്ചു പോകും. നാം വീട്, കുടുംബം, വാഹനം, ജോലി എന്നിവയ്ക്ക് വേണ്ടി മാത്രം അവിശ്രമം അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരക്കിനിടയിൽ ഭക്ഷണം പോലും നേരത്തെ കഴിക്കാൻ പറ്റാതെ വരുന്നു. ഉറക്കം ആവശ്യത്തിന് ലഭിക്കാതെ പോകുന്നു. ഓടിത്തളർന്ന ശരീരത്തിന് വിശ്രമത്തിന് പോലും വേണ്ടത്ര സമയം കിട്ടുന്നില്ല. സ്വന്തം കുടുംബത്തിൽ പോലും വേണ്ടത്ര സമയം ചെലവഴിക്കാനാകുന്നില്ല. ആംബുലൻസിൽ അതേപോലെ തിരക്ക് പിടിച്ച ഒരാളുണ്ട്, ഓടിച്ചാടി നടന്നിരുന്ന ഒരാൾ. കുടുംബത്തിനും കൂട്ടത്തിനും വേണ്ടി രാപ്പകൽ ഉണ്ണാതെ ഉറങ്ങാതെ വിശ്രമിക്കാതെ ഓടി നടന്നിരുന്ന ഒരാൾ. ഇപ്പോൾ അയാൾ നിസ്സഹായനാണ്. ബന്ധുക്കൾ ദുഃഖാർത്തരാണ്. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അയാളെ എത്തിക്കും. ആംബുലൻസിൽ നിന്ന് തയ്യാറാക്കി വച്ചിരിക്കുന്ന ഉന്തുവണ്ടിയിലെ പച്ചവിരിപ്പിലേക്ക് ജീവനക്കാർ എടുത്തുകെടുത്തും. യൂണിഫോമിട്ട ആശുപത്രി ജീവനക്കാർ ആ വണ്ടി തള്ളി ആശുപത്രിക്കകത്തേക്ക് കൊണ്ടുപോകും. ഡോക്ടർമാർ ഉടനടി നിർദ്ദേശങ്ങൾ നൽകും. ചികിത്സ തുടങ്ങും. മിക്കവാറും അയാളെ ICU തണുത്ത ഏകാന്തതയിലേക്ക് മാറ്റും. പുറത്ത് ഡോക്ടറുടെ ആശ്വാസവാക്കുകൾക്കായി ബന്ധുക്കൾ കാത്തുകെട്ടിക്കിടക്കും. ഉറങ്ങാതെ ഭക്ഷണം കഴിക്കാതെ കേട്ടറിഞ്ഞവരുടെ ഫോൺ വിളികളെത്തും. വിവരം പരക്കും. ബന്ധുക്കൾ, അയൽവാസികൾ, കൂട്ടുകാർ ആശ്വാസവചനങ്ങളുമായി എത്തും. ഇതൊന്നും അറിയാതെ അയാൾ ആ തണുപ്പ് മുറിയിൽ നിശബ്ദനായി കിടക്കും. ഓരോ പാതയിൽ നിന്നും ആംബുലൻസിന്റെ അവിരാമമായ ഹോണുകൾ പാതി തുറന്ന ചില്ലുജാലകങ്ങൾ കടന്നെത്തി അസ്വാരസ്യമുണ്ടാകുമ്പോൾ മനസ്സിലറിയാതെ പേടി ജനിക്കും. പിന്നെ അത് വളരും. ഗ്യാരണ്ടി തീരെയില്ലാത്ത ഒന്നാണല്ലോ ജീവിതം. ഒരുപക്ഷേ നമ്മളറിയാത്ത ഒരു സ്ഥലത്ത് ഏതോ ഒരു ആംബുലൻസിൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ഡ്രൈവർ കേട്ടറിവ് മാത്രമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മളെയും കൊണ്ട് നിറുകിൽ നിറമുള്ള വിളക്കുകൾ കത്തിച്ച് നിലയ്ക്കാത്ത നിലവിളിയോടെ എല്ലാ ട്രാഫിക് നിയമങ്ങളെയും അവഗണിച്ച് വളഞ്ഞു പുളഞ്ഞ വഴിത്താരയിലൂടെ നമ്മളെയും കൊണ്ട് ശരവേഗത്തിൽ പറന്നേക്കാം. നാഥ, നീ തുണ. ഓരോ ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളികളും നമ്മെ മരണത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നത്.
1: മഷാല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആംബുലൻസിന്റെ നിലയ്ക്കാത്ത നിലവിളി. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് ഇബ്നു അലി ഇടത്തനാട്ടുകര, ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
2: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാരചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
3: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
2: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
3: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
2: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
3: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
2: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
3: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
2: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആരോഗ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും സന്ദേഹങ്ങളും ഡോക്ടർമാരുമായി നേരിട്ട് പങ്കുവച്ചാലോ? പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. തത്സമയ സംശയ ദൂരീകരണത്തിന് വിളിക്കൂ 9020840840. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാം സെലക്ട് ചെയ്ത് താങ്കളുടെ സംശയങ്ങൾ ടെക്സ്റ്റ് ആയോ വോയിസ് ആയോ അയക്കാം. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിംഗ് പ്രോഗ്രാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബാദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മൾ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ ലൈവ് പ്രോഗ്രാമിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെഫീഖ് സാറാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ആൻറ്റിബയോട്ടിക് എന്ന കുട്ടികളിലെ പനിക്ക് ഒരു ഒറ്റമൂലി എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാല്ലാ നമുക്ക് ഡോക്ടറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം
1: വറഹ്മത്തുള്ളാഹി. ഓക്കെ, അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. അപ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പനിയുടെയൊക്കെ ഒരു, പ്രത്യേകിച്ച് കുട്ടികളിൽ പനിയുടെയൊക്കെ ആ ഒരു ആധിക്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്, ഒരു സീസണാണ്. അപ്പോൾ പനി എല്ലാ പനിയും ഒരുപോലെ ആണോ, അല്ലെങ്കിൽ പനി വന്നാൽ അതിന് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള ഒരു കണ്ടീഷൻ എപ്പോഴാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. ഇൻഷാല്ലാ
2: ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത് നല്ലൊരു ടോപ്പിക്കാണ്. കാരണം ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചുറ്റുപാടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ പനിയുടെ കാരണം പറഞ്ഞാൽ, കുട്ടികളുടെ പനി എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നമാണ്.
1: അതിപ്പോൾ
2: ഒരു ഒരു വാപ്പയും ഉമ്മയും കുട്ടിക്ക് പനി വന്നാൽ ഓടിവരും, ഒരു ഡോക്ടറെ പനിയാറിട്ട് ഓടിവരും. പനിയുടെ കാരണങ്ങൾ, ഏറ്റവും കൂടുതൽ കാണുന്ന പനിയുടെ കാരണങ്ങൾ വൈറൽ പനികളാണ്. രണ്ടാമത് കാണുന്ന അസുഖങ്ങൾ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധകൾ. മൂന്നാമത് ഫംഗൈ എന്നാണ് അസുഖത്തിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ടാവണം ഫംഗസ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു 60-70% അസുഖങ്ങളും വൈറൽ പനികളാണ്.
1: വൈറൽ പനി, ഓക്കെ.
2: ബാക്ടീരിയ പനികൾ വേറെ ഉണ്ട്. ഈ പനിയുടെ കാരണങങ്ങൾ, പനി വേറെ ഒരു ലക്ഷണം മാത്രമാണ്.
1: ഓക്കെ,
2: നമ്മൾ പനിയുടെ കാരണങ്ങൾ തല മുതൽ കാല് വരെ എല്ലാ അസുഖങ്ങൾക്ക് വരാം പനി. പനി ഇപ്പൊ തലച്ചോറിന്റെ തലയെ പറയണ, തലച്ചോറിൽ അണുബാധ പിടിച്ചാൽ പനി വരും. ചെവി പഴുപ്പ് വന്നാൽ പനി വരാം. തൊണ്ട പഴുപ്പ് പനി വരാം. ന്യൂമോണിയ ആണെങ്കിൽ അതിന് പനി വരാം.
1: സ്റ്റാർട്ടിങ്
2: ലൂസ് മോഷൻ, നമ്മൾ ചെറുകുടലിന് അണുബാധ ബാധിച്ചാൽ ലൂസ് മോഷൻ, ഛർദി എല്ലാം വരാം, അതിനും പനി വരാം. കാലിലൊരു പഴുപ്പ് ഉണ്ടെങ്കിൽ പനിക്കാം.
1: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ആയിട്ട്,
2: സ്റ്റാർട്ടിംഗ് സിംപ്റ്റം ഒരു ലക്ഷണം, ഒരു കുട്ടീനെ അലാമിങ് സിംപ്റ്റം സംതിങ്, ഒരു കുട്ടിക്ക് ഇതായി അസുഖം വരുന്നുണ്ട്, ഒരു പ്രശ്നം വരുന്നുണ്ട്, ഞങ്ങൾ ഇതാ അലേർട്ടായിരുന്നുള്ളൂ, പനി വരുന്നുണ്ട്, ഒരു ഇൻഡിക്കേഷൻ ലക്ഷണം. അതുപോലെ തന്നെയാണ് ഈ ചുമയും. ചുമയും ഒരു ലക്ഷണമാണ്, പനിയും ചുമയും ഒരു ലക്ഷണമാണ്. ഈ പനി ഒരു അസുഖമായിട്ട് കാണുന്നത് രണ്ടാമത്തെ രീതിയിലായിട്ട് വരുള്ളൂ. നമ്മൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുത്താലേ വരുള്ളൂ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാറിൻ്റെ ടോക്കിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പനി വൈറൽ ഫീവർ ആവാം, അല്ലെങ്കിൽ ബാക്ടീരിയ കൊണ്ടുള്ള ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള പനിയും എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ നമുക്ക് അതിന് പ്രത്യേക ടെസ്റ്റുകളോ എന്തെങ്കിലും ഉണ്ടോ അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്?
2: ഇനീഷ്യലി നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രോഗി ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ടെസ്റ്റുകൾ നിർദ്ദേശിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ കുട്ടികളിൽ ആദ്യം കാണുന്ന ഒരു പനിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പനിയെ കൺട്രോൾ ചെയ്യുക ഫസ്റ്റ്. പനി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന കുറേ വിഷമങ്ങളുണ്ട്. വിഷമങ്ങൾ പറഞ്ഞാൽ കുട്ടി പനി കാരണം വളരെ ഇറിറ്റബിൾ, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പം അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് കുട്ടിക്ക് പനി കാരണം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മൂന്ന്, ഈ പനി കാരണം കുട്ടി ക്ഷീണം പിടിച്ച് ഒരിടത്ത് ഇരിക്കുക കിടക്കുക കഴിക്കും, നമ്മുടെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന അവസ്ഥയിലോട്ട്
1: വരാം.
2: ഇത് വളരെ പ്രശ്നമുള്ള കാര്യം. അപ്പം അത് പനി കുറക്കണം, അതിന് പാരസ്റ്റമോള് അല്ലെങ്കിൽ ബ്രൂഫ് എന്ന് പറയുന്ന മരുന്ന്, ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ പനി കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് അലേർട്ട് ആവും, കുട്ടി ഒന്ന് ആക്റ്റീവ് ആവും, കുട്ടി കളിക്കാൻ തുടങ്ങും. അപ്പോൾ അമ്മയുടെ അച്ഛനും പ്രശ്നം ഈ പനിയാണ്. ഈ പനി സുഖമായി കഴിഞ്ഞ്, കൺട്രോൾ ആയി കഴിഞ്ഞാൽ കുട്ടി കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകും. ഇതാണ് ഏകദേശം വൈറൽ പനികളിലെല്ലാം കാണുന്നത്. നല്ല ഹൈ ഗ്രേഡ് ഫീവർ ആയിരിക്കും, കുട്ടി ക്ഷീണം പിടിച്ചിരിക്കും, ഒരു പാരസെറ്റമോൾ കൊടുക്കുക, മേല് നനച്ച് തുടക്കുക, ടപ്പിറ്റ് സ്പഞ്ചിങ്. അത് അടുത്തൊരു പാരസെറ്റമോളിന്റെ ഡോസ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്ത് കുട്ടീനെ മേലൊന്ന് നനച്ച് തുടച്ച് വീണ്ടും നല്ലവണ്ണം നനച്ച് തുടച്ചാൽ തന്നെ കുട്ടികളൊന്ന് ബെറ്റർ ആവും. ആ ബെറ്റർ ആവുമ്പോൾ തന്നെ കുട്ടികൾ കളിച്ചു തുടങ്ങും. ഇത് വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ബാക്ടീരിയൽ പനിയുടെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഫീവർ, അതായത് രണ്ട് പനിയുടെ ഇടയിലും ഇപ്പൊ വൈറൽ പനി ആകുമ്പോൾ 6 മണിക്കൂറായിട്ട് പനി വന്നിരിക്കുക, പാരസെറ്റമോൾ കൊടുക്കേണ്ടി വരും, നല്ല കടുത്ത പനിയും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കുട്ടി ചിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, അത് ഒരു വൈറൽ പനിയുടെ ഒരു ലക്ഷണം. ഈ ഇങ്ങനെ കളിക്കുന്ന കുട്ടിയെല്ലാം വൈറൽ പനിയാണോ നിർബന്ധമൊന്നുമില്ല, അതിന് വേറെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ടീരിയ പനിയാണ് കുട്ടി ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ്, ഭയങ്കര ക്ഷീണം പിടിച്ചിരിക്കും, പെട്ടെന്ന് നമ്മൾ അതിന് ചികിത്സ പെട്ടെന്ന് നേടേണ്ടി
1: വരും.
2: ഇത് ഒരു ഡോക്ടറുടെ അറിവിലെ ഇത് കാര്യങ്ങൾ ചെയ്യാൻ
1: പറ്റുള്ളൂ.
2: നമ്മള് അതിന് അവിടെ പാരസെറ്റമോൾ കൊടുത്ത് നനച്ച് തുടച്ച് കുട്ടീനെ ബെറ്റർ ആക്കിയതിനു ശേഷം ഒരു ഡോക്ടറെ സമീപിച്ചാൽ ഡോക്ടർ അസുഖം കണ്ടുപിടിക്കാം, എവിടുന്നാണ് ഈ പനി വരുന്നത്, ഏത് എന്ത് കാരണം കൊണ്ടാണ് പനി വരുന്നത്. പനിയല്ല അസുഖം, പനി ഒരു ലക്ഷണം
1: മാത്രമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് മീൻസ് പനി ഇപ്പോൾ രണ്ട് പനി, നമ്മൾ വൈറൽ ഫീവറും അതുപോലെ തന്നെ ബാക്ടീരിയ കൊണ്ടുള്ള, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനിയുടെ കാര്യം നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ പനി ഏത് തരം പനിക്കാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂഷ്വലി സജസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പറഞ്ഞാലും.
2: ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നുള്ള ചോദ്യമാണ് ആദ്യം.
1: അതെ,
2: ഏത് അസുഖത്തിന് ആൻറ്റിബയോട്ടിക് കൊടുക്കണം, ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് അസുഖമല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ, ഒരു കുട്ടി വരുന്നു പനിയായിട്ട് വരുന്നു, പനിയാണല്ലോ ആദ്യത്തെ കൺസേൺ. ഡോക്ടറെ അടുത്ത് എത്തി, ഡോക്ടർ പാരസെറ്റമോൾ എഴുതുന്നുണ്ട്, പക്ഷെ ഡോക്ടറെ ഉള്ളിൽ പോകുന്ന ചിന്ത ഈ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് പനി
1: വന്നത്.
2: അപ്പോൾ ആദ്യം ക്ലിനിക്കൽ എക്സാമിനേഷനോട്ട് പോകും ഡോക്ടർ, ആ കുട്ടീനെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്. അടുത്ത ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കും ഡോക്ടർ, ആദ്യം ചോദിക്കും ചുമയുണ്ടോ, ചുമയുണ്ടോ, നമുക്ക് ഉദ്ദേശം കിട്ടി, ആ ചുമയുണ്ടെങ്കിൽ അവിടെ ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്, ലൂസ് മോഷൻ ഉണ്ടോ, ഇന്ന സ്ഥലത്താണ് അസുഖം വരുന്നത്, കുട്ടിക്ക് മേല് പനിയുണ്ടോ അതോ സാധാ ജലദോഷ പനിയാണോ.
1: അപ്പോൾ
2: ഡോക്ടർ എന്ന രീതിയിൽ ഞങ്ങളെല്ലാം ആദ്യം ചെയ്യുന്നത് കുട്ടിയുടെ ശരീരം 8 ഫുട്ട് തല മുതൽ കാല് വരെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ പനിക്കുന്നത്, ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. ലൂസ് മോഷൻ, ഛർദി, പനി, എല്ലാ കാരണങ്ങളും ചോദിച്ച്, കാലിൽ പഴുപ്പുണ്ടോ, എവിടെയെങ്കിലും പഴുപ്പുണ്ടാവും ചിലപ്പോൾ ഈ പനി അതിന് കാരണമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കാം. അപ്പോൾ ചില അസുഖങ്ങൾക്ക് ഇപ്പോൾ ജലദോഷം വന്ന് പനി വന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കണം എന്നില്ല, സാധാ ജലദോഷ പനി ആയിരിക്കും, അതിനെന്തിനാ ആൻറ്റിബയോട്ടിക്. വൈറൽ മാക്സിമം 60% വൈറൽ പനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 60% വൈറൽ പനിക്ക് എന്തിനാ ആൻറ്റിബയോട്ടിക് കൊടുക്കണം, അത് അതിൻ്റെ സമയം, ആ പാരസെറ്റമോൾ കൊടുക്കുക, ബുദ്ധിമുട്ടുകളെ ചികിത്സിക്കുക.
1: ഇപ്പൊ
2: ജലദോഷം ഉണ്ടെങ്കിൽ ജലദോഷം ചികിത്സിക്കുക, മൂക്കടപ്പുണ്ടെങ്കിൽ മൂക്കടപ്പിനെ ചികിത്സിക്കുക, കുട്ടി ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കുന്ന രീതിയിൽ ചെയ്യുക, ഭക്ഷണം ചെയ്യുമ്പോൾ നമ്മൾ ഛർദിക്കുന്ന ഛർദിയിൽ കുറക്കുക, ചിലപ്പോൾ ട്രിപ്പ് ഫ്ലൂയിഡ് വേണ്ടി
1: വരും,
2: ഹൈഡ്രേറ്റ് ചെയ്യേണ്ടി വരും, അതിനവിടെ ഒന്നും ആന്റിബയോട്ടിക്കിന് ആവശ്യമില്ല.
1: ഇവിടെ
2: എല്ലാം വൈറൽ ഫീവറിനെ ചികിത്സിക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ആന്റിബയോട്ടിക് വേണ്ടി വരെ പഴുപ്പുകൾ കാണാം, ഇപ്പൊ പഴുപ്പുകൾ കാണാം, തൊണ്ട പഴുപ്പ്, ന്യൂമോണിയ, നമ്മൾ സ്ഥിത്ത് വെച്ചാൽ തന്നെ കാണും
1: ന്യൂമോണിയ,
2: ചെസ്റ്റിൽ ഇൻഫെക്ഷൻ കാര്യങ്ങൾ കാണും. വേണ്ട, നമ്മൾ കുട്ടിയുടെ വയർ ലൂസ് മോഷൻ കാണുന്നതിൽ ചോര കാണുന്നു, ബ്ലഡ് കാണുന്നു, കാലിലൊരു പഴുപ്പ് കാണുന്നു,
1: ഇവിടൊക്കെ
2: ആന്റിബയോട്ടിക് വേണം.
1: പക്ഷെ
2: ഈ ആന്റിബയോട്ടിക് എല്ലാം ഒന്നല്ല,
1: ഓരോ
2: കണ്ടീഷനും വേറെ വേറെ ആന്റിബയോട്ടിക്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു, ഞാൻ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കൽ എൻ്റെ പ്രാക്ടീസിൽ അമ്മമാർ പ്രത്യേകിച്ച് വന്ന് ചോദിക്കും, ഡോക്ടറെ ആന്റിബയോട്ടിക് ഇല്ലെന്ന്. ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്, കാരണം സാധാ ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞൊരു കുട്ടിക്ക് പനി പോലും ഉണ്ടാവില്ല, ഒരു പനി പോലും ഉണ്ടാവില്ല, മൂക്കടഞ്ഞ് കുട്ടിക്ക് ബുദ്ധിമുട്ട്. അത് കഫക്കെട്ട നാട്ടില്, നമ്മുടെ നാട്ടിൽ കഫക്കെട്ട് പറയും, അങ്ങോട്ട് വടക്കിലെ കുറുകുറുപ്പ്, ഈ രണ്ട് വാക്ക് ഉപയോഗിക്കുന്ന ആള്. ഈ കുറുകുറുപ്പും കഫക്കെട്ടും രണ്ട് രീതിയിലാണ് ഞങ്ങൾ ആലോചിക്കുന്നത്, ഒന്ന് മൂക്കടപ്പ് ജലദോഷം ഉമ്മ പറയുന്നു, രണ്ട് ഡോക്ടറെ ആന്റിബയോട്ടിക് എഴുതണം കേട്ടോ, മനസ്സിലായ. അപ്പോൾ ഈ ജനങ്ങളിടയിൽ ഒരു ബോധം വരണം. അപ്പോൾ നമ്മുടെ ഇതിൽ എന്താ പറയുക, ഈ ആന്റിബയോട്ടിക് അനാവശ്യമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപകരിക്കില്ല
1: അതിൻ്റെ
2: കാര്യത്തിൽ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഉമ്മമാർ വന്ന് ചോദിക്കും, ഡോക്ടറെ പനിയുണ്ട്, നല്ല കടുത്ത പനിയാണ്, ഡോക്ടറെ ആന്റിബയോട്ടിക് തരില്ലേ. ഡോക്ടർ ആന്റിബയോട്ടിക്കൊക്കെ തരാം അസുഖം എന്നതാ കണ്ടുപിടിച്ചതിന് ശേഷം,
1: പക്ഷെ
2: അതിന് വേറൊരു കാര്യം കൂടെയുണ്ട്, ഈ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഇപ്പൊ നമ്മുടെ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മരുന്ന് എടുത്തു കഴിഞ്ഞാൽ, ഒരു അമോക്സിസിലിൻ, ക്ലാവനിക് അസൽ, മോക്സ് സിറപ്പ്, ഇതിലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റി ഭയങ്കര പൂറാ, കുറവാണ്.
1: അപ്പൊ
2: ഈ ആന്റിബയോട്ടിക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിന്റെ വാതിലിൽ വെക്കണം, ഫ്രിഡ്ജിന്റെ വാതിലിൽ വെച്ചിട്ട് അതിന്റെ മരുന്ന് കേടുവരാത്ത. ഇപ്പം ഫ്രിഡ്ജിന്റെ വാതിൽ വെച്ചില്ലെങ്കിൽ കളർ തന്നെ മാറും, വെള്ളം മാറി മഞ്ഞ കളർ മാറും, ഓക്സിഡൈസ് ചെയ്ത് പോകും, ക്ലാവനിക് അസിഡ്, മോക്സ് മാത്രമേ പോകും. അപ്പൊ അത് കേടുവരായിരിക്കും ഫ്രിഡ്ജിന്റെ വാതിൽ വെക്കും. ഇതൊന്നും പ്രോപ്പർലി സൂക്ഷിക്കുന്നുണ്ടാവില്ല. കുട്ടിക്ക് ഇങ്ങനെ പനി വന്ന സമയത്ത് ഡോക്ടറെ കാണിച്ചു, ആന്റിബയോട്ടിക് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോ പനി മാറി. ഇനി ആന്റിബയോട്ടിക് എന്തിനാ, ഇനി ഡോക്ടർ എന്തിനാ മരുന്ന് എന്തിനാ ചോദിക്കുന്ന ആൾക്കാരാ. അപ്പൊ ആ കൺസെപ്റ്റ് ജനങ്ങളുടെ നിന്ന് പോണം. ജനങ്ങൾ ചോദിക്കണ്ട, ഡോക്ടർ ചോദിക്കും, ഡോക്ടർ എന്തുകൊണ്ടാ എന്റെ കുട്ടിക്ക് പനി, തൊണ്ട പഴുപ്പുണ്ടോ, ന്യൂമോണിയ ഉണ്ടോ, ലൂസ് മോഷൻ, അല്ല ചോരയും കാര്യം കഫം ഉണ്ടോ, അല്ലെങ്കിൽ കാലിൽ പഴുപ്പുണ്ടോ, ഒരു കാരണം കണ്ടെത്തണം. അത് ഡോക്ടർ എന്തായാലും ചെയ്യും. ഡോക്ടർ അതിനായിരിക്കുന്നത്, ഡോക്ടർ ബുദ്ധിമുട്ടുകൾ കാണാനായിരിക്കുന്നത്, അല്ലാതെ പാരസ്റ്റമോൾ എഴുതാനല്ല ഇരിക്കുന്നത്, ചുമയ്ക്ക് മരുന്ന് എഴുതാനല്ല ഇരിക്കുന്നത്. ഡോക്ടർ ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത് ഇന്ന സ്ഥലത്ത് അസുഖമുണ്ട്, ഇതിന് ഇന്ന കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് വേണം, ഇത്ര നാൾ കൊടുക്കണം. അപ്പോൾ ഉദാഹരണത്തിന് തൊണ്ടവഴുപ്പായിട്ട് ഒരു കുട്ടി വന്നാൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക് 10 days, 7 to 10 days കാരിയോസ്റ്റേറ്റ് കൂടി ഒഴിവാക്കാൻ വേണ്ടി 10 days ഉള്ളു. ചെവി വഴുപ്പാണെങ്കിൽ 10 days ചെവിയിൽ മരുന്ന്, 7 to 10 days വരെ ആന്റിബയോട്ടിക് കൊടുക്കണം, കഴിക്കുന്ന ആന്റിബയോട്ടിക് കൊടുക്കണം. ഈ കുട്ടി കഴിക്കുന്നില്ലെങ്കിൽ സൂചിയായിട്ട് കൊടുക്കേണ്ടി വരും ആന്റിബയോട്ടിക്സ്. പക്ഷെ ഇത് കൃത്യമായിട്ട് എടുക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഇത് കാരണം കൊണ്ട് ഭാവിയിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പ്രശ്നത്തിലോട്ട്
1: പോകും.
2: നമ്മളെല്ലാവരും പ്രശ്നം, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വളരെ പ്രശ്നമുള്ള ഒരു ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന സാധനമാണ്. ആന്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് ഏക്കാതെ ആവും,
1: ഏക്കാതാം ബോഡിയിൽ.
2: അപ്പൊ എത്ര നമ്മള് പെൻസിലിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക് വന്നതാ, നമ്മള് അത് ഏക്കാത്ത രീതിയിലോട്ട്
1: പോകും. എഫക്ട് ബോഡി എഫക്ട് നഷ്ടപ്പെടും,
2: നമ്മുടെ സമൂഹത്തിലെല്ലാം വരും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്.
1: ഓക്കെ. ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക്, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഒന്നുകൂടി നമ്പർ ആവർത്തിക്കുന്നു, 9020840840 എന്ന നമ്പറിലേക്ക് വിളിച്ച് ഡോക്ടറോട് നേരിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ സംസാരത്തിൽ നമ്മൾ വൈറൽ ഫീവർ അതുപോലെ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൊണ്ടുള്ള പനി, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഒരു വൈറൽ മീൻസ് വൈറൽ പനിയാണോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന പനിയാണോ എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഇപ്പോൾ വൈറൽ ഫീവറിനും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഫീവറിനും ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്തേണ്ട കണ്ടീഷൻസ് അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ?
2: വൈറൽ ഫീവറിന് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യാൻ പാടില്ല.
1: പക്ഷേ
2: വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയും.
1: ഓക്കെ.
2: സെക്കൻഡറി ഇൻഫെക്ഷൻ, രണ്ടാമതൊരു ഇൻഫെക്ഷൻ ശരീരത്തിനെ ബാധിക്കാം. അത് നമ്മളിപ്പോൾ 100 ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവർ 20 ആൾക്കാർ 25 ആൾക്കാർക്കൊക്കെ
1: ഉണ്ടാവുള്ളൂ.
2: അവർക്ക് അവിടെ ആന്റിബയോട്ടിക് വേണ്ടി വരും. എല്ലാവരും വൈറൽ ഫീവർ മാറി, അല്ലെ, വൈറൽ ഫീവർ കാരണം ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറഞ്ഞ്, ശരീര ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, ശരീരം പുറത്തെല്ലാം അണുക്കളാണല്ലോ. അപ്പൊ അണുബാധ വന്നു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഡോക്ടർ ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യും. വൈറൽ പനിയുടെ കാര്യത്തിൽ വൈറൽ പനി മാറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാൽ
1: മാറി,
2: അത് ഇന്ന സ്ഥലത്ത് അസുഖം. ഇപ്പൊ നമ്മളിപ്പോ തലച്ചോറിന് പിടിച്ച അസുഖത്തിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. പല്ലി മൂത്രപ്പഴുപ്പിന്റെ ഒരു കുട്ടിക്ക് മൂത്രപ്പഴുപ്പായിട്ട് വന്നു, ആ കുട്ടിക്ക് നമ്മള് ന്യൂമോണിയയുടെ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, അത് ഏക്കില്ല. അപ്പൊ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചികിത്സ എടുക്കണം. നമ്മുടെ നാട്ടിൽ ഈ ആന്റിബയോട്ടിക്കുകൾ, അതാണ് വൈറൽ പനിയുടെ ആന്റിബയോട്ടിക്കിന്റെ നിർദ്ദേശം. രണ്ടാമത് വൈറൽ പനിക്ക് ആന്റിബയോട്ടിക്കേ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ബാക്ടീരിയൽ ആന്റിബയോട്ടിക്, ബാക്ടീരിയൽ ആന്റിബയോട്ടിക്,

0: വിട്ടു പോകുന്നു.
1: മനസ്സിലായില്ല, ഇതിപ്പോ എന്തിനാ ഡോക്ടറെ കാണിക്കുന്നത്, ഇതിപ്പോ സാധാ
0: പനിയല്ലേ.
1: ഓക്കെ സംഭവിച്ചു, പക്ഷെ ക്ഷീണമുണ്ടോ, കുട്ടി ഭക്ഷണം കഴിക്കണില്ലേ, കടുത്ത പനി കാരണം കുട്ടിക്ക് അപസ്മാനം വരുന്നുണ്ടോ, ഡോക്ടറെ കാണിച്ചു.
0: അത്തരം കണ്ടീഷനിലോ
1: മനസ്സിലായില്ലേ. അല്ലെ ഡോക്ടർ, ഡോക്ടർ ഈ പനി എന്തുകൊണ്ടാണ് മനസ്സിലാവണില്ല.
0: അതെ അതെ, തുടർച്ചയായിട്ട്
1: പനി ഡോക്ടറെ കാണിക്കണം, നിർബന്ധമാണ് അത്. അത് നിർബന്ധം വെച്ചാൽ കുട്ടിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ പിന്നീടാ വരിക. മനസ്സിലായി? ഇപ്പൊ തലച്ചോറിലെ ഒരു അണുബാധ ഉണ്ട്, ഡിറ്റക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ നാട്ടില് എൻ്റെ ക്ലിനിക്കിൽ ഒരു വലിയ വലിയ ആള്, ഒരു വയസ്സിലൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ കുട്ടിക്ക് ചുമയും പനിയും വന്നിട്ട് ഒരാഴ്ചത്തോളമായി എന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലൊരവസ്ഥയെ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടറെ നിങ്ങളെവിടെയിരുന്നു, എന്ത് ചെയ്യാനാ? വൈഫിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറഞ്ഞു പല്ലും ചൂരാണ്. നമ്മുടെ നാട്ടിലൊരു ഒരു കൺസെപ്റ്റാണ്, പല്ലും ചൂരും വന്നാൽ. മനസ്സിലായില്ലേ? പല്ലും ചൂരും വന്നാൽ ഇതിന് ചികിത്സിക്കൊന്നും വേണ്ട, പല്ലും ചൂരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ആ കുട്ടീനെ നോക്കിയപ്പോൾ കുട്ടിക്ക് ന്യൂമോണിയ ആയിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോ നമുക്ക് ചികിത്സിച്ചു തുടങ്ങാം, നമ്മൾ പഴയത് ഇനി ആലോചിക്കണം. ഇന്നലത്തെ കാര്യം ചിന്തിച്ച കാര്യമില്ല. നമ്മള് എന്താണ്, നമ്മുടെ ഡോക്ടർമാരൊക്കെ പ്രശ്നം അത്. ഇവര് ജനങ്ങളെ ഈ നമ്മുടെ ആരോഗ്യത്തിലെ തെറ്റിദ്ധാരണകൾ കാരണം മരുന്ന് ഇംഗ്ലീഷ് മരുന്നിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായതുകൊണ്ട് വളരെ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധനം ഇംഗ്ലീഷ് മരുന്ന് സൈഡ് എഫക്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് നാട്ടുകാർ ആരും അസുഖത്തിന് കാണിക്കാനും ഡോക്ടർ വഴുകുന്നുണ്ട്. അപ്പൊ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ ചിലപ്പോൾ ഐസിയുയിൽ ചികിത്സിക്കേണ്ടി വരും, ഐസിയുയിൽ വെച്ച് ചികിത്സിക്കേണ്ടി വരും, അല്ലെങ്കിൽ വാർഡിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. അപ്പൊ നമ്മള് ഈ വാപ്പാടി ഉമ്മാണി കരച്ചിൽ നമ്മളാ കാണുന്നത്. അത് വേണ്ട സൈഡ് എഫക്ട് ആന്ന് പറഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല അവിടെ,
0: തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അത് എപ്പം യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം സാറ് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ഒരു സ്റ്റാർട്ട് ചെയ്തതിൽ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഓരോ ആൻറ്റിബയോട്ടിക്സ്, ഇപ്പോൾ ഓരോ കണ്ടീഷനും ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുകയെന്നും സാറ് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ മീൻസ് ഏത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ഒരു കോഴ്സ്, അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, യൂഷ്വലി ഒരു കോമൺ ആയിട്ട് നമുക്ക് എങ്ങനെയാണ്
1: സംസാരിക്കുന്നത്? നമ്മളിപ്പോൾ ഒരു ന്യൂമോണിയ ലങ്സിൽ ബാധിച്ചു, ഇപ്പോൾ കുട്ടി ലങ്സിൽ ബാധിച്ചു, ചുമയുണ്ട്, പനിയുണ്ട്, ഡോക്ടർ സ്തെത്ത് വെച്ച് നോക്കി മാറ്റങ്ങൾ മനസ്സിലായി, ക്രാക്കേഴ്സ് കഫത്തിൻ്റെ ഒരു സൗണ്ടുകളും വ്യത്യാസങ്ങളൊക്കെ ഡോക്ടർക്ക് സ്തെത്ത് വെച്ചാൽ മനസ്സിലാവും, വലിവ് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് ന്യൂമോണിയാണ്. ഇനി ഡോക്ടർക്ക് വേണ്ടത് അടുത്ത വേണ്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു എക്സ്റേ എടുക്കണം. എക്സ്റേ എന്നാൽ ബുദ്ധിമുട്ടുകളുണ്ട് കോംപ്ലിക്കേഷൻസ് നോക്കാൻ. അപ്പോൾ പഴുപ്പ് കൂടിയിട്ട് ലങ്സിൻ്റെ ഒരു ഭാഗം നീര് വന്ന് പഴുപ്പ് വന്നു എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്.
0: ഓക്കെ ഓക്കെ.
1: അപ്പോൾ എക്സ്റേ എടുത്ത് ബ്ലഡ് കൗണ്ട് നോക്കി, ഡോക്ടർക്ക് ഉറപ്പായി ഇത് ന്യൂമോണിയാണ്, കോംപ്ലിക്കേഷൻസ് ഇല്ല. കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ നമ്മൾ ട്യൂബ് ഇട്ട് പഴുപ്പ് കളയുന്ന പരിപാടികളൊന്നും ആയിട്ടില്ല.
0: ഓക്കെ.
1: ഡോക്ടർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ആ ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് കുട്ടീനെ പ്രോഗ്രഷൻ നോക്കും. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഫോളോ അപ്പിന് വിളിക്കും, ഡോക്ടർ ഒന്ന് കാണാൻ പറയും. ഒ പി വൈസ് ചികിത്സ.
0: ആൻറ്റിബയോട്ടിക്
1: സ്റ്റാർട്ട് ചെയ്തിട്ട് കുട്ടിയുടെ പ്രോഗ്രഷൻ എങ്ങനെയാണ് നോക്കും. പഠിച്ചംബരം എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ നാളെ മറ്റന്നാ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് കുട്ടീനെ ഫോളോ അപ്പ്, കുട്ടിയുടെ മരുന്നുകൊണ്ട് പ്രതികരിച്ചോ, കുട്ടിയുടെ അസുഖം ശരിയായോ, കുട്ടി ഭക്ഷണം കഴിച്ചോ, കുട്ടി പഴയ മാതിരി കളിച്ചു തുടങ്ങിയോ, ചിരിച്ചു തുടങ്ങിയോ, ഇത് നോക്കാൻ ഡോക്ടർ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിക്കും. രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചില്ലെങ്കിൽ ഡോക്ടർക്ക് മനസ്സിലായതിൽ കോംപ്ലിക്കേറ്റഡ് ആയി. അവിടെ ഡോക്ടർ പറഞ്ഞ അഡ്മിഷൻ വേണം, ആന്റിബയോട്ടിക്കുകൾ വേണം, ഐ വി വേണം, നിരീക്ഷണം നിർബന്ധം, സിസ്റ്റർമാരുടെ ചിലപ്പോൾ ആവിടിക്കാൻ പറയും, കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഭാഗത്തു കൂടി ഡോക്ടർ പോകും. അതല്ല ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, രണ്ടു ദിവസം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആണ്, അപ്പോൾ ഡോക്ടർ ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിർദ്ദേശിക്കും. ആ നിർദ്ദേശം ന്യൂമോണിയ ആണെങ്കിൽ 5 to 7 days. ഞാൻ ഉദാഹരണം പറഞ്ഞു, ചികിത്സാ രീതിയാണ് പറഞ്ഞത്, 5 to 7 days, 5 to 7 days വരെ ഡിപ്പെൻഡിങ് ആണ്. അതേസമയത്ത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ 10 ദിവസം മുതൽ ആൻറ്റിബയോട്ടിക് കൊടുക്കും, 10 ദിവസം ആൻറ്റിബയോട്ടിക് കൊടുക്കണം.
0: ഓക്കെ ഓക്കെ.
1: ലങ് ആപ്സസ് അങ്ങനത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ എഫ്യൂഷൻ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ 10 ഡേയ്സ് ആൻറ്റിബയോട്ടിക് കൊടുക്കണം.
0: ഓക്കെ.
1: ഇത് ഏത് രീതിയിലും കൊടുക്കാം, ഇപ്പം അഡ്മിറ്റ് ചെയ്തിട്ട് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാം, 5 ഡേയ്സ് കൊടുക്കാം. നമ്മുടെ നാട്ടിൽ പനിയൊക്കെ മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം
0: ആൾക്കാരെ.
1: അതാണ് നമ്മളെല്ലാം കോംപ്ലിക്കേഷൻസ് കണ്ടിട്ട് കുട്ടീനെ കണ്ടിട്ട് നമ്മൾ അഡ്മിറ്റ് പറഞ്ഞാൽ അപ്പോൾ പറയും വീട്ടിൽ മൂത്ത കുട്ടി, അപ്പുറത്തൊരു കല്യാണമുണ്ട്,
0: പ്രായമായ ആളുണ്ട്.
1: ഇതാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരം ഡയലോഗ്. ഞാനെപ്പോഴും പറയുന്ന ഉമ്മമാരോട് പറയും, എനിക്ക് ഇപ്പം ഈ കുട്ടിയുടെ കാര്യം മാത്രമേ അറിയുള്ളൂ, എനിക്ക് നിങ്ങളെ വീട്ടിലത്തെ കാര്യം പറയണ്ട, നാളെ കല്യാണമല്ലേ, എനിക്കും അറിയണ്ട.
0: അപ്പൊ അതാണ്
1: നമ്മുടെ ആന്റിബയോട്ടിക്കിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾ കുറെ വിഷമിപ്പിക്കാറുണ്ട്.
0: ചിലവർ
1: ആ മരുന്ന് 3 ദിവസത്തെ മരുന്നേ കിട്ടുള്ളൂ, രണ്ടാമതൊരു ബോട്ടിൽ പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് തീർന്നുപോയി, തട്ടിപ്പോയി പോയി, ഇങ്ങനെല്ലാം പറയുന്ന ആൾക്കാരാണ്.
0: അപ്പൊ
1: അവർ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം അതാ കോഴ്സ് കംപ്ലീറ്റ്. അപ്പൊ രണ്ടാമത് ന്യൂമോണിയുടെ പറഞ്ഞു, ഇനി ചെവിയിലെ പഴുപ്പ്. ചെവിയിലെ പഴുപ്പ് പറഞ്ഞാല് 7 ദിവസം മിനിമം കൊടുക്കണം ആന്റിബയോട്ടിക്,
0: ആന്റിബയോട്ടിക്സ്. ഓക്കെ.
1: പിന്നെ 10 ഡേയ്സ് അത് വീണ്ടും

0: റിക്കറന്റ് വരാതിരിക്കും, അല്ലെങ്കിൽ അവിടെ കാൽ ചെവി പൊട്ടി വലിക്കുകയാണെങ്കിൽ 10 ദിവസം മുതൽ 14 ദിവസം വരെ കൊടുക്കണം ആൻറ്റിബയോട്ടിക്. ഈ കുപ്പിയുടെ എണ്ണ അല്ല,
1: അല്ല ഡോസ്
0: ദിവസക്കണക്കാണ്.
1: ഓക്കെ,
0: കുപ്പി ചിലപ്പോൾ തെന്നിപ്പോവും, അല്ലെ കുട്ടി തുപ്പിപ്പോവും, ഛർദ്ദിച്ചു പോവും, വീണ്ടും കൊടുക്കേണ്ടി വരും, വീണ്ടും പിടിക്കേണ്ടി വരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് നിർബന്ധമാണ്. ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ഞാൻ പറഞ്ഞു ആൻറ്റിബയോട്ടിക്കിന് ആവശ്യമില്ല, അത് താനേ മാറും. ഞാൻ ചികിത്സിച്ചാലും ആര് ചികിത്സിച്ചാലും മാറും, പക്ഷേ ബുദ്ധിമുട്ടുകൾ കാണാൻ വേണ്ടി ഡോക്ടറെ കാണിക്കണം,
1: കണ്ടെത്തേണ്ടതാണ്,
0: മനസ്സിലായോ? പിന്നെ അടുത്തതാണ് നമ്മൾ പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയും, മലേറിയ, കുറേ അസുഖങ്ങൾ, മലേറിയ മാതിരി അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ആൻറ്റിബയോട്ടിക് അല്ല, അത് ആൻറ്റി പാരസൈറ്റിക് ഡ്രഗ്സ് ഉണ്ട്. അത് മനസ്സിലാക്കി ഡോക്ടർ മനസ്സിലാക്കും, ഇത് വൈറൽ അല്ല, ബാക്ടീരിയൽ അല്ല, പാരസൈറ്റിക് ആണ്, അത് വേറൊരു അസുഖം, പാരസൈറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ അസുഖം. ഈ അസുഖമാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ അതിനനുസരിച്ച് ചികിത്സ കൊടുക്കും, അത് വേറൊരു തരം, മനസ്സിലായല്ലോ?
1: ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ ഡോസേജ് ഇപ്പോൾ അത് എത്ര, 3 to 5 days അല്ലെങ്കിൽ 7 days അപ് ടു 10 days വരെയൊക്കെ സാർ നമുക്ക് ഡിസ്കസിൽ വന്നു. അപ്പോൾ നമ്മൾ ഇൻ കേസ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാരൻസിൻ്റെ ആ ഒരു മീൻസ് കൺസേൺ അതുകൊണ്ട് അല്ലെങ്കിൽ അവരത് അത്ര ഒരു ലാഘവത്തോട് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു കണ്ടീഷൻ വരുന്നത് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ അത് ആ ചിലർ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ കോമൺ ടോക്കിലൊക്കെ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം.
0: ജനങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ചിരിക്കണം. അതല്ല, ഇന്നിപ്പോൾ ഒരു ഇൻഫെക്ഷൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു, ചെവി പഴുപ്പാണ് ഉദാഹരണത്തിന്, ചെവി പഴുപ്പാണ്, ആൻറ്റിബയോട്ടിക് സ്റ്റാർജസ് ചെയ്തു, അത് ഏകദേശം അയാൾ ഒരു 3 days എടുത്തു, അതാണ് സാധാരണ ഉണ്ടാവുന്ന. ആ കുപ്പി 3 ദിവസം ആകുമ്പോൾ തീർന്നു പോകും. 3 ദിവസം കഴിഞ്ഞു ഡോക്ടറെ ഞങ്ങൾ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 week കഴിഞ്ഞിട്ട് ഹിഡൻ ഇൻഫെക്ഷൻ ആണെങ്കിൽ റീഇൻഫെക്ഷൻ വരും.
1: ഓക്കെ ഓക്കെ,
0: രണ്ടാമത് വീണ്ടും ഇതേ സിംറ്റംസ് ആയിട്ട് പനി വരും. അപ്പോൾ ഞങ്ങളുടെ ഒന്നര ഡോക്ടറെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചു, ഡോക്ടർ മരുന്ന് കുടിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് പറയില്ല കേട്ടോ, കുടിച്ചു ഡോക്ടർ എന്തോ പിന്നെ അതേ സെയിം അസുഖം വന്നു. അപ്പോൾ ഞങ്ങൾ കുത്തിച്ചോയ്ക്കും ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോ ഇല്ല. അവിടെ ഞങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, എന്താണ് പറ്റിയത്, ഈ ഇൻഫെക്ഷൻ ആണോ അത് വേറെ വല്ല ഇൻഫെക്ഷൻ
1: വന്നിട്ടുണ്ടോ.
0: ഈ ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മൾ പറയും പ്രോപ്പറായിട്ട് ഇൻറ്റർവ്യൂ, നമ്മളവിടെ പറയും നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് ശരിയാവണില്ല, നിങ്ങൾ അഡ്മിറ്റ് ആവാൻ നല്ലത്, കാരണം ഇത് അസുഖം മാറണല്ലോ. കാരണം നിങ്ങൾ മരുന്ന് കൊടുക്കുന്നില്ല, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മരുന്ന് കുടിക്കുന്നില്ല, കുട്ടി ഛർദ്ദിക്കുന്ന ടോളറേറ്റ് ചെയ്യുന്ന കുറവായിരിക്കും, ശരി അവർ പറയുന്നുണ്ട്. 2, അമ്മയുടെ ഇഗ്നറൻസ്, അമ്മ പറയും ഉമ്മ പറയുന്നത് ഇഗ്നറൻസ്, എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. ഒന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, 2, അവരോട് പറയാം നിങ്ങൾ കുട്ടീനെ ഇനി റിസ്ക് എടുക്കണ്ട, അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ 5 ദിവസം സൂചി അടിക്കുക, പിന്നെ 5 ദിവസം കഴിക്കുന്ന മരുന്ന് കൊടുത്തു, 10 days കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് കംപ്ലീറ്റ്. അങ്ങനെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് മാറ്റും. പല രീതിയിൽ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അസുഖങ്ങൾ കുറേ പൂർണ്ണമായിട്ട് മാറും. ഇവരെല്ലാവരും കംപ്ലൈൻറ്റാണ് സാറേ, കൂടെ അസുഖം
1: വരുന്നുണ്ട്.
0: കൂടെ കൂടെ അസുഖം വരാൻ ഒരു കാരണം ഈ കോഴ്സ് ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത.
1: അപ്പോൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യകത അത് അത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തെങ്കിലും അത്രയും വലിയ ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ യൂഷ്വലി ആൻറ്റിബയോട്ടിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
0: അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം.
1: ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ
0: അതിൻ്റെ റെസിസ്റ്റൻസ്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രശ്നമുള്ള സാധനം എന്ന് വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. നമ്മളിപ്പോൾ എല്ലാം അഭിവരിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ പരമാവധി ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ കൂടുതൽ ആൻറ്റിബയോട്ടിക് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ ഷോപ്പിലൂടെ വിതരണം ചെയ്യരുത് എന്നും അനാവശ്യമായിട്ട് ആൻറ്റിബയോട്ടിക് എഴുതരുതെന്നും ഡോക്ടർമാരുടെ നിർദ്ദേശം ഒക്കെ പറഞ്ഞത് എന്താ വെച്ചാൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്നുള്ളൊരു പേടിപ്പെടുത്തുന്ന സാധനം ഇനി വരാനുണ്ട്. എന്താ നമുക്ക് പണ്ടൊരു പെൻസിലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൻസിലിൻ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ കുറേ അസുഖങ്ങൾ അതിവിടെ പോയി. അപ്പോൾ പെൻസിലിൻ വന്നു, പിന്നെ അമോക്സിസിലിൻ വന്നു, ആംബിസിലിൻ വന്നു, അമോക്സിസിലിന് റെസിസ്റ്റൻസ് ആയപ്പോൾ അമോക്സിൻ ക്ലാവ് വന്നു, അമോക്സിൻ ക്ലാവിന് റെസിസ്റ്റൻസ് വന്നപ്പോൾ ഇങ്ങനെ ഇനി മരുന്നുകൾ പുതിയത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞന്മാർ ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ നാട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാക്കി നടക്കണ്ട. അപ്പോൾ ആവശ്യത്തിന് കഴിക്കുക, അനാവശ്യത്തിന്
1: ഉപയോഗിക്കാതെ.
0: ഡബിൾ അടിച്ചിട്ടാണ്, ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് പണി കിട്ടും, അനാവശ്യമായിട്ട് കഴിച്ചാലും പണി കിട്ടും. അപ്പോൾ അത് കൃത്യ നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ എപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന ഫാർമസിയിലെ മെഡിക്കൽ ഷോപ്പിലെ ആൾ എന്നോട് പറയും, ഡോക്ടറെ ആൾക്കാർ വന്ന് കഫക്കെട്ടിന് മരുന്ന്, ദാറ്റ് ഇസ് എ, അതാണ് പ്രോപ്പർ ടേം ഈ ആന്റിബയോട്ടിക് എന്നുള്ളൊരു വാക്കിന്, കഫക്കെട്ടിന് മരുന്ന് എന്നാണ് നാട്ടിൽ പറയാം. കഫക്കെട്ടിന് ഈ മരുന്ന് കൊടുക്കണം. കാരണം കഫക്കെട്ട് എന്നുള്ളത് സാധാ ജലദോഷം മൂക്കടപ്പായിരിക്കും, അതിനിപ്പോൾ ഒരു ജലദോഷത്തിന് മരുന്ന് ഒരു മൂക്കിലേക്കുള്ള മരുന്ന് കൊടുക്കേണ്ട അവസ്ഥയ്ക്ക് നാട്ടുകാർ ആന്റിബയോട്ടിക് പഠിക്കാൻ പോവാ. അപ്പോൾ ഡോക്ടറെ കഫക്കെട്ടിന്, ഫാർമസിയിലെ ആൾ എന്നോട് ചെന്ന് ചോദിക്കും ഡോക്ടറെ കഫക്കെട്ടിന് മരുന്ന് വരെ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ പറഞ്ഞു നീ കൊടുക്കണ്ട, എനിക്ക് അസുഖം അറിയോ, എനിക്ക് അസുഖം അറിയില്ല, നീ കൊടുക്കണ്ട. കൊടുത്തില്ല സാറേ, ഇവിടെ ചീത്തയാ, നിങ്ങൾ ഡോക്ടറെ കണ്ടാൽ മാത്രം ആന്റിബയോട്ടിക്
1: തരുള്ളൂ, വേറെ ഷോപ്പിൽ കിട്ടാൻ.
0: ഞാൻ പറഞ്ഞു നിനക്ക് നീ അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ ഡയറക്റ്റ് ചെയ്തോളാം, തമാശ രൂപത്തിലാണ് പറഞ്ഞത്. കാരണം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരാളെ റെസിസ്റ്റൻസ് ഉണ്ടാക്കണം, ദ്രോഹം ചെയ്യരുത്. ഡു നോ ഹോ, അറിയില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ചെയ്യേണ്ട എന്ന് പറയാം. നിനക്കറിയില്ലെങ്കിൽ നീ വേണ്ട ചെയ്യേണ്ട. ഇത് ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്ത് അയാളത് പൂർണ്ണമായിട്ട് പിന്തുടർന്നു. ഇപ്പൊ ആന്റിബയോട്ടിക് അവിടെ നിന്ന് കിട്ടില്ല. എന്ത് നാട്ടുകാർ എന്ത് വിചാരിച്ചോട്ടെ, ഡോക്ടറെ കണ്ടിട്ടേ ഡോക്ടർ മരുന്ന് തരുള്ളൂ, ഡോക്ടറെ കണ്ടിട്ടേ ഉള്ളൂ ചികിത്സ തരുള്ളൂ, ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ.
1: ഓക്കെ, ചില നാടുകളിലൊക്കെ ഉണ്ട് നമ്മുടെ മീൻസ് ഡോക്ടേഴ്സിനെക്കാളും മീൻസ് ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ആ മെഡിക്കൽ ഷോപ്പിൽ ചെന്നാലും പല്ലുവേദനയ്ക്ക് എന്ത് അസുഖം പറഞ്ഞാലും മെഡിസിൻ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോർ.
0: കറക്റ്റ് ഉദാഹരണം പറഞ്ഞാൽ ഞാനും ഒരു എൻ്റെ സുഹൃത്ത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിൽക്കുന്ന പുള്ളി, പഠിച്ചിട്ടില്ല, 10-ാം ക്ലാസ് വരും അത്രയേ ഉള്ളൂ പുള്ളിക്കാരനെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ അയാളെ കാണാൻ വേണ്ടി പോയപ്പോൾ അയാളോട് ഡോക്ടറെ കാണാതെ അയാൾ ചോദിക്കും മൂത്രപ്പഴുപ്പുണ്ട്, ഏത് ആന്റിബയോട്ടിക്കാ നല്ലത്, ഇതാണ് അയാളോട് ചോദിക്കണ ചോദ്യം. ഞാൻ സൈഡിൽ ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു ലിവോഫ്ലോക്സ് കൊടുക്കുക, സാധാരണ ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ അതാ ഇരുന്ന്, ഈ മെഡിക്കൽ ഷോപ്പുകാരനെ ഡോക്ടറാകുന്ന അവസ്ഥയാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ. ലിവോഫ്ലോക്സ് കൊടുക്കുക, അപ്പോൾ 2 എണ്ണം കഴിച്ചാൽ മതി നല്ല മൂത്രപ്പഴുപ്പ് മാറും. ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാത്തയും റെസിസ്റ്റൻസിൻ്റെയും പ്രശ്നം ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇയാൾ പോയി ആ 2 മരുന്ന് മേടിച്ചു, അയാൾ നമ്മുടെ ഒരു അരിക്കച്ചവടം നടത്തുന്നു, പലചരക്ക് വീട്ടിൽ സാധനം മേടിക്കുന്ന മാതിരി ലാഭത്തോടെ സാധനം മേടിച്ച് അയാൾ അവിടെ നിന്ന് പോയി. ഞാൻ അവിടെ ചോദിച്ചു സുഹൃത്തെ ആന്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഒരു 5 ദിവസമെങ്കിലും കൊടുത്തു, മനസ്സിലായില്ലേ, നിനക്കൊരു കച്ചവടമായിക്കോളും, നീ എന്തിനീ 2 ദിവസം കൊടുക്കുന്നത്, കോഴ്സ് ഇൻകംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞു. അയാൾക്ക് ദ്രോഹം ചെയ്യില്ല നീ. അതിപ്പോ പുള്ളി ഇരുന്ന് ഡോക്ടറെ പോയാളോ,
1: എക്സ്പീരിയൻസ്
0: ഇരുന്ന് ഡോക്ടർ. അപ്പൊ ഇത് ദ്രോഹമായി മാറരുത്. കാരണം ഇവർക്ക് ഈ റെസിസ്റ്റൻസ് എന്താണോ ഒന്നും അറിയില്ല അവർക്ക്. ആകെ ഇപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നിങ്ങളൊരു വേദനയുടെ ഗുളിക വെച്ചാൽ അവർ തരണം, അവരിങ്ങൾക്ക് കിഡ്നിക്ക് അസുഖം ഉണ്ടോന്നോ ഹാർട്ടിന് അസുഖം ഉണ്ടോന്നോ
1: അല്ലെങ്കിൽ
0: കിഡ്നി എന്ത് ഡോസേജ് എടുക്കുന്നു ഒന്നും അവർ ചോദിക്കാൻ പോണില്ല, മനസ്സിലായില്ല. ഡോക്ടർ ചിലപ്പോൾ അവിടെ പാരസ്റ്റമോൾ ചെയ്തിരിക്കും, ഏത് സാധാ മരുന്ന് കുടിച്ചാൽ മതി എന്ന് പറയുന്ന ആളായിരിക്കും.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും മിക്ക എല്ലാ നാടുകളിലും ഉണ്ടാവലുണ്ട്. അപ്പോൾ എൻ്റെയും ഒരു പേഴ്സണൽ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാനും അത് ചോദിച്ചത്. എൻ്റെ നാട്ടിൽ ഇതുപോലെ സെയിം തന്നെ സാർ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കണ്ടീഷനിൽ വളരെ ഫേമസ് ആയിട്ട് അവിടെ ലോക്കാലിറ്റി തന്നെ ഉണ്ടായിരുന്നു.
0: ഇതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കണം,
1: അതെ അതെ,
0: അനാവശ്യമായിട്ട് പോയിട്ട് മരുന്ന്
1: അതെ
0: മേടിക്കും, നിങ്ങൾ പാരസ്റ്റമോൾ മേടിച്ചോളൂ, പാരസ്റ്റമോൾ ഡോസ് വേണമെങ്കിൽ അത് എവിടെയും കിട്ടും. ഇപ്പോൾ നിങ്ങൾ പാരസ്റ്റമോൾ സിറപ്പിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പാരസ്റ്റമോൾ ഡോസ്, ഇതാ 10 കിലോന് ഇത്ര മരുന്ന്, ഇത്ര എം എൽ 4 ml എന്നൊക്കെ എഴുതി
1: വെച്ചിട്ടുണ്ടോ,
0: അത് നിങ്ങൾക്ക് കൊടുക്കാം. ഒ ടി സി ഓവർ ദ കൗണ്ടർ ഡ്രഗാണ് പാരസ്റ്റമോൾ, ORS ഇതൊക്കെ ഓവർ ദ കൗണ്ടർ. നിങ്ങൾ ക്ഷീണം ഉണ്ടെങ്കിൽ ORS പിടിച്ച് കുടിച്ചോളൂ, പാരസ്റ്റമോൾ കൊടുക്കൂ, ഇതൊന്നും ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല, ഒരു പാരസ്റ്റമോൾ. പക്ഷേ ഡോസ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ ഫാർമസിയിൽ ഫാർമസിസ്റ്റ് ഉണ്ടായിരിക്കണം, ഫാർമസിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉള്ളൂ ഡോസേജ് കൊടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ കുറേ കാര്യങ്ങൾ നിയമങ്ങൾ അപ്പുറത്ത് പോയി ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്
1: തീർച്ചയായിട്ടും. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്കാണ്, നമുക്ക് ഈ ഒരു ആന്റിബയോട്ടിക് ഒക്കെ കഴിക്കുന്നത് അത് എത്രമാത്രം മീൻസ് നമുക്ക് അത്രയും ആ ഒരു കണ്ടീഷൻ വരുമ്പോഴത്തേക്ക് മാത്രം ഒരു ഡോക്ടർ ആന്റിബയോട്ടിക് സജസ്റ്റ് ചെയ്യുക, അത് സജസ്റ്റ് ചെയ്താൽ അതിൻ്റെ ഡോസേജ് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു ടോക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കുട്ടികൾക്ക് ഇപ്പം സാധാരണ ചെറിയ പനി തുടങ്ങി അത് ഇങ്ങനെ 2 ദിവസമായി 3 ദിവസമായി അപ്പോൾ പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുണ്ട്, അപ്പോൾ എത്ര ദിവസം ഒരു സ്വാഭാവികമായിട്ട് പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറെ കാണിക്കണം. നമ്മൾ നേരത്തെ വൈറൽ ഫീവർ അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞു, അപ്പോൾ പനി ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ട് അത് എത്ര ദിവസം വരെ നീണ്ട് സ്വാഭാവിക പനിയാണ്ട് വരെയാണെങ്കിൽ നീണ്ട് നിൽക്കാം എന്നതിനെ കുറിച്ച് ഒന്ന്
0: ഞാൻ പറഞ്ഞിട്ട്. ഇപ്പോൾ വൈറൽ ഫീവർ വന്നാൽ പനി അല്ല നമ്മൾ കാണിക്കുന്നത്, ഞാൻ പറഞ്ഞു പനി കൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് ഡോക്ടർക്ക് മനസ്സിലാവും.
1: അപ്പൊ
0: ശരീരത്തിൽ ജലാംശം കുറയാം, അല്ലെ നിൽക്കാതെ ഛർദ്ദിക്കുക, ക്ഷീണം പിടിക്കുക, ശരീരത്തിൽ ഷുഗർ കുറയും, കുട്ടി ഭക്ഷണം കഴിച്ചാലും ഷുഗർ കുറയാം. ഈ ഷുഗർ കുറഞ്ഞ് സാധാ വൈറൽ ഫീവർ ആയിരിക്കും, അപ്പൊ ഷുഗർ കുറഞ്ഞ് കുട്ടിക്ക് ഫ്ലൂയിഡും കാര്യങ്ങളെല്ലാം വേണ്ടി വരും. അപ്പോൾ ജലാംശം, കുട്ടിക്ക് ഈ പനി കാരണം ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചുമ വന്നു, ശ്വാസം തിങ്ങലുണ്ട്, നെഞ്ഞിൽ വലിവുണ്ട്, ന്യൂമോണിയ ലക്ഷണങ്ങളുണ്ട്, ഓക്സിജൻ വേണ്ടി വരും, ശരീരത്തിൻ്റെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അതെല്ലാം കൃത്യ രീതിയിൽ കണ്ടുപിടിച്ച് ചികിത്സിക്കണം. ഒന്ന്, ഈ വൈറൽ പനി ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവും.
1: പക്ഷേ
0: ഈ ഒന്നോ രണ്ടോ ദിവസം കുട്ടി ഇപ്പോൾ ഒരു ആദ്യത്തെ ദിവസം തന്നെ കുട്ടിക്ക് പനി കൂടി, കുട്ടിക്ക് അപസ്മാരം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട അവസ്ഥ.
1: അപ്പോൾ
0: ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഡോക്ടറെ കാണാൻ നിർബന്ധമൊന്നുമില്ല.
1: ഇല്ല,
0: എല്ലാ അസുഖത്തിനും ഇപ്പോൾ ഒരു ദിവസം കുട്ടിക്ക് പനി കൂടി, ക്ഷീണം ഉണ്ട്, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, കുട്ടിക്ക് അപസ്മാരം വന്നു, ഇത് ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ
1: കാണിക്കേണ്ടി വരും.
0: ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല കേട്ടോ, ഫസ്റ്റ് ഡേയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, സെക്കൻഡ് തേർഡ് ഫോർത്ത് ഡേയിൽ. ഇപ്പോൾ സെക്കൻഡ് ഡേയിലും ഡോക്ടർ അസുഖങ്ങൾ എവിടെയൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്, തൊണ്ട നോക്കും, ഈ കാര്യങ്ങളൊക്കെ നോക്കും, ഒരു ബാക്ടീരിയൽ അസുഖം എല്ലാം ഉറപ്പിക്കും. അത് ഡോക്ടർക്കേ പറ്റുള്ളൂ.
1: ഓക്കെ,
0: വൈറൽ പനിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ വൈറൽ പനി ആർക്കും ചികിത്സിക്കാം,
1: പക്ഷെ
0: വൈറൽ പനിയാന്ന് ഉറപ്പിക്കാനും ഡോക്ടർക്കേ പറ്റുള്ളൂ.
1: മനസ്സിലായില്ല?
0: അപ്പോൾ ഡോക്ടർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല ഒഴിവാക്കിയിട്ട് റൂൾ ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ പറയും വൈറൽ പനിയാണെന്ന് പറയും. മൂന്നാമത്തെ ദിവസം വൈറൽ പനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ ഒന്ന് ബ്ലഡ് നോക്കും. വൈറൽ പനിയാന്ന ഉറപ്പ് ഉണ്ട് ഡോക്ടർക്ക് മനസ്സിലായി, വൈറൽ പനി മൂന്നാമത്തെ ദിവസം ഡോക്ടർ ഒന്ന് ബ്ലഡ്. ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഈ ബ്ലഡ് നോക്കിക്കഴിഞ്ഞാൽ വൈറൽ പനികൾ തന്നെ ഡെങ്കി ഫീവർ ആവാം, സാധാരണ വൈറൽ ഫീവർ ആവാം. വൈറൽ ഫീവർ കാരണം നമ്മുടെ ശരീരം ഓക്സിജൻ്റെ അളവും, നമ്മുടെ കൊറോണയൊക്കെ വൈറൽ ഫീവറിൽ വരുന്നത്.
1: ഓക്കെ ഓക്കെ,
0: പല വൈറസുകളുണ്ട്, ഏറ്റവും കൂടുതൽ കാണുന്ന വൈറൽ അസുഖങ്ങളാണ്.
1: അപ്പോൾ
0: വൈറൽ അസുഖങ്ങൾ പല രീതിയിൽ വൈറസുകളുണ്ട്, പല രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ട്, ഹാർട്ടിനെ ബാധിക്കുന്നുണ്ട്, വയറിനെ ബാധിക്കുന്ന, സ്റ്റോമക്ക്, മേലുവേദന, കാലുവേദന എല്ലാം വരും. അപ്പോൾ ഇതെല്ലാം പല. അപ്പോൾ ബ്ലഡ് ഒന്ന് നോക്കും. ബ്ലഡ് നോക്കിയിട്ട് ഇപ്പോൾ ഇവൻ ഡെങ്കിയാണ്, ഡെങ്കിയാണ് അതിൻ്റെ കൗൺസ് എല്ലാം കുറവായിരിക്കും. അത് നമ്മൾ ഇപ്പോൾ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം. സാധാ വൈറൽ പനിയാണ് വീട്ടിൽ വിടാൻ പറ്റില്ല. ഇപ്പോൾ നാലും അഞ്ചാമത്തെ ദിവസം, അഞ്ച് ദിവസം പനിക്കും വൈറൽ ഡെങ്കിക്ക്, അഞ്ചാമത്തെ ദിവസം കഴിഞ്ഞാൽ ആറാമത്തെ ദിവസം പനിയൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് നിരീക്ഷണം ഭയങ്കര നിർബന്ധം. ഈ അഞ്ച് ദിവസം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചില്ല, അത് വീട്ടുകാർ വരും, ഡോക്ടറെ പനിയുണ്ട്, ക്ഷീണമുണ്ട്, ഭക്ഷണം കഴിച്ചില്ല കാരണം എന്തായാലും ഡോക്ടറെ കാണിക്കുമ്പോൾ.
1: പക്ഷെ
0: അഞ്ചാം ദിവസം കുട്ടിയുടെ പനി മാറും, പനി മാറിക്കഴിഞ്ഞാൽ അവർക്ക് ഡിസ്ചാർജ് ആവണം. ശരിക്കും പനി മാറിയിട്ടാണ് ഡെങ്കിയിൽ ബുദ്ധിമുട്ട് വരിക. ഫീവർ ഫ്രീ പീരിയഡ് എന്ന് പറയാം. ആ ആദ്യത്തെ ഇപ്പോൾ അഞ്ച് ദിവസം പനി, ആറാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം പനി ഇല്ലാത്ത ആ രണ്ട് ദിവസം ശരീരത്തിൽ ജലാംശങ്ങൾ മാറ്റം വരുന്നത്. പക്ഷേ ശരീരത്തിൽ നീര് പോണ, നീര് വന്നിട്ടുണ്ടാവും, നീര് തിരിച്ച് കയറുന്നതും ബി പി കൂടുന്നതും കാര്യങ്ങൾ വരുന്ന സമയമാണ്. നീര് ശരീരത്തിൻ്റെ ലങ്സിനെ ബാധിക്കുന്ന സമയം, ആ സമയം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറൽ പനി ഡെങ്കി ഫീവർ അല്ല എന്ന് ഉറപ്പിക്കണം തേർഡ് ഡേയിൽ. ഫോർത്ത് ഡേ, ഫിഫ്ത് ഡേ, ഇപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞാൽ, ആറ് ദിവസം, ഏഴ് ദിവസം കഴിഞ്ഞാൽ, പതിനാല് ദിവസം വരെ പനിക്കുന്ന വൈറൽ പനികളുണ്ട്. ഐ എം എന്നൊക്കെ പറയുന്ന അസുഖങ്ങളൊക്കെ ഉണ്ട്, എക്സ്റ്റെൻഡിങ് അസുഖങ്ങളുണ്ട്.
1: അപ്പോൾ
0: പനിയുടെ ഡ്യൂറേഷൻ, പക്ഷെ ഇപ്പോൾ ഈ ഐ എം എന്ന് പറയുന്ന അസുഖത്തിന് നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങളെല്ലാം ഉറപ്പിക്കണം.
1: അപ്പോൾ
0: ഐ എമ്മിനെ ശരിക്കും ഇപ്പോൾ ലിവർ, പ്ലീഹ ഒക്കെ വലുതായിരിക്കും, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം.
1: ഓക്കെ ഓക്കെ,
0: ആ കുട്ടിക്ക് ലുക്കീമിയ അല്ല, ഇപ്പോൾ ഇത്രയും ദിവസം രണ്ടാഴ്ച നിൽക്കുന്ന പനി, ലുക്കീമിയ എല്ലാം ഉറപ്പിക്കണം.
1: അപ്പോൾ
0: നമ്മൾ എന്ത് ചെയ്യും, ബ്ലഡ് കൗണ്ട് നോക്കും, ചില്ല് പരിശോധന നോക്കും, ഒക്കെ എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഇത് ഐ എം എൻ ആണ്, പേടിക്കേണ്ട കേട്ടോ,
1: അത്
0: അങ്ങനെ രണ്ടാഴ്ച നിൽക്കുന്ന പനിയാണ്. അതിൻ്റെ കൂടെ ലങ്സ് നോക്കണം, യൂറിൻ, മൂത്രം, പഴുപ്പെല്ലാം ഉറപ്പിക്കണം. എല്ലാ കാര്യങ്ങളും ഡോക്ടർ ചെയ്തിട്ടാണ് വൈറൽ ഫീവർ ആണെന്ന് പറയാം,
1: കൺഫേം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ പനിയുടെ സ്വഭാവത്തിന് അനുസരിച്ചിട്ട് മീൻസ് അത് വൈറൽ ഫീവർ ആണോ അല്ലെങ്കിൽ വൈറ്റിൽ ഇൻഫെക്ഷൻ ആണോ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണോ എന്നുള്ളതിന് അനുബന്ധമായിരിക്കും അതിൻ്റെ പനി എത്രത്തോളം നീണ്ടു നിൽക്കുക എന്നുള്ളത് പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെവിയുടെ പഴുപ്പ്, അതുപോലെ തന്നെ തൊണ്ടവേദന, തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവും, അതൊക്കെ പനിയുടെ അനുബന്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ പനി ഉണ്ടാവും, പനിയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വരാമല്ലോ. അപ്പോൾ ഈ ഒരു തൊണ്ടവേദനയ്ക്ക് നമുക്ക് ആൻറ്റിബയോട്ടിക് മീൻസ് സജസ്റ്റ് ചെയ്യലുണ്ടോ, എല്ലാ തൊണ്ടവേദനയും ആ ഒരു സിവിയാരിറ്റിയിലോട്ട് എത്തലുണ്ടോ എന്നതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: നമ്മൾ തൊണ്ടവേദന, സാധാരണ തൊണ്ടവേദന, ശരിക്കും ഇപ്പോൾ നമ്മൾ ജലദോഷം പിടിച്ച് ശരിക്കും തൊണ്ടവേദന, അത് ശരിക്കും സലൈൻ കാർഗൾ ചെയ്താലും
1: പോവും.
0: ഒരു പാരസെറ്റമോൾ, വേദനയ്ക്ക് ചിലപ്പോൾ പാരസെറ്റമോൾ കുടിച്ചാൽ മതി,
1: ഇനി
0: വേണമെങ്കിൽ ഒരു ആൻറ്റിസ്റ്റമിനിക്ക്, അങ്ങനത്തെ മരുന്നുകളെല്ലാം കുടിച്ചാൽ മതി.
1: പക്ഷേ
0: തൊണ്ട വേദന അത് സാധാ വൈറൽ ഫാരൻജൈറ്റിസ് ആവാം, അതായത് വൈറൽ ഫാരൻജൈറ്റിസ്, അതേമാതിരി ബാക്ടീരിയൽ ഫാരൻജൈറ്റിസ് ആവാം,
1: ഓക്കെ ഓക്കെ,
0: ടോൺസിലൈറ്റിസ് ആവാം, അക്യൂട്ട് ടോൺസിലൈറ്റിസ് ആവാം, ഫാരിങ് ആപ്സസ് ആവാം, പഴുപ്പ് ടോൺസിലർ ആപ്സസ് എന്ന് പറയുന്ന സാധനം ആവാം, ഇതൊക്കെ വ്യത്യസ്ത ചികിത്സകളാണ്.
1: ഓക്കെ ഓക്കെ,
0: അപ്പോൾ ഓക്കെ വീട്ടിലിരിക്കുക, രണ്ടു ദിവസം ഇരിക്കുക, ഡോക്ടറെ പനി തൊണ്ടവേന ഉണ്ട്, ഞാൻ പാരസെറ്റമോൾ കുടിച്ചു, ഗാർഗിൾ ചെയ്തു, ഉപ്പിട്ട വെള്ളം കൊണ്ടൊക്കെ ഒപ്പിളിച്ചു, അങ്ങനെ തന്നെ നമ്മൾ അതിനും പറയും.
1: അപ്പോൾ
0: നമ്മളിപ്പോൾ കുട്ടികളുടെ കാര്യത്തിലും പറയുന്നപ്പോൾ ഫീവർ കഫ്, വീട്ടിലിരുന്ന് ജസ്റ്റ് ആവിടിച്ച് പാരസെറ്റമോൾ കൊടുക്കുക. വെൻ യു ആർ ഹാവിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ഫാസ്റ്റ് ബ്രീത്തിങ്, ചെസ്റ്റ് റിട്രാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആരായാലും അതങ്ങനെ തന്നെ അല്ലേ പറയുന്നത്, ക്ഷീണം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ തന്നെ പ്രോട്ടോക്കോൾ ശരിക്കും. അപ്പോൾ എല്ലാ തൊണ്ടവേദനയ്ക്കും ആൻറ്റിബയോട്ടിക് വേണ്ട
1: വേണ്ട.
0: തൊണ്ട വഴുപ്പുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് വേണം. ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ തൊണ്ടവഴുപ്പ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡിഫ്തീരിയ അടക്കം
1: വരും,
0: തൊണ്ടമുള്ളെന്ന് പറയുന്ന സാധനം വരും. നമ്മൾ തൊണ്ട നോക്കിക്കഴിഞ്ഞ് തൊണ്ടയുടെ ഒരു സൈഡിൽ ടോൺസിൽ ഇങ്ങനെ വെള്ള കളർ കിടക്കുന്നുണ്ടോ, അപ്പോൾ ടോൺസിലൈറ്റിസ് ആണെന്ന് പറയും. അപ്പോൾ കുത്തിയപ്പ് എടുത്തുകൂടെ ചോദിക്കും, കുത്തിയപ്പ് എടുത്തില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക്
1: പേടിയാവും
0: ഇത് ഡിഫ്തീരിയ ആണോ, ഇത് കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല. ഇതിന് ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമില്ല, ടോക്സിൻസ് വേണം, ആൻറ്റിടോക്സിൻസ് വേണം. നമ്മൾ അതിനനുസരിച്ച് ചികിത്സയിലോട്ട് പോകേണ്ടി വരും.
1: ഓക്കെ ഓക്കെ.
0: അപ്പോൾ അതാണ് തൊണ്ട വേദന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു ഇത്. എല്ലാത്തിനും എല്ലാ ചിലപ്പോൾ ഉപ്പിട്ട വെള്ളം കൊണ്ട് കൊപ്പിളിച്ചാലും
1: മാറും.
0: അതെ
1: അതെ,
0: മനസ്സിലായോ?
1: വളരെ മൈന്യൂട്ടായിട്ടുള്ള കേസും ആവാം, അത് എക്സീഡ് ചെയ്ത് പോകാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ആ ഒരു മീൻസ് ഗൈഡൻസ് നമുക്ക് ആവശ്യമാണ് അല്ലേ?
0: നമ്മൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു രോഗി നമ്മളെ മുന്നിലിരിക്കുമ്പോൾ നമ്മളെ കയ്യിലൊരു പേപ്പറും പെന്നും മാത്രമല്ല, നമ്മുടെ തലച്ചോറ് ഓടിക്കൊണ്ടിരിക്കുക. ഈ അസുഖങ്ങളൊക്കെ നമ്മളെ ചിന്തയിൽ വരുന്നു
1: പോകും.
0: ഇതാണോ അതാണോ ഈ അസുഖമാണോ, അങ്ങനെ എല്ലാം ചെയ്തു പോകും. നമ്മൾ കാണുന്ന ചിലപ്പോൾ ഞാൻ പ്രാക്ടീസ് സമയത്ത് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ 5 മിനിറ്റ്സ് ഇതെല്ലാം ഓടണം. ഈ അസുഖങ്ങളൊക്കെ നമ്മളെ മുന്നിൽ വന്നു പോകണം.
1: അതിനെല്ലാം
0: ചാൻസസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം.
1: യെസ് യെസ്, തീർച്ചയായിട്ടും. അപ്പം നിസ്സാരമായൊരു തൊണ്ടവേദനയും നമ്മൾ മീൻസ് 2 ദിവസമൊക്കെ നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട്
0: തന്നെ മറന്നു പോകുന്നതാണ്. അപ്പം എനിക്കും ചികിത്സിക്കാന്ന് പറയുന്നത്
1: ചെയ്ത്
0: നോക്കാം. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് മാറിയില്ല എങ്കിലും ഡോക്ടർ
1: കൺസൾട്ട് ചെയ്യണമെന്നതാണ് നമ്മൾ പറഞ്ഞത്.
0: ആന്റിബയോട്ടിക് വേണോ നോക്കാം.
1: അതെ അതെ, ഓക്കെ. അപ്പോൾ നമ്മൾ തൊണ്ടവേദനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതുപോലെ തന്നെ ചെവിയിൽ ഇൻഫെക്ഷനും സാർ പറഞ്ഞു.
0: ചെവിയിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സീറസ് ഓട്ടൈസ് മീഡിയ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് ചെറു ജലദോഷം മൂക്കടപ്പ് വന്ന് ചെവി അടഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ജലദോഷം മൂക്കിലേക്കും മരുന്നും പരസ്യമുള്ള കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ ആവും.
1: പക്ഷെ
0: അവിടെയും ചെവി പഴുപ്പുണ്ടോ നോക്കണം, ചെവി പൊട്ടിയിലേക്കുണ്ടോ നോക്കണം. ടോക്സിക് ലുക്ക് ഉണ്ടായി, കുട്ടി ഭയങ്കര ക്ഷീണം
1: പിടിച്ചിരിക്കുന്നുണ്ടാവും,
0: അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ ലക്ഷണമാണ്.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അവിടെ നമ്മൾ കുട്ടീനെ ഹൈഡ്രേറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കുകളൊക്കെ
1: സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും.
0: ഈ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലിനിക്കൽ അസസ്മെൻ്റ് ആണ് ഭയങ്കര
1: ഇമ്പോർട്ടൻറ്റ്.
0: അതായത് അതാണ് ലാബ്. ഇപ്പം നമ്മുടെ നാട്ടിലെല്ലാം നടക്കുന്നപ്പോൾ എല്ലാവരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എല്ലാവർക്കും ബ്ലഡാണ് ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടിയാലും പ്രശ്നം, കൗണ്ട് കൂടി കുറഞ്ഞാലും പ്രശ്നം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അസസ്മെൻറ്റിൻ്റെ അപ്പുറത്ത് ഞാനെല്ലാം എൻ്റെ അടുത്ത് വരുന്ന കൺസേൺസ് വരുന്ന കുറേ പാരൻസ് ഉണ്ട്, കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വരും.
1: ചിലപ്പോൾ
0: അവരെന്നെ സ്വയം ചെയ്തായിരിക്കും. CBC CRP
1: എല്ലാം ഓക്കെയാണ് സാർ.
0: ഞാൻ കുറേ പരസ്യങ്ങളാണ്, CRP ചെയ്ത അസുഖം കണ്ടു. CRP ചെയ്താലൊന്നും അണുബാധ കാണില്ല, കുട്ടീനെ അസസ് ചെയ്താലേ കാണുള്ളൂ. കുട്ടീൻ്റെ മേലാണ് അസുഖം ഇരിക്കുന്നത്. കുട്ടി കളിച്ചിരിച്ച് നടക്കുന്ന കുട്ടി, ചാടിയിരിക്കുന്ന കുട്ടിക്ക് ഒരു കൗണ്ട് ഒരു 14,000-15,000 ഉണ്ടായാലും എന്താ കുഴപ്പം? അങ്ങനെ കുട്ടിക്ക് കഴിക്കുന്ന മരുന്ന് വരെ അവിടെ കയറി നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുക, ആൻറ്റിബയോട്ടിക് എടുക്കുക, അതൊന്നും
1: ആവശ്യമില്ല.
0: കുട്ടി ചിലപ്പോൾ കഴിക്കുന്ന മരുന്ന് ബെറ്റർ ആവും. അതേസമയത്ത് കുട്ടി സിക്ക് ലുക്കിങ്, വളരെ സിക്ക് ലുക്കിങ്, ക്ഷീണം പിടിച്ചിരിക്കുക, അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യണം. അവിടെ ചിലപ്പോൾ കുട്ടിക്ക് BP കുറവായിരിക്കും, BP കൊടുത്ത് നമ്മൾ ഫ്ലൂയിഡ് കൊടുക്കേണ്ടി വരും. കുട്ടിയുടെ കൺട്രോൾ പെട്ടെന്ന് നമ്മൾ ചികിത്സ കൊടുക്കേണ്ട ആൾക്കാരായിരിക്കും. നമ്മൾ കരയുന്ന ആൾക്ക്, ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, കരയുന്ന കുട്ടിക്ക് കുഴപ്പമില്ല ശരിക്കും പറഞ്ഞാൽ, കരയാത്ത കുട്ടിക്ക് പ്രശ്നം. കരയാത്ത കുട്ടി ഞങ്ങൾ ആദ്യം പോയി ഇപ്പോൾ കാഷ്വാലിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പനി എന്ന് പറയുന്ന വരുന്ന അമ്മമാരെ ഞങ്ങൾ പറയും, ആ ഓക്കെ പാരസ്റ്റമോൾ കൊടുത്ത് അവിടെ ഇരിക്കുന്നത്. അതേസമയത്ത് തോളിലിരിക്കുന്ന കിടന്നു പറയും. ചിലപ്പോൾ അമ്മമാർ, നമ്മളൊക്കെ കാഷ്വാലിറ്റി വർക്ക് ചെയ്യുമ്പോൾ ഈ അമ്മമാർ പല രീതിയാണ്. അമ്മമാർ ചിലപ്പോൾ ഭയങ്കര ഈഗർലി വന്നിട്ട് ഡോക്ടറെ പനി എന്ന് പറഞ്ഞിട്ട് വരും. ചില അമ്മമാർ പറയും, ഡോക്ടറെ ഞങ്ങളിത് ചോദിച്ചാൽ മോശമാവുമോ, ഡോക്ടറിൻ്റെ കുട്ടി ക്ഷീണം പിടിച്ചവരോടത്ത് കിടക്കുകയാണ്. അവിടെയാണ് നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല്
1: വരും.
0: ഏത് കുട്ടീനെ ആദ്യം ചികിത്സ കൊടുക്കണം? കിടന്ന് ഉറങ്ങണ കുട്ടീനെയാണോ, ക്ഷീണം പിടിച്ച് ഉറങ്ങണ കുട്ടീനെ ചികിത്സിക്കണോ, അതോ നല്ല കരയുന്ന കുട്ടീനെ ചികിത്സിക്കണോ?
1: ഞാൻ
0: ക്ഷീണം പിടിച്ച കുട്ടീനെ ഞങ്ങൾ ചികിത്സിക്കുക. ആ ക്ഷീണം ഇനി ഉറങ്ങും, ഞാൻ സാധാരണ ഉറക്കാണെങ്കിൽ പോലും ഞങ്ങൾ പോയി നോക്കും അതിനെ. അത് സാധാരണ ഉറക്കാണോ, അതോ അല്ല ക്ഷീണം പിടിച്ച് കിടക്കാം. അതാണ് ഞങ്ങൾ ചെയ്യുന്ന പരിപാടി. ഞങ്ങൾ പനീനെ ചികിത്സിക്കാനും, പനി വേണം ചികിത്സിക്കുക എന്നല്ല, പനീനെ ചികിത്സിക്കാനും പാരസ്റ്റമോളും നനച്ച് തുടക്കം ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ബെറ്റർ.
1: അപ്പോൾ
0: അതാണ് നമ്മൾ തൊണ്ട പഴുപ്പും ഇതിൻ്റെ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒക്കെ ഒരു ലക്ഷണം പറയും.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് സംശയങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ സാറിൻ്റെ മുന്നത്തെ ടോക്കിലേക്ക് നമ്മൾ ചെസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി. അപ്പോൾ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു നെഞ്ചിലുള്ള പഴുപ്പ്, അതിൻ്റെ ഒരു തുടക്കം കണ്ട് ആ ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കാണ് നമുക്ക് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ന്യൂമോണിയ ആ ഒരു സ്റ്റേജിലൂടെ എത്തിയാലാണോ ആൻറ്റിബയോട്ടിക് വേണ്ടി വരിക? എല്ലാ ചെസ്റ്റ് ഇൻഫെക്ഷനും ഈ ഒരു ആൻറ്റിബയോട്ടിക് കൊണ്ട് മാറും എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടോ എന്ന്?
0: ശരിക്കും നിങ്ങൾ പറഞ്ഞ വാക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ, ശരിക്കും അത് തന്നെയാണ് എൻ്റെ വാക്ക്. ചെസ്റ്റ് ഇൻഫെക്ഷൻ, ഇൻഫെക്ഷൻ എന്ത് അസുഖം കൊണ്ടും ആവാം, അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, ഫംഗൈ ആവാം,
1: ഓക്കെ,
0: ഈ മൂന്ന് സാധനം കൊണ്ടും ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാം. ചെസ്റ്റ് എന്ന് പറയുന്ന ഉപയോഗം, ലങ്സ് എന്ന ഉപയോഗം നമ്മൾ ശ്വാസം എടുക്കാനുള്ള സാധനം, ഓക്സിജൻ ശരീരത്തിൽ അളവ് ശരിയാക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വൈറൽ ന്യൂമോണിയ വന്നാൽ, ലക്ഷണങ്ങൾ വന്നാൽ ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ അഡ്മിറ്റ് ആക്കേണ്ടി വരും. ഇയാളെ അഡ്മിറ്റ് ആക്കിയിട്ട് ഇയാളെ പ്രതിരോധശേഷി കുറയും. ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് കൊറോണ സമയത്ത് നമ്മളെല്ലാവരും കൊറോണ ഫേസ് ചെയ്ത സമയത്ത് എല്ലാവരും പല പല കാര്യങ്ങൾ പറഞ്ഞു. സാറേ എൻ്റെ കുട്ടിക്ക് ചെറിയ ചുമയുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആവിടിച്ചു മാറി അല്ലേ, എൻ്റെ കുട്ടിക്ക് ഞാൻ വീട്ടിലെ ചെറിയ മരുന്ന് കൊടുത്തു മാറി, എൻ്റെ കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, തൊട്ടടുത്ത ഡോക്ടറെ കാണിച്ചു മാറി അല്ലേ, ഇങ്ങനെയൊക്കെ സിനാരി ഉണ്ട്. അപ്പം എൻ്റെ കുട്ടിക്ക് അസുഖം കൂടിയപ്പോൾ ഞാനൊന്ന് അവിടെ അഡ്മിറ്റ്, ഇന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ചികിത്സ എടുത്ത് മാറി. ചില കുട്ടികൾ ഞാൻ ഐ സി യുയിൽ കിടന്നു, ഓക്സിജൻ അളവ് കുറവായിരുന്നു, ചിലവർ പറയും മരിച്ചു എന്ന് തന്നെ പറയും. അപ്പോൾ ഒരു കൊറോണ വൈറസിൻ്റെ
1: പല രീതികളാണ്.
0: അതേപോലെ ഒരു വൈറസ് ലങ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ പല രീതിയിലൂടെ പോകും. സാധാ ജലദോഷമായിട്ടും വരാം, ചുമയായിട്ട് വരാം, ചുമയും ജലദോഷമായിട്ട് വരാം, ആവിടിച്ചാലും മാറും. ചെസ്റ്റിൽ ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ ആവും. ARDS എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ARDS എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്നാൽ ശരീരത്തിൻ്റെ ലങ്സിൻ്റെ വികസനം തന്നെ പോയി, ആലുവളയുടെ ഈ വികസനം പോയി, ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റിയെ പോയി. ARDS അവിടെ വന്നു കഴിഞ്ഞാൽ ശരീരം ലങ്സിന് അത്രത്തോളം ബാധിച്ചു. പിന്നെ അടുത്ത് വന്ന ശരീരത്തിൻ്റെ ഓക്സിജൻ കൊടുക്കുന്ന സ്ഥലമാണത്. ഓക്സിജൻ പോയാൽ തലച്ചോറിൽ ഓക്സിജൻ പോയി, കിഡ്നിയിൽ ഓക്സിജൻ പോയി, ലിവറിൽ ഓക്സിജൻ പോയി, മൾട്ടി ഓർഗൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം.
1: ഓക്കെ,
0: പിന്നെ ആൾ എന്തായാലും ആള് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല
1: ശരീരത്തിൽ.
0: അപ്പോൾ ആൻറ്റിബയോട്ടിക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത്തിന് അപ്പുറത്ത് ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ആളെ ചികിത്സയിലോട്ട് എത്തിക്കണം, അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലങ്സിൽ ഇത്രയും ഇൻഫെക്ഷൻ നമ്മൾ എന്തായാലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ വൈറൽ ന്യൂമോണിയ ആണെങ്കിൽ പോലും നമ്മുടെ അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും, കാരണം ആൾ സിക്കാ, ഇമ്മ്യൂൺ ഡെഫിഷ്യൻ്റ് ആണ്, അത് പ്രതിരോധശേഷി കുറവില്ല
1: ആളാണ്,
0: അവിടെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ബാക്ടീരിയൽ ന്യൂമോണിയക്ക് 100% അവിടെ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരിക്കണം, അത് ആൻറ്റിബയോട്ടിക് റെലവൻ്റ് ആയിരിക്കണം. അവിടെ പോയിട്ട് മൂത്രമൊഴിപ്പിൻ്റെ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം ഉണ്ട്, ഡോക്ടർ കഫക്കെട്ടിനെ മരുന്ന് തന്നിട്ടുണ്ടല്ലോ, എന്താ ന്യൂമോണിയ മാറാത്തത്? സത്യം എന്താ, ആൻറ്റിബയോട്ടിക് ഏൽക്കുന്ന ആൻറ്റിബയോട്ടിക് ആണോ, ഡോസ് കറക്റ്റാണ്? കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഡോസ്. ഡോസ് ഇപ്പം നമ്മൾ പാരസെറ്റമോൾ ഡോസ് ഇപ്പം നിങ്ങൾക്ക് കേട്ടോ, ഒരു പാരസെറ്റമോൾ ഡോസ് പോലെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡോസ് ഇമ്പോർട്ടൻ്റാ. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ഡോസ് കറക്റ്റ് അല്ലെങ്കിൽ അത് ഏൽക്കില്ല, അത് അവിടെ റെസിസ്റ്റൻസിന് കാരണമാവും. ഡോക്ടർ ഞാൻ മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, ഗുണം കിട്ടില്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് വിൽക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു തരണമെന്നില്ല, ഈ ഡോസ് ഇതാണ് കൊടുത്തോന്നേ പറയുള്ളൂ, ഇതിന് ഒരു ടീസ്പൂൺ കൊടുത്തോ രണ്ട് ടീസ്പൂൺ കൊടുത്തോന്നേ പറയുള്ളൂ. അത് ഡോക്ടർക്ക് ഇത് എത്ര ML കൊടുക്കും, 3.5 ML, 4 mL, 5 mL എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ അറിയാം. ഡോക്ടർ കൃത്യനിർദ്ദേശം പറയും, ഇത്ര ദിവസം വരെ കൊടുക്കണം എന്ന് പറയും.
1: ഓക്കെ ഓക്കെ,
0: ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന ന്യൂമോണിയയുടെ ഇപ്പോൾ ലങ്സിൽ ബാധിക്കുന്ന ന്യൂമോണിയ അത് പല രീതിയിൽ, ഇപ്പോൾ ലങ്സ് ശ്വാസം മുട്ട് വരി കൂടി ശരീരത്തിലെ ഓക്സിജൻ അളവ് കുറഞ്ഞ് ന്യൂമോണിയക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ചിലപ്പോൾ വെന്റിലേറ്ററിൽ വരെ പോകേണ്ടി
1: വരും,
0: വെന്റിലേറ്റർ ഇപ്പോൾ കുട്ടി കൃത്യമായിട്ട് ഓക്സിജൻ ശരീരത്തിൽ ലങ്സ് വികസിക്കാൻ പറ്റില്ല, നമ്മൾ കൃത്രിമ ശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് വെന്റിലേറ്റർ സഹായം കൊടുക്കേണ്ടി വരും, അതിൻ്റെ കൂടെ ആൻറ്റിബയോട്ടിക് കൊടുക്കും.
1: ആൻറ്റിബയോട്ടിക്
0: മാത്രം പോരാ,
1: അവിടെ
0: സപ്പോർട്ട് കൂടി
1: വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചില മക്കൾക്ക് സ്വാഭാവികമായിട്ടും ജലദോഷം, പനിയൊക്കെ വരുമ്പോൾ ജലദോഷം, കഫക്കെട്ടൊക്കെ വരലുണ്ട്. അപ്പം കഫക്കെട്ടുകൾ നമ്മൾ ഈ ഒരു രീതിയിലോട്ട് പോകുന്നുണ്ടോ, കുട്ടിയുടെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് മീൻസ് എല്ലാ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും ആൻറ്റിബയോട്ടിക്സ് മീൻസ് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് പല പാരൻസിനും ഒരു കൺസേൺ ഉണ്ടാവും. ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അത് കുട്ടികളുടെ രോഗപ്രതിരോധശേഷി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്തിന് ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ ബാധിക്കുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു കൺസേൺ പറയുന്നത്.
0: ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരിൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന ചില 6 മന്ത്സ് ബിലോ, 6 മാസത്തിൻ്റെ താഴെ ഇമ്മ്യൂണിറ്റി വളരെ
1: കുറവാണ്.
0: അവർ നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ളൂ, ലോകത്ത് വന്നിട്ടുള്ളൂ അല്ലേ, അപ്പോൾ അവർ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കിട്ടും. ഇവരെല്ലാം പെട്ടെന്ന് ഒരു ദിവസം പനി പിറ്റേ ദിവസം സിക്കാവുന്ന കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് സിക്കായി
1: പോകും, 6 മാസത്തിന്
0: താഴെ ഇവർ പെട്ടെന്ന് ഇൻഫെക്ഷൻ, പെട്ടെന്ന് അവരെ ഇമ്മ്യൂണിറ്റി കുറവാണ്. അപ്പോൾ ഒരാളിപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും പടം വന്ന് കുട്ടിനെ
1: കാണും.
0: ഞാൻ അതിനൊക്കെ ഒത്തിരി എതിരാണ്. കുട്ടിക്ക് ഇൻഫെക്ഷൻ പരമാവധി കിട്ടാതെ നോക്കാം. ഞാൻ പറയാം, ഉമ്മാരോട് പറയും ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാസ്ക് ഇട്ട് അടിപ്പിച്ചോളാം, അങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെ വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവരെ പെട്ടെന്ന് ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളല്ല, പെട്ടെന്ന് ചിലപ്പോൾ ഐ വി ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അഡ്മിറ്റ് ആക്കിയിട്ട് ഇഞ്ചക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂ ബോൺ ജനിച്ച് കുട്ടിക്ക് ബുദ്ധിമുട്ടായി, കുട്ടിക്ക് ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ അമ്മയുടെ അമ്മയുടെ നിന്നായിരിക്കും ഇൻഫെക്ഷൻ കിട്ടിയിട്ടുണ്ട് ജനിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഒരു വെയിറ്റിംഗും ഇല്ല, ഒരു വൈറൽ പനിയൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷയില്ല, വേറെ അത് ഇൻഫെക്ഷനാണ്. അവിടെ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിരിക്കും. ആൻറ്റിബോഡി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ ബ്ലഡിൻ്റെ കൾച്ചർ വിട്ട് നോക്കും, ബ്ലഡിൽ ഫുള്ളായിട്ട് കളർന്ന് കൊണ അണുബാധ, പിന്നെ നട്ടിൽ കുത്തി പരിശോധിക്കും, തലച്ചോറിന് ബാധിച്ചോ നോക്കും, ഇതെല്ലാം അതിൻ്റെ രീതിയിലായിട്ട് പോകും. ഇപ്പം എത്ര ദിവസം ആൻറ്റിബയോട്ടിക്, ഇപ്പോൾ ഈ 6 മാസമുള്ള കുട്ടിക്ക് താഴെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന രീതി അങ്ങനെ 6 മാസത്തിന് ശേഷം നമ്മളെല്ലാം വിജിലൻ്റ് ആയിരിക്കും, ആൻറ്റിബയോട്ടിക് വേണോ, കാരണം കമ്മ്യൂണിറ്റി അക്വേഡ് ആയിട്ട് വരും. വീട്ടിലായിരിക്കണം ജലദോഷം പനി പിടിച്ച് കുട്ടിക്ക് വന്നു, അത് നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടി വിജിലൻ്റ് ആയിരിക്കും, ഒന്ന് വൈറൽ പനി ആവാം അല്ലേ, ബാക്ടീരിയ പനിയല്ല. അപ്പോൾ അങ്ങനെ പിന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നത് അമ്മമാരുടെ ഇടയിൽ വിഷമം, ആൻറ്റിബയോട്ടിക് കൊടുത്ത കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ചാൽ, ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യത്തിന് കൊടുക്കണം, അത് കൃത്യ കോഴ്സ് ആയിട്ട് കൊടുക്കണം. നിങ്ങൾ കുട്ടിക്ക് ആൻറ്റിബയോട്ടിക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ്
1: കംപ്ലീറ്റ് ചെയ്യാം.
0: അതല്ലാതെ നിങ്ങളിപ്പോൾ ജസ്റ്റ് വൈറൽ പനി, എൻ്റെ പേടിക്കപ്പോൾ ഇന്ന് പനിയുണ്ട്, നല്ല കടുത്ത പനിയുണ്ട്, ഞാൻ ആൻറ്റിബയോട്ടിക് കൊടുത്തു, നാളെ മറന്നു പോകരുത്. അപ്പോൾ അത് നിർത്തരുത്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രശ്നം വരുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. പിന്നെ കറക്റ്റ് ഡോസിൽ കൊടുക്കുക, കൃത്യ അസുഖത്തിനാ കൊടുക്കുന്നതെന്ന് ഉറപ്പ് വരുന്നത് ഡോക്ടർമാർ ചെയ്യേണ്ട പനി. അതിപ്പോൾ ഡോക്ടർമാരെല്ലാം ചെയ്യുന്നപ്പോൾ മൂത്രമൊഴിപ്പിൻ്റെ ചികിത്സ ഒന്നും ഞാൻ പറഞ്ഞ നേരത്തെ ന്യൂമോണിയ കൊടുത്തിട്ട് ഒരു
1: കാര്യമില്ല,
0: മനസ്സിലായില്ല. അപ്പോൾ അതിന് കൃത്യമായിട്ട് ചികിത്സ, കൃത്യമായിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഏതോ അസുഖം ഏതോ ഓർഗാനിസാണ് ഏൽക്കുന്നതെന്നുള്ളത് അത് ഡോക്ടർമാരെടുത്തുണ്ട്, ഡോക്ടർമാർ പഠിച്ചിട്ടുണ്ട്, മൈക്രോബോളജി ഒക്കെ പഠിച്ചിട്ടാണ് ഡോക്ടർമാർ ഈ പ്രിസ്ക്രിപ്ഷൻ
1: ചെയ്യുന്നത്.
0: കൾച്ചർ കാര്യങ്ങളൊക്കെ ഡോക്ടർമാർക്ക് അറിയാം, ഈ ഏരിയയിൽ ഇത്ര ഈ അസുഖമാണ് കൂടുതൽ വരുന്നത്, ഡോക്ടർമാർ നിർദ്ദേശം കൃത്യമായിട്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്കുകളും ആവശ്യം, അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൻറ്റിബയോട്ടിക് അമ്മമാരെ
1: പേടിക്കണം,
0: അല്ലാതെ കുഴപ്പമൊന്നുമില്ല, ആൻറ്റിബയോട്ടിക്കുകൾ കുഴപ്പമില്ല. പിന്നെ ആൻറ്റിബയോട്ടിക് ചില ആൾക്കാർക്ക് റിയാക്ഷൻ വരുന്നവരൊക്കെ ഉണ്ട്, അത് ആൻറ്റിബയോട്ടിക് അത് തുടക്കത്തിൽ ഇപ്പോൾ മോക്സ് എടുത്ത് റിയാക്ഷൻ വരുന്ന ആൾക്കാരുണ്ട്, അവരുടെ മോക്സ് അവർ ഡോക്ടറോട് പറയാം, ഡോക്ടർ അത് മരുന്നിന് മാത്രമല്ല, ഏത് ആൻറ്റിബയോട്ടിക്കിന് മാത്രമല്ല, ഏത് മരുന്നിനും ഏത് ഭക്ഷണത്തിനും ഏത് ശരീരപ്രകൃതി ഒരു ശരീരപ്രകൃതി റിയാക്ഷൻ കാണിക്കുന്നത് അത് ആ ഡോക്ടർ ആ കുട്ടിയുടെ പ്രശ്നമാണ്. ആ കുട്ടി പറയാം, അതാ എനിക്ക് ഇന്ന് മോക്സ് പറ്റില്ല ഡോക്ടറെ, ഈ മോക്സ് ഒന്നും പെൻസിലിൻ എനിക്ക് അലർജിയാണ് മാറ്റുക, സൾഫർ ഡ്രഗ് അലർജിയാണ് മാറ്റുക, അത് പിന്നെ കൊടുക്കരുത്, ആ കുട്ടിക്ക് കൊടുക്കരുത്. അപ്പം ഞാൻ ഉദാഹരണത്തിന് മുട്ട അലർജിയാണ് കൊടുക്കരുത്, കുറച്ച് കഴിഞ്ഞ് കൊടുത്താൽ മതി, മനസ്സിലായി, മുട്ടയുടെ ഭക്ഷണത്തിലായിരുന്നു കുറച്ച് പിന്നോട്ട്. മരുന്നിൻ്റെ അലർജിയാണ് മാറ്റിവെക്കും, അതല്ലാതെ മരുന്നിനുള്ള ബുദ്ധിമുട്ടുള്ള കുറവാണ്. പിന്നെ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും അനാവശ്യമായി കൊടുക്കുമ്പോൾ അതിനായിട്ടുള്ള എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം, ആൻറ്റിബയോട്ടിക് അനാവശ്യമായിട്ട് കൊടുക്കരുത്, കൊടുക്കുകയാണെങ്കിൽ എൻ്റെ രീതിയിൽ തന്നെ കൊടുക്കണം. എൻ്റെ രീതി കൊടുക്കണം, ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ചിലപ്പോൾ സമയം എടുത്തിട്ട് കൊടുക്കാൻ പാടും, റിയാക്ഷനുകൾ വരാം, അലർജി റിയാക്ഷൻ വരാം, അപ്പം പതുക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതൊക്കെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ രീതിയിൽ നിന്നിട്ട് ഇഞ്ചക്ഷനുകൾ
1: കൊടുക്കണം,
0: മനസ്സിലായല്ലോ. ഓറൽ എടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ കാണാറില്ല ഇതുവരെയായിട്ട്, റിയാക്ഷൻസ് കാണുന്നുണ്ട്, പക്ഷെ അവർക്ക് ആ മരുന്ന് അപ്പം മാറ്റി വെക്കും.
1: ഓക്കെ ഓക്കെ, ശ്രോതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് വിളിച്ച് ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കാൻ 9020840840 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റേജ് വന്നാൽ അത് നമ്മൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് അതിൻ്റെ കറക്റ്റ് ഡോസും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു ഡോസ് കോഴ്സും കംപ്ലീറ്റ് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബെനിഫിഷ്യൽ ഉണ്ടാവും, വേറെ സൈഡ് എഫക്ട്സ് ഒന്നും വരാൻ ചാൻസസ് കുറവാണെന്നാണ് സാർ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ സാർ പറയുകയുണ്ടായി ആൻറ്റിബയോട്ടിക് ചിലർക്ക് മീൻസ് ഇൻഫെക്ഷൻ മീൻസ് അലർജി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം മീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത്
0: മുമ്പെല്ലാം പറഞ്ഞിരുന്ന സ്കിൻ പ്രിക് ടെസ്റ്റ്, നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യും, ആൻറ്റിബയോട്ടിക് അലർജി ടെസ്റ്റ്, അലർജി ടെസ്റ്റുകൾ ചെയ്യും. അത് നമ്മൾ ഏത് ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ, ഐ വി ആയിട്ട് കൊടുക്കുമ്പോൾ, ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുമ്പോൾ, അവിടെ നോക്കേണ്ടത് കഴിക്കുന്ന മരുന്ന് പരമാവധി യൂസ് ചെയ്യാൻ നോക്കുക. കുട്ടി കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ക്ഷീണം പിടിച്ചിരിക്കുന്നൊന്നും ഇല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് എപ്പോഴും നല്ലത്, അവിടെ ഇഞ്ചക്ഷൻ വേണ്ട. അപ്പോൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക്കുകൾ ഇഞ്ചക്ഷനുകൾ പരമാവധി കുറക്കാൻ നോക്കുക. കുട്ടി സിക്കാണ്, ക്ഷീണമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്ന് ഏൽക്കുന്നില്ല, ഓക്കെ ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ആയിട്ട് തുടങ്ങാം. ആ ഇഞ്ചക്ഷൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ എല്ലാ ശരീരത്തിൽ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യും, അതിന് ആദ്യം ഒരു ചെറിയ ഡോസ് കൊടുത്തോക്കും, ടെസ്റ്റിന് അലർജി ഉണ്ടോയെന്ന് നോക്കും, എന്നിട്ട് ആൻറ്റിബയോട്ടിക് കൊടുക്കുകയുള്ളൂ. പക്ഷെ അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴും നമ്മൾ സ്ലോലിയേ കൊടുക്കാൻ പാടുള്ളൂ, സ്പീഡ് കൊടുക്കരുത്, പതുക്കെ കൊടുക്കുള്ളൂ. ഞങ്ങൾ കൊടുക്കുന്നത് ഒരു അരമണിക്കൂറൊക്കെ സമയം എടുത്തിട്ടേ കൊടുക്കുകയുള്ളൂ ആൻറ്റിബയോട്ടിക് കൊടുക്കും. റിയാക്ഷൻ പിന്നെയും വരാം. രോഗി എപ്പോഴും ഇഞ്ചക്ഷൻ എടുത്ത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ സാധ്യതയുണ്ട്. കുറച്ച് നേരിട്ട് കൊടുക്കണം, ബ്ലഡ് വെസലിൽ നേരിട്ട് കൊടുക്കാം. അപ്പോൾ അത് പതുക്കെ കൊടുത്താൽ മതി. പതുക്കെ കൊടുത്താൽ റിയാക്ഷൻസ് അത് കുറവ് കണ്ടിട്ടുള്ളൂ.
1: ഓക്കെ ഓക്കെ.
0: പെട്ടെന്ന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും കണ്ടിട്ടില്ല.
1: കണ്ടിട്ടുണ്ടെങ്കിൽ
0: അവിടെ ഞങ്ങൾ മറുമരുന്നുകൾ അവിടെ റെഡി ആയിരിക്കും. അഡ്രിനാലിൻ എന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ റെഡി ആയിരിക്കും.
1: ഓക്കെ.
0: അതവിടെ കൊടുക്കുന്ന സ്ഥലം നമ്മളെല്ലാവരും പറയും, ഞാൻ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് നാട്ടുകാരൊക്കെ ഒരു പ്രശ്നമാണ്, രണ്ട് ദിവസം ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി
1: ബെറ്ററാവും.
0: ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തോട്ടെ എന്ന് വയ്ക്കും. പിന്നെ അടുത്ത ഡയലോഗാണ്, ഡോക്ടർ വീടിൻ്റെ തൊട്ടടുത്ത് നേഴ്സുണ്ട്, നേഴ്സ് വന്നിരിക്കും. അപ്പോൾ ഞാൻ നേഴ്സിൻ്റെ ഞാൻ കാര്യം അടക്കം ഇങ്ങനെ അറിയിക്കും. നേഴ്സുമാരോട് ചോദിക്കും, അല്ല നിങ്ങളിപ്പോൾ വീടിൻ്റെ അടുത്തുള്ളവർക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നാളെ നാട് വിട്ട് പോകേണ്ടില്ല, എന്തെങ്കിലും വീട്ടിൽ നിന്ന് റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ സിസ്റ്റർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരോട് പറയാം, ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളവർ സ്ഥലത്ത് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ സൗകര്യം ഉള്ളവർക്ക് പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക, ആൻറ്റിബയോട്ടിക് എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ വീട്ടിൽ നിന്ന് എടുക്കരുത്, വീട്ടിൽ വന്ന് എടുക്കരുത്. വീട്ടിൽ വന്ന് എടുക്കുന്ന ആർക്കാരും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഒരു അഡ്രിനാലിൻ
1: ഉണ്ടായിരിക്കും,
0: എന്തെങ്കിലും റിയാക്ഷൻ വരികയാണെങ്കിൽ ചികിത്സിക്കാം.
1: ഇമീഡിയറ്റ് ആയിട്ട്
0: അല്ല ആൻറ്റിബയോട്ടിക് കൊടുക്കണ്ട, അവരൊരു ഹോസ്പിറ്റലിൽ പോയിട്ടോട്ടെ, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയിട്ടോട്ടെ.
1: ഓക്കെ ഓക്കെ. ഇപ്പോഴാണ്
0: സേഫായിട്ടുള്ളത്.
1: ഓക്കെ ഓക്കെ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സുകൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലുള്ള നമ്മൾ പ്രിക്കോഷൻസും കാര്യങ്ങളും ഡോക്ടറിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീഷനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു അസുഖം അല്ലെങ്കിൽ പനി വന്നു, അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുത്തു, അതിൻ്റെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ പേഷ്യൻറ്റ് ഇറ്റ്സെൽഫ് തന്നെ അവർക്ക് തന്നെ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡോക്ടറിനെ മീൻസ് അഡ്വൈസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ?
0: ഒരു എഡ്യൂക്കേറ്റഡ് പാരൻസ്, അതാണ് ഏറ്റവും നമുക്ക് നമ്മളെ പ്രഷ്യസ് ആൾക്കാരാണ് എഡ്യൂക്കേറ്റഡ് പാരൻസ് പറഞ്ഞാൽ. കുട്ടീനെ ചികിത്സിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം പാരൻസിനെ ചികിത്സിക്കണം സത്യത്തിൽ. കൗൺസിലിംഗ് ഈസ് ഇമ്പോർട്ടൻ്റ്. അവരെ കുട്ടീനോട് മരുന്ന് പറഞ്ഞുകൊടുത്ത് കാര്യമില്ല, നമ്മൾ അമ്മയുടെ അച്ഛനോട് കാര്യങ്ങൾ പറയാം. അപ്പോൾ എഡ്യൂക്കേറ്റഡ് പാരൻസ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഞങ്ങൾ ആകെ രണ്ടാമത്തെ ദിവസം വിളിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞു, പനി വന്നു, ചുമ വന്നു, ന്യൂമോണിയാണ് ഡയഗ്നോസ്, അല്ലെങ്കിൽ തൊണ്ടകുഴപ്പാണ് ഡയഗ്നോസ്, നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. ഒരു സെക്കൻഡ് ഓർ തേർഡ് ഡേ നമ്മൾ റിവ്യൂ വിളിക്കും. റിവ്യൂ വിളിച്ച് അവരെ ഈ ആൻറ്റിബയോട്ടിക് ഏറ്റുക്കണമെന്ന് നോക്കും, കുട്ടി ബെറ്റർ ആയിക്കണമെന്ന്. ദാറ്റ് മീൻസ് കുട്ടി ഈ അസുഖം ഗുണമായി വരുന്നുണ്ട്. പിന്നെ അവരോട് പറയാം, നിങ്ങൾ ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തോളൂ. അവർ പിന്നെ രണ്ടാമത് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. അതേസമയത്ത് ഇവർ മരുന്ന് കുടിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടി തുപ്പുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് വന്നു, അവർ നമ്മൾ പിന്നെയും കാണേണ്ടി വരും. ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കാനും ചിലപ്പോൾ ആവശ്യം വരും, ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ട ആവശ്യം വരും. മനസ്സിലായില്ല. അയാളെ ഇപ്പം പാരൻസ് എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ പിന്നെയും വിളിക്കും.
1: അതായത്
0: നമ്മളിപ്പോൾ ഒരു മോമ വന്നിട്ട് ചോദിച്ചാൽ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുത്തിട്ടും കുട്ടിക്ക് സുഖമില്ല,
1: അല്ലെങ്കിൽ
0: ഡോക്ടർ കഫക്കെട്ടിൻ്റെ മരുന്ന് ചെയ്താത്തോണ്ട് കുട്ടിക്ക് ജലദോഷം മാറാത്തെന്ന് പറയുന്ന അമ്മമാരെ നമ്മൾ ഒന്നുകൂടി വിളിക്കും. ഒന്നുകൂടി വിളിച്ച് നമ്മൾ ഒന്നുകൂടി കൺവിൻസ് ചെയ്ത് വെക്കണം. കൺവിൻസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അവരെന്താ വെച്ചാൽ അവർ ഇതൊക്കെ വേറെ വേറെ ഇതിൽ പോകും, വേറെ ഇതിലോട്ട്
1: പോകും.
0: കോംപ്ലിക്കേഷൻസും മനസ്സിലാക്കില്ല, ബുദ്ധിമുട്ടുകളൊന്നും മനസ്സിലാവില്ല. കുട്ടി ക്ഷീണം പിടിച്ച് ഇങ്ങനെ ആൻറ്റിബയോട്ടിക്
1: കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും.
0: ഈ പൊടി കിടക്കണ മരുന്ന് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിക്കും, അവരത് കുട്ടിക്ക് ഇങ്ങനെ കൊടുത്ത് കുട്ടി ക്ഷീണം പിടിച്ച് അവിടെ കിടക്കുകയായിരിക്കും. നമുക്ക് അറിയാൻ പറ്റില്ല.
1: ഓക്കെ. ഒരു പ്രാവശ്യം ഡോക്ടർ കാണും, ആ ഒരു ആൻറ്റിബയോട്ടിക്സ് എഴുതി മേടിക്കും, അതിന്റെ ഡോസ് ത്രീ ഡേയ്സ് ഫൈവ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യും, വീണ്ടും ആ ഒരു പനിയും ക്ഷീണം ഒക്കെ തുടരുകയാണെങ്കിൽ വീണ്ടും അത് കണ്ടിന്യൂ മെഡിക്കൽ ഷോപ്പിൽ പോയി കണ്ടിന്യൂ ചെയ്ത് പോകുന്നു.
0: വളരെയധികം വലിയൊരു ചോദ്യമാണ്. നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് നമ്മൾ എല്ലാ പ്രിസ്ക്രിപ്ഷൻ, ഞാൻ പല ഡോക്ടർമാർ എന്റെ പ്രിസ്ക്രിപ്ഷനിലില്ല, ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടോ? നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഓരോ പ്രിസ്ക്രിപ്ഷൻ്റെ ബാക്കിലും ഞാൻ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടില്ല. ഞാൻ വെച്ചാൽ നമ്മൾ കൂടുതൽ കൗൺസിൽ ചെയ്യുക, കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് ദിസ് മെഡിക്കേഷൻ എന്നുള്ളത് അത് നല്ലൊരു വാചകമാണ്, ഞാൻ എല്ലാവരും നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളൊരു മരുന്ന് ചെയ്തു ഒരു അസുഖത്തിന്, ഇപ്പോൾ ചുമയും ശ്വാസം മുട്ടും വലിവും ന്യൂമോണിയായിട്ട് വന്നു, നമ്മളൊരു ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ആ ആൻറ്റിബയോട്ടിക് കൊണ്ട് ആൾ ബെറ്ററായിട്ടുണ്ടോ? ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്ത് കുട്ടി സുഖമായിരിക്കുന്ന സമയത്ത് പിന്നെ അടുത്ത മാസം ചിലപ്പോൾ ഒരു ജലദോഷം മൂക്കടപ്പ് വന്നിട്ടുണ്ടോ? പക്ഷെ അതും വീട്ടിലുള്ളവർക്ക് കഫക്കെട്ടാണ്, അന്നും കഫക്കെട്ടായിരുന്നു, ഇന്നും
1: കഫക്കെട്ട്.
0: ഈ കഫക്കെട്ട് എന്ന് വാക്ക് വലിയ പ്രശ്നമാണ്. കഫക്കെട്ട് പറഞ്ഞാൽ എന്ത് അസുഖത്തിനും കഫക്കെട്ടെന്ന് പറയാം. ജലദോഷം പിടിച്ച് മൂക്കടഞ്ഞാലും കഫക്കെട്ടാം, ശ്വാസം മുട്ട് വന്ന് വലി വന്നാലും കഫക്കെട്ട്. അപ്പോൾ അന്ന് ന്യൂമോണിയ പിടിച്ച് കഴിക്കുന്ന മരുന്ന് കൊണ്ട് കുട്ടി ബെറ്ററായി. ഈ കഴിക്കുന്ന മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അവരെ കഴിക്കുന്നുണ്ടാവും. ഇത് നാളെ ജലദോഷം മൂക്കടപ്പിന് അവർ താനേ മേടിച്ച് കൊടുക്കും. അത് വളരെ വലിയ പ്രശ്നമാണ്. കാരണം ഒരു ജലദോഷം മൂക്കിലേക്കുള്ള മരുന്നിന് പകരം ഇവരെന്താ ഇങ്ങനെ വലിച്ചു വരെ ആൻറ്റിബയോട്ടിക് കൊടുത്തോണ്ടിരിക്കും. അത് കൊടുത്ത് ഇവർ കൊടുത്തുന്നല്ല, ആ ഒരു നമ്മൾ പറയുക പനിയുടെ മരുന്ന് കൊടുക്കണ മാതിരി പാരസെറ്റമോൾ കൊടുത്ത് ആ പനി മാറിക്കഴിഞ്ഞാൽ നിർത്താൻ ശരിക്കും. ഇത് അതുപോലെയാണ് ആൻറ്റിബയോട്ടിക്. അസുഖം മറിയുന്ന ഒറ്റ നിർത്തല, പിന്നൊന്നുമില്ല. പിന്നെ ഡോക്ടറെ മാറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും വരും, അടുത്ത ആഴ്ച വരും, സെയിം അസുഖം എന്ന് പറഞ്ഞിട്ട്.
1: ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതിനോട് കൂടെ തന്നെ കൂട്ടി പറയാൻ വന്നത്, ഇപ്പോൾ ഒരു അസുഖം വന്ന് അതിന് ഡോക്ടറെ കണ്ട് പ്രിസ്ക്രിപ്ഷനോട് കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പായി, വീണ്ടും ചിലപ്പോൾ നെക്സ്റ്റ് സീസണിലായിരിക്കും അത് വീണ്ടും റിഗ്രറ്റായി വരിക. അപ്പോൾ സെയിം തന്നെ ചെയ്യുന്ന കണ്ടി. അതുപോലെ തന്നെ ചില വീടുകളിൽ ചില പാരൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പം ഏജ് വലിയ ഗ്യാപ്പില്ലാത്ത മക്കളുള്ള വീടുകളിൽ ഇപ്പോൾ ഒരു കുഞ്ഞിന് ഇതുപോലെ അസുഖം വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, അപ്പോൾ അതിന് മെഡിക്കേഷൻ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കോ സ്റ്റാർട്ട് ചെയ്തു. സെയിം ചിലപ്പോൾ ഒരു വയസ്സ് വിത്തിൻ വൺ ഇയർ ഗ്യാപ്പുള്ള മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലത്തെ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരും ഇതുപോലെ ചെയ്യുന്ന
0: എല്ലാ അസുഖവും ആന്റിബയോട്ടിക് വേണ്ട അസുഖമാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ കൊറോണയുടെ കാര്യം പറഞ്ഞവര് ചില അസുഖം കൊറോണ തന്നെ അല്ലാതും ബുദ്ധിമുട്ടുകൾ പല പല കാര്യങ്ങളാണ് അത് കാണാതെ. ഇപ്പൊ നമ്മള് വീട്ടില് ചെലവ് കുറക്കുന്ന പറയുന്നത് ചെലവ് കുറക്കുന്ന പരിപാടിയാണ്, അത് ദ്രോഹം
1: ചെയ്യും.
0: ഉദാഹരണത്തിന് ഇപ്പോ നമ്മളിപ്പോ ഇതിപ്പോ പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോൾ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരും. ഗൾഫിൽ പോകുമ്പോൾ ഡോക്ടർ അവിടെ പോയാൽ ഡോക്ടറെ
1: കാണാൻ പറ്റില്ലല്ലോ,
0: ക്ലൈമറ്റ് ചേഞ്ച് വന്നാൽ ഡോക്ടർ ഏത് മരുന്നാണ് കൊടുക്കുക. അപ്പോൾ ആൻറ്റിബയോട്ടിക് വേണം, കഫക്കെട്ടിൻ്റെ മരുന്ന് വേണം ഡോക്ടറെ, അപ്പോൾ കഫക്കെട്ടിൻ്റെ മരുന്ന് കൊടുക്കണം. അപ്പോൾ ഞാൻ അവരോട് തമാശ രൂപത്തിൽ ചോദിക്കും, നിങ്ങളെ കുട്ടിക്ക് ആ സമയത്ത് അതായത് ദുബായിലിരിക്കുന്ന സമയത്തോ യു എയിലിരിക്കുന്ന സമയത്തോ നിങ്ങളെ കുട്ടിക്ക് ന്യൂമോണിയാണോ വരുന്നത്, തൊണ്ട ഒഴുപ്പാണോ വരുന്നത്, ചെവിയിൽ പഴുപ്പാണോ വരുന്നത്, മൂത്രമൊഴുപ്പാണ് വരുന്നത്, ഞാൻ അതിനെ ആന്റിബയോട്ടിക് ഇപ്പോൾ പറഞ്ഞുതരാറ്. അതിനർത്ഥം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ആന്റിബയോട്ടിക് തരാൻ
1: പറ്റില്ല,
0: അറിയില്ല നിങ്ങളെ കുട്ടിക്ക് നാളെ അസുഖം ഏതാ വരുന്നത് അറിഞ്ഞാലല്ലേ ചെന്ന് ആന്റിബയോട്ടിക് വരാൻ പറ്റുള്ളൂ. അതിന് പ്രവചിക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നിങ്ങളെ കുട്ടി അസുഖം ഉണ്ടാകും നിങ്ങളെ തൊട്ടടുത്ത് ആരെങ്കിലും ഒക്കെ
1: കാണിക്കും,
0: ഞാൻ മരുന്നുകൾ തരാം, ഏത് പനിയുടെ മരുന്നുതരാം, പ്രിക്കോഷൻ പനിയുടെ മരുന്നുതരാം, ഛർദിയുടെ മരുന്നുതരാം, അതും കുഴപ്പമില്ല. അതേസമയത്ത് ഈ ചുമയുടെ മരുന്ന്, ചുമ എന്ന് പറയുന്ന ചുമയുടെ മരുന്നുകൾ വളരെ പ്രശ്നമുള്ള സാധനമാണ്. ഈ ചുമ എന്ന് പറയുന്ന ഒരു ലക്ഷണമാണ്, ചുമ എന്തുകൊണ്ടും വരാം, അതായത് മൂക്കടഞ്ഞ് ജലദോഷം പിടിച്ച് മൂക്കളെ ബാക്കി കുളിച്ച ചുമ വരും, ചുമ തൊണ്ട ചൊറിഞ്ഞാൽ ചുമ
1: വരും,
0: ശ്വാസം മുട്ട് വന്നാൽ ചുമ വരും, അതേസമയത്ത് ജസ്റ്റ് ഒന്ന് വയറും തീട്ടിക്കഴിഞ്ഞാൽ ചുമ വരും. ഇതിനൊക്കെ ആൾക്കാർ ചുമയുടെ മരുന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അതുകൂടി ഞാൻ അതിലൂടെ കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ചുമയുടെ മരുന്ന് നമ്മുടെ നാട്ടിൽ ചുമയുടെ മരുന്ന് പ്രിസ്ക്രിപ്ഷനില്ലാതെ കൊടുക്കാൻ പാടില്ല എന്നാണ്. ശരിക്ക് ഗവൺമെൻറ് ഇപ്പം ചെയ്യുന്ന എന്തോ ഒരു പുതിയ പുതിയ മാറ്റങ്ങൾ വരും, നല്ല രീതിയിലാണ് ഗവൺമെൻറ് കാര്യങ്ങൾ പോകുന്നത്. ചുമയുടെ മരുന്ന് കൊടുക്കാൻ പാടില്ല, ആൻറ്റിബയോട്ടിക്, ഇതൊക്കെ അനാവശ്യ യൂസുകൾ ഉണ്ടെന്ന് ഗവൺമെൻറ്
1: മനസ്സിലാക്കിയിട്ടുണ്ട്.
0: അതുകൊണ്ടാണ് അവിടെ കുറെ നിയമങ്ങൾ വരുന്നത്, നല്ല കാര്യങ്ങൾ അതൊക്കെ. അതായത് ഡോക്ടറായ ഡോക്ടറെ കാണണം എന്നല്ല പറയണേ, നിങ്ങൾ നിങ്ങളെ കുട്ടീൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി
1: തീർച്ചയായിട്ടും
0: അത് നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാർ വന്നിട്ട് നാളെ എന്ത് വരും അല്ലെങ്കിൽ എന്തെന്ത് വരും എന്നുള്ള ഊഹത്തിൽ ആ ഒരു അപ്പോൾ എന്താ മീൻസ് മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനായിട്ട് വേണ്ടുള്ള മെഡിക്കേഷൻസ് വേണമെങ്കിൽ സ്റ്റാർട്ട്
0: ചെയ്യാം. എല്ലാ ഡോക്ടർമാർക്കും അറിയാം, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തൊണ്ടവഴുപ്പ് എന്നാൽ തൊണ്ട നോക്കിയിട്ട് പഴുപ്പിന് ആൻറ്റിബയോട്ടിക് കറക്റ്റ് ഇന്ന ഡോസ് ഇന്ന കോസ്, ഡോക്ടർമാരെല്ലാവരും രണ്ട് ബോട്ടിൽ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, കൊടുക്കുന്നത് രോഗീനെ മനസ്സിലാക്കിയിട്ട് ശരി അവർ കുടിക്കില്ല രണ്ട് ബോട്ടിൽ കുടിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഉദ്ദേശം ഡോക്ടർ ഉദ്ദേശം ആൻറ്റിബയോട്ടിക് കോഴ്സ് കംപ്ലീറ്റ്
1: ചെയ്യാം. ശരി, അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പനി എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പനി നമുക്ക് വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ മെഡിക്കേഷൻസിനൊപ്പം തന്നെ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നതിനെ കുറിച്ച്.
0: ശരിക്കും ഒരു കുട്ടിക്ക് പനി വരാം, ഞാൻ പറഞ്ഞു പനിയുടെ കാരണങ്ങൾ പലതുമായിരിക്കും, സാധാ ജലദോഷം മുതൽ അങ്ങ് തലച്ചോറിനെ ബാധിക്കുന്ന മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ ഇൻഫെക്ഷൻ ആയിട്ട് വരാം. പനിയുടെ പനി ഒരു ലക്ഷണം മാത്രമാണ്. അപ്പം പനിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ശരിക്കും ഞാൻ പറയുന്നത് വെച്ചാൽ നനച്ച് തുടക്കുക എന്നറിയും, ടെപ്പിഡ് സ്പഞ്ചിങ് വളരെ വലിയൊരു ചികിത്സ, ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുന്നത്. വീട്ടിലൊരു പാരസെറ്റമോൾ ഇല്ല, കുട്ടീനെ നല്ല പൈപ്പ് വെള്ളം കൊണ്ട് നനച്ച് തുടക്കുക. ഞാനൊരു ഈ പാരൻസിനോട് പറയുമ്പോൾ ഞാനൊരു വാക്കുകൂടെയും കൂടെ കൂട്ടും, ഉമ്മമ്മ കാണരുത് കേട്ടോ എന്ന് പറയും. ഉമ്മമ്മ കണ്ട സമ്മതിക്കില്ല, പനിക്കണ കുട്ടീനെ നനച്ച് തുടച്ചാൽ കുളിപ്പിച്ചു. അപ്പോൾ ഉമ്മമ്മ കാണാതെ പോയിട്ട് നനച്ച് തുടച്ചോട്ടോ എന്ന് പറയും. അപ്പോൾ പാരൻസ് ഫസ്റ്റ് മെഡിക്കേഷൻ അത് തന്നെയാണ് നനച്ച് തുടക്കുക. അത് കഴിഞ്ഞിട്ട് പാരസെറ്റമോൾ കറക്റ്റ് ഡോസ്, ആ കറക്റ്റ് ഡോസേജ് അത് ഫാർമസിസ്റ്റിന്, ഇപ്പം ഡോക്ടറെ കാണുമെന്നും വേണ്ട, പാരസെറ്റമോൾ ഒരു ഫാർമസിയിൽ ഫാർമസിസ്റ്റ് വേണം കേട്ടോ, ഫാർമസിസ്റ്റ് ഇല്ല ക്വാളിഫൈഡ് ഇല്ല ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവൻ ഡോസ് പറഞ്ഞുതരും, ആ ഡോസ് കറക്റ്റ് കൊടുക്കും. ആ ഡോസ് കൊടുത്ത് അതിൻ്റെ കൂടെ നല്ലപോലെ നനച്ച് ഹൈഡ്രേറ്റും ചെയ്യുക. ഹൈഡ്രേറ്റ് കുട്ടി ഭക്ഷണം പനി എല്ലാവരും പാരസെറ്റമോൾ കൊടുക്കാൻ ആൾക്കാരെല്ലാം ചെറിയ തെറ്റിദ്ധാരണ കൂടി ഉണ്ട് ഇടയിൽ. ഇപ്പോൾ ആൾക്കാർ പറയും ഡോക്ടർ എൻ്റെ കുട്ടിയൊന്നും കഴിക്കുന്നില്ല, കഴിച്ചിട്ടില്ല നമ്മൾ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റാണ്, നിങ്ങൾ പനി വരുമ്പോൾ പനിയുടെ മരുന്ന് ആദ്യം
1: കൊടുക്കുക.
0: ആ ഏത് രീതിയിലും കൊടുക്കുക, നിങ്ങൾ പാരസെറ്റമോൾ ചിലപ്പോൾ സിറപ്പായിട്ട് വരും, കുട്ടി കഴിക്കുന്നത് ചിലപ്പോൾ ഗുളികയായിരിക്കും, ചിലപ്പോൾ കുട്ടി ഒന്നും കഴിക്കണ്ടല്ല സപ്പോസിറ്ററി വെക്കേണ്ടി വരും, അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ സപ്പോസിറ്ററി വെച്ചിരും. ഇഞ്ചക്ഷൻ ഇല്ല, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് IV ഇൻഫ്യൂഷനായിട്ടാണ്. പണ്ട് ഐ എം ആയിട്ട് കൊടുത്തിരുന്നു, ഇപ്പം ഐ വി ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കുക, ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്
1: പാരസെറ്റമോൾ
0: ട്രിപ്പിലാണ് കൊടുക്കുക സാധാരണ. അപ്പോൾ കുട്ടികളെ ഞാൻ അധികം കുത്തണ്ടെന്ന് പറയുന്ന ആളാണ്. അപ്പോൾ കുത്തണ്ട, സപ്പോസിറ്ററി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊടുത്ത് ഹൈഡ്രേറ്റ് ചെയ്ത് ശരീരത്തിന് ജലാംശം കയറി കഴിഞ്ഞാൽ കുട്ടി ഒന്ന് പനിയൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുട്ടി ഒന്ന് ഭക്ഷണം കഴിക്കാൻ തോന്നും, കുട്ടി കളിക്കാൻ തോന്നും, ആ സമയങ്ങൾ ഭക്ഷണം കൊടുത്തോളൂ, വെള്ളം കൊടുത്തോളൂ. ശരീരത്തിൽ ജലാംശം കുറയരുത്, ഹൈഡ്രേഷൻ ആണ് നിർബന്ധം പനി കുറക്കാൻ. പനിയുടെ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എല്ലാവരും തെർമോമീറ്റർ വെച്ചിരിക്കുന്ന ആളാണ്. ടെമ്പറേച്ചറിൻ്റെ വാല്യൂ അല്ല പ്രശ്നം സാറേ, 104 ഡിഗ്രി ഉണ്ടായിരുന്നു, 104 ഡിഗ്രി അല്ല പ്രശ്നം. 104 ഡിഗ്രി വന്നിട്ട് നിങ്ങളെ കുട്ടി എന്താ ചെയ്യണം?
1: അതെ, കുട്ടിയുടെ ആ ഒരു
0: കുട്ടി എന്താ കളിക്കുകയാണോ ചിരിക്കുകയാണോ, അതോ ക്ഷീണം പിടിച്ചവരോടത്തിരിക്കുകയാണോ, അതാണ് പ്രശ്നം.
1: ഓക്കെ,
0: അപ്പോൾ കറക്റ്റ് അതാണ് ഒരു പനിയുടെ ചികിത്സ. ഈ പാരസെറ്റമോൾ കൊടുത്ത്, പാരസെറ്റമോൾ കറക്റ്റ് ഡോസ് കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ,
0: മെഫെനമിക്കാസിൽ അതിലും സജഷൻ അല്ല, പക്ഷെ ബ്രൂഫൻ കൊടുക്കാം.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ ടോക്കിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അപ്പോൾ ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ പില്ലറിലൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ ഡ്രോപ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം തുപ്പാനോ അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈം ഇപ്പോൾ ഒരു കറക്റ്റ് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷനോട് കൂടി ആ ഒരു ഡോസേജ് ആയിരിക്കും അവർ കൊടുക്കുക. അപ്പോൾ അതിൽ ഒമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഒമിറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഡോസ് അവർക്ക് അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് അപ്പം തന്നെ കൊടുക്കാമോ?
0: ഈ ചോദ്യത്തിന് രണ്ട് ഉത്തരമായിട്ട് പറയാം. ഒന്ന്, ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോൾ ഡ്രോപ്സ് ഉണ്ട്, സിറപ്പ് ഉണ്ട്.
1: ഓക്കെ,
0: നമ്മൾ ഒരു ഏകദേശം ഒരു 6 മാസം 8 മാസത്തിലെ കുട്ടികൾക്ക് ഡ്രോപ്സ് ആയിരിക്കും നല്ലത്.
1: ഓക്കെ ഓക്കെ.
0: ഡ്രോപ്സ് ഇല്ല, ഇനി ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത് സിറപ്പാണ്. ചില മരുന്നുകൾക്ക് ഡ്രോപ്സ് അവൈലബിൾ ആവില്ല, സിറപ്പായിട്ട് വരും. ആ ഡ്രോപ്സ് കൊടുക്കുകയാണെങ്കിലും ഫില്ലറുകൾ ഉപയോഗിക്കാം.
1: ഓക്കെ,
0: ഫില്ലർ എടുത്തിട്ട് കുട്ടിക്ക് തുള്ളി തുള്ളി ഇട്ട് തേൻ കൊടുക്കുന്ന മാതിരി കൊടുക്കണം എന്ന് പറയാം. കുട്ടി ശർദ്ദിക്കാറിയാം. ഇനി ഫില്ലറും ഇല്ല, നമ്മൾ സൂചി വെക്കുന്ന സിറിഞ്ചില്ലേ, 5 മില്ലിൻ്റെ സിറിഞ്ച്, അതിൻ്റെ സൂചി കളഞ്ഞിട്ട് ആ സിറിഞ്ചിൽ എടുക്കുക, അളവ് കൃത്യമായിട്ട് എടുക്കുക, 2.5 മില്ലി 3 മില്ലി 5 മില്ലി കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത്
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കൂടിക്കാഴ്ച. സൗദി രാജാവിന്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് നമ്മുടെ കൂടെ ചേരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഹുമാന്യരായ പീസ് റേഡിയോ പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി പങ്കെടുക്കുന്നത് ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർകളാണ്. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. അദ്ദേഹവും ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുമായി ചേർന്ന് എഴുതിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ മലയാളി സമൂഹം ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുള്ള ഒന്നാണ്. മാത്രമല്ല ദീർഘകാലമായി കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മത രംഗങ്ങളിൽ വ്യത്യസ്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവർ ഇപ്പോൾ ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയയുടെ കാര്യദർശിയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റും പണ്ഡിത സഭയുടെ ചെയർമാനുമാണ്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് സൗദി രാജാവിൻ്റെ ഖാദിമുൽ ഹറമൈൻ അഷ്ഷരീഫൈൻ മലിക് സൽമാൻ അവരുടെ അതിഥിയായി ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിക്കുകയും അതിനുവേണ്ടി യാത്ര തിരിച്ച് പ്രസ്തുത കർമ്മങ്ങൾ പൂർത്തിയാക്കി തിരിച്ച് നാട്ടിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന ഒരു സന്തോഷത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉസ്താദ്, അസ്സലാമു അലൈക്കും.
4: അസ്സലാമു അലൈക്കും.
3: വലിയ ഒരു സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ ഉള്ള ഒരു സന്ദർഭത്തിലാണുള്ളത്. യാത്രയ്ക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇരുന്നിരുന്നു, യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ പ്രാർത്ഥനയോടുകൂടി പിരിഞ്ഞതാണ്. തിരിച്ചെത്തി ഇതുപോലെ ഇരിക്കണമെന്ന് നമ്മളന്ന് ആ ചർച്ചയിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു യാത്രയെ, അള്ളാഹുവിൽ നിന്ന് ലഭിച്ചൊരു വലിയ അനുഗ്രഹമായ ഈ ഒരു യാത്രയെ ഇപ്പോൾ തിരിച്ചെത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തി തുടങ്ങാമെന്ന് തോന്നുകയാണ്.
4: അൽഹംദുലില്ലാഹ്, ഒന്നാമതായി അള്ളാഹുവിന് നന്ദി പറയുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായത്തിൽ ഒരു ഹജ്ജ് യാത്ര ചെയ്യും എന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. സൗദിയുടെ അതിഥിയായിട്ട് ഹജ്ജിന് പോകണം എന്ന വിഷയവും യഥാർത്ഥത്തിൽ ഞാൻ പോകുന്നതിൻ്റെ ഒരു 10-13 ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ അറിയുന്നത്. കഴിഞ്ഞ നമ്മളുടെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ പോലെ ഹജ്ജ് ക്ലാസ് എടുക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ടുണ്ട്. നമ്മുടെ സംഘടനാപരമായുണ്ട്, പ്രൈവറ്റ് പാർട്ടികൾ, എം എസ് എസ് പോലെയുള്ള സംഘടനകൾ ഹജ്ജിനെ വിളിച്ചിരുന്നു. അതിലൊക്കെ ഹാജിമാരോട് ഞാൻ ദ്വായ കൊണ്ട് വസീത്ത് ചെയ്യുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്തപ്പോഴൊന്നും ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല.
3: അതെ അതെ.
4: കാരണം എനിക്കത് അറിയുമായിരുന്നില്ല. പെട്ടെന്നാണ് എൻ്റെ ഒരു സ്നേഹിതൻ മുഖേന ഈ വിവരം അറിയുന്നതും അലഹമ്മദില്ല അങ്ങനെ ഒരു അവസരം കിട്ടിയതും. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് ഏറ്റവും പ്രധാനമായി.
3: മാഷാല്ല. ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയ കൂട്ടത്തിൽ ഇങ്ങനൊരു അവസരം ലഭിച്ചപ്പോൾ ഒരു ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് അതെന്തായിരുന്നു എന്നുള്ളതാണ്. പൊതുവെ അവിടെ ചെന്നാൽ പൊതുവെ അവിടുന്ന് കൂടുതൽ തെക്കുവ ഉണ്ടാക്കുന്നതിന് പകരം ഇവിടുന്ന് തെക്കുവ ഉണ്ടാക്കി നിങ്ങൾ പോകണം എന്നാണല്ലോ വിശുദ്ധ ഖുർആന്റെ ഒരു ആഹ്വാനവും ആ രംഗത്ത്. ആ നിലക്ക് മാനസികമായ ആത്മീയമായൊരു
4: തയ്യാറെടുപ്പ് എന്ന് വെച്ചാൽ, ഒന്ന് എനിക്ക് പലതരത്തിലുള്ള യാത്രാ പ്രയാസങ്ങളും ഉണ്ട് എൻ്റെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള പോകുന്നതിന്. പക്ഷെ ഒന്നാമതായിട്ട് എനിക്ക് പഠിച്ചോനെ യാതൊരു അനാരോഗ്യവും ഇല്ലാതെ പ്രത്യേകിച്ചും ഒരു വലിയ ഒരു ക്രീം ടീമിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവർക്കിടയിൽ ഞാനൊരു രോഗിയാവാതെ തിരിച്ചു പോരാനുള്ള തോഫിക്ക് ഉണ്ടാവണം എന്നാണ് ഒന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുപോലെ തന്നെ പഠിച്ചോനെ പിന്നെ എനിക്ക് ഇല്ലാ തെക്കിൽനി ഇലാ നഫ്സി തർഫത്തായിൻ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ കാര്യം എന്നെ നീ ഏൽപ്പിക്കരുതേ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കണം എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയായ എൻ്റെ സ്നേഹിതൻ ഷെയ്ഖ് മുഹമ്മദ്, ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, അദ്ദേഹം എൻ്റെ ഒരു വലിയ സഹായിയായി പഠിച്ചവൻ തന്ന പോലെയാണ്. അദ്ദേഹം ഒരു യാത്രയില് അദ്ദേഹത്തിനും ഒരു അജ്ജന്റെ സൗകര്യം കിട്ടി. അത് മാത്രമല്ല, അയാള് എന്നെ നിരീക്ഷിച്ചുകൊണ്ടുള്ള എന്റെ സഹായങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഒരു അജ്ജ് ആണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഡൽഹിയിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അവിടെ ചെന്നപ്പോഴും എന്റെ സുഹൃത്ത് ഹലീം എല്ലാ സൗകര്യം, ഒരു പിതാവിന് കൊടുക്കുന്ന എല്ലാ സൗകര്യവും ചെയ്തു തന്നു. അവിടെ താമസിക്കാൻ നമ്മുടെ എം പി ആയ അഡ്വക്കേറ്റ് ഹാരിസ് ബിരാന്റെ ഫ്ലാറ്റ് ഒരുക്കി തന്നു. അതൊക്കെ ഞാൻ പറയുന്നത് ഞാൻ ഒറ്റക്കോ അല്ലെങ്കിൽ വേറൊരു പരിചയമില്ലാത്ത കൂട്ടുകാരുടെ കൂടെയാണെങ്കിൽ ഞാൻ ആകെ കൂടി പ്രയാസപ്പെടും. അപ്പം എന്തോ പഠിച്ചവൻ്റെ ഒരു സഹായം എല്ലാ സ്ഥലത്തും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ഹജ്ജിലെ കൂട്ടുകാരൻ കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് എനിക്ക് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉള്ള ഉത്തരം ചെയ്തു എന്നുള്ളതിന് എനിക്ക് തോന്നുന്ന ഒരു അനുഭവം.
3: ഒരുക്കത്തിൽ തന്നെ നടത്തിയ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് തന്നെ വിശ്വസിക്കാവുന്ന രൂപത്തിലായിരുന്നു ഹജ്ജിലെ ഓരോ സന്ദർഭങ്ങളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടുത്തെ നമ്മുടെ യാത്രകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ ആളുകൾ ഹജ്ജിന്ന് പോകുന്നതിൽ നിന്ന് തീർത്തും വിഭിന്നമായിട്ടാണ് ഒരു അതിഥിയായി, പ്രത്യേകിച്ച് ഖാദിമുൽ ഹറമൈൻ ഷെരീഫൈൻ അവരുടെ ഒരു അതിഥിയായി പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം യാത്രാ സൗകര്യങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ട് ഡൽഹിയിലെത്തിയത് മുതൽ പിന്നെ അങ്ങോട്ടുള്ള ഒരു യാത്രാ സൗകര്യങ്ങളും മറ്റൊക്കെ എന്തായിരുന്നു? എങ്ങനെയാണ്?
4: ഞാൻ നേരത്തെ പറഞ്ഞ വിവരം കിട്ടിയ ദിവസം അവിടുന്ന് എംബസിയിൽ നിന്ന് വിളിക്കുകയാണ് ഉടൻ കുത്തിവയ്പ്പ് നടത്തണം. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാർ, ഡോക്ടർ സലീം, അദ്ദേഹം തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, അതുപോലെ അബ്ദുൽ മാലിക് ഡോക്ടർ നമ്മുടെ
3: കണ്ണു ഡോക്ടർ,
4: അവരോടൊക്കെ ഒന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ നാളെയാണ് അവസാനിക്കുന്ന ദിവസം കുത്തിവെപ്പ്, നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ബുക്ക് കിട്ടിയിട്ടുണ്ടോ? ഹജ്ജ് ഗവർമെന്റിന്റെ അതിനൊരു ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ അതില്ലാതെ പറ്റൂല എന്ന് അവർ വിളിച്ചു പറഞ്ഞതാണ്. അത് എന്തായിരുന്നാലും കുത്തിവെപ്പ് നടത്തി സർട്ടിഫിക്കറ്റ് വേണം.
3: അപ്പൊ
4: നാളെയാണ് ഞാൻ ജാമ്യയിലേക്ക് പുറപ്പെട്ട് വഴിയിൽ വെച്ചാണ് എന്നെ വിളിക്കുന്നത്,
3: അത് ശരി,
4: ഇത് പെട്ടെന്ന് വേണം. അപ്പൊ ഞാൻ എൻ്റെ ആ ഡ്രൈവറോട് പറഞ്ഞു ഇനി തിരിക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, നാളെയാണെങ്കിൽ ഇന്നിപ്പോൾ ജാമ്യം പോയാൽ പറ്റൂല്ലോ,
3: പറ്റില്ല,
4: നാളെ 12 മണിയോടുകൂടി അവസാനിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി തിരിച്ച് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു ഉടൻ വരൂ, ഹോസ്പിറ്റലിൽ വരി എന്ന് പറഞ്ഞ്. പിന്നെ അബ്ദുൽ മലിക് ഡോക്ടറും പറഞ്ഞു നിങ്ങൾ വന്നോളൂ, നമുക്ക് എന്താ ചെയ്യാം. അപ്പോൾ അവിടെ ഭയങ്കരമായ തിരക്കാണ്, ഈ കുത്തിവെപ്പിൻ്റെ അവസാനത്തെ ദിവസമായതുകൊണ്ടും അഡീഷണൽ ലിസ്റ്റ് വന്നു ഹാജിമാരുടെ, ഭയങ്കര തിരക്കാണ്. പക്ഷേ ഈ രണ്ട് ഡോക്ടർമാരും അബ്ദുൽ മലിക്കും സലീം ഡോക്ടറും ഉണ്ടായത് കൊണ്ട് എനിക്ക് എല്ലാ സൗകര്യങ്ങളും. പക്ഷെ അവർ ഇരുന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ ബുക്ക് അവിടെയാണ്, അപ്പം നിങ്ങൾക്ക് ബുക്കൊന്നുമില്ല, എനിക്ക് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു. അത് അവർ സമ്മതിക്കണില്ല, അവരുടെ ഔദ്യോഗികമായി ഹജ്ജ് കുത്തിവെപ്പിൻ്റെ സ്ഥലത്ത് ഈ സിസ്റ്റർമാരാണല്ലോ,
3: ഓരോ പ്രൊസീജിയേഴ്സ് അങ്ങനെ,
4: ഓരോ പ്രൊസീജിയർ അതാണ്, ബുക്കില്ലാതെ പറ്റൂല. ഞാൻ പറഞ്ഞു കടലാസിൽ എഴുതി തരാൻ പറ്റും, അത് പറ്റൂല, അതിനൊരു ബുക്ക് തന്നെ വേണം, ഗവൺമെൻറ് ബുക്ക് ഉണ്ട്. പെട്ടെന്ന് അവിടെ വരികയാണ് നമ്മുടെ തിരൂരിലെ നമ്മുടെ ഒരു സുഹൃത്തും അവിടുത്തെ മസ്ജിദുൽഹിക്കമയുടെ ചെയർമാനും ഒക്കെയായ ഫരീദ് അൽമനാസിക് ഹജ്ജ് ഫരീദ് അവിടെ വന്നപ്പോ ഫരീദിനോട് പറയാണ്, ഫരീദ് ബുക്ക് ഇല്ലല്ലോ, അറിയാൻ തരാം രണ്ട് ബുക്ക്. അവർക്ക് ഹജ്ജ് ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ട് രണ്ട് ബുക്ക് അവിടെ ബാക്കിയുണ്ട്. ഒരു ബുക്ക് നിങ്ങൾക്കും ഒരു ബുക്ക് നിങ്ങളുടെ സുഹൃത്തിനും തരാം. അപ്പൊ ആ യാത്രയിൽ അത് അങ്ങനെ തിരൂരെത്തിയപ്പോഴേക്കും അതൊക്കെ ഏകദേശം ക്രമമായി വരും. പിന്നെ ശ്രീ കോമദിനെ വിളിച്ചു, അവനോട് പറഞ്ഞു പെട്ടെന്ന് ഇവിടെ എത്തണം, എട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അവന് ഞാൻ വേറെ വൈക്ക് യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു ഡോക്ടർ ഈ പി എച്ച് ഡിക്കാരുടെ വൈവുണ്ട്, അതിന് പോകാൻ പറ്റില്ല, ആ വൈവ് നിർത്തിയൊക്കെ എത്തണം പറഞ്ഞു. അവനും എത്തി, രണ്ടുപേർക്കും കുത്തിവെപ്പ് കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. പിന്നെ പിറ്റേന്ന് നമ്മൾ ഡൽഹിയിലേക്കാണ് നമ്മൾ എത്തിയത്. അപ്പൊ പിന്നെ അവിടെ അലീം എന്ന് പറയുന്ന ഡൽഹിയിലെ കെ എം സി സി പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, അവനെ വിളിച്ചു പെട്ടെന്ന് ബുക്കിംഗ് ഡൽഹിയിലെ എത്താനുള്ള സൗകര്യം വേണം. അപ്പൊ അവന് ബുക്ക് ചെയ്ത് തന്നു, ഒരു റൂം വേണമെന്ന് പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വന്നാൽ മതി, ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഡൽഹിയിൽ ഞങ്ങൾ രണ്ടുപേരും എത്തി. അങ്ങനെ ഡൽഹിയിൽ നിന്ന് എംബസിയിൽ അവർ പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നു, 17-ാം തീയതി ഡൽഹിയിൽ എംബസിയിൽ എത്തിയപ്പോൾ ഒരു 10-40 ആളുകൾ, നമ്മൾ അറിയുന്ന ആളുകളും അതിലുണ്ട്. അഹ്ല ഹദീസിന്റെയും ഒക്കെ ജാമിയ സന്ദർശിച്ച പണ്ഡിതന്മാരുണ്ടായിരുന്നു, അതല്ലാതെ ഡിപ്ലോമാറ്റിക്കുകൾ, പത്രപ്രവർത്തകന്മാര്, പിന്നെ സാഹിത്യകാരന്മാർ ഒക്കെ ഉണ്ട്. അപ്പൊ അവരുമായി പരിചയപ്പെട്ട് അൽഹംദുലില്ലാഹ് പിന്നെ എംബസിന്റെ ഉള്ളിൽ കയറി ചെന്ന് നോക്കുമ്പോൾ നമ്മള് കാത്തിബ് അബ്ദുൽ ലത്തീഫ്
3: അബ്ദുൽ
4: സമദ് കാത്തിബിന്റെ മകൻ അവിടെ എംബസിയിൽ കൾച്ചറൽ അറ്റാഷേന്റെ മുസാഹിദായിട്ടുണ്ടായിരുന്നു, അദ്ദേഹമുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ എന്തെന്നില്ലാത്ത ഒരു വല്ലാത്ത അനുഭവം ഉണ്ടായി, ഒക്കെ റെഡിയായി വന്നു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു നിർദ്ദേശങ്ങൾ കിട്ടി, സ്വീകരണം കിട്ടി, പോകാനുള്ള ടിക്കറ്റും വിസ പിന്നെ ഞങ്ങൾക്ക് ഓൺലൈനിൽ വന്നിരുന്നു നേരത്തെ റിയാദിൽ നിന്ന്. ടിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്ത് തന്നു. പിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഉംറ വസ്ത്രം, ചെരുപ്പ്, കൊട മുതൽ എല്ലാ സാധനങ്ങളും, ഞാൻ അങ്ങനെ തമാശയിൽ പറയല്ല, കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഷേവിംഗ് സെറ്റ് മുതൽ പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും മുതൽ പിന്നെ കുളിക്കാനുള്ള ടവല് മുതൽ എല്ലാം അടങ്ങുന്ന ഒരു വലിയ കിറ്റും തന്ന് നാളെ എയർപോർട്ടിലെത്തണം എന്ന് പറഞ്ഞു. എയർപോർട്ടിലെത്തിയപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പുകളൊക്കെ എത്തി. അൽഹംദുലില്ലാഹ് അങ്ങനെ ഒരു ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആളുകളുമായി ഒന്നിച്ച് ഇടകലർന്ന് ഒരു നല്ല ബന്ധത്തോടു കൂടിയാണ് ഞങ്ങൾ ഗ്രൂപ്പ് പോകുന്നത്.
3: ഇന്ത്യയിൽ നിന്ന് 41
4: സ്ത്രീകളും ബാക്കി പുരുഷന്മാരും 41 ആളുകളുണ്ട്.
3: അതിൽ നേരത്തെ പറഞ്ഞ പരിചയമുള്ള പണ്ഡിതന്മാർ, അവരെ പറ്റിയൊന്ന്,
4: അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ജാമിയ ഇസ്ലാമിയയിൽ നിന്ന് പഠിച്ച് പുറത്തിറങ്ങി, ഈ എല്ലാ വർഷവും ജാമിയ ഇസ്ലാമിയ എംബസിയുടെ കീഴിൽ ജാമിയ ഇസ്ലാമിയയിൽ നിന്ന് പഠിച്ച ആളുകളുടെ ഒരു ഗാദറിംഗ് ഉണ്ട്. ഒരു
3: ജാമിയ ഇസ്ലാമിയ മദീന, മദീന,
4: അവിടെ നിന്ന് പുറത്തിറങ്ങിയവരുടെ ഒരു ഗെറ്റ് ടുഗദർ, അത് കേരളത്തിലുള്ള പണ്ഡിതന്മാരുണ്ടാവും, ഉത്തരേന്ത്യ കാശ്മീരിൽ നിന്നുമുള്ളതിലുള്ളവരുണ്ടാവും, അതിൽപ്പെട്ട പലരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു.
3: അത് ശരി.
4: അപ്പോൾ എന്നെ പെട്ടെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ അവിടുന്ന് എംബസിയിൽ നിന്ന് അംബാസഡറുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വായിക്കും, പേര് വായിച്ചിട്ട് ഞങ്ങൾക്കൊരു അംബാസഡറിന് ഒരു സർട്ടിഫിക്കറ്റ് തരും, അത് ഞങ്ങളെ ഒരു തെക്രിയും ഞങ്ങളെ ആദരിക്കാൻ വേണ്ടി. അപ്പം അതിൽ വായിച്ചപ്പോൾ എൻ്റെ പേര് വായിച്ചപ്പോൾ അവർക്കൊക്കെ, അപ്പോൾ പിന്നെ അവർ വന്ന് കയ്യ് തന്ന്, ആ കുഞ്ഞു മുഹമ്മദ് മദനി ജാമിയ അൽ ഹിന്ദ് അല്ലേ, ആ മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് അവരുമായി ബന്ധപ്പെടുന്നതും പിന്നെ മറ്റുള്ള ആളുകളുമായിട്ടും ബന്ധപ്പെട്ട് നല്ല ഇതുണ്ടായി.
3: അങ്ങനെ ഡൽഹിയിൽ നിന്ന്
4: നേരെ റിയാദ് ജിദ്ദയിലെത്തി.
3: ജിദ്ദയിലേക്കാണ്.
4: ജിദ്ദയിലെത്തിയപ്പോൾ അവരുടെ ആ ഒരു നമ്മളെ സ്വീകരിക്കാനുള്ള ഒരു ആവേശം, അതിന് ഒരു വല്ലാത്ത അത്ഭുതം തന്നെ, വലിയ പ്രഗത്ഭരാണെന്ന ഞങ്ങൾക്ക് തോന്നിയ പ്രഗത്ഭരായ ആളുകൾ ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ എമിഗ്രേഷൻ കഴിഞ്ഞ്, അതൊന്നും പ്രൊസീജിയറൊന്നുമില്ല,
3: ഞങ്ങളെ ഗ്രീൻ ചാനലുകളാണ്,
4: ആ ഗ്രീൻ ചാനൽ, ഗ്രീൻ ചാനൽ കൂടി വന്നപ്പോൾ ഓരോ 10 മീറ്ററിലും ഞങ്ങളെ സ്വീകരിക്കാൻ ആള്, ഞങ്ങൾക്ക് പിന്നെ ഫ്രൂട്ടുകൾ, ജ്യൂസുകൾ അതൊക്കെ വിതരണം ചെയ്ത്, മറ്റു ആജിമാരിറങ്ങാത്ത ആ പ്ലേറ്റിൽ വേറെയും കുറേ ആളുകളുണ്ട്, മറ്റു രാജ്യത്തുള്ള ആജിമാരും സാധാ ഹാജിമാരൊക്കെ ഉണ്ട്.
3: പക്ഷെ
4: ഞങ്ങളൊരു 41 ആളല്ലേ. അപ്പോൾ മറ്റുള്ള ഹാജിമാരുടെ ചാനലിൽ കൂടി അല്ലാതെ ഒരു ഭാഗത്ത് കൂടി കൊണ്ടുപോയി. ജിദ്ദയിൽ ഞാൻ ഒരു 10-25 പ്രാവശ്യം പോയിട്ടുണ്ട് ജിദ്ദ. പക്ഷെ അവിടെ ഒന്നും ഞാൻ ഇറങ്ങാത്ത ഒരു കവാടത്തിൽ കൂടിയാണ് ഞങ്ങൾ ഇറക്കി
3: കൊണ്ടുപോയത്.
4: പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഖാദിമുൽ ഹറമൈൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ബസ് റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായില്ല. അതിലേക്ക് ഞങ്ങൾ കയറ്റി, അവർ നമ്മളെ കയറ്റി വിട്ടു. അവരുടെ രണ്ട് മന്ദൂബുകൾ പ്രതിനിധികളും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുശലങ്ങൾ അന്വേഷിച്ചു, എന്താണ് വേണ്ടത്, നമുക്ക് എന്താണ് എന്നുള്ള, അതായത് അവരുടെ ആ ഈ ഇസ്തിലാഫത്ത്, ആ ഹോസ്റ്റിംഗ്, അത് മലിക്കിന്റെ പ്രത്യേക നിർദ്ദേശം കിട്ടിയതുപോലെയുള്ള

0: അസീസിയയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ടണല് കടന്നാൽ എത്തുന്ന പിന്നെ ഹോളിഡേ ഇൻ എന്നൊരു ഹോട്ടലാണ്.
1: അതെ,
0: ഹോളിഡേ ഇൻ എന്നാണ്, ഇന്റർനാഷണൽ ഹോട്ടലാണ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോഴും ഞങ്ങളുടെ ബസ് ഇറങ്ങുന്നിടത്ത് ഞങ്ങളെ ചെറിയ ഒരു ബാഗ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഈ പാസ്പോർട്ടും മറ്റും. അതുപോലും അവർ ഞങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നില്ല. അതൊക്കെ പിടിച്ച് ഓരോരുത്തർക്കും ഓരോരോ ആളെന്ന പോലെ ഞങ്ങളെ കൈ പിടിച്ച്, അപ്പോഴേക്ക് ക്യാമറക്കാരുണ്ട്, ചാനലുകാരുണ്ട്, പിന്നെ നമുക്ക് ഓരോരോ പൂ ബൊക്കെ,
1: ശരി,
0: ഓരോരുത്തർക്കും പൂ ബൊക്കെ തരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങളെ ഹോട്ടലിൻ്റെ കോറിഡോറിലേക്കാണ് കയറ്റിയിട്ട് ഞങ്ങൾക്ക് അവരുടെ ആചാരം അതാണ്, ആ കാവ, ഈത്തപ്പഴം, കഹുവയും ഈത്തപ്പഴം തരുന്നു, ഞങ്ങളെ പ്രത്യേകമായ സ്ഥലത്ത് ഇരുത്തുന്നു, എന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നു, പിന്നെ പണ്ഡിതന്മാരൊക്കെ വന്ന് ഞങ്ങൾക്ക് കൈ തരുന്നു. അപ്പോൾ എനിക്കൊക്കെ തോന്നിയത് നമ്മളാരും അർഹിക്കാത്ത ഒരു ഒരു ആദരവും ഒരു പിന്നെ ആതിഥേയത്വം അവർ കാണും. ആ ആതിഥേയത്വം എല്ലായിടത്തും അത് പ്രത്യേകമായി ഞങ്ങൾ കണ്ടിരുന്നു. ഇതുവരെ എന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന വഴിയിൽ വഴിയിൽ വരെ അവിടെയുള്ള മിലിട്ടറിയാണ്, ധാരാളം മിലിട്ടറികളാണ്, അവർക്ക് വരെ നമ്മുടെ ഈ ബാഡ്ജ് കണ്ടാൽ അത് പിന്നെ ഖാദിമുൽ ഹർമേനിയുടെ ഗസ്റ്റാണ്, ആ ഒരു ആദരവും ഒരു സ്നേഹവും ഒക്കെ അവർ വല്ലാതെ പ്രകടിപ്പിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അവരുടെ ആ ഇസ്തിലാഫത്ത്, പിന്നെ അറബികളുടെ സ്വഭാവവും അതാണ്, ഇസ്ലാമികമായ ഇസ്തിലാഫത്ത്. മങ്കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫഹു, അള്ളാഹുവിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിഥിയെ ആദരിക്കണം എന്നാണല്ലോ അതിൻ്റെ നേർ രൂപം ഞങ്ങളവിടെ കാണുകയാണ്.
1: മാത്രമല്ല അള്ളാഹുവിൻ്റെ അതിഥികളായി എത്തുന്ന ആൾക്കാരാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് അവരൊന്നുകൂടെ അതിന് ഒരുങ്ങി തയ്യാറെടുത്ത്
0: നിൽക്കുന്നവരായിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ചാനലുകാരുടെ ഒരു പടയാണ്. അപ്പം ഞാൻ പൊതുവേ ഒരു ഇൻട്രോവേർട്ടാണ്, അത്തരം കാര്യങ്ങളിലൊന്നും സാധാരണ പുറത്തേക്ക് വരാത്ത. പക്ഷേ എൻ്റെ സ്നേഹിതൻ ഷെയ്ഖ് മുഹമ്മദ്, ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ്, അവനൊരു എക്സ്ട്രാവേർട്ടാണ്.
1: അതെ,
0: എപ്പോഴും ചാടിക്കയറി സംസാരിക്കുന്നത്. അപ്പം അവൻ ഓടിക്കയറി ചാനലുകാരാവട്ടെ, മറ്റു പണ്ഡിതന്മാരൊക്കെ സ്വീകരിക്കാൻ വരുമ്പോൾ എന്നെ പരിചയം, ഓനെല്ലാം പരിചയപ്പെടുത്തും, എന്നെ പരിചയപ്പെടുത്തലും അപ്പോഴേക്ക് ചാനലുകാർ വരലും, പിന്നെ നിർത്തുക. ഓരോ സ്ഥലത്ത് അവർ ഖാദിമുൽ ഹർമേനിൻ്റെ സ്റ്റിക്കറൊക്കെ ഉള്ള ബാനറൊക്കെ ഉള്ള സ്ഥലം, അവിടെ കൊണ്ടുപോയി നിർത്തുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോഴേക്ക് വേറൊരാൾ വരുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നു. ചിലപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് എന്നെ അവർ അറിയാം, അവർ പരിചയപ്പെട്ട ആളാണ്, അപ്പോൾ ശിഷ്യനാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടാളെ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഒരു വല്ലാത്ത ഒരു സ്വീകരണം
1: അവിടെ
0: എനിക്ക് അത് കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. വേറെ അങ്ങനെ ആരെയും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആണ്. പിന്നെ നമ്മളൊരു ഷെയ്ഖ് ഖലീലുർ റഹ്മാൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഉത്തരേന്ത്യ യു പിയിലുള്ള, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയും പിന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതായിട്ട് കണ്ടു.
1: അവിടെ ഇപ്രാവശ്യത്തെ ഹജ്ജിൽ സാധാരണ കാണുന്നതിൽ നിന്ന് മാറി നിരവധി പണ്ഡിതന്മാരെയും ലോകത്തുള്ള പല നേതാക്കന്മാരെയും ഒക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ ഒരു അവസരം കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നല്ലോ. 2500 ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുത്ത, അതിഥികളായി പങ്കെടുത്ത ഒരു ഹജ്ജ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഈ വർഷം അങ്ങനെ പരിചയപ്പെടാൻ പറ്റിയ ഓർമ്മയിലുള്ള ആളുകൾ,
0: അതായത് ഞങ്ങളെ ഹോട്ടലില്, ഹോട്ടലില് വലിയ മസ്ജിദുണ്ട്, ഒരു 1000-ലേറെ ആൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട്.
1: അപ്പം
0: ഞങ്ങൾക്ക് വേണമെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഏത് സമയത്തും പുറത്തിറങ്ങിയാൽ ഹോട്ടലിൻ്റെ മുറ്റത്ത് വണ്ടി ജാഹിസാണ്, സജ്ജമാണ്, അത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അതിൽ കയറിയാൽ ഹർമ്മക്ക് പോകാം. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ 48 ഡിഗ്രി ചൂടാണ് പുറത്ത്. അപ്പോൾ അവിടെയുള്ള ഷെയ്ഖ്മാരും ഒക്കെ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഹർമ്മിൻ്റെ ഭാഗം തന്നെയാണ്, ഇവിടെ നിസ്കരിച്ചാൽ മതി, നിങ്ങൾ വൈകുന്നേരമൊക്കെ പോവല്ലാതെ പിന്നെ ആദ്യത്തെ അജ്ജിൻ്റെ മുമ്പ് തന്നെ ഈ ചൂടൊക്കെ കൊണ്ട് പോയാൽ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ പള്ളിയിലാണ് നിസ്കരിക്കൽ.
1: എന്നാൽ
0: വൈകുന്നേരം ഹർമ്മിൽ പോവുകയും ചെയ്യും, സുബഹി അടക്കമുള്ള സമയത്ത്. അപ്പോൾ ഷെയ്ഖ്മാർ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹാജിരി, ഷെയ്ഖ് ഹാജിരി എന്ന് പറഞ്ഞാൽ ജുബൈലിലുള്ള, അദ്ദേഹം ഗവൺമെൻറ്റിൽ വളരെ ഒരു മന്ത്രിതലം വരെ സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. ഇപ്പോൾ എല്ലാവരും ആദരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. അദ്ദേഹമാണ് സ്ഥിരം ഞങ്ങളുടെ പള്ളിയിൽ, ഈ പിന്നെ ഹോളിഡേ ഇൻ ആ പള്ളിയിൽ എല്ലാ ദിവസവും ഉണ്ടാവും.
1: ആ ശരി.
0: അദ്ദേഹം അതുപോലെ ഷെയ്ഖ് സുഹൈമി, സാലിഹ് സുഹൈമി,

0: അതൊരു കണ്ണ് ഇബ്നു ബസ് റഹ്മുള്ളാഹിൻ്റെ മാതിരിയൊക്കെ കണ്ണില്ല. ഇവർ രണ്ടുപേരും എല്ലാ വഖ്ത്തിനും ഉണ്ടാവും, എല്ലാ വഖ്ത്തിനും അവർ മാറി മാറി ക്ലാസ് എടുക്കുകയും ചെയ്യും.
1: ശരി,
0: കുറച്ച് നേരത്തെ ക്ലാസ്, 10 മിനിറ്റ് ക്ലാസ്, 10-15 മിനിറ്റ് ക്ലാസ് എടുക്കും, പിന്നെ ചോദിക്കാൻ പറയാം. അപ്പം ഈ ഷെയ്ഖ് ഹാജിറിനെ എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ജുബൈലാണ്
1: അദ്ദേഹം.
0: അത് നമ്മുടെ സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ അരീക്കോട് അർഷദ് ടീം അവിടെ ജുബൈലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹം, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ആ ഒന്നാമത്തെ സുഫൽ എന്നെ മുന്നിൽ ചെന്നിരിക്കും, അദ്ദേഹം എന്നെ ഐഡൻറ്റിഫൈ ചെയ്തോളും. എനിക്ക് അയാളെ അറിയില്ല, ഹാജിരി ഇതാണ് ഹാജിരി എന്നുള്ള, കാരണം അന്ന് ഒരു വീട്ടിൽ
1: പോയി കണ്ടോർമ്മയുള്ളു
0: കണ്ടപ്പോ ആ അബായക്കെട്ട്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ചെന്ന് വെറുതെ സലാഞ്ചൊല്ലി, ക്ലാസ് എടുത്തപ്പോ പലരും സലാഞ്ചൊല്ലി ഉണ്ട്, ഞാൻ സലാഞ്ചൊല്ലി, ഇപ്പൊ മിൻ കേരള പെട്ട പുറത്തു. അപ്പോ ഞാൻ പറഞ്ഞപ്പോ വീട്ടിൽ വന്നിട്ടുണ്ട്, അപ്പൊ മൂപ്പരുടെ തൊട്ടടുത്തിരുന്ന് പിന്നെ കാവ്യൊക്കെ കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് വീട്ടിൽ. പിന്നെ അദ്ദേഹം എല്ലാ ക്ലാസ്സിനും ഉണ്ടാവും. പിന്നെ സുഹൈമി കണ്ണു കാണാത്ത ആളാണ്, അദ്ദേഹം ക്ലാസ് എടുക്കും, എല്ലാവരും ചോദിക്കും. അപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രാഥമികമായ ദീനി വിഷയങ്ങളാണ് ക്ലാസ് എടുക്കുക, അല്ലാതെ വലിയ മസാലകളൊന്നുമല്ല. അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ, പിന്നെ തൗഹീദ്, ഷിർക്ക്, അതിൻ്റെ ഇടയിലുള്ള വ്യത്യാസം, ഷിർക്ക് വരുന്ന വഴികൾ, ഹജ്ജിൻ്റെ സമയത്ത് ഷിർക്ക് വരാവുന്ന വഴികൾ, പിന്നെ ഹജ്ജിൻ്റെ ഫർളും പിന്നെ സുന്നത്തുകളും, ഹജ്ജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ നമ്മൾക്കൊക്കെ നമ്മളെ മനസ്സിലെടുത്തോളം പ്രാഥമികമായതും നമ്മൾ പഠിച്ചതുമായ കാര്യങ്ങളാണ്. പക്ഷേ എനിക്കത് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, അതിപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ള പണ്ഡിതന്മാർക്ക് മാത്രമേ അയാദി കാര്യം, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്ന നാടനായാലും
1: ഇതൊക്കെ
0: ഈ ആദി കാര്യങ്ങൾ അറിയാം. അതുപോലെ പണ്ഡിതന്മാർക്കും അറിയാം. ബാക്കി യു പിയിൽ നിന്ന് വന്ന ദീ ഒരു നിലക്കും ദീനുമായിട്ട് പത്രപ്രവർത്തകരുണ്ടായി, സാഹിത്യകാരന്മാരുണ്ട്, പിന്നെ അതുപോലെ ഒരു പിന്നെ വലിയ ഉദ്യോഗസ്ഥന്മാർ, IAS IPS ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർക്കൊന്നും വളരെ പ്രാഥമികമായ ദീനിൻ്റെ കാര്യങ്ങൾ പോലും പഠിച്ചവരല്ല, അവർ മറ്റു നിലക്ക് ഉയർന്നവരാണ്. പിന്നെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുണ്ട്, അവർക്കൊക്കെ വലിയ കാര്യമാണ്.
1: പിന്നെ
0: ആ പള്ളിയിലുള്ള ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഞങ്ങൾ ആ പള്ളിയിൽ കൂടും, കാരണം അജിന്റെ ഗസ്റ്റായിട്ട് 107 രാഷ്ട്രങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്.
1: എല്ലാവരും ആ ഹോട്ടലിൽ തന്നെയാണ്,
0: എല്ലാവരും ആ ഹോട്ടലിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സുഡാനിലുള്ള ഉസ്റത്തു ശുഹദാ ഇ സുഡാൻ, സുഡാനിലുള്ള രക്തസാക്ഷികളായ അവരുടെ ഒരു സംഭവം ഉണ്ടായല്ലോ, അതിൽ അവരുടെ കുടുംബങ്ങൾ 600-ഓളം ആൾ വന്നിട്ടുണ്ടെന്നാണ് ഒരു പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. അത് സൗദി ഗവൺമെന്റിന്റെ ഗസ്റ്റായിട്ട്
1: 600 പേര് സൗദി സുഡാനിന്ന് മാത്രം,
0: സുഡാനിന്ന് മാത്രം. കാരണം സൗദി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകത, പീഡനം അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന സമൂഹത്തിനെ എപ്പോഴും അവർക്ക് ചേർത്ത് പിടിക്കാൻ ഹജ്ജും ഉംറയും ഒരു പ്രത്യേക ഒരു ഒരു രീതിയാണ്. അത് ശരിയാണല്ലോ, അവർക്ക് കുറേ പൈസ കൊടുക്കുന്നതിനേക്കാളും അവരൊന്ന് ഹജ്ജ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സുഡാനിൽ നിന്നുള്ള അവരാരും ഈ പള്ളിയിൽ അങ്ങനെ കണ്ടിട്ടില്ല,
1: അവിടെ വന്നിട്ടില്ല.
0: നേരെ മറിച്ച് മറ്റു പാശ്ചാത്യ നാടുകളിൽ നിന്ന് ഉള്ള ഇന്ത്യക്കാരടക്കം ഉള്ള ആളുകളും പൗരസ്ത്യതാണ്, പിന്നെ പാശ്ചാത്യ നാടുകളിൽ നിന്ന്, പിന്നെ അറബ് നാടുകളിൽ നിന്നുള്ള പണ്ഡിതന്മാരും അല്ലാത്ത ആളുകളും. അപ്പോൾ അവർ അടങ്ങുന്ന ഒരു 1000-1300 ആൾക്ക് നിസ്കരിക്കാനുള്ള പള്ളിയാണ്. അപ്പോൾ അതൊരു വലിയ അനുഭവം തന്നെയാണ്.
1: ഇതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ രണ്ട് ഷെയ്ഖുമാരും സൗദിയിൽ നിന്നുള്ളവർ തന്നെയാണ്, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന അതിഥികളിൽ പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട പണ്ഡിതന്മാരോ?
0: പണ്ഡിതന്മാരുമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ പിന്നെ UK നിന്ന് വന്ന ഒരാളെ കണ്ടു, അല്ല പണ്ഡിതനെ, പക്ഷെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണില്ല.
1: അതിലൊരു
0: പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രത്യേക വേഷഭൂഷാദികൾ ഉണ്ടല്ലോ ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവരും, കാരണം എല്ലാവരും നിസ്കരിക്കലും നിസ്കാരം കഴിഞ്ഞാൽ ഇബാദത്തും ഖുർആനാണ്. അപ്പോൾ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റൂല നിങ്ങളാ. പിന്നെ ഈ പിന്നെ പാശ്ചാത്യ നാടുകളിലൊക്കെ ഉള്ള പണ്ഡിതന്മാരും ഇപ്പോൾ അവരൊന്നും അങ്ങനത്തെ ഒരു വേഷങ്ങളൊന്നും ഉണ്ടാവില്ല.
1: അപ്പോൾ
0: UK നിന്നുള്ള ഒരു പണ്ഡിതനെ കണ്ടു, പക്ഷേ അയാളൊരു പണ്ഡിതനാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മറ്റു വാട്ടബൗട്ടുകൾ അന്വേഷിച്ചപ്പോഴാണ് പണ്ഡിതനാന്ന്.
1: ഏതെങ്കിലും രാഷ്ട്ര നേതാക്കന്മാർ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ കൂട്ടത്തിൽ?
0: നമ്മളങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
1: ഓക്കേ ഓക്കേ, മാഷാല്ലാ.
0: ഇനിയിപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ വേറെ
1: സ്ഥലങ്ങളിലുണ്ടാവാനും സാധ്യതകളുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളോടൊപ്പമുള്ള ഹജ്ജ് യാത്ര വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമെന്നുള്ള നിലക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ തുടർച്ച ഇൻഷാല്ല അടുത്ത ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നു.
2: മാഷാല്ലാ, നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കൂടിക്കാഴ്ച. സൗദി രാജാവിൻ്റെ അതിഥിയായി ഹജ്ജ് കർമ്മം നിർവഹിച്ച അനുഭവങ്ങളായിരുന്നു നാം ഇതുവരെ കേട്ടത്. അനുഭവങ്ങൾ പങ്കുവച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാശ സൃഷ്ടിയോ? ശബ്ദം സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി പ്രകാശ സൃഷ്ടിയോ എന്നുള്ള ഭാഗമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടു എന്നത് മനുഷ്യാസ്തിത്വത്തിന് യാതൊരു ന്യൂനതയും ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മലക്കുകളെക്കാളും തീജ്വാലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ജിന്നുകളെക്കാളും അള്ളാഹു ആദരവ് നൽകിയ സൃഷ്ടി മനുഷ്യനാണ് എന്നതും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചതിനു ശേഷം മലക്കുകളോടും ജിന്നുകളോടും ഇബ്ലീസിനോടും ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത്. അതുപോലെ മലക്കുകൾക്കൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലാത്ത അറിവ് അള്ളാഹു നൽകിയതും ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കായിരുന്നല്ലോ. മുഹമ്മദ് നബിക്ക് മഹത്വവും ശ്രേഷ്ഠതയും നൽകുന്നതിനായി ചിലർ അവിടുത്തെ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണെന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് മുഹമ്മദ് നബിയുടെ പ്രകാശത്തെയാണെന്നും അള്ളാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് അള്ളാഹു മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചുവെന്നും അങ്ങനെ മുഹമ്മദ് നബിയുടെ പ്രകാശത്തിൽ നിന്ന് മറ്റു മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചുവെന്നും പാരമ്പര്യമായി യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇക്കൂട്ടർ വിശ്വസിച്ചു പോരുന്നു. സമസ്തയുടെ മദ്രസയിലെ മൂന്നാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ ചരിത്ര പാഠപുസ്തകത്തിൽ നബിയുടെ പ്രകാശം എന്നൊരു തലക്കെട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ആ പാഠത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: അള്ളാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശമായിരുന്നു. ആ പ്രകാശത്തിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതുപോലെ ഈ വിഭാഗക്കാരുടെ മാലപ്പാട്ടുകളിലും ഈ വികലവിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. ആദി ഒളിവായി, അതു താൻ വെളിവായി, അതു പിന്നെ ആദമായി വന്നു വെളിവായി, അമ്പിയ ഔലിയ ആയി വന്നു വന്ന്, അവസാനം മക്കത്തതു തന്നെ വന്ന്, പൂർത്തീകരിത്തതിൽ പിന്നെ വെളിവായി, പെരുത്ത് ലുഹൂറാത്തുകൾ വലിമാരായി, അത് വെളിവാകും അവസാനത്തോളം, അതു നിലച്ചാലെന്ന് ലോകാവസാനം. വഹ്ദത്ത് മാല. ഖുർആനിലെയും സഹീഹായ ഹദീസുകളിലെയും വ്യക്തമായ പരാമർശങ്ങൾക്ക് വിരുദ്ധമല്ലേ ഈ അധ്യാപനം? ആദ്യമായി അള്ളാഹു നബിയുടെ പ്രകാശത്തെയാണോ സൃഷ്ടിച്ചത്? അല്ല. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെപ്പറ്റി അള്ളാഹു എന്താണ് പറഞ്ഞതെന്ന് നാം ഖുർആനിലൂടെ കാണുകയുണ്ടായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യൻ തന്നെയാണ്, ആദമിന്റെ സന്താനം. പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് മലക്കുകൾ മാത്രമാണ്. മലക്കുകളാണ് പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ. മക്കക്കാർ നബിയായി നിയോഗിക്കപ്പെടേണ്ടത് മലക്കാകണമെന്ന വാദമുള്ളവരായിരുന്നു. അതിന് അള്ളാഹു മറുപടി നൽകുന്നത് ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് നബിയുടെ പ്രകാശത്തെയാണ് അള്ളാഹു ആദ്യമായി പടച്ചതെന്ന അന്ധവിശ്വാസത്തിന് യാതൊരു രേഖയും പ്രാമാണികമായി വന്നിട്ടില്ല. മുൻഗാമികളായ പ്രവാചകന്മാരോ സഹാബിമാരോ താബിഊകളോ തബൂഉത് താബിഊകളോ ഇമാമുമാരോ ആരും തന്നെ ഇപ്രകാരം വിശ്വസിച്ചിരുന്നതായി ഏത് കിതാബിലും നമുക്ക് കാണാവതല്ല. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ നബിയുടെ പ്രകാശത്തെയാണ് ജാബിറെ എന്ന് മറുപടി പറയുകയും ചെയ്തു എന്ന വാറോല ചിലർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് മുസന്നഫ് അബ്ദുർ റസാഖിൽ ഉണ്ട് എന്നും അവർ തട്ടിവിടുന്നു. മുസന്നഫ് നോക്കിയാൽ അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാനാവില്ല. അപ്പോൾ ഇവർ അതിനൊരു മറുപടി ഇറക്കിയിരിക്കുന്നു, മുസന്നഫിലെ ചില ഹദീസുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നും അത് പിന്നീട് ഇന്ത്യയിൽ നിന്ന് കണ്ടെടുക്കുകയുണ്ടായി എന്നും പിന്നീട് കിതാബായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നുമാണ്. പച്ചക്കളവാണ് ഇത്. അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല. മുസന്നഫിൽ നിന്ന് അങ്ങനെ ചില ഹദീസുകൾ നഷ്ടമായിട്ടില്ല. ഇത് അള്ളാഹുവിൻ്റെ പേരിലും അവൻ്റെ പ്രവാചകന്റെ പേരിലും കെട്ടിച്ചമച്ചതാകുന്നു. ഇനിയൊന്ന് ചിന്തിക്കുക, അങ്ങനെ ഒരു റിവായത്ത് നഷ്ടമായിരുന്നെങ്കിലും പൂർവികർക്ക് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് നബിയുടെ നൂറിനെയായിരുന്നു എന്ന വിശ്വാസം ഉണ്ടാകുമായിരുന്നല്ലോ. നാം നേരത്തെ പറഞ്ഞതുപോലെ പൂർവികരിൽ ആർക്കെങ്കിലും അപ്രകാരം ഒരു വിശ്വാസമുള്ളതായി ഏതെങ്കിലും ഒരു കിതാബിൽ നിന്ന് ഇക്കൂട്ടർക്ക് തെളിയിക്കാൻ കഴിയുമോ? എത്രയോ മഹാന്മാരായ പണ്ഡിതന്മാർ അഖീദയുടെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടല്ലോ. മക്കക്കാർ നബിയെ അംഗീകരിക്കാതിരിക്കാൻ പറഞ്ഞ കാരണം ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് എന്നതായിരുന്നു. അഥവാ മുഹമ്മദ് നബി മനുഷ്യനായതിനാൽ മക്കക്കാർക്ക് നബിയെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതു സംബന്ധമായി അവർ പറഞ്ഞത് ഖുർആനിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മക്കക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പല അത്ഭുതങ്ങളും പ്രകടിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാരോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. അവർ പറഞ്ഞു, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾക്കൊരു ഉറവ് ഒഴുക്കിത്തരുന്നതുവരെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയേയില്ല. അല്ലെങ്കിൽ നിനക്ക് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒരു തോട്ടമുണ്ടായിരിക്കുകയും അതിനിടയിലൂടെ നീ സമൃദ്ധമായി അരുവികൾ ഒഴുക്കുകയും ചെയ്യുന്നതുവരെ, അല്ലെങ്കിൽ നീ ജൽപ്പിക്കുന്നതുപോലെ ആകാശത്തെ ഞങ്ങളുടെ മേൽ കഷ്ണം കഷ്ണമായി നീ വീഴ്ത്തുന്നതുവരെ, അല്ലെങ്കിൽ അള്ളാഹുവേയും മലക്കുകളെയും കൂട്ടം കൂട്ടമായി നീ കൊണ്ടുവരുന്നതുവരെ, അല്ലെങ്കിൽ നിനക്ക് സ്വർണം കൊണ്ടുള്ള ഒരു വീടുണ്ടാകുന്നതുവരെ, അല്ലെങ്കിൽ ആകാശത്തുകൂടി നീ കയറിപ്പോകുന്നതുവരെ ഞങ്ങൾക്ക് വായിക്കാവുന്ന ഒരു ഗ്രന്ഥം ഞങ്ങളുടെ അടുത്തേക്ക് നീ ഇറക്കിക്കൊണ്ടുവരുന്നതുവരെ നീ കയറിപ്പോയതായി ഞങ്ങൾ വിശ്വസിക്കുകയേയില്ല. നബിയെ, പറയുക, എന്റെ രക്ഷിതാവ് എത്ര പരിശുദ്ധൻ! ഞാനൊരു മനുഷ്യൻ മാത്രമായ ദൂതനല്ലേ! ജനങ്ങൾക്ക് സന്മാർഗം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത് അള്ളാഹു ഒരു മനുഷ്യനെ ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന അവരുടെ വാക്ക് മാത്രമായിരുന്നു. നബിയെ, പറയുക, ഭൂമിയിലുള്ളത് ശാന്തരായി നടന്നുപോകുന്ന മലക്കുകളായിരുന്നെങ്കിൽ അവരിലേക്ക് ആകാശത്ത് നിന്ന് ഒരു മലക്കിനെ നാം ദൂതനായി ഇറക്കുമായിരുന്നു. സൂറത്തുൽ ഇസ്റ വചനം 90 മുതൽ 95 വരെ.
6: മാഷാല്ലാ, പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമാണ് നാം കേട്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രകാശ സൃഷ്ടിയു, ശബ്ദം നൽകിയത് സദ്ദീഖ് സലാഹി നിലമ്പൂർ.
7: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് റേഡിയോ ചുവരെഴുത്ത്, ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമി റസൂലില്ലാഹി അജ്മഈൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി ഗുർറുൽ മയാമീൻ وعلى أزواجه أمهات المؤمنين ومن تبعهم بإحسان إلى يوم الدين وبعد رحمن الرحيم شو قلت يرنا ميري لاسفل عالتي لوجكل بليس راديو يلوڑ سمبرشنم جيه قلنا إيبالواري يل തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്ര
10: സംഭവങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കുകയും അതിലെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ ഒരു അന്വേഷണവുമാണ് ഈ ചുവരെഴുത്ത് പരിപാടി. ചുവരെഴുത്തിൽ ആദ്യമായി സഹാബികൾക്കിടയിൽ ഉണ്ടായ സഹാബികളുടെ വിഷയത്തിൽ സംഭവിച്ചതായി പ്രചരിപ്പിക്കപ്പെട്ട വിഷയങ്ങളുടെ നിജസ്ഥിതിയാണ് അതിന്റെ തുടക്ക വാരങ്ങളിൽ ഇൻഷാ അള്ളാഹ് സംസാരിക്കുന്നത്. ഇവിടെ ഈ പ്രഥമ പരിപാടിയിൽ ഏതാനും ആമുഖ വിഷയങ്ങൾ, അടിസ്ഥാനങ്ങൾ അറിയിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇസ്ലാമിക ചരിത്രമാണ് ഇവിടെ പക്ഷവായനയുടെ വിഷയം. അതിനാൽ ഇസ്ലാമിക ചരിത്രം കേവലം രാഷ്ട്രങ്ങളുടെയും യുദ്ധവിജയങ്ങളുടെയും രാഷ്ട്രീയ മീമാംസകളുടെയും ഗണപതികളുടെ ഉദ്ധാന പതനങ്ങളുടെയും മാത്രം ചരിത്രമാണ്. ഇസ്ലാമിക ചരിത്രം അത് ആദർശത്തിന്റെയും അഖീദയുടെയും ചരിത്രമാണ്. നമ്മുടെ ആദർശവും നമ്മുടെ അഖീദയും ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രം, അതിനെ ബാധിക്കുന്ന ചരിത്രം, ഇതാണ് ഇസ്ലാമിക ചരിത്രം. അതുകൊണ്ട് തന്നെ ആദർശം കേടാകാതെ, അഖീദ നഷ്ടപ്പെടാതെ നമ്മുടെ കാത്തു സൂക്ഷിക്കപ്പെടുവാൻ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തെ അവിധം ഉൾക്കൊള്ളേണ്ടതുണ്ട്, അവിധം ഇസ്ലാമിക ചരിത്രത്തെ സമീപിക്കേണ്ടതുണ്ട്, അവിധം ഇസ്ലാമിക ചരിത്രം കൈകാര്യം ചെയ്യുകയും വേണ്ടതുണ്ട്. സ്വഹാബികൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ് സഹചാരികൾ. അവർ ഖൗമുൻ ഇഖ്താറഹും അല്ലാഹു ലിസുഹ്ബതി നബീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുചരരായി വർത്തിക്കുവാൻ, സഹചരരായി സഹവസിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ്. നബുവത്ത് ഈ ദുനിയാവിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ പ്രസ്തുത അവതരണത്തിന്റെ പ്രഥമ സാക്ഷികളാണ്, നേരിട്ടുള്ള സാക്ഷ്യവാഹകരാണ് സഹാബികൾ. ഇമാം നസാഇ പറഞ്ഞതുപോലെ ഇന്നമൽ ഇസ്ലാമു കദാരി ലഹബ ഫബാബുൽ ഇസ്ലാമി അസ്സഹാബ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ഗേഹമാണ്, ഒരു ഭവനമാണ്. ഇസ്ലാമാകുന്ന ഈ ഭവനത്തിന് കവാടമുണ്ട്. പ്രസ്തുത കവാടം അത്രേ അസ്സഹാബ, സഹാബികൾ. ഫമൻ ആദ സ്വഹാബത ഇന്നമ അറാദ ഇസ്ലാം. ഒരാൾ സ്വഹാബത്തിനെ ദ്രോഹിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാമിനെ ദ്രോഹിക്കുവാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കമൻ നഖറൽ ബാബ് ഇന്നമ യുരീദു ദുഖൂല ദാർ. ഒരു വീട്ടിൽ പ്രവേശിക്കുവാൻ കതക് മുട്ടുന്നവൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ സഹാബത്താകുന്ന ഇസ്ലാമിക കവാടത്തെ മുട്ടാനും കൊട്ടാനും ആഗ്രഹിക്കുന്നവൻ ഇസ്ലാമാകുന്ന ദാറിലേക്ക്, വീട്ടിലേക്ക് പ്രവേശിച്ച് ആ വീട് അപകടപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. സഹാബത്തിനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇമാം നസായി റഹ്മത്തുള്ളാഹി അലൈഹി പറയേണ്ടത്. സഹാബത്തിന്റെ ചരിത്രം, അതിൽ തെറ്റിദ്ധാരണകൾ പരത്തപ്പെട്ടിട്ടുണ്ട്, സന്ദേഹങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബികളെ മൊത്തത്തിൽ പരാമർശിച്ചിട്ട് മൊത്തം സഹാബികളെ ആക്ഷേപാർഹരായി ചിത്രീകരിക്കുവാൻ പണിയെടുത്തവരുണ്ട്, പരിശ്രമിച്ചവരുണ്ട്. ഒറ്റപ്പെട്ട വിഷയങ്ങൾ എടുത്തു ധരിച്ച് ഉന്നയിച്ച് ആരോപണമായി അവതരിപ്പിച്ച് സഹാബികളിൽ പലരെയും വൈയക്തികമായി കൈകാര്യം ചെയ്യുവാനും ആക്ഷേപിക്കുവാനും കുത്തി പറയുവാനും കുറ്റം പറയുവാനും പരിശ്രമിച്ചവരുമുണ്ട്. ഈ പരിപാടിയിൽ ആമുഖ ഭാഷണം എന്ന നിലക്ക് ഏവരുടെയും ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം വിഷയങ്ങളോടുള്ള സമീപനത്തിൽ ചില അടിസ്ഥാനങ്ങളാണ്. അതിലൊന്ന്, ഇസ്ലാമിക ചരിത്രം കേവല ചരിത്രമല്ല. നാടുകളുടെയും നാടുകളിൽ കഴിഞ്ഞുപോയ ജനതതികളുടെയും ഭരണാധികാരികളുടെയും യുദ്ധ സന്ധി കാലങ്ങളുടെയും രാഷ്ട്രീയ മീമാംസകളുടെയും ഒക്കെ ചരിത്രം ഇങ്ങനെയാണ്. കേവല ചരിത്രമല്ല, പിന്നെയോ ഇന്ന് നമ്മുടെ മനുഹജിന്റെയും അഖീദയുടെയും ഇന്ന് നമ്മുടെ ദീനിന്റെയും ശരീഅത്തിന്റെയും ചരിത്രം, നമ്മുടെ ദീനും നമ്മുടെ ആദർശവും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രത്തോടുള്ള നമ്മുടെ സമീപനം, നിലപാട്, അതിനനുസരിച്ചാണ് നമ്മുടെ ആദർശവും അതേപോലെ തന്നെ നമ്മുടെ ദീനും. അതുകൊണ്ട് സൂക്ഷ്മമായ കാൽവെപ്പുകളും ചരിത്രവരികളെ സൂക്ഷ്മമായ പക്ഷവായനയും ഇതാണ് നമ്മൾ നടത്തേണ്ടത്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക ചരിത്രം, വിശിഷ്ട സഹാബത്തിലെ ചരിത്രം, അതിന്റെ ക്രോഡീകരണം അമവി ഖിലാഫത്തിന്റെ അന്ത്യത്തിന് ഇപ്പുറമാണ് നടന്നിട്ടുള്ളത്. ഖിലാഫത്തിൽ നബുവ 30 വർഷം, നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വിയോഗാനന്തരം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, ഖുലഫാഉ റാഷിദൂൻ, അവരുടെ ഭരണകാലം 30 വർഷം, ഹസൻ റളിയല്ലാഹു തആല അനുവദിച്ച 6 മാസം കൂടി അതിൽ ഉൾപ്പെടും. അതിനുശേഷം പിന്നീട് അമവികളുടെ ഖിലാഫത്ത് മുആവിയ റളിയല്ലാഹു തആല അനുവിൽ തുടങ്ങി അമവികളുടെ ഖിലാഫത്ത്, അത് ഹിജ്റാബ്ദം 132 അവസാനിക്കുകയാണ്. ഇതാണ് അമവികളുടെ ഖിലാഫത്തിന്റെ കാലപരിധി. ഹിജ്റയുടെ 132 അമവി ഖിലാഫത്ത് അവസാനിച്ചു. പിന്നീട് അബ്ബാസികൾ അബുൽ അബ്ബാസ് അസ്സഫാഹിന്റെ ഭരണകാലം തുടങ്ങി. അബ്ബാസികളുടെ ഖിലാഫത്തിലാണ് ചരിത്രത്തിൽ രചനകൾ പിറക്കൊള്ളുന്നത്. അബ്ബാസികൾ അമവികൾക്കെതിരാണ്, അമവികളെ തോൽപ്പിച്ച് ചരിത്രത്തിൽ അവരോടുള്ള കണക്ക് തീർത്താണ് അബ്ബാസികളുടെ രംഗപ്രവേശം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ചരിത്ര രചന നടത്തിയവർ പലരും അടുത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാധീനിക്കപ്പെട്ട് അമവികൾക്കെതിരെ തൂലികയും ചെയ്തിട്ടുണ്ട് എന്നത് ചരിത്രമാണ്. അമവികൾ എന്ന് പറയുമ്പോൾ അതിൽ 2 ഘട്ടങ്ങളാണ്, സുഫിയാനി കാലഘട്ടവും മർവാനി കാലഘട്ടവും. സുഫിയാനി കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് അബു സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബം, മുആവിയ, യസീദ്, മുആവിയ സാനി തുടങ്ങിയുള്ള ഭരണാധികാരികളുടെ ആ കാലഘട്ടം. പിന്നീടാണ് മർവാനി കാലഘട്ടം വരുന്നത്. മർവാൻ ബിൻ ഹകമിൽ തുടങ്ങി മർവാൻ ബിൻ ഹകം, പിന്നെ അബ്ദുൽ മലിക് ബിൻ മർവാൻ, പിന്നെ അബ്ദുൽ മലിക്കിന്റെ മക്കൾ വലീദ്, ഹിഷാം, സുലൈമാൻ, യസീദ് തുടങ്ങിയവർ. പിന്നീട് അങ്ങനെ അമവികൾ അവസാന കാലഘട്ടം വരെയുള്ള മർവാനി കാലഘട്ടം. സുഫിയാനി കുടുംബത്തെയും മർവാനി കുടുംബത്തെയും അബ്ബാസികളുടെ കാലഘട്ടത്തിൽ ചരിത്ര രചന നടത്തിയപ്പോൾ ചില ചരിത്രകാരന്മാർ പരാമർശിച്ചത് യഥാവിധമല്ല എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. വിശിഷ്യ ഷിയ പക്ഷപാതികളായിട്ടുള്ള ചരിത്രകാരന്മാർ, അത്തരം ചരിത്രകാരന്മാർ സുഫിയാനികളെയും മർവാനികളെയും, സുഫിയാൻ കുടുംബത്തെയും മർവാൻ കുടുംബത്തെയും കൈകാര്യം ചെയ്തതുപോലെ ഷിയാപക്ഷപാതിത്വം നിമിത്തം നബി കുടുംബത്തിന്റെ പേര് പറഞ്ഞ്, അലി കുടുംബത്തിന്റെ പേര് പറഞ്ഞ് അവർ അമവികൾ മാത്രമല്ല കൈകാര്യം ചെയ്തത്, പ്രത്യുത അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും ജമീഅ തുടങ്ങിയ സഹാബികളെ വരെ അവർ കൈകാര്യം ചെയ്തുകൊണ്ടാണ് അവരുടെ ചരിത്ര രചന നടത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ കാലഘട്ടം അവതുമില്ല. ഇസ്ലാമിക ചരിത്രം ഏറെ വികൃതമാക്കുവാൻ ഇത്തരം ചരിത്രകാരന്മാർ ശ്രമിച്ചിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇമാം തബറി, അതേപോലെ ഇബ്നു അസാകിർ, ഇബ്നു അസീർ, ഇബ്നു കസീർ തുടങ്ങിയവർ പിൽക്കാലത്താണ് അവരുടെ ചരിത്ര രചന നടത്തുന്നത്. അവർ തന്നെയും ചരിത്ര രചന നടത്തിയത് ഈ നടെ സൂചിപ്പിച്ച ചരിത്ര രചയിതാക്കൾ തങ്ങളുടെ ചരിത്രം കുറിച്ചതിലൊക്കെ പിന്നീടാണ്. അതിൽ തന്നെയും അവരുടെ ദൗത്യം ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. തവരിയുടെയും ഇബ്നു അസാകിറിന്റെയും ഇബ്നു അസീറിന്റെയും ഇബ്നു കസീറിന്റെയും ഒക്കെ ചരിത്ര രചനകൾ അവർ ചരിത്ര റിപ്പോർട്ടുകളെ ക്രോഡീകരിച്ച് ചരിത്ര രചന നടത്തി. അതുകൊണ്ട് തന്നെ റിപ്പോർട്ടുകളുടെ ക്രോഡീകരണത്തിൽ പല റിപ്പോർട്ടുകളും നമുക്ക് കാണുവാൻ സാധിക്കും. അത് മുമ്പുണർത്തിയതുപോലെ ഷിയാ പക്ഷപാതികളുടെ റിപ്പോർട്ടുകൾ വരെ, ഷിയാ പക്ഷത്തിന്റെ റിപ്പോർട്ടുകൾ വരെ പ്രസ്തുത ഗ്രന്ഥങ്ങളിൽ, അവരെ സംബന്ധിച്ചിടത്തോളം ചരിത്ര റിപ്പോർട്ടുകളെ സനദ് ധരിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ ക്രോഡീകരിച്ചു. സനദ് ഉദ്ധരിച്ച് ചരിത്ര റിപ്പോർട്ടുകളെ അവർ ഇമാം ഖദരിയും ഇബ്നു കസീറും ഇബ്നു അസാകിറും മറ്റും ക്രോഡീകരിച്ചപ്പോൾ അവരുടെ ബാധ്യത അവർ നിർവഹിച്ചു. കാരണം സനദുണ്ട്, ആ സനദ് കണ്ട് വസ്തുതകൾ വിലയിരുത്തുവാനും റിപ്പോർട്ടുകളെ നെല്ലും പതിരി വേർതിരിച്ച് ഉൾക്കൊള്ളുവാനും വായനക്കാർക്കും പിൽക്കാലക്കാർക്കും വിശിഷ്ടപ്പെട്ടിതന്മാർക്ക് ആവും എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. അതാണ് ആ വിഷയത്തിൽ വസ്തുതയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ പ്രഥമ പരിപാടിയിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗം സഹാബികൾക്കിടയിൽ സംഭവിച്ച ചില വിഷയങ്ങൾ, അതേപോലെ സഹാബികളെ കുറിച്ച് ആരോപണമായി ഉന്നയിപ്പിക്കപ്പെട്ട ചില വിഷയങ്ങൾ, അവയുടെ വസ്തുതയാണ് നമ്മൾ അന്വേഷിക്കുന്നത്, അതിന്റെ നിജസ്ഥിതിയാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നതിന് മുമ്പായി ചരിത്രത്തിൽ വന്നതെല്ലാം നമ്മൾ വായിച്ചു ഉൾക്കൊള്ളുക എന്നുള്ളതോ അതെല്ലാം നമ്മൾ ചരിത്ര വസ്തുതയായി അംഗീകരിക്കുക എന്നുള്ളതോ ശരിയല്ല. പ്രസ്തുത ചരിത്ര റിപ്പോർട്ടുകൾക്ക് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇസ്ലാമിക ചരിത്രത്തെ സമീപിക്കുവാൻ. ചരിത്ര രചനയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഒരു പ്രത്യേകത അതറിഞ്ഞു വേണം നമ്മൾ ചരിത്ര റിപ്പോർട്ടുകളെ വായിക്കുവാനും വിലയിരുത്തുവാനും. ഒരു ഭാഗം കൂടി ഇവിടെ മനസ്സിലാക്കുവാൻ ഉള്ളത് നബിസല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു തിരുവഴി. ഈദാ ദുക്കിറ അസ്ഹാബി ഫഅൻസിഖു, എന്റെ സഹാബത്ത് പരാമർശിക്കപ്പെട്ടാൽ നിങ്ങൾ പിടിച്ചു നിർത്തണം എന്നാണ്. വാക്കണിയെങ്കിൽ നാവ് പിടിച്ചു നിർത്തണം, തൂലിക ഇന്തുകയാണിയെങ്കിൽ തൂലിക പിടിച്ചു നിർത്തണം. ഇതാണ് അതിന്റെ ആഹ്വാനം. ഇമാം അബൂ നുഐം പറഞ്ഞതുപോലെ സഹാബത്തിന്റെ മഹത്വങ്ങളും മേന്മകളും പറയുന്നതിനെ തൊട്ട് പിടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല. അത് നമുക്ക് യഥേത്വം പറയാം. സഹാബത്തിന്റെ മേന്മകൾ, അവരുടെ ഗുണങ്ങൾ, അവരുടെ മഹത്വങ്ങൾ നമുക്ക് പറയാം. പിന്നെന്താ പിടിച്ചു നിർത്താൻ പറഞ്ഞത്? സഹാബത്തിൽ നിന്ന് ഉണ്ടായ ചില പ്രവൃത്തികൾ, എപ്പോ ദേഷ്യത്തിന്റെയും അതേപോലെ തന്നെ പ്രയാസം അല്ലെങ്കിൽ മാനസിക വിഷമങ്ങൾ ഇത് സംജാതമാകുമ്പോൾ ഉണ്ടാകുന്നതായ പ്രവൃത്തികൾ, ദേഷ്യമാകുമ്പോ കോപമുണ്ടാകുമ്പോ വീഴ്ചയായിട്ട് വരുന്ന വാക്കുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ വന്നു പോകുന്ന പ്രവൃത്തികൾ ഉണ്ടാകും, അത്തരം പ്രവൃത്തികൾ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ തിരുമൊഴിയുടെ വിവരണമായിട്ട് അബൂ നുഐം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇദാ ദുക്കിറ അസ്ഹാബി ഫഅൻസിഖു, എന്റെ സഹാബത്ത് പറയപ്പെട്ടാൽ നിങ്ങൾ പിടിച്ചു നിർത്തണം, നാവിനെ പിടിച്ചു നിർത്തണം, തൂലിയെ പിടിച്ചു നിർത്തണം. അവരുടെ ജീവിതത്തിൽ അനിഷ്ടമായി അനിഷ്ടകരമായി വല്ലതൊക്കെ സംഭവിച്ചതായി, അതും ദേഷ്യമാകുമ്പോൾ കോപം വരുമ്പോൾ വന്നുപോയത്, അത് നിങ്ങൾ പറയരുത് എന്നാണ് പറയുന്നത്. ഇത് തിരുമൊഴിയാണ്, സഹയായി ഉദ്ധരിക്കപ്പെടുന്ന തിരുമൊഴിയാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം മാത്രങ്ങൾ ഇങ്ങനെ സംഭവിച്ചത്, സഹാബികളിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായതിനെ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് അതിനെ തൊട്ട് തൂലികയും നാവും പിടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടത്? സഹാബികൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായ ഒരു വിഭാഗം ആളുകളാണ്. റബ്ബിയല്ലാഹു അൻഹു വറദുഅൻ, അള്ളാഹു അവരെ പ്രീതിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ അവരും പ്രീതിപ്പെട്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിൽ നിന്നുള്ള സാക്ഷ്യമാണ്, അവർക്ക് നേരെയുള്ള ശുദ്ധിപത്രമാണ്. ഇതേപോലെ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലമുറ ഞാൻ ജീവിച്ചിരിപ്പുള്ളപ്പോൾ ഏതൊരു തലമുറയാണോ ഉള്ളത് ആ തലമുറ അതാണ് സഹാബത്ത്, അവരാണ്. അപ്പൊ ആ ഒരു ഉത്തമ തലമുറ ഒരിക്കലും പിൽക്കാലക്കാർക്ക് വികൃതമായി മോശമായി ചിത്രീകരിക്കപ്പെട്ടുകൂടാ. അവരുടെ മനസ്സിൽ ആ തലമുറയെ കുറിച്ചുള്ള വില ഇടിയാനോ സ്ഥാനം കുറയാനോ ഒരിക്കലും പാടുള്ളതല്ല എന്നതിനാലാണ്. വക്കുല്ലാഹുസ്ന, അവരെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞ അതിന്റെ പൊരുളായി ആശയമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു തുടർ പങ്ക്തി ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഈ ഒരു പരിപാടി ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടി, ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം തെറ്റിദ്ധരിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങളുടെ നിജസ്ഥിതിയാണ്. ആരോപിക്കപ്പെട്ട ചരിത്രങ്ങളുണ്ട്, അതിന്റെ വസ്തുതയാണ്. അതിലൂടെ ലക്ഷ്യമിടുന്നത് സഹാബികളുടെ വിഷയത്തിലുള്ള പങ്ക്തികളിൽ പരിപാടികളിൽ സഹാബത്തിന്റെ സ്ഥാനവും മഹത്വവും ഉയർത്തി കാണിക്കുക, അവരുടെ പദവിയെ അത് ഉന്നതമായ പദവിയാണെന്ന് സാധാരണക്കാരിലും പ്രത്യേകക്കാരിലും ഉറപ്പിക്കുക, സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി ചരിത്രങ്ങളെ പക്ഷവായന നടത്തിയ പ്രാമാണികരെ കൂട്ടുപിടിച്ചും അവരുടെ നിലപാടുകളെ അടിസ്ഥാനപ്പെടുത്തിയും ചരിത്രം മനസ്സിലാക്കുകയാണ്, ചരിത്രം പഠിക്കുകയാണ് ഈ പരിപാടിയിലൂടെ നാം ഏവരും ഇൻഷാ അല്ലാഹ്. അതിന് മേലായ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി ഉൾക്കൊള്ളുവാനും അത് അനുധാവനം ചെയ്യുവാനും അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകലാനും നമ്മൾക്കേവർക്കും അല്ലാഹു തുണയും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
11: നിങ്ങൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ചുവരെഴുത്ത്. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പുടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞു ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി തിരുനബിയോടൊപ്പം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. സംസാരിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായി നരകത്തിൽ നിന്ന് രക്ഷ തേടാൻ നമുക്ക് സാധിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. അതിലേറ്റവും പ്രധാനമായി ശിർക്ക് ജീവിതത്തിൽ കടന്നു വരരുത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനും ഭക്തിയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാനും നമുക്ക് സാധിക്കണം. നമസ്കാരം നിലനിർത്താനും ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കണം. അതിലൂടെ നരകമോചനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രവാചക വചനങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ ഒരു നന്മ, നരകത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു നന്മയാണ് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത്. ഒരു നോമ്പ് കൊണ്ട് ഒരു വ്യക്തിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആ നോമ്പിന് കഴിവുണ്ട് എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമസ്സുയാമുജുന്ന ഇസ്തജന്നബിഹൽ അബ്ദു മിനന്നാർ. നോമ്പ് അതൊരു പരിചയമാണ്, ഒരു രക്ഷാകവചമാണ്. നരകത്തിൽ നിന്ന് നോമ്പുകാരനെ രക്ഷപ്പെടുത്താൻ നോമ്പിന് സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ജഅലല്ലാഹു ബൈനഹു വബൈനന്നാരി ഖന്ദഖ കമാ ബൈനസ്സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾ തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസത്തിൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അള്ളാഹു ഒരു കിടങ്ങിനെ കുഴിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സ്വാമയോ മൻ ഫീ സബീലില്ല, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ, ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി സബഈന ഹരീഫ, അവൻ്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അള്ളാഹു 70 വർഷത്തെ വഴിദൂരം അകലേക്ക് അകറ്റി നിർത്തുന്നതാണ് എന്ന്. അള്ളാഹു നമ്മെ കാത്തിരിക്കുമാറാവട്ടെ. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മറ്റൊരു കാര്യമാണ് തൻ്റെ പെൺമക്കളെ പ്രത്യേകം നല്ല നിലക്ക് വളർത്താൻ സാധിക്കുക എന്നുള്ളത്. മക്കൾക്കിടയിൽ നീതിയും സമത്വവും കാണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ അല്പം കൂടി ഒരു കരുതലുണ്ടാവണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മക്കൾ എന്നത് ഒരു പരീക്ഷണമാവുമ്പോൾ പെൺമക്കൾ എന്നത് അതിനേക്കാൾ വലിയൊരു പരീക്ഷണം തന്നെയാണ്. പരീക്ഷണത്തിന് മേൽ പരീക്ഷണമായിട്ടാണ് പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിബ്തലിയ ബിഷൈഇൻ മിൻ ഹാദിഹിൽ ബനാത്ത്, ഏതെങ്കിലും ഒരു വ്യക്തി പെൺമക്കളെ നൽകപ്പെട്ടുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ, ഫഹ്സന ഇലൈഹിന്ന, എന്നിട്ട് അവരെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ ഒരു കുറവും വരുത്താതെ അവരെ വളർത്തിക്കൊണ്ടുവന്നാൽ, കുന്നലഹൂസിത്തറമ്മിനാർ, അവർ നരകത്തിൽ നിന്ന്, ആ മക്കൾ ഒരു നരകത്തിൽ നിന്ന് മറയായിക്കൊണ്ട് പരലോകത്ത് ഹാജരാക്കപ്പെടുന്നതാണ്. ആ മാതാപിതാക്കൾക്ക് നരകമോചനം ലഭിക്കാൻ, ആ മക്കൾക്ക് ശുപാർശ പറയാൻ അള്ളാഹു തോഫീക്ക് നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവികളായി ജീവിക്കുക എന്നുള്ളത്. ഇതിൽ ചില കാര്യങ്ങളൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് എങ്കിൽ, മറ്റു ചിലത് കർമാനുഷ്ഠാനങ്ങളാണ് എങ്കിൽ, സ്വഭാവപരമായി കൊണ്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന സഹലൻ ഹയ്യിനൻ ലയ്യിന, വളരെ മൃദുലമായിക്കൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി മറ്റുള്ള ആളുകളോട് സംസാരിക്കുന്നവർ, ഹറമഹുല്ലാഹു അലന്നാർ, അവൻ്റെ മേൽ നരകത്തെ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്, പിന്നീട് അവന് നരകത്തിലേക്ക് പ്രവേശിക്കാൻ അവനൊരു അവസരമുണ്ടാവുകയില്ല. സ്നേഹത്തോടെ സൽസ്വഭാവത്തോടെ സഹപ്രവർത്തകരോട് തൻ്റെ ഭാര്യയോട് മക്കളോട് കുടുംബത്തോടൊക്കെ പെരുമാറാൻ സാധിക്കുന്ന മനുഷ്യർ, അവർക്ക് നരകമോചനമുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തോട് പെരുമാറുന്ന വിഷയത്തിൽ വളരെയധികം ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. പ്രത്യേകിച്ച് തൻ്റെ ഭാര്യയോട്, തൻ്റെ മാതാപിതാക്കളോട്, മക്കളോടൊക്കെ പെരുമാറുന്ന വിഷയത്തിൽ ചിലയാളുകളൊക്കെ തൻ്റെ സഹപ്രവർത്തകരോട് വളരെ നല്ല രീതിയിൽ പെരുമാറും, വളരെ കളിച്ചു ചിരിച്ച് സംസാരിക്കും. പക്ഷേ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയോട് മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, മാതാപിതാക്കളോട് മോശമായി, തൻ്റെ മക്കളോട് വളരെ മോശമായി സംസാരിക്കുന്നൊരവസ്ഥ, അത്തരത്തിലുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു റസൂൽ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും മാന്യനായ വ്യക്തി അവൻ്റെ ഭാര്യയോട് വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. വളരെ നല്ല രീതിയിൽ പെരുമാറുന്നവനാണ് ഏറ്റവും മാന്യനായ വ്യക്തി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ മാതാപിതാക്കൾ, അവരോടൊക്കെ വളരെ നല്ല രീതിയിൽ പെരുമാറാൻ, വളരെ നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അവസാനമായി കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ, തനാ ഉന്നാസി അലൈഹി ബാദൽ മൗത്ത്, ഒരു മനുഷ്യൻ അവൻ്റെ മരണാനന്തരവും അവനെക്കുറിച്ച് നല്ലത് പറയാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവന് നരകമോചനമുണ്ട് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ പല ആളുകളും ആ മയ്യത്തിനെ പറ്റി നല്ലത് പറയുന്നത് കേട്ടു. ഈ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വജബത്ത് ലഹു, അവന് ഉറപ്പായി എന്ന്. അതുപോലെ അതിനുശേഷം മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ആ മയ്യത്തിനെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളുമെല്ലാം ജനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ മഹാനായ പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വജബത്ത് ലഹു, അവനും ഉറപ്പായി. ഈ പറഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം ഒരു മയ്യത്തിനെപ്പറ്റി നല്ലത് പറഞ്ഞില്ലേ, അപ്പോൾ വജബത്ത് ലഹുൽ ജന്ന, അവന് സ്വർഗമാണ് ഉറപ്പായത്. കാരണം നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായിക്കൊണ്ടാണ്, ഉള്ളത് മാത്രമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ ന്യൂനതകളും കുറവുകളുമല്ലേ നിങ്ങൾ പറഞ്ഞത്, അപ്പോൾ വജബത്ത് ലഹുന്നാർ, അയാൾക്ക് നരകവും ഉറപ്പായി. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഅൻതും ഷുഹദാ ഉല്ലാഹി ഫിൽ അർ, ഭൂമിയിൽ നിങ്ങൾ പറയുന്നത് അള്ളാഹു സാക്ഷിയായി എടുക്കുന്നതാണ്. അതുകൊണ്ട് ഒരു മയ്യത്തിനെപ്പറ്റി കുറവുകൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾ പറയരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി കൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. മയ്യത്തിനെ ചീത്ത പറയാനോ മയ്യത്തിനെക്കുറിച്ച് കുറ്റം പറയാനോ നമ്മൾ തുനിയരുത്. അതെല്ലാം വലിയ പാപമായി അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ കണക്കാക്കുന്നതാണ്. സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ ആദാബന്നാർ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഇഹലോകത്ത് നന്മകൾ നൽകണമേ, പരലോകത്തും നന്മകൾ നൽകണമേ, വഖിനാ ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലിംറാനിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഅഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ, വഖിനാ ആദാബന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് വേഗം ഉത്തരം കിട്ടുന്ന, നമസ്കാരത്തിൽ സലാം വീട്ടുന്നതിന് തൊട്ടു മുമ്പുള്ള സമയത്തുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന അദാബിൽ ഖബർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകണമേ, ജീവിതത്തിലെ ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? ആരെങ്കിലും അള്ളാഹുവിനോട് 3 തവണ ഒരു ദിവസം സ്വർഗം ചോദിച്ചാൽ

0: അള്ളാ ജസാക്കുമുല്ലാഹു ഖൈറൻ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്ന വിഷയത്തിലെ ഇന്നത്തെ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിൽ സംസാരിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കഴിഞ്ഞു. നമ്മൾ നേരെ വൈബ്സിലേക്ക് കയറി. വൈബ്സിലെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മൾ നേരെ ഇനി പോകുന്നത് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലേക്കാണ്. ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം നമുക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ ആരംഭ സമയത്ത് തന്നെ നമ്മുടെ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം ശ്രോതാക്കളിലേക്ക് അവതരിപ്പിക്കുകയും അതിനോടൊപ്പം ഇവിടെ നമ്മൾ നൽകുന്ന ആയത്തുകൾ മനസ്സിലാക്കി പഠിച്ച് ആ സൂറത്തുകൾ മുഴുവനും ഹിഫ്ളാക്കിയ ആളുകൾ നമ്മുടെ ശ്രോതാക്കളിലുണ്ട് എന്ന് നമുക്കറിയാം. ഇത് ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പാരായണം ചെയ്യാൻ പഠിക്കുന്ന ഒരു സെഷൻ കൂടിയാണ് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ. ഇപ്പോൾ നമ്മൾ സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞു. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫിയാണ്. അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ കൂടി ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ നഹ്ലിലെ 112-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

0: بأس الجوع والخوف.
1: فكفرت بأنعم الله.
0: فكفرت بأنعم

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാം സമാപിക്കുകയാണ്. ഇന്നത്തെ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിൽ നമ്മൾ കേട്ടത് സൂറത്തുൻ നഹലിലെ 112 ആയത്തിൻ്റെ 2 ഭാഗമാണ്. മുഴുവനായും മനഃപ്പാഠമാക്കുകയും മനഃപ്പാഠമാക്കിയത് വീണ്ടും ആവർത്തിച്ച് പഠിക്കുകയും അത് വീണ്ടും ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ക്ലാസ് എടുത്തത് ബഹുമാനായ ജാഫർ സലഫി, അദ്ദേഹത്തോടൊപ്പം നജ ജാഫർ.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക.

0: ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. മനുഷ്യൻ മൃഗമാകുമ്പോൾ. രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
0: മനുഷ്യൻ മൃഗമാകുമ്പോൾ, എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ധാരാളം പേര് നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവർക്ക് മനസ്സുകളുണ്ട്, അതുപയോഗിച്ചവർ കാര്യം ഗ്രഹിക്കുകയില്ല. അവർക്ക് കണ്ണുകളുണ്ട്, അതുപയോഗിച്ചവർ കണ്ടറിയുകയുമില്ല. അവർക്ക് കാതുകളുണ്ട്, അതുപയോഗിച്ചവർ കേട്ടു മനസ്സിലാക്കില്ല. അവർ കാലികളെപ്പോലെയാകുന്നു, അല്ല അവരാണ് കൂടുതൽ പിഴച്ചവർ, അവർ തന്നെയാണ് ശ്രദ്ധയില്ലാത്തവർ. വിശുദ്ധ ഖുർആൻ അധ്യായം 7 വചനം 179. ഈ വചനം എന്താശയമാണ് പകർന്നു നൽകുന്നതെന്ന് പരിശോധിക്കാം. മനുഷ്യനൊരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ചിന്താശേഷിയാണ്. നാം കാണുന്നു, ഇതര ജീവജാലങ്ങളും കാണുന്നു. പക്ഷെ മറ്റു ജീവികൾ കാണുന്നത് പോലെയല്ല നാം കാണുന്നത്. നമ്മുടെ കാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട്. കാരണം നാം അതിനെ കണ്ടതിനെക്കുറിച്ച് നാം ചിന്തിക്കുന്നു, നാം കേൾക്കുന്നു, മറ്റു ജീവികളും കേൾക്കുന്നു. പക്ഷെ നമ്മുടെ കേൾവിക്ക് പ്രത്യേകതയുണ്ട്. കാരണം നാം കേട്ട കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുന്നു. നമുക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയം കൊണ്ട് കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെ അപഗ്രഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി നിലകൊള്ളുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നതിനുള്ള വിശദീകരണമാണ് ഖുർആൻ ഈ വചനത്തിൽ പറയുന്നത്. മനുഷ്യരിലും ജിന്നുകളിലും പെട്ട വലിയൊരു വിഭാഗം നരകത്തിൽ പ്രവേശിക്കപ്പെടാനുള്ള കാരണമായി പറഞ്ഞതിലേക്കൊന്ന് കണ്ണോടിക്കുക. കാണേണ്ടത് കാണാനും കേൾക്കേണ്ടത് കേൾക്കാനും ചിന്തിക്കേണ്ടതിനെക്കുറിച്ച് ചിന്തിക്കാനും തയ്യാറാകാത്തവരാണവർ. അതുകൊണ്ട് തന്നെ അവരെ ഉപമിക്കാവുന്നത് കന്നുകാലികളോടാണ്. പലപ്പോഴും അവർ കന്നുകാലികളേക്കാൾ മോശമായി മാറുന്നു. എന്താണ് കാരണം? കന്നുകാലികൾക്ക് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ടിട്ടില്ല. എന്നാൽ മനുഷ്യൻ ഈ കഴിവുകളെല്ലാം നൽകപ്പെട്ടിട്ടും യഥാർത്ഥത്തിൽ ഇതൊന്നും വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നില്ല. കാതുകൾ കൊണ്ട് കേൾക്കേണ്ടത് കേൾക്കാതെയും കണ്ണുകൾ കൊണ്ട് കാണേണ്ടത് കാണാതെയുമാണ് അവർ ജീവിക്കുന്നത്. ചിന്തിക്കേണ്ടതല്ല അവർ ചിന്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ അവർ നരകാവകാശികളായിത്തീരുന്നു എന്നാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് അവൻ്റെ ചിന്താശേഷിയാണ്. അവൻ്റെ കണ്ണുകളെയും കാതുകളെയും ശരിയായ രൂപത്തിൽ അവൻ ഉപയോഗപ്പെടുത്തണം. അവൻ്റെ ചുറ്റിലും കാണുന്ന മഹാപ്രതിഭാസങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കേണ്ടതുണ്ട്. ദൈവീക വചനങ്ങളും പ്രവാചക സന്ദേശങ്ങളും കേൾക്കുമ്പോൾ അവൻ ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ സത്യത്തെ കണ്ടെത്താനോ സത്യത്തെക്കുറിച്ച് കേൾക്കാനോ തയ്യാറാകാതെ കന്നുകാലികളെപ്പോലെ ജീവിക്കുന്ന അവസ്ഥ മനുഷ്യനൊരിക്കലും ഉണ്ടായിക്കൂടാ. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വസ്ത്രം ധരിക്കുന്നു, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനപ്പുറം ജീവിതത്തെ സംബന്ധിച്ച് ഗൗരവപ്പെട്ട ഒരു ചിന്തയെ പലർക്കുമില്ല. എണ്ണമറ്റ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ ആരാണ്? പൂക്കൾ, പൂമ്പാറ്റകൾ, നദികൾ, അരുവികൾ, സമുദ്രങ്ങൾ, കാടുകൾ, മരുഭൂമികൾ, എണ്ണമറ്റ സൃഷ്ടിജാലങ്ങളെ ആരാണ് ഈ ഭൂമിയിൽ സംവിധാനിച്ചത്? സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവൻ ജോഡികളായി സൃഷ്ടിച്ചവനാരാണ്? നിസ്സാരമായ ഒരു ബീജകണികയെ മനോഹരമായ ഒരു മനുഷ്യരൂപമാക്കി മാറ്റുന്നവൻ ആരാണ്? വേദഗ്രന്ഥങ്ങൾ സത്യസന്ധമാണോ? പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു? മരണശേഷം എന്തു സംഭവിക്കുന്നു? സ്വർഗവും നരകവും യാഥാർത്ഥ്യമാണോ? എന്താണ് ആത്മാവ്? എന്താണ് ജീവൻ? ആരാണ് ജീവൻ നൽകുന്നത്? എന്തുകൊണ്ട് മരണം സംഭവിക്കുന്നു? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ചത്? ആരാണ് നമ്മോട് ചോദിക്കാതെ നമ്മെ മരിപ്പിക്കുന്നത്? മഴ വർഷിപ്പിക്കുന്നതും സസ്യലതാദികളും ഉളപ്പിക്കുന്നതും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നതും ആരാണ്? ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ചോദ്യങ്ങൾ മനുഷ്യന് ചോദിക്കാനുണ്ട്. എന്നാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ തയ്യാറാകുന്നില്ല. കന്നുകാലികളെപ്പോലെ തിന്നും കുടിച്ചും രമിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനന്തരഫലം എന്താണ്? നരകമല്ലാതെ. മരണാനന്തര ജീവിതത്തിൽ സത്യനിഷേധികളുടെ വിലാപം ഖുർആൻ പറയുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളൊരിക്കലും നരകാവകാശികളിൽ ഉൾപ്പെടുമായിരുന്നില്ല. അധ്യായം 67 വചനം 10. അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയ കണ്ണിനെയും കാതിനെയും ചിന്താശേഷിയെയും യഥാവിധി ഉപയോഗപ്പെടുത്തി മനുഷ്യനായി ജീവിച്ച് വിജയം വരിക്കണം എന്ന ഖുർആനിന്റെ ആഹ്വാനം നാം സ്വീകരിക്കുക.
2: മഷാല്ലാ, തബാറക്കല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. മനുഷ്യൻ മൃഗമാകുമ്പോൾ ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽ ഹിക്കമി നമ്മളോട് സംവദിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ ആയത്ത്, അവിശ്വാസികളുടെ മോശപ്പെട്ട സ്വഭാവം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: സൂറത്തു യൂനുസിലെ 20 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 21-ാമത്തെ ആയത്താണ്.

0: رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون
1: ആയത്തിൻ്റെ അർത്ഥം, ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക. അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ് തീർച്ച. വഇദ അദഖനന്നാസ റഹ്മ, നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, അദഖന എന്നു പറഞ്ഞാൽ അനുഭവിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അദഖന, നാം അനുഭവിപ്പിച്ചാൽ, അന്നാസ ജനങ്ങൾക്ക്, റഹ്മതൻ കാരുണ്യം, കഷ്ടതയ്ക്ക് ശേഷം ഐശ്വര്യമുള്ള ജീവിതം നൽകുന്നു, രോഗത്തിനു ശേഷം ആരോഗ്യമുള്ള ജീവിതം നൽകുന്നു, ദാരിദ്ര്യത്തിനു ശേഷം ഐശ്വര്യമുള്ള സമ്പത്തുള്ള ജീവിതം നൽകുന്നു, ഭയപ്പാടിനു ശേഷം നിർഭയത്വം അള്ളാഹു നൽകുന്നു, കഠിനമായ വരൾച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അനുഭവിപ്പിക്കുന്ന റഹ്മത്തുകളാണ്. അവർക്ക് കനിഞ്ഞരുളുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അള്ളാഹു പറയുന്നത്, വഇദ അദഖനന്നാസ റഹ്മതൻ, നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, എന്തിനു ശേഷമാണ് അത് കാരുണ്യം അനുഭവിപ്പിക്കുന്നത്? മിം ബഅദി ദറാ മസ്സതഹും, അവർക്ക് ബാധിച്ച ഒരു പ്രയാസത്തിന് ശേഷം നാം അവർക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ. ദറാ എന്ന് പറഞ്ഞാൽ പ്രയാസം. മസ്സതഹും, അവരെ ബാധിച്ചതായ, അവരെ ബാധിച്ച പ്രയാസത്തിന് ശേഷം കാരുണ്യം നാം ജനങ്ങൾക്ക് അനുഭവിപ്പിച്ചാൽ, രുചിപ്പിച്ചാൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാരുടെ അവസ്ഥകൾ വിശദീകരിക്കുകയാണ്. ചില മനുഷ്യന്മാർ വളരെ പ്രയാസത്തിലായിരിക്കും, കഷ്ടതയിലായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു അവർക്ക് കാരുണ്യം ചൊരിയും, അവർക്ക് കാരുണ്യത്തിൻ്റെ ജീവിതം അള്ളാഹു നൽകും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? അവർ ഏതൊരവസ്ഥയിലേക്കാണ് പിന്നീട് മടങ്ങുന്നത്? നല്ലവരായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ അവരുടെ മടക്കം? അതല്ല, വീണ്ടും പഴയ തിന്മകൾ ചെയ്ത് വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥയാണോ ഉള്ളത് എന്നതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, ഇദാ ലഹും മക്റും ഫീ ആയാതിന, അവർക്ക് നമ്മുടെ ആയത്തുകളുടെ വിഷയത്തിൽ കുതന്ത്രമുണ്ട് എന്നാണ്. ഇവിടെ മക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അപ്പം മക്ര എന്നതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കെതിബ് എന്നാണ്, കളവ് എന്നാണ്. കാരണം മക്ര എന്ന് പറഞ്ഞാൽ കുതന്ത്രം പ്രയോഗിക്കലാണ്. കുതന്ത്രം ഒരർത്ഥത്തിൽ ഒരു കളവാണ്. കാരണം പ്രകടമായ ഒന്നിൽ നിന്ന് അതിനെ മാറ്റം വരുത്തുകയാണ് കുതന്ത്രത്തിലൂടെ ചെയ്യുക. അതുതന്നെയാണ് കളവിലും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മക്ര് എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം.
0: وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ مَسَّتْهُمْ إِذَا لَهُمْ مَكْرٌ فِي آيَاتِنَا.
1: അപ്പോൾ അല്ലാഹു കാരുണ്യം അനുഭവിപ്പിച്ചാൽ, കാരുണ്യം രുചിപ്പിച്ചാൽ, അവർ പിന്നീട് അല്ലാഹുവിനെ അനുസരിക്കാത്ത, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, അവൻ്റെ വിശുദ്ധ ഖുർആനിനെതിരെ സംസാരിക്കുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ്. പലപ്പോഴായി നമ്മൾ നമ്മെക്കുറിച്ച് ഒരു വിചാരണ നടത്തേണ്ട വലിയ ഒരു കാര്യമാണ് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവുക എന്നത്. സ്വാഭാവികമാണ്, ദുനിയാവാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നത് മുഅ്മിനിൻ്റെ ജയിലറയാണ്. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ഒരുപാട് സന്തോഷത്തിൻ്റെ വേളകൾ, ഒരുപാട് ആഹ്ലാദത്തിൻ്റെ വേളകൾ, മനസ്സിന് സമാധാനമേകുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ലഭിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പലപ്പോഴും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, അള്ളാഹുവിനെ മറക്കുന്ന, സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഇബാദത്തുകൾക്ക് കുറവ് സംഭവിക്കും, ഇബാദത്തുകളിൽ അലംഭാവം കാണിക്കും, പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അങ്ങനെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദീനീപരമായി വളരെ പിന്നോട്ടായിരിക്കും സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പല മനുഷ്യന്മാരും. എന്നാൽ അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിലേക്ക് അടുക്കുന്നു, അവർ അല്ലാഹുവിനെ അനുസരിക്കുന്നു, അവരുടെ ഇബാദത്തുകൾ കൃത്യമായി ക്രമീകരിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് ഒരു മുസ്ലിം ഏതൊരവസ്ഥയിലും അവൻ അല്ലാഹുവിനെ കൃത്യമായി അനുസരിക്കുകയും സ്നേഹിക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെങ്കിലും ഒരവസ്ഥയിൽ മാത്രം നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുകയും മറ്റൊരവസ്ഥയിൽ അല്ലാഹുവിനെ നിരസിക്കുകയും അല്ലാഹുവിനെ മറക്കുകയും ചെയ്താൽ അല്ലാഹു നമ്മെയും മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനെ ഓർക്കുന്ന നിഷ്കളങ്കരായ മുഅ്മിനീകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നിഷ്കളങ്കത ഒരു നിലക്കും നമ്മൾ കൈവിടാൻ പാടില്ല. നിഷ്കളങ്കതയുള്ള ഒരു മുഅ്മിൻ, അവനൊരിക്കലും അല്ലാഹുവിനെ അനുസരിക്കുന്നത് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലോ സന്തോഷത്തിൻ്റെ വേളയിൽ മാത്രമോ അല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അവൻ അല്ലാഹുവിനെ അനുസരിക്കുകയും അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും എല്ലാം കൃത്യമായി കേൾക്കുകയും ചെയ്യും. ആ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, അവർ അല്ലാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുന്നു, അതിനെ കളവാക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അസ്റഉ മക്ര, അല്ലാഹു അതിനേക്കാളും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുക്കും, അവരെ ഉടനെ തന്നെ ശിക്ഷിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു അവിശ്വാസിയായ വ്യക്തി വിചാരിക്കുന്നത്, ഇങ്ങനൊന്നും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിന്മയല്ല, അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ തന്നെ തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്. അതാണ് ഖുലില്ലാഹു അസ്റഉ മക്ര, അല്ലാഹു ഏറ്റവും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമയം നീട്ടിത്തന്ന് പെട്ടെന്ന് തന്നെ അല്ലാഹു നിങ്ങളെ പിടിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹറാമിൽ കഴിയുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇന്ന് ആ തിന്മയുടെ വേദന, ആ തിന്മയുടെ അനന്തരഫലം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് നന്മയാകുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും വിചാരിക്കേണ്ടതില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സമയം നീട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഇന്നല്ലാഹ യുംഹിൽ വല യുഹ്മിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിത്തരും, പക്ഷെ അവനൊരിക്കലും അശ്രദ്ധനായി പോവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്. കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അല്ലാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്കെതിരെ നിലകൊള്ളുമ്പോൾ അങ്ങേയറ്റത്തെ ഭയപ്പാട് നമുക്കുണ്ടാകണം. അള്ളാഹു എന്നിട്ട് പറയുന്നത്, ഇന്ന റുസൂലന, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ, അതായത് മലക്കുകൾ, യക്തുബൂന, അവർ എഴുതുന്നുണ്ട്, മാ തംകുറൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രം, ആ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന മോശമായ പ്രവർത്തനം ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സംവിധാനിച്ച അവൻ്റെ അടിമകളായ മലക്കുകൾ, അവരിതിനെ കൃത്യമായി ഒപ്പിയെടുത്ത് കൃത്യമായ ഒരു രേഖ അവസാന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന് അവരെ പേടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു അവഗണിച്ചതോ അല്ലെങ്കിൽ അള്ളാഹുവിന് മറന്നുപോയതോ ഒന്നുമല്ല, മറിച്ച് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഭയപ്പാട് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുന്നിടത്ത്, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത് എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴു നിമിഷങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷങ്ങളും, ഒരു നിമിഷം പോലും അതിൽ നിന്ന് മായ്ക്കപ്പെടുന്നില്ല. എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു അവർ ആയത്തിനെ നിഷേധിക്കുന്നു, ആയത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അങ്ങേയറ്റത്തെ റഹ്മത്തിനുടയവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിനറിയാം, പ്രയാസത്തിന് ശേഷം ഞാനവന് കാരുണ്യം ചൊരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ ധിക്കരിക്കും എന്നറിഞ്ഞിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് കാരുണ്യമേകുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ ഉപ്പാക്കോ ഒരിക്കലും നമുക്ക് നൽകാൻ സാധിക്കാത്ത അത്രയും കാരുണ്യത്തിൻ്റെ ഉടമയാണ് റബ്ബ് എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തേത്, ഐശ്വര്യത്തിൻ്റെ അവസ്ഥയിലും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യത്തിൻ്റെ സന്ദർഭത്തിലും രോഗത്തിൻ്റെ സന്ദർഭത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പ്രയത്നിക്കണം. രണ്ടവസ്ഥകളും ഒരുപോലെയാകുമ്പോഴാണ് അവൻ്റെ ഈമാൻ ഉറക്കുന്നതും ഈമാൻ വർദ്ധിക്കുന്നതും. എന്നാൽ രണ്ടവസ്ഥകളിൽ വ്യത്യാസം

0: അർത്ഥം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിലെവിടെയോ നിഫാഖ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിഷ്ശിദ്ദ. നീ അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമകളായി മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ അടിമകൾ അള്ളാഹുവിനെതിരെ ചെയ്തത് അവർ ചെയ്യുന്നതിനേക്കാളും ഉഷാറായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത്തരം കുതന്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. അള്ളാഹു ഒരിക്കലും കുതന്ത്രം പ്രയോഗിക്കുന്നവനല്ല. മറിച്ച് മറുപുറത്തു നിന്ന് അടിമകൾ അള്ളാഹുവിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അൽ ഖവിയായ അള്ളാഹു അതിൽ നിന്നും അശക്തനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കുതന്ത്രത്തെക്കാളും ഒരു പടി മുകളിൽ വളരെ വേഗത്തിൽ കുതന്ത്രം ചെയ്യാൻ സാധിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കെതിരെയാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഭയപ്പാട് ഉണ്ടാകണം. നാലാമത്തൊരു പാഠമെന്നുള്ളത്, മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ട നിലയിലുണ്ടാകും. അതോടൊപ്പം നമ്മൾ ചെയ്ത എത്ര ചെറിയ തിന്മയാകട്ടെ അതും രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയുണ്ട്. ഫമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ, വമൻ യഅമൽ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. നന്മയാകട്ടെ തിന്മയാകട്ടെ അണുമണി തൂക്കം അവൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അസർ, അതിൻ്റെ ഫലം അവൻ കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ഇടപാടുകളിലും സൂക്ഷ്മതയുണ്ടാകണം. കാരണം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകൾ, അതിനെ നമ്മൾ ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൂക്ഷ്മത, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ ഇടപാടുകളിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. ദുനിയാവിൽ സംവിധാനിപ്പിക്കപ്പെട്ട വളരെ ചെറുതായ ഒരു കാര്യം, അതിൽ പോലും നമ്മൾ ഇത്ര ശ്രദ്ധ പുലർത്തുന്നുവെങ്കിൽ ഒരിക്കലും കേടുവന്നു പോകാത്ത, ഒരിക്കലും നിലക്കാത്ത, വളരെ കൃത്യമായി ഓരോന്നും ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ദുനിയാവിൽ ഒരു ക്യാമറയെ എത്ര കണ്ട് ഭയപ്പെടുന്നുവോ അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും എത്രയോ അപ്പുറം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു അത്രയും കൃത്യമായി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജറിലെ 14-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. അതെല്ലാം ഒരു നാൾ പരസ്യമാകും. നമ്മൾ രഹസ്യമായി കണ്ടതെല്ലാം പരസ്യമാകും. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം, രഹസ്യങ്ങൾ പരസ്യമാകുന്ന ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂക്ഷ്മത കൈമുതലാക്കുക, എപ്പോഴും നന്ദിയുള്ളവരാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽഹിക്കമി. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ അധ്യായമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു,

0: പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലേ,
2: കോഴികളെയും
1: ആടുകളെയൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല. കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെയാകുമ്പോ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോഴ് മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയാണ്. അത് മാത്രല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ.
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മള് എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര.

0: തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ ഹൃദ്യമായ പാരായണം ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുക്കുകയാണ് മധുരം ഖുർആനിലൂടെ.
3: തീർച്ചയായും മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിൽ നിന്നും 15 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ പാരായണം കേൾക്കുന്നത്.
3: ഹൃദ്യമായ ഈ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാസിം ഫളീൽ. അദ്ദേഹത്തിന്റെ പാരായണം നമുക്ക് ശ്രവിക്കാം.

0: മാഷാല്ലാ, ഷെയ്ഖ് ഖാസിം ഫളീലിൻ്റെ ഹൃദ്യമായ ഒരു ഖുർആൻ പാരായണമാണ് ഇന്ന് മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചത്.
1: വിശുദ്ധ ഖുർആനിലെ 11-ാം അധ്യായമായ സൂറത്ത് ഹൂദിൽ നിന്നും 15 മുതൽ 24 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ടത്.
0: മധുരം ഖുർആനിലൂടെ ഹൃദ്യമായ ഖുർആൻ പാരായണം എല്ലാ ദിവസവും ഇതേ സമയം ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്.
1: പീസ് റേഡിയോ നേർരേഖ. ഇവിടെ വിളവ് ലഭിക്കുന്നില്ല. ഈ വിഷയമാണ് ഇന്നത്തെ നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നത്.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. ഉപേക്ഷിക്കാനുള്ളതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഉപേക്ഷിക്കാൻ പ്രയാസമുണ്ടാക്കും. എന്തായാലും ഭൗതിക ജീവിതം, ദുനിയാവ് നമ്മൾ കൈവിട്ടു പോകേണ്ട ഒരു ജീവിത ലോകമാണ്. ഇത് നശ്വരമാണ്, നശിച്ചു പോകുന്ന ഒന്നാണ്. ദാറുൽ ഫനാ, നാശത്തിൻ്റെ ഒരു ഭവനമാണ് ഇവിടെയുള്ളത്. അദ്ദുനിയ, ഇഹലോകം എന്നർത്ഥം വരുന്ന ഈ പദത്തിൻ്റെ അർത്ഥം തന്നെ ഒന്ന് അദ്നാമിനൽ ആഹ്റ, ഒന്ന് പരലോകത്തിന് മുമ്പുള്ളത് അല്ലെങ്കിൽ പരലോകത്തിനേക്കാളും താഴ്ന്നത്. വൽ ആഹ്റത്തു ഖൈറും വാബുക, പരലോകമാകുന്നു ഏറ്റവും ഉത്തമമായതും അവശേഷിക്കുന്നതും എന്ന് പറയുന്ന ആശയം. ഈ ഒരു വിചാരം, ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സുഹൃദ് വിരക്തി അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഒരു തോന്നൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. ഭൗതിക ജീവിതത്തെക്കുറിച്ച് ധാരാളം ഉപമകൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വദ്രിബ് ലഹും മതലൽ ഹയാത്തി ദുനിയാ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാത്തുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖത്തദിറ. അതായത്, ആകാശത്തുനിന്നൊരു മഴ പെയ്ത് സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്നുണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഖുർആൻ ഭൗതിക ജീവിതത്തെ ഉപമിക്കുന്നത്. എന്താണ് അത് ഉൾക്കൊള്ളുന്ന ഒരു പൊരുൾ? അതായത്, ഭൂമിയിൽ തഴച്ചു വളർന്ന് പ്രശോഭിച്ച് കായും കനികളുമായി നിൽക്കുന്ന ഒരു ചെടിയെ നോക്കി ധൈര്യമായി നമുക്ക് പറയാൻ പറ്റും, ഈ ചെടി ഇലകൾ ഉണങ്ങി, അതിൻ്റെ കാണ്ടമുണങ്ങി, കാറ്റത്ത് പാറിപ്പോകുന്ന ഒരു സ്റ്റേജ് ഇതിന് വരാനുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. വിശാലമായ കൊട്ടാരങ്ങളിൽ സുഖലോലുപന്മാരായി നല്ല വാഹനങ്ങളും ഭാര്യമാരും സൗകര്യങ്ങളുമായി ജീവിക്കുന്ന ഒരാൾ, അങ്ങനെ എത്ര ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരിന്നെവിടെയാണ്? അപ്പോൾ തീർച്ചയായും ഭൗതികമായ ജീവിതത്തിൽ എന്തെല്ലാം മനുഷ്യൻ്റെ കയ്യിലുണ്ടോ അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അവൻ്റെ ജീവനടക്കം നഷ്ടപ്പെട്ടു പോകും. ഈ നഷ്ടപ്പെട്ടു പോകും ഫാസ്ബ ഹഷീമൻ തദ്രൂഹുരിയാ, കാറ്റ് പാറിച്ച് കളയുന്ന എന്തായിരിക്കും, വൈക്കോലുകളായി മാറും എന്ന് പറയുന്നത് വളരെ വലിയൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇഹലോക ജീവിതത്തെ മനുഷ്യൻ കാണേണ്ടത് ഇതിലേക്ക് നഷ്ടപ്പെട്ടു പോവാനുള്ളതാണ്, ഇത് നശ്വരമാണ് എന്ന് ചിന്തിച്ചാൽ ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ പരിക്കുകളോ നഷ്ടങ്ങളോ നമ്മളെ മാനസികമായി തളർത്തില്ല. മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനും ഈ വിചാരം കൊണ്ട് മനുഷ്യന് പറ്റും. എന്നാൽ ഭൗതികതയെ ഉപേക്ഷിക്കണോ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കണോ? ആവശ്യമില്ല. കാരണം ഈ ഭൗതികതയെ നാം സ്നേഹിക്കുന്നത് ഇതിനെ പ്രയോജനപ്പെടുത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് പരലോകത്ത് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുക. ഇപ്പോൾ സാധാരണഗതിയിൽ നെൽകൃഷി ചെയ്യുന്ന ആളുകൾ ഞാറ് നടും. ഞാറ് നട്ട് അത് നല്ല പച്ചപ്പിടിപ്പോടുകൂടെ വളർന്നു വരുമ്പോൾ, ഓ, എല്ലാം പണിയൊക്കെ കഴിഞ്ഞു, പൂർത്തിയായി, സംതൃപ്തമായി എന്നാണ് ഒരു കൃഷിക്കാരൻ വിചാരിക്കാറില്ല. ഇത് പറിച്ച് ഇനി വീണ്ടും പാടമുഴുത് അവിടെ കൃഷി ചെയ്തിട്ടേ എനിക്കെന്തിയുള്ളൂ, നെല്ലെന്ന വിളവ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഞാറിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യണത്, പരലോക ഇനി അതിന് നല്ലൊരു വിളവുകൾ എനിക്ക് കിട്ടുന്നത് എന്നതുപോലെ നമ്മളടുത്ത് പണമുണ്ട് ജീവിത സൗകര്യങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തി നമ്മുടെ പരലോകത്തെ മെച്ചപ്പെടുത്താം? നമുക്ക് മക്കളുണ്ട്, അവരിലൂടെ എനിക്ക് പരലോകത്ത് എന്ത് ലഭിക്കും? എൻ്റെ കൃഷിയിലൂടെ പരലോകത്ത് അപ്പോൾ

0: ദുനിയാവിനെയും സ്നേഹിക്കണ്ട നമ്മൾ. ദുനിയാവുണ്ടെങ്കിലേ പറ്റുള്ളൂ. പഠിക്കുന്നൊരു കുട്ടി പഠനം പൂർത്തിയാക്കണം, ജോലി ചെയ്യുന്നവൻ നന്നായി ജോലി ചെയ്യണം, ബിസിനസ്സുകാരൻ തൻ്റെ ബിസിനസ്സിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കണം. എന്തിനാണ്? ഭൗതിക ജീവിതം എന്നത് പരലോകത്തേക്കുള്ള ഒരു കൃഷിയിടമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും വിട്ടുനിന്ന് ആരാധനകളിൽ മാത്രം ഒതുങ്ങിക്കൂടുക എന്നതിനേക്കാളും ഭൗതിക ജീവിതത്തെ പരലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ മുൻഗണന. കിട്ടുന്നതെല്ലാം പരലോകത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിന്തിക്കേണ്ടത്. ഭൗതികമായൊരു വിരക്തി നമ്മളിൽ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ആയത്തുകളും ഹദീസുകളും ധാരാളമായി വിശുദ്ധ ഖുർആനിലും നബിവചനങ്ങളിലുമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ ചന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് തന്നെ സഹാബത്ത് കൂടെയുണ്ട്. അപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അവിടുത്തെ ആ ഒരു വേസ്റ്റിൻ്റെ കൂനകളിൽ ഒരു ആട്ടിൻകുട്ടി, ചത്തൊരാട്ടിൻ്റെ കുട്ടി, അതിൻ്റെ ചെവിയാണെങ്കിൽ ഒന്ന് ചെറുതു അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പിടിച്ചു, എന്നിട്ടിങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കാണ് ഇത് വേണ്ടത്? ഒരു വെള്ളി നാണയത്തിന് ഞാനിത് തരാം എന്ന് പറയുമ്പോൾ സഹാബത്ത് എന്താണ് ഇപ്പോൾ ഈ ചോദിക്കുന്നത്? ഒരു പ്രയോജനവുമില്ലാത്ത ഇതിനെ ഒരു വെള്ളി നാണയം കൊടുത്തു വാങ്ങ് എന്ന ചിന്തിക്ക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾക്കത് ആവശ്യമില്ല, ഞങ്ങൾക്കത് ആവശ്യമില്ല, ചത്തതാണ്, വൈകല്യമുള്ളതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതുപോലെയാണ് ഇഹലോക ജീവിതം. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇതിനേക്കാളും നിസ്സാരമാണ് പരലോകത്തെ അപേക്ഷിച്ച് ഇഹലോകം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികമായി അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ നമസ്കാരത്തിനും ആരാധനകൾക്കും ജമാഅത്തിനൊക്കെ സമയം കാണാൻ പറ്റും. ഭൗതിക ജീവിതത്തെ പരമാവധി പ്രയോജനകരമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റും. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ നബിവചനങ്ങളും ഭൗതിക ജീവിതത്തെക്കുറിച്ച് നമുക്കുണ്ടാക്കുന്ന കാഴ്ചപ്പാടിനെ ഉൾക്കാഴ്ചയോടുകൂടെ കണ്ട് ഈ ഭൗതിക ജീവിതത്തിൻ്റെ പ്രസരിപ്പുകളിൽ വഞ്ചിതരായി പരലോകം നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു അതിനുള്ള അനുഗ്രഹം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ നേർരേഖ. ഇവിടെ വിളവ് ലഭിക്കുന്നില്ല എന്ന വിഷയവുമായിട്ടാണ് ഇന്നത്തെ നേർരേഖയിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: സ്നേഹിക്കാൻ ഇനി സമയം തികയാതവരും പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരു ഇടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾ.

0: ചിത്രീകരിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലും നമ്മൾ പറയാൻ ശ്രമിച്ചത്. അതിൻ്റെ തുടർച്ചയിലേക്കാണ് പോകുന്നത്. പലപ്പോഴും ഇസ്ലാമിനെ ഇങ്ങനെ പ്രതിയാക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു പല രീതിയിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭീകരാക്രമണങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിം പേരുള്ളവരോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്ലാൻ ചെയ്യപ്പെടുന്നവരോ മാത്രമല്ല നടത്തുന്നത്. അൽഖായിദയും അതേപോലെ തന്നെ ISISും ഒക്കെ നടത്തുന്ന അതിലേറെ ഒരുപാട് ഭീകരാക്രമണങ്ങൾ ചില ഗവൺമെൻറ്റുകൾ തന്നെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ FBI അമേരിക്കയുടെ രഹസ്യാന്വേഷണ സംവിധാനമാണ്. ആ FBI നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ വളരെ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തിയ ഒരാൾ, ഒരു വ്യക്തി, അദ്ദേഹം ടെഡ് സ്പീച്ച് സീരീസിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ലോകത്തിൻ്റെ മുന്നിൽ വളരെ പച്ചക്കത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം.
1: The FBI is responsible for more terrorism plots in the United States than any other organization. More than Al-Qaeda, more than Al-Shabaab, more than the Islamic State, more than all of them combined.
0: നിങ്ങൾ കേട്ടല്ലോ, അൽഖായിദയെ പോലെ മറ്റുള്ള ഇതേപോലത്തെ തീവ്രവാദ സംവിധാനങ്ങൾ അവരെക്കാളും അമേരിക്ക ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഏറ്റവും വലിയൊരു ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ആയുധങ്ങൾ തന്നെയാണ്, ആയുധ കച്ചവടമാണ്. ഇസ്രായേലാണെങ്കിലും അമേരിക്കയാണെങ്കിലുമൊക്കെ, ഒരു വേള റഷ്യ ആണെങ്കിലുമൊക്കെ, അവരുടെ വലിയൊരു ആയുധ ബിസിനസ്സാണ് അവരുടെ ഒരു സംഭവം. അപ്പം അതുകൊണ്ട് തന്നെ പല പല രാജ്യങ്ങളിൽ അവരുടെ സ്പോൺസേർഡ് അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഹോംലാൻഡ് സെക്യൂരിറ്റിയെ സംബന്ധിച്ച് സ്വന്തം രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം, അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ പാർലമെൻറ്റ്, അവിടുത്തെ അതിർത്തികൾ, അവിടുത്തെ കോടതികൾ, അവിടുത്തെ മനുഷ്യരിടപെടുന്ന ഇടങ്ങൾ, അവിടുത്തെ ചരിത്ര സ്ഥാനങ്ങൾ, അതിനെതിരെ ഭീകരമായ ആക്രമണങ്ങൾ വരും എന്ന് വരുമ്പോൾ അത് പ്രതിരോധിക്കാനുള്ള നിരീക്ഷണ സംവിധാനങ്ങളും ആക്രമണ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ വാങ്ങാന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് അവരുടെ വരുമാനം. അപ്പം ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഉണ്ടായ പാർലമെൻ്റ് ആക്രമണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല കൺസേണുകളും പല വിരുദ്ധാഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. ഹേമന്ത് കർക്കറെ എന്ന് പറയുന്ന രക്തസാക്ഷിയായി മാറിയ പാർലമെൻ്റ് ഉൾപ്പെടെയുള്ളവ ആക്രമിക്കപ്പെട്ടപ്പോൾ അന്ന് രക്തസാക്ഷിയായി മാറിയ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചില വീര പരമചക്രങ്ങളും റിവാർഡുകളും അവാർഡുകളൊക്കെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അത് നിരസിച്ചു. കാരണം അദ്ദേഹം ഭീകരവാദികളുടെ വെടിയുണ്ടക്കു മുന്നിൽ മരിച്ചു എന്നവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ പുൽവാമ സംബന്ധിച്ച് ചെറിയ സൂചന ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. എന്താണ് അത്? അന്നത്തെ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റിന് വേണ്ടി നടന്നൊരു സംഭവമായിരുന്നു എന്ന് എല്ലാവർക്കും അന്നറിയായിരുന്നു. പക്ഷേ അത് പറയാനുള്ള എവിഡൻസും ഉണ്ടായിരുന്നില്ല. ഇത്രയാളുകൾ ഒന്നിച്ച് കൊല ചെയ്യപ്പെടാതിരിക്കാനുള്ള സെക്യൂരിറ്റി ഫാക്ടേഴ്സ്, ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ചോദിച്ചിട്ടും അത് കൊടുത്തില്ല എന്നത് പിന്നീട് അവിടെയൊക്കെയുള്ള ഗവർണേഴ്സ്, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഗവർണേഴ്സ് വളരെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചില ദൃശ്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാം.
2: CRPF people ask for aircraft to ferry their people because itna bada convoy kabhi road se nahi jata.
3: Aapse pucha tha?
2: Ji,
3: aapse ye
2: mere se nahi, jo jisse concerned the home ministry se pucha, Rajnath ji ke yahan. They refused to give. Agar mere se poochte to main aircraft deta unko, kaise bhi deta. 5 aircraft ki zarurat thi sirf, unko aircraft nahi diya gaya. And I told it to the Prime Minister same evening ke ye हमारी गलती से हुआ है, अगर हम एयरक्राफ्ट दे देते तो ये नहीं होता. तो उन्होंने मुझे कहा कि तुम अभी चुप रहो.
3: इम्पोर्टेंट, जब आपने प्रधानमंत्री साहब को उसी रात कहा था कि हमारी गलती के कारण हुआ है कि इन्होंने एयरक्राफ्ट मांगे थे, आपकी होम मिनिस्ट्री ने इजाजत नहीं दी, और प्राइम मिनिस्टर कहा इसके बारे चुप रहो. इन अदर वर्ड्स, डोंट लेट पीपल नो वी मेड अ मिस्टेक.
2: मैं आपसे शेयर कर सकता हूं, मुझे लग गया था कि अब ये सारा ऑनस पाकिस्तान की तरफ जाना है, तो चुप रहिए.
3: मतलब ये एक तरह की सरकार की चालू पॉलिसी थी कि ब्लेम पाकिस्तान,
2: एग्जैक्टली,
3: एंड वी विल गेट क्रेडिट एंड इट विल हेल्प आवर इलेक्शन,
2: एग्जैक्टली.
0: അപ്പ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് പൊട്ടണ ഈ പൊട്ടലുകളൊക്കെ, പക്ഷേ ഇതിൻ്റെ ഒന്നും ഐഡൻറ്റിറ്റി അമേരിക്കക്ക് പോകില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഫാസിസ്റ്റുകളിലേക്ക് പോകില്ല. പൊതുവേ ഇങ്ങനെ നിരന്തരം പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണക്ഷൻ ഇങ്ങനെ വരിക, ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇസ്ലാമിനായിരിക്കും, ഇതിൻ്റെയൊക്കെ ഒരു ഈ ഒരു ക്യാമ്പയിനിൽ അതിനെ കൊണ്ടുവരാൻ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഗുജറാത്ത് കലാപത്തിന് കാരണമായ ട്രെയിൻ അറ്റാക്ക്, സന്യാസിമാർ യാത്ര ചെയ്യുന്ന ട്രെയിൻ കത്തിച്ചത്, അത് ഞങ്ങൾ ചെയ്തൊരു പണിയായിരുന്നുവെന്ന് അസീമാനന്ദ പിന്നീട് കുറ്റബോധത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. പിൽക്കാലത്ത് വലിയ പ്രഷറുകൾ അദ്ദേഹത്തിൻ്റെ മേലിൽ വന്നിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ വളരെ ഫേക്കായ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായി തീർച്ചയായും കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു സംഭവമാണ് ഇസ്ലാം എന്നിങ്ങനെ പ്രതിസ്ഥാനത്ത് നിൽക്കാനുള്ള കാരണം, ഭീകരവാദവും തീവ്രവാദവും പൊട്ടലുകളും കൊലപാതകങ്ങളും മരണങ്ങളുമൊക്കെ ഒരു ഫ്ലോ ആയിട്ട് എല്ലാ ചെറിയ ഇടവേളകളിലും ഇങ്ങനെ ഗവൺമെൻറ് സ്പോൺസേഡ് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രതികളായി മുസ്ലിങ്ങളെ നിർത്തിയിട്ട് പോകുന്നതൊക്കെ എത്രയോ ഉദാഹരണങ്ങൾ ഇനി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം, വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടതുമായി പോലും ഇത്തരം ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ, അന്നത്തെ ദിവസം അവിടെ 10,000-ക്കണക്കിന് ആളുകൾ എത്തുന്ന സ്പേസിൽ നിന്ന് നിശ്ചിത എണ്ണം ചില ആളുകൾ അന്നവിടെ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് അവരുണ്ടായില്ല എന്നതൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിനെ അഡ്മിറ്റ് ചെയ്യുകയോ നിരാകരിക്കുകയോ ചെയ്യല്ല, മറിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു മനസ്സിലാക്കണം? ഓരോ പൊട്ടലും ഓരോ ആക്രമണവും ഓരോ ബോംബും ഓരോ യുദ്ധവിമാനവും അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും വെച്ച് കെട്ടുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതൊക്കെ മൊത്തത്തിൽ ഭീകരാക്രമണം ഉണ്ടായിരുന്ന അത് പിന്നെ മുസ്ലിങ്ങൾ. അതുകൊണ്ടാണല്ലോ കളമശ്ശേരിയിൽ ആള് ചെയ്ത ആളുടെ ജാതി മാറിയപ്പോൾ സംഗതി ഭീകരാക്രമണം എന്നുള്ളത് എന്തായി? അതൊരു പടക്ക കേസായിട്ട് മാറി. പത്രങ്ങളിലെ ടൈറ്റിലുകളൊക്കെ നമ്മൾ കണ്ടതാണ്, ചാനൽ സ്ക്രോളിങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. കൊലപാതകം മരണമായി, പിന്നെ അതിന് സ്റ്റോറീസ് ആരും ചെയ്യണില്ല, അവരുടെ കുടുംബങ്ങളുടെ കരച്ചിലും നിലവിളികളുമില്ല. ഉണ്ടോ അവരോട് പിന്നെ ചോദ്യത്തിന്മേലെ ചോദ്യമില്ല, ഈ വിഭാഗങ്ങളെ നിയന്ത്രിക്കണം, ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട്, ഈ ചർച്ചയൊന്നുമില്ല. പെട്ടെന്ന് കത്തിപ്പൊങ്ങി വന്ന ആ സംഭവം തൊട്ടടുത്ത മണിക്കൂറിൽ അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ ഇത് കൃത്യമായ ഇരട്ടത്തപ്പായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, ചില ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നല്ല താടിയൊക്കെ വെച്ച നല്ല മുസ്ലിം വേഷമുള്ള മുസ്ലിം കുടുംബത്തിലെ ആളുകൾ ഉണ്ടാകാറുണ്ട്. ഇവരിൽ പലരും നിരപരാധികളാണ്. അപ്പം നിരപരാധികളായ മനുഷ്യരെ പ്രതികളാക്കി സൃഷ്ടിച്ച് ഓരോ സമയത്തും സ്റ്റോറി ഉണ്ടാക്കി കഥയുണ്ടാക്കി പരമാവധി ഹൈപ്പിലേക്ക് അതിനെ കൊണ്ടുവന്ന് ഈ ബോധം നിലനിർത്തുക എന്നുള്ളതാണ്. എന്നിട്ട് എന്ത് ചെയ്യും? വർഷങ്ങൾ ഇവർ ജയിലിൽ കിടക്കും. വർഷങ്ങൾ ഇവർ ജയിലിൽ കിടന്നതിൻ്റെ ശേഷം അവസാനം എന്ത് സംഭവിക്കും? ഈ മനുഷ്യന്മാർക്ക് കോടതി ഇവർ നിരുപാധികം, ഇവർ കുറ്റക്കാരല്ല എന്ന് തെളിയിച്ച് അവരെ പുറത്തുവിടും. അബ്ദുൽ നാസർ മദനിയുടെ ഉദാഹരണം നല്ലൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ കോയമ്പത്തൂർ സ്ഫോടന കേസിലെ വ്യക്തികൾ, ബോംബെയിലെ കലാപവുമായി ബന്ധപ്പെട്ട് ജയിലിലടക്കപ്പെട്ട് പിന്നീട് മോചിതരായ വ്യക്തികൾ, തൊട്ടടുത്ത കാലത്ത് പിന്നെ നടന്ന വാഗമൺ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളും അതിനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച, അതിനെ കപടമായി ഉണ്ടാക്കാൻ ശ്രമിച്ചതും ഒക്കെ പൊളിച്ചടുക്കി അവർ പുറത്തു വന്ന, അവർ കുറ്റമുക്തരാക്കപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം കാണാൻ കഴിയും. ഇതിലേറെ വേദനിക്കുന്ന ഒന്നാണ് പരപ്പനങ്ങാടിയിലെ ജക്കരിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ വിഷയം. എന്താണ്, ചെറിയ പ്രായത്തിൽ 10-16 വയസ്സ് പ്രായത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന മൊബൈൽ ഷോപ്പിൽ വന്ന് ഏതോ ഒരു ഭീകരാക്രമണത്തിലോ മറ്റോ ഉണ്ടായ ഒരു വ്യക്തി ഒരു സിം കാർഡ് വാങ്ങി, ആ സിം കാർഡ് ഈ കുട്ടി കൊടുത്തു എന്നുള്ളതാണ് അല്ലേ. അവൻ ഇപ്പോഴും അതിപ്പോഴും ജയിലിലാണ്, ചക്കരി ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ഇടയ്ക്ക് പരോളിൽ വന്ന ഒരു സമയമുണ്ടായിരുന്നു, പരോൾ സംബന്ധിച്ച് അന്നത്തെ മീഡിയ വാർത്തകളുടെ ഒരു ഭാഗം വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം.
4: സഹോദരന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ശരീരം തളർന്നു കഴിയുന്ന ഉമ്മയെ കാണാൻ ഇന്നലെ സക്കരിയ വീണ്ടും എത്തി. രാവിലെ 8 മണിയോടെയാണ് സക്കരിയ പരപ്പനങ്ങാടി പുത്തൻപീടികയിലെ വീട്ടിലെത്തിയത്. 7 കർണാടക പോലീസും പരപ്പനങ്ങാടി പോലീസും സക്കരിയയ്ക്കൊപ്പമുണ്ടായിരുന്നു.
0: സ്വന്തം വാപ്പി ഉമ്മയൊക്കെ വയോധികരായി വാർദ്ധക്യത്തിലേക്ക് എത്തി, താങ്ങും തണലും വേണ്ട നേരത്ത് തൻ്റെ ഷോപ്പിൽ വന്ന ഒരാള് സിമ്മു വാങ്ങിയതിൻ്റെ പേരിൽ അയാള് ശിക്ഷിക്കപ്പെടുന്ന, അനന്തമായി നീളുന്ന വിചാരണകൾക്ക് വിധേയമാക്കപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ പിടിക്കപ്പെടുന്ന

0: സമയത്ത് അതിന് കിട്ടുന്ന ഹൈപ്പ് എത്രയാണ്, അതിന് കിട്ടുന്ന ഒരു ഭീകരമായ അവസ്ഥ എത്രയാണ്. എന്നാൽ ഇവർ റിലീസ് ചെയ്യപ്പെടുമ്പോഴോ, അന്ന് ഇത് കേട്ട് തലതെറിച്ച് ബേജാറായി പേടിച്ച് ഇസ്ലാം ഭീകരവാദമാണെന്ന് വിചാരിച്ച ആളുകളൊന്നും ഉണ്ടാകില്ല. ഇങ്ങനത്തെ ഒരു വലിയ വൈരുദ്ധ്യവും സങ്കടവും ഇവിടെ വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു വിഷയം പറയുകയാണെങ്കിൽ, അപക്വമതികളുടെ ഇടപെടൽ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം, ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടിയ സംഭവം എല്ലാ ഇടവേളകളിലും നിരന്തരം വാർത്തയാക്കാറുണ്ടല്ലോ. എന്നാൽ കളമശ്ശേരിയിലെ വിഷയം എന്താ ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? എന്താണ് ഇവിടുത്തെ പിന്നെ നമുക്കൊക്കെ അറിയണത് പോലെ കാശ്മീർ പെൺകുട്ടിയുടെ വിഷയത്തിൽ നടന്ന ഭീകരമായ ക്രൂരമായ കൊലപാതകം എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് വാർത്തയാക്കാത്തത്? കത്തുവയിലെ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവരം ഓരോ വർഷവും ആ തീയതി വരുമ്പോൾ എന്താണ് വാർത്തയാക്കാത്തത്? ജോസഫ് മാഷയോട് ചെയ്തത് 1000 വട്ടം തെറ്റാണ് എന്നും അതിന് ഇസ്ലാമിക അടിത്തറയില്ല എന്നും നമ്മൾ 100% വിശ്വസിക്കുന്നു. ജോസഫ് മാഷ് വളരെ ദുരുദ്ദേശത്തോടുകൂടെ ഉണ്ടാക്കിയ ചോദ്യപേപ്പർ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, പിന്നീട് കോളേജ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പാർട്ടികൾ എല്ലാവരും ഒരേ സ്റ്റാൻഡ് സ്വീകരിക്കുന്നു, അയാൾ ഒറ്റപ്പെടുന്നു. അപ്പോഴാണ് ഇങ്ങനൊന്നും വിട്ടാൽ പോരാന്ന് പറഞ്ഞിട്ട് ചില അവിവേകികൾ, ചില അശുദ്ധന്മാർ അദ്ദേഹത്തിൻ്റെ കൈ പോയി വെട്ടുന്നത്. എന്നിട്ട് കൈ പോയി വെട്ടിയിട്ട് വല്ല കാര്യമുണ്ടായോ? അദ്ദേഹത്തിൻ്റെ വായക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അദ്ദേഹത്തിൻ്റെ അമ്മ കരയുന്നു, ഭാര്യ കരയുന്നു, മോള് കരയുന്നു, വെട്ടി തൂങ്ങിയ കയ്യിലെ ഇറ്റി വീഴുന്ന രക്തത്തുള്ളികൾ കാണിച്ച് BBCയും CNN അടക്കം ഇസ്ലാമോഫോബിയ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇവർക്ക് സ്വാധീനം കിട്ടിയാൽ ഇവരിങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു. മറുവശത്ത് തിരൂരിലുണ്ടായിരുന്ന ഇസ്ലാം സ്വീകരിച്ച യാസിർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യാസിർ കൊല്ലപ്പെട്ടത് ഇവിടെ ആരും അങ്ങനെ ജോസഫ് മാഷയുടെ കൈ പോലെ വിചാരിക്കുന്നുണ്ടോ? ഹനീഫ മൗലവി, കാസർഗോഡ് ഹനീഫ മൗലവി കൊല ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ കടന്നുറങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ അറുത്തു കൊല്ലുന്നത്. ജുനൈദ് കൊല ചെയ്യപ്പെട്ടു, അഖ്ലാഖ് കൊല ചെയ്യപ്പെട്ടു. അതൊന്നും എന്താണ് വീണ്ടും തുടർ സ്റ്റോറികളിലേക്ക് പോകാത്തത്? അവരുടെ കുടുംബ വീടുകളിൽ അവസ്ഥ അന്വേഷിച്ച് ചെല്ലാത്തത്? അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ചോദിക്കാത്തത്? അത് പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിവേകികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരെന്ത് ചെയ്താലും ഒരു കമൻ്റ് ഇട്ടാൽ ആ കമൻ്റ് വരെ ഒരു ഭീകര സാധനമാക്കി മാറ്റാനുള്ള ഒരു വലിയ സെറ്റപ്പ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഓൺലൈനിൽ 1000 കണക്കിന് എന്താ പറയുക പട്ടാളക്കാരെ ഓൺലൈൻ പിന്നെ രംഗത്ത് ശമ്പളം കൊടുത്ത് ആളുകളെ നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ സൈബർ പട്ടാളമായി ആളുകളെ നിർത്തിയിരിക്കുകയാണ്. അവരാണ് ഇത് ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്, ഇസ്ലാം എങ്ങനെ പ്രതിസ്ഥാനത്ത് വരുന്നു എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു ഉത്തരമുണ്ട്. ഇസ്ലാമിനെ നിരന്തരം പ്രതികളാക്കാനുള്ള ഒരു പ്രൊപ്പഗണ്ട, ഒരു അജണ്ട, ഒരു ക്യാമ്പയിൻ ഇവിടെ ശക്തമായി നടക്കുന്നുണ്ട്. അത് പല രീതിയിലുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ നമുക്കുള്ള വഴി അവാനമിനൽ മുസ്ലിമിൻ, യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിച്ച് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് ചർച്ച ചെയ്ത് ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി കൊടുത്ത് ഇസ്ലാമിൻ്റെ നന്മകൾ എത്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടേത് സത്യമാണ്, അവരുടേത് തികച്ചും ഫാബ്രിക്കേറ്റഡായ, തികച്ചും അവർ കറ്റുകെട്ടി ഉണ്ടാക്കിയ നുണകളാണ്. അതുകൊണ്ട് ആ നുണകളെ ഈ നിർവീര്യമാക്കാൻ നമ്മുടെ പുഞ്ചിരിക്കും, നമ്മുടെ സാന്നിധ്യത്തിനും, നമ്മുടെ സംസാരത്തിനും പറ്റും. അത് നമുക്ക് തുടരണം. ഇസ്ലാമിനെ എന്തുകൊണ്ട് തുടർച്ചയായി പ്രതിയാക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഉള്ള അടുത്ത എപ്പിസോഡുമായി തീർച്ചയായും വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഭാഗം 3. നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സ്വലാഹി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവിൻ്റെ സമയം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എൻ്റെയോടൊപ്പം മുസ്തഫ അൻസാരി എപ്പിക്കാട്. മുസ്തഫ മാഷെ, നമ്മളിനി നേരെ ലൈവിൻ്റെ ആ ഒരു ഹാങ് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ വൈബ്സിലേക്ക് പ്രവേശിക്കുകയാണ്. വൈബ്സിൽ നമ്മളെപ്പോഴും തുടക്കം ഇൻസൈറ്റ് കൊണ്ടാണല്ലോ. അപ്പം ഇൻഷാല്ലാഹ് ഇന്നത്തെ ഇൻസൈറ്റിൽ ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ, ഇതിൻ്റെ മൂന്ന് വേർഷൻ മൂന്ന് ഭാഗം കഴിഞ്ഞു. അതിൻ്റെ നാലാം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. താജുദ്ദീൻ സലാഹിയാണ് സംസാരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബി അജ്മാഇൻ. അമ്മാ ബാദ്, നമ്മൾ പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെ ഇസ്ലാം എങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡുകൾ കേട്ട ആളുകൾക്കറിയാം. ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാമിക സമൂഹത്തിൽ ഒട്ടും ഇസ്ലാമിക സമൂഹം ഭാഗമല്ലാത്ത പലതിനെയും മേലേക്ക് വെച്ച് കെട്ടി അതിനെ പർവ്വതീകരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ചാണ് പലപ്പോഴും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്ന് ഐ എസ് ഐ എസ് എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു മതത്തിൻ്റെയും പേരിൽ ഓർക്കപ്പെടുന്നില്ല. 100% ഓർക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പേരിലാണ്. അതിനാകെ ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് അവർക്ക് ചില വേഷവിധാനങ്ങളുണ്ട് എന്നത് മാത്രമാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിക സമൂഹം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അതുണ്ടായ അത്തരമൊരു സംഭവവികാസം ആരംഭിച്ച ഇറാഖിൽ നിന്ന് അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ രൂപപ്പെടുന്ന ആ ഒരു പുതിയ മൂവ്മെൻ്റ്, ആ ഒരു മുന്നേ അവരുടെ ഒരു തെറ്റായ ഒരു യാത്ര, അത് തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ മക്കയിലെ ഹറമിലെ പിന്നെ മിമ്പറിൽ നിന്നും മദീനയിലെ മിമ്പറിൽ നിന്നുമൊക്കെ വളരെ വലിയ പ്രഖ്യാപനങ്ങൾ അറേബ്യൻ സമൂഹത്തോട് പ്രത്യേകം നടത്തിയിട്ടുണ്ടായിരുന്നു. അവർ കറുത്ത കൊടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി കുറച്ച് ദുർവ്യാഖ്യാന സാധ്യതകൾ ഖുറാസാനിൻ്റെ മണ്ണിൽ നിന്ന് വരുന്ന അവസാന കാലഘട്ടത്തിലെ സൈന്യങ്ങളുടെ വേഷമൊക്കെ സ്വീകരിച്ചു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കിലാബ് അഹ്ലിന്നാർ, നരകത്തിലെ നായ്ക്കൾ എന്ന് നബി വിശേഷിപ്പിച്ച ഖവാരിജുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ പ്രഭാഷണ പരിപാടി അല്ലെങ്കിൽ സംഗമം എന്ന് വിളിക്കാവുന്ന പരിശുദ്ധ അറഫയിലെ സംഗമത്തിൽ മഹാനായ ഇന്നും ജീവിച്ചിരിക്കുന്ന ആലു ഷെയ്ഖ് ഹഫിളഹുല്ല, അദ്ദേഹം ലോകത്ത് ഓരോ മുസ്ലിമും ഇതിനെതിരിൽ വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീർന്നില്ല. നോക്കൂ നിങ്ങൾ, ISIS എണ്ണമറ്റ പുസ്തകങ്ങൾ അറേബ്യൻ ലോകത്ത് വന്നിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാരുടെ ഫത്വകൾ വന്നിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന എല്ലാ സലഫി പണ്ഡിതന്മാരുടെയും ഫത്വകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഈ ശുദ്ധ അസംബന്ധത്തെ, കളവിനെ മുസ്ലിങ്ങളുടെ മേൽ വെച്ച് കെട്ടുക എന്നുള്ള ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ISIS ഹൂത്തികളെയും കൂടി പിടിച്ച് അവർ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേരെ, മക്കയ്ക്കു നേരെ മിസൈലാക്രമണം നടത്തിയിട്ടുണ്ട്. ആ മിസൈലാക്രമണം സൗദി അറേബ്യ അതിൻ്റെ ആകാശ നിരീക്ഷണം വഴി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പരിശുദ്ധ ഹറമിൻ്റെ 60 കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന് തകർക്കുകയാണ് ചെയ്തത്. പരിശുദ്ധ മദീനയിൽ പോലും അവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് ഇത്ര തന്നെ ദൂരമില്ലാത്ത ഇസ്രായേലിൽ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്നാണ് ഇവർ ഇങ്ങോട്ടെത്തുന്നത്. എവിടേക്ക് എത്തുന്നത്? ഇറാഖിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ സിറിയയിലേക്ക് എത്തുന്നത്. അമേരിക്കയുടെ 7 സൈനിക ചെക്ക് പോസ്റ്റുകളിലും അമേരിക്ക സൈലൻ്റായി കൊടുത്തു. ഇവർക്ക് എവിടെ നിന്ന് ആയുധങ്ങൾ കിട്ടും? പെട്ടെന്നൊരു ദിവസം പൊട്ടിപ്പുറപ്പെട്ടൊരു സംഘത്തിന് കിട്ടിയ ആയുധം എവിടെ നിന്നാണ്? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഈ ആയുധങ്ങൾ ആര് കൊടുത്തു? അവർക്ക് ആയുധങ്ങൾ നിർമ്മിക്കുന്നത് കൃത്യമായും 2-3 കേന്ദ്രങ്ങളിലാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് ഇസ്ലാമിൻ്റെ മേലെ വെച്ച് കെട്ടുകയാണ്. മാത്രമല്ല, അവർ മോചിപ്പിച്ച പത്രപ്രവർത്തകർ പലരും പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത്, ഞങ്ങളവർ ഖുറാൻ ഓതുന്നതോ നിസ്കരിക്കുന്നതോ ഒന്നും കണ്ടില്ല. മാത്രമല്ല, അവർ യുദ്ധത്തിലുടനീളം യുദ്ധത്തടവുകാരോട് സ്വീകരിച്ച രീതി എന്താണ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച രീതി എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തടവുകാരെ കൂട്ടിവരുന്ന സൈനികന്മാർക്ക് കൊടുത്ത നിർദ്ദേശം, യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവു പുള്ളികളുടെ കാര്യത്തിൽ നിർദ്ദേശിച്ച കാര്യം എന്താണ്? നിങ്ങൾ യുദ്ധത്തടവുകാരോട് മാന്യമായി പെരുമാറുക എന്നാണ്. ഇവരെ ക്രൂരമായി ദ്രോഹിച്ചവരും ആട്ടിയോടിച്ചവരുമായ മനുഷ്യരോട് മാന്യമായി പെരുമാറണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് മുസ്ലിം സൈനികർ ഇറങ്ങി കയ്യാമം വെക്കപ്പെട്ടവരുടെ കയ്യാമങ്ങൾ അഴിച്ച് അവരെ ഒട്ടകപ്പുറത്ത് കയറ്റി അതിഥികളെപ്പോലെ കൊണ്ടുവന്നു എന്നാണ്. ആ പെരുമാറ്റത്തിൻ്റെ മുന്നിൽ കീഴടങ്ങിയിട്ടാണ് ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നാൽ ഐസിസോ അവർ ചുട്ടുകൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്ത് ഭീകരമായ രീതിയാണ് പലപ്പോഴും സ്വീകരിച്ചത്. ഇനി ആ ഐസിസ് റിക്രൂട്ട്മെൻ്റ് കേരളത്തിൽ നടക്കുന്നു, പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയാണ്. പറയണ കേട്ടാൽ അതിൻ്റെ പേരിൽ ഒരു ഫിലിം ഇറങ്ങുന്നു, അതിൻ്റെ പേരിൽ ഫിലിം ഇറങ്ങുന്നു. 32,000 ആളുകൾ കേരളത്തിൽ നിന്ന് സിറിയയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് കഥ മെനഞ്ഞത്. പിന്നീടത് മൂന്നായി ചുരുങ്ങി. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ വളരെ സമർത്ഥമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ചില വ്യക്തികൾ തന്നെ ഭയങ്കര ജനാധിപത്യത്തിൻ്റെയും സെക്കുലറിസത്തിൻ്റെയും ഒക്കെ ആളുകളായി വരുമ്പോൾ തന്നെ ഇടക്ക് ഡബിൾ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ചില വ്യക്തികൾ, അവർ തന്നെ ആ കാര്യം പറയണം, നിങ്ങളൊന്ന് കേട്ടോളൂ.
2: അതിന്റെ പെർസെന്റേജ് എത്രയാ? എനിക്ക് നമ്മുടെ മോദി ഗവൺമെന്റ് വളരെ വിശ്വാസമാണ്. മോദി ഗവൺമെന്റ് പറയുന്നത് 155 ആൾക്കാർ അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ്. അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് ഇരിക്കട്ടെ, അത് മുഴുവൻ കേരളത്തിൽ നിന്നാണെന്ന് എടുത്താൽ പോലും കേരളത്തിൽ 94 ലക്ഷം മുസ്ലിങ്ങളും അല്ലെങ്കിൽ ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ച് മുസ്ലിങ്ങളും 3.5 കോടി ജനങ്ങളും ഉണ്ട്. അങ്ങനെ പോയവരുടെ ശതമാനം 0.0000042% ആൾക്കാരാണ് അങ്ങനെ പോയിരിക്കുന്നത്. ഇനിയും
1: രാഹുൽ ഈശ്വർ അദ്ദേഹം പറഞ്ഞു, അത് 1% പോലുമില്ല, 1% പോലുമില്ല കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ, 1% പോലുമില്ല, 0.5%, 0.25%, അല്ലേ? അപ്പം അത്തരം ഒരു സംഗതിയെ 32,000 ആക്കി പർവ്വതീകരിച്ച് ഭീകരാവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതേപോലത്തെ ഒന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യുദ്ധങ്ങളെ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി. പ്രവാചകൻ 63 വർഷം ജീവിച്ചു, അതിൽ 23 വർഷം പ്രബോധനം നിർവഹിച്ചു, അതിൽ 13 വർഷം പീഡനങ്ങളും ആക്രമണങ്ങളുമൊക്കെ ഏറ്റ് സഹിച്ച് രക്തം പുരണ്ട ജീവിതമായിരുന്നു, ഒന്നും മറച്ചു പ്രതികരിച്ചില്ല. പിന്നീട് മദീനയിൽ 2 വർഷം കരാർ പാലനത്തിൻ്റെ കാലമായിരുന്നു, ബാക്കി 8 വർഷത്തിനിടയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യുദ്ധങ്ങളിലേക്ക് പോകേണ്ടി വന്നത്. അതും എന്താണ്, ഒരു പ്രതിരോധം നിലനിൽക്കായിരുന്നു ആ യുദ്ധങ്ങളൊക്കെ ഉണ്ടായത്. ആ ബാക്കി 8 വർഷത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുത്തത് 28 സൈനിക നടപടികളിലാണ്, 28 യുദ്ധങ്ങളിലല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? പെട്രോളിങ്ങിന് വേണ്ടി പോകുന്ന, ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പോകുന്ന സൈന്യങ്ങളൊക്കെ, സൈന്യങ്ങളെന്തെയും പെട്രോളിങ്ങിന് പോകും, അതൊക്കെ യുദ്ധമായി എണ്ണിയിട്ടുണ്ട് ചില ആളുകൾ. ശത്രുവുമായി ഏറ്റുമുട്ടലുണ്ടായത് 9 എണ്ണത്തിലാണ്, ആളപായമുണ്ടായത് 8 എണ്ണത്തിലാണ്, അതിൽ തന്നെ ആകെ മരിച്ചവരുടെ എണ്ണം എത്ര, തുലോം തുച്ചാളുകളാണ്, 775 ആളുകളാണ് മരിച്ചത്. യുദ്ധഭൂമിയിൽ വെച്ച് ഒരു വ്യക്തിയെപ്പോലും പ്രവാചകൻ കൊന്നിട്ടില്ല, യുദ്ധഭൂമിയിൽ വെച്ച്. അപ്പോൾ അത്ര ചെറിയ ഒരു നമ്പറിനെയാണ് ലക്ഷങ്ങളിലേക്ക് പെരുപ്പിച്ച് കാണിക്കുന്നത്. മാത്രമല്ല യുദ്ധത്തിൽ കൊല്ലപ്പെട്ട വൃദ്ധരും സ്ത്രീകളും ആരാണ്? ഡോക്യുമെൻ്റഡാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കൊല ചെയ്യപ്പെട്ട വയോധികരാരാണ്, പ്രായമായ ആളുകളാരാണ്, കുട്ടികളാരാണ്. ദുറൈദ് ബിൻ സുമ്മ വൃദ്ധനാണ്, ത്വായിഫ് എന്നുള്ള വ്യക്തിയാണ് അദ്ദേഹം കൊല്ലപ്പെട്ട വ്യക്തിയാണ്. ഹുനൈൻ യുദ്ധത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾ കൊല ചെയ്യപ്പെട്ടത് കണ്ടപ്പോൾ ആരാണിത് ചെയ്തതെന്ന് ചോദിച്ച് അന്നത്തെ വീര ശൂരപരാക്രമിയായ സർവ്വസൈന്യാധിപൻ ഖാലിദ് ബിൻ വലീദിനെ തൽസ്ഥാനത്ത് നിന്ന് പ്രവാചകൻ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അമിത വികാരങ്ങളെ നിയന്ത്രിച്ചിട്ടുണ്ട്. മക്കത്തേക്കാണ് കിടക്കുമ്പോൾ ഇന്ന് ഇറച്ചിക്കളിയുടെ ദിവസമാണെന്ന് പറഞ്ഞു, അല്ലയോ യോമുൽ മൽഹമ, പ്രവാചകൻ തിരുത്തിയില്ല, യോമുൽ മർഹമയാണ്, കാരുണ്യത്തിൻ്റെ ദിവസമാണ്. പറഞ്ഞയാളെ കയ്യിൽ നിന്ന് പതാകം കൊണ്ട് വാങ്ങിയിട്ട് മോൻ്റെ കൈ കൊടുത്തു. ഇങ്ങനെ എല്ലാറ്റിനെയും പക്വമായി നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ, യുദ്ധത്തിൻ്റെ സാധ്യതകളെ പരമാവധി ഇല്ലാതെയാക്കാൻ ശ്രമിച്ച പ്രവാചകൻ, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കുറേ പർവ്വതീകരണങ്ങളിലൂടെയാണ്. മറ്റൊന്ന്, മുസ്ലിം പേരുള്ള വ്യക്തികൾ ചെയ്യുന്ന തെറ്റ്, അത് ഇസ്ലാമിൻ്റെ പേരിൽ. മുസ്ലിം പേരുള്ള വ്യക്തികൾ ചെയ്യുന്ന നന്മ, അതിന് ഇസ്ലാമിന് യാതൊരുവിധ അംഗീകാരം കൊടുക്കില്ല. ഇവിടെ യൂസുഫ് അലി സാഹിബ് അദ്ദേഹം അമുസ്ലിങ്ങളായ എന്താ പറയുക, കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ശിക്ഷൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ച പിഴവുകൾ കാരണം കൊല ചെയ്യപ്പെടുമെന്ന് ഉറപ്പുള്ള ആളുകൾ ബ്ലഡ് മണി കൊടുത്ത് കോടികൾ കൊടുത്ത് മോചിപ്പിക്കുമ്പോൾ

0: ഒരിക്കലും ഇസ്ലാമിന് അനുകൂലമായി ആരും പറയില്ല. അത് യൂസുഫ് അലി എന്നുള്ള വ്യക്തിയിൽ ചുരുക്കും. അതേ വ്യക്തിയുടെ സ്ഥാനത്ത് ഒരു വേറൊരു യൂസുഫ് അലി എന്തെങ്കിലും ഒരാൾ ആക്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഉത്തരവാദിത്വം ഇസ്ലാമിന് കൊടുക്കും. യൂസുഫ് അലി സാഹിബ് തന്നെ ഇത് എൻ്റെ ബാധ്യതയാണെന്നും ഇതെൻ്റെ സ്വതക്കയാണെന്നും ഒക്കെ അദ്ദേഹം തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കേൾക്കാൻ കഴിയും.
1: അള്ളാഹു അതിന് വഴി കാണിച്ചു തന്നു. എനിക്ക് യാതൊരു ശക്തി യൂസുഫ് അലി എന്ന വ്യക്തിക്ക് കഴിവില്ല. അള്ളാഹുവിൻ സുബ്ഹാനഹുവ തആല എനിക്ക് അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. എന്നെ അള്ളാഹുവിനോടാണ് നന്ദി, അൽഹംദുലില്ല.
2: ഞാൻ എൻ്റെ ടീമിനോട് പറയുകയും എഴുതി വെക്കുകയും ചെയ്യുന്നു. എൻ്റെ മരണശേഷവും അത് ഈ സ്ഥാപനത്ത് കിട്ടത്തക്ക രീതിയിൽ ഞാൻ എഴുതി വെക്കും. ഒരു കോടി ഉറപ്പിക എല്ലാ കൊല്ലവും ഈ സ്ഥാപനത്തിന്, ഈ തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന് ഞാൻ കൊടുക്കുന്നതാണ്.
0: അപ്പൊ അത്തരം കാര്യങ്ങളെ, ഇത്തരം വിഷയങ്ങളെ ഒരിക്കലും ഇസ്ലാമിന് ഫേവറായിട്ട് ഉപയോഗിക്കൂല. പ്രളയകാലത്ത് നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കൊച്ചു തുണിക്കടയിലെ മൊത്തം വസ്ത്രങ്ങൾ വാരിയെടുത്തു കൊടുത്തപ്പോൾ ആ നൗഷാദിൻ്റെ ഇസ്ലാം അവിടെ വന്നില്ല. അദ്ദേഹം പറഞ്ഞത് ഞാനൊരു മതവിശ്വാസി ആയതുകൊണ്ട് ഇത് ചെയ്തതാണെന്ന് തന്നെയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞത്, അല്ലേ? അവിടെ ആരും അത് എടുക്കൂല, ഇസ്ലാമിന് പോസിറ്റീവായിട്ട് ആരും ഉപയോഗിക്കൂല. എന്നാൽ ഇതേപോലെ തന്നെ നൗഷാദ് വേറെ എന്തെങ്കിലും ചെയ്താലോ അത് ഇസ്ലാമിനെതിരെയുള്ള ഒരു വിഷയമായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. പന്നിക്ക് വേണ്ടി വെച്ച പടക്ക ആന കഴിച്ച് ആന ചെരിഞ്ഞു. അപ്പം അത് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്താണ്, അത് മലപ്പുറത്തോട് ചേർത്ത് വെച്ച് അങ്ങനെ കൊന്നതാണെന്നുള്ള പ്രചാരണം വന്നു. ആനയെ രക്ഷപ്പെടുത്താൻ അവസാനത്തെ മിനിറ്റ് വരെയും പരിശ്രമിച്ച മനുഷ്യർ അവരെ പരിഗണിക്കുന്നേയില്ല. ഇങ്ങനെയുള്ള ദുഷിച്ച ക്യാമ്പയിനുകളിലൂടെ, ഇങ്ങനെയുള്ള വിവിധ രീതികളിലൂടെയാണ് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇവിടെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വയകൂനു റസൂലു അലൈക്കും ഷഹീദ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇസ്ലാമിനെ സാക്ഷിയാക്കാനും ഇസ്ലാമിനെ ജീവിച്ച് കാണിക്കാനും വേണ്ടി വന്ന ജനസമൂഹമാണ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ ഒരു സന്ദേശത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഇല്ലാതെയാകുന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: മാഷാ ഇൻസൈറ്റിൽ വലിയ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് കേട്ടത്. നമ്മളേറെ അറിയേണ്ട, മനസ്സിലാക്കേണ്ട, ഇസ്ലാമിന് വില്ലൻ വേഷം നൽകുന്നവരുടെ അജണ്ടകൾ എന്ന വിഷയത്തിൻ്റെ നാലാം ഭാഗമാണ് ബഹുമാനനായ താജുദ്ദീൻ സുലാഹി അവതരിപ്പിച്ചത്. ഇൻഷാല്ലാഹ് ഈ റേഡിയോ വൈബ്സിൽ നമ്മൾ ഒരു മനോഹരമായ ഒരു ഗാനം കേൾക്കേണ്ട ഒരു സമയം കൂടിയാണിത്. സ്വരത്തിലേക്ക്.

നാശമത അരികൊരിലരുമയിൽ മുഷവറത്താലെ കൂടിയിടലായി മദിനേശം തീരൂതാത്തിനകം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും ചോ

0: മാഷാല്ലാ, ലൈവിൻ്റെ ആ ഒരു ഹാങ് വിട്ട് നേരെ നമ്മൾ വൈബിലേക്ക് കയറി. വൈബിൽ നമ്മൾ ഒരു ഗഹനമായൊരു വിഷയമാണ് ഇൻസൈറ്റിലൂടെ കേട്ടത്. അതിനുശേഷം നമ്മളൊരു സ്വരം കേട്ട് കഴിഞ്ഞു. വളരെ മനോഹരമായ ഗാനമാണ് നമ്മൾ സ്വരത്തിലൂടെ കേട്ട് കഴിഞ്ഞത്. ഇപ്രകാരം നമുക്ക് ഈ ഒരു സമയത്ത് ശ്രോതാക്കളായിട്ടുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്, ഇതേപോലെ പാടാൻ കഴിയുന്ന നമ്മുടെ മക്കളുണ്ടാവാം, അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരോ അതുപോലെ തന്നെ വിദ്യാർത്ഥികളോ ഒക്കെ ഉണ്ടാവാം. അധ്യാപകരായിട്ടുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മിക്കവാറും അവരുടെ സ്വരം, അവരുടേതായിട്ടുള്ള ശബ്ദം പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കാനുള്ള അവസരം കൂടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബോധപൂർവം നമ്മളതിന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം റേഡിയോ ഒരുക്കുന്നതാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്കാണ്. ആരോഗ്യവിചാരം പ്രോഗ്രാമിലെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമുക്കറിയാം, വ്യത്യസ്തമായ വിഷയങ്ങളെ കാലോചിതമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ പ്രമുഖരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തി നമ്മൾ വിവിധങ്ങളായ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്രകാരം ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ലോക ആസ്മ ദിനം. ആസ്മ അഥവാ ശ്വാസംമുട്ടൽ സാധാരണയായി നാം കേട്ടുപരിചയമുള്ള രോഗമാണ്. എന്നാൽ കൃത്യസമയത്ത് തന്നെ ആസ്മ ചികിത്സിച്ചു തുടങ്ങുകയാണെങ്കിൽ ഫലപ്രദമായി ഭേദമാക്കുവാൻ കഴിയുന്ന ഒരു രോഗമാണ്. ആസ്മയെക്കുറിച്ചും അതിൻ്റെ ചികിത്സാരീതികളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പമുള്ളത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ പൾമണോളജി വിഭാഗം തലവൻ ഡോക്ടർ സുഹൈലാണ്. ഡോക്ടർ സുഹൈലിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാർ, എന്താണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസംമുട്ടൽ എന്നുള്ളത് എന്താണ്?
2: ആസ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ശ്വാസംമുട്ടും ആസ്മയല്ല, എല്ലാ വലിവും ആസ്മയല്ല. ആസ്മ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം അസുഖമാണ്. അത് ശ്വാസനാളത്തിൽ കാണപ്പെടുന്ന അസുഖമാണ്. ശ്വാസനാളത്തിലെ നീർക്കെട്ട് ആണ് അതിൻ്റെ പ്രധാനമായ ഒരു പത്തോളജി, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ശ്വാസനാളം നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കാണുന്നൊരു നീർക്കെട്ട് എന്ന രൂപത്തിൽ നമ്മൾ എടുക്കരുത്. നമ്മളിപ്പോൾ ഒരു വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്കൊരു ജലദോഷം ഉണ്ടായാലും മൂക്കിൽ ഒരടപ്പ് കാണില്ലേ, ഇതേമാതിരി അടപ്പ് നമ്മളെ താഴെയുള്ള ശ്വാസനാളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുമൂലം നമ്മളെന്താ സംഭവിക്കുക, നമുക്ക് ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് വേറെ ഒരു കോമ്പണൻറ്റും കൂടി അതിന് വേറൊരു ഫാക്ടറും കൂടി അതിനകത്ത് ഉള്ളതാണ്, വലിഞ്ഞു മുറുക. അവിടെ പേശികളുണ്ട്, ശ്വാസനാളത്തിൽ ചില പേശികളുണ്ട്. ഈ പേശികൾ അതിൻ്റെ കൂടെ വലിഞ്ഞു മുറുകുകയും ചെയ്യുന്നതോടുകൂടി ഈ ശ്വാസനാളത്തിൻ്റെ ആ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ആ വ്യാസം കുറയുകയും നമുക്ക് ശ്വാസം വലിക്കുമ്പോൾ

0: അത് എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ആസ്മയിൽ ശ്വാസം മുട്ടൽ. പലപ്പോഴും ചില സമയത്ത് ഈ ശ്വാസം മുട്ടൽ തന്നെ ആയിട്ട് വരാറില്ല, ഈ പിന്നെ നീർക്കെട്ട് എന്നുള്ള കമ്പണൻറ്റ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ശ്വാസം ശരിക്കും പോയിക്കൊണ്ടിരിക്കുക, ആ സമയത്ത് നമുക്ക് അതിൻ്റെ വേറൊരു പ്രശ്നമാണ് എയർവേ ഹൈപ്പർ റെസ്പോൺസീവ്നെസ് എന്ന് പറയും. അതായത് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് നമ്മൾ അമിതമായി പ്രതികരിക്കും. അതായത് ശ്വാസം നാളം അമിതമായി പ്രതികരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് ചുമ വരും. അപ്പോൾ ചില ആസ്മ കൂടുതൽ ചുമയായിട്ടാണ് കാണപ്പെടുക, ചില ആസ്മ കൂടുതൽ വലിവായിട്ടാണ്. അപ്പോൾ എല്ലാ വലിവും ആസ്മയല്ല. വലിവ് ശ്വാസം മുട്ടലിൻ്റെ കാരണം പല കാരണങ്ങളാണ്. ഹാർട്ടിൻ്റെ അസുഖം കൊണ്ട് ശ്വാസം മുട്ടലുണ്ടാവാം, രക്തത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞാൽ ശ്വാസം മുട്ടലുണ്ടാവാം, ഇനി ശ്വാസകോശത്തിന് തന്നെ പലതരം അസുഖങ്ങളുണ്ട്, ഇതുകൊണ്ടൊക്കെ ശ്വാസം മുട്ടലുണ്ടാവും. അപ്പോൾ ആസ്മ ബേസിക്കലി എന്ന് പറയുന്നത് ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും അതുമൂലം ഉണ്ടാകുന്ന സങ്കോചവുമാണ് ആസ്മ എന്ന് പറയുന്നത്.
1: നമ്മുടെ നാടുകളിൽ ആസ്മ എത്രത്തോളം കാണപ്പെടുന്നുണ്ട്?
0: ആസ്മയുടെ പ്രിവലൻസ്, ആസ്മ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്നത് പല സ്പെക്ട്രായിട്ടാണ്, പല സമൂഹങ്ങളിലും പല മാതിരിയാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റഡീസ് കാണിക്കുന്നത് 2% മുതൽ 20% വരെയുള്ള സമൂഹങ്ങളാണുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെടുത്താൽ, ഇന്ത്യയിൽ ശരിക്കുള്ളൊരു സ്റ്റഡി ഇല്ലെങ്കിലും നമ്മൾ റഫ്ലി പറയാ ഒരു 2.5 മുതൽ 5% ജനങ്ങൾക്ക് ആസ്മയുണ്ട്. മൊത്തം ലോകത്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശ കണക്ക് എന്ന് പറയുന്നത് 300 മില്യൺ ആസ്മ രോഗികളുണ്ട്. ഈ ആസ്മയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ്മ വളരെ ലഘുവായ അസുഖമാണെങ്കിലും ആസ്മയുടെ ശരിയായ രൂപത്തിൽ അത് അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പല കോംപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഒരു 2.5 ലക്ഷം ആളുകൾ ആസ്മ റിലേറ്റഡ് ഡെത്ത് നമ്മൾ കണക്കാക്കുന്നത്.
1: ഇത് ആസ്മ വരാനുള്ള പ്രധാന കാരണം എന്താണ്?
0: ആസ്മയുടെ ഒരു പ്രധാന കാരണം നമ്മൾ പലപ്പോഴും പറയുന്നത് നമ്മുടെ ജനിതക ഘടന തന്നെയാണ്. ഒരു ഘടകം. പിന്നെ നമ്മളെ എൻവയോൺമെൻറ്റ്, നമ്മളതിനെ അലർജൻസ് എന്ന് വിളിക്കും. അതായത് നമ്മൾക്ക് പറ്റാത്തൊരു സാധനം നമ്മൾ ശ്വാസകോശത്തിലേക്ക് വലിച്ചു കയറ്റി അതിന് അമിതമായി പ്രതികരിക്കും, അത് അലർജൻസ് എന്നാണ് അതിനെ വിളിക്കുക. പിന്നെ പല കാരണങ്ങളുണ്ട്. ഈ അലർജൻസ് പല സ്ഥലത്തുനിന്ന് നമുക്കുള്ള ഒക്കുപ്പേഷൻ, ഇപ്പോൾ നമുക്കൊരു ജോലി സ്ഥലത്തുള്ള ആസ്മ, ജോലി റിലേറ്റഡ് ആയിട്ട് ആസ്മ വരും. ഇപ്പോൾ പെയിൻറ്റേഴ്സ്, ഇപ്പോൾ പെറ്റ് ഷോപ്പ് നടത്തുന്ന ആളുകൾ, പിന്നെ കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ എക്സ്പോഷർ ആയിട്ട് സംബന്ധിച്ച് ഒക്കുപ്പേഷണൽ ആസ്മ എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ വേറൊരു വെറൈറ്റിയാണ് ഒബീസിറ്റി റിലേറ്റഡ് ആസ്മ, അതായത് അമിതവണ്ണം കാരണമായിട്ട് ആസ്മ വരുന്നതായിട്ട് കാണും. ഈ ഓരോ കാരണങ്ങളിലും ഓരോ തരത്തിലാണ് അതിൻ്റെ ഒരു പത്തോളജി ആയിട്ട്. ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ചികിത്സ തന്നെ അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും നമ്മളതിൻ്റെ ചികിത്സയിലേക്കൊക്കെ പോകാം.
1: ഇപ്പം നമ്മൾ പുകവലിക്കുന്ന ആളുകളിൽ ശ്വാസം മുട്ടൽ കാണാറുണ്ട്. ശരിക്കും ഈ പുകവലിക്കുന്നതിലുള്ള ശ്വാസം മുട്ടൽ ആസ്മയാണോ, അല്ലെങ്കിൽ പുകവലിയും ആസ്മയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വിവരിക്കാമോ?
0: വളരെ നല്ല ചോദ്യമാണ്. ആസ്മ ഉള്ള ഒരാൾ പുകവലിച്ചാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു ട്രിഗറായിട്ട് വരും, അതായത് ആസ്മ ഉണ്ടാക്കാനുള്ള ഒരു പ്രസിപിറ്റേറ്റിംഗ് ഫാക്ടർ. സാധാരണ പുകവലിച്ച ഒരു 40 വയസ്സിന് മേലെ ഉണ്ടാകുന്ന ശ്വാസം മുട്ടൽ ആസ്മ അല്ല, അതിന് നമ്മൾ വേറെ ഒരു പേരാണ് ഉപയോഗിക്കുക, COPD എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അത് ഇറിവേഴ്സിബിൾ ഡിസീസ് എന്ന് പറയുന്നത്, അതായത് തിരിച്ചു വരാൻ പറ്റാത്തത്, കേടുവന്ന്. ആസ്മ അങ്ങനെയല്ല. ആസ്മയിലെ നീർക്കെട്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് ഫുള്ളി റിവേഴ്സിബിൾ, അതായത് എല്ലാം മിക്കവാറും പരിപൂർണമായിട്ടും നമുക്ക് ഒരു പഴയ ലങ് ഫംഗ്ഷനിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആസ്മ നമുക്ക് COPD ആയി മാറും കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഈ നമ്മൾ ഈ ആസ്മയെ അഡ്രസ്സ് ചെയ്തിട്ടില്ലെങ്കിൽ പെർമനൻ്റ് ഡാമേജ് നമ്മളെ ശ്വാസനാളത്തിൽ വരും, അത് COPD ആയി
1: കൃത്യസമയത്തിൽ
0: ഉപയോഗിച്ചില്ല. അപ്പോൾ ആസ്മ COPD ആവാം. COPD എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്. COPDൻ്റെ ഒരു കാരണമാണ് ആസ്മ. പുകവലി ആണ് COPDൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാരണം. പിന്നെ പുകവലിച്ചു കഴിഞ്ഞാൽ ആസ്മ ഉള്ള ആളുകൾക്ക് ആസ്മ കൂടാനും ചാൻസ് ഉണ്ട്. ഇങ്ങനെ
1: ഈ ആസ്മ ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ജീവിത ക്രമീകരണങ്ങൾ എന്തെങ്കിലും വരുത്തേണ്ടതുണ്ടോ?
0: ഭക്ഷണവും ആസ്മയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായിട്ടൊരു ജനറലൈസേഷൻ ഒരു നമുക്കതിൽ സാധ്യമല്ല. ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആസ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ആ ഭക്ഷണത്തിന് അവർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് അയാൾക്ക് ആസ്മ കൂട്ടാനുള്ള ഒരു കാരണമായിട്ടത് വരാറുണ്ട്. പിന്നെ സാധാരണ നമ്മൾ വളരെ തെറ്റിദ്ധാരണ പല ആളുകളും ചിലപ്പോൾ ചികിത്സകർ തന്നെ പറയും ഒരു കുട്ടിക്ക് ആസ്മ ഉണ്ടായാൽ പാല് കഴിക്കരുത്, ഐസ്ക്രീം കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത്. ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഇത് പറയാൻ ഒരു

0: ഡോക്ടർക്ക് സത്യത്തിൻ്റെ അവകാശമല്ല. ഇത് കുറച്ചും കൂടി അതിനെക്കുറിച്ച് പറയാൻ ആ കുട്ടിയുടെ അമ്മയ്ക്കാണ് അവകാശം. ആ അമ്മയാണ് ആ കുട്ടിയെ ഒബ്സർവ് ചെയ്യുന്നത്. ആ കുട്ടിക്ക് ഒരു പൈനാപ്പിൾ കഴിച്ച് വലിവ് കൂടിയത് അമ്മ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പൈനാപ്പിളിന് ഈ കുട്ടിക്ക് അലർജി ഉണ്ട് എന്ന്. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ ഒഴിവാക്കാൻ പറയണം. അതായത് ഈ ജനറലൈസേഷൻ പലപ്പോഴും ഈ ഫ്രൂട്ട്സിലാണ് ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത്. ഇത് ആസ്മ നമുക്ക് ചികിത്സിക്കാനുള്ളൊരു ഘടകം കൂടി ഈ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അപ്പോൾ അതും കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ
1: അത്. അല്ലാതെ പൊതുവെ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പാൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് ചില ആളുകൾക്ക് വ്യക്തിപരമായിട്ട് അലർജി ഉണ്ടാക്കാം, അത്രേ ഉള്ളൂ.
0: ഇന്ന ഒരാൾക്ക് പർട്ടിക്കുലർ ആളുകൾക്ക് ഇപ്പം നമ്മൾ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ഇപ്പം അടുത്തന്നെ ഒരു പത്രത്തിലെ ന്യൂസ് വന്നു, ഒരു കുട്ടി ചെമ്മീൻ കഴിച്ച് മരിച്ചു എന്ന്. വളരെ സിവിയർ റിയാക്ഷൻ ആയിരിച്ചു. അത് അനാഫിലാക്സിസ് എന്ന് ആസ്മൻ്റെ ഒക്കെ ഒരു വലിയൊരു രൂപത്തിലുള്ള ഒരു അലർജിയാണ് അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് അലർജി വന്നിട്ടുണ്ട്. ആ കുട്ടിക്ക് അത് വന്നു വെച്ചിട്ട് ലോകത്തെല്ലാവരും ചെമ്മീൻ കഴിക്കേണ്ട എന്നില്ല. ഈ പെർട്ടിക്കുലർ അലർജി ഉണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ അലർജൻ ഒഴിവാക്കുക. പലപ്പോഴും നമ്മളത് കാണുന്നത് ആ രൂപത്തിൽ കാണുമ്പോഴും ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറയും. പലപ്പോഴും ആളുകൾ നമ്മളടുത്ത് വന്ന് പറയും ഈ കുട്ടിക്ക് ഇപ്പോൾ കൂടിയത് ഇന്നലെ ഈ ജ്യൂസ് കഴിച്ചിട്ടാണെന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ആ രൂപത്തിൽ കാണുന്നതുകൊണ്ടാണ്. മിക്കവാറും അത് അലർജി ആവണമെന്നില്ല. അതിനൊരു കാരണം കണ്ടെത്തണമല്ലോ. ഇന്നിപ്പോൾ ഒരു ആസ്മ ഉണ്ടായ അതിനൊരു കാരണം കണ്ടെത്തുന്ന ചിലപ്പോൾ ആ ജ്യൂസിലേക്ക് അങ്ങ് പോവുകയാണ്.
1: അതുപോലെ ചില ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവുകളൊക്കെ ചില ആളുകൾക്ക് കാരണമാകാനുണ്ടാവും.
0: തീർച്ചയായിട്ടും.
1: ആസ്മയുടെ സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർ ഒന്ന് വിവരിക്കാം?
0: ആസ്മയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമുക്ക് കാണുന്നത്. ഒന്ന് വീസിങ്, അതായത് കുറുകലായിട്ടും. രണ്ട് ചുമ. ഇത് വളരെ വേരിയും കുറഞ്ഞതായിട്ടും പലപ്പോഴും കാണാറുണ്ട്. ഇപ്പോൾ സാധാരണ ഒരു അഡൽട്ട് അതായത് ഒരു പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ സാധാരണ വലിവ്, ചുമ എന്നിങ്ങനെയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണാറുള്ളത്. പിന്നെ ചിലപ്പോൾ ചെസ്റ്റിലൊരു ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യും, കിതപ്പായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ അവർ ഓടുമ്പോൾ ചുമയായിട്ട് വരാം, ഓടുമ്പോൾ കിതപ്പായിട്ട് വരാം. പലപ്പോഴും കുട്ടികളിൽ കാണുന്നത് ചുമയായിട്ടാണ്. ചുമ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, അത് വളരെ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുന്നത്. രാത്രിയിൽ ഉണ്ടാകുന്ന ചുമ, രാത്രിയിൽ ചുമച്ചിട്ട് കുട്ടി എണീക്കുക, ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ളൊരു ആസ്മയുടെ ഒരു ഒരു പിന്നെ ലക്ഷണമായിട്ടാണ് നമ്മൾ കൂട്ടേണ്ടതുണ്ട്.
1: ഈ രാത്രിയിലുള്ള കുട്ടികളിൽ കാണുന്ന
0: ചുമ വലിവ്.
1: ഇന്ന് ആസ്മ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ് ഇന്ന് നിലവിലുള്ളത്? ഒന്ന്
0: ആസ്മ, നമ്മൾ ഇങ്ങനെ ലക്ഷണമുള്ള ആളുകളിൽ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്കൊരു 90% ആസ്മ കണ്ടുപിടിക്കാം. പിന്നെ നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് അസസ് ചെയ്യുക, നമ്മൾ ടെസ്റ്റുകൾ വഴുതുന്നത് സ്പൈറോമെട്രി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. സ്പൈറോമെട്രി എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അയാൾക്ക് എത്രത്തോളം ശക്തിയിൽ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്രത്തോളം എയറിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ പറ്റുന്നതെന്നുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അനലൈസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ആസ്മ ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കുട്ടിക്ക് ഒരു മെഡിക്കേഷൻ അപ്പോൾ തന്നെ കൊടുത്തിട്ട് അത് എത്രത്തോളം മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു COPD ആസ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ COPDയിൽ മെഡിക്കേഷൻ കൊടുത്താൽ അത് കുറയില്ല. ആസ്മയിലാകുമ്പോൾ ഒരു സ്പൈറോമെട്രി ചെയ്ത് അത് കുറവാണെന്ന് കണ്ട് നമ്മളൊരു ഇൻഹെയിലർ കൊടുത്തിട്ട് ആ കുട്ടിയുടെ രണ്ടാമത് അസസ് ചെയ്യും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 200 ml കൂടുതൽ അല്ലെങ്കിൽ ഒരു 12% കൂടുതലുണ്ടെങ്കിൽ അത് റിവേഴ്സിബിൾ എന്ന് പറയും. അപ്പോൾ അത് ആസ്മയുടെ ഒരു ലക്ഷണമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. പിന്നെയുള്ള ടെസ്റ്റുകളെന്ന് പറയുന്നത് ആസ്മയുടെ അലർജി ടെസ്റ്റുകൾ, അത് പർട്ടിക്കുലർ അലർജി ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ പ്രിക്ക് ചെയ്യും. അതായത് സ്കിന്നിൽ ഈ പർട്ടിക്കുലർ അലർജൻ നമ്മൾ കുത്തി വെച്ചിട്ട് അതിന് റിയാക്ഷൻ ഉണ്ടോ നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ IgE എന്ന് പറഞ്ഞിട്ട് ബ്ലഡിലുള്ള അലർജിയുടെ ഒരു ഇതാണ്, ഇമ്മ്യൂണോഗ്ലോബിനാണ് IgE എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം ഉണ്ട് അസസ് ചെയ്യും. ഇത് വളരെ പർട്ടിക്കുലർ സ്പെസിഫിക് IgE എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു അലർജി ഉണ്ട്, ഇപ്പോൾ ഒരു പൊടിക്കുള്ള അലർജി ഉണ്ട്, ആ പൊടിക്ക് എത്രത്തോളം IgE ശരീരത്തിലുണ്ടോ നോക്കിയിട്ട് ആ പൊടിക്ക് അലർജി ഉണ്ട് എന്ന് പറയാം. ജനറലായിട്ട് മൊത്തം IgE നോക്കാറുണ്ട്, സ്പെസിഫിക്കായിട്ട് ഇതിനുണ്ട് നോക്കാറുണ്ട്. പിന്നെ വേറെ ടെസ്റ്റ് എന്ന് പറയുന്നത് എക്സൈൽ നൈട്രിക് ഓക്സൈഡ് ടെസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ ഈ നീർക്കെട്ട് എന്ന് പറഞ്ഞല്ലോ, ഇതിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാർക്കറായിട്ട് നൈട്രിക് ഓക്സൈഡ് വെച്ചിട്ട് അത് ഇങ്ങനെ അസസ് ചെയ്യണം. ഇങ്ങനത്തെ ടെസ്റ്റുകളും അവൈലബിൾ. സാധാരണ പക്ഷേ ഒരു ഇൻ്റർവ്യൂ ഒരു പേഷ്യൻ്റിൻ്റെ ഇൻ്റർവ്യൂ അവരുടെ സിംറ്റംസ് കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം, പിന്നെ നമ്മൾ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഓസ്കൾട്ടേറ്റ് വീസിങ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ
1: ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാം. സാധാരണ

0: സാർ ഈ പറഞ്ഞ ടെസ്റ്റുകൾ വില കൂടിയ ടെസ്റ്റുകളാണോ അതോ നോർമൽ ഒരു
1: സ്പൈറോമെട്രി സാധാരണ ഇപ്പോൾ പല ക്യാമ്പുകളിലൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ഒരു 300 മുതൽ 600 വരെ പല ഹോസ്പിറ്റലുകളിലും ചാർജ് ചെയ്യുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റ് തന്നെ വേണമെങ്കിൽ പറയാവുന്നത്.
0: ആസ്മ ഒരിക്കൽ വന്നാൽ ജീവിതകാലം മുഴുവനും അത് ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല എന്നൊരു ധാരണ ചില ആളുകളിലെങ്കിലും കാണാറുണ്ട്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദീകരിക്കാമോ?
1: ആസ്മ സത്യത്തിൽ സ്വയം മാറുന്ന ഒരു അസുഖമാണ്. അതൊരു ടൈം ഫാക്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ആളുകളും എല്ലാവർക്കും മാറുമെന്ന് നമുക്ക് 100% പറയാൻ പറ്റില്ല. മിക്കവാറും ഇപ്പോൾ ഒരു കുട്ടിക്ക് ആസ്മ വന്നു കഴിഞ്ഞാൽ ഒരു 14-15 വയസ്സൊരു 60-70% കുട്ടികൾക്കും ആസ്മ ഫ്രീ ആയിട്ട് പോകാറുണ്ട്. ആസ്മയുടെ ചികിത്സ എന്ന് പറയുന്നത് ശരിക്കും നമ്മളത് ക്യൂറാക്കാനല്ല ചികിത്സിക്കണം, ക്യൂർ തന്നെ ക്യൂറാവും. ഈ ക്യൂറാവണവരെ ഒരാൾക്ക് ശരിയായ രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഈ ക്യൂറായി കഴിഞ്ഞാലും ആസ്മ കൺട്രോൾ ചെയ്യാത്തൊരു ആസ്മയാണ് ക്യൂറാവണമെങ്കിൽ അതിൽ എയർവേയിൽ ചേഞ്ചസ് വരും, കിതപ്പ് ഭാവിയിൽ കിതപ്പുണ്ടാകും, മാറിക്കഴിഞ്ഞാലും കിതപ്പുണ്ടാകും. ഈ രണ്ട് ഫാക്ടറുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ്മയുടെ ചികിത്സ എടുക്കണമെന്ന് നിർബന്ധമായിട്ടും പറയുന്നത്. എന്ന് മാത്രമല്ല, ആസ്മ കൊണ്ട് മരണവും സംഭവിക്കാം,
0: ഡേഞ്ചറാവാനും
1: സാധിക്കും.
0: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്?
1: ആസ്മയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ്? നമ്മൾ ഇപ്പോൾ ഒരു 1990 ശേഷം അല്ലെങ്കിൽ 1980 ശേഷം കാര്യമായിട്ട് മനസ്സിലാക്കിയ ഒരു ഫാക്ടർ എന്നാണ് ആസ്മ ഒരു വെറും ഒരു ശ്വാസനാളത്തിൻ്റെ സങ്കോചം അല്ലെങ്കിൽ ഒരു തടസ്സം മാത്രമല്ല, ആസ്മ ഒരു നീർക്കെട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്. ഈ നീർക്കെട്ടിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ലോങ് ടേം ആയിട്ട് അഡ്രസ്സ് ചെയ്യുക. അതിനുള്ള മെഡിക്കേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ കണ്ടുപിടുത്തമാണ് ഈ ഇൻഹെയിലർ തെറാപ്പി എന്ന് പറയുന്നത്. അത് ആസ്മ ശ്വാസനാളത്തിലുള്ള അസുഖമാണ്. അപ്പോൾ ശ്വാസനാളത്തിലേക്ക് തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുക. ഇത് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആസ്മയെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റും. 90% ആസ്മയും നമുക്ക് 100% കൺട്രോളിൽ കൊണ്ടുപോകാം. വളരെ ചെറിയ ഒരു 10% ആസ്മ നമ്മൾ കുറച്ചും കൂടി പറയാം ഒരു ഡിഫിക്കൽട്ട് ആസ്മ, അതിന് കുറച്ചും കൂടിയും വലിയ മരുന്നുകളും കുറച്ചും കൂടിയും വേറെ ചികിത്സാരീതികളും നമ്മൾ നോക്കേണ്ടി.
0: അതെ, എന്തൊക്കെ ചികിത്സകളാണ് ഇപ്പോൾ സാധാരണയായിട്ട് നിലവിലുള്ളത്?
1: അപ്പോൾ ആസ്മയുടെ ചികിത്സയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്രിവെൻ്റർ, രണ്ട് റിലീവർ. അതായത് പ്രിവെൻ്റർ എന്ന് പറഞ്ഞാൽ ആസ്മ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ഒരു ആസ്മയുടെ അറ്റാക്ക് വന്നാൽ അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന്. റിലീവർ എന്ന് പറയുന്നതാണ് ഈ സങ്കോചത്തിനെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ആസ്മ ശ്വാസനാളത്തിലുള്ള ഈ സ്മൂത്ത് മസിൽസ് എന്ന് പറയും, മസിൽ പേശികൾ, ആ പേശികൾ റിലാക്സ് ചെയ്തിട്ട് ശ്വാസനാളം വികസിപ്പിക്കാനുള്ള മരുന്നുകളാണ് റിലീവർ. അതൊരു ആസ്മ അറ്റാക്കിൻ്റെ. രണ്ടാമത്തത് ആസ്മയിലെ ഈ ഇൻഫ്ലമേറ്ററി കോമ്പണൻറ്റ് അല്ലാതെ ഈ നീർക്കെട്ട് എന്നുള്ള കോമ്പണൻറ്റിൻ്റെ അഡ്രസ് ഇൻഹെയിൽഡ് സ്റ്റിറോയിഡ് എന്ന് പറയും. ഇൻഹെയിൽഡ്, അപ്പോൾ അത് നമ്മൾ നേരിട്ട് ഇൻഹെയിലർ രൂപത്തിൽ, അത് ചിലപ്പോൾ ഗുളിക രൂപത്തിൽ പൊടി രൂപത്തിൽ വലിക്കുന്നതുണ്ട്, സ്പ്രേ രൂപത്തിലുള്ളതുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ സ്പ്രേനെ സ്പേസർ മാസ്കൊക്കെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ഇത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരിട്ട്. ഇപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ അസ്താലിൻ എന്ന് പറഞ്ഞിട്ടൊരു ആസ്മയുടെ ഒരു മരുന്നുണ്ട്. അത് ഗുളിക രൂപത്തിൽ കിട്ടും, ഇൻഹെയിലർ രൂപത്തിൽ കിട്ടും. അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ അത് 2 mg, ഇൻഹെയിലർ രൂപത്തിൽ അത് 100 μg. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡോസിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് പറഞ്ഞാൽ 2000 RT. അതായത് ഇൻഹെയിലറിൻ്റെ 2000 RT ഡോസാണ് നമ്മൾ
0: കഴിക്കുന്നത്.
1: അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ വയറിലേക്കാണ് കഴിക്കുന്നത്. വയറിനല്ല അസുഖമുള്ളത്, വയറിൽ നിന്ന് അസുഖം അത് അബ്സോർബ് ചെയ്തിട്ട് രക്തത്തിൽ വന്നിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു ചെറിയ അംശം മാത്രമേ ശ്വാസനാളത്തിലെത്തുള്ളൂ. അവിടെയാണ് നമുക്ക് മരുന്ന് വേണ്ടത്. ഈ ചെറിയ അംശം നമ്മൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇൻഹെയിലർ രൂപത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണെങ്കിൽ അതിലേക്ക് പോവുക. അപ്പോൾ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല.
0: ഇൻഹെയിലർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കുറഞ്ഞ ഡോസിലുള്ള മരുന്ന് ആണ് ശരീരത്തിൽ ചെല്ലുന്നത്. അത്
1: ശരീരത്തിൽ ചെല്ലണില്ല, ആ സ്ഥലം ശ്വാസനാളത്തിൽ മാത്രമേ ചെല്ലുള്ളൂ. അത് അങ്ങ് അബ്സോർബ് ചെയ്ത് പോകണില്ല, വളരെ ചെറിയ ഡോസേ അബ്സോർബ് ചെയ്യുള്ളൂ. ആ ചെറിയ ഡോസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നിഫിക്കൻ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഹെയിലർ ഇപ്പം 2000 ദിവസം എടുത്താലേ ഒരു ഗുളിക കഴിക്കണ
0: എഫക്റ്റ് ആവുന്നുള്ളൂ.
1: എഫക്റ്റ് അല്ല, ഡോസ് ആവുന്നുള്ളൂ. ആ ഡോസ് തന്നെ ശരീരത്തിനകത്തേക്ക് പൊത്തുന്നില്ല, അത് ആ സ്ഥലത്ത് മാത്രം.
0: അതായത്
1: നമ്മളൊരു ഓയിൻമെന്റ് പുരട്ടുന്ന ഒരു ഇഫക്റ്റാണ് ഇൻഹെയിലർ എന്ന് പറയുന്നത്.

0: ഉണ്ടാകുന്നത്. ഇനി ഇൻഹാലേഷൻ ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് പിന്നീട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്ക സാധാരണയായിട്ട് ആസ്മ രോഗികളിൽ ഉണ്ടാവാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഒന്നുകൂടി
1: അത്
0: വിശദീകരിക്കാൻ.
1: രണ്ട് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് വരാറുള്ളത്. ഒന്ന്, ആസ്മ കുറച്ചും കൂടി ഒരു ദീർഘകാലം നിലനിൽക്കുന്ന ഒരു അസുഖമാണ്. അത് ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ദീർഘകാലം നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നമ്മളൊരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ഉപയോഗിക്കുക.
0: അതെ.
1: അപ്പോൾ അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ COPD എന്ന് പറഞ്ഞ വേറൊരു അസുഖമുണ്ട്. ഈ അസുഖവും ആസ്മയും തമ്മിൽ ഒന്നാണെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കും. ഈ COPDക്കാർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറില്ല, ജീവിതകാലം അവർക്ക് മുഴുവൻ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മൾ ആസ്മ എന്ന് മാറുന്നു, ഇന്ന് മാറിയാൽ ഇന്ന് മരുന്ന്
0: നിർത്താം.
1: ആസ്മ എന്ന് മാറുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ശരിക്കും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കൊല്ലം കൊണ്ട് മാറണം, ചിലപ്പോൾ 5 കൊല്ലം കൊണ്ട് മാറും, 5 കൊല്ലം കൊണ്ട് മാറണത് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ട് മാറും, 2 കൊല്ലം കൊണ്ട്. അങ്ങനെ
0: പിന്നെ നമ്മൾ ഇൻഹാലേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടോ അതിൻ്റെ ഉപയോഗത്തിന്?
1: ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഹലേഷൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അത് അല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ഫലം കിട്ടാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഒരു ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിച്ച് ശ്വാസം കുറച്ച് നമ്മളൊരു 10 സെക്കൻഡ് അവിടെ പിടിച്ചു കഴിഞ്ഞാലേ അത് ഉദ്ദേശ രൂപത്തിലെത്തും. എത്ര നമ്മൾ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഹെയിലറിൻ്റെ 20% നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ, ബാക്കി തിരിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ അത് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാലേ അതിൻ്റെ ഫലം ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അത് കറക്റ്റ്, വളരെ നിരാശാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെയിലർ പലപ്പോഴും ഡോക്ടർമാർ എഴുതും, അവരത് പഠിപ്പിക്കാൻ അവർക്ക് സമയം
0: ഉണ്ടാവില്ല,
1: രീതി പറഞ്ഞു കൊടുക്കില്ല. ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫലവും കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ.
0: അതായത് ശരിക്കും അതിൻ്റെ ആ രീതിയിൽ തന്നെ ഉപയോഗിച്ചെങ്കിലേ അതിൻ്റെ പൂർണ്ണ ഫലം അത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. ആസ്മയുടെ ചികിത്സയിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കുന്നതാണ്, ഇതുകൊണ്ട് ആളുകൾ ആശങ്കപ്പെടാറുണ്ട്. ഇതിൻ്റെ ഒരു വശം ഒന്ന് സർവീസ്.
1: സ്റ്റീറോയിഡുകളോടുള്ള ഭയം, സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ശരീരം, നമ്മളെ ശരീരത്തിൽ കാണുന്ന ഒരു ഹോർമോണാണ്. പല രൂപത്തിലും കാണും, പല ടെസ്റ്റോസ്റ്റിറോയിഡ്, കോർട്ടിസോണ്. സ്റ്റീറോയിഡിൻ്റെ അളവ് നമ്മളെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ബോധം പോവും. സ്റ്റീറോയിഡുകൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഉപയോഗിച്ചാൽ നമുക്ക് അസുഖം വരും. ഇതുപോലെ തന്നെയാണ് സ്റ്റീറോയിഡുകൾ കഴിക്കുന്നത്. സ്റ്റീറോയിഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ സിസ്റ്റമിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സൈഡ് എഫക്റ്റ്. ഒരു 2-3 വർഷം നിങ്ങൾ തുടർച്ചയായിട്ട് സ്റ്റീറോയിഡ് ഉപയോഗിച്ചാൽ അത് നമുക്ക് കുഴപ്പം വരും. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റീറോയിഡുകൾ ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഇൻഹെയിലർ രൂപത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശ്വാസനാളത്തിൽ മാത്രമേ അത് എത്തുകയുള്ളൂ, ശരീരത്തിനകത്തേക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ അധികം അളവിൽ ഇൻഹെയിലർ ഉപയോഗിച്ചാൽ മാത്രമേ ഒരു തരി നമ്മളെ ശരീരത്തിലേക്ക് എത്തുകയുള്ളൂ. പിന്നെ നമ്മൾ സിസ്റ്റമിക്കായിട്ട്, അതായത് കഴിക്കുന്ന രൂപത്തിലും ഇഞ്ചക്ഷൻ രൂപത്തിലും സ്റ്റിറോയിഡുകൾ വളരെ ഷോർട്ടായിട്ട് നമ്മൾ ആസ്മ അറ്റാക്ക് വരുമ്പോൾ, വളരെ സിവിയർ അറ്റാക്ക് വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 5 ഡേയ്സോ അല്ലെങ്കിൽ 10 ഡേയ്സോ മാക്സിമം 2 വീക്കോ സ്റ്റിറോയിഡുകൾ കൊടുക്കും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല. സ്റ്റിറോയിഡുകൾ ഒരു വർഷമോ 2 വർഷമോ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരം സൈഡ് എഫക്റ്റുകളും തീർച്ചയായിട്ടും വരാം.
0: ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് കൂടാതെ വേറെന്തെങ്കിലും പുതിയ ചികിത്സാരീതികൾ ആസ്മയ്ക്ക് നിലവിലുണ്ടോ?
1: ആസ്മയുടെ പുതിയ ചികിത്സ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞു, നിലവിലുള്ള ചികിത്സ 90% ആസ്മ രോഗികളെയും ഫലപ്രദമായ രൂപത്തിൽ ചികിത്സിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ചികിത്സകളെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഈ 10%, അതായത് ഡിഫിക്കൽട്ട് ആസ്മ എന്നുള്ള രൂപത്തിലാണ്. അതിലേക്ക് നമ്മൾ വരുന്നത് ഇപ്പോൾ ഗുളിക രൂപത്തിലുള്ള മോണ്ടിലൂക്കാസ്റ്റ്, അതായത് മോണ്ടിലൂക്കാസ്റ്റ് എന്ന് പറഞ്ഞ ഗുളികളുണ്ട്. പിന്നെ ചില ഇഞ്ചക്ഷൻ ബയോളജിക് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇഞ്ചക്ഷൻസ്, ഒമാലി സുമാബ് എന്നൊക്കെ പറഞ്ഞു, IgE എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെതിരെയുള്ള ആൻറ്റിബോഡി കുത്തിവെക്കുക. ഇൻ്റർലോക്കിംഗ് 5 ആൻറ്റഗോണിസ്റ്റ് എന്നുണ്ട്. പിന്നെ വേറെ രസകരമായൊരു ചികിത്സ എന്നാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു ബ്രോങ്കോസ്കോപ്പ് വഴി ശ്വാസനാളത്തിൽ ഹീറ്റ് ചെയ്യുക, ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സങ്കോചിക്കുന്ന മസിലുണ്ടല്ലോ, പേശികളുണ്ട്, അവ നശിപ്പിക്കും. അതിനാണ് ബ്രോങ്കിയൽ തെർമോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ എല്ലാ ചികിത്സാ രീതികളും നമ്മൾ ഈ ഡിഫിക്കൽട്ട് ആസ്മ, അതായത് നമ്മൾ കൺട്രോൾ ചെയ്യാനുള്ള ഈ 10% മാത്രം ഉപയോഗിക്കേണ്ട ഒരു ചികിത്സാ രീതിയാണ്. ഇത് കോസ്റ്റ്ലിയാണ്.
0: എന്തായാലും ഇന്ന് വളരെയധികം ആസ്മയെക്കുറിച്ച് വിശദമായി തന്നെ ഡോക്ടർ സുഹൈൽ സാർ നമ്മോട് സംസാരിച്ചു. സുഹൈൽ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ആരോഗ്യ വിചാരം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
2: മഷാല്ല, ആരോഗ്യ വിചാരത്തിൽ പതിവ് പോലെ നമ്മൾ വളരെ സുപ്രധാനമായ ഒരു വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ കേട്ടു. ഇൻഷാല്ല ഇത് എല്ലാ ദിവസവും നമുക്ക് റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് കേൾക്കാനുള്ള അവസരമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണല്ലോ പ്രാർത്ഥന. ഇനി നാം പ്രവേശിക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലേക്കാണ്. പ്രാർത്ഥനാ പഠനത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സഫീർ അൽഹിക്കമിയാണ്. നമസ്കാര ശേഷം ഉള്ള പ്രാർത്ഥനകളെക്കുറിച്ചാണ് അതിൻ്റെ ഭാഗം 8 അവതരിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമസ്കാരത്തിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥന വാചകമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രാർത്ഥനാ വാചകത്തിൻ്റെ 3/4 നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പഠിച്ചു കഴിഞ്ഞു. ആ ഭാഗം ഞാൻ ഒരിക്കൽ പെട്ടെന്ന് പറഞ്ഞു പോകാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബ്ദു ഇല്ലാ ഇയാഹു ലഹുൽ നിഅമത്തു വലഹുൽ ഫദ്ൽ വലഹുൽ സനാഉൽ ഹസൻ. ഇനി അതിൻ്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത്. ആ ഭാഗം ഇപ്രകാരമാണ്: ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ എന്നതാണ് അവസാനത്തെ വാചകം. എന്താണ് അതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ, നമുക്കറിയാം ആരാധനക്കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല എന്ന സാക്ഷ്യവചനമാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ, അവിടെ മുഖ്ലിസീൻ എന്ന് ഉച്ചരിക്കുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് ഖ എന്ന അക്ഷരമാണ്, തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് ഖ എന്ന അക്ഷരം പുറപ്പെടുന്നത്. മുഖ് മുഖ് എന്നാണ്. മുഖ്ലിസീന അവിടെ സാദാണ്, സാദ് എന്നുള്ളത് വായ നിറച്ചുച്ചിരിക്കേണ്ട അക്ഷരമാണ്. സീൻ എന്ന അക്ഷരം നമുക്കറിയാം വായ നിറച്ചല്ല, പല്ലുകൾ കടിച്ചു പിടിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സീൻ. മുഖ്ലിസീന എന്ന് നമ്മൾ ഉച്ചരിച്ചാൽ അത് തെറ്റാകും. മുഖ്ലിസീന, മുഖ്ലിസീന എന്ന് വായ നിറച്ചുച്ചിരിക്കേണ്ട സ്വാദ് എന്ന അക്ഷരമാണ് മുഖ്ലിസീന. ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ, ഇതാണ് അതിൻ്റെ ഉച്ചാരണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, മതം കീഴ്വണക്കം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നിഷ്കളങ്കമായി അവന് മാത്രമായി ഞാൻ നിർവഹിക്കുകയാണ്. എൻ്റെ കീഴ്വണക്കം, എൻ്റെ അനുസരണ അത് വളരെ നിഷ്കളങ്കമായി ഇഖ്ലാസോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഞാൻ അർപ്പിക്കുന്നു. വലൗ കരിഹൽ കാഫിറൂൻ, നിഷേധികൾക്ക് അത് എത്ര വെറുപ്പായിരുന്നാലും ശരി, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രം പരിപൂർണമായി കീഴൊതുങ്ങുവാൻ, വണക്കം അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമാക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. അതിൽ സത്യനിഷേധികൾക്ക് എത്രത്തോളം വെറുപ്പുണ്ടായാലും അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നതാണ് ഈ മഹത്തായ പ്രാർത്ഥന വചനത്തിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഭാഗം ഒരിക്കൽ കൂടി ഞാൻ ഉച്ചരിക്കാം: ലാ ഇലാഹ ഇല്ലല്ലാ മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. അപ്പോൾ വലിയ ഒരു പ്രാർത്ഥനയാണ് കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായി നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. ഞാൻ തുടക്കം മുതൽ ഒന്ന് ഈ പ്രാർത്ഥനാ വചകം അല്ലെങ്കിൽ ഈ ദിക്ർ ഒരിക്കൽ കൂടി പറയാം. എൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് പറയാൻ ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് وله الحمد وهو على كل شيء قدير لا حول ولا قوة إلا بالله لا إله إلا الله ولا نعبد إلا إياه له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. അപ്പോൾ ഈ പ്രാർത്ഥന വാചകം നമ്മൾ പഠിക്കുക. നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതൊരു കേൾവി മാത്രമല്ല, നമുക്കൊരു പഠനം കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനാ പഠനം എന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ പേരിട്ടത്. തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയാത്ത പ്രാർത്ഥനകളാണെങ്കിൽ അതിൽ നമ്മൾ എഴുതിയെടുത്ത് പഠിക്കാൻ ഉള്ള

0: പഠിപ്പിക്കാൻ അവരുടേതായിട്ടുള്ളൊരു തലത്തിലേക്ക് ഇറങ്ങി വന്ന് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന നല്ലൊരു പ്രോഗ്രാമാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ ഇന്ന് നമുക്കുള്ളത് സുബൈർ സലഫിയാണ്. സ്വഹാബികളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് അദ്ദേഹം കുട്ടികളുമായി പങ്കുവെക്കുന്നത്. നേരെ പൂമരത്തണലിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ സ്ഥിരം ശ്രോതാക്കളായ വിദ്യാർത്ഥികളെ, നമ്മുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന സമയത്തും മറ്റുമൊക്കെ കഥകളും ചരിത്രങ്ങളും കേൾക്കുന്നത് ഭയങ്കര താല്പര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ചരിത്രങ്ങളും സംഭവ കഥകളുമൊക്കെ നമ്മുടെ ഈ പൂമരത്തണൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ സ്ഥിരമായി ഇത് പഠിക്കാനും ഇതിൻ്റെ സമയം മനസ്സിലാക്കി ഇത് കേൾക്കുവാനും നിങ്ങൾ സന്നദ്ധരാവണം എന്നുകൂടെ ആദ്യമായി തന്നെ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു സ്വഹാബിയുടെ ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, മക്കയിലെ പ്രസിദ്ധമായ ഒരു ഗോത്രത്തിൽ അദ്ദേഹം ജനിച്ചു. നല്ല സമ്പന്നനായ, വലിയ ഒരു തലമുറയുണ്ടാക്കാൻ മാത്രമുള്ള സമ്പത്തുള്ള ഒരു വീട്ടിൽ, കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പലപ്പോഴും മക്കക്കാരായ ആളുകൾ അദ്ദേഹത്തിനെ നോട്ടമിട്ടിരുന്നു. വീട്ടുകാർ, പല കുടുംബങ്ങളൊക്കെ പറയാറുണ്ട്, തൻ്റെ മക്കളെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ, അവനെ കണ്ട് പഠിക്ക്, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ഒരു ആരോഗ്യം, അവൻ്റെ ആ ഒരു കഴിവ്, ഊർജ്ജസ്വലത എന്നൊക്കെ പറഞ്ഞ് മക്കക്കാരായ മാതാക്കൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അന്ന് ഇസ്ലാമിലേക്കൊന്നും കടന്നു വന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ച ആ ഘട്ടത്തിൽ ദാറുൽ അർക്കം, ഇബ്നു അബിൽ അർക്കം എന്ന നമ്മുടെ കേന്ദ്രമുണ്ടല്ലോ, ദാറുൽ അർക്കം എന്ന ഇസ്ലാമിക ചർച്ചകൾ നടന്ന ആ കേന്ദ്രത്തിൽ ഇങ്ങനെ ഇസ്ലാമികമായ ചർച്ച നടക്കുകയാണ്. അവിടേക്ക് ഒരിക്കൽ വന്ന് ദീന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഇന്ന് നമ്മുടെ കഥയിലെ നായകൻ, മഹാനായ മിസ്അബ് ബിനു ഉമൈർ ബിനു ഹാഷിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനായി. ഇതാണ് ഇസ്ലാം എന്നും ഇതിൻ്റെ സന്ദേശം വളരെ സുഖകരമായി ആർക്കും പഠിക്കാനും പെട്ടെന്ന് മനസ്സിലാക്കുവാനും ഏറ്റവും നല്ല സുസ്ഥിരമായ ഒരു സന്ദേശമാണ് ഇതിനുള്ളത് എന്നും പഠിച്ചപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. അത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുണ്ടായിരുന്നല്ലോ വീട്ടിൽ, ഖന്നാസ് ബിൻ തമാലിക് എന്നായിരുന്നു അവരുടെ പേര്. അങ്ങനെ ഇവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല അംഗീകരിക്കണം, പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം, അവർ പറയുന്നത് സത്യമാണ്, വലിയ ആശയമാണ്, ലോകത്ത് നന്മയുണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു ആശയമാണ് അവർ പറയുന്നത്, അതുകൊണ്ട് ഉമ്മ നമുക്കത് അംഗീകരിച്ചുകൂടെ എന്ന നിലക്ക് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതാവിനത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഉമ്മാക്കുണ്ടായിരുന്നത്. ഈ ആശയം വെച്ചുകൊണ്ട്, ഈ ദീന് വെച്ചുകൊണ്ട്, ഈ പ്രവാചകനെന്ന നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രവേശനമില്ല എന്ന രൂപത്തിൽ നിരന്തരമായി ശല്യമായി വന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, പുറത്താകേണ്ടി വന്നു. അന്ന് ഉടുത്തിരുന്ന വസ്ത്രവും തൽക്കാലത്തേക്കുള്ള കുറച്ച് വിഭവങ്ങളും മാത്രമാണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു പയ്യൻ പുറത്തിറങ്ങേണ്ടി വരുന്നത്. എന്തിനു വേണ്ടിയാണ്? താൻ സ്വീകരിച്ച മതം സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പിന്നെ വീടിനേക്കാൾ ഉമ്മയേക്കാൾ വലുത് ലാ ഇലാഹ ഇല്ലല്ലയായി തിരിച്ചു വന്നു. അന്ന് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നത്, യഅക്കുലു യൗമൻ വയജൂഉ അയ്യാമൻ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കും, മറ്റു കുറേ ദിവസങ്ങൾ പിന്നീട് വിശന്നുകൊണ്ട് ജീവിക്കാറുണ്ടായിരുന്നു. വലിയ സമ്പന്ന കുടുംബത്തിൽ ഒരു പയ്യൻ പട്ടിണി കിടക്കണമെങ്കിൽ എന്താണതിൻ്റെ കാരണം? മതമനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് വന്നപ്പോൾ സ്വന്തം മാതാവ് സമ്മതിക്കാതിരിക്കുകയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മറ്റൊരു വീടോ മറ്റൊരു കേന്ദ്രമോ ഇല്ലാത്തൊരു ഘട്ടം കടന്നു വന്നു. അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ പല സ്ഥലങ്ങളിലേക്കായി ഹിജറ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട ഘട്ടങ്ങളുണ്ടായി. മക്കയിലെ നിരന്തരമായ ശല്യം

0: മർദ്ദനങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഇങ്ങനെ കയറി കയറി വരുന്ന സമയമുണ്ടായല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഒരു പ്രതിനിധിയായിട്ട് അങ്ങോട്ട് മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആദ്യമായി മദീനയിൽ ചെന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു സഹാബിയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ ചെല്ലുന്നു, എന്നിട്ട് ഇസ്ലാമിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഏകദേശം ആദ്യം ഒരു 12 മുസ്ലിങ്ങളാണ് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ ആകെ മദീനത്ത് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ഷണം അനുസരിച്ച് ഇങ്ങനെ നടക്കും. പിന്നീട് പല നേതാക്കന്മാർ ഇവരെ കടന്നു വന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഗോത്രത്തിൻ്റെ നേതാവാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു, ആ ഗോത്രത്തിലെ പല ആളുകളും ഇസ്ലാം സ്വീകരിച്ചു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നേതാവായിരുന്നു, അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് അനുയായികൾ വന്നു. അങ്ങനെ പല ഗോത്രങ്ങൾ തന്നെ ഇസ്ലാമിലേക്ക് കയറി വരാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹജ്ജിൻ്റെ സമയമാകുന്ന സമയത്ത് ഇവിടുന്ന് മദീനത്തുനിന്ന് ആളുകളെ ഹജ്ജിന് മുസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞയക്കും. അവരെ മദീനയിൽ വെച്ചും അതുപോലെ തന്നെ അക്കബയിലൊക്കെ വെച്ചുകൊണ്ട് രഹസ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഒന്നുകൂടെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തു വരികയും ചെയ്യുകയാണ് പിന്നീടുണ്ടായത്. അങ്ങനെ അക്കബ ഉടമ്പടിയാകട്ടെ മറ്റു സന്ദർഭങ്ങളിലൊക്കെ മദീനക്കാരുടെ ഒരു പങ്കുണ്ട്. അവിടെയൊക്കെ ആ മക്കയിൽ നിന്ന് വന്ന ആ സാധുവായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു വലിയ അധ്വാനമുണ്ട് എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബദർ യുദ്ധം അവിടെ സംഭവിച്ചത്. അതൊരു സാന്ദർഭികമായി ഉണ്ടായതാണ്. അങ്ങനെ ഒരു യുദ്ധം വേണമെന്ന് വിചാരിച്ച് രണ്ടു കൂട്ടരും കൂടി ഡേറ്റ് തീരുമാനിച്ച് രണ്ടു കൂട്ടരും കൂടി സ്ഥലം തീരുമാനിച്ച് പ്ലാൻ ചെയ്തുണ്ടായ ഒരു യുദ്ധമല്ല, എല്ലാവർക്കും അറിയാലോ. സാന്ദർഭികമായി ഉണ്ടായൊരു യുദ്ധമാണ് അന്ന്. മുസ്ലിമീങ്ങൾക്ക് വലിയ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി, മുസ്ലിങ്ങൾ അന്ന് ജയിച്ചു. പക്ഷേ അതിൻ്റെ ദേഷ്യത്തിലും മക്കയിൽ നിന്ന് പുറത്തു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മദീനയിൽ സുഖമായി ജീവിക്കാൻ പാടില്ല. ഇവരുടെ അഭിമാനമാണെങ്കിൽ കഴിഞ്ഞ യുദ്ധത്തിലെ പരാജയം കാരണം കൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്തു. ഭയങ്കര വിഷമവും ദേഷ്യവും പകയും അവരുടെ മനസ്സിൽ കയറി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും അവർ ഉഹുദി യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലേക്ക് അടുത്തു വരുന്നത്. ഉഹുദി യുദ്ധത്തിന് വേണ്ടി മുസ്ലിമീങ്ങളോടൊക്കെ രംഗത്തിറങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ പതാക ആരുടെ കയ്യിൽ കൊടുക്കണം എന്ന ഒരു ചിന്ത കടന്നു വന്നു. അന്ന് ഇതിനിപ്പോൾ ഏറ്റവും യോഗ്യനായ ആൾ ഇദ്ദേഹമാണ് എന്ന് തോന്നിയിട്ട് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൈകളിൽ പതാക ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, യുദ്ധത്തിൻ്റെ പതാക ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ നേതാവായി മുമ്പിൽ നിന്ന് പട നയിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യുദ്ധമാരംഭിച്ചു. 50 വരുന്ന അമ്പെയ്ത്തുകാരെ ആ ജബല് റുമാത്തിൻ്റെ മുകളിലുണ്ടായിരുന്നല്ലോ. അവർ പല കാരണങ്ങളാൽ താഴെ ഇറങ്ങി. യുദ്ധത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ ചില തിരിച്ചടിയും ഒരു പരാജയം ഉണ്ടാക്കുന്ന രൂപത്തിലൊക്കെയുള്ള പെരുമാറ്റങ്ങൾ ശത്രുക്കളിൽ നിന്ന് ഖാലിദ് ഇബ്നു വലീദ് എന്ന് അന്നത്തെ ശത്രുവായിരുന്നു അദ്ദേഹം, പിന്നീട് ഇസ്ലാം സ്വീകരിച്ച് റളിയല്ലാഹു അൻഹു എന്ന പദവിയിലേക്ക് എത്തിയല്ലോ. അങ്ങനെ ആ യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊള്ളുന്ന രംഗങ്ങൾ അവിടെ കടന്നുപോയി. അതോടൊപ്പം തന്നെ ആ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇബ്നു ഖുമൈഅ എന്ന് പറയുന്ന ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഒരു പോരാളിയായിരുന്ന മനുഷ്യൻ വന്നുകൊണ്ട് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനുമായിട്ട് നേരിട്ട് മുട്ടുകയും അദ്ദേഹത്തിൻ്റെ വലത് കൈ അങ്ങ് മുറിച്ചു മാറ്റുകയും ചെയ്തു. കയ്യിലുണ്ടായിരുന്ന പതാക ഇടത് ഭാഗത്തേക്ക് ഇടത് കൈയിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്നും ഖുർആനിലെ ഒരു ആയത്തും എടുത്തുകൊണ്ട് പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും. وَمَا مُحَمَّدٌ قَدْ خَلَتْ مِنْ قَبْلِهِ الرُّسُلُ തൻ്റെ വലത് കൈ അങ്ങ് ഛേദിച്ച് ഇടത് കൈയിലേക്ക് പതാക പിടിക്കുമ്പോഴും പറയുന്നത് മുഹമ്മദ് എന്ന് പറയുന്നത് മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെ പോലെ തന്നെ ഒരു പ്രവാചകൻ തന്നെയാണ് എന്ന് വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഖബ്ബാബ് ബിൻ അർറത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, വലത് കൈയിൽ നിന്ന് ഇടത് കൈയിലേക്ക് പതാക പിടിച്ചപ്പോൾ ഇടത് കൈയും വെട്ടിമാറ്റി. അങ്ങനെ ശരീരത്തിൽ പിടിക്കാൻ പറ്റാവുന്നതും വെക്കാൻ പറ്റാവുന്ന ഭാഗത്തൊക്കെ ചേർത്ത് പിടിച്ചുവെങ്കിലും ഇബ്നു ഖുമൈഅ നിന്ന് പോരാടി അദ്ദേഹത്തിന് മരണം ഉറപ്പുവരുത്തും വരെ നിന്ന് വെട്ടുകയാണുണ്ടായത്. അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ ഈ ഷഹീദ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തി ഉഹുദ് യുദ്ധത്തിൽ. നോക്കൂ നിങ്ങൾ, ഷഹീദ് എന്ന പദവിയിലേക്കെത്തി രക്തസാക്ഷിയായി ഇസ്ലാമിന് വേണ്ടി ശരീരവും രക്തവും അതുപോലെ തന്നെ സ്വന്തം ജീവനും കൊടുക്കുകയാണ്. നമ്മൾ ഇന്ന് ഇസ്ലാമിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിന് ജീവൻ അങ്ങ് കൊടുത്തു. മരിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും യുദ്ധത്തിന് പോയി. പതാക പിടിക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കലാണ്. എന്നിട്ടും അദ്ദേഹം അത് ഏറ്റെടുത്തു. അവസാനം അദ്ദേഹത്തിൻ്റെ ജനാസയാണ്, ഷഹീദായ ആളുടെ ജനാസയാണ് ആ കുന്നിൻ ചെരുവിൽ കാണുന്നത്. ഹബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു യുദ്ധത്തിനുണ്ടായിരുന്ന അവർ പറയാണ്, അദ്ദേഹത്തിന് ഒന്നും മറവ് ചെയ്യാൻ, അവർ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ വേണം അവരെ മറവ് ചെയ്യാൻ. പക്ഷേ മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വസ്ത്രം തികഞ്ഞിരുന്നില്ല എന്ന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ മറവ് ചെയ്യാൻ മാത്രമുള്ള വസ്ത്രം പോലും അദ്ദേഹം ഉടുത്തിരുന്നില്ല എന്നാണ് കാണുന്നത്. അങ്ങനെ നബാത്തുൽ ഇദ്ദഹർ എന്ന് പറയുന്ന ഒരു തരം പുല്ല് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽഭാഗത്ത് വെച്ച് കെട്ടിയിട്ടാണ് അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത്. മറവ് ചെയ്യുന്നതിന് മുമ്പ് പ്രവാചകർ അദ്ദേഹത്തിൻ്റെ മേലുണ്ടായിരുന്ന വസ്ത്രം ഇങ്ങനെ മാറ്റിയിട്ട് മുഖം കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകർ പറയുന്നുണ്ട്, എന്തോ അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. കാരണം സമ്പന്നനായിരുന്ന മക്കാർക്കിടയിൽ പ്രസിദ്ധനായിരുന്ന മിസ്ഹാബല്ലേ താങ്കൾ ഇന്ന് ഒന്ന് മറവ് ചെയ്യാൻ അല്ലെങ്കിൽ പൂർണ്ണമായി ഒന്ന് മൂടിപ്പുതക്കാവുന്ന ഒരു വസ്ത്രം പോലുമില്ലാത്ത മിസ്കീനാകുമ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട് എന്നും വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ അഹദുല്ലാഹു അലൈഹി. പുരുഷന്മാരുടെ ആൾക്കാരുടെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലാഹ് പറഞ്ഞതെല്ലാം ആ കരാറുകളെല്ലാം പൂർത്തീകരിക്കുന്ന, സത്യമായി അംഗീകരിക്കുന്ന ആളുകൾ. അങ്ങനത്തെ ഒരു പദവിയിലേക്ക് എത്തിപ്പെടാൻ അന്ന് മിസ്ഹാബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചു. അദ്ദേഹത്തെ അവിടെ മറവ് ചെയ്തു. ആ മറവ് ചെയ്ത ഉഹുദിൻ്റെ ശുഹദാക്കന്മാരുടെ ഖബറിസ്ഥാനിൽ അദ്ദേഹത്തെയും മറവ് ചെയ്യുന്നു. ശുഹദാക്കന്മാരെന്ന നിലക്കുള്ള പദവി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. ഉഹുദി യുദ്ധത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിന് വേണ്ടി രക്തം പൊലിഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന ചരിത്രം നമുക്കറിയാം. ഒരു വലിയ തിരിച്ചടി രണ്ടാം ഘട്ടത്തിൽ ബാധിച്ചുവെങ്കിലും മൂന്നാമത്തെ ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങൾ ഉഹുദി യുദ്ധത്തിൽ വിജയിക്കുന്ന രംഗമുണ്ടായിട്ടുണ്ടെങ്കിലും നാല് പ്രസിദ്ധരായ സഹാബിമാര് നഷ്ടപ്പെട്ടൊരു യുദ്ധമാണ്. മിസ്ഹാബ് ബിൻ ഉമൈർ റളിയല്ലാഹു പോലെ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഹൻലല റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആ യുദ്ധത്തിൽ മരണപ്പെട്ട പ്രമുഖരാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി പ്രയോഗത്തിലൂടെ വഹ്ഷിയുബിൻ ഹർബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അടിമയായി സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുകയാണെങ്കിൽ തനിക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടെ വളരെ ചതിപ്രയോഗത്തിലൂടെ, യുദ്ധമൊന്നുമല്ല, ഒളിഞ്ഞിരുന്ന അറ്റാക്ക് ചെയ്തിട്ടാണ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. ഹൻലല റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞ പുതുമണവാളനായിരുന്നു. ഒന്നാമത്തെ ദിവസമായിരുന്നു, ഭാര്യയുമായി ഒരു 24 മണിക്കൂർ പങ്കുവെക്കാൻ പോലും അവസരമുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും യുദ്ധത്തിന് കടന്നു വന്നു. അദ്ദേഹവും ആ യുദ്ധത്തിൽ മരണപ്പെട്ടതായി കാണുന്നു. അബ്ദുല്ലാഹിബിൻ ജഹ്ഷ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുകയും യുദ്ധരംഗത്തും അല്ലാതെയും പ്രവാചകൻ ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹം അവിടെ മരണപ്പെട്ടു. ബാക്കി വരുന്ന 60-ലേറെ വരുന്ന മയ്യത്തുകൾ മറ്റൊരു കുഴിയിൽ, വലിയ കടങ്ങ് പോലത്തെ കുഴി കുഴിച്ചിട്ട് അതിലാണ് ബാക്കിയുള്ള ആളുകളെയൊക്കെ മറവ് ചെയ്തത്. ഈ 4 പേരുടെ കബറുകൾ ഇപ്പുറത്ത് വേറെ തന്നെ മാറ്റി മറവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ശുഹദാക്കന്മാരോട് നമുക്കാർക്കും പോയി പ്രാർത്ഥിക്കാനോ അവരുടെ കബറിങ്കൽ ചെന്നുകൊണ്ട് പ്രത്യേകമായി അവരോട് പ്രാർത്ഥിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പൊരിക്കൽ ഉഹുദ് ഭൂമിയിൽ കയറി ചെന്നിട്ട് പറയുന്നുണ്ട്, ശുഹദാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും യാ ഉഹുദ ശുഹദാ ഇന്ന ഇൻഷാ അള്ളാഹു ബിക്കും ലാഹിഖൂൻ. ശുഹദാക്കന്മാരെ, നിങ്ങളൊക്കെ നേരത്തെ പോയി, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനങ്ങൾക്ക് ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് പിന്നിലായിക്കൊണ്ട് ഞങ്ങളും ഇതാ കടന്നു വരികയാണ് എന്നാണ്. ഒരിക്കലും ഒരു മരണപ്പെട്ട എത്ര വലിയ മഹാനാണെങ്കിൽ പോലും അവരോട് പ്രാർത്ഥിക്കാൻ ഈ സംഭവത്തിലൊന്നും യാതൊരു തെളിവും നമുക്ക് കാണാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചരിത്രം അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. ഒന്ന്, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിൽ കിട്ടിയ പ്രതിഫലം, കിട്ടിയ സ്ഥാനം നോക്കൂ നിങ്ങൾ. സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നുവെങ്കിലും ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ ക്ഷണിക്കാൻ അവസരം കിട്ടി. ഇസ്ലാം പറഞ്ഞു കൊടുക്കാനും അതിലൂടെ ആളുകൾ ഇസ്ലാമിലേക്ക് മാറ്റിയെടുക്കാനും കഴിഞ്ഞു. എത്ര പ്രതിഫലമാണ്! നീ കാരണം കൊണ്ട് ഒരാളെങ്കിലും സന്മാർഗത്തിലെത്തിയാൽ ചുവന്ന ഒരു ഒട്ടകം കിട്ടുന്നതിനേക്കാൾ വലിയ പ്രതിഫലമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിഫലം എത്രയായിരിക്കും? മറ്റൊന്ന്, ഒരുപാട് സമ്പത്തും സൗകര്യങ്ങളും നല്ല അത്തറും ഒക്കെ കിട്ടിയിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് അദ്ദേഹം ഊരിപ്പോന്നത് അതിനേക്കാൾ വലുതായിരുന്നു നമ്മൾ വിശ്വസിക്കുന്ന മതം, നമ്മുടെ ആശയം, നമ്മുടെ ഇസ്ലാം, നമ്മുടെ നമസ്കാരം, നമ്മുടെ പ്രാർത്ഥനകൾ. അതിന് തടസ്സം വീടാണെങ്കിൽ, സമ്പത്താണെങ്കിൽ അതെല്ലാം ഒഴിവാക്കാൻ അവർ സന്നദ്ധരായി എന്ന് നമ്മൾ പഠിക്കണം. മാത്രമല്ല, അദ്ദേഹം മദീനയിൽ ചെല്ലുന്ന സമയത്ത് ശത്രുക്കൾ പല ആളുകളും ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ വീടുകളിലും ഗോത്രങ്ങളിലും ചൊല്ലുമ്പോൾ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പക്വമായി നല്ലപോലെ സംസാരിക്കും. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടവരുണ്ട്. എന്നിട്ട് പോലും അവർ പോലും ഇസ്ലാം സ്വീകരിക്കാൻ മാത്രം നമ്മൾ ഒരു ദഅവത്ത് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പരിഗണിച്ചൊരു വ്യക്തിയായിരുന്നു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന്, ആരോഗ്യവും സമ്പത്തും കഴിവൊക്കെ ഉണ്ടായിട്ടത് എന്തിനു ഉപയോഗിച്ചു എന്നുള്ളത് നോക്കി അദ്ദേഹം യുദ്ധരംഗത്ത് പ്രവാചകനെ സഹായിക്കാൻ, ഇസ്ലാമിനെ സഹായിക്കാൻ, സ്വന്തം ശരീരത്തിലെ ഓരോ അവയവങ്ങൾ കൊഴിഞ്ഞു പോകുമ്പോഴും ഒരിക്കലും അദ്ദേഹം പിന്തിരിഞ്ഞോടിയിട്ടില്ല. കാരണം ഏഴ് മഹാപാപങ്ങളിൽ ഒന്നാണ് യുദ്ധരംഗത്ത് നിന്ന് ഭയന്ന് പേടിച്ചോടുക എന്നത്. അതൊരു ഭീരുവിൻ്റെ ലക്ഷണമാണ്. ഇവർക്കതില്ല, ഇവർ യോദ്ധാക്കളാണ്, ധീര ജവാന്മാരാണ്. അങ്ങനെ നിന്ന് പോരാടുകയാണ്. മരിക്കുന്ന സമയത്ത് ഒരുപാട് അല്ലേ, നമുക്കറിയാം മരണസമയത്ത് സ്വന്തം പേരിനോ കീർത്തിക്കോ പിന്നെ അതല്ലെങ്കിൽ തൻ്റെ ഒരു പുരസ്കാരത്തിനോ വേണ്ടിയൊന്നുമല്ല അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ പ്രവാചകർ പോലും പറയുകയുണ്ടായി, നല്ല അള്ളാഹുവിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം നേടിയെടുത്ത ആളാണ് എന്ന രൂപത്തിൽ കാണാറുണ്ട്. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, ഇത്തരത്തിലുള്ള ധാരാളം ചരിത്രങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു മുസ്അബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രമാണെങ്കിൽ ഒട്ടനേകം ആളുകൾ, നൂറുകണക്കിന് സ്വഹാബിമാരുടെ ത്യാഗങ്ങൾ നിറഞ്ഞ, കണ്ണീർ പൊഴിക്കുന്ന, ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത നിരവധി ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഇനിയും ഇത്തരത്തിൽ കേൾക്കുവാനും പഠിക്കുവാനും നമ്മൾ മുന്നോട്ട് വരണം. അള്ളാഹുവിൻ്റെ ദീന് ലോകത്ത് എത്തിച്ചു കൊടുക്കാൻ നമുക്കും സാധ്യമാകണം. നമ്മുടെ ആരോഗ്യവും പഠനരംഗത്തുണ്ടാവും നമ്മുടെ ശേഷിയുമൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തണം. മടിയിൽ നിന്ന് മാറി, ആലസ്യതയിൽ നിന്ന് ഒഴിവായി, അനാവശ്യ ചിന്തകളിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് മുൻപുകാലത്ത് സ്വഹാബിമാരുടെ മനസ്സുപോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തും ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമുക്കും ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഇഷ്ടപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, പുമരത്തണലിൽ നല്ലൊരു സഹാബി ചരിത്രമാണ് സുബീർ സലഫി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. വളരെ കുട്ടികൾക്ക് ആകർഷണീയമായ ശൈലിയിലും രൂപത്തിലുമാണ് അദ്ദേഹത്തിൻ്റെ അവതരണം എന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് കേട്ടിരിക്കാൻ വളരെ ആവേശകരമായ ഒരു ചരിത്രമാണ് നാം കേട്ടത്.
2: ദൈവീക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകൾ, ഇന്നിൻ്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: ഇൻഷാല്ലാ, ഇനി നമ്മൾ പ്രതീക്ഷകളുടെ സഞ്ചി എന്ന ഒരു ലേഖനത്തിൻ്റെ മൻസൂർ മണ്ണാർക്കാട് നൽകുന്ന ശബ്ദാവിഷ്കാരമായ നുറുങ്ങുകളിലേക്കാണ്. നുറുങ്ങുകൾ കേട്ടുവരാം.
3: പ്രതീക്ഷകളുടെ സഞ്ചി. സന്ധ്യാസമയത്ത് കടക്കാരൻ പോകാൻ തുടങ്ങുമ്പോൾ ഒരു നായ സഞ്ചിയും കടിച്ചു പിടിച്ച് കടയിലേക്ക് വന്നു. സാധനങ്ങളുടെ ലിസ്റ്റും പണവും സഞ്ചിയിലുണ്ട്. കടക്കാരൻ പണമെടുത്ത് സാധനങ്ങൾ സഞ്ചിയിൽ ഇട്ടുകൊടുത്തു. നായ സഞ്ചി കടിച്ചു പിടിച്ച് നടന്നുപോയി. അത്ഭുതം തോന്നിയ കടക്കാരൻ നായയുടെ പിന്നാലെ പോയി. നായ ഒരു ബസ്സിൽ കയറി കഴുത്തിലെ ബെൽറ്റിൽ വച്ചിരുന്ന വിലാസമനുസരിച്ച് കണ്ടക്ടർ ടിക്കറ്റും ബാക്കി തുകയും നൽകി. നായ അതിൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി നടന്നു വീട്ടിലെത്തി. വാതിലിൽ രണ്ടു മൂന്നു തവണ മുൻകാലുകൊണ്ട് തട്ടി. വാതിൽ തുറന്നുവന്ന യജമാനൻ കയ്യിലെ വടികൊണ്ട് അതിനെ പൊതിരെ തല്ലി. എന്തിനാണ് ആ പാവത്തിനെ തല്ലിയതെന്ന് കടക്കാരൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, കടുത, എന്റെ ഉറക്കം കെടുത്തി വാതിലിന്റെ താക്കോൽ കൂടെ കൊണ്ടുപോകാമായിരുന്നില്ലേ? ആളുകളുടെ പ്രതീക്ഷ അപ്രതീക്ഷിതമാണ്, അതിരറ്റതാണ്. മറ്റൊരാളിൽ നിന്ന് എന്തു പ്രതീക്ഷിക്കുന്നു എന്നതിന് അനുസരിച്ചാണ് അയാളോടുള്ള നമ്മുടെ പെരുമാറ്റവും. മറ്റുള്ളവരെക്കുറിച്ച് പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവർ പെരുമാറണം എന്ന് വാശി പിടിക്കുന്നതാണ് അപകടം. നമുക്ക് മറ്റൊരാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ അയാളുടെ സ്വന്തം പ്രതീക്ഷകൾക്ക് വിഘാതമാകരുത്. നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്കുള്ള പ്രതീക്ഷകളെക്കാൾ നമുക്കു തന്നെയുള്ള പ്രതീക്ഷകളാണ് പ്രധാനം. നന്ദി ഒരു അവകാശമല്ല, ഒരു ഉപചാരം മാത്രം. ചെയ്യുന്ന നന്മകളെ കിട്ടുന്ന നന്ദിയുടെ ത്രാസിൽ തൂക്കി നോക്കിയാൽ ഒന്നും ചെയ്യാനാകില്ല.
4: മാഷാല്ലാ. പ്രിയ ശ്രോതാക്കളെ, നുറുങ്ങുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. റേഡിയോ വൈബ്സിൻ്റെ ഈയൊരു ചലനത്തിൽ നമ്മൾ ഓരോരോ തലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗഹനമായ ചില ചർച്ചകൾ, ഇസ്ലാമിക വിമർശനങ്ങൾ, നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, അതിനുശേഷം നമ്മൾ നല്ലൊരു സ്വരം, ഒരു ഗാനം കേട്ട് കഴിഞ്ഞു. പിന്നെ അടുത്തത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൂടെ കയറി വന്നു. പിന്നീട് നമ്മൾ ഓരോരോ വിഷയങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനകൾ നമ്മൾ പഠിച്ചു. ഇങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് ഒരു അസലിയായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടുന്ന മതപരമായ വിഷയങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന പ്രോഗ്രാമിൽ അള്ളാഹുവിൻ്റെ ഓരോ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഷമീർ മദീനിയാണ് ഇൻഷാല്ലാ നമുക്കതിന് ക്ലാസ് എടുക്കുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കുവാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഇന്ന് നമ്മൾ പഠിക്കാനെടുക്കുന്നത് അൽ മുഅ്മിൻ എന്ന നാമമാണ്. സത്യവിശ്വാസിക്ക് ഏറെ പ്രതീക്ഷയും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരാശയമാണ് ആ നാമത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല. അള്ളാഹുവിനോടുള്ള ബഹുമാനവും ആദരവും വർദ്ധിക്കുന്നതോടൊപ്പം അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ യഥാർത്ഥ ദാസന്മാരാകുവാനുള്ള കരുത്തും അത് നൽകും. പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിലാണ് ഈ ഒരു നാമം വന്നിട്ടുള്ളത്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുത്തക്കബ്ബിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അൽ മലിക്, അൽ ഖുദ്ദൂസ്, രാജാതിരാജനായ പരമപരിശുദ്ധനായ അള്ളാഹു. അസ്സലാം, ശാന്തിയും സമാധാനവും നൽകുന്ന ന്യൂനതകളില്ലാത്ത അള്ളാഹു. അൽ മുഅ്മിൻ, അവൻ നിർഭയത്വം നൽകുന്നവനാണ്, അംന് നൽകുന്നവനാണ്. മുഅ്മിൻ എന്ന് പറയുമ്പോൾ അംന് നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ. മറ്റൊരർത്ഥം അൽ മുസദ്ദിഖ്, സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാ സത്യത്തെയും സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവനാണ് എന്ന അർത്ഥവും അതിൻ്റെ ഭാഗമായി വരും. അള്ളാഹു അമ്ന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ് എന്ന അർത്ഥവുമുണ്ട്. ഇതിൻ്റെ തേട്ടമായി താല്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂറത്തു ഖുറൈശ്, ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്വഅമഹും മിൻ ജൂഇം വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികളുടെ പ്രത്യേകമായ ഒരു സാഹചര്യവും അവർക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹവും എടുത്തുണർത്തിക്കൊണ്ട് പറഞ്ഞ സൂറത്തു ഖുറൈശ്, അതിൻ്റെ അവസാനത്തിൽ അവർക്ക് നിർഭയത്വം നൽകിയതിനെ, ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ അവസ്ഥയ്ക്ക് ശേഷം അവർക്ക് ഭക്ഷണം നൽകിയതിനെ അനുസ്മരിച്ചു കൊണ്ട് പറയുന്ന വാചകം, വചനം നമുക്ക് വായിക്കുവാൻ കഴിയുന്നതാണ്. ആമനഹും മിൻ ഖൗഫ്, ഭീതിയിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകി. അപ്പോൾ നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു. ഹദീസിലൂടെയും ഒരു ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അനൽ മുഅ്മിൻ, ഞാൻ അംന് നൽകുന്നവനാണ്, നിർഭയത്വം നൽകുന്നവനാണ്. അന്നഹു അമ്മനന്നാസ അൻലാ യളിം, മനുഷ്യരോട് യാതൊരു അനീതിയും തരിമ്പും അക്രമവും കാണിക്കുകയില്ല അള്ളാഹു എന്നത് തീർച്ചയായും ഏതൊരു മനുഷ്യനും അത് വലിയ ഒരു നിർഭയത്വം നൽകുന്നുണ്ട്. എത്ര വലിയ പോക്കിരിയോടും തെമ്മാടിയോടും അള്ളാഹു സുബ്ഹാനഹു വ തആല അനീതി കാണിക്കുകയില്ല, അക്രമം കാണിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വ ഔലിയാ അഹു മിനൽ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് നിർഭയത്വം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഭയപ്പാടില്ലാതെ നിർഭയത്വത്തിൻ്റെ ഒരു ജീവിതം നയിക്കാൻ അള്ളാഹുവിലുള്ള യഥാർത്ഥ വിശ്വാസം അത് ഏറെ സഹായകമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നമുക്കത് വായിക്കാൻ കഴിയും. ആറാം അധ്യായം സൂറത്തുൽ അൻആമിൽ ആ ഭാഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ നാട്ടിലെ ആളുകൾ എല്ലാത്തരം സൃഷ്ടികളെയും പൂജിച്ച് ആരാധിച്ചിരുന്ന ആളുകൾ, സൂര്യനെയും ചന്ദ്രനെയും എന്ന് വേണ്ട, അവരുടെ കൈകൾ കൊണ്ട് അവർ നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളെയും പൂജിച്ച് അവയുടെ മുമ്പിൽ സങ്കടങ്ങൾ പറഞ്ഞ് ആരാധനകളും വഴിപാടുകളും സമർപ്പിച്ചിരുന്ന ആ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുമായി നടത്തുന്ന സംവാദം, ആ ഒരു വർത്തമാനത്തിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ നിർഭയത്വമുള്ളത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. ഇന്നും നമുക്കറിയാം പല തരത്തിലുള്ള വിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങളുടെ ഭാണ്ഡങ്ങളേറി നടക്കുന്ന ആളുകൾ, അവർ അക്ഷരാർത്ഥത്തിൽ നിർഭയരാണ്, ആശ്രയമില്ലാത്തവരാണ്. ആരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുക എന്നതിനെ സംബന്ധിച്ച് മനസ്സ് വേവലാതിപ്പെടുന്ന ആളുകളാണവർ. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുള്ള പടച്ചറബിനെ കൊണ്ട് മാത്രമേ നന്മ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നിശ്ചയിച്ചാൽ മാത്രമേ ഒരു പ്രയാസവും ബുദ്ധിമുട്ടാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ എന്നറിയുമ്പോൾ അള്ളാഹു ആണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവൻ എന്ന് മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ വിശ്വാസിക്കത് വലിയ നിർഭയത്വമായിരിക്കും. തൗഹീദും തവക്കുലും വിശ്വാസിക്ക് നൽകുന്ന നിർഭയത്വം, കറുത്ത പൂച്ച മുന്നിലൂടെ വട്ടം ചാടിയാൽ, റോഡ് മുറിച്ചു കടന്നാൽ അയാൾക്കൊരു പ്രയാസവുമില്ല. യാത്ര പുറപ്പെടുമ്പോൾ ഏതെങ്കിലും പക്ഷിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ അപശബ്ദങ്ങൾ കേട്ടാൽ അതിലൂടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിർണയിക്കുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ, അള്ളാഹുവാണ് നന്മതിന്മകൾ നിശ്ചയിക്കുന്നവനെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചുണ്ടാവുകയില്ല. ആ പടച്ചറബ് നൽകുന്ന നിർഭയത്വമാണ് ഏറ്റവും വലിയ നിർഭയത്വം. നമ്രൂദിൻ്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഒന്നും മറച്ചു വെക്കാതെ, യാതൊരു കൂസലുമില്ലാതെ ധൈര്യസമേതം ഉറച്ചു നിന്നുകൊണ്ട് സംവദിക്കുവാനുള്ള കരുത്ത് നൽകിയത് ആ വിശ്വാസമാണ്. എത്ര വലിയ അക്രമിയും പോക്കരിയുമായ രാജാവും പരിവാരങ്ങളുമുണ്ടായാലും അവരെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിസ്സാരന്മാരാണ്. ആ പടച്ചറബിന് ഞൊടിയിടയിൽ അവരെ അടക്കി നിർത്താൻ കഴിയും എന്നുള്ള വിശ്വാസം തീർച്ചയായും അത് വലിയ ഒരു നിർഭയത്വത്തിൻ്റെ തലമാണ്. അതേപോലെ പടച്ചറബിൽ നിന്നുള്ള അറിയിപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അഭയം കിട്ടാൻ, അള്ളാഹു പ്രത്യേകമായി നമുക്ക് നിർഭയത്വം നൽകാൻ, സമാധാനം നൽകുവാനുള്ള വഴികൾ, ഒന്ന് പടച്ചറബിൻ്റെ ശരിയായ വിധത്തിലുള്ള വിശ്വാസം, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഈമാൻ, ഇഅ്തിഖാദ്, വിശ്വാസം കുറ്റമറ്റതായി കഴിഞ്ഞാൽ തീർച്ചയായും മനസ്സിന് സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകും. അള്ളാഹു നിശ്ചയിക്കുന്നതാണ് എൻ്റെ രോഗം, അള്ളാഹു നിശ്ചയിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ പ്രയാസം, ലാഭ നഷ്ടങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് എന്നറിയുമ്പോൾ ആ പടച്ചറബ് ഏറെ ദയയും കരുണയും കാരുണ്യവുമുള്ളവനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് വലിയ ഒരു നിർഭയത്വം നൽകും. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ പരിരക്ഷയും നിർഭയത്വവും കിട്ടുവാനുള്ള ഒട്ടേറെ മാർഗങ്ങൾ പല സന്ദർഭങ്ങളിലായി പല ഹദീസുകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മൻ സ്വല്ല സുബഹ, ചില റിവായത്തിൽ പ്രത്യേകം കാണാം, ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ല, ജമാഅത്തായി ഒരാൾ ഒരു സുബഹി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ഒരു പ്രഭാതത്തെ വരവേൽക്കാൻ അയാൾക്ക് സാധിച്ചാൽ, എല്ലാവരും രാത്രി കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഒന്ന് വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വൃത്തിയായി ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാൻ പലപ്പോഴും മടിയായിരിക്കും, അലസതയായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അഫ്ഖലുൽ മുനാഫി അലൽ മുനാഫിഖീൻ, മുനാഫിക്കുകൾക്ക്, കപടവിശ്വാസികൾക്ക് ഏറ്റവും ഭാരമേറിയ നമസ്കാരമാണ് സുബ്ഹ് നമസ്കാരം. ആ നമസ്കാരത്തിൽ ഒരു വിശ്വാസി ജമാഅത്തിൽ പങ്കെടുത്ത് ആ നമസ്കാരം നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ല, അള്ളാഹു നൽകുന്ന പ്രൊട്ടക്ഷനിലായിരിക്കും, സംരക്ഷണത്തിലായിരിക്കും. അത് വലിയൊരു നിർഭയത്വമാണ്. അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ പുറപ്പെടുന്നു, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ഒന്നും സംഭവിക്കുകയില്ല, എല്ലാ കഴിവും ശക്തിയും നന്മ കൊണ്ടുവരുവാനും തിന്മയെ തട്ടിമാറ്റുവാനും ഗുണദോഷങ്ങൾ നിശ്ചയിക്കുവാനുമൊക്കെയുള്ള അധികാരവും കഴിവും കെൽപ്പും അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെടുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പിശാജ് അയാളിൽ നിന്ന് അകന്നു മാറി നിൽക്കുമെന്നാണ്. അത് ഒരു നിർഭയത്വമാണ്, അയാൾക്ക് നൽകുന്ന സംരക്ഷണമാണ്. എല്ലാവിധത്തിലുള്ള സംരക്ഷണ വലയങ്ങളും തീർക്കുന്നവർ പോലും മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ അതൊരു പരിരക്ഷയാണ്, വിശ്വാസിക്ക് നിർഭയത്വം നൽകുവാനുള്ള ചില മാർഗങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ ആയത്തുൽ കുർസി, അതേപോലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ, ആമനർ റസൂൽ എന്ന പേരിൽ നമ്മൾ ചുരുക്കി പറയാറുള്ള ഈ രണ്ട് ആയത്തുകളും ഒരു വിശ്വാസിക്ക് നൽകുന്ന നിർഭയത്വം, ആശ്വാസം, ഇങ്ങനെ ഒട്ടേറെ വഴികളിലൂടെ നിർഭയത്വം നൽകുന്ന പടച്ചറബ് അൽ മുഅ്മിൻ, അവൻ അമ്ന് നൽകുന്നവനാണ്. നമ്മുടെ മനസ്സ് വല്ലാതെ അലോസരപ്പെട്ട് അസ്വസ്ഥമായി നിൽക്കുമ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തയും അള്ളാഹുവിനോടുള്ള തേട്ടവും പടച്ചറബിൻ്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നിർഭയത്വം, അതേറ്റവും വലിയ ആശ്വാസമാണ്. ഇതാണ് അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയതലമെങ്കിൽ, അൽ മുസദ്ദിഖ്, സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ, ആ അർത്ഥവും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്. ഹുവൽ മുഅ്മിനുൽ മുസദ്ദിഖു അസ്വാദിഖീൻ വൽ അംബിയ, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, സത്യം പറയുന്ന ആളുകളെ എല്ലാവരെയും സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവനാണ് അള്ളാഹു. ഏറ്റവും വലിയ സത്യം അള്ളാഹു സത്യപ്പെടുത്തിയിട്ടുണ്ട്, ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നതിന് അള്ളാഹു സാക്ഷിയാണ്, അള്ളാഹു സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ നന്നായി കാര്യം പറയുന്നവനാരുണ്ട്, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നവനാരുണ്ട് എന്ന് ഖുർആൻ ചോദിക്കുന്നത് കാണുവാൻ കഴിയും. അപ്പോൾ സത്യമായ കാര്യങ്ങളെ അംഗീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന അള്ളാഹു, മനുഷ്യന്റെ ജീവിതത്തിന് ശേഷം ഒരു പരലോകമുണ്ട് എന്ന വസ്തുത, പ്രവാചകന്മാർ പഠിപ്പിച്ച എല്ലാ സംഗതികളെയും സത്യങ്ങളെയും സത്യപ്പെടുത്തി അവർക്ക് പിന്തുണയായി മുഅ്ജിസത്തുകൾ ദൃഷ്ടാന്തങ്ങൾ നൽകിയ അള്ളാഹു, അത് ഈമാനിൻ്റെ അഥവാ തസ്ദീഖ് എന്നതിൻ്റെ താൽപര്യമാണ്. അൽ മുഅ്മിൻ എന്ന് പറയുമ്പോൾ അൽ മുസദ്ദിഖ്, അത്തസ്ദീഖ് സത്യപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇദാ ഖാല അൽ അബ്ദു ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്നിങ്ങനെയുള്ള ദിക്ർ ഒരു അടിമ ഉരുവിട്ടാൽ, യഖൂലുല്ലാഹു തആല സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞു. അള്ളാഹു ആ സത്യത്തെ സത്യപ്പെടുത്തുന്നുണ്ട്. അവൻ മുഅ്മിനാൻ, സത്യപ്പെടുത്തുന്നവനാണ്, അൽ മുസദ്ദിഖ് എന്ന അർത്ഥത്തിൽ. ഫാത്തിഹ സൂറത്തിൻ്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിലുമുണ്ട്, അള്ളാഹുവിൻ്റെ ദാസൻ ഫാത്തിഹയുടെ ഓരോ വചനവും ഉരുവിടുമ്പോൾ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്, അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അത് സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അതിനോട് പ്രതികരിക്കുന്നത്. ഇങ്ങനെ രണ്ട് തലത്തിലും അള്ളാഹു നിർഭയത്വം നൽകുന്നവനാണ് അൽ മുഅ്മിൻ, അള്ളാഹു സത്യപ്പെടുത്തുന്നവനാണ്, സത്യത്തെ സത്യപ്പെടുത്തി അംഗീകരിക്കുന്നവൻ അൽ മുസദ്ദിഖ് എന്ന അർത്ഥത്തിൽ അവൻ അൽ മുഅ്മിൻ ആണ്. അതുകൊണ്ട് ഭീതിയും അസ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ നിരാശരാകാതെ, മനസ്സിന് സമാധാനവും ശാന്തിയും കണ്ടെത്താൻ മനുഷ്യ നിർമ്മിതമായ ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങളിലേക്കോ ദർഗകളിലേക്കോ ശവകുടീരങ്ങളിലേക്കോ സൃഷ്ടികളുടെ മുന്നിലേക്കോ പോകുന്നതിന് മുമ്പ്, അവയെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന അവരുടെ എല്ലാവരുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിലേക്ക് തിരിയാൻ, അവനെ അവലംബിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും വലിയ നിർഭയത്വം. ദുനിയാവിൽ നമുക്ക് നിർഭയത്വം നൽകും എന്ന് മാത്രമല്ല, പരലോകത്ത് നമുക്ക് നിർഭയത്വം നൽകുന്നത് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വാസ്തവത്തിൽ നമുക്ക് എല്ലാം ഒരു നിർഭയത്വത്തിൻ്റെ കവചമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ അള്ളാഹുവിനെ വഴിപ്പെട്ട് അവനെ സ്നേഹിച്ച് സത്യസന്ധമായി അവൻ്റെ ദാസന്മാരായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما السلام عليكم ورحمه الله وبركاته
1: ما شاء الله നമുക്ക് ഏറ്റവും ഒരു ഭാഗ്യം ലഭിച്ച അല്ലെങ്കിൽ നമ്മൾ ഭാഗ്യം ലഭിച്ചവരാണ് എന്ന് നമുക്ക് സ്വയം ആശ്വസിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്രയേലിലൂടെ നമുക്ക് ഒരിക്കലും ഒരുങ്ങി കേൾക്കാനുള്ള ഒരു ഒരു പ്രയത്നത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് പിസിഡിയോ സമ്മാനിക്കുന്ന ചില സമ്മാനങ്ങളാണ് യഥാർത്ഥത്തിൽ ചില പ്രോഗ്രാമുകൾ എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ പെട്ടതാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അൽ മുഅ്മിൻ എന്ന അള്ളാഹുവിൻ്റെ ഉത്തമ നാമത്തെക്കുറിച്ച് ഷമീർ മദീനിയാണ് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ ആഴത്തിലുള്ള പഠനത്തിന് വേണ്ടി നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ കാണാൻ സാധിക്കും. ഇൻഷാല്ലാ ഇനി നമ്മൾ സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ നിന്നും അയൽവാസിയോടുള്ള സമീപനത്തെക്കുറിച്ച് വി ടി അബ്ദുസ്സലാം അവതരിപ്പിക്കുന്ന കഥ പറയാം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്വഹാബിമാരുടെ സഹചാരികൾ എന്ന പുസ്തകത്തിൽ സിമി മുഹമ്മദ്, ഹുസ്ന മലോറം എന്നിവർ രചിച്ചിട്ടുള്ള കഥയിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോ ഇന്നത്തെ കഥയുടെ പേര് അയൽവാസിയോടുള്ള സമീപനം. അഞ്ചാം ക്ലാസ്സിലാണ് നുഹമോൾ പഠിക്കുന്നത്. പൊതുപരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം അയൽവാസികളോട് നമുക്കുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പാഠഭാഗത്ത് ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അയൽവാസികളോടുള്ള ബാധ്യതകളെപ്പറ്റി കുറിപ്പെഴുതാനുള്ള ചോദ്യത്തിന് അവൾ പാഠഭാഗം പഠിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു തന്ന ചില ചരിത്രങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. അത് ഇപ്രകാരമാണ്: താബിഈ പണ്ഡിതനായ ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിൽ ഒരു ആടിന് അറുത്തപ്പോൾ അദ്ദേഹം, നമ്മുടെ അയൽവാസി യഹൂദന് നിങ്ങൾ അത് നൽകിയോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നു. ശേഷം അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അയൽവാസിയുടെ വിഷയത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ വസിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളമെന്നാൽ അവന് അനന്തര സ്വത്ത് നൽകുമോ എന്ന് വരെ ഞാൻ വിചാരിച്ചുപോയി. അയൽവാസിയെ ആദരിക്കണം എന്നാണ് മുത്തറസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അവർ അന്യമതസ്ഥരാണ് എങ്കിലും അവർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളാലാകും വിധം അവരെ ചേർത്ത് പിടിക്കണം. നമുക്കൊരു പ്രയാസം വന്നാൽ ആദ്യം ഓടിയെത്തുക നമ്മുടെ അയൽവാസികളായിരിക്കും. അയൽപ്പക്ക ബന്ധം ഊഷ്മളമാകുവാൻ നാം അങ്ങേറ്റം ശ്രദ്ധിക്കണം. നുഹമോൾ ഈ ചോദ്യത്തിനുള്ള 5 മാർക്കും നേടുവാനുള്ള പരമാവധി പോയിന്റുകൾ അവളുടെ ഉത്തരപേപ്പറിൽ വച്ചു. അതുപോലെ നമുക്കുമുണ്ടാവില്ലേ നമ്മുടെ അയൽവാസികളുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങൾ എഴുതാൻ? ഉണ്ടാവണം. കൂട്ടുകാരെ, നമ്മുടെ അയൽവാസികൾ ആരൊക്കെയാണെന്നത് നമുക്കറിയില്ലേ? അവരെ പേരും അവരെ വിശേഷങ്ങളും, അവരിലുള്ള നമ്മുടെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അവർക്കൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റണ്ടേ? അതൊക്കെ കണ്ടറിയാൻ നമുക്ക് പറ്റണം. അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഇതൊന്നും നോക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനാണ് മനുഷ്യത്വപരമായ സമീപനം. അവർക്ക് വേണ്ടി എടുക്കാൻ നമുക്ക് കഴിയണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് പാഠം കിട്ടിയില്ലേ? അപ്പോ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നല്ല മക്കളായിട്ട്, സമൂഹത്തിന് ഉപകാരം ലഭിക്കുന്ന മക്കളായിട്ട് നമുക്ക് വളരാൻ പറ്റണം. അടുത്ത കഥ പറയാൻ പരിപാടിയിൽ മറ്റൊരു കഥയുമായി നമുക്കപ്പോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബറകാത്തു.
0: മാഷാല്ലാ പ്രിയ ശ്രോതാക്കളെ, കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ പോലും സ്വാഭാവികമായിട്ടും നമ്മൾ അറിയാത്ത വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന കഥയിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയത്. കഥ പറയാൻ വിഷയത്തിൽ ഈ ഒരു പ്രോഗ്രാമും അതുപോലെ തന്നെ പൂമലത്തണലിൽ ഈ മദ്രസ പോലുള്ള പ്രോഗ്രാമുകളൊക്കെ കുട്ടികളെ മാത്രം ലക്ഷ്യം വെച്ചുണ്ടാക്കിയ പ്രോഗ്രാമുകളാണ്. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മുടെ രക്ഷിതാക്കൾ ബോധപൂർവം കുട്ടികളെ ഇത്തരം പ്രോഗ്രാമിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിലും റേഡിയോയുടെ സ്ഥിരം ശ്രോതാക്കളായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെടുന്ന അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളെ നമ്മുടെ കുട്ടികൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തൽ നമ്മുടെ ബാധ്യത കൂടിയാണ്. സ്വഹാബികളുടെ ചരിത്രവും സ്വഹാബികളുടെ സഹചാരികളുടെ ചരിത്രവും താബികളുടെ ചരിത്രവും ഒക്കെ ഇത്തരം കഥകളിലൂടെ കുട്ടികൾ കേട്ട് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും അതവർക്ക് മറക്കാതെ എന്നും അവരുടെ മനസ്സിലുണ്ടാവും. അയൽവാസികളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, അയൽവാസിയുടെ മര്യാദകൾ, അവരോടുള്ള സമീപനം, ഈ വിഷയത്തിലൊക്കെയാണ് ഇന്നത്തെ കഥ നമ്മളുടെ കുട്ടികൾ കേട്ട് കഴിഞ്ഞത്. വി ടി അബ്ദുസ്സലാം മാസ്റ്ററാണ് ഇന്ന് കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നത്. ഇൻഷാല്ലാ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ നേരെ പോകുന്നത് ജനക്ഷേമം പ്രോഗ്രാമിലേക്കാണ്. ജനക്ഷേമം പ്രോഗ്രാം നമുക്ക് നമ്മൾ അറിഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒട്ടുമിക്ക എപ്പിസോഡുകളിൽ വളരെ ഗുണപ്രദമായിട്ടുള്ള ഈ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ആളുകൾക്ക് ക്ഷേമം പകരുന്ന നല്ല നല്ല കാര്യങ്ങൾ പങ്കുവെക്കുന്ന പ്രോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഓൺലൈനായി ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. അബ്ദുൽ ജലീൽ വളാഞ്ചേരി, ഇബ്നു അലി എടത്തനാട്ടുകര എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച ചർച്ച.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരുപാട് സേവനങ്ങൾ വിരൽത്തുമ്പിൽ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കേന്ദ്രമാണ്, സർക്കാർ സംവിധാനമാണ് എന്ന് പറയാം അക്ഷയ കേന്ദ്രങ്ങൾ. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ മിക്കവാറും ഉണ്ടാവും. പണ്ട് ഓഫീസുകളിലേക്ക് ബസ് കയറി അപേക്ഷ കൊടുക്കാൻ കാത്തുനിന്ന് വിവരമറിയാൻ വീണ്ടും വീണ്ടും യാത്ര ചെയ്തിരുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. ലോകം മൊത്തം മാറിയപ്പോൾ, എല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ, സേവനങ്ങളും ഡിജിറ്റൽ മേഖലകളിലേക്ക് മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കേന്ദ്രമാണ് അക്ഷയ കേന്ദ്രങ്ങൾ. അക്ഷയ കേന്ദ്രം നിരവധി സേവനങ്ങൾ നൽകുന്നുണ്ട്. നമുക്കിന്ന് ഒരു പുതിയ സേവനത്തെക്കുറിച്ച് കേൾക്കാം, പഠിക്കാം. നമ്മുടെ കൂടെയുള്ളത് അബ്ദുൽ ജലീൽ സാഹിബാണ്. അദ്ദേഹം വളാഞ്ചേരി പാണർത്തൊടി വീട്ടിലെ അംഗമാണ്. ഒരു അക്ഷയ കേന്ദ്രം നടത്തുന്നുണ്ട് അദ്ദേഹം. ചെറിയ കേന്ദ്രം എന്ന് പറഞ്ഞുകൂടാ, 10-18 വർഷമായി അദ്ദേഹം സ്ഥാപനം നടത്തുന്നുണ്ട്. ഒരു സർക്കാർ ഓഫീസിനേക്കാൾ കൂടുതൽ, ഒരു 10-15 സ്റ്റാഫൊക്കെ ഉള്ള, 1000 സ്ക്വയർ ഫീറ്റാണ് തോന്നുന്നു, അത്രയും വളരെ വിശാലമായൊരു സ്ഥാപനമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുവിധം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. സർ, ഒരിക്കൽ കൂടി താങ്കളെ സ്വാഗതം ചെയ്യുന്നു. നമുക്കിന്ന് ആധാർ കാർഡിനെ കുറിച്ച് സംസാരിക്കാം. ഈയിടെയായിട്ട് ഒരുപാട് പഴക്കമൊന്നുമില്ലാത്തൊരു കാർഡാണ് ആധാർ കാർഡ്. ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. എല്ലാം ആധാറുമായി ലിങ്ക്ഡ് ആണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡോക്യുമെൻ്റായിട്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അടയാളപ്പെടുത്തണമെങ്കിൽ ആവശ്യമുള്ള ഒരു രേഖയായിട്ട് ആധാർ കാർഡ് മാറിയിരിക്കുന്നു. എന്താണ് ആധാർ കാർഡ് എന്നൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ?
8: നമ്മളെ ആധാർ എന്ന് പറയുമ്പോൾ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 15 വർഷം കഴിഞ്ഞപ്പോൾ ആധാർ എന്നുള്ള സംവിധാനം വരുന്ന സമയത്ത് ഒരുപാട്, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് നിയമപോരാട്ടങ്ങളും, വിമർശനത്തിനുപരി നിയമപോരാട്ടങ്ങൾ, ആധാർ വേണം വേണ്ട എന്നുള്ള സുപ്രീം കോടതിയിൽ ഒരുപാട് നിയമപോരാട്ടങ്ങളൊക്കെ നടന്ന് അവസാനം അതൊരു പൂർണ്ണതയിൽ എന്ന് പറയാൻ വയ്യ, എന്നാലും ഏകദേശം ഒരു 95% നമ്മളെ ഈ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ആധാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ, അതുപോലെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള പാൻ കാർഡ് എടുക്കണമെങ്കിൽ, ഇതൊക്കെ നിർബന്ധമാക്കിയിരിക്കണം. ആധാർ കാർഡ് അതിന് നിർബന്ധമാണ് ഇല്ലെങ്കിൽ. ഇപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്നത് ഈ 2 മാസമായിട്ടുള്ളൂ, ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്, പക്ഷേ ജനങ്ങൾ അറിയുന്നേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്നുള്ള സേവനമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ആധാറും ആധാറിൽ മൊബൈൽ നമ്പറും ചേർത്തിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ ചേർത്തിരിക്കണം. ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കണേ ആധാർ നിർബന്ധമല്ല. അപ്പോൾ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്നോ നമ്മളെ പഞ്ചായത്തിൽ നിന്നൊക്കെ ഒരുപാട് സേവനങ്ങൾ നമുക്ക് ലഭിക്കാം. നമ്മൾ വീട് നിർമ്മാണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സേവനമുണ്ട്. ഇതൊക്കെ ലഭിക്കണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ആധാർ നിർബന്ധമാണ്. അപ്പോൾ ആധാറിൻ്റെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ആധാർ ഒരു അത്യാവശ്യ സംഗതിയായി മാറി എന്നർത്ഥം. ഇപ്പം നമുക്ക് ഈ ആധാറിൻ്റെ എങ്ങനെയാണ് ഈ ആധാറിൻ്റെ സംവിധാനം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ UIDAI എന്ന് പറയും, യുണീക് ഐഡന്റിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്.
7: വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അത്രയും പ്രാധാന്യമുള്ളതും അത്രയും വർക്ക് വരുന്ന ഒരു സംവിധാനമായി മാറി.
8: വലിയൊരു ഡാറ്റാബേസും ഒക്കെ മില്യൺ കണക്കിന് ആളുകളുടെ, അത്രയും കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റ, അവരെ സാധാരണ വോട്ടർ ID, മറ്റുള്ള രേഖകൾ എന്ന് പറഞ്ഞ ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങളില്ല, ഡെമോഗ്രാഫിക്, പേര്, അഡ്രസ്, അങ്ങനത്തെ ഡെമോഗ്രാഫിക് വിവരങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുന്നുള്ളൂ. ആധാർ എന്ന് പറയുമ്പോൾ ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ആണ്. നമ്മുടെ പേര് വിവരങ്ങൾ കൂടാതെ നമ്മളെ അടയാളങ്ങൾ, വിരലുള്ള അടയാളവും കണ്ണും, ഇത് ഇത്രയും ഡാറ്റകൾ എടുത്തു വെക്കേണ്ട ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ അതുകൊണ്ട് അത് തന്നെ UIDAI എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ എന്ന് പറയും. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മളെ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീഫ് സെക്രട്ടറി, നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയാണ് അതിൻ്റെ അത് വരുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയാണ്. ഈ അക്ഷയ പോലെ തന്നെ ബാങ്കുകളും ഉണ്ട്. ഇപ്പോൾ ചില ബാങ്കുകൾക്കും അത് സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആധാറിനെ കുറിച്ചുള്ള ഒരു ഇത്. ഒരു അപ്പോൾ ആധാറിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും ആധാർ വേണം എന്നുള്ളൊരു ഒരു സ്ഥിതിയിലാണുള്ളത്. എന്നാൽ ആധാർ നിർബന്ധമാണോ വെച്ചാൽ നിർബന്ധമല്ല. എന്നാൽ ഈ കാര്യങ്ങൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ആധാർ വേണം തന്നെ.
7: എനിക്ക് ഓർമ്മയുണ്ട്, ഈ ആധാർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കാലഘട്ടത്തിൽ അത് രാഷ്ട്രീയ പോരാട്ടത്തിന് വരെ വഴിതെളിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിയമ പോരാട്ടങ്ങൾ വേറെ അന്നൊക്കെ കേട്ടിരുന്നത് ഇത് അത്ര പ്രാധാന്യമുള്ള ഒന്നല്ല, ഒരു നിർബന്ധമല്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പോൾ ആധാർ കാർഡ് പിടിമുറുക്കിയിട്ട് അനങ്ങണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ആധാർ കാർഡ് ഇല്ലാതെ പറ്റില്ല എന്ന അവസ്ഥ
8: എത്തിയിട്ടുണ്ട്.
7: എങ്ങനെയാണ് ഒരാൾക്കൊരു ആധാർ കാർഡ് കിട്ടുന്നത്?
8: ആധാർ കാർഡിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആധാർ കേരളത്തിലൊക്കെ ഏകദേശം ഒരു 99% ഒക്കെ ആധാർ എൻറോൾമെൻ്റ് ആയി, ആളുകൾക്ക് ആധാർ ആയി. ഓൾ ഇന്ത്യയിൽ ഏകദേശം അതുതന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ ആധാർ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്പോർട്ട് എടുക്കുന്നതിലും പ്രയാസമുള്ളൊരു സംഗതിയാണ്. ആദ്യമായിട്ട് എടുക്കുകയെന്ന് പറയുമ്പോൾ അതായിരിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വയസ്സ് അല്ലെങ്കിൽ 18 വയസ്സ് ആവാത്ത ഒരാൾക്ക്, അല്ല 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക്. ഇപ്പോൾ നിലവിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ ആദ്യം പഴയ കാലങ്ങളിൽ പെട്ട് ആധാർ എടുക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനുള്ള രേഖ, പാസ്പോർട്ടോ അല്ലെങ്കിൽ ഗൾഫിലായിരുന്നു, അത് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ മതിയായ രേഖകൾ ഹാജരാക്കി പുതുതായിട്ടൊരു അപേക്ഷ നൽകിയാൽ അത് നേരെ ആധാർ കിട്ടില്ല, പകരം അതിന് നേരെ വില്ലേജിലേക്ക് എൻ്റെ എൻക്വയറി പോകും. എന്നിട്ട് വില്ലേജ് ഓഫീസർ ഈ ആൾ നമ്മളെ നാട്ടിലുള്ള ആൾ തന്നെയാണോ അതോ വേറെ വല്ല വല്ല ബംഗാളിൽ നിന്നൊക്കെ ജോലിക്ക് വന്ന ആളാണോ എന്നൊക്കെ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നുള്ളതെന്ന് ഉറപ്പ് വരുത്തി, ഇവിടെ താമസമുള്ളതെന്ന് ഉറപ്പ് വരുത്തി വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എന്നിട്ട് ആധാർ ജനറേറ്റ് ആവുള്ളൂ.
9: അതായത് 18 കൊല്ലം എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ശിക്ഷ ഉണ്ട്,
8: ശിക്ഷ ഇപ്പോൾ കുറച്ച് പ്രയാസമുണ്ട്. പക്ഷെ ആളുകൾ കുറവാണ് കേട്ടോ, അങ്ങനെ ആധാർ ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവ്, ചിലപ്പോൾ കിടപ്പിലായ രോഗികളൊക്കെ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ആൾമോസ്റ്റ് ആധാർ ഉണ്ട്. പിന്നെ ഗൾഫിലായ ആളുകളൊക്കെ പണ്ട് ഈ വിവാദത്തിലൊക്കെ പെട്ടിട്ട് ആധാർ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗൾഫിലൊക്കെ പോയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉള്ളൂ, കുറച്ച് ആളുകളെ ഉള്ളൂ എന്തായാലും. പക്ഷെ അവർക്ക് ഇപ്പോൾ പുതുതായിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്, ടൈം എടുക്കും, ആധാർ കിട്ടും പക്ഷെ കുറച്ച് സമയം എടുക്കും, കുറച്ച് പ്രൊസീജിയർ കുറച്ച് കൂടുതലാണ്. പക്ഷെ 18 വയസ്സാവാത്തപ്പോൾ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്കൊന്നും പ്രയാസമൊന്നുമില്ല, അവർക്ക് അവരെ ജനന സർട്ടിഫിക്കറ്റും കൂട്ടരെ കൂടെ രക്ഷിതാവ് ഉപ്പേ കൂടെ ഉമ്മ ആരാണോ വരുന്ന വെച്ചാൽ അവരുടെ ആധാറും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആധാർ എടുക്കാൻ പറ്റും.
9: എന്തൊക്കെ ഡോക്യുമെൻറ്സ് വേണ്ടത്
8: നിലവിൽ? ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ഡോക്യുമെൻറ്റുകളും ഇപ്പോൾ ഒരു ഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയുള്ളു. അതായത് പഴയ കാലത്തൊക്കെ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു പേരാണെങ്കിൽ മറ്റുള്ള രേഖയിൽ വേറൊരു പേരായിരിക്കും, സ്കൂൾ സർട്ടിഫിക്കറ്റിൽ വേറെ പേരായിരിക്കും, അങ്ങനെ പലതരത്തിലായിരിക്കും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ്റുകളും ഒരു ഡോക്യുമെൻ്റ് ഫിൽട്രേഷനാണ്, ഇപ്പോൾ എല്ലാം ഫിൽട്ടർ ചെയ്ത് ഒരേ യൂണിക് ഒരു ഇതാക്കാൻ പോവുകയാണ് പേരുകളൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മളൊരു കുട്ടിക്ക് ഒരു കുട്ടി വരികയാണ് ആധാർ എടുക്കാൻ വരികയാണ്, 18 വയസ്സിന് താഴെ കുട്ടി വരികയാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് വരുമ്പോൾ കുട്ടിയുടെ കൂടെ അതിൻ്റെ ഉപ്പയോ ഉമ്മയോ വേണം, അവരെ ഹെഡ് ഓഫ് ഫാമിലി എന്നാണ് പറയുക, അവരെ വെച്ചിട്ടാണ് ഈ അവരുടെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കുട്ടിക്ക് നമുക്ക് ആധാർ കൊടുക്കുക,
9: അവരുടെ ഒരു കെയർ ഓഫിൽ
8: കെയർ ഓഫിലാണ് കൊടുക്കുക വേണേൽ പറയാം. അങ്ങനെ വരുമ്പോൾ ഈ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിലുള്ള ഈ രക്ഷിതാവിൻ്റെ പേരുണ്ടാവുമല്ലോ, അത് രക്ഷിതാവിൻ്റെ ആധാറും എക്സാക്റ്റ് ആയിരിക്കണം. ഒരു കുട്ടിയുടെ പേര് രക്ഷിതാവിൻ്റെ പേര് ഇപ്പോൾ ഒരു ഷാഹുൽ അമീൻ എന്നാണെങ്കിൽ ആധാറും അതേപോലെ ആയിരിക്കണം. അല്ല ഇവിടെ ജനന സർട്ടിഫിക്കറ്റിൽ ഷാഹുൽ ഹമീദാണ്, അവരുടെ ആധാറിൽ ഷാഹുൽ ഹമീദ് KP എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല, എക്സാക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ആ പണിയൊക്കെ ആദ്യം ചെയ്യണം.
9: അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, നമുക്ക് പരിചയമുള്ള കേസുകളുണ്ട്, അങ്ങനെ വാപ്പാൻ്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഇതേപോലെ പറഞ്ഞ ഇനീഷ്യല് ചിലതിൽ വീട്ട് പേര് ചേർത്തിട്ടുണ്ടാവും, അത് പരിഹരിക്കാനുള്ളത്
8: അത് അക്ഷയ തന്നെ ചെയ്യാൻ പറ്റും.
9: അതൊന്നും പറയാം,
8: അത് നമുക്ക് കൂട്ടത്തിൽ പറയണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കിപ്പോൾ കാര്യമായിട്ട് ആധാറിന് വരുമ്പോൾ ഒരു വർക്ക് വരുന്ന പണി ഇതാണ്, ഇത് ക്ലിയർ ചെയ്യലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ജനറൽ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് മതിയായ രേഖകൾ, ഇപ്പോൾ ഷാഹുൽ അമീദ് ഇപ്പോൾ ഒരു ഇനീഷ്യല് ചേർക്കാനാണെങ്കിൽ അതിൻ്റെ രേഖകൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റോ അവർക്ക് എങ്ങനെയാണ് ആ പേര് വേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പേര് അവർ തീരുമാനിക്കുക ആധികാരികമായിട്ട്. അതിന് വേണ്ട ഡോക്യുമെൻ്റ് അവരുടെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ ജനന സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി കൊടുക്കും. അത് കിട്ടിയതിന് ശേഷമാണ് അത് വെച്ചിട്ട് പിന്നെ ആധാർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരുടെയും പേരുകളൊന്നും ഈ മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ല, എല്ലാം പ്രോപ്പറായി ഇങ്ങനെ വരും.
9: ഈ ഒരു ഫിൽട്രേഷൻ കുറച്ച് കാലം കഴിയുന്നതോടുകൂടി
8: ലീക്കാവും. അപ്പോൾ ഇപ്പോൾ നല്ല ഉണ്ട് വ്യത്യാസങ്ങൾ, എല്ലാവരുടെയും നമ്മൾ ചില ഡോക്യുമെൻറ്റ്സ് നമ്മൾ എന്ത് ചോദിച്ചാൽ ഇനീഷ്യൽ ചേർക്കില്ല, ചിലർ ഇനീഷ്യൽ ചേർക്കും. പിന്നെ ആ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പാസ്പോർട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇപ്പോൾ സർനെയും നിർബന്ധം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷാഹുൽ അമീദ് എന്ന് പറഞ്ഞാൽ ഷാഹുൽ അമീദ് നമ്മൾ വീട്ടുപേരും കൂടെ അതിൽ വേണം. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഇപ്പോൾ നിർബന്ധം, അല്ലെങ്കിൽ പാസ്പോർട്ട് കിട്ടും പക്ഷേ ആ പാസ്പോർട്ട് വെച്ച് നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, സർനെയും നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ചേർക്കുമ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റിലൊക്കെ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ അതിന് ഇനീഷ്യലൊക്കെ ചേർക്കണം, അല്ലാതെ വെറും പേര് മാത്രം അടിച്ചു വിടരുത്. കൂട്ടത്തിൽ സാന്ദർഭികം സൂചിപ്പിച്ചു.
9: നന്നായി നന്നായി. നമ്മൾ ഡോക്യുമെൻസിലാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്നുള്ളത്?
8: നമ്മൾ അപേക്ഷയിൽ അപ്പോൾ നമുക്ക് വേണ്ടത് ഇപ്പോൾ കുട്ടിപ്പനം പറഞ്ഞല്ലോ 18 വയസ്സ്
9: സർട്ടിഫിക്കറ്റ്
8: താഴെയുള്ളതാണ് ജനറൽ സർട്ടിഫിക്കറ്റും കുട്ടിയുടെ കൂടെ ഒരു ആളെ അവരുടെ ആധാർ കാർഡ് ഇത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ ആധാർ രണ്ട് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ആധാർ എടുക്കുക. അതായത് ഫസ്റ്റ് നമ്മൾ അവരുടെ ഡെമോഗ്രാഫിക് വിവരങ്ങൾ, അവരുടെ പേര്, അവരെ ജെൻഡർ, അതുപോലെ അവരെ അഡ്രസ്സ്, വയസ്സ്, മൊബൈൽ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഒരു സെക്ഷനായിട്ട് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവരെ ബയോമെട്രിക് കളക്ഷനാണ്. ബയോമെട്രിക് എന്ന് പറയുമ്പോൾ അവരെ അഞ്ച് പേരിലും അതുപോലെ കണ്ണിൻ്റെ കൃഷ്ണമണി വേണം, അവരുടെ ഫേസ് വേണം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യും, രേഖപ്പെടുത്തി കൊടുക്കും. അത് വെച്ചിട്ടാണ് ഒരു 7 ദിവസം 10 ദിവസത്തിനുള്ളിലൊക്കെയാണ് പിന്നെ അവർക്ക് ആധാർ കാർഡ് വരിക. ഈ ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ അതും യൂണീക്കാണ്, നമുക്കിങ്ങനെ ഒരാൾക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്നവരതാണ്. കാരണം പിന്നീട് നമുക്ക് അതിൻ്റെ മാറ്റാനൊന്നുമില്ല, ആ നമ്പർ നമ്മൾ എന്ത് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും ആധാർ നമ്പർ മാറുന്നില്ല, അതിനകത്തുള്ള വിവരങ്ങളെ മാറുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്.
9: എത്ര സമയം എടുക്കുന്നുണ്ട്? ഫീസ് ഉണ്ട് തോന്നുന്നു.
8: ആധാർ പുതുതായിട്ട് എടുക്കുമ്പോൾ ഫീസില്ല. അതായത് ഒരാളിപ്പോൾ ഒരു പ്രാവശ്യം എടുത്ത് കഴിഞ്ഞ ഒരാൾക്ക് ആധാർ എടുക്കുമ്പോൾ ഫീസ് ഉണ്ടാവും. ബയോമെട്രിക് എല്ലാം കൂടെ രണ്ട് കാറ്റഗറിയിലാണ്. അപ്പോൾ ഒരാൾക്ക് ബയോമെട്രിക്കും ഡെമോഗ്രാഫിക്കും മാറ്റം വരുത്താനുള്ള ഒരാൾ വരികയാണെങ്കിൽ അതിനൊരു 100 രൂപയാണ് അതിൻ്റെ ഒരു ഫിക്സഡ് ഫീസാണ്, 100 രൂപ. അതല്ലാത്ത കേസിൽ 50 രൂപ ഒരു ഫീസ് ഉണ്ടാവും. പക്ഷേ ഇതിൽ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ സാധാരണ 5 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടികൾ ആധാർ എടുത്തതാണെങ്കിൽ അവർ പിന്നെ 8 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അത് പുതുക്കണം.
9: അങ്ങനെ
8: 5 വയസ്സിന് താഴെ ഒരു കുട്ടികൾ ആധാർ എടുക്കുമ്പോൾ നമ്മളതിനകത്ത് അവർ ബയോമെട്രിക് ഉൾപ്പെടുത്തില്ല, ഡെമോഗ്രാഫിക് പേരും ഡീറ്റെയിൽസും മാത്രമേ ഉണ്ടാവുള്ളൂ, ബയോമെട്രിക് ഉണ്ടാവില്ല. അപ്പോൾ ആ കുട്ടി പിന്നെ ഒരു 5 വയസ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യണം, നമുക്ക് 5-8 വയസ്സിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ബയോമെട്രിക് കൂടെ നമുക്ക് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റും.
9: സാധാരണഗതിയിൽ പുതുക്കേണ്ടവരെയൊക്കെ മറന്നുപോകും, നമുക്ക് വല്ല റിമൈൻഡറും വരുമോ?
8: പ്രത്യേകം ഇപ്പം ഇങ്ങനെ ഒരുപാട് മെസ്സേജ്, ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ 10 വർഷമായിട്ട് ഇപ്പോൾ ഒരാൾ നമ്മളന്നെ ഒരു വലിയ മുതിർന്ന ഒരാൾ ഒരു ആധാർ എടുത്തു 10 വർഷമായി. ഈ 10 വർഷത്തിൻ്റെ ഇടക്ക് നമ്മളതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല, നമ്മളെ പേരോ അഡ്രസ്സോ ഒന്നും മാറ്റമൊന്നും വരുത്താത്ത ഒരാളാണെങ്കിൽ അവരിപ്പോൾ ഒന്ന് പുതുക്കണം. നമ്മൾ ഈ പുതുക്കുക എന്ന് പറഞ്ഞ ഉദ്ദേശങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിൽട്രേഷനാണ്, അതായത് ആധാറിലുള്ള കറക്റ്റ് പേരും ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു എക്സാക്ട് ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തിട്ട് ഇത് തന്നെയാണ് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിനാണ് ഈ പുതുക്കുക എന്ന് പറയുന്നത്.
9: ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്,
8: ഓർമ്മപ്പെടുത്തലുമായി നമ്മളെ അഡ്രസ്സൊക്കെ സെയിം ആണ് എന്ന് ഒന്നുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തലാണ്, അതാണ് പുതുക്കൽ. അപ്പോൾ 10 വർഷം കഴിഞ്ഞവരൊക്കെ പുതുക്കണം എന്നാണ്. പക്ഷേ എല്ലാവരും വേണ്ട, അപ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എല്ലാവരും വരും, പക്ഷേ എല്ലാവരും വേണ്ട. അതായത് നമ്മൾ അതിന് 10 വർഷത്തിനുള്ളിലായിട്ട് നമ്മൾ അഡ്രസ്സോ പേരൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആധാറിൽ മാറ്റങ്ങൾ വരുത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യം വരില്ല, അല്ലാത്തവരെ അത് ചെയ്യേണ്ടുള്ളൂ, പുതുക്കേണ്ടി വരുള്ളൂ.
9: ഈ ആധാറിലെ ഈ സ്പെല്ലിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ഞാൻ പെരിന്തൽമണ്ണ ജി എസ് ടി ഓഫീസറാകുന്ന സമയത്ത് ഒരു സമയത്ത് സ്പാർക്കിൽ ശമ്പള ബില്ല് കൊടുത്തപ്പോൾ പാസ്സായില്ല, എന്തോ ഒരു പിന്നെ ഇഷ്യൂ ഉണ്ട്,
8: മിസ്മാച്ച് വന്നിട്ടുണ്ടോ പേരിലൊക്കെ,
9: മിസ്മാച്ച് വന്നു. അങ്ങനെ ആധാർ എടുത്തു, ആധാർ എടുത്തലും അതിലും വേറെന്തൊരു ഇഷ്യൂ വന്നു, അത് ശരിയായില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ആധാറിലെ ആളുകൾക്ക് നോക്കിയിട്ട് മനസ്സിലായില്ല, മലപ്പുറത്ത് പോയി അവിടെയും ശരിയായില്ല, എന്തിനേറെ പറയുന്നു തിരുവനന്തപുരം പോയി അവിടെയും അത് ശരിയായില്ല, അതിൻ്റെ ഒരു സ്പെഷ്യൽ വിങ്ങിലേക്ക് പോയി അവിടെ പോയി നോക്കുമ്പോൾ ഒരു സ്പേസോ കുത്തോ എന്തോ അതിനടിയില്ല, അത് നമുക്കാണെങ്കിൽ നേരിട്ട് റീഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധ്യത. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്റ്റാഫിൻ്റെ 10-15 സ്റ്റാഫിൻ്റെ ശമ്പളം,
8: പ്രത്യേകിച്ച് ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ ഉണ്ടാക്കുമ്പോഴാണ്
9: ഡി എസ് സിക്ക് വേണ്ടി,
8: ഡി എസ് സിയിലാണ് ആ ഒരു ഇഷ്യൂ വരിക, ഡി എസ് സിയിലാണ് ഇഷ്യൂ,
9: ഡി എസ് സിയിലാണ് അവസാനം അത് വന്നത്.
8: നമ്മൾ ഇപ്പോൾ സാധാരണ ഡി എസ് സി ഒക്കെ ബുക്ക് കൊടുക്കുമ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു ഡി എസ് സി എടുക്കാൻ ആധാറും പാൻ കാർഡും മതി. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രത്യേകിച്ച് അധ്യാപകർ ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെ ഡി എസ് സി എടുക്കുമ്പോൾ അവർ സാലറിയും കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവരെ സ്പാർക്കിൽ എങ്ങനെയാണോ അത് എക്സാക്റ്റ് ആയിട്ട് വേണം ഡി എസ് സി എടുക്കാൻ, അല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നമാണ് നിങ്ങളീ പറഞ്ഞ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വരും.
9: ഡി എസ് സി എന്ന് പറഞ്ഞാൽ ഏതായാലും ഒരുപാട് ഡി എസ് സിയെ കുറിച്ച് പറയാം.
8: ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി എസ് സി നമുക്കറിയാം, ഈ സാധാരണ ഒപ്പ് എന്ന് പറയാം, വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒപ്പാണ്. അതായത് ഇപ്പോൾ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ അവർക്ക് അവരാണ് അവരെ ഉദ്യോഗസ്ഥന് സാലറി കൊടുക്കുന്നതെങ്കിൽ അവർ സാലറി ബില്ലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ എന്ത് ചെയ്യണം, അത് അപ്രൂവ് ചെയ്യണം. അവരെ അപ്രൂവ് ചെയ്യണത് ഈ ഈ ടോക്കൺ ഇട്ടിട്ടാണ്, ഈ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് അവരെന്ത് ചെയ്യണത്, അത് അപ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൂഫ് ആധാർ കാർഡും പാൻ കാർഡും അതുപോലെ എൻ്റെ സ്പാർക്ക് ഐ ഡി എന്താണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു പെൻ ഡ്രൈവിൽ ഒരു സിഗ്നേച്ചർ തരാ ചെയ്യണം. അത് പിന്നെ കോപ്പി ചെയ്യാനോ അങ്ങനെയൊന്നും കഴിയില്ല, അത് അവരൊക്കെ ഒന്ന് ഏത് കമ്പ്യൂട്ടർ നമ്മൾ ഇടണമെന്ന് വെച്ചാൽ ഉപയോഗിക്കാമെന്നുള്ള. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു സിഗ്നേച്ചർ എടുത്തിട്ട് വേറൊരാൾക്ക് കൊടുത്താൽ അത് നമ്മൾ ഒപ്പിടുന്നതിന് തുല്യമാണ്.
9: അതെ,
8: അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ വിശ്വാസമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സാധാരണ സ്കൂളുകളൊക്കെ എന്ന് വെച്ചാൽ ക്ലർക്കുമാർ അത് കൈകാര്യം ചെയ്യും, എച്ച് എമ്മുമാരെ പേരിലെടുത്തിട്ട്, അതല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അങ്ങനെ ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ ഡോക്ടർമാരൊക്കെ ചീഫിൻ്റെ അടുത്തുണ്ടാവും, അവർ അവരെ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യും, ആ രീതിയിലാണ് പോകുന്നത് അവർ.
9: ഈ പിന്നെ വലിയ ഡീലേഴ്സൊക്കെ ട്രാൻസാക്ഷൻ അതുപോലെ ബില്ലുകൾ പ്രോസസ് ചെയ്യാനൊക്കെ ഇപ്പോൾ ഇത് ഉപയോഗിക്കും.
8: ഈ ഇപ്പോൾ നമ്മൾ എല്ലാവരും ജി എസ് ടി കൊടുക്കപ്പെട്ട് ജി എസ് ടി സബ്മിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഈ സിഗ്നേച്ചർ. ഇപ്പോൾ ടാക്സ് കൺസൾട്ടൻറ്റുമാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് ഇവരെ ഈ ആരുടെ ജി എസ് ടി ആണോ അവർ സബ്മിറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ഈ സിഗ്നേച്ചർ വേണ്ടി വരും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഈ എന്താ പറയുക കൊട്ടേഷനുകളുണ്ടല്ലോ, അപ്പോൾ ഒക്കെ ടെൻഡറുകൾ, ഈ ടെൻഡർ അളപ്പല്ലോ. അപ്പോൾ നമ്മൾ ഈ ടെൻഡർ വിളിക്കുമ്പോൾ അതിനൊക്കെ ഈ സിഗ്നേച്ചർ നിർബന്ധമാണ്. നമ്മൾ ടെൻഡർ നമ്മൾ കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റിലേക്ക് ടെൻഡർ വിളിച്ചു, ആ ടെൻഡർ നമ്മൾ ഓൺലൈനാണ് അപ്ലിക്കേഷൻ കൊടുക്കുക, കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം, ഈ സിഗ്നേച്ചർ വേണം, ലാസ്റ്റ് സൈൻ ചെയ്യാൻ സിഗ്നേച്ചർ വേണം.
9: ആധാർ കാർഡ് പുതുക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണ്?
8: ആധാർ കാർഡ് പുതുക്കൽ ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതൊരു 10 വർഷം നമുക്ക് നമ്മൾ ആധാർ എടുത്തിട്ട് 10 വർഷമായി. 10 വർഷമായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മളുടെ ഇപ്പോൾ നമ്മളെ രേഖ ആധാറിൽ എങ്ങനെയാണോ നമ്മൾ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് വെച്ചാൽ, അതുപോലത്തെ മറ്റൊരു രേഖ, അതായത് വോട്ടർ ഐ ഡി കാർഡോ ഡ്രൈവിംഗ് ലൈസൻസ് ഇങ്ങനെ പോലത്തെ മറ്റൊരു രേഖയും കൂടെ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആധാർ കാർഡ് ഒന്ന് പുതുക്കണം. അപ്പൊ ഒരു ഗവൺമെന്റ് ഓർഡറാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം, ഇനി ഒരു പുതുക്കിയില്ലെങ്കിൽ ഇനി ഒരു ഇത്ര സമയം പരിധി കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിൽ എന്താവുന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല.
9: ഫൈനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്,
8: ഭാവിയിൽ വരാം, അല്ലെങ്കിൽ ആധാർ കട്ടാവാം. നമ്മൾ എന്തെങ്കിലും ആധാർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആധാർ റീഡ് ചെയ്യാത്ത പ്രശ്നങ്ങൾ വരാം. പക്ഷെ അങ്ങനെയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ പുതുക്കൽ എന്നുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 10 വർഷമായി ആളുകൾ പുതുക്കി വെക്കുന്നതാണ് നല്ലത്.
9: കുട്ടികളുടെ അത് നേരത്തെ പറഞ്ഞു 5 വയസ്സിൽ താഴെയാണെങ്കിൽ ഡെമോഗ്രാഫിക് ഡാറ്റ മാത്രമേ കളക്ട് ചെയ്യുന്നുള്ളൂ, അതിനുശേഷം അവരും പുതുക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്?
8: അത് കുട്ടികൾ 5 വയസ്സിൻ്റെ താഴെ, അപ്പോൾ നമുക്ക് ഒരു ജനിച്ച കുട്ടിക്ക് ആ ജനിച്ച ദിവസം മുതൽ ആധാർ എടുക്കാൻ പറ്റും. 0 ഏജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആധാർ എടുക്കാൻ പറ്റും.
9: ശരി ശരി.

0: കുട്ടികൾക്ക് ആധാർ എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ബയോമെട്രിക് എടുക്കുക, ഡെമോഗ്രാഫിക് മാത്രമേ എടുക്കുള്ളൂ, ബയോമെട്രിക് എടുക്കില്ല. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം, 5 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യണം, അവരെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോഴാണ് നമ്മൾ വിരലടയാളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ,
1: കണ്ണും
0: കണ്ണ്, ആ കയ്യ്, പിന്നെ ഫോട്ടോ.
1: ഒരുപാട് സംവിധാനങ്ങളുമായിട്ട് ആധാർ കാർഡ് ലിങ്ക്ഡ് ആണ്. ഏതൊക്കെയാണ് അങ്ങനെ ഓർമ്മ വരുന്ന ഒന്ന് പരാമർശിക്കാം.
0: നമുക്ക് പ്രധാനമായിട്ട് നിർബന്ധമാക്കിയിട്ടുള്ളത് ആധാർ നമ്മൾ ഈ വാഹനവുമായി ബന്ധപ്പെട്ട്, സാധാരണ ഇപ്പോൾ നമ്മളതിൽ എല്ലാവർക്കും വാഹനം, ഒരു ബൈക്കെങ്കിലും ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ RC ബുക്കിൽ ഈ സംഗതി നിർബന്ധമാണ്. RC ബുക്കിൽ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ വാഹനം വിൽക്കുമ്പോഴോ അതൊക്കെ നല്ല പ്രയാസം ഉണ്ടാക്കും. ഇപ്പോഴത്തെ കേസിൽ നമുക്ക് വാഹനം വിൽക്കാൻ കഴിയില്ല, അതിൽ ആധാർ ഇല്ലെങ്കിൽ അതിൽ OTP വരണം. നമുക്ക് വേറെ ആൾക്കാർ കൊടുക്കുകയാണെങ്കിൽ, പഴയ കാലത്തൊക്കെ നമ്മളൊരു എഗ്രിമെൻറ്റ് സെയിൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക, ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ തൊട്ടടുത്ത് അങ്ങനെ അക്ഷയയിൽ പോവുക, അവിടെ പോയാൽ നമുക്കൊരു OTP പോവും, ആരുടെ വാഹനം വെച്ചാൽ OTP പോവും. അപ്പോൾ നമ്മൾ OTP പറഞ്ഞ് കൊടുത്താൽ നമ്മൾ വിറ്റേണ്ടതില്ലേ, അടുത്ത ആളുടെ മൊബൈൽ നമ്പർ ഇതിൽ ചേർത്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവരെ വാഹനം അവരെ പേരിലായി. അതാണ് അപ്പോൾ നിർബന്ധമാണ്, അത് ആധാറിലെ ഏത് നമ്പറാണോ അതിലേക്ക് OTP വരാം, അല്ലാതെ നമ്മൾ RC ബുക്കിൽ കൊടുത്ത നമ്പറിലേക്കല്ല OTP വരാം. പല ജനങ്ങളും ആളുകളുടെ തെറ്റിദ്ധാരണ അതാണ്, ഈ അതിൽ നമ്പർ ഉണ്ടല്ലോ എന്ന് പറയും, ആധാറിൽ വേറെ നമ്പർ ആയിരിക്കും. അങ്ങനെ പറ്റില്ല, ആധാറിൽ ഏത് നമ്പറാണോ ആ നമ്പറിലേക്കാണ് OTP വരിക.
1: അപ്പോൾ ആധാറിനേക്കാൾ പ്രധാനമാണ് ഫോൺ നമ്പർ അല്ലേ?
0: ആ ഫോൺ നമ്പർ. അപ്പോൾ അതങ്ങനെ കൂടെ വേണം. അതുപോലെ പാൻ കാർഡിൽ നിർബന്ധമാണ്. ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമല്ല, നിർബന്ധത്തിൻ്റെ സമയം കഴിഞ്ഞു. പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാനൊരു സമയം ഉണ്ടായിരുന്നു, 1 വർഷം വരെയൊക്കെ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫൈനാണ്. ഇപ്പോൾ പാൻ കാർഡിൽ ആധാർ ബന്ധിപ്പിക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് 1000 രൂപ ഫൈൻ അടക്കണം ആദ്യം നമ്മൾ, എന്നിട്ട് കൊടുക്കണം. ഇനി അടുത്ത സ്റ്റേജ് ചിലപ്പോൾ കട്ടാവലായിരിക്കും. അപ്പോൾ അങ്ങനെയുണ്ട്, അത് പാൻ കാർഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിർബന്ധമാണ്. അതുപോലെ ബാങ്ക് അക്കൗണ്ടിന്, ഇപ്പോൾ മുതിർന്ന ഒരാൾക്ക് ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പാൻ കാർഡ് നിർബന്ധമായിട്ട് വേണം. ഇത്രയും മേഖലകളാണ്. അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ആധാർ വേണം, ആധാർ മൊബൈൽ നമ്പർ ചേർക്കും വേണം.
1: അപ്പോൾ ആധാർ കാർഡ് ഒരു ചെറിയ കാർഡല്ല?
0: അല്ല അല്ല. ഇപ്പോൾ
1: നമ്മൾ ആധാർ കാർഡിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്, ആർക്കൊക്കെ എടുക്കണം, എങ്ങനെയൊക്കെ എടുക്കണം, അത് പുതുക്കേണ്ടതുണ്ടോ, പുതുക്കണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് പുതുക്കേണ്ടത്, അതേപോലെ അതിൻ്റെ പ്രാധാന്യം, ഏതൊക്കെ സംവിധാനങ്ങളുമായി, വകുപ്പുകളുമായി, ഇതര കാർഡുകളുമായി അത് ബന്ധപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. അക്ഷയ കേന്ദ്രം 18 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ വളരെ പ്രകടമാണ്. ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങളുണ്ടെങ്കിലും ഒരു റെഫറൻസ് ഒന്നുമില്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്കത് പറഞ്ഞു തരാൻ സാധിക്കുന്നുണ്ട്. ജലീൽ സാറിൻ്റെ ടീം പീസ് റേഡിയോയുടെ പ്രത്യേക കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ.
2: മാഷാല്ല, ജനക്ഷേമത്തിൽ നമുക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ അറിവുകളാണ് നേടാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആധാർ കാർഡ് ഓൺലൈനായി ലഭിക്കാൻ, അത് 2 രൂപത്തിൽ നമുക്കതിനെ പറയാം. ഒന്ന്, ഡൗൺലോഡ് ചെയ്ത് എടുക്കുവാനുള്ള ഒരു സംവിധാനം, അത് നമുക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതിനാവശ്യമായി ആധാർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന്, നമുക്ക് ഓർഡർ ചെയ്യാനും സാധിക്കും. ഇപ്പം അതിൻ്റെ വിശദാംശങ്ങളാണ് ഇബിനു അലി അടുത്തനാട്ടറയും അതുപോലെ അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും നമുക്ക് വിശദീകരിച്ച് തന്നത്.
3: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭം. ഈ സമയത്ത് ഒരാൾ അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായ ഒരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്ന് ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു കൊന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പോൾ അതെൻ്റെ ഉംറയെ ബാധിക്കുക പറഞ്ഞിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം.

0: ചോദിച്ചു, അദ്ദേഹത്തെ തിരിച്ചയച്ചു എന്ന്. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാനുണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം അത്രമേൽ മുസ്ലിങ്ങൾ പിടിച്ചൊലിച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകന അടിച്ച കാര്യത്തിലുള്ള വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
1: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ?
0: അതെ,
1: കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
0: കൊതുകനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തൊല്ലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
1: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്, അയാളും ആ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു മറുവയുടെ ഉദ്ദേശിച്ചത്.
0: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരുടെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകൾ ഉണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനിൽ തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശാ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
1: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും, അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
0: അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
1: അതെ,
0: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യൻ്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പം അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
1: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: ഇൻഷാല്ലാ ഈ ഒരു വൈബിൻ്റെ സമയത്ത് നമുക്ക് ശ്രോതാക്കൾക്ക് ഏറെ അവരുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള ആളുകളുടെ ചില സംശയങ്ങൾക്കുള്ള മറുപടിയൊക്കെ ആയിട്ട് നാം കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. സ്നേഹക്കൂടിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന ഒരു തലക്കെട്ടിൽ അഫ്ലഹ് തായക്കോടാണ് നമ്മോടൊപ്പം സ്നേഹക്കൂടിൽ ചേരുന്നത്.
3: അസ്സലാമു അലൈക്കും, ഞാൻ അഫ്ലു ബിൻ മുഹമ്മദ് ആണ്. നമ്മൾ ശരിക്ക് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? നമ്മളെപ്പോഴും പറയും നമുക്ക് സന്തോഷം വേണം, അസ്വസ്ഥതകളാണ് കൂടുതൽ എന്നൊക്കെ പറയൂലേ. ഇപ്പം നമ്മൾ പിന്നെ ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങൾ എന്നല്ല നമ്മുടെ സമൂഹത്തിൽ കൂടുതലും ആണുങ്ങളാണല്ലോ ജോലിക്ക് പോകുന്നത്. അപ്പം ഇവർ അല്ലെങ്കിൽ സ്ത്രീകൾ ആരാണെങ്കിലും നമ്മൾ ജോലിക്ക് പോകുന്നു, ചില ആളുകൾ വീട്ടിൻ്റെ ഉള്ളിൽ ജോലി നോക്കുന്നു, നമ്മൾ ഒരു ഒരു സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്നു, കല്യാണം കഴിച്ച് പിന്നെ അതിൻ്റെ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നു. ഇതൊക്കെ സന്തോഷത്തിൻ്റെ ഒരു പാതയാണ് അല്ലേ. ഇപ്പോൾ സമയമാകുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കുക, പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾ ഉണ്ടാവുക. ആ കുട്ടികളെ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ, നമുക്കൊരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്കുണ്ടായ കുട്ടീൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരു ആനന്ദ നിർവൃതി എന്നൊക്കെ പറയാലേ, എന്ത് രസമാണത്. അങ്ങനെ നമ്മൾ ഇതൊക്കെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ കാലക്രമേണ അതല്ലെങ്കിൽ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക് അല്ലേ, ഭയങ്കര അസ്വസ്ഥതയാണ് നമുക്ക്. അതായത് കുടുംബ ബന്ധങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്, ജോലിയുടെ കാര്യം എടുക്കുമ്പോൾ അസ്വസ്ഥതയാണ്. ചില സമയത്ത് നമുക്ക് തോന്നിപ്പോവും നമ്മളിങ്ങനെ പോകുന്നുണ്ട്. പല ആളുകളോടും ചോദിക്കുമ്പോൾ നമ്മൾ ചോദിക്കുക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറയും. ചില ആൾക്കാർ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദിക്കുമ്പോൾ ഇപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് പുറത്തുനിന്നുള്ളൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാം മനോഹരമായിരിക്കും, എല്ലാം മനോഹരമായിരിക്കും. പക്ഷെ അകത്തുനിന്ന് നോക്കുമ്പോൾ അതിന് വലിയ രസമുണ്ടാവില്ല, അസ്വസ്ഥത കാണും. എന്താണ് അസ്വസ്ഥതകൾ? അസ്വസ്ഥത എന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും അസ്വസ്ഥത എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ നല്ലതിനെ കാണാൻ പറ്റാണ്ടാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും മെയിനായിട്ട് ഈ അസ്വസ്ഥത, കുടുംബ ബന്ധങ്ങളിലെ അസ്വസ്ഥത അല്ലെ അസ്ഥിരത, ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരും പറയുന്നൊരു കാര്യം, കുട്ടികളുടെ കാര്യത്തിൽ ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ വൈക്കൊന്നും കിട്ടുന്നില്ല, എന്താണിത് ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല, ഫോണിലാണ് ഫുൾ സമയം, അതല്ലെങ്കിൽ പുറത്ത് പോയാൽ ഉള്ളിലേക്ക് വരുന്നില്ല, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, അങ്ങനെ നൂറുകൂട്ടം പരാതികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയാനല്ല വന്നിട്ടുള്ളത്, നമ്മളിപ്പോൾ കുടുംബം മൊത്തമായിട്ടാണ് എടുക്കുന്നത്. പക്ഷേ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നമ്മൾ ഈ ആരോട് ചോദിക്കുകയാണെങ്കിലും ആദ്യം പറയുന്നുണ്ടാവുക മക്കളുടെ കാര്യമാണ്. ഈ മക്കളുടെ കാര്യം പറയുമ്പോഴേ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്താണെന്നറിയോ, നമ്മൾ കുറേ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട് അല്ലേ, എത്രങ്ങാനും ക്ലാസ്സുകളാണ് നമ്മൾ കേൾക്കുന്നത്, തലങ്ങും വിലങ്ങും പാരൻറ്റിങ്ങിൻ്റെ അങ്ങേയറ്റത്തെ ക്ലാസ്സുകളാണ് അല്ലേ. കുറേ യൂട്യൂബിലും അതുപോലെ ഈ കേൾക്കുന്ന ഈ മീഡിയത്തിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ? ചിലപ്പോൾ ഉണ്ടാവും അല്ലേ, പക്ഷെ കൂടുതലും ഇല്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവാണ്. അതായത് നമ്മൾ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ റൂട്ട് തപ്പുന്നില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിച്ചതാണ്, നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ABCDEFG അങ്ങനെ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിക്കൂലേ. മലയാളത്തിൽ നമ്മൾ അ ഇ ഉ അങ്ങനെയല്ലേ പഠിക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിരിക്കുന്നത്, നമ്മളിപ്പോൾ ABCD പഠിക്കാതെ, അല്ലെങ്കിൽ വേണ്ട അ ഇ അങ്ങനെ ഈ അക്ഷരമാല പഠിക്കാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ അംബുജം എന്ന് പഠിച്ച് കഴിഞ്ഞാൽ പഠിക്കൽ നടക്കുമോ? ഇല്ലല്ലോ. നമ്മളാദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മളാദ്യം ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ റൂട്ട് പഠിക്കണം. റൂട്ട് എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം മക്കളുടെ കാര്യമാണെങ്കിലും ഈവൻ നമ്മുടെ കാര്യമാണെങ്കിലും, ഒരു മനുഷ്യൻ ഇപ്പം നിങ്ങളുടെ കുട്ടി എന്നുള്ള നിലക്ക്, ഇപ്പോൾ കുട്ടി അല്ലെങ്കിൽ ഞാനൊരു കുട്ടിയാണ്, നിങ്ങളൊരു കുട്ടിയാണ്, നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളെല്ലാവരും കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവാം, അല്ലെ കുട്ടിക്കാലത്തല്ല, ഇപ്പം നിങ്ങളുടെ കുട്ടിയുടെ കാര്യം എടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നമുക്കൊക്കെ മെയിനായിട്ട് പറയുന്നത് സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളാണല്ലോ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അതായത് സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മളെയും മക്കളെയും പിന്നെ ഡിസ്റ്റൻസിലേക്ക് ആക്കുന്നത് അല്ലേ, പിന്നെ അടുപ്പിക്കാതിരിക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഞാനീ പറയുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ശരിയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ ചില കുട്ടികളുടെ കാര്യത്തിൽ ശരിയായിരിക്കാം, ചിലരുടെ കാര്യത്തിൽ ശരിയായിരിക്കില്ല. എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതെൻ്റെ കുട്ടിക്ക് ഉണ്ടെന്നും, എന്തെങ്കിലും പ്രശ്നം കേൾക്കുമ്പോൾ അതെൻ്റെ കുട്ടിക്ക് ഇല്ലയെന്നും 100% നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കൊരു ബൗണ്ടറി വേണം, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം എന്താണെങ്കിലും. അപ്പോൾ നമ്മളീ പറയുന്നത് റൂട്ടിൻ്റെ കാര്യമാണ് അല്ലേ. റൂട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? റൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരാണ്. വേര് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു കുട്ടീൻ്റെ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ കേട്ടോ, നമ്മളാവുന്ന കുട്ടി, ഞാനാവുന്ന കുട്ടി, നിങ്ങളാവുന്ന കുട്ടി, നിങ്ങളുടെ കുട്ടി, അപ്പം ഇവരുടെയൊക്കെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയെന്നറിയോ, പല ശാസ്ത്രജ്ഞന്മാരും പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ, പല പെർസെപ്ഷനും ഉണ്ട് ഇതിന്. സ്റ്റിൽ നമുക്കിങ്ങനെ നോക്കാം, ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 3 കാര്യം. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി എന്ന് ആലോചിക്കരുത്, നിങ്ങൾ എന്നുള്ള കുട്ടിയേയും കൂടി നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെയല്ല, എന്തെങ്കിലും കേൾക്കുമ്പോൾ സമൂഹം അങ്ങനെയാണ്, സമൂഹം ഇങ്ങനെയാണ് എന്നതിനും അപ്പുറം നമ്മളെക്കുറിച്ച് ചിന്തിക്കാം. 3 കാര്യങ്ങളാണ് മെയിനായിട്ട് സ്വാധീനിക്കുന്നത് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ 3 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസമല്ല, നമ്മൾ CBSE ICSE പിന്നെ അതുപോലെ മെട്രിക്കുലേഷൻ സിലബസിൽ അല്ലെങ്കിൽ പുറത്ത് നാട്ടിൽ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഈ സംഭവമല്ല. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടിയ ചെറുപ്പത്തിൽ കിട്ടിയ അറിവുകളുണ്ടല്ലോ, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവ്. എങ്ങനെ ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങളുടെ മോനോട് നിങ്ങൾ പറയാണ് പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന കുറേ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇന്നെ നാടോടി സ്ത്രീകളൊക്കെ. ഇങ്ങനെ പറഞ്ഞു, അപ്പം നമ്മളെ വീട്ടിൽ കുറച്ച് നാടോടി സ്ത്രീകൾ വരികയാണെന്ന് വിചാരിക്കുക. ഈ നാടോടി സ്ത്രീകൾ വരുന്ന സമയത്ത് അവർ കഴിയുന്നതും വീടിൻ്റെ സൈഡിലൂടെയൊക്കെയാണ് നമ്മുടെ അടുക്കളയിലേക്കൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് വരികയും. സോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു ഒരു പിന്നെ ഇതുണ്ട്, എന്താ പറയുക, ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും, പാരൻ്റൽ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്, ഇങ്ങനത്തെ ആളുകളെ നമ്മൾ സൂക്ഷിക്കണം, ഇവർ കുട്ടികൾക്ക് പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന കുറച്ച് അറിവുകളില്ലേ, അതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പിന്നെ അതുപോലെ നമ്മൾ എന്താ പറയുക, പിന്നെ പോലീസ്, ഈ പോലീസ് എന്ന് പറഞ്ഞ ഒരു പോലീസ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം, ശരിക്കും പറഞ്ഞാൽ പോലീസ് എന്തിനാണ്? പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, പൊളൈറ്റ്നെസ്, ഒബീഡിയൻസ്, ലോയാലിറ്റി, ഇൻ്റലിജൻസ്, കറേജ്, എഫിഷ്യൻസി. ഈ കറേജും എഫിഷ്യൻസി ഒക്കെ എന്തിനാണ്? നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൈസ കൊണ്ട് ഗവൺമെൻറ് നടത്തുന്ന ഒരു സിസ്റ്റമാണ് പോലീസ്. അതാണ് ആ സേന അല്ലേ. പക്ഷേ നമുക്കൊക്കെ പോലീസിന് പേടിയാണ്, നമ്മുടെ മക്കൾക്ക് പേടിയാണ്. ഓക്കെ, ഞാൻ പറയുന്നുണ്ട് വീണ്ടും, എല്ലാവരും കേസല്ല പറഞ്ഞത്, പൊതുവായിട്ട്. അപ്പോൾ ഈ പോലീസിനെ എങ്ങനെ പേടി? നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുട്ടീനോട് പറയും പോലീസ് വരുന്നുണ്ട്, വേഗം കഴിച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ അതാ പോലീസ് പോലീസ്. ഈവൻ സെക്യൂരിറ്റികളെ വരെ കുട്ടികൾക്ക് പേടിയാണ്, മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളുടെ പൈസ കൊണ്ടാണ് ഗവൺമെൻറ് പോലീസിനെ സേവ് ചെയ്യുന്നത് അല്ലേ, സേവിക്കുന്നത്. എന്നിട്ട് നമ്മൾ പോയിട്ട് മിസ്റ്റർ പോലീസ് നിങ്ങൾ നമ്മുടെ പൈസ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരായിട്ട് കമ്പനിയില്ല, നമുക്കെപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും അവരായിട്ട് അല്ലേ. പോലീസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയത്തിൻ്റെ കണിയൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എഡ്യൂക്കേഷൻ, നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. സ്കൂളിൽ നിന്നല്ല, നമ്മുടെ വീട്ടിൽ നിന്ന്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന വേറെ ഉണ്ട്, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, എഡ്യൂക്കേഷൻ. മനസ്സിലാവുണ്ടോ? എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക, നമ്മൾക്കിങ്ങനെ അല്ല, ചില ആൾക്കാർക്ക് 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിയാണ്, 9:01 9:01 അവരെ സ്വഭാവം മാറും. അതിൻ്റെ റീസൺ എന്താണ്? ഇവരെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടോ? ഓക്കെ, അത് ഓരോരുത്തർ അനുഭവങ്ങളാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് അങ്ങനെ അതിൻ്റെ റീസൺ ആ അവരെങ്ങനെയാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തേത്, അപ്പോൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒന്നാമത്തെ കാര്യം പറയുന്നത് എഡ്യൂക്കേഷനാണ്, രണ്ടാമത്തെ കാര്യം പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലേ. എക്സ്പീരിയൻസ് ആണ് പറയുന്നത് രണ്ടാമത്തെ. എന്താണ് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മളായിട്ട് അനുഭവിച്ചറിഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ നിങ്ങൾ പിന്നെ ഒരു സ്ഥലത്ത് ട്യൂഷന് പോയി. ഓക്കെ, ട്യൂഷന് പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന ആ പിന്നെ വ്യക്തിയിൽ നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായി. ദുരനുഭവം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ഭയങ്കരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ടാവും. ഓക്കെ, മർദ്ദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളോട് വളരെ മോശമായിട്ട് അബ്യൂസിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ ഉപദ്രവിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ തൊട്ടിട്ടും സ്പർശിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. അപ്പം നിങ്ങൾ അവിടെ ട്യൂഷന് പോയിട്ട് നിങ്ങളവിടെ ട്യൂഷന് നിർത്തി. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിന് ശേഷം നിങ്ങൾ വേറൊരു സ്ഥലത്ത് ട്യൂഷന് പോയി എന്ന് വിചാരിക്കുക. ആ ട്യൂഷന് പോയ സ്ഥലത്തും സമാനമായിട്ടുള്ള അനുഭവങ്ങളുണ്ടായി. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട്, അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ട്യൂഷന് പറഞ്ഞേക്കോ. ആ സ്വഭാവത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാവില്ലേ? ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം. ഞാനൊരു പ്രാവശ്യം സൗദി അറേബ്യയിൽ ക്ലാസ് എടുക്കുമ്പോൾ, റിയാദിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു 6'3" പൊക്കുള്ള ഒരാൾ വന്നു, നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ. മുപ്പര് പറഞ്ഞു എൻ്റെ അടുത്തൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ കാണാമെന്ന് പറഞ്ഞു, ഞങ്ങൾ അതിന് ശേഷം കാണാം. അപ്പോൾ ഇദ്ദേഹം പൊട്ടിക്കരയാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഇദ്ദേഹത്തിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പിന്നെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ബന്ധമില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ടി വിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. ടി വി എന്ന് പറഞ്ഞാൽ മാച്ച്, അതായത് അന്ന് ഫുട്ബോൾ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കൾ തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലേക്ക് പോയിട്ട് കളി കാണാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരിക്കലും പോകാൻ പാടില്ല എന്ന്. അപ്പോൾ കുട്ടികൾ ചോദ്യം ചെയ്യുകയാണ്, അതെന്താ പോയാൽ, എന്താ പ്രശ്നം, അങ്ങനെ പറയാൻ പറ്റുമോ? മൂപ്പര് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, അതായത് കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ. കുട്ടികളുടെ ഭാഗത്ത് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, കാരണം ഒരു കളി കാണാൻ പോട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിലാവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു അയൽവാസിയുടെ വീട്ടിലേക്ക് ടി വി കാണാൻ പോയപ്പോൾ അദ്ദേഹം എന്നെ പിന്നെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്, മനസ്സിലാവുണ്ടോ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് വളരെ സാരമായിട്ട് ബാധിക്കുകയാണ്, മനസ്സിലാവുണ്ടോ? വളരെ സാരമായിട്ടാണ് ബാധിക്കുന്നത്. ഇതാണ് ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, മനസ്സിലാവുണ്ടോ? ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്വാധീനം. മൂന്നാമത്തെ, അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് അല്ലേ. ഒന്ന് എഡ്യൂക്കേഷൻ, രണ്ട് എക്സ്പീരിയൻസ്, മൂന്ന് ജനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് കിട്ടുന്ന സംഭവങ്ങൾ. ഏതോ ഒരാൾ പറഞ്ഞത് ഇതൊരു 40% ജനറ്റിക്സ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാവുന്ന അധിക സ്വഭാവങ്ങളോ അല്ലെങ്കിൽ 40% താഴെ വരുന്ന സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ നിന്നും കൂടിയും കിട്ടിയതാണ്, മനസ്സിലാവണം. അപ്പം നമ്മൾ പറയും എൻ്റെ ഒരു സ്വഭാവവും ഇവനില്ല എന്ന് പറയും, തോന്നുകയാണ് മനസ്സിലാവുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുന്നേ, നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇനി കുട്ടികളായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം അല്ലെങ്കിൽ 40% എൻ്റെ സ്വഭാവമാണല്ലോ എന്നുള്ളതാണ്, മനസ്സിലാവുണ്ടോ? അപ്പം ഇനി എന്തെങ്കിലും അലമ്പ് കുട്ടി കാണിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, 40% എൻ്റെ ആയി പോയി അല്ലെങ്കിൽ കാണായിരുന്നു എന്നൊക്കെ പറയാം, എന്താണ്? അപ്പം നമ്മൾ പറയുന്നത് എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ് ആണ് കേട്ടോ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായി കിട്ടുന്ന സ്വഭാവങ്ങളും സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, ജനറ്റിക്സ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ സ്വഭാവ രൂപീകരണത്തെ സ്വാധീനിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റൂട്ടിലേക്ക് നമ്മൾ പോകണം. ഈ റൂട്ടിലേക്ക് പോകാറിന് എന്താ, നമ്മൾ ചിന്തിക്കണം എവിടെയാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സംബന്ധിച്ച് ഇതെന്താറിയോ ഇവിടെ നമുക്ക് പറ്റുന്ന ഒരു മേജർ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ വേറെ ആയിരിക്കും. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഞാൻ പറയാം, ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഞാൻ വേറെ അലമ്പിലേക്കൊന്നുമില്ല, എൻ്റെ ഭാര്യയെയും കുട്ടികളെയും എൻ്റെ വാപ്പനെയും ഉമ്മനിക്കനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, പിന്നെ അവർക്ക് വേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പുറത്തൊക്കെ കൊണ്ടുപോകാറുണ്ട്, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിലേ അപ്പോൾ നമ്മൾ വിചാരിക്കും എൻ്റെ ഭാഗം കറക്റ്റ്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ കട്ടിട്ടൊന്നുമല്ല പൈസ ഉണ്ടാക്കുന്നത്, നല്ലോണം പിന്നെ എന്താ പറയുക വായിട്ടളിച്ചിട്ടാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ സൈഡ് പെർഫെക്റ്റാണ്, എൻ്റെ സൈഡിലൊരു പ്രശ്നമില്ല അല്ലേ. പക്ഷേ സുഹൃത്തുക്കളെ, ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളെ ചിന്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഭാര്യയ്ക്കോ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ മക്കൾക്കോ വേണ്ടത് ചിലപ്പോൾ അതാവൂല, മനസ്സിലാവുണ്ടോ? അവർക്ക് വേണ്ടത് ചിലപ്പോൾ വേറൊന്നും, ചിലപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ സമയം, ചിലപ്പോൾ അവർക്ക് വേണ്ടപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണ്ടാവും, ചിലപ്പോൾ ടൂറ് പോകുന്നുണ്ടാവും ഇവരുടെ കൂടെ, പക്ഷെ അവർക്ക് വേണ്ട സ്ഥലത്തേക്കാണോ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലാണോ എന്ന് ചിലപ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ല, മനസ്സിലായി? പിന്നെ നിങ്ങൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളോടും കൂടി അവരിലും വർക്ക് ചെയ്യുന്ന ആൾക്കാണ്, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ ഫാമിലി പിന്നെ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് പറയാനുള്ളത് ഇതൊന്നും ബാക്കിയുള്ളവരെ വിഷയമല്ല, മനസ്സിലാവുണ്ടോ? അതായത് ഒരിക്കലും നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് എൻ്റെ വീട്ടുകാർ അങ്ങനെ ഹോ ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ഒരു ചാൻസ്, ഒരു സാധ്യത ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ അധ്വാനിക്കുമ്പോൾ നമ്മളപ്പോൾ ചിന്തിച്ചിരുന്നോ, ഓ ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, നമ്മളെ നല്ലോണം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ആലോചിച്ചിരുന്നോ? നമ്മൾ നമ്മുടെ കളികളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. അപ്പോൾ അതേ അവകാശം നമ്മുടെ മക്കൾക്കും ഉണ്ട്, മനസ്സിലാവുണ്ടോ? അപ്പം ഇങ്ങനെ ഞാൻ പറയുന്നതിൻ്റെ ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൂട്ടിലേക്ക് പോകണം എന്നാണ് പറയുന്നത്. റൂട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഈ സ്വഭാവം എങ്ങനെ ഉണ്ടായി, ഈ സ്വഭാവം എങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇതിൽ എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ സൈഡ് നമ്മൾ ക്ലിയറാന്ന് നമ്മൾ വിചാരിക്കുന്നിടത്താണ് ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക. ഓക്കെ, ആദ്യത്തെ അബദ്ധം ഉണ്ടാവുക, അങ്ങനെ ആയിരിക്കും, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിൽ നിന്ന് നമ്മൾ ഒരു വേറിട്ടൊരു ചിന്ത അല്ലെങ്കിൽ വേറൊരു വഴിയിലേക്ക് നമ്മൾ നടക്കാൻ നമ്മൾ തയ്യാറാണ്. എന്താണ് വേറുള്ള വഴി? അതായത് ആദ്യം എവിടെയാണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം? അപ്പം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ ആദ്യം പോകണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ കുട്ടികളെ ഫോണ് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്ന ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ അറിവിൽ അങ്ങനെ ഫോണ് യൂസ് ചെയ്ത് പിന്നെ കൗൺസിലിങ്ങിന് പോയിട്ട് നന്നായി ആരും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നന്നാവില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതിൽ ഈ ഫോണ് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ, അതായത് ഈ പ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒക്കെ സംഭവം വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്കത് മുളയിലേ നുള്ളാൻ കഴിയണം. ഇത് പിന്നെ തലച്ചോറിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം പിടിച്ചു വെച്ചിട്ടോ അത് പ്രശ്നങ്ങൾ കൂട്ടല്ലാതെ കാര്യമൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, മകനെ അമിതമായിട്ട് യൂസ് ചെയ്യാണ് ഫോണ് എന്നുള്ള രീതിയിൽ ഒരു പിതാവോ ഒരു മാതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിന്നെ അവനെയോ അവളെയോ ഭീഷണിപ്പെടുത്തിയിട്ട് ഫോണ് വാങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഈ ഫോണൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ്, ഫോൺ എടുത്തു വെച്ചിട്ട് ഇവർ പറയാണ് പിന്നെ ഇനി നിനക്ക് ഫോണൊന്നുമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാ ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കുമോ, എൻ്റെ മാതാപിതാക്കൾ ചെയ്ത ശരിയായൊരു നടപടിയാണ്, എനിക്ക് ഫോണിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടി അങ്ങനെ ചിന്തിച്ച ആ കുട്ടി ഇരിക്കുമോ? അതല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ ആഹാ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് മാത്രം എന്താ, എനിക്ക് മാത്രം അവിടെ ഫ്രീഡം അല്ല, എന്താ എന്താണ് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയും. 99% ഈ രണ്ടാമത് പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അല്ലേ? അങ്ങനെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ, അവിടെയൊക്കെ നമ്മളിപ്പോൾ സ്നേഹം അവിടെ ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മക്കളോട് സ്നേഹമുണ്ട്, അവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, അതിലൊന്നൊരു മാറ്റമില്ല. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് പ്രൈമറി പ്രോബ്ലം. കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം എന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, ഭക്ഷണം കഴിച്ചില്ലേ, ഇതല്ല ആശയവിനിമയം. മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ഈ ഫോണിൻ്റെ കേസ് പറഞ്ഞു, ഫോണിൻ്റെ കേസ് എടുത്തു വെച്ചു, ഭയങ്കര പ്രശ്നമാക്കി അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫോണിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളത് എടുത്തു വെച്ചു, നിങ്ങളത് എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് എടുത്തു വെച്ചതെന്നും നിങ്ങൾ എന്തിനാണ് അത് എടുത്തു വെച്ചതെന്ന് കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലാവാത്തിടത്തോളം കാലം കുട്ടി തോന്നും ഞാൻ കളിച്ചിട്ടാണ് എടുത്തു വെച്ചതെന്ന് ചിലപ്പോൾ തോന്നും. അതല്ലെങ്കിൽ രണ്ടാമത് തോന്നുക, അല്ലെങ്കിലും എനിക്ക് മാത്രം ഇവിടെ മാത്രമേ ഫ്രീഡം ഇല്ലാത്തുള്ളൂ, ഇവരെ മക്കളായി ജനിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം, അങ്ങനെയൊക്കെ പറയും. മനസ്സിലാവുണ്ടോ? ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ, ഇപ്പോൾ എന്താ പറയുക, ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് മക്കളൊക്കെ നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇപ്പം ഈ മെസ്സേജ് അയക്കുമ്പോൾ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് മടുത്തിട്ടുണ്ടാവും ഇവർക്കൊക്കെ. ഈ മടുക്കുക എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊന്നും ചെയ്തിട്ടൊന്നും ആവില്ല മടുക്കേ. ഈ ടീനേജിൻ്റെ വലിയൊരു പ്രശ്നം അങ്ങനെയാണ്, അതായത് പെട്ടെന്ന് മടുക്കുമല്ലോ, അതായത് എല്ലാം പെട്ടെന്ന് വേണം, ദേഷ്യം പെട്ടെന്നാണ്, സങ്കടം പെട്ടെന്നാണ്, എന്തെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് വേണം. ഇത് ഇതിങ്ങനെയൊക്കെ ഉണ്ട്. അത് ഒരിക്കലും ടീനേജിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ഈ ടീനേജിൻ്റെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ എൻ്റെ മോന് മാത്രം ഈ പ്രശ്നം, എൻ്റെ മോൾക്ക് മാത്രം ഈ പ്രശ്നം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അത് ഈ ടീനേജിൻ്റെ പ്രത്യേകതകളാണ്. എന്തുകൊണ്ടാണ് സാർ അവരിങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത്? എൻ്റെ കുട്ടി ഒന്നും മിണ്ടിയിരുന്നില്ല, ഇപ്പം എൻ്റെ കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നെങ്കിൽ മുറുമുറുക്കുകയാണ്, അല്ലെങ്കിൽ പിറുപിറുക്കുകയാണ്, അതല്ലെങ്കിൽ ഭയങ്കര ചൂടാവുകയാണ്. എന്താണ് സാർ ഇങ്ങനെയും ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം അത് അവരുടെ പ്രായം അങ്ങനെ ആയത് കൊണ്ടാണ് സാർ. അതാണ് എൻ്റെ മറുപടി. മനസ്സിലാവുണ്ടോ? അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് ഞാൻ പറയാം, ആശയവിനിമയം ഇതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കൃത്യമായിട്ട് നമ്മൾ ഇതിൽ പെടുത്തുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒരാൾക്ക് മനസ്സിലാവുക എന്നുള്ളതല്ല, ഞാൻ പറഞ്ഞൊരു കാര്യം അയാൾക്ക് മനസ്സിലാവണം, ഞാൻ ഉദ്ദേശിച്ചത് തന്നെ അവർക്ക് മനസ്സിലാവണം, അതാണ് മനസ്സിലാവണം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയണം, എനിക്ക് എൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭൂമിയിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എൻ്റെ ഉമ്മ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാം. അതായത് ഇയാൾക്ക് ഉമ്മന്നുള്ളൂ അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഉമ്മയായിരിക്കണം ഇയാളെ നോക്കി വളർത്തിയിട്ടുണ്ടാവുക അങ്ങനെ വിചാരിക്കാം, അതല്ലെങ്കിൽ ഇയാളുടെ വാപ്പ എത്ര പോരാണോ, വാപ്പനത്ര ഇഷ്ടമല്ല തോന്നണോ, അതുകൊണ്ടല്ലേ ഉമ്മനോട് ഇത്രത്, അങ്ങനെ ചിന്തിക്കാം. മൂന്നായില്ലേ? ഇനി നാലാമത്തത്, വാപ്പർ ക്രൂരനായിരിക്കാം, അല്ലെങ്കിൽ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാം, ഉമ്മ എല്ലാ കാര്യവും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, വാപ്പ കുറച്ച് സ്ട്രിക്റ്റായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ വിചാരിക്കാമല്ലോ അല്ലേ. ഓക്കെ, ഞാൻ പക്ഷെ ഇവിടെ ഉദ്ദേശിച്ചത് എനിക്കിൻ്റെ ഉമ്മനെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എനിക്കിൻ്റെ വാപ്പനെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവുണ്ടോ? അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്, അതാണ് പ്രശ്നം. നമ്മളൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ, ഭാര്യയോടൊരു കാര്യം പറയുമ്പോൾ, ഭർത്താവിനോടൊരു കാര്യം പറയുമ്പോൾ, മക്കളോടൊരു കാര്യം പറയുമ്പോൾ, തിരിച്ച് പറയുമ്പോൾ, മറിച്ച് പറയുമ്പോഴൊക്കെ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഉദ്ദേശിച്ചതാണോ അവർക്ക് മനസ്സിലായത്, അതല്ലെങ്കിൽ അവരുദ്ദേശിച്ചതാണോ നമുക്ക് മനസ്സിലായത്. ഇതിന് ക്രോസ് ചെക്കിങ് ചിലപ്പോൾ ആവശ്യമാണ്. മനസ്സിലേ, ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന മക്കൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നൊരു കാലഘട്ടമാണ്. സോ നമ്മളെ സംസാരങ്ങൾ കൃത്യതയും സ്പഷ്ടത ഇല്ലെങ്കിൽ അത് കൃത്യമാവില്ല. മനസ്സിലാവുണ്ടോ? ഇഷ്ടത്തിനൊരു കുറവില്ല. നമുക്ക് മക്കളെ ഇഷ്ടമാണ്, മക്കൾക്ക് നമ്മളെ ഇഷ്ടമാണ്, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. പക്ഷെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവുണ്ട്. എന്താണ് കമ്മ്യൂണിക്കേഷൻ്റെ കുറവ്? കൃത്യമായിട്ട് സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്താ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടും പ്രത്യേകിച്ച് പറയുകയാണ്. അതായത് പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ, ടീനേജ് കാലഘട്ടം, എല്ലാ കാലഘട്ടവും പ്രത്യേകിച്ച് ടീനേജ് കാലഘട്ടത്തിൽ അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്ക് സംഭവിക്കുന്ന ഒരിതെന്താ വെച്ചാൽ, ഒരു പരാതിപ്പെട്ടിയായിട്ടാണ് ഇവരെ മക്കൾ കാണുക. ഇഷ്ടം കൊണ്ട് നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യുന്ന, ആ ഡ്രസ്സ് എങ്ങനെ ഇട്ടൂടെ, എന്താ ഫുൾ ടൈം ഇങ്ങനെ വീട്ടിലെ ജോലി പിന്നാലെ ചെയ്യുന്ന, നിനക്ക് പുറത്തു പോയിക്കൂടെ, എന്താ അങ്ങനെ, ഒരു കാര്യം പറഞ്ഞ കേൾക്കൂല, പഠിക്കൂല, അടിക്കൂല, തിരിക്കൂല, മറയ്ക്കൂല, അങ്ങനെ നമ്മൾ പറയൂലേ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നമുക്ക് സ്നേഹം, ആവലാതി, ആകുലത, പിന്നെ എന്തൊക്കെ വേർഡ്സ് ഉണ്ടോ നിങ്ങൾ യൂസ് ചെയ്തോളും, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും അല്ലേ, നമുക്കതൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ സ്നേഹവും ആകുലതയും ഈ മക്കൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമുക്കൊരു ശത്രുവിനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, മക്കളെയല്ല പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കൃത്യമാണ്. എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാം? കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാവുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു സംഭവം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു തുറന്ന് പറച്ചിൽ അത്യാവശ്യമാണ്. എന്താണ് തുറന്ന് പറച്ചിൽ? തുറന്ന് പറച്ചിൽ എന്നുള്ള തുറന്ന ചർച്ച എന്ന് വേണമെങ്കിലും ആക്കാട്ടോ. അതായത് നിങ്ങൾ ഒരുമിച്ചിരിക്കുക. ഒരുമിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയിട്ട്, ഇപ്പം മോനെ വിളിച്ച്, പിന്നെ ഇന്ന് 9 മണിക്കൊന്ന് കൂടണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. അങ്ങനെയല്ല. അതായത് നിങ്ങൾ നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ അടുത്ത് പോയിട്ട്, എനിക്ക് തോന്നണ എൻ്റെ അടുത്ത് കുറച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും എന്നല്ല പറയുന്നത്, അതൊരു നല്ല ഓപ്പണറാണ് ഈ വർത്തനം. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങൾ കുട്ടികളോട് സംസാരിക്കുക. കുട്ടികളോട് എങ്ങനെ സംസാരിക്കുക? കുട്ടികളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് മാത്രമല്ല കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സിംഗിൾ പോയാൽ തന്നെയാണ് മക്കളും നല്ല സിംഗിൾ പോവുള്ളൂ അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കുന്നതായിരിക്കും ഇൻഷാല്ലാ. പിന്നെ ഇതിപ്പോൾ നമ്മൾ ആ വിഷയം അതല്ലല്ലോ. അപ്പം നിങ്ങൾ പോയിട്ട് സംസാരിക്കുക, ഇരിക്കുക, എന്നിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറയാം ഞാനൊരു ക്ലാസ് കേട്ടു, അതല്ലെങ്കിൽ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ ചിന്തിച്ചു, ചിലപ്പോൾ ഞാൻ പറഞ്ഞതാവില്ല നിനക്ക് മനസ്സിലാവുന്നത്, ചിലപ്പോൾ ഞാൻ ഈ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു ജനറേഷൻ്റെ ഒരു ഗ്യാപ്പ് വരുമല്ലോ, ഞാൻ പറയുന്നത് ചില സമയത്ത് എൻ്റെ വാപ്പയ്ക്ക് മനസ്സിലാവാറില്ല, ഞാൻ ചെറുപ്പത്തിൽ പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല. അപ്പം നിനക്കോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ, നമ്മളൊരു ടീമല്ലേ എന്നൊക്കെ ചോദിച്ച്. അതായത് ഇത് കേൾക്കുന്ന മക്കളൊരു ഷോക്ക് ഉണ്ടാവും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പിന്നെ ഞാൻ ഒരു ഒരു ക്ലാസ്സിൻ്റെ ഇടക്ക് ഒരാളോട് ചോദിച്ചു, പിന്നെ എങ്ങനെ ചോദിച്ചത്, വെൻ ഇസ് ദ ലാസ്റ്റ് ടൈം യു ഹഗ്ഡ് യുവർ കിഡ്? അതായത് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ നിങ്ങളുടെ മകളെ മകനെ കെട്ടിപ്പിടിച്ചത് എപ്പോഴും. അപ്പോൾ അത് അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു കേസാണ് വന്നത്. പക്ഷെ അതിലേക്ക് അറിയാതെ മക്കളും വന്ന് പോയതാണ്. അപ്പോൾ ഈ പിന്നെ അവസാനം അത് മകളുടെ ഒരു പ്രണയവുമായി ബന്ധപ്പെട്ടത് അങ്ങനെ വേറെ റേഞ്ചിലേക്ക് പോയി. വേറെ റേഞ്ചിലേക്ക് പോയിട്ട് അത് നമ്മളൊരു പിന്നെ തരത്തിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കണം കേട്ടോ, അവളത് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കൈ വറക്കുക, സ്വന്തം മോളാണ് കൈ വറക്കുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ശീലമല്ല, മടി. അദ്ദേഹം വിയർക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ നിങ്ങളുടെ ഒന്നര വയസ്സുള്ള മോളെ എന്നാ കെട്ടിപ്പിടിച്ചു നല്ലോ ചോദിക്കുന്നത്? നിങ്ങളുടെ പ്രായമായ മക്കളെ നിങ്ങൾ എന്നാണ് ലാസ്റ്റായിട്ട് കെട്ടിപ്പിടിച്ചത്? അവരുടെ കൂടെ നിങ്ങൾ എപ്പോഴാണ് കളിച്ചത്? ഈ ഫാമിലിയുടെ കൂടെ കളിക്കാന്ന് പറയുമ്പോഴേ ഇപ്പൊ ഈ ഇതൊക്കെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗമാണ്. തുറന്ന പറച്ചിലുകൾ, കളികളി കളികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് ഫുട്ബോൾ കളിക്കണമെന്നൊന്നുമില്ല. വീട്ടിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളികളുണ്ട്. വീട് നല്ല രസമാണ് നമ്മളതിന് നിൽക്കണമെങ്കിൽ, പക്ഷെ നമുക്ക് സമയം വേണം. ഓക്കെ, ഇപ്പം നമ്മളീ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര ക്ഷീണിതനായി നമ്മൾ വീട്ടിലെത്തി കുളിച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഓണാക്കി വാട്സപ്പിൽ ഗ്രൂപ്പിലൊക്കെ ആ എവിടെ എന്താ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ സംസാരിച്ച് നിങ്ങൾ അവിടെ കുറേ ആൾക്കാർക്ക് മറുപടി കൊടുത്ത് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കി പിന്നെ കോളേജ് ഗ്രൂപ്പിലും ഒക്കെ പോയി പിന്നെ നിങ്ങൾക്ക് സംഘടന ഉണ്ടായി സംഘടന ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പറഞ്ഞ് ഒരു 12 മണിയാകുമ്പോൾ എന്നിട്ട് ആ ഉറങ്ങിൽ എന്താ, അതല്ല, അങ്ങനെയല്ല. ആദ്യം ശരിയാവേണ്ടത് നമ്മളും കുടുംബമൊക്കെ അല്ലേ, പിന്നല്ലേ നാട്ടുകാർ നന്നാവണ്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മനുഷ്യൻ ലോകം മൊത്തം നേടിയിട്ട് സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച പോലെ ആ ഒരു സംഭവം ക്ലിയറായില്ലേ പിന്നെ നമ്മൾ നമുക്കൊരു നമുക്ക് എത്രമാ, കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇപ്പം നമ്മളെവിടെ പോയാലും നമുക്ക് തിരിച്ച് കയറി വരാനുള്ളത് നമ്മുടെ വീട്ടിലേക്കാണ്. അതുകൊണ്ടല്ല നമ്മളെ ഗൃഹനാഥൻ ഗൃഹനാഥ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ നാഥൻ നാഥ ഒക്കെ നമ്മളാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളുടെ കയ്യിലാണ്. അതല്ലാതെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ പിന്നെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാതെ ആവുമ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയാൽ നന്നാവും എന്നുള്ളതൊക്കെ ചില വെറും തെറ്റിദ്ധാരണയാണ്. മനസ്സിലായില്ലേ? ചുറ്റുപാട് മാറാതെ ആരും നന്നാവൂല. അതല്ലെങ്കിൽ അയാൾക്കായിട്ട് തോന്നണം ഇതെങ്ങനെയാണ്, ഇത് അങ്ങനെ ആയിരിക്കണം, ഇതെങ്ങനെയാ പോവാൻ പോണേ എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ആശയവിനിമയം നന്നാക്കുക, നിങ്ങൾ പുറത്തു പോയി സംസാരിക്കുക, പുറത്തു പോയി സംസാരിക്കുക. മക്കളായിട്ട് വെറുതെ പുറത്തു പോവുക, നടന്നു പോയാൽ മതി, നടന്നു പോയിട്ട് സംസാരിക്കുക. എന്താണ്, എങ്ങനെയാണ്, വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നിനക്കിപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ? സീ, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ നിങ്ങളുടെ മദർ, നിങ്ങളുടെ വാപ്പ നിങ്ങളെ തോളിൽ പിടിച്ചിട്ട് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് നിങ്ങളെ പുറത്ത് നടക്കണം, നിങ്ങളായിട്ട് അതായത് ഇരുട്ടാണെന്ന് കൂട്ടിക്കോ, നിങ്ങളെ രാത്രി പുറത്തിറങ്ങിയിട്ട് നടക്കണം, റോഡിലൂടെ നടക്കുക. റോഡിലൂടെ നടക്കുമ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങൾ പോകുന്നത്, എന്താ അവസ്ഥ, അടിപൊളിയല്ലേ, നന്നായിട്ട് പോകുന്നില്ലേ, സൂപ്പറല്ലേ, ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് സോറി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുക? നിങ്ങൾക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവില്ലേ, അത് ഭയങ്കരമായിട്ടുള്ളൊരു സംഭവത്തിലേക്കല്ലേ നമ്മളെ നയിക്കുക? അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോവുക, ഇരുന്ന് സംസാരിക്കുക, പൊതു കാര്യങ്ങൾ ഒരുമിച്ച് ചർച്ച ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വളരട്ടെ, എല്ലാം നന്നാവട്ടെ. അപ്പോൾ ആശയവിനിമയമാണ് എല്ലാതിൻ്റെയും റൂട്ട്, അടിത്തറ, അതിലേക്ക് നമ്മൾ പോട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ചർച്ച ചെയ്യുക, അല്ല നാട്ടുകാരത്ത് പോയിട്ടല്ല. എല്ലാം സൂപ്പറാവട്ടെ, നന്നാവട്ടെ. അസ്സലാമു അലൈക്കും.
4: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ വൈബ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞത് സ്നേഹക്കോട്, കുടുംബങ്ങളിൽ കുടിൽത്തനരായി. ഈയൊരു വിഷയമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ടൈറ്റിലാണ് തീർച്ചയായിട്ടും അതിനെ അർത്ഥവത്താക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് പീസ് റേഡിയോ സ്നേഹക്കോട്. അതിൻ്റെ എപ്പിസോഡുകൾ, മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. അതിലും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ സ്നേഹക്കോടിലൂടെ നമ്മൾ കേട്ടത്. അഫ്ലഹ് താഴെക്കോടായിരുന്നു നമ്മോട് സംസാരിച്ചത്. നാം എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, ഈ വിഷയത്തിലായിരുന്നു ഇന്നത്തെ സ്നേഹക്കൂടിലെ സംസാരം. ഇനി നാം നേരെ അൽ ഉസൂൽ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ വൈബ്സിൻ്റെ അവസാന പ്രോഗ്രാമും അതുതന്നെയാണ്. പീസ് റേഡിയോ വൈബ്സിലെ അവസാന പ്രോഗ്രാമായ അൽ ഉസൂലിൽ ഇന്ന് സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ, ഈ വിഷയവുമായി അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബാദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ എപ്പിസോഡുകളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തും അവരിൽ നിന്ന് മതം പഠിച്ച് ഗ്രഹിച്ചിട്ടുള്ള താബിഉകളുടെയും കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വ്യാപിച്ചതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആ ഹദീസുകൾ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ സഹിച്ചിട്ടുള്ള ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളുമാണ് നാം കഴിഞ്ഞ ക്ലാസുകളിൽ കേട്ടത് പഠിച്ചത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിൻ്റെ ശേഷം അഥവാ ഹിജ്റ 11-ാമത്തെ വർഷത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം പ്രവാചകന്റെ വചനങ്ങളുടെ പഠന കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ നാടുകളിലെ ഏതൊക്കെ നാടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രവാചകാധ്യാപനങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടത്, അതിൻ്റെ പഠനങ്ങൾ ക്രമപ്രവൃദ്ധമായിക്കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ചരിത്രാന്വേഷണമാണ് നാം ഇനി ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നു. ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നതിന് ശേഷമാണ് പ്രവാചകൻ്റെ വഫാത്തുണ്ടായത്. അവസാനമായി ഷാമിലേക്ക് പോകുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിനെ സൈന്യവുമായി കൊണ്ട് നിയോഗിച്ചിരുന്നു. നമുക്കറിയാം ഷാം എത്ര വിശാലമായ രാജ്യമായിരുന്നു. പക്ഷേ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ്റെ വഫാത്തുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ സൈന്യത്തെ നിയോഗിച്ചു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും ഉമർ റളിയല്ലാഹുവിൻ്റെയും അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ കാലഘട്ടങ്ങളിൽ ഇസ്ലാം പടർന്നു പന്തലിച്ചു. ഫലസ്തീൻ, ലബനാൻ, സിറിയ, പേർഷ്യ, അന്തുലുസ് എന്നിങ്ങനെ ഇസ്ലാമിൻ്റെ ഭരണത്തിന് കീഴിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യാതിർത്തികൾ ഭേദിച്ചുകൊണ്ട് ഇസ്ലാം അതിൻ്റെ പ്രയാണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ഖുലഫാ ഉറാഷിദിൻ്റെ കാലഘട്ടം. സഹാബത്ത് ഏതെങ്കിലും ഒരു നാട് ഇസ്ലാമിൻ്റെ കീഴിൽ ജയിച്ച് അവിടെ ഇസ്ലാമിക ഭരണം കൂടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആ നാട് വന്നു കഴിഞ്ഞാൽ, അവർ പ്രഥമമായി ചെയ്തിരുന്ന പ്രവർത്തനം അവിടെ ഒരു പള്ളി ഉണ്ടാക്കും, ഒരു മർക്കസുൻ ലിൽ ഇൽം, ഒരു ഇൽമിൻ്റെ കേന്ദ്രം അവിടെ പണിയും, അത് പള്ളിയായിരിക്കും. ആ പള്ളിയിൽ ഒരു സഹാബിയോ അതല്ലെങ്കിൽ താബിഈയോ ആളുകൾക്ക് ഖുർആനും ഹദീസും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ആലിമിനെ ആ പള്ളിയിൽ അവർ നിശ്ചയിക്കും. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ ഒരു പ്രവണത തുടർന്നു വന്നു. അങ്ങനെ മദീനയിൽ ജീവിച്ചിരുന്ന പല സഹാബിമാരും ഈ വികസിതമായ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇൽമു പ്രചരിപ്പിക്കുവാൻ വേണ്ടി യാത്ര പോവുകയും അവർ ആ നാടുകളിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അവിടെയുള്ള ആളുകൾക്ക് അറിവിൻ്റെ മുത്തുകൾ പകർന്നുകൊടുത്ത്, ചെറിയ കുട്ടികൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത്, ആ നാടിനെ ഒരു ഇൽമിൻ്റെ കേന്ദ്രമാക്കി മാറ്റുവാൻ അവർ പണിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സഹാബിമാരും സഹാബിമാരിലും ദീൻ പഠിച്ചിട്ടുള്ള താബിഈകളുമാണ് ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇൽമിൻ്റെ കേന്ദ്രങ്ങൾ, മറാക്കിസുൽ ഇൽം, ഇൽമിൻ്റെ കേന്ദ്രങ്ങളിൽ നേതൃത്വം കൊടുത്തിരുന്നത്. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പള്ളികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള എൽമിയായ മർക്കസുകൾ രൂപപ്പെട്ടു വന്നിരുന്നത്. അത്തരത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട എൽമിൻ്റെ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്ന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇൻഷാഅള്ളാ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായി വരുന്നത് അൽ മദീനത്തുൽ മുനവ്വറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയാണ്, മദീനത്തുൻ നബവിയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അൽ മദീനത്തുൻ നബവിയ്യ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ വന്ന കേന്ദ്രമാണത്. ഇസ്ലാമിക ദൗലത്തിൻ്റെ, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രവാചകനെയും സഹാബത്തിനെയും ഹിജറ വന്നപ്പോൾ ഇരു കരങ്ങളും നീട്ടി മനസ്സ് തുറന്ന് സ്വീകരിച്ചവരാണവർ. പ്രവാചകൻ രണ്ടു പള്ളികൾ അവിടെ നിർമ്മിച്ചു, മസ്ജിദ് ഖുബ, മസ്ജിദ് നബവി. അതിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച് ദീനിൻ്റെ ഹൽക്കകൾ നടത്തി മതപരമായ വിജ്ഞാനത്തിൻ്റെ പുതിയ പുതിയ വാതായനങ്ങൾ തൻ്റെ സ്വഹാബത്തിന് മുന്നിൽ പ്രവാചകൻ തുറന്നു വച്ചുകൊടുത്ത് അറിവിൻ്റെ ഔന്നിത്യത്തിലേക്ക് സ്വഹാബത്തിനെ പ്രവാചകൻ കൈപ്പിടിച്ചുയർത്തിയ ആ മസ്ജിദുൻ നബവി. അതായിരുന്നു ഭരണസിരാ കേന്ദ്രം, ഖുർആൻ പഠന കേന്ദ്രം, ഹദീസ് പഠന കേന്ദ്രം, അവരുടെ അദബുകൾ, സംസ്കാരങ്ങൾ പഠിപ്പിക്കപ്പെട്ട കേന്ദ്രം എല്ലാം മസ്ജിദുൻ നബവിയായിരുന്നു. സ്വഹാബത്ത് പ്രവാചകന് ചുറ്റിലും വട്ടമിട്ടിരുന്ന് പ്രവാചകൻ്റെ തിരുചുണ്ടുകളിലേക്ക് കാതുകൾ കൂർപ്പിച്ച് അദബോടുകൂടി, മര്യാദയോടുകൂടി മതം പഠിച്ച ഒരു പ്രധാന കേന്ദ്രം പ്രവാചകൻ്റെ പള്ളി തന്നെയായിരുന്നു. അതുകൊണ്ടുതന്നെ നാല് ഖലീഫമാരും അവരുടെ ഭരണസിരാ കേന്ദ്രം മദീന തന്നെയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടം വരേക്കും ഇസ്ലാമിക ദൗലത്തിൻ്റെ തലസ്ഥാനം മദീന തന്നെയായിരുന്നു. ആ കാലഘട്ടത്തിനിടയിൽ ചില ആളുകളെങ്കിലും മക്കയിലേക്ക് തിരിച്ചുപോയെങ്കിലും ഭൂരിപക്ഷം സഹാബത്തും അവർ മദീനയിൽ തന്നെ താമസമാക്കുകയാണുണ്ടായത്. അതുകൊണ്ടുതന്നെ ഹദീസ് വിജ്ഞാനത്തിൽ, അതിൻ്റെ ചരിത്രം പരതുമ്പോൾ, ഹദീസ് പഠന കേന്ദ്രങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നത് മദീന തന്നെയാണ്. കൂടുതൽ സഹാബിമാർ താമസിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേന്ദ്രവും പ്രവാചകൻ വഫാത്തായ നാടും, ഇങ്ങനെ പല പല മഹത്വങ്ങളും മദീനക്കുണ്ട്. ആ മദീനയിൽ ജീവിച്ചു മരിച്ചുപോയ പ്രഗത്ഭന്മാരായ സഹാബത്താണ് നാല് ഖലീഫമാർ. അതുപോലെ തന്നെ അബൂ ഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബൂ സഈദ് അൽ ഖുദ്രി, സെയ്ദ് ബിൻ സാബിത്ത്, ഈ പ്രഗത്ഭന്മാരായ സഹാബത്ത് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ്റെ ഹദീസുകളിലും മറ്റു മതവിജ്ഞാനീയങ്ങളിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യം കൈമുതലാക്കിയ ഈ മഹാപണ്ഡിതന്മാർ, അവർ മദീനയെ അലങ്കരിച്ചു എൽമുകൊണ്ട്. മദീന അറിവിൻ്റെ കേന്ദ്രമായി വളർന്നു വന്നു. ഈ സഹാബത്ത് പ്രഗത്ഭന്മാരായ സഹാബത്തിന് പ്രഗത്ഭന്മാരായ പ്രഗത്ഭമതികളായ ഒരുപാട് ശിഷ്യന്മാരുണ്ടായി മദീനയിൽ. അവരിൽപ്പെട്ടവരാണ് സഈദ് ബിൻ മുസയ്യിബ്, ഉർവത്ത് ബിൻ സുബൈർ, ഇബിൻ ഷിഹാബ് അസ്സുഹരി, ഉബൈദുല്ലാഹി ബിൻ ഉത്ബത്ത് ബിൻ മസ്ഊദ്, സാലിം ബിൻ അബ്ദുല്ലാഹി ബിൻ ഉമർ, മുഹമ്മദ് ബിൻ അൽ മുൻകദിർ, ഇവരൊക്കെ തന്നെയും താബിഈകളിൽ പ്രഗത്ഭന്മാരായ മദീനയിൽ ജീവിച്ച മഹാപണ്ഡിതന്മാരാണ്. ഇങ്ങനെ സഹാബത്തും താബിഈകളും കൂടി മദീന ഒരു ഇൽമിൻ്റെ കേന്ദ്രമായി ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഹദീസ് വിജ്ഞാനം ഏറ്റവും കൂടുതൽ പ്രസരിച്ചത് മദീനയിൽ നിന്നാണ്. അതിന് ചരിത്രപരമായ പശ്ചാത്തലങ്ങളുമുണ്ടല്ലോ. അപ്പോൾ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയും കാലഘട്ടത്തിലെ ഹദീസ് പഠന കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രഥമമായ കേന്ദ്രം മദീന തന്നെയായിരുന്നു. രണ്ടാമത്തേത് മക്കത്തുൽ മുക്കറമ, മക്ക രാജ്യമായിരുന്നു, മക്കയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലെ പ്രതിനിധിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചിരുന്നു. എന്തിനു വേണ്ടി? മക്ക നിവാസികൾക്ക് ഖുർആനും പ്രവാചകന്റെ ഹദീസുകളുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അൻസാരി യുവാവായിരുന്നു. ഇൽമുകൊണ്ടും അറിവുകൊണ്ടും വിവേകം കൊണ്ടും ഔദാര്യം കൊണ്ടും വളരെ പ്രശസ്തനായിരുന്നു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഹലാലുകളും ഹറാമുകളും വേർതിരിച്ചറിയുന്നതിൽ ഏറ്റവും അഗാധമായ പാണ്ഡിത്യം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് മുആദ് ബിൻ ജബൽ അഅലമു നാസ് ബി ഹറാമില്ലാഹി വഹലാലി, അല്ലാഹു നിഷിദ്ധമാക്കിയതും അല്ലാഹു അനുവദിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി ജനങ്ങളിൽ അറിയുന്നവൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവാണ്. ഖുദു അൽ ഖുർആന മിൻ അർബഅ, നാലു വ്യക്തികളിൽ നിങ്ങൾ ഖുർആൻ സ്വീകരിക്കണം, പഠിക്കണം. മിൻ ഇബ്നു മസ്ഊദ് വ ഉബൈ വ മുആദ് ബിൻ ജബൽ വ സാലിം മൗല അബി ഹുദൈഫ, ഉബൈ ബിൻ കഅബ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, മുആദ് ബിൻ ജബൽ, സാലിം. ഈ നാലാളുകളിൽ റസൂലുള്ള എണ്ണി ഒരു വ്യക്തിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്വഹാബത്തിൽപ്പെട്ട പല പ്രമുഖരും ഇൽമുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെ. ആ മക്ക രാജ്യത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു കേന്ദ്രം ഇൽമിൻ്റെ, ഹദീസിൻ്റെ, വിശുദ്ധ ഖുർആനിൻ്റെ കേന്ദ്രം ഉയർന്നുവന്നു. അതാബ് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അബി തൽഹ മക്കയിൽ ഉണ്ടായിരുന്നു. ഹക്കം ബിൻ അബിൽ ആസ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരുന്നു. ഇങ്ങനെ പല പ്രമുഖന്മാരായ സഹാബത്തും മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പുറമെ മക്കയിൽ താമസമാക്കിയവരായിരുന്നു. അവിടെയും ഹദീസിൻ്റെ കേന്ദ്രമായി അറിയപ്പെട്ടു. ഇൽമിൻ്റെ, വിജ്ഞാനത്തിൻ്റെ ഒരു വിളക്കുമാടമായി മക്ക രാജ്യം അറിയപ്പെട്ടു. ഈ സഹാബത്തിൽ നിന്ന് പഠിച്ച പ്രഗത്ഭന്മാരായ വിദ്യാർത്ഥികളും മക്കയിലുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യത്വത്തിൽ വളർന്നുവന്ന ഇക്രിമ, അതുപോലെ തന്നെ താവൂസ് ബിൻ കൈസാൻ, അതാ ബിൻ അബി റബാ, മുജാഹിദ് എന്നീ പ്രഗത്ഭന്മാരായ, പ്രഗത്ഭമതികളായ താബിഈകളുമുണ്ടായിരുന്നു. മക്ക രാജ്യത്ത് ജീവിച്ചവർ അറിവിൻ്റെ കിരണങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകിയത് പ്രധാനമായും ഹജ്ജിൻ്റെ സന്ദർഭത്തിലായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജിനായി എത്തുന്ന ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഇൽമിൻ്റെ മധു നുകർന്നു നൽകുന്ന ജോലി ഈ ആളുകൾ ഭംഗിയായി നിർവഹിച്ചു. ഹദീസിൻ്റെ വിജ്ഞാനങ്ങൾ അവിടെ പടർന്നു പന്തലിച്ചു. അങ്ങനെ മക്കയും മദീനയുടെ കൂടെ തന്നെ ഒരു അറിവിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറുകയുണ്ടായി. വേറെയും നാടുകൾ ഉണ്ട് ഇൻഷാ അള്ളാ. അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിച്ച് യഥാവിധി ഗ്രഹിച്ച് അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ച് വിജയം വരിക്കുന്നവരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, അൽ ഉസൂലിൽ നാം ഇതുവരെ കേട്ടത് അബ്ദുൽ മാലിക് സലഫി അവതരിപ്പിച്ച സലഫുകളുടെ കാലത്തെ ഹദീസ് വിജ്ഞാന കേന്ദ്രങ്ങൾ ഭാഗം ഒന്നാണ്. മാഷാല്ലാ, ഈയൊരു പ്രോഗ്രാമോടുകൂടി ഇന്നത്തെ റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും റേഡിയോയുടെ കൂടെ തുടരാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുമ്പോൾ ഇൻഷാല്ലാ തുടർന്നുള്ള പ്രോഗ്രാമുകളും പീസ് റേഡിയോ ശ്രോതാക്കൾ നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വൈബ്സിന് ഇവിടെ വിരാമം കുറിക്കുന്നു. ഞാൻ നസറുള്ള മഞ്ഞപ്പെട്ടി, എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ബഹുമാനായ മുസ്തഫ മാസ്റ്റർ എ പി കാട്.

0: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാ പല ഒരു നമ്മളൊക്കെ കേട്ട ഒരു ആയത്താണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ പാരായണത്തിൽ ഉൾപ്പെടുത്താറുമുള്ള ഒരു സൂറത്തിലെ ആദ്യ രണ്ട് വചനങ്ങളാണല്ലേ സൂറത്തുൽ മുൽക്ക്.
1: ശരിക്ക് ജീവിതവും മരണവും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈൻ ഖദീർ. ജീവിതവും മരണവും സൃഷ്ടിച്ച അള്ളാഹു അവൻ അനുഗ്രഹീതപൂർണനാണെന്നും പിന്നെ എല്ലാറ്റിനും കഴിവുള്ളവനാണെന്നും, അല്ലാതെ ഖൽഖൽ മൗത്ത വൽ ഹയാത്താണ്, ജീവിതവും മരണവും സൃഷ്ടിച്ചവനായവൻ. അപ്പോൾ ശരിക്കും അല്ലാതെ ഖൽഖൽ മൗത്ത എന്നാണ് ആദ്യം പറഞ്ഞത്, വൽ ഹയാത്ത. സാധാരണഗതിയിലാണെങ്കിൽ എങ്ങനെയാണ്? തിരിച്ചാണ് പറയാം, ജീവിതവും പിന്നെ മരണവും. ശരിക്കും നമുക്കൊരു മരണം ആദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമില്ലാത്തൊരവസ്ഥ നമ്മുടെ മരണമായിരുന്നു, പിന്നെ നമുക്ക് ജന്മം തന്നു, എന്നിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് വന്നു. ഇനി വീണ്ടും മരണം, മരണത്തിന് ശേഷം പിന്നെ ഹയാത്താണ്. ഹയാത്താണ് പിന്നെ ശരിക്കുള്ള ഹയാത്തിന് പിന്നെ എന്തില്ല, എൻഡില്ല, അത് പരലോകത്തിലാണ്. അപ്പോൾ അത് ഉള്ള കൃത്യമായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ അതിനെ വിശദീകരിച്ചെടുത്ത് മുമ്പ് ഇങ്ങനെ തഫ്സീറിൽ വായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന വെച്ചാൽ ഈ ലോകത്തുള്ള ഒരു ജീവിതം പിന്നെ മരണം പിന്നെ കഴിഞ്ഞു എന്നുള്ളതാണ്, ശരിക്കും ഹയാത്ത് അവസാനമാണ്.
0: എത്ര മനോഹരല്ലേ.
1: അപ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയ വചനങ്ങളെയാണ്
0: നമുക്ക് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയും ഇത്ര ആയത്തുകൾ കേൾക്കുമ്പോൾ. അല്ലേ,
1: അതെ.
0: ഇതൊരു പരീക്ഷണാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളും നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നില്ലല്ലോ. ഇപ്പോഴും നമ്മുടെ ഈ പേസ് റേഡിയോ ഈ രാവിലെ സമയത്തും ഒരുപക്ഷെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെ ഇങ്ങനെ നമ്മുടെ തൊട്ട് അടുത്തുള്ള റൂമിലുള്ള ആൾക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ ഒരു സമയത്ത്. അതല്ലെങ്കിൽ ഒരു രോഗിൻ്റെ കൂടെ നിന്ന് രാവിലെ അവരുടെ പ്രഭാത കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ടാവും. ഇതൊന്നുമല്ലാതെ എന്താ പറയുക, ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിലകപ്പെട്ടുകൊണ്ട് ഞായറാഴ്ച പോലും ലീവ് എടുക്കാൻ കഴിയാതെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇതൊരു പരീക്ഷണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇപ്പോൾ എല്ലാം നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ കഴിയുമല്ലോ. കാരണം ഇവിടെ ഇനിയിപ്പോൾ എങ്ങനെ പരീക്ഷണങ്ങൾ വന്നോട്ടെ പഠിച്ചവനെ, എനിക്ക് നല്ലൊരു ഈ ഒരു പരീക്ഷയിൽ വിജയം കിട്ടുക എന്നുള്ളത് ആഗ്രഹിക്കാത്തവരാരായിട്ടാണുണ്ടാകുക.
1: അപ്പോൾ തീർച്ചയായിട്ടും റേഡിയോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കേൾവി എന്ന സുഖം, ഖുൽ ബിഫളില്ലാഹി വബിദാലിക ഫലിയഫ്രഹു, അതല്ല പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വിശ്വാസം, നമ്മുടെ ദീൻ, ആ ദീനിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. അപ്പോൾ ഹാപ്പിനെസ്, സന്തോഷം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടതും സ്ഥായിയായ സന്തോഷത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത് നമ്മുടെ വിശ്വാസമാണ്. അതാണ് നമുക്ക് സമാധാനം നൽകുന്നത്. അതില്ലെങ്കിൽ പിന്നെ ഇതിനൊരു അർത്ഥവുമില്ല എന്നുള്ളതാണല്ലോ.
2: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
3: പീസ് റേഡിയോ.

0: നേർവഴിയുടെ പാഠങ്ങൾ സുപതം പീസ് റേഡിയോയിൽ അടുത്തതായി നേർവഴിയുടെ പാഠങ്ങൾ സുപതം മരണാനന്തര ബിദ്അത്തുകൾ എന്ന വിഷയത്തിൽ ഫൈസൽ മൗലവി നമ്മോട് സംസാരിക്കുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകനിലൂടെ പൂർത്തിയാക്കിയ മതമാണ് ഇസ്ലാം. എന്നാൽ പൂർത്തിയായ മതത്തിൽ അതിനുശേഷം പല ആളുകളും പലപ്പോഴായി പല കാര്യങ്ങളും കടത്തിക്കൂട്ടുകയും അതെല്ലാം മതമാണെന്ന വേചന പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതിനെയാണ് ബിദ്അത്ത് എന്ന സാങ്കേതിക ശബ്ദത്തിലൂടെ അഹ്ലു സുന്ന പ്രവാചക അധ്യാപന പ്രകാരം തന്നെ പരിചയപ്പെടുത്തിയത്. കഴിഞ്ഞ സംസാരങ്ങളിൽ എന്താണ് ബിദ്അത്ത് എന്നും ഒരു കാര്യം എപ്പോഴാണ് ബിദ്അത്ത് ആകുന്നത് എന്നും അതുമായി ബന്ധപ്പെട്ട അഹ്ലു സുന്നയുടെ കാഴ്ചപ്പാടുകളും ബിദ്അത്തിന് ഗൗരവം ബോധ്യപ്പെടുത്തുന്ന പ്രമാണങ്ങളുമെല്ലാമാണ് നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള എപ്പിസോഡുകളിൽ മുസ്ലിം സമുദായത്തിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരക്കണക്കായ ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നാം ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു മനുഷ്യൻ ജന്മം കൊള്ളുന്ന ആദ്യ നാളുകൾ മുതൽ, അതല്ലെങ്കിൽ മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടുവെന്നറിയുന്ന ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ ഇന്ന് മനുഷ്യകുലത്തിൽ ബിദ്അത്തുകൾ ധാരാളമാണ്. ഗർഭാവസ്ഥയിലും പ്രസവവുമായി ബന്ധപ്പെട്ട മേഖലകളിലും പ്രസവാനന്തരവും ഒരു കുഞ്ഞ് വളർന്നു വരുന്ന വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളിലുമൊക്കെ ധാരാളം അനാചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മതപരമായി പഠിപ്പിക്കപ്പെട്ട ആരാധനാ കർമ്മങ്ങളിൽ, അഞ്ചു വഖത്ത് നമസ്കാരങ്ങളിൽ, ഫർളായ നോമ്പിൽ, സകാത്തിൻ്റെ മേഖലയിൽ, ഹജ്ജിൻ്റെ വിവിധങ്ങളായ കർമ്മങ്ങളിൽ തുടങ്ങി ഫർളും സുന്നത്തുമായി പഠിപ്പിക്കപ്പെട്ട ഏത് ഇബാദത്തെടുത്താലും അവയിലെല്ലാം ഇന്ന് മുസ്ലിം സമുദായത്തിൽ അനാചാരങ്ങളെമ്പാടുമുണ്ട് എന്ന കാര്യം വാസ്തവമാണ്. അവസാനം ഒരു മനുഷ്യൻ ഈ ലോകത്തുനിന്ന് യാത്രയാകുന്ന ഘട്ടങ്ങളിൽ രോഗിയായി കിടക്കുമ്പോഴും മരണാസന്നനാകുമ്പോഴും മരണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും മരണശേഷമുള്ള ഖബറും ബർസഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ഒട്ടനവധി തെറ്റായ ധാരണകളും വിശ്വാസങ്ങളും അനാചാരങ്ങളും പേറിയാണ് ഇന്ന് മുസ്ലിം സമുദായം നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ വ്യക്തമാക്കിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ എല്ലാ പ്രസംഗങ്ങളിലും ഖുതുബയിലും ഉപദേശങ്ങളിലും എല്ലാം ആവർത്തിച്ചു വ്യക്തമാക്കിയ കാര്യമാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ ബിദ്അത്തുകളാണ് എന്നും അത്തരം ബിദ്അത്തുകളെല്ലാം വഴികേടാണ് എന്നും ആ വഴികേടുകളെല്ലാം നരകത്തിലേക്കാണ് എന്നുമുള്ള കാര്യം അത്ര ഗൗരവമായും അത്രയേറെ തവണ ആവർത്തിച്ചും പഠിപ്പിക്കപ്പെട്ടെങ്കിലും അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത വിധം സമൂഹം അനാചാരങ്ങളുടെ പിറകെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏതൊരാൾ രംഗത്ത് വന്ന് പുതിയ എന്തൊരു കാര്യം പഠിപ്പിച്ചാലും അതൊക്കെ മതമാണെന്ന് പറയുമ്പോൾ അതിനെ എല്ലാം ഏറ്റെടുക്കുന്ന സ്വീകരിക്കുന്ന രീതിയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉള്ളത്. ജന്മദിനങ്ങൾ, മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ആചരിക്കപ്പെടുന്ന ദിനങ്ങൾ, ആചാരങ്ങൾ, ഇങ്ങനെ തുടങ്ങി മനുഷ്യജീവിതത്തിലെ ഏതു രംഗമെടുത്താലും അവിടെയെല്ലാം ബിദ്അത്തുകളാൽ നിബിഡമാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലം മുതൽ തന്നെ പണ്ഡിതന്മാർ ബിദ്അത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇമാം അബൂബക്കർ അത്തുർത്തൂഷി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഹവാദിസ് വൽ ബിദ എന്ന ഗ്രന്ഥം ആ രംഗത്ത് ഏറെ മുൻഗാമിയായ ഒരു മഹാന്റെ ഗ്രന്ഥം എന്ന നിലക്ക് പ്രത്യേകം പ്രസ്താവ്യമാണ്. അതുപോലെ ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഹ്തിസാം, ഇമാം അബൂഷാമയുടെ അൽ ബാഇസ് അല ഇൻകാരിൽ ബിദഇ വൽ ഹവാദിസ്, ജലാലുദ്ദീൻ സുയൂത്തിയുടെ അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്തിദാ, ഇബ്നു വല്ലാഹിന്റെ അൽ ബിദഅ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഈ രംഗത്ത് ഏറെ പ്രസിദ്ധമായവയാണ്. ഇനി ആധുനിക കാലഘട്ടങ്ങളിലാണെങ്കിൽ ഖാമൂസ് അൽ ബിദഅ എന്ന പേരിൽ ബിദ്അത്തുകളുടെ ഡിക്ഷണറി തന്നെ തയ്യാറാക്കിയ പണ്ഡിതന്മാർ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അഥവാ ലോകവ്യാപകമായി നടക്കുന്ന ഒട്ടനവധി ബിദ്അത്തുകളെ കുറിച്ച് പഠനം നടത്തി അവയെല്ലാം ഒരു ഗ്രന്ഥത്തിലേക്ക് ക്രോഡീകരിച്ച് അതിൻ്റെ അവലംബം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഖാമൂസ് അൽ ബിദഅ, മുഴുജമുൽ ബിദഅ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടത്. അതുപോലെ അൽ ബിദഉൽ ഹൗലിയ എന്ന പേരിൽ ഒരു വർഷം നടക്കുന്ന മൊത്തം ബിദ്അത്തുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തിലെ വ്യത്യസ്തങ്ങളായ കക്ഷികളിൽ ഉള്ള ബിദ്അത്തുകളെ വ്യക്തമാക്കിക്കൊണ്ട് ഷെയ്ഖുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല രചിച്ച ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം ലി മുഖാലഫത്തി അസ്ഹാബിൽ ജഹീം എന്ന ഗ്രന്ഥവും ഏറെ പ്രസിദ്ധമാണ്. സമാനമായി ധാരാളം ഗ്രന്ഥങ്ങൾ ഈ ആധുനിക കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും തൊട്ടടുത്ത കാലങ്ങളിൽ മരണപ്പെട്ടവരുമായ ധാരാളം പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട് എന്നത് കൂടി സന്ദർഭികമായി നാം മനസ്സിലാക്കുക. ഏതായിരുന്നാലും മുസ്ലിം സമുദായത്തിൽ എന്നെല്ലാം ബിദ്അത്തുകൾ തലപൊക്കിയോ അന്നെല്ലാം ആ ബിദ്അത്തുകൾക്കെതിരെയും ശക്തമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആശാവഹമാണ്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് മാത്രം ധാരാളം ബിദ്അത്തുകൾ ലോകവ്യാപകമായി ഉണ്ടാവുകയും ആ ബിദ്അത്തുകളെ ന്യായീകരിക്കാനായി പ്രത്യേകമായ ഹദീസുകൾ പോലും വ്യാജമായി നിർമ്മിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇബ്നു ദഹിയ റഹിമഹുല്ല പ്രത്യേകമായ ഗ്രന്ഥം തന്നെ തയ്യാറാക്കി, അദാ ഉമ വജബ് ഫി ബയാനി വദഇൽ വല്ലാഇന ഫി റജബ് എന്ന പേരിൽ, അഥവാ റജബിനെക്കുറിച്ച് നിർമ്മാതാക്കൾ നിർമ്മിച്ചുണ്ടാക്കിയ റിപ്പോർട്ടുകളിലെ ബാധ്യതാ നിർവഹണം എന്ന പേരിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ തയ്യാറാക്കിയുണ്ടായി. അതുപോലെ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല റജബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം കിതാബ് എഴുതി, അഥവാ റജബുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഹദീസുകളിലെ അത്ഭുതം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ അഭിഷേകമായി രചിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പ്രത്യേകമായ വിഷയങ്ങളെ, പ്രത്യേകമായ സാഹചര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ത്വാഇഫുൽ മഅരിഫ് ഓരോ മാസങ്ങളിലുള്ള ശ്രേഷ്ഠതകളും എന്നാൽ അതുമായി ബന്ധപ്പെട്ട ബിദ്അത്തുകളെയും വ്യക്തമായി പരാമർശിച്ചു പോകുന്ന ഗ്രന്ഥമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയാണ് അതിൻ്റെ കർത്താവ്. ചുരുക്കത്തിൽ, ബിദഅത്തുകൾക്കെതിരെയുള്ള അഹ്ലു സുന്നയുടെ പോരാട്ടം, അത് ബിദഅത്തിനോളം പഴക്കമുണ്ട് എന്നർത്ഥം. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും മുസ്ലിം സമുദായത്തിൽ ഇന്ന് ലോകത്തെ ഏത് രാജ്യത്താണെങ്കിലും ബിദഅത്തുകൾക്ക് യാതൊരു കുറവുമില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ശ്രമങ്ങളുടെ, ബിദഅത്തുകൾ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനുമുള്ള പരിശ്രമങ്ങളുടെ ഒരു ഭാഗമായി തന്നെയാണ് ഈ സംസാരത്തെയും നാം കാണുന്നത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രവുമല്ല, ലോകത്ത് ബിദഅത്തുകളെ തകർത്തവൻ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഉദാഹരണമായി സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേർ മുഹ്യി സുന്ന ഖാമിഉൽ ബിദ്അ എന്നാണ്. സുന്നത്തിനെ ജീവിപ്പിച്ചവൻ, ബിദഅത്തിനെ തകർത്തവൻ എന്ന സ്ഥാനപ്പേരിൽ, അപരനാമത്തിൽ അറിയപ്പെട്ട ആളാണ് സുൽത്താനുൽ ഉലമ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ. ഹിജ്റ 6-7 നൂറ്റാണ്ടുകൾ ജീവിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ്. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം ഉമ്മത്തിലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ബിദഅത്തുകൾ, അവയുടെ ശരിയായ വശങ്ങൾ പ്രമാണമടിസ്ഥാനമാക്കി മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനമാക്കി ഉള്ള ഒരു വിശകലനമാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള സംസാരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്നത്. മുസ്ലിം ഉമ്മത്തിൽ ഏറ്റവും അധികം അനാചാരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് മരണവും മരണാനന്തരമുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കാരണം, ഏതു മനുഷ്യനും മനസ്സ് ലോലമാകുന്ന വിഷമാവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമാണ് തൻ്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും മരിക്കുന്ന സന്ദർഭം. ആ ഒരു സമയത്ത് മരിച്ച ആളുടെ മോക്ഷത്തിനായി അദ്ദേഹത്തിൻ്റെ പരലോകം കാംക്ഷിച്ചുകൊണ്ട് എന്തും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുന്ന ബന്ധുക്കളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ആ രംഗത്ത് ബിദഅത്തുകൾ ഉടലെടുക്കുന്നത്. നന്മയാണ്, പുണ്യമാണ്, മരിച്ചവനു അത് പ്രതിഫലാർഹമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അവിടെ തർക്കിക്കുവാനും ന്യായമന്വേഷിക്കുവാനും നോക്കാതെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവന് അങ്ങനെ പ്രതിഫലം കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ, ഞാനായി അതിന് എതിര് നിൽക്കുന്നില്ല എന്ന മനോഭാവമാണ് പലപ്പോഴും പലരിലും ഉണ്ടാവുക. ആ മനോഭാവത്തെയാണ് ഇന്ന് പൗരോഹിത്യം ചൂഷണം ചെയ്യുകയും ആ ഒരു സന്ദർഭത്തിൽ ധാരാളം ബിദഅത്തുകൾ, അനാചാരങ്ങൾ കടത്തിക്കൂട്ടാനുള്ള മാർഗമായി, ഒരു അവസരമായി മരണത്തെ ഇന്ന് ആളുകൾ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം ബിദഅത്തുകൾ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഈ അടുത്ത കാലങ്ങളിൽ ജീവിച്ച ഈ ആധുനിക കാലഘട്ടത്തിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്ന് സലഫി ഉലമാക്കൾ സാക്ഷ്യപ്പെടുത്തിയ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം മയ്യത്തുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലൂടെ സുന്നത്തും അതിലുള്ള ബിദഅത്തും വേർതിരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം തന്നെ അദ്ദേഹം തയ്യാറാക്കി, അഹ്കാമുൽ ജനാഇസി വ ബിദഉഹ എന്ന പേരിൽ. അതിൽ അദ്ദേഹം ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് മരണവുമായി ബന്ധപ്പെട്ട ബിദഅത്തുകളെ ബിദഉൽ ജനാഇസ് എന്ന പേരിൽ അദ്ദേഹം അക്കമിട്ട് ലിസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതിൽ 242 ബിദഅത്തുകളാണ് അദ്ദേഹം എണ്ണിപ്പറഞ്ഞത്, അഥവാ ലോകവ്യാപകമായി നടക്കുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടത് അത് ബിദഅത്താണ് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്, അങ്ങനെ അദ്ദേഹം തെരഞ്ഞു പിടിച്ചെഴുതിയപ്പോൾ 242 അനാചാരങ്ങൾ മയ്യത്തുമായി ബന്ധപ്പെട്ട് മാത്രം ഇന്ന് ലോകത്ത് നടക്കുന്നതായി അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നത്. അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടാത്ത ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നടക്കുന്ന മറ്റനേകം ബിദഅത്തുകൾ വേറെയുമുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരുപക്ഷെ 500-1000 അതിനപ്പുറമോ അനാചാരങ്ങൾ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥം തന്നെ അടിസ്ഥാനമാക്കി ഏറ്റവും മുഖ്യമായ ഇന്ന് വ്യാപകമായ സമൂഹത്തിലുള്ള ചില ബിദഅത്തുകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ. ചില ബിദഅത്തുകൾ രോഗിയായി കിടക്കുന്ന മരണാസന്നനായ സാഹചര്യത്തിലാണെങ്കിൽ വേറെ ചില ബിദഅത്തുകൾ മരണശേഷമാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. രോഗിയായി കിടക്കുമ്പോൾ ഉള്ള ബിദഅത്തുകൾ പ്രധാനപ്പെട്ടവയാണ്. ഒന്ന്, രോഗിയുടെ മുന്നിൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നത്. തെളിവായി ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടാറുണ്ട്, ലക്കിനു മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഒരു റിപ്പോർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന പേരിലാണ് പൊതുവെ നാട്ടിലത് പറയാറുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെന്ന് സ്വീകാരയോഗ്യമായ സ്വഹീഹായ പരമ്പരകളിൽ ഉദ്ധരിച്ചു കിട്ടിയ ഒരു ഹദീസല്ല അത്. അതിൻ്റെ സനദിൽ സ്വീകാര്യരല്ലാത്ത ചില റിപ്പോർട്ടർമാരുണ്ടെന്നും അതിനാൽ അത് ദുർബലമാണ്, ളഈഫാണ് എന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് രോഗിയുടെ സമീപത്തും ഖുർആൻ ഓതണം എന്ന് പറയാൻ ഇതല്ലാത്ത മറ്റൊരു തെളിവ് ലഭ്യമല്ലാത്തതിനാൽ അത്തരമൊരാചാരം ഇസ്ലാം പഠിപ്പിച്ചതല്ലെന്നും അത് ബിദഅത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അതേ ഹദീസ് തെളിവാക്കിക്കൊണ്ട് തന്നെ മരിച്ചതിന് ശേഷവും ഖുർആൻ ഓതാൻ ചില ആളുകൾ ഇന്ന് പ്രേരിപ്പിച്ചു കാണുന്നു. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ എന്ന ഇതേ ഹദീസാണ് അവരവിടെയും തെളിവായി കൊണ്ടുവരുന്നത്. നിങ്ങൾ നിങ്ങളുടെ മരണാസന്നർക്ക് ഖുർആൻ ഓതുക എന്നാണ് ഹദീസിൻ്റെ സാരം. അതിൽ അലാ മൗതാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവർക്ക് എന്നാക്കി ചിലപ്പോൾ അവർ വ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ അലാ മൗതാക്കും എന്ന ഹദീസിനെ മുൻഗാമികളായ ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അവരൊക്കെയും രേഖപ്പെടുത്തിയത് ഐ അലാമൻ ഹലറഹുൽ മൗത്ത് എന്നാണ്, മരണമാസന്നമായവർക്ക്. ഹദീസ് സ്വഹീഹാണെങ്കിൽ തന്നെ മരണമാസന്നമായവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കുക എന്നതാണ് അതിൽ പഠിപ്പിക്കപ്പെട്ടത്, മരണശേഷം ഖുർആൻ ഓതുക എന്നതല്ല. എന്നാൽ ഹദീസ് സ്വഹീഹ് അല്ലാത്തത് കൊണ്ട് മരണശേഷവും ഓതാവതല്ല, മരണാസന്നർക്കും അത് ഓതാവതല്ല. അതിന് മതത്തിൽ തെളിവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ 100,000-ലേറെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവരാരെങ്കിലും ആരുടെയെങ്കിലും മയ്യിത്തിന് സമീപത്ത് ഖുർആൻ ഓതുകയോ ഓതാൻ നിർദ്ദേശിക്കുകയോ അതിനാളെ പറഞ്ഞേക്കുകയോ ചെയ്തതായി സ്വീകാരയോഗ്യമായ പരമ്പരകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്നു പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഖുർആൻ പാരായണം സുന്നത്തല്ല, ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് ബിദഅത്താണ്, അനാചാരമാണ് എന്നർത്ഥം. അതുപോലെ മരണാസന്നനായ ആളെ അതല്ലെങ്കിൽ മരിച്ച ഉടനെ പ്രത്യേകമായ ഡയറക്ഷനിലേക്ക് ഭാഗത്തേക്ക് മാറ്റിക്കിടത്തുക എന്ന ഒരു രീതി ഇന്ന് സമൂഹത്തിലുണ്ട്. അതിനും യഥാർത്ഥത്തിൽ പ്രമാണങ്ങളിൽ തെളിവൊന്നും കാണുക സാധ്യമല്ല. മരിച്ച മയ്യത്ത് ഇങ്ങനെ രൂപത്തിൽ കിടത്തണമെന്ന് പ്രത്യേകമായ നിയമം പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഏതു ഭാഗത്തേക്ക് തിരിച്ചു കിടത്തിയാലും അതൊന്നും മയ്യത്ത് കിടത്തേണ്ട രീതിയിൽ കിടത്തിയില്ല, അവിടെ ബാധ്യ നിർവഹിച്ചില്ല എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല എന്നർത്ഥം. മാത്രവുമല്ല സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുല്ലാ, അദ്ദേഹം താബിഈകളിൽ പ്രമുഖനാണ്, അദ്ദേഹം മരണാസന്നനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ ചലിച്ചു കിടത്തി കട്ടിന് മൊത്തം മാറ്റിക്കിടത്തി എന്ന് കാണാൻ കഴിയും. എന്നാൽ ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുകയും എന്താണ് മുസ്ലിം മരിച്ചാലും അയാളൊരു മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയും എന്തിനാണ് ഇങ്ങനെ മാറ്റിക്കിടത്തുന്നത് എന്ന് അദ്ദേഹം ആക്ഷേപിക്കുകയും എന്നൊരു പഴയ അവസ്ഥയിലേക്ക് തന്നെ കട്ടിൽ മാറ്റിയിടാൻ വേണ്ടി അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തതായി നമുക്ക് സ്വഹിയായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. അതുകൊണ്ട് മരിക്കാൻ കിടക്കുന്ന രോഗിയെ തെക്കുവടക്ക് കിടത്തണമെന്നോ മരിച്ച മയ്യത്ത് ആ രൂപത്തിൽ കിടത്തണമെന്നോ കബറിൽ കിടക്കുന്ന രൂപത്തിൽ തന്നെ അയാൾ കിടത്തേണ്ടതുണ്ട് എന്നോ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവുകൾ ലഭ്യമല്ല. ഖുർആനിലോ ഹദീസിലോ അതിന് ബലമേകുന്ന തരത്തിലുള്ള പ്രമാണങ്ങളൊന്നും സ്വഹിയായ നിലക്ക് ഉദ്ധരിക്കപ്പെട്ട് കിട്ടിയിട്ടില്ല. അതിനാൽ അങ്ങനെ ഒരു ആചാരമായി മതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. അതേസമയം ഒരാൾ മരിച്ചു, ആ റൂമിൽ സൗകര്യം അങ്ങനെ കിടത്തലാണ് എങ്കിൽ കിടത്താം, വിരോധമില്ല. ആൾക്ക് വരാനും കാണാനും നമസ്കരിക്കാനും മയ്യത്ത് കുളിപ്പിക്കാനും എല്ലാമുള്ള സൗകര്യത്തിന് ആ റൂമിൻ്റെ സൈസും ഷേപ്പും നോക്കുമ്പോൾ തെക്ക് വടക്ക് കിടത്തലാണ് കൂടുതൽ സൗകര്യമെങ്കിൽ ആ നിരക്കാകാമെന്നല്ലാതെ മതത്തിൻ്റെ ഒരു അധ്യാപനമുണ്ട് എന്ന തരത്തിൽ ഒരു സുന്നത്താണ് അങ്ങനെ കിടത്തൽ എന്ന തരത്തിൽ കിടത്തുന്നുവെങ്കിൽ അത് ബിദ്അത്താണ്, അനാചാരമാണ്. കാരണം മതത്തിൽ അതിന് അവലംബമില്ല, തെളിവില്ല എന്നർത്ഥം. അതുപോലെ മരണസമയത്ത് വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ട്. അവൻ്റെ മാതാപിതാക്കളുടെ രൂപത്തിൽ പിശാച്ച അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും എന്നിട്ട് പിഴച്ച എല്ലാ മതങ്ങളെയും എല്ലാ മാർഗങ്ങളെയും കുറിച്ച് അവനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുമെന്നുമൊക്കെയുള്ള ധാരണകൾ മാതാപിതാക്കളെ കാണും. ആ മാതാപിതാക്കൾ അവനോട് തിന്മയായ തെറ്റായ ഒരു വഴിയെപ്പറ്റി പറഞ്ഞു കൊടുക്കും, അതിലേക്ക് വരാൻ ആവശ്യപ്പെടും, യഥാർത്ഥത്തിൽ അത് പിശാച്ചായിരിക്കും എന്നൊക്കെയുള്ള ധാരണകൾ ഇന്ന് സമുദായത്തിലുണ്ട്. എന്നാൽ പിശാച്ച് അങ്ങനെ മാതാപിതാക്കളുടെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുമെന്നും എന്നിട്ടവനെ അവരിലൂടെ പിഴപ്പിക്കാൻ ശ്രമിക്കുമെന്നും പറയാൻ സ്വീകാര യോഗ്യമായ പരമ്പരകളുടെ തെളിവുകൾ ലഭ്യമല്ല എന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അതിനും അടിസ്ഥാനമില്ല. അതുപോലെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആർത്തവകാരികളായ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെയൊക്കെ ആ പരിസരത്ത് നിന്ന് മാറ്റി ഒഴിവാക്കുന്ന രീതികൾ സമൂഹത്തിലുണ്ട്. അവരൊക്കെ അവിടെ നിന്നാൽ റൂഹ് പുറത്തു വരാൻ പ്രയാസമാണ്, മലക്കൾ വരാൻ തടസ്സമാണ് എന്ന് പറയുകയും എന്നിട്ട് ആർത്തവമുള്ള ഹൈദുകാരികളായ സ്ത്രീകളൊക്കെ അവിടുന്ന് പറഞ്ഞയക്കുകയും അതുപോലെ പ്രസവരക്തമുള്ളവരെ അവിടുന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന പതിവ് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അങ്ങനെ ചെയ്യണമെന്ന് പറയാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യമല്ല. അതുപോലെ മരിച്ച ആളുടെ ആത്മാവ് ആ ദിവസം അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ അവിടെ ആ വീടിൻ്റെ പരിസരത്തായി കറങ്ങിത്തിരിഞ്ഞ് നടക്കുമെന്നും അവിടെയുള്ള കാര്യങ്ങൾ അയാൾ ശ്രദ്ധിക്കുമെന്നും ഇയാൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുവെങ്കിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ സമാധാനം കൊള്ളുമെന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതും ശരിയല്ല. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ലെന്ന്, ഉള്ള ഭക്ഷണം പോലും ഒഴിവാക്കണമെന്ന ധാരണ സമൂഹത്തിലുണ്ട്. അവയൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത പിൽക്കാലത്ത് കടന്നു വന്ന തെറ്റായ ധാരണകളാണ്. അതിൽ പലതും ബിദ്അത്തുമാണ്. മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ മനുഷ്യൻ നജസായി അശുദ്ധമായി എന്ന വിശ്വാസം വരെ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഷിയാക്കളാണ് ആ വിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത്. ഷിയാക്കളുടെ നേതാക്കളായി അവർ പരിചയപ്പെടുത്തുന്ന 12 ഇമാമുമാർ, ആ ഇമാമുമാർ പാപസുരക്ഷിതരാണ് എന്നും അതുകൊണ്ട് ആ ഇമാമുമാർ മാത്രമേ മരിച്ചു കഴിഞ്ഞാൽ രജസാവാത്ത അശുദ്ധമാവാത്തവർ ഉള്ളൂവെന്നും ഇനി ഏറി വന്നാൽ ആ നിലക്ക് മതത്തിനു വേണ്ടി കൊല്ലപ്പെട്ട ഷഹീദായ രക്തസാക്ഷികളായ ആളുകൾ അവർ കൂടി അങ്ങനെ വിശുദ്ധരാണ് എന്നും അല്ലാത്തവരൊക്കെ മരിക്കുന്നതോടുകൂടി നജസായി അശുദ്ധമായി എന്നുമുള്ള ധാരണ ഷിയാക്കൾ വ്യാപകമായി വെച്ചു പുലർത്താറുണ്ട് എന്നല്ലാതെ അഹ്ലുസുന്നക്ക് അങ്ങനെ വിശ്വാസമില്ല. അത് പറയാൻ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും ലഭ്യവുമല്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ ശുദ്ധമല്ല എന്നും അശുദ്ധമാണ് എന്നും പറയുന്ന രീതി ശരിയല്ല. അത് പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളൊന്നും പ്രവാചക വചനത്തിൽ നമുക്ക് കാണാൻ സാധ്യവുമല്ല. അതുപോലെ മരണ സമയത്തുള്ള ആർപ്പുവിളികൾ, ആർത്തട്ടഹാസങ്ങൾ, മാറത്തടിച്ച് നിലവിളിക്കൽ, കുപ്പായവും അതുപോലെ വസ്ത്രങ്ങളുമൊക്കെ ചീന്തിപ്പറിച്ച് ആകെ കരഞ്ഞ് കൊണ്ടുള്ള അട്ടഹാസങ്ങൾ, സ്ത്രീകളാണെങ്കിൽ മുടിയൊന്നാകെ അഴിച്ചിട്ട് തലതല്ലി കരയുന്ന കരച്ചിലുകൾ, അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളാണ്. ജാഹിലിയ കാലത്തെ അന്ധകാരം നിറഞ്ഞ പ്രവാചകൻ്റെ ആഗമനത്തിന് മുമ്പുള്ള അജ്ഞകാലത്തെ ചില ധാരണകളും ചെയ്തികളുമായിരുന്നു. ഇസ്ലാം അതൊന്നും അനുവദിക്കുന്നില്ല, അതൊന്നും ശരിയല്ല എന്നുകൂടി നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും മയ്യിത്തുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പഠിപ്പിക്കപ്പെട്ട കാര്യമേ അല്ല. അതുപോലെ വീട്ടിലൊരു മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യിത്തിൻ്റെ അവകാശികൾ 7 ദിവസം വരെ ജോലിക്ക് പോകാതിരിക്കുക, 3 ദിവസം പ്രത്യേകമായ ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, മാംസം മത്സ്യം എന്നിവ ഉപേക്ഷിക്കുക, എണ്ണ തേക്കാതിരിക്കുക തുടങ്ങിയ രീതികൾ നമ്മുടെ നാടുകൾ ഉണ്ട്. കയ്യിൽ മൈലാഞ്ചി ഇടാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളെയും ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ട് അതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്ന രീതികളുണ്ട്. അതുപോലെ ചില പ്രത്യേകമായ വേഷങ്ങൾ സ്വീകരിക്കുക, പ്രത്യേകമായ വേഷങ്ങൾ വേണ്ടെന്ന് വെക്കുക, അങ്ങനെയൊക്കെയുള്ള രീതികൾ, അവയെല്ലാം വിദേഹത്തുകളാണ്. മരണവാർത്ത വാഹനത്തിൽ മയക്ക് കിട്ടിയുമല്ലാതെയും വിളിച്ചു പറയുന്ന, അത് വിളംബരം ചെയ്യുന്ന രീതികൾ ജാഹിലിയ കാലത്തെ സമ്പ്രദായമായിരുന്നു. അന്ന് ഒട്ടകപ്പുറത്ത് ആളെ പറഞ്ഞയച്ച് അങ്ങാടികളിൽ ആള് കൂടുന്ന ഇടങ്ങളിലെല്ലാം വിളിച്ചു പറയുന്ന, എന്നിട്ട് അയാളുടെ മേന്മകൾ കൂടി പറഞ്ഞ് ഒന്നാകെ ആർത്തു വിളിച്ച് കരയുന്ന രീതി പ്രവാചകൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കയിൽ വ്യാപകമായിരുന്നു. അതൊക്കെ പാടില്ലെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയും ആ രീതികളെ നിരാകരിക്കുകയും ചെയ്തതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ രംഗത്ത് കൃത്യമായ സുന്നത്ത് എന്താണെന്ന് പഠിക്കുകയും വിദേഹത്തിൽ നിന്ന് മുക്തമായി സുന്നത്തിനധിഷ്ഠിതമായി കാര്യങ്ങളെ മനസ്സിലാക്കി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മയെല്ലാം ആ നിലക്കുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത. സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പിറവിയുടെ പൊരുൾ തേടി തിരുഞ്ഞബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. പരലോക വിജയത്തിനായി നിസ്കാരം നിലനിർത്തുക, ദാനധർമ്മം ചെയ്യുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നരകമോചനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ശിർക്കിൽ നിന്നും മുക്തനായി ജീവിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ സാധിക്കുക, അള്ളാഹുവിനോട് വളരെയധികം ഭക്തിയുള്ളവനായി കൊണ്ട് ജീവിക്കുക എന്നീ കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത നന്മകൾ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ്, ഒരു നമ്മുടെ ബാധ്യതാ നിർവഹണമാണ് 5 നേരത്തെ നമസ്കാരം എന്നുള്ളത്. അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിസ്കാരത്തിൻ്റെ പരിപൂർണ രൂപത്തോടുകൂടി ചിട്ടയോടുകൂടി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ നരകത്തിൽ നിന്ന് നാം കരകയറാൻ നമുക്ക് സാധിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഹാഫല അലസ്സലവാത്തിൽ ഖംസ്, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരത്തിൽ കണിശത പാലിക്കുകയാണ് എങ്കിൽ, റുക്കുഉഹുന്ന അവൻ്റെ റുക്കുഉകളിലും, വസുജൂദുഹുന്ന അവൻ്റെ സുജൂദുകളിലും, വമവാഖിതുഹുന്ന അതിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിലും, വഅലിമ അന്നഹുന്ന ഹഖ്ഖും മിൻ അന്ദില്ലാ, ഈ നമസ്കാരമെന്നത് അള്ളാഹു എന്നെ ഏൽപ്പിച്ച ബാധ്യതയാണ് എന്നുകൂടി മനസ്സിലാക്കിയാൽ, ദഖലൽ ജന്ന അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും, ഹറമ അലന്നാർ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുമെന്നതാണ്. 5 നേരത്തെ നമസ്കാരം, അതിൻ്റെ റുക്കുഉകളും സുജൂദുകളും കൃത്യമായി കൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തിലാണ് ഉള്ളത് എന്ന ബോധത്തോടുകൂടി നമ്മൾ സമയം തെറ്റാതെ നമസ്കരിക്കുകയാണ് എങ്കിൽ, ഹറമ അലന്നാർ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാണ് സഹോദരങ്ങളെ, നരകത്തിൽ നിന്നും കരകയറാനുള്ള മറ്റൊരു മാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ നമസ്കാരം ഒഴിവാക്കാതെ അതിനെ കൃത്യമായി കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു വ്യക്തി അവൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവൻ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ മുഴുവനായും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരപ്പെടുന്നതാണ്. അവൻ മുൻപ് ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറിയ പാപങ്ങളെയും അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും അവൻ നമസ്കാരത്തിൽ റുഖൂഉകളിലേക്കും സുജൂദുകളിലേക്കും പോകുമ്പോൾ എത്രത്തോളം സമയം അവൻ റുഖൂഉൽ നിൽക്കുന്നുണ്ടോ, സുജൂദിൽ അവൻ കിടക്കുന്നുണ്ടോ, അത്രയും സമയത്ത് അവൻ്റെ പാപങ്ങളെല്ലാം അവരിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരം ഒരിക്കലും ഒഴിവാക്കാതെ അതിനെ കൃത്യമായി കൊണ്ട് നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരുന്നു നീ നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുതേ എന്നുള്ളത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവരുതേ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ആരെങ്കിലും മനഃപൂർവ്വം നമസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഏതൊരു നന്മ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം ഒരു മനുഷ്യൻ്റെ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ നന്മ എന്നുള്ളത്, ബാധ്യത എന്നത് നമസ്കാരമാണ്. അതിൽ നമ്മൾ കൃത്യത കാത്തു സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, നമസ്കാരം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നന്മക്കും അവിടെ ഒരു വിലയുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വിചാരണക്ക് എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായി കൊണ്ട് നോക്കുന്നത് അവന് നമസ്കാരം കൃത്യമാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അവൻ്റെ നമസ്കാരങ്ങളെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കും. എത്രത്തോളം നല്ല രീതിയിലാണ് അവൻ നമസ്കരിച്ചിട്ടുള്ളത്, എവിടെയെങ്കിലും അവൻ മനഃപൂർവ്വം അത് ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നവൻ അവിടെ പരിശോധിക്കും. ഉണ്ട് എങ്കിൽ അവൻ്റെ ഒരു നന്മക്കും അവിടെ വാല്യൂ ഇല്ല എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് ഫർളായ നമസ്കാരങ്ങളെ കൃത്യമായി കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഫർള നമസ്കാരങ്ങളിലെ അപാകതകൾ നികത്താൻ അവൻ്റെ ജീവിതത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ എന്ന് അവിടുന്ന് പരിശോധിക്കുകയും ഇല്ല എങ്കിൽ അവന് ആ ഫർള നമസ്കാരങ്ങളുടെ അപാകത നികത്താനാവാതെ അവിടെ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യത നാം വരുത്തേണ്ടതുണ്ട്. അഞ്ചു നേരവും കൃത്യമായി നമസ്കരിക്കാൻ, സമയബന്ധിതമായി കൊണ്ട് നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കുക. അള്ളാഹു നമസ്കാരം നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ. അതുപോലെ തന്നെ നരകത്തിൽ നിന്നും കരകയറാനുള്ള മറ്റൊരു മാർഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അസ്സദഖത്തു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുക, സദഖ നൽകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണക്ക് ചെന്ന് നിൽക്കുന്ന ആ ഒരു രംഗം വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബിഹി, നിങ്ങളിലെ ഓരോരുത്തരും നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവനോട് നേരിട്ട് സംസാരിക്കേണ്ട അവസ്ഥയുണ്ടാകും. ലൈസ ബൈനഹു വബൈനല്ലാഹി തർജുമാൻ, അവനും അള്ളാഹുവിനുമിടയിൽ ഒരു പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ലാത്ത വിധം അള്ളാഹു പറയുന്നത് നിങ്ങൾക്കും, നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന് മനസ്സിലാവുന്ന വിധം നിങ്ങൾ അവിടെ ചെന്ന് നിൽക്കും. ഫയൻലുർ ഐമന മിൻഹു, ആ മനുഷ്യൻ അവൻ്റെ വലത് ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ മിൻ അമലിഹി, അവൻ ചെയ്ത നന്മകൾ മുഴുവനും അവിടെ വെച്ചവൻ കാണുന്നതാണ്. ഫയൻലുർ അഷ്അബ മിൻഹു, എന്നിട്ട് അവൻ്റെ ഇടത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഫലാ യറാ ഇല്ലാ മാ ഖദ്ദമ, അവൻ ചെയ്ത മുഴുവൻ തിന്മകളും അവിടെ വെച്ചവൻ കാണുന്നതാണ്. വയൽനുർ ബൈന യദൈഹി, പിന്നീട് അവൻ്റെ മുന്നിലേക്ക് നോക്കുകയും ഫലാ യറാ ഇല്ലന്നാറ തൽക വജ്ഹഹു, അവൻ്റെ മുമ്പിലതാ ആളി കത്തുന്ന നരകം അവനവിടെ കാണുകയാണ്. ഇതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫത്തഖുന്നാർ വലൗ ബിശഖ്തി തംബ്ര, ആ നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോ, വലൗ ബിശഖ്തി തംബ്ര, ഒരു കാരക്കയുടെ ചീള് കൊണ്ടെങ്കിലും. ഒരുപക്ഷെ നിങ്ങൾ മറ്റാർക്കെങ്കിലും നൽകുന്ന ഒരു കാരക്കയുടെ ചീള് കൊണ്ടാവാം നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. സദഖയുടെ കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം മുന്നിട്ടിറങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സദഖ എന്നുള്ളത് ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. കുറേ സമ്പാദിച്ചു വച്ചിട്ട് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് എനിക്കിതെല്ലാം വെറുതെയായല്ലോ എന്ന നിരാശയ്ക്ക് പകരം അവിടെ ജീവിതത്തിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അത് നാളേക്ക് വേണ്ടി, പരലോക ജീവിതത്തേക്ക് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണ് എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. പരലോക വിജയത്തിനായി നിസ്കാരം നിലനിർത്തുക, ദാനധർമ്മം. ക്ലാസ് എടുത്തത് അബ്ദുല്ല മഹ്സിൻ വണ്ടൂർ.
4: دعوني أناجي مولا جليلا.
0: പ്രാർത്ഥനകൾ വെറും വാക്കുകളല്ല, അവസൃഷ്ടാവുമായുള്ള ഹൃദയത്തിന്റെ സംഭാഷണങ്ങളാണ്. അർത്ഥമറിയാതെ ചൊല്ലുന്ന വരികൾക്കപ്പുറം ആ വാക്കുകളുടെ ആഴമറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന സമാധാനം അതൊന്നു വേറെ തന്നെയാണ്. നമസ്കാരത്തിലും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നാം ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പൊരുൾ നിങ്ങൾക്കറിയുമോ? ചൊല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥമറിഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന മനസ്സിനും കൂടുതൽ തെളിച്ചം കിട്ടും. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ആശയ വ്യക്തതയോടെ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ അവസരം. ഓരോ പ്രാർത്ഥനയും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തോടും ആശയത്തോടും കൂടി പഠിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്നു പ്രാർത്ഥനാ പഠനം. നമുക്ക് അർത്ഥമറിഞ്ഞ് ആശയം ഗ്രഹിച്ച് പ്രാർത്ഥിക്കാം, ഹൃദയം നിറഞ്ഞ് ചോദിക്കാം. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ്. പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി പീസ് റേഡിയോ വോയിസ് ഓഫ് പീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ, ഭാഗം 2. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ ചേരുന്നു.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
5: പുരോഗമനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ പല മലയാളികളും ലോകമൊക്കെ സഞ്ചരിച്ചിരിക്കണമെന്നൊക്കെ വരുന്ന ആ ലേബലിൽ വന്നുകൊണ്ട് യൂറോപ്പിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ യൂറോപ്പാണ് പുരോഗതി എന്ന് വാക്കിയെന്നൊക്കെ പറയുന്ന സംഗതികൾ ഇപ്പോൾ അമിത മാഷ പറഞ്ഞതിന് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചം വരികയാണ്. ഇവർ എത്രമാത്രം അതബദ്ധിച്ച് വരുന്നുണ്ട്. എന്താണ് ഈ ഫുട്ബോളും മന്ത്രിമാരും?
6: ഇതിപ്പോൾ ശരിക്ക് 2 ദിവസമായിട്ട് മന്ത്രവാദി ഒരു ട്രോൾ കഥാപാത്രമായിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിച്ചത്, ഇത് വളരെ ചർച്ചയായതോടുകൂടി കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് വാർത്ത എത്തിയതോടുകൂടി ഒരു മനുഷ്യനെങ്കിലും ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇപ്രാവശ്യത്തെ ലോകകപ്പ് ഉപകാരപ്പെട്ടോന്ന് എങ്ങനെ ചിന്തിക്കണ്ടായി? ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, നമ്മുടെ വളരെ പ്രാദേശികമായ ഗ്രാമങ്ങൾ മുതൽ അന്താരാഷ്ട്ര തലം വരെ ഇത് നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ ചൂഷണം 100 രൂപയും 1000 രൂപയും ആണെങ്കിൽ അവിടെ ഇത്തരം മന്ത്രവാദികൾ ചൂഷണം ചെയ്യുന്നത് ലക്ഷങ്ങളും കോടികളുമായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത് അതിനകത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ കഴിയാതെ അതിനകത്ത് സമ്പത്ത് നിധി ശേഖരിക്കും പോലെ ശേഖരിച്ചു വെച്ച പല ആൾദൈവങ്ങളെയും കുറിച്ച് നമുക്കറിയാം. അത് കേരളം മുതൽ അങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അവരൊക്കെ വളരെ എന്താ പറയുക, സമൂഹത്തിൽ വലിയ സ്ഥാനത്തിരുന്ന് ആളുകളുടെ ഭരണ സംവിധാനങ്ങളുടെ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അവിടേക്കും എവിടുന്ന ആളുകൾ വരുന്നുണ്ട്, യൂറോപ്പിൽ നിന്നും മറ്റൊക്കെ ആളുകൾ വരുന്നുണ്ട്. ആ വരുന്നതും കച്ചവടമായി നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗപ്പെടുത്തപ്പെടുന്നതും നമുക്ക് എന്താ പറയുക, കാണാൻ സാധിക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ശരിയായ മാർഗനിർദ്ദേശം മനുഷ്യന് ആവശ്യമുണ്ട്. ആ മാർഗനിർദ്ദേശം മനുഷ്യന് ലഭിക്കാതെ പോകുമ്പോഴാണ് ഇത്തരം ഭീമാബദ്ധങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെടുന്ന ആളുകൾ സാധാരണക്കാരല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ എനിക്ക് ഈ ഫുട്ബോൾ താരങ്ങളുടെ വരുമാനം കാണിച്ചിട്ടുണ്ടായി. ഒരു സീസണാണോ ഒരു വർഷമാണോ എന്നറിയില്ല, ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങൾക്കൊക്കെ 800, 900, 1000 കോടിയാണ് ലഭിക്കുന്നത്. ഒരു സീസണൊക്കെ കഴിയുമ്പോൾ 1000 കോടി രൂപ ലഭിക്കുന്നു. അപ്പം ഭയങ്കര സമ്പത്തുണ്ട്, വലിയ സമ്പത്തുണ്ടെങ്കിലും അവരുടെ കയ്യിലൊരു കെട്ടോ ശരീരത്തിൽ പ്രത്യേകമായ ടാറ്റുവോ അവർ പ്രത്യേക നേരത്തെ പറഞ്ഞത് പോസ്റ്റിൻ്റെ ചോട്ട് പോയി മൂത്രമൊഴിക്കുന്നവരൊക്കെയാണ്. വലിയ സമ്പത്തുണ്ടായി എന്നുള്ളത് കൊണ്ട് സമാധാനത്തോടു കൂടി മനുഷ്യന് ഉറങ്ങാൻ പറ്റിക്കൊള്ളുന്നില്ല. വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ, വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ, അത് എന്താണ്, ഒരു കാല് ചന്ദ്രനിലും ബഹിരാകാശത്തും മറുകാല് ചെളിക്കുണ്ടിലുമാണെന്ന് നമ്മുടെ പല ഇത്തരം പിന്നെ വലിയ സാങ്കേതിക സംവിധാനങ്ങൾ സ്ഥാപനങ്ങളുടെ ചില പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ച് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ, ബഹിരാകാശത്തേക്ക് റോക്കറ്റ് അയക്കുമ്പോഴും പൂജ നടത്തും, ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം, പുതിയ ഒരു പദ്ധതി തുടക്കം കുറിക്കുമ്പോഴും അവിടെ ചില കർമ്മങ്ങൾ ചെയ്യണം അതെ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഏത് നല്ല വലിയ ലക്ഷൂറിയസ് വാഹനം വിദ്യാസമ്പന്നനായ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നൊരു മനുഷ്യൻ വാങ്ങിയാലും അയാളുടെ കാറിൻ്റെ സ്റ്റെയറിങ്ങിൻ്റെ അടിയിലോ അയാളുടെ വണ്ടിയുടെ ചോട്ടിലോ ഒരു കറുത്ത കയറിൻ്റെ കഷ്ണമോ ഒരു പച്ച തുണിയുടെ പൊട്ടോ ഒരു ചുവന്ന തുണിയുടെ കഷ്ണമോ ഉണ്ടാകും. പേടി മനുഷ്യനെ വേട്ടയാടുന്നു. എന്താണ് വേട്ടയാടാനുള്ള കാരണം? ഒരു ശരിയായ ദിശാബോധം ജീവിത കാഴ്ചപ്പാടിലോ വിശ്വാസരംഗത്തോ മനുഷ്യനില്ല എന്നത് തന്നെയാണ്. എല്ലാം നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന നിർഭയത്വം ലോകത്തെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ആ നിർഭയത്വമാണ് എന്താ പറയുക, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അയാൾക്ക് ആ പ്രതിസന്ധിക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കാനും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുമെന്നതാണ്. അവിടെ അന്ധവിശ്വാസങ്ങൾക്കോ ഇതുപോലെയുള്ള അബദ്ധധാരണകൾക്കോ യാതൊരുവിധ പ്രസക്തിയും ഇല്ല, അങ്ങനെ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ നോക്കി ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സെലിബ്രിറ്റികളായ സിനിമാ രംഗത്തുള്ള, കായിക രംഗത്തുള്ള, മറ്റു മേഖലകളിലുള്ള സെലിബ്രിറ്റികളായ ആളുകളാണ് പരസ്യത്തിൽ വന്ന് അഭിനയിക്കുന്നത്. എന്താണ് അവർ പറയുന്നത്? ജ്യോതിഷം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുമെന്നാണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ, ഞാൻ അത്ഭുതം കാണിച്ചു തരാം. നിനക്ക് അതിൽ വിശ്വാസമില്ലേ, എന്നാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരൂ. അപ്പോൾ ഈ സെലിബ്രിറ്റികൾ ഇത് പ്രചരിപ്പിക്കുക, ഇതിൻ്റെ പ്രചാരകരാവുകയാണ്. പറയുന്നത് ആധുനിക സംവിധാനങ്ങളും സങ്കേതങ്ങളും തെറ്റായ ഒരു വിശ്വാസത്തിലേക്ക്, എന്നിട്ട് അതിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യനെ നയിക്കുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. അറബി മാന്ത്രികം, മറ്റേ ഏലസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി വലംപിരി ഇടംപിരി എന്നൊക്കെ പറഞ്ഞ് വ്യാപകമായി നമ്മൾ നേരത്തെ ടി വി ചാനലുകളിൽ മണിക്കൂറുകളോളം പരസ്യമുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള ആളുകളിലേക്ക് അത് കടന്നു വരുന്നു. അത് ലോകത്തെല്ലാ ഭാഗത്തും ഉണ്ട് എന്ന് തന്നെയാണ്. പണ്ട് ഈ മുഹമ്മദ് അസ്ഹറുദ്ദീൻ കടുത്തിലൊരു സാധനം തൂക്കിയിട്ടാണ് കളിക്കാനിറങ്ങുക. കുറച്ച് കാലം അദ്ദേഹം ഫീൽഡ് ഔട്ടായി, പിന്നെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കഴുത്തിൽ, ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ല. രണ്ട് സാധനം തൂക്കിയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാ മേഖലയിലും ഈ അന്ധവിശ്വാസങ്ങളുണ്ട്. ശരിയായൊരു ദിശാബോധം ഇല്ലെങ്കിൽ ഭയമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നിർഭയത്വത്തോടുകൂടി മനുഷ്യന് എപ്പോഴാണ് ജീവിക്കാൻ കഴിയുക? അത് തൻ്റെ സൃഷ്ടാവിനെ ഭയപ്പെട്ട് അവനാണ് തൻ്റെ നന്മയും തിന്മയും ജീവിതത്തിലെ ഭാഗ്യവും നിർഭാഗ്യവും ഐശ്വര്യവും നിർധനാവസ്ഥയും ഒക്കെ നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നൊരു മനുഷ്യൻ അവനെ അഭയം തേടി അവനോട് പ്രാർത്ഥിച്ച് വളരെ സമാധാനത്തോടുകൂടി ജീവിക്കും. അല്ലെങ്കിൽ പണം കൊണ്ട് സ്വർണം കൊണ്ട് കട്ടിലുണ്ടാക്കി അതിമ്മ കടന്നാലും ഉറക്കം വരില്ല. ഓരോ കാല്, ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ വെച്ച് പറയുകയാണെങ്കിൽ, ഓരോ ദിവസം മൈതാനത്തേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ഈ മന്ത്രവാദിനിയും ഇയാൾ പറഞ്ഞ കാര്യമൊക്കെ പേടിച്ച് ജീവിക്കായിരിക്കും. എന്തായിരുന്നാലും അയാൾ പറഞ്ഞത് അർജൻറ്റീനയെ ഒരു ഗോളിന്, എന്തായിരുന്നു മറ്റേ ടീമിൻ്റെ പേര്, ക്യാപ് വെറുതെ തോൽപ്പിക്കും, മെസ്സി ഗോളടിക്കൂല എന്ന് പറഞ്ഞു. തിരിച്ച് നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ഒരു ഗോളിന് അർജൻറ്റീന ക്യാപ് വെറുതെയെ തോൽപ്പിച്ചു, മെസ്സി ഒരു ഗോളടിക്കുകയും ചെയ്തു. അതുകൊണ്ട്

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം ഇപ്പോൾ കേട്ടത്. തോൽക്കുന്ന ഫുട്ബോൾ മന്ത്രവാദികൾ ഭാഗം രണ്ട്. ചർച്ചയിൽ പങ്കെടുത്തത് ടി കെ നിഷാദ് സലഫി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ നസീഫ് പി പി എന്നിവർ.
1: കഴിഞ്ഞ 21 വർഷക്കാലത്തോളം ചാരിത്തി മേഖലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് മഹേഷ് ഏട്ടൻ. മഹേഷ് ഏട്ടൻ, എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, അതൊന്നും തോന്നരുത്, ഞാൻ പല അന്തേവാസി കേന്ദ്രങ്ങൾ പോയിട്ടുണ്ട്, ദാ ഇവിടെയും പലതവണയും വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴൊന്നും മുസ്ലിങ്ങളായ ഒരു ഉമ്മയും വാപ്പയും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. എന്താണത്? അങ്ങനെ ആ മതത്തിൽപ്പെട്ട ആളുകളെ മാത്രം എന്താ അന്തേവാസി കേന്ദ്രങ്ങൾ കൊണ്ട് തള്ളാത്തത്? അവരിൽ നിന്ന് നമുക്ക് എന്താണ് പാഠം കിട്ടുന്നത്?
2: അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇന്ന് വരെ എന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു വാപ്പായും ഉമ്മയും ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടില്ല. ഇതുവരെ കണ്ടിട്ടുമില്ല, ഒരു അനാഥ മന്ദിരവും കണ്ടിട്ടില്ല. അങ്ങനെ സംഭവം ഇല്ല.
3: അതല്ല, ചെറിയൊരു കഷ്ണമാണെങ്കിലും അല്ലേ, നമ്മള് പിന്നെ പലപ്പോഴും പല വേദികളിൽ നിന്നും കേൾക്കുന്ന ഒരു സംഗതിയാണ് മുസ്ലിം ഉമ്മത്തിൽ വൃദ്ധസദനത്തിലേക്ക് രക്ഷിതാക്കളെ തള്ളുന്ന ആ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് അല്ലേ. അപ്പം അത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഇപ്പോൾ പല പിന്നെ ഇതല്ലാത്ത പല വോയിസുകളിലും നമ്മൾ അങ്ങനത്തെ ചില പിന്നെ വീഡിയോകൾ ഇപ്പോൾ ക്രിസ്ത്യൻ പാതിരിമാരുടെ പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈന്ദവരായിട്ടുള്ള പുരോഹിതന്മാരുടെ ചർച്ചയിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളൂ. നിങ്ങൾ നോക്കൂ, മുസ്ലിങ്ങൾ പിന്നെ തിങ്ങിപ്പാർക്കുന്ന നാടുകളിൽ വൃദ്ധസദനങ്ങൾ തന്നെ കുറവാണ്.
4: അതിന് എണ്ണം ഇപ്പോഴത്തെ ഒരു പത്രത്തിൽ എന്തോ കണക്കെന്ന് വന്ന പോലെ.
3: പിന്നെ മാത്രമല്ല അതിൽ പിന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പിന്നെ സജീവമായിട്ടുള്ള ചർച്ചകളും അങ്ങനത്തെ വീഡിയോകളിലും ഒഴുന്നുള്ള വീഡിയോകളിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഒരു പിന്നെ ദീനീപരമായ ഒരു ചുറ്റുപാടും അങ്ങനത്തെ ഒരു അവബോധം തന്നെയാണ്. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അങ്ങനെ പഠിപ്പിക്കപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഉമ്മയുടെയും ഉപ്പയുടെയും വിഷയത്തിൽ സജീവമായിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കാറുണ്ട്. അവരെ വിഷമിപ്പിക്കുന്നതിലോ അവരെ ബുദ്ധിമുട്ടിക്കുന്നതിലോ അങ്ങനെയൊന്നും മക്കൾ ആലോചിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് ഇപ്പോൾ ഈ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാറുള്ളത്. പിന്നെ മാത്രമല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണല്ലോ നമ്മളെ ദീന് പഠിപ്പിക്കുന്നതും. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, അവർക്ക് ഇഹ്സാൻ ചെയ്യുക, അവരെ പിന്നെ മാതാവിൻ്റെ പിന്നെ ഇതിലാണ് സ്വർഗമുള്ളത്.
4: ശരിക്കും നമ്മളത് പിന്നെ ഏറ്റവും ഇസ്ലാമിലെ അടിസ്ഥാനമാണ് തൗഹീദിൻ്റെ കൂടെയാണ് പല ആയത്തുകളിലും അല്ലാഹു ഈ വിഷയം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വലിയൊരു ബന്ധം അള്ളാഹ് ചേർത്തി പറഞ്ഞത് അത്രയും ഗൗനിക്കേണ്ട വിഷയം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്.
3: പിന്നെ മാത്രമല്ല, ഇപ്പോൾ പിന്നെ മനുഷ്യന്മാരോടുള്ള ബാധ്യതകളെ അള്ളാഹു എണ്ണി പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഒന്നാമത് അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ പറഞ്ഞതിന് ശേഷം രണ്ടാമതായിട്ട് പറയുന്നു അബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറയുന്നു മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ളതാണ്. പിന്നീട് നമ്മളതിൻ്റെ പ്രാർത്ഥനകൾ അത് വിശദമായിട്ട് തന്നെ അല്ലേ റബ്ബി റഹ്മുഹുമ കമ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്.
4: ഇതൊരു ഒരു പിന്നെ ഷെയ്ഖിൻ്റെ ഖുതുബ പ്രസംഗത്തിൽ കേട്ടാണ്, എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ, ഈ ചെറിയൊരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വാചകങ്ങൾ ഉൾപ്പെടുത്തണം. അത് നിങ്ങൾ രണ്ട് കാര്യമുണ്ട്, ഒന്ന് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നു, നമ്മൾ സ്വന്തത്തിന് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നു, രണ്ടാമത്തത് മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് അവരോടുള്ള കടമയുടെ ഭാഗമായി ആ ഭാഗം കൂടി കഴിയുന്നു, ചെറിയൊരു ഭാഗം എന്നുള്ളൊരു സംഗതി. ശരിക്കും ചെറിയ പ്രാർത്ഥനയാണെങ്കിൽ നമ്മൾ അവരും കൂടി നമ്മൾ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നിരന്തരമായി നിർവഹിക്കുമ്പോൾ അത് ഒരു ഭാഗതയും അവിടെ നിർവഹിക്കപ്പെട്ടു പോകുന്നുണ്ട്.
3: പിന്നെ മാത്രമല്ല, ഒരു മുസ്ലിമിൻ്റെ ഒരു സംസ്കാരമായിട്ട് അതൊരു പിന്നെ വലിയൊരു ദീനിബോധമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അതൊരു ഒരു സംസ്കാരമായിട്ട് കൊണ്ടുനടക്കുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കുക, അവരെ പോറ്റുക, അവരെ പരിചരിക്കുക, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കുക, അവർക്ക് നല്ല സുഖജീവിതം നൽകുക, അതിനൊക്കെ വലിയൊരു ഇമ്പോർട്ടൻസ്.
4: അത് അതിനൊക്കെ പിന്നെ പ്രധാനമായും മതപരമായ ഇത്തരം നമുക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങനെ ആയി വരാൻ ശരിക്ക് അതിന് ഹേതുവായിട്ടുള്ള ആളുകൾ അവരുടെയും അധ്വാനം പ്രാർത്ഥന കരുതലൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ അതേപോലെ ഒന്ന് മുതിർന്നു വരുമ്പോൾ നമ്മളുടെ ഇങ്ങനത്തെ വിജയങ്ങൾക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളെ പിന്നീട് അവഗണിക്കാന്ന് പറഞ്ഞ തീർത്തും ശരിയല്ലാത്ത സംഗതിയാണ്.
3: പിന്നെ മാത്രല്ല, അപ്പോ പിന്നെ സൂറത്തുൽ ഖുമാനിൽ അള്ളാഹു പറയുന്ന സംഗതി വഹിനൻ അലാ വഹിൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച്, അങ്ങനെ അതിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു കൃത്യമായി

0: ആയിട്ടുള്ള മാർഗദർശനം നൽകി അതൊരു ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് നമുക്ക് കിട്ടുന്ന അധ്യാപനങ്ങളുള്ളത്. എന്തായിരുന്നാലും അൽഹംദുലില്ല, അന്ന് നമുക്കൊരു പിന്നെ ഒരു ചിന്ത ഒരു മുതലാണ് നമ്മുടെ ഒരു പ്രഭാതത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള.
1: മുമ്പ് പിന്നെ അറബ് നാട്ടിൽ പിന്നെ കോടതിയിൽ നടന്നൊരു സംഭവം,
0: അതെ, ഉമ്മാക്ക് വേണ്ടി മക്കൾ മത്സരിക്കുന്നല്ലേ,
1: അതും പ്രായമായ മക്കളാണ്.
0: അതെ,
1: ജ്യേഷ്ഠനും അനിയനും വന്നിട്ട് എനിക്ക് വേണം എനിക്ക് വേണം എന്നുള്ള സംസാരത്തില് എൻ്റെ അവസാനം ജഡ്ജ് ആകെ ഇടങ്ങറായി.
0: ആർക്കാണ് എന്നുള്ളത്, അതായത് ഒരു മകൻ ആവശ്യപ്പെടുകയാണ് ഞാനേ നോക്കുകയുള്ളൂ, അപ്പൊ ഇത്ര കാലം പിന്നെക്കാകെ നോക്കിയില്ല, ഞാൻ കുറച്ചാൽ ഞാൻ നോക്കട്ടെ എന്ന് കോടതിയിലേക്ക് ആ വിധി എത്തി.
1: അപ്പൊ അതേ ന്യായമാണ് ജഡ്ജും പറയണതില്ലേ.
0: അതെ അതെ.
1: പക്ഷെ അപ്പൊ ഇക്കാക്ക പറഞ്ഞൊരു വാചകമുണ്ട്, ഈ സ്വർഗത്തിലേക്കുള്ള എന്റെ വാതിലാണ് നിങ്ങൾ അടിച്ചത് എന്നുള്ളൊരു വാചകം. ശരിക്കും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇങ്ങനെ ഒരു ഒരു പരിഗണന കൊടുക്കുന്നത്. പലപ്പോഴും പല കുടുംബങ്ങളിലും പിന്നെ ഇത്തരം ശ്രദ്ധിക്കാതെ പലരും ഇത് നോക്കണ്ടല്ലോ, സ്വന്തത്തൊക്കെ ശിലാക്കാൻ പല ആളുകളും സുഖത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണ കുറച്ച് സംഗതികൾ. പക്ഷെ ഇത്രയും എത്ര സഹിച്ചാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരു ഒരു പണിയാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ അത്രയും അധ്വാനങ്ങളൊന്നും നഷ്ടമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഏതായാലും ചിന്ത പിന്നെ ചെറിയൊരു ക്ലിപ്പാണെങ്കിലും അദ്ദേഹത്തിൻ്റെ 21 വർഷത്തെ പരിചയത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ അത്രയും ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്.
0: തീർച്ചയായും ഇന്നത്തെ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി അങ്ങനെയാണല്ലോ, അതായത് തനിക്ക് പ്രയോജനമുള്ളത് മാത്രമാണല്ലോ മനുഷ്യൻ ശ്രദ്ധിക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു പ്രയോജനമില്ല, തീർച്ചയായിട്ടും സ്വർഗം തന്നെയാണ് അവരിതില്.
1: ഇവിടുന്ന് ലാഭം കിട്ടാനായിട്ട് കാര്യമൊന്നുമില്ല, ചികിത്സ നല്ല ചെലവുണ്ടാകും അവിടെ. ഇപ്പൊ പലപ്പോഴും പറയില്ല, അവരുടെ പരിചരണത്തിൽ നിന്നിട്ട് നമ്മളുടെ എല്ലാ പല പരിപാടികളിലുള്ള പോക്കും കാര്യങ്ങളൊക്കെ മുടങ്ങുകയാണ്. പക്ഷെ അത് ബോണസാണ് ശരിക്കും. നമുക്ക് പരലോകത്തേക്ക് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ലഭിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാകുന്ന സംഗതി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബകങ്ങളിൽ കുളിർത്തെന്നലായി സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സുന്ദര സന്ദേശങ്ങളുമായി പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ആരംഭിക്കുകയാണ്. ഇന്നത്തെ ചർച്ചാവിഷയം തൂഫാൻ, സമൂഹം ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആശയങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ചേരുന്നത് ഷമീം വണ്ടൂരും ഹനീഫ വണ്ടൂരും.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതും നമ്മുടെ യുവതി യുവാക്കളെല്ലാം അതിൻ്റെ പിടിയിൽ അമരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന്. നമ്മുടെ കൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സലാഹിയാണ് നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും
4: വറഹ്മത്തുള്ളാഹി.
3: ഷമീം സലാഹി, നമ്മളെ ഇപ്പോൾ ഇന്ന് ഏറ്റവും നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ലഹരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ പിന്നെ ചർച്ചകളും അതുപോലെ തന്നെ അതിൽ പിടിക്കപ്പെടുന്നവരും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് വിദ്യാർത്ഥികളെയാണ്, വിദ്യാർത്ഥിനികളെയാണ്. പ്രത്യേകിച്ച് അണ്ടർലൈൻ പറയുന്നത് വിദ്യാർത്ഥിനികളെയാണ്. പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത കാഴ്ചയാണ് സത്യത്തിലുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ
4: ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കേരളക്കാരെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് യുവാക്കളിലും വിദ്യാർത്ഥികളിലും അതുപോലെ യുവ തലമുറ. യുവാക്കളെന്ന് മാത്രമല്ല, അവിടെ യുവതികളും ഒരുപാടുണ്ട് എന്നുള്ളത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥിനികൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ നമ്മളൊക്കെ നിർബന്ധമായും ചെയ്യേണ്ടത്, എല്ലാവരും കേൾക്കേണ്ട ഇടപെടേണ്ട ഒരു മേഖല കൂടിയാണെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തൊരു ശ്രദ്ധ ഇപ്പോൾ കൂടുതൽ വന്നതുകൊണ്ട് അതിൻ്റെ എണ്ണവും കാര്യങ്ങളും കൂടി വരുന്നുണ്ട് എന്നുള്ളതിനാണ്, പിടിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം. അപ്പം എന്തായാലും ഇതിനൊക്കെ ഒരു കാരണങ്ങളുണ്ടാവുമല്ലോ, അതിനൊരു പരിഹാരവും വേണമല്ലോ. ഇത് അനന്തമായി തുടരേണ്ട ഒരു കാര്യമല്ല. നിർബന്ധമായും നമ്മുടെ രാജ്യത്ത് ഒരു വരും തലമുറ വളരെ സുരക്ഷിതരായി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരവസ്ഥ ഇവിടെ വേണം. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ വൃത്തികേടുകളും നെറികേടുകളും ഇവിടെ നിന്ന് പാടെ പിഴുതെറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതും, ആൻഡ് പിന്നെ വിദ്യാർത്ഥികളായിട്ട് കൂടെ പൊതുവേ നമ്മുടെ സ്നേഹക്കൂട് ചർച്ച ചെയ്യാറുള്ളത് ഒരു കുടുംബം എന്ന പശ്ചാത്തലത്തിലാണല്ലോ. അപ്പോൾ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ട് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ പിടിക്കപ്പെടുന്നതിൽ അധികവും നമ്മൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളാണ് യുവതലമുറയാണ്. എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വീഡിയോകളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്, ഒരാണുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പെണ്ണുണ്ടാവും, അത് കുട്ടിയാവാം, അതല്ലെങ്കിൽ ഒരു പിന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളാവും. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നത് വീഡിയോകളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം തോന്നുന്നു. കാരണം പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വളരെ വിശ്വസ്തയോടുകൂടി ഏൽപ്പിച്ച മക്കൾ ഇതുപോലെ പിടിക്കപ്പെട്ട് വന്ന് അവസാനം എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്ന ഒരു കാണേണ്ടി വരുന്ന രക്ഷിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിക്കുക. ഞാൻ എപ്പോഴും ആ ഒരു രൂപത്തിലാണ് കാണാറുള്ളത്. നമ്മുടെ മക്കളോടൊക്കെ അങ്ങനെ തന്നെയാണ് സംസാരിക്കാറുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ തന്നെയുള്ള കുടുംബങ്ങളിൽ നിന്നും പഠിക്കാൻ വേണ്ടി മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോയ അല്ലെങ്കിൽ മറ്റു ടൗണുകളിലേക്കൊക്കെ പോയ കുട്ടികളാണ്. ആ രക്ഷിതാക്കൾ ഒരിക്കൽ പോലും ഇതറിയുന്നില്ല എന്നൊരു വസ്തുതയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾ എന്തുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അകപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം, അതിൻ്റെ ഒരു ആൻസർ നമുക്ക് ലഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കണം എന്ന ഒരു ഒരു ചിന്തയാണെന്നുള്ളത്. അത് ക്യാഷ് ഉണ്ടാക്കണം, അതിൽ യാതൊരു സംശയമൊന്നുമില്ല.
3: പക്ഷേ ക്യാഷ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ആഡംബര സുഖസൗകര്യങ്ങൾ, അതാണ് ലക്ഷ്യം.
4: അതെ, ആ ക്യാഷ് ഉണ്ടാക്കുന്നത് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആഡംബരം എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങാന്നുള്ളതല്ല, അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങാന്നല്ല, ആഡംബരങ്ങൾക്കാണ്. അത് വാഹനങ്ങൾ, ഫോണുകൾ, അവരുപയോഗിക്കുന്ന മറ്റു സാധനങ്ങൾ, കോസ്മെറ്റിക് ഐറ്റംസുകൾ, ഒരു പളവളപ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയും ചെയ്യുക എന്നതിനൊരു വലിയ പ്രാധാന്യം ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചുളുവിൽ എത്രയും വേഗം ക്യാഷ് കിട്ടണം എന്നൊരു താല്പര്യത്തിനാണ് പലപ്പോഴും പിടിക്കപ്പെടുന്ന ആളുകളൊക്കെ മീഡിയക്കാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അവർ പറയുന്നത് എങ്ങനെയാണ്, പഠിക്കാൻ പോയ സമയത്ത് കുട്ടികളുടെ അടുത്തൊക്കെ വലിയ സൗകര്യമുള്ള ഫോണുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങനെയുള്ളൊരു ഫോൺ വീട്ടിൽ പറഞ്ഞാൽ വാങ്ങിത്തരൂല, അപ്പോൾ ക്യാഷ് കിട്ടാനുള്ളൊരു മാർഗം ഇതാണെന്ന് മനസ്സിലാക്കി ഈ ഒരു എൻ്റെ സുഹൃത്തിലൂടെയാണ് ഇതിലേക്ക് എത്തിയത്. പലപ്പോഴും പിടിക്കപ്പെടുന്ന മക്കൾ അവർ പറയണത് തന്നെ ഉണ്ടോ, എങ്ങനെയാണ് ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് നിങ്ങൾ എത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളെയും ആ ട്രാപ്പിലേക്ക് എത്തിച്ചത് അവരുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്നുള്ളതാണ്. അപ്പൊ ക്യാഷ് എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ്, പക്ഷേ അതിന് സ്വീകരിക്കേണ്ട മാർഗം ഏറ്റവും നല്ലതാണ്. മറ്റൊന്ന്, എല്ലാത്തിൻ്റെയും ഒരു പരിഹാരം ഒരിക്കലും ക്യാഷ് അല്ല എന്നൊരു ധാരണ, അല്ല ആ ഒരു സത്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികളും യുവതലമുറയും മനസ്സിലാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം.
3: അതെ, അതിൽ പിന്നെ ഈ പറഞ്ഞ വിഷയത്തിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ, വളരെ അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഒരു സ്കൂളിൽ ഒരു കുട്ടി വാട്ടർ ബോട്ടിലിൽ പിന്നെ ചാരായം കൊണ്ടുവന്ന് സഹപാഠികൾക്ക് കൊടുക്കുന്നൊരവസ്ഥ കണ്ടു. വീട്ടിൽ നിന്ന് സ്വന്തം പിതാവ് എന്ത് ചെയ്യും, ചാരായം വാറ്റിയിട്ട് വാട്ടർ ബോട്ടിലാക്കി കൊടുക്കും, അത് കുട്ടികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന ഒരു കുട്ടിയെ. ഇപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ചോന്നറിയില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ കുട്ടികൾക്കിടയിൽ ചെറിയ ചെറിയ പിന്നെ രൂപത്തിൽ എന്താണ് സാമ്പത്തിക സമാഹരണവും അതോടൊപ്പം കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നൊരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഭീകരമായ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അല്ലേ, വലിയ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പണമല്ല പിന്നെ എന്ത് നമ്മുടെ ലക്ഷ്യം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ചെയ്താലും ഇപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. പെട്ടെന്ന് പണക്കാരനായാൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു കുറച്ച് കാലം മുമ്പ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വന്ന ആളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ, അയാൾ കോടീശ്വരനാണ് അങ്ങനെ തന്നെ പറയാം, കോടികളുള്ള ആൾ തന്നെയാണ്. അയാൾ ഇത് ലഹരി കടിമയായിരുന്ന സമയത്ത് ഒരാളെ കൊന്നു, വണ്ടി ഇടിച്ചും ചവിട്ടിയും കൊന്നു എന്നാണ് അയാൾക്ക്. അയാളിപ്പോൾ ജയിലിലുള്ളത് 24 വർഷത്തെ തടവാണ്, 80 ലക്ഷം രൂപ പിഴയും. അപ്പോൾ ആലോചിക്കുള്ള സമ്പത്ത് പോയി, കുടുംബജീവിതം പോയി. കാരണം 24 വർഷം ജയിലിൽ കിടക്കാൻ എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ജയിലിൽ കിടക്കാൻ, കുടുംബം ഇല്ലാതായി. അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്രയും ഭീകരമാണ്. പിന്നെ ഇതിനെ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, ലഹരി അഡിക്ഷനായ ആളുകൾ, അവരിത് ഇതിനേക്കാൾ വളരെ പരിതാപകരമാണ് അല്ലേ. അവരുടെ ആന്തരിക അവയവങ്ങൾ നശിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, നല്ലൊരു കുടുംബജീവിതം പോലും നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ സമൂഹം മൊത്തത്തിൽ, നമ്മുടെ കുടുംബം, വ്യക്തി, സമൂഹം എന്ന നിലക്ക് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അത് നമ്മുടെ ശ്രോതാക്കളായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്.
4: നിങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുള്ളത്. അവിടെ നമുക്ക് തുടങ്ങാൻ തോന്നും, അഥവാ ഇതൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇന്ന്.
3: അതെ,
4: ഒരു സാധാരണയായി ഏതൊരു നാട്ടിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലഹരി ഉപയോഗവും അതിൻ്റെ വിതരണവും അതുപോലെ തന്നെ അതിന് വേണ്ടി കൂട്ടുകൂടുന്നതും അതിനുവേണ്ടി സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഏതൊരു ചെറിയ അങ്ങാടിയിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഗ്രാമത്തിൽ പോലും ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. അഥവാ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ മദ്യപിക്കുന്നവരെ കുറിച്ചോ നാട്ടിൽ അയാളൊരു മദ്യപാനിയാണ്, അയാളൊരു ആ രൂപത്തിലിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇത് ഏതൊരു വീട്ടിലെ ഏതൊരു കുട്ടിയും ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെ നിന്നാണ് കാരണങ്ങളും പരിഹാരങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത് സർവ സാധാരണമായതുപോലെ തന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ ലഹരികൾ എവിടെയും ലഭ്യമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഒരു പെട്ടിക്കട വേണമെന്നില്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറണമെന്നില്ല, അതല്ലെങ്കിൽ ദീർഘദൂര യാത്ര ചെയ്യണമെന്നില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ കൈമാറ്റം ചെയ്യുന്നതാണ് പലപ്പോഴും പോലീസുകാർ പോലും എന്ത് ചെയ്യുന്നത്, പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇത് സർവ്വസാധാരണമായതുപോലെ തന്നെ സാർവത്രികമായി കിട്ടുന്ന ഒരു സാഹചര്യവും നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഒന്ന് നമ്മളെ മക്കളെ ഏറ്റവും നന്നായി ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. പരിചിതരായ ആളുകൾ തന്നെയാണെങ്കിൽ പോലും അവർ തരുന്ന ഏതൊരു നമുക്ക് അറിയാത്തൊരു വസ്തുവാണെങ്കിൽ അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കാൻ നമ്മുടെ മക്കളെയും അക്കാര്യം ബോധ്യപ്പെടുത്തുന്നത്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊക്കെ തന്നെ മിഠായി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത, നമ്മളൊരു ഫ്രണ്ട് സർക്കിളൊന്നും അല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ ഒരു സംശയത്തോടു കൂടി വാങ്ങുന്ന, അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഇതെന്താ ഒരു മിഠായി തന്നിട്ട്, ഇങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളറിയാത്ത ആരെങ്കിലുമൊക്കെ ഇതുപോലെ എന്തെങ്കിലും തന്നാൽ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അത്രയും ശ്രദ്ധ ആ കുട്ടികൾക്കുണ്ടെന്നുള്ളത്, അത് രക്ഷിതാക്കളായ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മക്കളിലേക്ക് കൊടുക്കണം. ഒരിക്കലും അപരിചിതരായ ആളുകൾ നൽകുന്ന ഏത് വസ്തുവാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അത് വാങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പണ്ടൊക്കെ ലഹരി വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും മദ്യം മാത്രമായിരുന്നു എന്നുള്ളത്, അത് കാണാനുണ്ടാവും അല്ലേ, അത് കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വേണ്ട സാധന സാമഗ്രികൾ ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഈ പത്രത്തിൽ കാണുന്നത് 1 ഗ്രാം അല്ലെങ്കിൽ 1 mg ഒരു എംജി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ പഞ്ചസാര മണികൾ പോലെയുള്ള അതുപോലും പിടിക്കപ്പെടുന്നത് വലിയ അത്ഭുതമായിട്ട് നമ്മൾ കാണണം. കാരണം ഇത്ര ചെറിയ നിസാരമായൊരു സാധനം എങ്ങനെയാണ് നമ്മുടെ സംവിധാനങ്ങൾ പിടിക്കപ്പെടുന്നുള്ളതാണ്. അപ്പം അത്രയും ചെറിയ കടുക് മണിയോളമുള്ള അല്ലെങ്കിൽ പഞ്ചസാരയുടെ തരി പോലെയൊക്കെയുള്ള വസ്തുക്കളാണ് പലപ്പോഴും മണിക്കൂറുകളോളം ലഹരിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്ത് ആൾക്കാർ വാങ്ങണമെന്നുള്ളത്. അതിൻ്റെയൊക്കെ വിലകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പം അതുകൊണ്ട് ഇതുപോലുള്ള ഏതൊരു ചെറിയ വസ്തുവും ആരും എപ്പോഴും തരാം, നമ്മളറിയാതെ തന്നെ ഒരുപക്ഷെ നമുക്ക് തരാം. അപ്പം അത് നമ്മളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായി ബോധവൽക്കരിക്കുകയും ഇതുപോലെയുള്ള ഒരു രംഗത്തേക്കും എത്തൂല എന്നുള്ളത്, അങ്ങനെയുള്ളൊരു സൗഹൃദമോ ഒരു ചങ്ങാത്തമോ ഒരു കൂട്ടുകെട്ടോ ബോധപൂർവമോ അല്ലാതെ ഞാൻ ഉണ്ടാക്കൂല എന്നുള്ളൊരു ബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്.
3: അപ്പോൾ ഈ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ സമൂഹത്തിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാണ്. ഇപ്പം മാതാപിതാക്കളെ ധിക്കരിക്കുക, കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുണ്ട്, വിള്ളലുണ്ടാവുന്നല്ല അത് ശിഥിലമായി പോവുക. ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ പോലും നമുക്ക് വന്ന ഒരു ഫീഡ്ബാക്കിൽ ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഒരു 6 വർഷമായിട്ടുള്ളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മോനുണ്ട്, പക്ഷേ അവർ പുറത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭാര്യ ഡിവോഴ്സിന് പറഞ്ഞ അവസാനം അവൾ പോവാണ്. അങ്ങനെ പോയി കുറേ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ ഇവിടെ തുറന്നടിക്കുകയാണ്. കാരണം നല്ല സാമ്പത്തിക സ്ഥിതിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷേ ഇയാളെന്താണ്, ഇയാൾ ലഹരിക്ക് അടിമയാണ്, ഇയാൾക്ക് ഒന്നിനും പറ്റണില്ല. അപ്പം ഞാനെന്തിനാണ് അവിടെ നിൽക്കണമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇവൾ ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അങ്ങനെ ഇനി ഒരിക്കലും അയാൾക്ക് സാധ്യമല്ല, ആ പെൺകുട്ടി പറയണം, ഒരിക്കലും ഇയാൾക്കൊരു ജീവിതത്തിലേക്ക് വരാൻ സാധ്യമല്ല. ഇപ്പോൾ പണമുണ്ട്, ആഡംബര വാഹനങ്ങളുണ്ട്, വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഒരു ദുരന്തങ്ങൾ ആലോചിച്ചു. ഇതൊരു ഒന്നല്ല, മാതാപിതാക്കളെപ്പം പിന്നെ ചില ഇപ്പം നാളൊരു പിതാവ് പറഞ്ഞില്ലേ, അവൻ വരുന്നത് പേടിയാണ് അല്ലേ. പിന്നെ വേറൊരു പിതാവ് പറഞ്ഞ എന്താണ്, അവൻ എങ്ങനെയെങ്കിലും പിന്നെ മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാം. ഇത് വലിയ ദുരന്തമാണല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
4: തീർച്ചയായും അവിടെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി, പല ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളോട് നമ്മളൊന്ന് സംസാരിച്ചാൽ അവർ ഈ ലഹരി ഉപയോഗിച്ചിരുന്ന സമയത്ത് അവരനുഭവിച്ച മാനസിക ടെൻഷൻ, കുടുംബത്തിൽ അവരനുഭവിച്ച ആ ഒരു ഏകാന്തത, ഒരു ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലാത്ത മുഴുവൻ സമയം അവരെന്താണ് അറിയും, ഫുൾ മനസ്സ് നീറ്റലും വേദനയായിട്ട് പോവുകയാണെന്നുള്ളത്. ഒരാൾ പറഞ്ഞത്, ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയതെൻ്റെ പെൺകുട്ടികൾക്ക് കല്യാണം വരാത്തതിൻ്റെ പേരിലായിരുന്നു. പ്രായപൂർത്തി എത്തിയിട്ട് കുറച്ച് പ്രായമായ ഒരാളാണ്, എത്തിയിട്ടും വിവാഹത്തിലേക്ക് അവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ. ആ സങ്കടം കൊണ്ട് ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്ന് ആ സങ്കടമൊക്കെ എനിക്ക് മാറാം എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ എന്ത്
3: ചെയ്യുന്നത്,
4: ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. ആ ടെൻഷൻ ഇതാണ്, മക്കളുടെ കല്യാണം പ്രായത്തിയിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പറയുന്നത്, ആ ഒരു പിന്നെ അന്ന് തുടക്കം കുറിച്ചത് ഇന്നേ വരെ പിന്നെ എനിക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഇപ്പോൾ മക്കളെ വിവാഹം കഴിഞ്ഞു. പക്ഷെ മക്കളെ വിവാഹം കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് കഴിയാത്തതോ ആയിരുന്നില്ല എൻ്റെ ടെൻഷൻ. ഞാൻ ഈ ചെയ്യുന്ന തെറ്റ് ഇനി എങ്ങനെയാണ് ഞാനിതിൽ നിന്നും പിന്മാറിപ്പോരെ, എങ്ങനെയാണ് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ വലിയ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു രഹസ്യമായി ഒരു പേഴ്സണൽ സംസാരം അവരായിട്ട് നടത്തുമ്പോൾ അവർ പറയുക, ജീവിതത്തിൽ ഒരാളും ഇതുപോലുള്ള ഒരു ദുരന്തത്തിലേക്ക് എത്തരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ മദ്യപാനിയായ ഒരാൾ ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയണത്, ഈ മദ്യപിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് അന്ന് ഇടപെടാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ഒരു മോള് അന്ന് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടി, ഒരു ദിവസം പുസ്തകമൊന്നുമില്ലാതെ ക്ലാസ്സിൽ വന്ന് ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് വിളിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത്, വീട്ടിലെ അവസ്ഥയൊക്കെ ഈ രൂപത്തിലാണുള്ളത്, എങ്ങനെയാണ് സാർ ഞാൻ വായിക്കുക, എനിക്കിനി പഠിക്കാൻ കഴിയില്ല, ഞാൻ ഇനി സ്കൂൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ. അപ്പോൾ ഞാൻ ഒന്ന് അച്ഛനെ ഒന്ന് വിളിക്കാം, ഒന്ന് സംസാരിക്കാം. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കാ സമയത്ത് എന്തോ, അച്ഛനെ സാറേ സ്വബോധത്തിലുള്ളൊരു സമയമേ ഉണ്ടാവാറില്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ വിളിച്ചു ഒരു കൂലിപ്പണിക്ക് വേണ്ടിയിട്ട് പോയ ആ ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് എന്തായാലും വരാൻ കഴിയില്ല, ഞാൻ നാളെ രാവിലെ വരാം സാറേ എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് പിറ്റേ ദിവസം അയാൾ പറഞ്ഞ പോലെ തന്നെ വന്നു അവിടെ. അപ്പോൾ വന്ന് ഇപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, അപ്പോൾ ഇയാൾ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ തന്നെ, അത് നിർത്തണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്, ഭയങ്കര ഇതാണ്, പക്ഷെ ഞാൻ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ, അതുകൊണ്ട് വീട്ടുകാർക്കൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്താ ഇപ്പോൾ എന്നെ വിളിക്കാൻ കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവൾ വളരെ സങ്കടപ്പെട്ട് പല കാര്യങ്ങൾ, നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്, ഇപ്രാവശ്യം SSLC പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്, പക്ഷെ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ അവൾ പരീക്ഷ എഴുതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെയാണ്. അതിൽ ഇയാൾ വീണ്ടും ന്യായീകരിച്ചപ്പോൾ ഞാൻ പറയും, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ഈ കുടിക്കുന്ന മദ്യം നിങ്ങളീ പറഞ്ഞതുപോലെ നല്ല കാര്യത്തിനാണ്, നിങ്ങൾക്കൊരു ഊർജ്ജം കിട്ടാനെന്ന് പറയും. ഇന്ന് മുതൽ രാത്രി നിങ്ങളുടെ മോൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടി ഏഴാം ക്ലാസ്സിലെ, അന്ന് യു പി ക്ലാസ്സിൽ ഏതോ ക്ലാസ്സിൽ പഠിക്കും, അവൾക്ക് കൂടി നിങ്ങൾ വീട്ടിലെ എല്ലാവർക്കും കുടിക്കാനുള്ളൊരു സൗകര്യം നിങ്ങൾ ഒരുക്കുവിൻ. പഠിക്കാൻ അവർക്ക് നല്ല ആവേശവും ഉന്മേഷവും കിട്ടുമല്ലോ. നിങ്ങൾ പറയുന്ന അതേ ഉന്മേഷം പഠിക്കാൻ അവർക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും അതിൽ ഇയാൾ അതുവരെ എൻ്റെ കണ്ണിലേക്ക് നോക്കി അദ്ദേഹം വേഗം തലങ്ങൾ താഴ്ത്താണ് ചെയ്യണത്. ഒരു കുറച്ച് സമയം അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഞാനൊന്നും മിണ്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താ നിങ്ങളൊന്നും പറയാത്തത്? നിങ്ങൾ ചെയ്യുന്ന ഒരു ധീരകൃത്യമാണെങ്കിൽ, ഇപ്പം ഞാൻ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മക്കളത് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
3: തീർച്ചയായിട്ടും
4: നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ ഭാര്യയോ ഇതുപയോഗിക്കരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയണത്? അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറയണത്? അതുതന്നെയാണ് സാറേ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. വളരെ നല്ല രൂപത്തിൽ ഇപ്പോഴും അദ്ദേഹം നല്ല ഉഷാറായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിയിലൊക്കെ കൃത്യമായിട്ട് ഇടപഴകിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിലും, ഈവൻ ഇപ്പോൾ നമ്മൾ ലഹരിയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സ്മോക്കിംഗ് ആണ്, പുകവലിയാണെങ്കിൽ പോലും സ്വന്തം മക്കൾ പുകവലിക്കുന്നത് കാണാൻ ഒരു രക്ഷിതാവും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യം അല്ലേ, ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് തിന്മയാണെന്ന് പറയുന്നത്. നമ്മുടെ മക്കൾ ആരും ഇതിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കണില്ലല്ലോ അല്ലേ. ഒരു മദ്യപാനിയാവട്ടെ, ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരാളാവട്ടെ, തങ്ങളുടെ മക്കളോ കുടുംബത്തിലെ ആരെങ്കിലും ഇത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിൻ്റെ എല്ലാ ന്യായവും നമുക്ക് വിട്ടുകൊടുക്കരുത്.
3: പക്ഷെ
4: അതെല്ലാവരും പറയുന്ന എന്താണ്, ഒരിക്കലും ഇതുപോലെയുള്ളൊരു ഉപയോഗം എൻ്റെ കുടുംബത്തിൽ നിന്നല്ല ലോകത്ത് തന്നെ ആരും വരരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഇത്രമാത്രം ഇത് ഉപയോഗിക്കുന്ന ആളുകൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഈ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൊരു ചോദ്യം മാത്രം മതി അതിലേക്ക് എത്താതിരിക്കാനും എത്തിയ ആളുകൾക്ക് പിന്മാറാനുള്ളൊരു പരിഹാരം എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: പിന്നെ അതേപോലെ തന്നെ അപകടത്തിൽ പെട്ട കുറേ ആളുകളുണ്ട്, ലഹരി ഉപയോഗിച്ച് പിന്നെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട ആളുകൾ പല അപകടങ്ങളിലും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇന്നും വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇപ്പോൾ ഞങ്ങളെ കൂടെയൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്ത സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെയൊന്ന് താമസം, ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു 18 വയസ്സൊക്കെ ആ സമയത്തായിട്ടുള്ളൂ. അപ്പോഴറിഞ്ഞത് ഇയാളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് കാണാൻ പോയി. അപ്പോൾ എന്ത് സംഭവം വെച്ചാൽ, 3-ാം നിലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ ഉള്ള ഒരാൾ എന്ത് ചെയ്താണ്, ഇയാൾക്കൊരു ബീഡി വലിക്കാൻ കൊടുത്തതാണ്, കഞ്ചാവ് ബീഡിയായിരുന്നു. അറിഞ്ഞുകൊണ്ട് വലിച്ചു തന്നെയാണ്, ഇങ്ങനെ ഇതേ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അത് വലിച്ചപ്പോൾ ഇതിൻ്റെ തലക്ക് കയറി. അപ്പോൾ ഈ 3-ാം നിലയിൽ നിന്നും അയാൾ തന്നെ പറയണം, ഈ കുട്ടി പറയാണ്, നമ്മളെ സുഹൃത്താണ്. അപ്പം പറയാം, ഒരു വെള്ള ഒരു പുക പോലെ കോള എന്നാണ് ഉപയോഗിച്ചത്, കോള. അവരിങ്ങനെ വന്നു, എന്നെ ഇങ്ങനെ വിളിച്ചു, ഞാൻ ആ കോളേൻ്റെ കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ കോള അങ്ങോട്ട് ചാടി, ഞാനും അങ്ങോട്ട് ചാടി. ഇപ്പോഴും അതിൽ നിന്ന് എന്ത് ചെയ്തിട്ടില്ല, ആ ശരിക്കും അയാൾ ശരിയായി നടക്കാനും അതുപോലെ തന്നെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ ദുരന്തമാണ്. ഇന്നും അയാൾ പറയാറുണ്ട്, അന്നത്തെ ഒരൊറ്റൊരു ബുദ്ധിമോശമാണ് എന്ത് ഇന്ന് ഈ അവസ്ഥയിലായത്. അങ്ങനത്തെ അനേകായിരം ആളുകളുണ്ടല്ലോ. പിന്നുള്ളത് എന്താണ്, സാമൂഹ്യ തിന്മയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ വ്യഭിചാരം, അതുപോലെ തന്നെ കൊലപാതകങ്ങൾ, പിന്നെ മറ്റുള്ള
4: വൃത്തികളുടെയും തിന്മയാണ് ലഹരി വസ്തുക്കൾ എന്നുള്ളത്. അത് റസൂൽ തന്നെ പഠിപ്പിച്ചത്. നിങ്ങളിപ്പോൾ പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യം, മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി എന്ന പ്രശസ്തനായ ഒരു അറബി എഴുത്തുകാരുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായൊരു കഥയുണ്ട്. ശരിക്കും ആ കഥ വായിക്കുമ്പോൾ നമുക്കൊരു ഒരു അനുഭവമായിട്ട് തോന്നുന്ന രൂപത്തിലാണ് അതിൻ്റെ എഴുത്തും പിന്നെ ഘട്ടവുകള്. അൽ കസുൽ ഊല എന്നാണ്, ഒന്നാമത്തെ കപ്പ്, ഒന്നാമത്തെ ചഷകം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഒരാൾ, അയാൾ വളരെ സമൂഹത്തിൽ വിലയുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ പിന്നെ നല്ല കുടുംബവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. പിന്നീട് ഇയാൾ ഒന്നാമത്തെ ആ ഒരു കപ്പ് മദ്യം കുടിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ ദുരന്തങ്ങൾ, മക്കൾ അദ്ദേഹത്തിന് വിട്ടുപോകുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ മാത്രമാണ്. ഒരു ദിവസം തൻ്റെ കൂട്ടുകാരെ എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, അവരൊരുമിച്ച് മദ്യപിച്ച് അതിൻ്റെ ആ ഹാങ്കിൽ തൻ്റെ കൂട്ടുകാർ തൻ്റെ ഭാര്യയെ തൻ്റെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് ആകെ നിരാശയടഞ്ഞ് അവസാനം ഈ ഭാര്യയും അവിടുന്ന് വിട്ടേച്ച് പോകുന്നു. കൂട്ടുകാരും തൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ എല്ലാവരും എല്ലാവരുടേതായ വഴിയിൽ പോകുന്നു. അവസാനം ഇയാൾ, ഞാൻ നശിക്കാൻ കാരണമായത് അന്ന് ഞാനെടുത്ത അന്ന് ഞാൻ കുടിച്ച ഒരു ഒന്നാമത്തെ ചഷകമാണെന്നുള്ളതാണ്. പലപ്പോഴും യുവാക്കളാവട്ടെ, യുവതികളാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, വിദ്യാർത്ഥിനികളാവട്ടെ, ഈ ലഹരിയിലേക്ക് എത്തുന്നത് ഒന്ന് ജസ്റ്റ് ഒരു ഹരം കൊള്ളാനെന്നുള്ളതാണ് അല്ലേ. ഒന്ന് ഹരം, ആരെങ്കിലൊക്കെ ഒന്ന് തരിപ്പ് കയറ്റുമ്പോൾ ആ ഒരു തരിപ്പ് അതെന്താണെന്ന്, മറ്റു ചില ആളുകൾ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഇതിലേക്ക് എത്തിച്ചിരുന്നല്ലോ അല്ലേ. ഇത് എന്താണെന്നൊന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, പലപ്പോഴും കൗതുകത്തിന് വേണ്ടി ഇതെന്താണ് എന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അവർക്ക് ഒരിക്കലും അതിന് രക്ഷപ്പെടാൻ സാധിക്കാറില്ല എന്നുള്ളത്. അപ്പൊ ഇതുപോലെ മറ്റ് ചില ആളുകൾ ഇതിലേക്ക് എത്താറില്ല, ഒരു ഹീറോയിസത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചാലേ എനിക്ക് കുറച്ച് എൻ്റെ കൂട്ടുകാർക്കിടയിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൂ, ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്നൊന്നും അല്ല എന്നുള്ള രൂപത്തിലേക്ക് പിന്നെ ആ ഒരു ചിന്താഗതിയിൽ എത്താറുണ്ട് എന്നുള്ളതാണ്. മറ്റു ചില ആളുകൾ എന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ അവരിടയിൽ ഇപ്പോൾ ഞാനൊരു മോശക്കാരനാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു ഗ്യാങ്ങിൽ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും എത്തിച്ചേരാറുള്ളത്. എത്തിച്ചേർന്നത് ഏത് മാർഗത്തിലാണെങ്കിലും പിന്നീട് ഓരോ നിമിഷവും അവർ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സിൻ്റെ പ്രേരണ കൊണ്ടും ചെയ്തു പോയ തെറ്റിൽ പരിതപിച്ചുകൊണ്ട് കുറ്റബോധം കൊണ്ടാണ് അവരുടെ ജീവിതം മുഴുവൻ തള്ളി നീക്കുന്നത് എന്നാണ് ഏതൊരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുടെയും ജീവിത കഥ നമ്മളോട് പറയണത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് വലിയൊരു വിപത്താണ്, ഇത് മാരകമായൊരു ക്യാൻസറാണ്. ഈ ഒരു ക്യാൻസർ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല, അത് ഏത് നിലക്ക് പരിശോധിക്കാനാണെങ്കിലും എന്ന് നമ്മളോരോരുത്തരും ഉറച്ചൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ നമുക്ക് സാധിക്കും, ആ ഒരു കെണിയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്.
3: അതെ, ഇതിൽ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. കാരണം മക്കൾ പിന്നെ അവരുടെ യാത്രകൾ അവരുടെ കൂട്ടുകെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കൂട്ടുകാരെ സ്വീകരിക്കുന്നിടത്തുള്ള മാനദണ്ഡം പറഞ്ഞല്ലോ. ഇപ്പം ചില കുട്ടികളൊക്കെ നമ്മൾ പറയും അവൻ അടിക്കും പക്ഷേ ഞാൻ അടിക്കില്ല, ഞാൻ അവൻ്റെ അടുത്തിരിക്കും. ശരിക്കും ഇസ്ലാം അത് ശക്തമായ രൂപത്തിൽ വിലക്കുന്നുണ്ട്. ചില കുട്ടികൾ അങ്ങനെ പറയാറ് നമ്മൾ സംസാരിക്കുമ്പോൾ, അതിപ്പോൾ ഞാൻ കുടിക്കാറില്ല പക്ഷെ ഞാനവിടെ ഇരിക്കും, പക്ഷേ അവൻ്റെ മിച്ചറൊക്കെ അവൻ കഴിക്കും പക്ഷേ ഞാനിത് അടിക്കില്ല എന്ന് പറയും. അങ്ങനെ പറയുന്ന ആളുകൾ ഇതൊരു അത് അവൾ നിസ്സാരമായിട്ടാണ് പറയുന്നത്, പക്ഷെ അത് ഇസ്ലാം വിലക്കിയ വലിയ ഒരു തിന്മയാണത്.
4: മദ്യം വിളമ്പുന്ന ലഹരി വിളമ്പുന്ന ഒരു സദസ്സിലേക്കോ അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടത്തിലേക്കോ ഒരിക്കലും നമ്മൾ എത്തിച്ചേരാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്താ പറയുക, പലപ്പോഴും പിന്നെ ഈ യൂട്യൂബിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റൻ്റെ ഒക്കെ റീലുകൾ ഇടാൻ വേണ്ടിയിട്ട് കള്ളു കുടിക്കാനോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാനോ ഒന്നുമല്ല, പക്ഷെ അത് വിതരണം ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ അവിടെയുള്ള ഭക്ഷണ വിഭവങ്ങൾ പരിചയപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് അതൊരു വൈറലാക്കാനും അതിൽ എന്തോ ഒരു ആനന്ദം കണ്ടെത്താനൊക്കെ മത്സരിക്കുന്ന പ്രത്യേകിച്ച് സമുദായത്തിനകത്തുപെട്ട പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വരുന്ന ഒരു കാഴ്ചയ്ക്കാണ്. ഒരിക്കലും അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ യാതൊരു നിലക്കും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ ഈ സത്യം ബോധ്യപ്പെടുത്താനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്.
3: അതിൽ നിങ്ങൾ പറഞ്ഞൊരു വിഷയത്തിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, നമ്മൾ ആധുനിക കുട്ടികൾ ഇപ്പോൾ കഴിഞ്ഞ തലമുറയുടെ പിന്നെ ഇവരുണ്ടാവും ഈ സിനിമാ താരങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അവരിഷ്ടപ്പെടുന്ന ആളുണ്ടാവുമല്ലോ, അയാൾ ആരായിരിക്കും എന്ന് വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരിക്കും, പുകവലിക്കൂല മദ്യപിക്കൂല അങ്ങനത്തെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു കഥാനായകനാണ് അവതരിപ്പിക്കുക. പക്ഷേ ഇന്ന് കഥാനായകന്മാരതല്ല, സിഗരറ്റൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് അങ്ങനെ നടക്കുന്ന ഒരു താരത്തെയാണ് എന്ത് ചെയ്യുന്നത്, കാണിച്ചു കൊടുക്കുന്നതും അവരെ ഫോളോ ചെയ്യാനുമാണ് കുട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മനസ്സിൽ തന്നെ അവരെ താരം എന്താണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് അത് പിന്നെ പ്രകടിപ്പിക്കാൻ ഒരു പക്ഷേ അവർ ശ്രമിക്കാം എന്നുള്ളത് ഈ ഒരു. അതേപോലെ തന്നെ ഇപ്പോൾ സ്പോർട്സ് താരങ്ങൾ ഇത്തരം ഈ ലഹരി പദാർത്ഥങ്ങളൊക്കെ കുടിക്കുന്നതിൻ്റെ പരസ്യം കഴിക്കുന്നതിൻ്റെ പരസ്യമൊക്കെ ആരാ കൊടുക്കുന്നത്, പിന്നെ ലോകോത്തര ബ്രാൻഡായ ആളുകളാണ് അല്ലേ. അതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നി ഇത് ഇവർ പരസ്യത്തിൽ അഭിനയിക്കുകയാണ്, അവരൊരിക്കലും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ കുട്ടികൾക്ക് തോന്നുന്നത് അവരൊക്കെ കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് നമുക്കും അത് കഴിക്കാം എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അത് വലിയ ഒരു അപകടമാണ്.
4: അതെ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത്. കാരണം ലഹരി വസ്തുക്കൾ ഏറ്റവും കൂടുതൽ വിപണനം ചെയ്യുന്നതും വിതരണക്കാരാവുന്നതും കുട്ടികൾ പിന്നെ ഏറ്റവും കൂടുതൽ അതിൽ അകപ്പെടുന്ന ഒരു സീസൺ കൂടിയാണ് ഈ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്ന ഒരു വേദി. അത് ഫുട്ബോൾ ആവട്ടെ ക്രിക്കറ്റ് ആവട്ടെ എന്നുള്ളതാണ്, അർദ്ധരാത്രി ഒക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനി ഈ ലഹരി വസ്തുക്കളെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത് എൻ്റെ മനസ്സിലേക്ക് ഒരു ചർച്ച കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം, പിന്നെ ഒരു പ്രൊഫസറായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കുറച്ച് ഉൾനാട്ടിൽ കുറച്ച് പിന്നെ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ആളാണ് ആ ഒരു പ്രദേശത്തെ പിന്നെ പോലീസ് ഓഫീസറുള്ളത്. അപ്പോൾ അദ്ദേഹം പിന്നെ ഈ തോട്ടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരുപാട് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പല കാര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ ചെറിയ പാക്കറ്റുകൾ കാണുന്നത്, ചെറിയ ചെറിയ പാക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ ഈ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക് ഡിവൈസുകളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അതിനകത്ത് പിന്നെ ഈ ചെറിയ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയുടെ ഒരു പേപ്പറിലിട്ട് എന്തോ ഒരു കെമിക്കൽ സാധനങ്ങളായിക്കാം, അതുപോലെയുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ ചവച്ച് തുപ്പിയതും അല്ലാത്തതൊക്കെ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സ്റ്റുഡൻ്റായ പോലീസ് ഓഫീസറെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ദുരന്തത്തിൻ്റെ മുഖത്താണ്. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞൊരു കാര്യമില്ലേ, നിങ്ങൾ പറഞ്ഞതിപ്പോൾ ആരാന്നു നമുക്ക് അറിയില്ലല്ലോ, എൻ്റെ മുന്നിലുള്ളത് നമ്മളെ പരിസരത്തുള്ള അതാ ഈ പറയുന്ന ഈ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒക്കെ ആ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പരിസരത്തുള്ള ഒരു യു പി സ്കൂളിലെ രണ്ട് പെൺകുട്ടികളായിട്ടാണ് ഇരിക്കുന്നത്. ഇവരെ എങ്ങാനും ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ അവിടെ പിന്നെ ദൃശ്യമാധ്യമ പ്രവർത്തകർ അവിടെ വരും, ഈ കുട്ടികളുടെ ഫോട്ടോ എങ്ങാനും വന്നാൽ പിന്നീട് ഒരിക്കലും ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. വനിതാ പോലീസ് ഒരാളുള്ള അപ്പോൾ രണ്ട് പേരോട് കൂടി വരാൻ പറഞ്ഞ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വീട്ടുകാരെ ഒറ്റയടിക്ക് വിളിച്ചറിയിച്ചാൽ അതിൻ്റെ ഒരു ദുരന്തം എന്താവും എന്നുള്ളത് അറിയില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ വിളിച്ചവരാണെങ്കിൽ നന്നായി, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താണ് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു എന്നാണ്. ഇത് ഈ അടുത്ത സമയത്ത് നമ്മളെ പേഴ്സണലി ടോക്കിലോട് സാർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കുകയും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥിനികളെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്ന പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തം എത്രമാണെന്നുള്ളത്. ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സ്
3: അല്ലെങ്കിൽ
4: 12 വയസ്സ് എന്നുള്ളതാണ്. അപ്പം അത്ര കുഞ്ഞു പ്രായത്തിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വിദ്യാർത്ഥിനികൾ വരെ ഉണ്ട് എങ്കിൽ ഇത് ഇത്രയും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ പടർന്നു പിടിച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതീവ ശ്രദ്ധയോട് കൂടിയിട്ടാവണം നമ്മുടെ ഓരോ കാൽവെപ്പും. ഇതൊക്കെ ഇങ്ങനെ പരക്കാനുള്ളൊരു കാരണം ഒന്ന് ഈ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ പറഞ്ഞില്ലേ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഹീറോയിസം കാണിക്കാനും റീച്ച് കിട്ടാനും അതല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു ഹൈപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള കുറച്ച് വീഡിയോസൊക്കെ കിട്ടാനുള്ളതാണ്. അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തുക, ഇവിടെ വൈബാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്, പിന്നെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിലുള്ളതാണ്. രണ്ടാമത്തത് എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഒരു പിന്നെ ദുർവാശിയും ഇതൊക്കെ യുവസമൂഹത്തിലും കുട്ടികളിലൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഒരു മുതിർന്ന ഒരാൾ എന്തെങ്കിലും ഒരു തെറ്റ് കാണുമ്പോൾ അയാളത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നേരെ നിങ്ങളാരായത് ചോദിക്കാനെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ അവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊക്കെ ഒരു സ്കൂൾ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്ത് നമുക്കൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ അന്ന് നടന്നിരുന്നു. എന്താ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എൻ്റെ ഉപ്പയല്ല എന്നെ പലപ്പോഴും എന്ത് ചെയ്യുക, തിരുത്തുക. ആ നാട്ടിലുള്ള ഏതൊരു മുതിർന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്നെ തിരുത്താൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്നെ നേരിട്ട് തിരുത്തിയിട്ടില്ലെങ്കിൽ എൻ്റെ ഉപ്പയോട് പറയുമായിരുന്നുള്ളതാണ്. ഇന്ന് ആരാ ഒരു പ്രവർത്തനം ചെയ്യണത്, അത് വല്ലാത്തൊരു കാര്യം തന്നെയാണെന്നുള്ളത്. ഇതൊക്കെ അപ്പോൾ ഒരു പോലീസുകാരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അയാളോട് പോലും തട്ടിക്കയറുന്ന ഒരു സാഹചര്യം, അതിങ്ങനെ പിന്നെ ഫോണൊക്കെ പിടിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ നന്മയെ കെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അത് രക്ഷിതാക്കളായ ആളുകൾക്ക് അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം തരും. നമ്മളെ മക്കളെ തീർച്ചയായും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മളെ മുതിർന്ന ഒരാൾ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമ്മളെന്ത് ചെയ്യണം, നമ്മളെ മക്കളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യൽ, എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും തിരുത്താൻ പോവാറില്ല എന്നാണ്. അഥവാ തിരുത്താൻ വേണ്ടി ശ്രമിച്ചാൽ കേൾക്കുന്ന അങ്ങനെ എങ്കിലും ഇല്ലേ, അവിടെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു തിന്മ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, മൂന്ന് നിർദ്ദേശങ്ങൾ, കൈകൊണ്ട് തടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അതിനെ എന്ത് ചെയ്യണം, വിലക്കണം എന്നുള്ളത്. ഇനി അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു വെറുപ്പ്
3: ഉണ്ടാവണം.
4: അത് അവർക്ക് കൂടി ബോധ്യമാണ് രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അങ്ങനെയെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം ഈ ഒരു തിന്മകളോട് ഒരിക്കലും എനിക്ക് രാജിയാവാൻ കഴിയില്ല എന്നത് പൊതുസമൂഹത്തിൻ്റെ എന്നുള്ളൊരു കാഴ്ചപ്പാടാവണം, അതുപോലെ തന്നെ ഒരു പോളിസി ആവണം എന്നുള്ളതാണ്. അവിടെ നമ്മളൊക്കെ പിന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നോട്ട് പോകണം എന്തുകൊണ്ട് വെച്ചാൽ ഇതുപോലെയാണ് ഈ അനാവശ്യമായ പിന്നെ വാഗ്വാദങ്ങളും, അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മൾ പോലും അറക്കാൻ കേൾക്കാൻ അറക്കുന്ന വാക്കുകളൊക്കെയാണ് പലപ്പോഴും കൂട്ടുകാരെന്ന് കേൾക്കുക. നിങ്ങളാരാധി ചോദിക്കാൻ, നിങ്ങളെന്താ
3: സദാചാരം,
4: അങ്ങനെയുള്ള രൂപത്തിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ പ്രത്യേകം ഇതൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് എൻ്റെ ബാധ്യതയാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം, ഇടപെടേണ്ട മേഖലയിൽ നമ്മൾ ഇടപെടണമെന്നാണ് പറയുന്നത്.
3: ഇതിൽ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ ചെറിയ പെൺകുട്ടികളെ കാര്യം പറഞ്ഞല്ലോ, സത്യത്തിൽ ഇവരൊക്കെ ഒരു ട്രാപ്പിൽ കുടുങ്ങിയിട്ടാണ് ഇതൊക്കെ വരുന്നത്. അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. ഇതിപ്പോൾ ഉപയോഗിക്കുന്നതും വിൽപ്പന നടത്തുന്നതിനൊക്കെ പിറകിൽ എന്തുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക, നല്ല പ്ലാനിങ്ങുള്ള ഒരു റാക്കറ്റ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പം നമ്മുടെ ഒരു തെക്കേ ജില്ലയിൽ ഞാൻ കുറച്ച് കാലം അവിടെ ആ സമയത്തുണ്ടായ സമയത്ത് ഇതേപോലെ തന്നെ ഒരു ചെറിയ കുട്ടി, ഒരു 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയുടെ ബാഗിൽ നിന്നും വനിതാ പോലീസ്, മഫ്തിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കിട്ടി എന്ത് ചെയ്തു, ബാഗിന്ന് പരിശോധിച്ചിട്ട് ഇങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ചെറിയ പൊതികൾ കണ്ടെടുത്തു. കാരണം ഈ കുട്ടി പോലും ഇത് അറിയുന്നില്ല എന്നുള്ള, ഇതാരോ തന്നു, ആർക്കോ കൊടുക്കാൻ വേണ്ടി തന്നു. അപ്പോൾ കുട്ടികളെ ഉപയോഗിച്ചിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് ചിലപ്പോൾ അതിന് ഇവർ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ടാവാം. എന്തോ എന്താണെങ്കിലും ഇങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഈ വിഷയത്തിൽ, അറിയാതെ പെട്ടുപോകുന്നവർ. അത് ലഹരിക്ക് അടിമയാകുന്നതും അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, പിന്നീട് പിന്നെ നിർബന്ധമായ ഒരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകണം. അപ്പോൾ ഇത്തരം ചതിക്കുഴികളുണ്ട്. ഈ ചതിക്കുഴികളെ പോലും തിരിച്ചറിയണം. ഇപ്പോൾ അടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന അവർ ടൂറ് പോയതാണ്, നമ്മുടെ നാട്ടിലുള്ളവർ തന്നെ, കോഴിക്കോട് ജില്ലയിലുള്ളവർ. തിരിച്ചു വന്നപ്പോൾ കാറ് പരിശോധിച്ചപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്നും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അവരെല്ലാവരും പെട്ടു. അതിലെ സ്ത്രീകളാണ്, അവരാരും അറിയില്ല. അപ്പോൾ ഇത്തരം ചതിക്കുഴികളെ ഇതിലുണ്ട് എന്നുള്ളത് എന്താണ്, നമ്മളൊരിക്കലും മറന്നു പോകാൻ പാടില്ല. അതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ.
4: അത് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മളാരും അറിയാത്ത രൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളെ യാത്രയും നമ്മളെ ഇടപഴകലൊക്കെ പരിചിതരായ ആളുകളായിട്ട് മാത്രമാവുന്നുള്ളതാണ്. അതുപോലെ വേലി തന്നെ വിള തിന്നുന്ന സാഹചര്യമുണ്ട്. അഥവാ ലഹരിക്കെതിരെയുള്ള പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പകൽ വരികയും രാത്രി ആയാൽ അതിൻ്റെ പിന്നെ പ്രയോക്താക്കളും വിതരണക്കാരൊക്കെ ആക്കി മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായ പരിചയമുള്ള ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം ഉണ്ടാവും, അവരുമായിട്ടാണ് നമ്മുടെ ഇടപാടുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങൾ അടക്കം ആ രൂപത്തിലേക്ക് മാറണം എന്നുള്ളതാണ്. പിന്നീട് പിന്നെ ഈ ലഹരി ആദ്യമൊക്കെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നറിയോ, നീ ഇത് ഉപയോഗിക്കേണ്ടതില്ല, നിന്റെ കൂട്ടുകാർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ കൊടുക്കുന്നതിലൂടെ പൈസ നിനക്ക് കിട്ടുമെന്ന് പറയുമ്പോഴാണ് കുട്ടികൾ കൗതുകത്തിന് വേണ്ടിയിട്ടും ക്യാഷ് ഉണ്ടാക്കാനും വേണ്ടിയും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസങ്ങൾ കൂട്ടുകാർക്ക് ഇതിങ്ങനെ കൊടുക്കുന്നതിലൂടെ ആളും എന്ത് ചെയ്യേണ്ടി വരും, നിർബന്ധിതമായി ഈ വസ്തു ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകിൽ വിതരണക്കാരായിട്ടായിരിക്കും, ഒരു വിതരണക്കാരനായിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക, പിന്നീട് അതിൻ്റെ ഉപയോഗിക്കുന്ന ആളായിട്ട് മാറും. അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരാൾ ഇതൊന്ന് ജസ്റ്റ് വാ ഞാനില്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസമൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ പിന്നെ എന്ത് ചെയ്യും, വീണ്ടും അതുവരെയൊക്കെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. പിന്നീട് എന്ത് വേണം, ക്യാഷ് വേണം,
3: ക്യാഷ് വേണം.
4: നിനക്ക് ഇത്രയും തന്നത് ഫ്രീ, ഇനി എന്തായാലും പൈസ ഇല്ലാതെ തരാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അത്രയും സമയം കിട്ടിയപ്പോഴേക്കും ഈ കുട്ടി എന്ത് ചെയ്യണ്ടാവും, ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ. പിന്നീട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടാവും, അവനത് കിട്ടൽ നിർബന്ധമാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ തന്നെ പറഞ്ഞു കൊടുക്കണം, ഓക്കെ നിനക്ക് തരാം, പക്ഷേ എന്ത് ചെയ്യണം, നീ ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കണം.
3: അപ്പൊ
4: ഈ രണ്ട് രൂപത്തിലാണ് ഇതിന്റെ പിന്നെ ഉപയോഗിക്കുന്നവരോ അല്ലെങ്കിൽ വിതരണക്കാരോ ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ചൊന്നും അറിയണില്ല. അപ്പോൾ ഈ കാര്യം നമ്മൾ നമ്മുടെ മക്കളോട് പറയാം. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇതുപോലുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് നടക്കണമെന്നുള്ളത്.
3: അതോടൊപ്പം ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ, ഈ ചില ആളുകൾ, ചില ലിബറൽ ആളുകൾ കൊണ്ടുവന്ന ചില മെസ്സേജുകളുണ്ട് ഇവിടെ. ഇത് സുലഭമാക്കണം, ഇത് പെട്ടിക്കടയിൽ ചെന്നാൽ കിട്ടും, MDM പെട്ടിക്കടയിൽ ചെന്നാൽ വാങ്ങാവുന്ന രൂപത്തിലാണോ, സ്വാതന്ത്ര്യം വേണം, ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് പിന്നെ മുറവിളി കൂട്ടുന്ന, സമരം വരെ ചെയ്യണമെന്ന് പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ. അവരൊക്കെ കൊണ്ടുവന്ന ചില എന്താണ്
4: ഹിഡൻ
3: അജണ്ടകളാണ് എന്ത് ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ ദുരന്തമാണ്. തിരിച്ചറിയ ഇപ്പോഴും നമുക്ക് വൈകിയിട്ടില്ല. ഇത്തരം ആളുകളിൽ നിന്നും അകലാനും അവരെ ഒറ്റപ്പെടുത്താനും അല്ലേ, പിന്നെ അതിൽ നിന്ന് മനസ്സിലാക്കി പിന്മാറാനും ഒക്കെ നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി.
4: ഇവര് പലപ്പോഴും മുന്നിൽ വെക്കുന്ന കാര്യം തരും, ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്.
3: അതെ,
4: നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പഠനം ഇതിൻ്റെ പിന്നിൽ നമ്മൾ നടത്തണം എന്നുള്ളതാണ്. ആ പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം തരും, ഒരു പുകവലിക്കുന്ന ആള് അയാൾ അയാളുടെ ശരീരത്തിന് ഇഞ്ച് ഇഞ്ചായിട്ടാണ് കൊല്ലുന്നത്
3: അല്ലേ.
4: അത് അതിൻ്റെ കവറുകളിലൊക്കെ, ഏത് പുക പിന്നെ പുകയില ഉൽപ്പന്നങ്ങളാണെങ്കിലും അതിൻ്റെ കവറുകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് നാട്ടിലാണോ വിൽക്കുക ആ നാട്ടിലെ ഭാഷയിലുണ്ടാവും, എല്ലാവർക്കും തിരിയുന്ന മറ്റു ഭാഷയിലും ഉണ്ടാവും. ഒരു പുകവലി ഉൽപ്പന്നവും എന്താ പറയുക, ആരോഗ്യത്തിന് ഊർജം നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് കാണാമല്ലോ. അവിടെയൊക്കെ കാണുന്ന എന്താണ്, ഹാനികരം എന്നാണല്ലോ,
3: തീർച്ചയായിട്ടും
4: അതെ, മദ്യത്തിന്റെ പേരിലാണ്. അപ്പോൾ പുകവലി എന്ന് പറഞ്ഞാൽ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നതാണ്. മദ്യം എന്ന് പറഞ്ഞാൽ അതും എന്താണ്, പുകവലിയേക്കാൾ ഒരല്പം വേഗതയിൽ ശരീരത്തിന്റെ ആന്തരികാവയങ്ങളെ നശിപ്പിക്കുന്നതാണെന്നുള്ളതാണ്. കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെ, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളെ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ
3: അല്ലെ,
4: ഉപയോഗിക്കുന്ന ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ മനസ്സിൽ എൻ്റെ കണ്ണിൽ ഇത് പറയുമ്പോൾ നല്ല ഒരുപാട് വിഷ്വലുകൾ വരുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ പഴയ ഒരു പിന്നെ ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, വണ്ടൂർ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു ഭ്രാന്തനെ പോലെ അലമുറയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഉപയോഗിച്ചത്. അപ്പൊ ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു സമയത്താണ് ഇയാൾ ഇങ്ങനെ ഭ്രാന്തമായി. അപ്പോൾ അയാൾ ഉപയോഗിച്ചിട്ട് അധിക വർഷം ആയിട്ടില്ല. പിന്നെ സ്കൂളിലേക്ക് പോകുന്നൊരു സമയത്ത് ആദ്യത്തെ 2 വർഷമൊക്കെ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഇന്ന നാട്ടുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടുകാരൻ അയാളൊക്കെ മരിച്ചു പോയിട്ട് എത്ര കാലമായി ഉപയോഗിച്ച് അന്ന് ഈ കഞ്ച അതന്നെ അയാളൊരു അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിന് മേലെ എന്തായാലും ജീവിച്ചിട്ടില്ല.
3: അപ്പോൾ നമുക്കറിയാം യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇതിന് അഡിക്ഷനായ ആളുകൾ വളഞ്ഞും തൂങ്ങിയും ഒക്കെ ഒടിഞ്ഞൊക്കെ നടക്കുന്ന എന്ത് ജീവിതം എന്താണ് ഇപ്പോൾ ഇവർ മൈ ബോഡി മൈ ചോയ്സ്
4: അല്ല ഈ ആസ്വാദനം അതുപോലെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ മനസ്സിലാക്കിയത്? അപ്പോൾ ജീവിതം ഇങ്ങനെ വളഞ്ഞു കുത്തി ഒന്നിനും കൊള്ളാത്തവരായിട്ട് ഭ്രാന്തമായി നടക്കുന്നതാണോ അടിച്ചു പൊളിക്കൽ? അപ്പോൾ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം ലൈഫ് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 10 വർഷം വരെയാണെന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് കിട്ടുന്നത്. ഇനി ആർക്ക് പരിശോധിച്ചാലും കാണും ഡോക്ടർമാർ പറയുന്ന അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അത് പ്രത്യേകിച്ച് ഫോറിൻ ഡോക്ടേഴ്സൊക്കെ ഈ രാസലഹരികൾ അല്ലെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ഒരു ശരിയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മാക്സിമം 1 മുതൽ 2 വർഷം വരെയാണെന്നാണ്. ആ 2 വർഷം കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി ജീവച്ഛവമായിട്ട് ജീവനുണ്ടെങ്കിൽ അഥവാ ജീവിതവും ജീവനുണ്ടെങ്കിൽ ഒരു മരിച്ചു ജീവിക്കുന്ന തുല്യമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങളും ഡാറ്റകളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ ആരെങ്കിലും വിവരമുള്ളവരാരെങ്കിലും സ്വബോധമുള്ള ആരെങ്കിലും ജീവിക്കണമെന്നും ആ എനിക്ക് കിട്ടിയ ഈ ആയുസ് ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്കും വിഷങ്ങളിലേക്കും നാശത്തിലേക്ക് എത്തും.
3: അതെ, അതായത് ആസ്വാദനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതല്ലല്ലോ. ഒരു കുടുംബജീവിതം, മക്കൾ, ഭാര്യ അല്ലേ, പിന്നെ മറ്റുള്ളവർ, യാത്രകൾ, ഇതൊക്കെയാണ് ആസ്വാദനം. അവരുമായിട്ടുള്ള സല്ലാപങ്ങൾ ഇതൊക്കെയാണല്ലോ. ഇതൊന്നുമില്ലാതെ ഒന്നിനും കഴിയാതെ ജീവച്ഛവമായി കഴിഞ്ഞിട്ട് എന്ത് കാര്യം? അതൊന്നും ആസ്വാദനമല്ല. അപ്പോൾ ഇത്തരം പിന്നെ വാർത്തകളിൽ അല്ലെങ്കിൽ ഇത്തരം അറിയിപ്പുകളിൽ പിന്നെ ഇവർ പറയുന്നത് കേട്ട് നമുക്ക് വലിയ രസമൊക്കെ തോന്നും, ഇതാണ് നല്ലത് എന്നൊക്കെ. പക്ഷേ അതിലൊന്നും വീണ് പോകാതെ പിന്നെ യഥാർത്ഥത്തിലുള്ള ലൈഫിലേക്കാണ് നമ്മൾ തിരിച്ചു വരേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നൽകിയിട്ട്
4: അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഇത് ജീവിതം അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനൊക്കെ ആണ് എങ്കിൽ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതാണ് ന്യായം പറയാനുള്ളത് എങ്കിൽ, ഈ ലഹരി ഉപയോഗിക്കുന്നവരെല്ലാവരും എന്ത് ചെയ്യണം? അവർ തുടങ്ങി വെച്ച അതേ സൗഹൃദത്തിൽ നിരന്തരമായി എന്നും കൂട്ടുകൂടി ആ സൗഹൃദത്തിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ആ സ്നേഹവും അവർക്കിടയിൽ പിന്നെന്താ പറയുക സ്നേഹവും അതുപോലെ തന്നെ ആ മറ്റേ പരസ്പരം കോർത്തിണക്കൊക്കെ വേണമെന്നുള്ളത്. പക്ഷേ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് ഒരാളെ കൊണ്ട് സ്വന്തം സുഹൃത്തായി ഒരുമിച്ച് മദ്യപിക്കുകയും ഒരുമിച്ച് ലഹരി ഉപയോഗിക്കുകയും ചെയ്ത ആളുകൾ പരസ്പരം അങ്ങോട്ടും കടിപിടി കൂടുന്നുണ്ട്. ഇതാണോ ജീവിതത്തിൻ്റെ അടിച്ചു പൊളിക്കൽ? ഇതാണോ ജീവിതത്തിൻ്റെ പിന്നെ യഥാർത്ഥമായ സന്തോഷം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മാരകമായ വിഷമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് ഉപയോഗിക്കുന്ന ഏതാളുകളോടും സത്യസന്ധമായി അവരുടെ അനുഭവങ്ങൾ പറയാൻ പറഞ്ഞാൽ കണ്ണീരിൽ ചാർന്ന അവരനുഭവിക്കുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെയും 10 നോർമൽ മനുഷ്യരനുഭവിക്കുന്നതിനേക്കാൾ അതിൻ്റെ എത്രയോ ഇരട്ടി ദുഃഖവും പിന്നെന്താ പറയുക കുറ്റബോധമാണ് ഇങ്ങനെയുള്ള ഓരോരുത്തർ ലഹരി വസ്തു ഏത് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് പറയാനുള്ളതെന്നുള്ളതാണ്. ഇപ്പം നമുക്കൊക്കെ സങ്കടങ്ങളുണ്ടാവും, ആ സങ്കടങ്ങൾക്ക് ഒരു പരിധിയില്ലേ?
3: പക്ഷേ
4: ഈ മദ്യപാനിയായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സങ്കടം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്തതിന് അത്രമാത്രം പാപഭാരവും കുറ്റബോധമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നുള്ളത്. അപ്പം എന്തിനാണ് ഇതുപോലെ പൈസ കൊടുത്ത് ജീവിതം നശിപ്പിച്ച് ഇതുപോലെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് എത്തിയിട്ട് എന്താണ് നമുക്ക് കാര്യം? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യുവതലമുറയിൽപ്പെട്ട ഓരോ ആളുകളും, എൻ്റെ വളരെ മാന്യരായ സുഹൃത്തുക്കളെ, നമുക്ക് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിനെ കാർന്നു തിന്നുന്ന, അതിനെ നശിപ്പിക്കുന്ന, അതൊന്നും അല്ല ഈ ഒരു ഊർജ്ജവും അതുപോലെ തന്നെ ഊർജ്ജസ്വലതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ ജീവിതവും കുടുംബവും പരിശോധിച്ചാൽ കണ്ണീരിൻ്റെയും സങ്കടത്തിൻ്റെയും ദുഃഖങ്ങളുടെയും കഥകളും കാഴ്ചകളും അല്ലാതെ എന്താ നമ്മൾ കാണുന്നത്? അതുകൊണ്ട് അതിനോട് നോ പറയാനും അതിലകപ്പെട്ടവരെ വളരെ സ്നേഹത്തോടുകൂടി അതിൽ നിന്നും രക്ഷപ്പെടുത്താനും നമുക്ക് എല്ലാവർക്കും സാധിക്കണമെന്നാണ് പറയാനുള്ളത്.
3: തീർച്ചയായിട്ടും ഈ ഒരു മെസ്സേജ് നാം ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകല്ലാഹു ഖൈറൻ കസീറ. ഇന്നത്തെ സ്നേഹക്കൂട് ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട ഓരോ ആശയവും നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും നല്ല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കട്ടെ. നമ്മോടൊപ്പം ചെലവഴിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ അതിഥികളായ ഷമീം വണ്ടൂരിനും ഹനീഫ വണ്ടൂരിനും നന്ദി. വീണ്ടും മറ്റൊരു മനോഹരമായ കൂടിക്കാഴ്ചയിൽ കാണാം. പീസ് റേഡിയോ കേൾക്കൂ, അറിവ് പങ്കിടൂ, നന്മ ജീവിതമാക്കൂ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
5: പീസ് റേഡിയോയിൽ ഇനി ഇൻസൈറ്റ്. കുടുംബത്തിന്റെ പ്രാധാന്യം. ലിബറൽ ചിന്തകൾ കുടുംബത്തിന്റെ അടിത്തറ പൊളിക്കുമ്പോൾ. നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൾ റൌഫ് അൽഹിക്കമേ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മറ്റു ഈ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് ക്യാമ്പസുകൾ ഒരു വിജ്ഞാന കേന്ദ്രങ്ങൾക്കപ്പുറം തിന്മകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ തിന്മകൾ സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞു പോവുകയാണ്. ഇന്നലെയിലെ വാർത്ത, 9ാം ക്ലാസ്സിലെ കുട്ടികൾ അവർ ഒരുമിച്ചിരുന്ന് ക്ലാസ് മുറിക്കുള്ളിൽ മദ്യപിച്ച വീഡിയോകൾ പുറത്തുവന്നു. ഇതിൻ്റെ കേന്ദ്രങ്ങളെന്ത്? ഉറവിടം എവിടെ നിന്ന്? ഇതിൻ്റെ സാഹചര്യം എന്താണ്? ഇതെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ തീർത്തും ലിബറൽ ചിന്തകൾ മാത്രം ഇന്ന് പഠന കേന്ദ്രങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ പരസ്പരം കൈമാറപ്പെടുന്ന ആശയങ്ങളാകട്ടെ, അതെല്ലാം ലിബറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും മ്ലേച്ഛമായ ഒരു ആശയമാണ് LGBTQ ആശയം. LGBTQ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ചെറിയ രൂപത്തിൽ അതിനെ വിശദീകരിക്കാം. LGBTQ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ഇങ്ങനെ തുടങ്ങി അതിനൊക്കെ ഓരോ സാങ്കേതിക അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ആണിന് ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, പെണ്ണിന് പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അങ്ങനെ അവരെ വിവാഹം കഴിക്കാം ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മറ്റു ജീവികളുമായി, മൃഗങ്ങളുമായി ഉള്ള രതി വരെ നടത്താമെന്ന ആശയങ്ങളാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത്. അതിൻ്റെ അപ്പുറം ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഇത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതിലൂടെ നശിക്കുന്നത് യഥാർത്ഥത്തിൽ കുടുംബജീവിതമാണ്. ഈ പ്രകൃതി മതമായ ഇസ്ലാം അവിടെയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകുന്നുണ്ട്. തീർത്തും പ്രകൃതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഒരു വിഷയങ്ങൾ കൃത്യമായി പ്രകൃതിപരമായി അല്ലാഹു നടപ്പിലാക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷേ വിഹിതമായ രൂപത്തിൽ നിന്ന് അവിഹിതമായ രൂപത്തിലേക്ക് കാര്യങ്ങളെ മാറ്റപ്പെടുമ്പോഴാണ്, പലപ്പോഴും നമുക്കറിയാലോ ഈ ഓസോൺ പാളിയിൽ അതിലെ വിള്ളലിന് കാരണമെന്ത് എന്ന് സയൻസിൻ്റെ ആളുകൾ പഠിച്ചപ്പോൾ അതിൻ്റെ വിശദീകരണം വന്നത് ഭൂമിയിൽ ആളുകൾ ചെയ്ത കൃത്രിമത്വങ്ങളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ കത്തിപ്പും അതിൻ്റെ മലിനമായ വായുവുമാണ് അതിനെ നശിപ്പിച്ചത്. അപ്പോൾ പ്രകൃതിക്ക് വിരുദ്ധമാകുന്ന കാര്യങ്ങൾ എപ്പോഴും അത് അപകടങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടുംബജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് ഈ ക്യാമ്പസുകളിൽ ഇത്തരം ആശയങ്ങൾ അടിച്ചുവിടുക എന്നത്. ഈ ആശയങ്ങളെ അതിന് സപ്പോർട്ട് ചെയ്യുക, ആ ആശയങ്ങൾക്ക് കൊടി പിടിക്കുക എന്നതെല്ലാം ഇത്തരം കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ ഇളക്കുന്ന കാര്യമാണ് എന്നതാണ്. ഇത് ക്യാമ്പസുകളിൽ സാധാരണ നിലക്ക് കുട്ടികൾക്കിടയിലുള്ള വിഷയങ്ങൾ മാത്രമായി ചുരുങ്ങിയ ഒരു വിഷയമല്ല, മറിച്ച് 10ാം ക്ലാസ്സിനുള്ളിലുള്ള കുട്ടികൾക്ക് പോലും അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ ഈ വിഷയങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഇന്ന് പാഠപുസ്തകങ്ങളിലും ക്യാമ്പസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ അടിവരയിടേണ്ട വിഷയമാണ്. ഇവിടെയാണ് പ്രകൃതിയുടെ മതമായ ഇസ്ലാമിന് ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ട കൃത്യമായ മാർഗദർശനം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിപ്പിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ പോലും വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ, അല്ല പറയാണ് ഈ ലോകത്തെ അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ഇണകളായിക്കൊണ്ടാണ്. അത് ചിന്തിക്കുന്നവർക്കെന്തുണ്ട്? ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ LGBTQ ആശയങ്ങൾ എടുത്തു വച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ആണും ആണുമായി രതിയിലേർപ്പെടാൻ പാടില്ല. അവരൊരിക്കലും ഇണയാവുകയുമില്ല. അവരൊരിക്കലും കല്യാണം കഴിക്കാനും പാടില്ല. അത് ഇസ്ലാമിൻ്റെ എന്നല്ല, പ്രകൃതിക്കു തന്നെ വിരുദ്ധമായ വിഷയമാണ്. ഒരു പെണ്ണും ഒരിക്കലും ഇണയാവുകയില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മാന്യമായ സാമാന്യമായ ബുദ്ധി വച്ച് നിങ്ങളൊന്ന് ചിന്തിക്കാൻ, നിങ്ങളൊന്ന് മനസ്സ് കൊടുക്കാൻ ഒന്ന് തയ്യാറായാൽ ഈ ഒരു ആശയം തന്നെ തെറ്റാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും ഈ ഒരു രൂപത്തിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്നിവിടെ ഉണ്ടാവുമായിരുന്നു. ഇനിയുള്ള കാലത്തിൽ മുഴുവൻ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയാണ്, ആണുങ്ങളെല്ലാം ആണുങ്ങളെ വിവാഹം കഴിക്കുന്നു, പെണ്ണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ വിവാഹം കഴിക്കുന്നു എന്ന രൂപത്തിൽ തീരുമാനമെടുത്താൽ ഇനി ഒരു അടുത്ത തലമുറ, ഒരു ബേബി ഈ ലോകത്തുണ്ടാവോ? ഒരു കുഞ്ഞുവാവ ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവൂല എന്നുള്ളതാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ് ഊട്ടപ്പെട്ടിട്ടുള്ളത്. പ്രകൃതിയിലെ മതം എന്നത് അത് തന്നെയാണ്. ആ പ്രകൃതി മതമാണ് ഇസ്ലാം. ആ പ്രകൃതി മതം തന്നെ പറയുന്നു, ആണും ആണും ഇണയല്ല, പെണ്ണും പെണ്ണും ഇണയല്ല, മറിച്ച് ആണും പെണ്ണുമാണ് ഇണ. ഒരു പുരുഷന് സ്ത്രീയാണ് ഇണ, ഒരു സ്ത്രീക്ക് പുരുഷനാണ് ഇണ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സംസ്കാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നില്ല. ആളുകളുടെ വിചാരം ഇതൊക്കെ പുതിയ കാലഘട്ടത്തിലെ ആധുനിക വേർഷനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ പഴഞ്ചന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും തള്ളിക്കളയാൻ ശ്രമിക്കും എന്ന് നിങ്ങൾ അറിയാത്തൊരു സത്യമുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആറാഫിൻ്റെ 80-ാമത്തെ ആയത്തിൽ ഈ ഒരു ആശയത്തിൻ്റെ, ഈ മ്ലേച്ഛമായ പ്രവൃത്തിയുടെ തുടക്കക്കാരാരാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. വർഷങ്ങൾക്കു മുമ്പ് ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അവിടെയുള്ള ആളുകൾ അവരാണ് ആദ്യമായി ഈ ഒരു സംഗതി തുടങ്ങി വയ്ക്കുന്നത്. ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, വലൂത്തൻ ഇസ് ഖാല ലി ഖൗമിഹി അതതൂനൽ ഫാഹിശത മാ സബഖക്കും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് ഒരാളും കണ്ടിട്ടില്ലാത്ത, കൊണ്ടുവരാത്ത ഏറ്റവും മ്ലേച്ഛമായ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമായ കാര്യത്തെക്കുറിച്ചാണ് ഫാഹിഷത്ത് എന്ന് പറയൽ. ആ ഫാഹിഷത്താണോ നിങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് തൻ്റെ സമുദായത്തോട് ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്. അവരെന്താ ചെയ്തത്? അവർ പെണ്ണുങ്ങളെ വിട്ട് ആണുങ്ങളുടെ അടുക്കലേക്ക്, ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു. എന്തിന്? ലൈംഗികമായ ദാഹങ്ങൾ തീർക്കുവാൻ വേണ്ടി. അതിലൂടെ കുടുംബ പശ്ചാത്തലങ്ങൾ തകരുകയാണ്, കുടുംബ ജീവിതങ്ങൾ തകരുകയാണ്. ഒരിക്കലും ഒരു ആണിന് ആണ് ഇണയല്ല എന്നും പെണ്ണിന് പെണ്ണ് ഇണയില്ല എന്നും ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ഇണ എന്നും ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ല പറയാണ്, വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണെന്ത്? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു സംവിധാനിച്ചു എന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ആണിന് ആണ് ഇണയല്ല, ആണിന് പെണ്ണാണ് ഇണ, പെണ്ണിന് ആണാണ് ഇണ, അതാണ് പ്രകൃതി.

0: അത്രയും മ്ലേച്ഛമായ അവസ്ഥയിലേക്ക് അവരുടെ ആദർശങ്ങളെ അവരുടെ ആശയങ്ങളെ ഇഞ്ചക്റ്റ് ചെയ്യാണ്. അവിടെയാണ് ഇസ്ലാം കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, കുടുംബത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച ആയത്തിൻ്റെ ബാക്കി, ആ വിവാഹ സംവിധാനവും അതുപോലെ ഇണ സംവിധാനങ്ങളെല്ലാം എന്തിന്? അതിനും ഒരു ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യം പറഞ്ഞെടുത്ത് ലിത്തസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനമടയാനെന്നാണ്. ഒരു പെണ്ണ്, ആ പെണ്ണിനെ വിവാഹം കഴിക്കുന്നത്, അതായത് ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യം ലിത്തസ്കുനു ഇലൈഹ. ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ജീവിതത്തിൽ. ടെൻഷൻ ഇല്ലാത്ത മനുഷ്യർ ഒരുപക്ഷെ വളരെ വിരളമായിരിക്കാം. അങ്ങനെ താൻ അനുഭവിക്കുന്ന ടെൻഷനുകൾ, സ്ട്രെസ്സുകൾ, ഡിപ്രഷനുകൾ ഇതെല്ലാം മാറ്റിയെടുക്കേണ്ടത് എവിടെ നിന്നാണ്? തൻ്റെ ഇണയിൽ നിന്നാണ്. ലിത്തസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ. അല്ല പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, അവർക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഇട്ടുകൊടുത്തു എന്നാണ്. വലിയൊരു ആശയമാണ് ഇവിടെ പറഞ്ഞത്, പരസ്പരം സ്നേഹിക്കാൻ. അല്ലേ, എത്ര പ്രയാസമുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനു വേണ്ടി പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ, നേരെ തിരിച്ചും തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ പ്രയാസങ്ങളെ മാറ്റിവെക്കാൻ പരസ്പരം സ്നേഹമുള്ളതുകൊണ്ടാണ് കഴിയുന്നത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ താൽക്കാലികമായി നമ്മൾ ഏർപ്പെടുത്തിയ സംവിധാനമാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രയാസത്തിന് കൂടെ നിന്ന് എല്ലാം സഹകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും കാരുണ്യം കാണിക്കാനാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകം ഇസ്ലാമിൻ്റെ ആ ഒരു വചനമൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട, വിശാലമായ ഹൃദയത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, വാർദ്ധക്യത്തിലെത്തിയ രണ്ട് ദമ്പതിമാരെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവരുടെ ആ ഒരു കാരുണ്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി വാർദ്ധക്യത്തിലെത്തിയ രണ്ടു പേരിൽ ഒരാൾ പെട്ടെന്ന് മരിച്ചുപോയാൽ ആ രണ്ടാമത്തെ ആൾ അധികമൊന്നും ജീവിച്ചിരിക്കില്ല. കാരണം അവർക്കിടയിലുള്ള ആ ഒരു കാരുണ്യവും സ്നേഹവും അത്ര ബോണ്ടായിരിക്കും. അത്ര കൃത്യമായാണ് ഇസ്ലാം ആ ഒരു വിവാഹബന്ധവും കുടുംബജീവിതവും ആ കുടുംബത്തിൻ്റെ പ്രാധാന്യവുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിനെ മൊത്തം തകർത്ത് കളയുകയാണ് ഇത്തരം മ്ലേച്ഛമായ ചിന്തകൾ കൊണ്ടു നടക്കുന്ന, ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ LGBTQ അതുപോലെയുള്ള ലിബറൽ ചിന്തകൾ മുഴുവൻ കുടുംബജീവിതത്തിൻ്റെ അടിത്തറയെ തന്നെ തകർത്ത് കളയുന്നു എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിടത്ത് അല്ലാഹു സുബ്ഹാന തആലയുടെ ഇഷ്ടദാസന്മാരെ കുറിച്ച് പറയുന്നിടത്തെല്ലാം വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ രഹസ്യാവയവം, അവരുടെ ഗുഹ്യാവയവം അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷിക്കുന്നവരാണ്. ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത്ത് ഐമാനു, അവർ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളോ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോ, അവരെ അല്ലാതെ അവർ ഉപയോഗിക്കുകയില്ല. ഇന്നഹും ഗൈറു മലൂമിൻ, അത് തെറ്റല്ലാത്ത വിഷയമാണ്. എന്നാൽ അതിനുശേഷമുള്ള ആയത്തെന്താ പറഞ്ഞെന്നറിയോ? ഫമനിബ്തഗാ വറാ അദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അള്ള പറയാണ് അതല്ലാത്ത മാർഗത്തിലൂടെ, അവിഹിതങ്ങളായ മാർഗത്തിലൂടെ, വിഹിതമായ മാർഗം അത് നന്മയാണെന്നും പുണ്യമാണെന്നും പഠിപ്പിച്ചു. എന്നാൽ അവിഹിതമായ മാർഗത്തിലൂടെ ആരെങ്കിലും ഇത്തരം ലൈംഗികമായ ദാഹങ്ങൾ തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് ഇനി ഹെട്രോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ഹോമോസെക്ഷ്വാലിറ്റിയാണെങ്കിലും ശരി, അതെല്ലാം ഹറാമാണെന്നും അതെല്ലാം തിന്മയാണെന്നും അത് പാടില്ലാത്തതാണെന്നും അതിലൂടെ ഒരു വലിയ ഒരു കുടുംബ സംവിധാനത്തെ തകർത്ത് കളയുകയാണ് എന്നുമെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ കുടുംബ ബന്ധങ്ങളെയും കുടുംബത്തെയും തകർത്ത് കളയുന്ന ഇത്തരം ലിബറൽ ചിന്തകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി മാറണമെന്നും പ്രകൃതി മതത്തിലേക്ക് തിരിച്ചു മടങ്ങണമെന്നും, പ്രകൃതി എന്താണോ നമ്മോട് പറയുന്നത് അത് നമ്മൾ അനുശാസിച്ചുകൊണ്ട്, പ്രകൃതി മതത്തെ അനുസരിച്ചുകൊണ്ട്, ഇസ്ലാമിനെ അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. അതിലാണ് വിജയമുള്ളത്, അതിലാണ് സമാധാനമുള്ളത്, അതിലാണ് നന്മയുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാഅല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഇൻസൈറ്റ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൾ റൗഫ് അൽഹിക്കമി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല

0: അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ലോട്ട് തന്നെയാണ് തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
2: എത്ര വലിയ നന്മയും സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാകണമെന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ആയിഷത്ത ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബിന ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്രി അദ്ദൈഫ് കാന യഖ്രി അദ്ദൈഫ് വയുഹ്സിനുൽ ജിവാർ ويصل الرحيم فهل ينفعه ذلك قال لا انه لم يقل يوما قط اللهم اغفر لي خطيئتي يوم الدين പ്രശദകളെ സ്വഹീഹ് ഇബ്നു ഹിബാനിൽ വന്നിട്ടുള്ള ഒരു വചനമാണ് വായിച്ചത്. സ്വഹീഹ് മുസ്ലിമിലും ചെറിയ പദവ്യത്യാസത്തോടു കൂടി ഈ ഹദീസ് നമുക്ക് കാണാം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. നമുക്കറിയാം അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്, സ്വഹാബികളിലെ വലിയ പണ്ഡിതയാണ്, ദീനീ വിഷയങ്ങളിൽ അവഗാഹമുള്ള മഹാവ്യക്തിത്വം. എത്രയോ സഹാബികൾ നബിയുടെ മരണശേഷം സംശയ ദൂരീകരണത്തിന് മതം പഠിക്കാൻ അവരെ സമീപിച്ചിരുന്നു, അവരോട് ചോദിച്ചിരുന്നു, പഠിച്ചിരുന്നു എന്നൊക്കെ നമുക്കറിയാം. 2210 ഹദീസുകളാണ് അവർ നിവേദനം ചെയ്തത്. ഹിജ്റ 58 റമദാനിലാണ് അവർ ഈ ദുനിയാവിനോട് വിട പറയുന്നത്. ഇവിടെ ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നത്, ഞാനൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ഇന്ന ഇബ്ന ജുദ്ആന ഫിൽ ജാഹിലിയത്തി കാന യഖ്രി ലൈഫ് വയുഹ്സിനുൽ ജിവാറ വയസ്ലു റഹീമ ഫഹൽ യൻഫഉഹു ദാലിക്. റസൂലേ, ഇബ്നു ജുദ്ആൻ, അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ ജാഹിലിയ കാലഘട്ടത്തിൽ അതിഥിയെ നന്നായി സൽക്കരിച്ചിരുന്നവനാണ്, അയൽപ്പക്ക ബന്ധം നന്നായി കാത്തു സൂക്ഷിച്ചിരുന്നവരാണ്, കുടുംബബന്ധം ചേർത്തിരുന്നവനാണ്. അതിൻ്റെ വല്ല പ്രയോജനവും അവന് ലഭിക്കുമോ, അദ്ദേഹത്തിന് പരലോകത്ത് ലഭിക്കുമോ എന്നതായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്. അതാണ് അവർ പറയുന്നത്, ഞാൻ റസൂലുള്ളയോട് ചോദിച്ചു ഇങ്ങനെ എന്ന്. ഇബ്നു ജുദ്ആൻ, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ സംശയം ചോദിക്കുന്നത്. ഇബ്നു ജുദ്ആൻ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു ജുദ്ആൻ അത്തൈമി എന്നാണ് അദ്ദേഹത്തിന് മുഴുവൻ പേര്. ബനു തൈമ ബിനു മുറയിൽപ്പെട്ട വ്യക്തിയാണെന്ന് മാത്രമല്ല, ഖുറൈശികളിലെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ജാഹിലിയ കാലഘട്ടത്ത് എന്ന് കാണാം. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പിതാവ് അബൂ ഖുഹൈഫ റളിയല്ലാഹുവിൻ്റെ പിതൃവ്യപുത്രനാണ്, ആയിഷ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനാണ് എന്നർത്ഥം. വലിയ ധർമ്മിഷ്ഠനൊക്കെ ആയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്ത് മുഅ്മിനായിട്ടില്ല. ഒരുപാട് നന്മകൾ ഇസ്ലാം പ്രത്യേകമായി പറയുന്ന വിശേഷിപ്പിച്ച നന്മയുടെ ഏറ്റവും മുന്തിയ നന്മകളായി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനമാണ് അതിഥിയെ സൽക്കരിക്കുക, ആദരിക്കുക എന്നത്. ഒരു മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണല്ലോ. അപ്രകാരം അയൽക്കാർ വയു ഹസീനുൽ ജിവാർ യഖീരി അല്ലൈഫ് എന്നാണ്, ഖറാ യഖീരി എന്നാണ് ആ വാക്ക്. അതിഥിയെ ആദരിക്കുക, സൽക്കരിക്കുക, ഭക്ഷണം കൊടുക്കുക. വയുഹ്സിനുൽ ജിവാർ, ജാർ ജിവാർ അല്ലെ, അയൽക്കാരനോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുക, ഇഹ്സാൻ ചെയ്യുക. വയസുലു റഹിം, കുടുംബബന്ധം ചേർക്കുക. ഇങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്തിരുന്നു നബിയെ ജാഹിലിയ കാലഘട്ടത്തിൽ. ഫഹൽ യൻഫഉഹു ദാലിക, അതിന് അദ്ദേഹത്തിന് വല്ല പ്രയോജനവും ലഭിക്കുമോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നത്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്, ലാ, ഇല്ല. ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്ത്, അദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹു മഗ്ഫിർ ലി ഖതിയത്തി യൗമദ്ദീൻ, അല്ലാഹുവെ എന്റെ പാപങ്ങൾ നാളെ വിചാരണ നാളിൽ എന്റെ പാപങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരിക്കൽ പോലും പറയാത്തൊരു വ്യക്തിയാണല്ലോ അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നന്മകളൊന്നും അദ്ദേഹത്തിന് നാളെ പ്രയോജനം ചെയ്യില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് മറുപടി നൽകുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ അദ്ദേഹം വയുത്തഇമുൽ മിസ്കീൻ, പാവങ്ങൾക്ക് ഭക്ഷണം നൽകിയിരുന്നുവല്ലോ എന്നാണ് വന്നിട്ടുള്ളത്. നബി പറഞ്ഞത് ലാ യൻഫഉഹു എന്നാണ്, അദ്ദേഹത്തിനത് ഉപകാരം ചെയ്യില്ല. ലം യഖുൽ യൗമൻ റബ്ബി ഗഫ്ർലി ഖതിയത്തി യൗമദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ദിവസത്തിൽ എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുത്തു തരണേ റബ്ബേ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഹദീസിൻ്റെ ആശയം വളരെ വ്യക്തമാണ്. എത്ര വലിയ നന്മയും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ വിശ്വാസിയാകണം, വിശ്വാസം നന്നാക്കണം, വിശ്വാസം ശരിയാക്കണം. കുഫർ ചെയ്യുന്നവന് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്നവന് ഒരിക്കലും അവൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊന്നും മോശമല്ല. ഏറ്റവും ഇസ്ലാം വളരെ താല്പര്യത്തോടുകൂടി പറഞ്ഞ, ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട, പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് അവയൊക്കെ തന്നെ. മനുഷ്യബന്ധങ്ങളെ അടുപ്പിക്കുന്ന, സ്നേഹം വർദ്ധിപ്പിക്കുന്ന, പരസ്പരം കാരുണ്യം ചൊരിയുന്ന കാര്യങ്ങളാണല്ലോ അദ്ദേഹം ചെയ്ത നന്മകൾ. പക്ഷെ അതൊന്നും പരലോകത്തേക്ക് ഗുണമല്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനത് കാരണമല്ല. കാരണം കുഫറിലൂടെ ആ ശിക്ഷക്ക് അർഹനായിട്ടുണ്ടവൻ, അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചിട്ടില്ലല്ലോ. അള്ളാഹു വിശ്വസിച്ചവനാണെങ്കിൽ എൻ്റെ റബ്ബേ എന്ന് വിളിച്ച്, അള്ളാഹുവേ എന്ന് വിളിച്ച് അള്ളാഹു എനിക്ക് പുറത്തു തരണേ എന്ന് പറയാതിരിക്കില്ല. അള്ളാഹുവാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവൻ എന്ന വിശ്വാസം അവനില്ല. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കാത്തത്. അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ അല്ലാഹു മഗ്ഫിർലി ഖതിയത്തി യൗമദ്ദീൻ എന്ന് മനസ്സറിഞ്ഞ് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ അമലുകളൊക്കെ അദ്ദേഹത്തിന് ഗുണം ചെയ്തേനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം മറ്റ് പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകൾ പോലും മുസ്ലിമായതിനു ശേഷവും പ്രതിഫലം ലഭിക്കും എന്നത്. മുസ്ലിമല്ലാത്ത കാലത്ത് ചെയ്ത നന്മകളുടെ പ്രതിഫലം പോലും അവനത് അല്ലാഹു നിലനിർത്തിക്കൊടുക്കും മുസ്ലിമായതിനു ശേഷവും. ആ പ്രതിഫലം അവൻ വിശ്വാസിയല്ലാത്ത കാലത്ത് ചെയ്തതാണല്ലോ എന്ന നിലക്ക് അത് തട്ടിക്കളയില്ല എന്ന വലിയ സന്തോഷവാർത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. എന്നാൽ അവൻ വിശ്വാസിയായിട്ടില്ല എങ്കിൽ, യഥാർത്ഥ ഈമാൻ അവന് ലഭിച്ചിട്ടില്ല എങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, പരലോക വിശ്വാസം അവനില്ല എങ്കിൽ, പിന്നെ അവൻ്റെ നന്മകൾക്കൊന്നും നാളെ പരലോകത്ത് ഒരു ഫലവും ഉണ്ടാകില്ല. ഒരു വേള അവൻ ചെയ്ത നന്മകൾക്ക് ഈ ദുനിയാവിൽ അല്ലാഹു അതിനുള്ള പ്രതിഫലം എന്ന നിലക്ക് അവൻ ആശ്വാസവും സൗകര്യങ്ങളും ഒക്കെ കൂടുതൽ നൽകിയേക്കാം. നാളെ പരലോകത്തേക്ക് ഒരു നന്മയും ബാക്കിയാവില്ല എന്നർത്ഥം. അത് ലഭിക്കുക വിശ്വാസികൾക്ക് മാത്രമാണ്. അപ്പോൾ ഏതൊരു കർമ്മവും അല്ലാഹുവിൽ സ്വീകാര്യമാകണമെങ്കിൽ അവൻ്റെ വിശ്വാസം നന്നാകണം. അല്ലാഹു അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ അറാദ ലാഖിറ വസഅലഹ സഈഹ വഹു മുഅ്മിനുൻ ഫഉലൈക കാന സഈഹു മശ്കൂറ. പരലോകം ഉദ്ദേശിച്ചു, അതായത് ഇഖ്ലാസോടുകൂടി ഒരു കാര്യം ചെയ്തു, അത് ചെയ്യേണ്ട രൂപത്തിൽ മാതൃക അനുസരിച്ച്, പ്രവാചക മാതൃക അനുസരിച്ച് ചെയ്തു. എന്നാൽ അവൻ യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ അവൻ്റെ അമലുകളൊക്കെ അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ് എന്നതാണ് അല്ലാഹുവും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈമാൻ അടിസ്ഥാനമാണ്. ആ വിശ്വാസത്തിൽ കളങ്കമുണ്ടാകാൻ പാടില്ല. എങ്ങനെയാണോ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ടത് അതേ രൂപത്തിൽ തന്നെ വിശ്വസിക്കണം. ആരാധനകൾ അവന് മാത്രമായിരിക്കണം. അവൻ്റെ പ്രത്യേകതകളും സവിശേഷതകളും മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവരുടെ എന്നും അമലുകൾ എത്ര വലിയ നന്മകളാണെങ്കിലും സ്വീകാര്യമല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. അങ്ങനെ റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി വിശ്വാസം നന്നാക്കി സൽപ്രവർത്തനങ്ങളിലൂടെ മുന്നേറാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ മനോഹരമായ ഒരു വിഷയവുമായി ഇന്നത്തെ തിരുമൊഴികളിൽ നമ്മോടൊപ്പം ചേർന്നത് കെ വി മുഹമ്മദ് അലി.
0: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ, താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
6: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ ബഹുമാന്യനായ ജാസിൽ ജാഫർ അൽഹിക്കമി നമ്മളോട് സംവദിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ ആയത്ത്, അവിശ്വാസികളുടെ മോശപ്പെട്ട സ്വഭാവം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
7: സൂറത്തു യൂനുസിലെ 20 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് 21-ാമത്തെ ആയത്താണ്.

0: رسلنا يكتبون ما تمكرون.
1: ആയത്തിൻ്റെ അർത്ഥം, ജനങ്ങൾക്ക് കഷ്ടത ബാധിച്ചതിനു ശേഷം നാം അവർക്ക് ഒരു കാരുണ്യം അനുഭവിപ്പിച്ചാൽ അപ്പോഴതാ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തിൽ അവരുടെ ഒരു കുതന്ത്രം പറയുക. അള്ളാഹു അതിവേഗം തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു. നിങ്ങൾ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദൂതന്മാർ രേഖപ്പെടുത്തുന്നതാണ് തീർച്ച. നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, അദഖന എന്ന് പറഞ്ഞാൽ അനുഭവിപ്പിക്കുക എന്നാണ് ഉദ്ദേശം. അദഖന നാം അനുഭവിപ്പിച്ചാൽ, അന്നാസ ജനങ്ങൾക്ക്, റഹ്മതൻ കാരുണ്യം, കഷ്ടതയ്ക്ക് ശേഷം ഐശ്വര്യമുള്ള ജീവിതം നൽകുന്നു, രോഗത്തിനു ശേഷം ആരോഗ്യമുള്ള ജീവിതം നൽകുന്നു, ദാരിദ്ര്യത്തിനു ശേഷം ഐശ്വര്യമുള്ള സമ്പത്തുള്ള ജീവിതം നൽകുന്നു, ഭയപ്പാടിനു ശേഷം നിർഭയത്വം അള്ളാഹു നൽകുന്നു, കഠിനമായ വരൾച്ചയ്ക്ക് ശേഷം നല്ല മഴ പെയ്യിപ്പിക്കുന്നു. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് അനുഭവിപ്പിക്കുന്ന റഹ്മത്തുകളാണ്. അവർക്ക് കനിഞ്ഞരുളുന്ന അവൻ്റെ റഹ്മത്തിൻ്റെ ഭാഗമാണ്. അപ്പം അള്ളാഹു പറയുന്നത്, വഇദാ അദഖനന്നാസ റഹ്മതൻ, നാം ജനങ്ങൾക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ, എന്തിനു ശേഷമാണ് അത് കാരുണ്യം അനുഭവിപ്പിക്കുന്നത്? മിം ബഅദി ദറാ മസ്സതഹും, അവർക്ക് ബാധിച്ച ഒരു പ്രയാസത്തിന് ശേഷം നാം അവർക്ക് കാരുണ്യം അനുഭവിപ്പിച്ചാൽ. ദറാ എന്ന് പറഞ്ഞാൽ പ്രയാസം. മസ്സതഹും, അവരെ ബാധിച്ചതായ, അവരെ ബാധിച്ച പ്രയാസത്തിന് ശേഷം കാരുണ്യം നാം ജനങ്ങൾക്ക് അനുഭവിപ്പിച്ചാൽ, രുചിപ്പിച്ചാൽ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ചില മനുഷ്യന്മാരുടെ അവസ്ഥകൾ വിശദീകരിക്കുകയാണ്. ചില മനുഷ്യന്മാർ വളരെ പ്രയാസത്തിലായിരിക്കും, കഷ്ടതയിലായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവരെ അള്ളാഹു രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹു അവർക്ക് കാരുണ്യം ചൊരിയും. അവർക്ക് കാരുണ്യത്തിൻ്റെ ജീവിതം അള്ളാഹു നൽകും. അങ്ങനെ നൽകിക്കഴിഞ്ഞാൽ അത്തരം ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? അവർ ഏതൊരവസ്ഥയിലേക്കാണ് പിന്നീട് മടങ്ങുന്നത്? നല്ലവരായി അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്കാണോ അവരുടെ മടക്കം? അതല്ല, വീണ്ടും പഴയ തിന്മകൾ ചെയ്ത് വീണ്ടും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഒരവസ്ഥയാണോ ഉള്ളത് എന്നതിനെ അള്ളാഹു വിശദീകരിക്കുകയാണ്. അള്ളാഹു പറയുന്നത്, ഇദാ ലഹും മക്റും ഫീ ആയാതിന, അവർക്ക് നമ്മുടെ ആയത്തുകളുടെ വിഷയത്തിൽ കുതന്ത്രമുണ്ട് എന്നാണ്. ഇവിടെ മക്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കുന്നവരാണ്. അപ്പം മക്ര എന്നതിനെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കെതിബ് എന്നാണ്, കളവ് എന്നാണ്. കാരണം മക്ര എന്ന് പറഞ്ഞാൽ കുതന്ത്രം പ്രയോഗിക്കലാണ്. കുതന്ത്രം ഒരർത്ഥത്തിൽ ഒരു കളവാണ്. കാരണം പ്രകടമായ ഒന്നിൽ നിന്ന് അതിനെ മാറ്റം വരുത്തുകയാണ് കുതന്ത്രത്തിലൂടെ ചെയ്യുക. അതുതന്നെയാണ് കളവിലും സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് മക്ര എന്ന പ്രയോഗം പ്രയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ അർത്ഥം. വഇദാ അദഖനന്നാസ റഹ്മതം മിൻ ബഅദി ദറാ മസ്സതഹും ഇദാ ലഹും മക്റും ഫീ ആയാതിനാ. അപ്പോൾ അള്ളാഹു കാരുണ്യം അനുഭവിപ്പിച്ചാൽ, കാരുണ്യം രുചിപ്പിച്ചാൽ, അവർ പിന്നീട് അള്ളാഹുവിനെ അനുസരിക്കാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അവൻ്റെ വിശുദ്ധ ഖുർആനിനെതിരെ സംസാരിക്കുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ നിരാകരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ്. പലപ്പോഴായി നമ്മൾ നമ്മെക്കുറിച്ച് ഒരു വിചാരണ നടത്തേണ്ട വലിയ ഒരു കാര്യമാണ്, പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ദുനിയാവാകുമ്പോൾ പ്രയാസങ്ങളുണ്ടാകും, പരീക്ഷണങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നത് മുഅ്മിനിൻ്റെ ജയിലറയാണ്. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും. പക്ഷേ ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോഴും ഒരുപാട് സന്തോഷത്തിൻ്റെ വേളകൾ, ഒരുപാട് ആഹ്ലാദത്തിൻ്റെ വേളകൾ, മനസ്സിന് സമാധാനമേകുന്ന, കണ്ണ് നനയിപ്പിക്കുന്ന, കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സന്ദർഭം ലഭിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പലപ്പോഴും മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ അള്ളാഹുവിനെ മറക്കുന്ന, സൃഷ്ടാവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ പല ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ ഇബാദത്തുകൾക്ക് കുറവ് സംഭവിക്കും, ഇബാദത്തുകളിൽ അലംഭാവം കാണിക്കും, പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടാവുകയില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദീനീപരമായി വളരെ പിന്നോട്ടായിരിക്കും സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ പല മനുഷ്യന്മാരും. എന്നാൽ അതേ സന്ദർഭത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നു, അവരുടെ ഇബാദത്തുകൾ കൃത്യമായി ക്രമീകരിക്കുന്നു. ഇത് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, അത് ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മറിച്ച് ഒരു മുസ്ലിം ഏതൊരവസ്ഥയിലും അവൻ അള്ളാഹുവിനെ കൃത്യമായി അനുസരിക്കുകയും സ്നേഹിക്കുകയും അവനെ തൃപ്തിപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ് പരിശ്രമിക്കേണ്ടത് എന്നാണ് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏതെങ്കിലും ഒരവസ്ഥയിൽ മാത്രം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുകയും മറ്റൊരവസ്ഥയിൽ അള്ളാഹുവിനെ നിരസിക്കുകയും അള്ളാഹുവിനെ മറക്കുകയും ചെയ്താൽ അള്ളാഹു നമ്മെയും മറക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുന്ന നിഷ്കളങ്കരായ മുഅ്മിനീകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നിഷ്കളങ്കത ഒരു നിലക്കും നമ്മൾ കൈവിടാൻ പാടില്ല. നിഷ്കളങ്കതയുള്ള ഒരു മുഅ്മിൻ, അവനൊരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുന്നത് സന്തോഷത്തിൻ്റെ സന്ദർഭത്തിലോ സന്തോഷത്തിൻ്റെ വേളയിൽ മാത്രമോ അല്ല, മറിച്ച് എല്ലാ സന്ദർഭത്തിലും അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളുമെല്ലാം കൃത്യമായി കേൾക്കുകയും ചെയ്യും. ആ സ്വഭാവമുള്ളവരാണ് യഥാർത്ഥ മുഅ്മിൻ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് നേരെ കുതന്ത്രം പ്രയോഗിക്കുന്നു, അതിനെ കളവാക്കുന്നു. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, അല്ലാഹു അസ്റഉ മക്റാ, അള്ളാഹു അതിനേക്കാളും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയം നീട്ടിക്കൊടുക്കും, അവരെ ഉടനെ തന്നെ ശിക്ഷിക്കുകയില്ല. ഈ സന്ദർഭത്തിൽ ഒരു അവിശ്വാസിയായ വ്യക്തി വിചാരിക്കുന്നത്, ഇങ്ങനൊന്നും ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, പ്രയാസങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു തിന്മയല്ല, അതൊരു തെറ്റല്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ തന്നെ തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ആ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ പിടികൂടുന്നതാണ്. അതാണ് ഖുലില്ലാഹു അസ്റഉ മക്റാ, അള്ളാഹു ഏറ്റവും വേഗതയിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവനാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സമയം നീട്ടിത്തന്ന് പെട്ടെന്ന് തന്നെ അള്ളാഹു നിങ്ങളെ പിടിച്ചു കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹറാമിൽ കഴിയുന്ന ആളുകൾ, തിന്മകൾ ചെയ്യുന്ന ആളുകൾ, നിങ്ങൾക്ക് ഇന്ന് ആ തിന്മയുടെ വേദന, ആ തിന്മയുടെ അനന്തരഫലം അറിയുന്നില്ല, അനുഭവിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും അത് നന്മയാകുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നും വിചാരിക്കേണ്ടതില്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സമയം നീട്ടിത്തരികയാണ് ചെയ്യുന്നത്. ഇന്നല്ലാഹ യുംഹിൽ വലാ യുഹ്മിൽ, അള്ളാഹു സുബ്ഹാനഹു വതആല സമയം നീട്ടിത്തരും, പക്ഷെ അവനൊരിക്കലും അശ്രദ്ധനായി പോവുകയില്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് എത്ര ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അലീമാൻ, കഴിഞ്ഞുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവ് അള്ളാഹുവിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്കെതിരെ നിലകൊള്ളുമ്പോൾ അങ്ങേയറ്റത്തെ ഭയപ്പാട് നമുക്കുണ്ടാകണം. അള്ളാഹു എന്നിട്ട് പറയുന്നത്, ഇന്ന റുസുലന, തീർച്ചയായും നമ്മുടെ ദൂതന്മാർ, അതായത് മലക്കുകൾ, യക്തുബൂന, അവർ എഴുതുന്നുണ്ട്, മാ തംകുറൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുതന്ത്രം, ആ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന മോശമായ പ്രവർത്തനം ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു സംവിധാനിച്ച അവൻ്റെ അടിമകളായ മലക്കുകൾ അവരിതിനെ കൃത്യമായി ഒപ്പിയെടുത്ത് കൃത്യമായ ഒരു രേഖ അവസാന സന്ദർഭത്തിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ടാകും എന്ന് അവരെ പേടിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു അവഗണിച്ചതോ അല്ലെങ്കിൽ അള്ളാഹുവിന് മറന്നുപോയതോ ഒന്നുമല്ല, മറിച്ച് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ഭയപ്പാട് ഉണ്ടാകണം. നമ്മൾ സംസാരിക്കുന്നിടത്ത്, നമ്മൾ പ്രവർത്തിക്കുന്നിടത്ത്, പെരുമാറുന്നിടത്ത് എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല ചില മലക്കുകളെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൻ്റെ മുഴു നിമിഷങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്ര വലിയ അത്ഭുതമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എത്ര കണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഓരോ നിമിഷങ്ങളും, ഒരു നിമിഷം പോലും അതിൽ നിന്ന് മായ്ക്കപ്പെടുന്നില്ല. എല്ലാ നിമിഷങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് പറയുമ്പോൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹു അവർ ആയത്തിനെ നിഷേധിക്കുന്നു, ആയത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുതന്ത്രത്തെക്കുറിച്ച് എൻ്റെ മലക്കുകൾ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാനുള്ള കാരണം. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അങ്ങേയറ്റത്തെ കാരുണ്യവാനാണ്, അങ്ങേയറ്റത്തെ റഹ്മത്തിനുടയവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹുവിനറിയാം, പ്രയാസത്തിന് ശേഷം ഞാനവന് കാരുണ്യം ചൊരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവൻ എന്നെ ധിക്കരിക്കും എന്നറിഞ്ഞിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് കാരുണ്യമേകുന്നവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അതിവിശാലമാണ്. നമ്മുടെ ഉമ്മാക്കോ നമ്മുടെ ഉപ്പാക്കോ ഒരിക്കലും നമുക്ക് നൽകാൻ സാധിക്കാത്ത അത്രയും കാരുണ്യത്തിൻ്റെ ഉടമയാണ് റബ്ബ് എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. രണ്ടാമത്തേത്, ഐശ്വര്യത്തിൻ്റെ അവസ്ഥയിലും ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പരിശ്രമിക്കണം. ആരോഗ്യത്തിൻ്റെ സന്ദർഭത്തിലും രോഗത്തിൻ്റെ സന്ദർഭത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ നമ്മൾ പ്രയത്നിക്കണം. രണ്ടവസ്ഥകളും ഒരുപോലെയാകുമ്പോഴാണ് അവൻ്റെ ഈമാൻ ഉറക്കുന്നതും ഈമാൻ വർദ്ധിക്കുന്നതും. എന്നാൽ രണ്ടവസ്ഥകളിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിൽ എവിടെയോ നിഫാഖ് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫുക ഫിഷ്ശിദ്ദ. നീ അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രയാസഘട്ടത്തിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ കൂടെയും ഉണ്ടാകണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമകളായി മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തിലെടുത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തെ വിചാരണ ചെയ്യാൻ തയ്യാറാകേണ്ടതുണ്ട്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണോ അടിമകൾ അള്ളാഹുവിനെതിരെ ചെയ്തത് അവർ ചെയ്യുന്നതിനേക്കാളും ഉഷാറായി അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത്തരം കുതന്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ്. അള്ളാഹു ഒരിക്കലും കുതന്ത്രം പ്രയോഗിക്കുന്നവനല്ല. മറിച്ച് മറുപുറത്തു നിന്ന് അടിമകൾ അള്ളാഹുവിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുമ്പോൾ അൽ ഖവിയായ അള്ളാഹു അതിൽ നിന്നും അശക്തനല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്യുന്ന കുതന്ത്രത്തെക്കാളും ഒരു പടി മുകളിൽ വളരെ വേഗത്തിൽ കുതന്ത്രം ചെയ്യാൻ സാധിക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ശ്രദ്ധിക്കണം, നിങ്ങൾ ആർക്കെതിരെയാണ് കുതന്ത്രം പ്രയോഗിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പാട് ഉണ്ടാകണം. നാലാമത്തൊരു പാഠമെന്നുള്ളത്, മലക്കുകൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അത് രേഖപ്പെടുത്തപ്പെട്ട നിലയിലുണ്ടാകും. അതോടൊപ്പം നമ്മൾ ചെയ്ത എത്ര ചെറിയ തിന്മയാകട്ടെ അതും രേഖപ്പെടുത്തപ്പെടുന്ന അവസ്ഥയുണ്ട്. ഫമയ്യഅമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ ഒമയമൽ മിസ്കാല ദറത്തിൻ ഷറയ്യറ, നന്മയാകട്ടെ തിന്മയാകട്ടെ അണുമണിത്തൂക്കം അവൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അസർ, അതിൻ്റെ ഫലം അവൻ കാണുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലും നമ്മുടെ ഇടപാടുകളിലും സൂക്ഷ്മതയുണ്ടാകണം. കാരണം എല്ലാം രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ നമ്മെ നിരീക്ഷിക്കുന്ന ക്യാമറ കണ്ണുകൾ, അതിനെ നമ്മൾ ഭയപ്പെടുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സൂക്ഷ്മത, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുന്നു, നമ്മുടെ ഇടപാടുകളിൽ മാറ്റം വരുന്നു, നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുന്നു. ദുനിയാവിൽ സംവിധാനിപ്പിക്കപ്പെട്ട വളരെ ചെറുതായ ഒരു കാര്യം, അതിൽ പോലും നമ്മൾ ഇത്ര ശ്രദ്ധ പുലർത്തുന്നുവെങ്കിൽ ഒരിക്കലും കേടുവന്നു പോകാത്ത, ഒരിക്കലും നിലക്കാത്ത, വളരെ കൃത്യമായി ഓരോന്നും ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ ദുനിയാവിൽ ഒരു ക്യാമറയെ എത്ര കണ്ട് ഭയപ്പെടുന്നുവോ അതിനേക്കാളും അപ്പുറം, അതിനേക്കാളും എത്രയോ അപ്പുറം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ഭയപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു അത്രയും കൃത്യമായി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂറത്തുൽ ഫജറിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പതിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയുണ്ട്, എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കുകയാണ്. അതെല്ലാം ഒരു നാൾ പരസ്യമാകും. നമ്മൾ രഹസ്യമായി കണ്ടതെല്ലാം പരസ്യമാകും. യൗമ തുബല സറായിർ, രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം, രഹസ്യങ്ങൾ പരസ്യമാകുന്ന ദിവസം. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂക്ഷ്മത കൈമുതലാക്കുക, എപ്പോഴും നന്ദിയുള്ളവരാവുക. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന അവൻ്റെ യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അള്ളാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തം പരിപാടിയിൽ നമ്മളോട് ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി. വിശുദ്ധ ഖുർആൻ സൂറ യൂനുസിലെ 21-ാമത്തെ അധ്യായമാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
3: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ വഴികാട്ടി. ഇന്ന് വഴികാട്ടിയിൽ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാൽ മദ്രസ പഠനം മാത്രമോ എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ഹാദി അൽ ഹിക്കമി, കൂടെ സഫ്വാൻ ബറാമി അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പഠന മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ധാരണകളെ പറ്റിയാണ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. നമ്മുടെ കൂടെ അതിഥിയായി ഇസ്ലാമിക് സ്റ്റഡീസിൽ പി ജി പൂർത്തിയാക്കിയ, JRF നേടിയ ഹാദി അൽ ഹിക്കമിയുണ്ട്. നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട അക്കാദമിക മേഖലയെക്കുറിച്ചുള്ള സംസാരം ഇവിടെ തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് എന്താണ്, പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നൊരു അക്കാദമിക ലോകം എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ടത്. ഇനി ഇതിൻ്റെ പഠന ഗവേഷണ ജോലി സാധ്യതകളെക്കുറിച്ച് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആദ്യം കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഇസ്ലാമിക് സ്റ്റഡീസ് പിന്നെ ഹയർ എഡ്യൂക്കേഷന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതുപോലെ ഗവേഷണ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് നമുക്ക് സംസാരിക്കാം.
2: പ്രധാനം ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അത് നമ്മളെപ്പോഴും കേൾക്കണം എന്നാണ്. അതൊരു മൾട്ടി ഡിസിപ്ലിനറി സബ്ജക്റ്റാണ്, പലപ്പോഴും പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്നതൊരു ഇൻഡിപെൻഡൻ്റായി നിൽക്കുന്ന ഒന്നേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരായിരിക്കില്ല ചിലപ്പോൾ എല്ലായിടത്തും ഉണ്ടാവുക. ഇസ്ലാമിക് ഹിസ്റ്ററി, അതുപോലെ തന്നെ വെസ്റ്റേഷ്യൻ സ്റ്റഡീസ്, മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ്, അല്ലെങ്കിൽ ലാംഗ്വേജ്, അങ്ങനെ ആ രൂപത്തിലേക്ക് അത് മാറാം. ആ രൂപത്തിൽ പ്രധാനമായി നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, MG യൂണിവേഴ്സിറ്റി, ഇത്തരം യൂണിവേഴ്സിറ്റികളിലൊക്കെ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് ഡിഗ്രി ആയിട്ടും PG ആയിട്ടും റിസർച്ച് ആയിട്ടൊക്കെ കേരളത്തിൽ അതിൻ്റെ ഉയർന്ന പഠന സാധ്യതകളുണ്ട്.
1: ചില സ്ഥലത്ത് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നും ചില സ്ഥലത്ത് ഇസ്ലാമിക് ഹിസ്റ്ററി എന്നുമാണ് പറയുന്നത്. പക്ഷേ പൊതുവെ വലിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിലില്ല. അപ്പം ഈ ഫീൽഡിൽ പഠിക്കാനും ഗവേഷണത്തിനും താല്പര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രഗത്ഭമായ പിന്നെ ഹ്യൂമാനിറ്റീസ് ഉൾക്കൊള്ളുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്കതിൻ്റെ സാധ്യതകളുണ്ട് എന്ന് നമുക്ക് പറയാം.
2: അതിൻ്റെ ഉയർന്ന പഠന സാധ്യതയാണ്. അതുപോലെ തന്നെ നമ്മൾ പ്ലസ് ടുവിൽ നമ്മളൊരു ഇസ്ലാമിക് ഹിസ്റ്ററി സ്ട്രീം പലപ്പോഴും കുട്ടികളെടുക്കുന്നത് നമുക്ക് കാണാം.
1: അതെ, ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനിൽ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നൊരു സബ്ജക്ട് പ്രത്യേകം വരുന്നുണ്ട്. യെസ്,
2: അതെ, ആ ഒരു അവിടെ നിന്ന് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
1: അതുപോലെ കേരളത്തിലെ ജോലി സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ ഗവൺമെൻറ് ഇതര ജോലികളുണ്ടാവും. അപ്പോൾ അതിൽ കേരളത്തിൽ ഇത് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ ജോലികൾക്കാണ് സാധ്യത?
2: പ്രധാനമായും നമുക്കൊരു ടീച്ചിങ് മേഖല എന്നുള്ളത് അതിൻ്റെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആയാലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ, ഇപ്പോൾ ഇസ്ലാമിക് ഹിസ്റ്ററി അത് ആ ഒരു വിഷയത്തിലുള്ളൊരു PG, അതോടൊപ്പം BEd ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റും അല്ലെങ്കിൽ സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ സയൻസിലെ BEd ആണ് അത് വരിക സ്വാഭാവികമായും.
1: അപ്പം ഇസ്ലാമിക് ഹിസ്റ്ററി ഹിസ്റ്ററിയിൽ PG, സോഷ്യൽ സയൻസിൽ BEd, പിന്നെ
2: നെറ്റ്
1: ഉണ്ടെങ്കിൽ പിന്നെ അടിയിലൊക്കെയുള്ളതും വേണ്ടതില്ല. അപ്പം ഈ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനാകാൻ ഗവൺമെന്റിലും അല്ലാതെ എയ്ഡഡിലും, അല്ലേ, രണ്ടിലും ഓപ്ഷൻസ്
2: ഉണ്ട്. പലപ്പോഴും നമ്മുടെ സാറന്മാരൊക്കെ അതിലേക്ക് പോകുന്നു.